0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ശ്രീനാരായണ ഗുരു എഴുതിയ വരികൾ എനിക്കു നീ മാത്രം എന്ന ചിത്രത്തിനു വേണ്ടി ജി ദേവരാജൻ ചിട്ടപ്പെടുത്തി. പി മാധുരി പാടിയ ഗാനം കേൾക്കാം.

പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം കേൾക്കാം പത്രവൃത്താന്തം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. 8 മണി മുതൽ തപാൽ വോട്ടുകളും 8:30 മുതൽ ഇവിഎമ്മിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. കേരളത്തിന് പുറമെ തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും ഇന്ന് വോട്ടെണ്ണൽ നടക്കും. 30 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള 14-ന സമാധാന നിർദ്ദേശം US മുമ്പിൽ വച്ച് ഇറാൻ. വെടിനിർത്തൽ നീട്ടുകയല്ല, യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് ഇറാൻ ഭരണകൂടവുമായി ബന്ധമുള്ള മാധ്യമങ്ങൾ പറഞ്ഞു. US മുന്നോട്ട് വച്ച 9-ന സമാധാന പദ്ധതിക്ക് ബദലാണ് ഇത്. ദേശീയപാതകളിൽ തടസ്സരഹിത യാത്ര ഉറപ്പാക്കുന്ന മൾട്ടിലൈൻ ഫ്രീ ഫ്ലോ സംവിധാനം രാജ്യത്ത് ആദ്യമായി ഗുജറാത്തിലെ ചോരയാസി ടോൾ പ്ലാസയിൽ നിലവിൽ വന്നു.

0: ഡൽഹിയിലെ വിവേക് വിഹാറിൽ ഇന്നലെ പുലർച്ചെ 4-നില ഭവന സമുച്ചയത്തിന് തീപിടിച്ച് 2 കുടുംബത്തിലെ 9 പേർ മരിച്ചു. 15 പേരെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. പാചകവാതക ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യാപകമാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. IPL ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 2 മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 4 വിക്കറ്റ് ജയം.
1: ആഴ്ചകൾ നീണ്ട പ്രചാരണത്തിനും മാസങ്ങൾ നീണ്ട പൊതുചർച്ചകൾക്കും ശേഷം ഓരോ വോട്ടും സീറ്റുകളായി മാറുന്ന ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളിലാണ് കേരളം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുക മാത്രമല്ല, അതിൽ വോട്ടർമാരുടെ മുൻഗണനകളെയും സ്പന്ദനങ്ങളെയും ശക്തമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാകുമെന്ന് നിരീക്ഷകർ കരുതുന്നു. BJP നയിക്കുന്ന NDA സംബന്ധിച്ചിടത്തോളം അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന വോട്ട് ശതമാനം സീറ്റുകളായി മാറ്റിയെടുക്കുക എന്നതാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് NDAക്ക് ഒന്നിലധികം സീറ്റുകൾ നേടാനാകുമെന്നാണ്.
2: കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ നിർണായകമായ വഴിത്തിരിവാകാൻ പോകുന്ന ദിവസമാണ്.
1: BJP വക്താവ് JR പത്മകുമാർ.
2: ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ കഴിഞ്ഞ 10 വർഷമായി തുറന്നു വരുന്നത് അതുപോലെ തന്നെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും അതുപോലെ വലിയ കക്ഷികളുമായിട്ടുള്ള കൂട്ടുകെട്ടിലും UDFന് എതിരായിട്ടുള്ള ഒരു വലിയ വികാരം കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രതിഷേധം, അതുപോലെ നിലവിലെ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടുള്ള പ്രതിഷേധം വോട്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി മാറും. തീർച്ചയായിട്ടും 10, 30, 32 സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ ഭാരതീയ ജനതാ പാർട്ടി വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുംകാല കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാകാൻ ഒരു തെരഞ്ഞെടുപ്പായി ഈ 26 തെരഞ്ഞെടുപ്പും അതിന്റെ വോട്ടെണ്ണലും മാറാൻ പോവുകയാണ്. വളരെ വലിയ പ്രതീക്ഷയാണ് കാര്യ.
1: ഒരു ദശകം പ്രതിപക്ഷത്തിരുന്ന ശേഷം അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് എക്സിറ്റ് പോളുകൾ നൽകിയ സൂചനകളോടെയാണ് UDF ഈ വോട്ടെണ്ണൽ ദിനത്തിലേക്ക് കടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്ന നിരവധി പേർ UDFന് എതിരാളികളെക്കാൾ വ്യക്തമായ മുൻതൂക്കം നേടാനാകുമെന്ന് പ്രവചിക്കുന്നു.
3: കേരളത്തിൽ മലയാളികളുടെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടതാണ്.
1: AICC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പാലോട് രവി.
3: എന്നാൽ അതിന് വിപരീതമായിട്ടായിരുന്നു കഴിഞ്ഞ തവണ ഒരു തുടർ ഭരണം കേരളത്തിലുണ്ടായി. നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളെയും പുറകോട്ടടിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടായത്. പ്രധാനമായും കേരളം അറിയപ്പെടുന്നത് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരവും നമ്മുടെ സാംസ്കാരിക നിലവാരവും. വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് എല്ലാ കുട്ടികളെയും പ്രൊഫഷണലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യമായ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും എത്ര ബുദ്ധിമുട്ട് സഹിച്ചാണെങ്കിലും രക്ഷകർത്താക്കൾ ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ ഭരണകൂടമെടുത്ത നിലപാടുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വളരെ നിരാശാജനകമായ ഒരു റെക്കോർഡാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചത്. പല മുഖ്യമന്ത്രിമാരും മാസത്തിലൊരിക്കൽ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കഴിഞ്ഞ മാസത്തേക്കാൾ ഏതെല്ലാം സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടായി എന്ന് പരിശോധിക്കുമെന്ന് ചരിത്രത്തിന്റെ പല ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മുടെയൊക്കെ വീടുകളെ ഗുരുതരമായി ബാധിച്ച ഒരു വിലക്കയറ്റം. ഇതൊന്നും പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ റാങ്ക് വാങ്ങിച്ച കുട്ടി വേഴാമ്പലുകളെ പോലെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉടനെ. ഇതെല്ലാം കേരളത്തിൽ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടായി എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമാണ്. ഗവൺമെന്റിന്റെ പരാജയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മേഖലകളിൽ ഞങ്ങൾക്ക് എന്തെല്ലാം ബദൽ പരിപാടികൾ നടപ്പിലാക്കാം എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യം വന്ന രൂപരേഖ, യുവതി യുവാക്കൾക്ക് ബോധ്യം വന്ന ഒരു ബദൽ പരിപാടി ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല മാർജിനോടുകൂടി തന്നെ കേരളത്തിൽ ഒരു ഭരണമാറ്റം UDFന് അനുകൂലമായി ഉണ്ടാകും, കോൺഗ്രസിന് അനുകൂലമായി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
1: ഒരു ദശാബ്ദമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനും ഭരണത്തുടർച്ച നിലനിർത്താനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സിറ്റ് പോളുകൾ UDFന് അനുകൂല പ്രവണതകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും LDFന്റെ സംഘടന കേഡർ ശക്തി ഭരണ റെക്കോർഡ് എന്നിവ നിരവധി മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ചതിലും മികച്ച ഫലം നൽകുമെന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്.
4: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തികഞ്ഞ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ പ്രതീക്ഷകൾ സഫലമാകും എന്ന ധാരണയാണ് ഞങ്ങൾക്കുള്ളത്.
1: CPM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ.
4: ഗവൺമെന്റ് നടത്തിയ മികച്ച വികസന പ്രവർത്തനങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മികവാർന്ന സംഘടന സംവിധാനം, ഇവ രണ്ടും ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. പൊതുവെ സമൂഹം നിരാകരിക്കാൻ ആഗ്രഹിക്കുന്ന വർഗീയ നിലപാടുകളോട് സമരസപ്പെടാതിരിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിലെ UDF ഭരണകാലത്തെ ശരിയല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ ആളുകളുടെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ കേരളീയ സാഹചര്യത്തിൽ ഇടതുപക്ഷാനുകൂലമായ രാഷ്ട്രീയ നിലപാടിന്റെ സ്വീകാര്യത വർദ്ധിക്കും എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. ഒരു വർഗീയതയോ, അത് ഹിന്ദുത്വ വർഗീയതയായാലും മുസ്ലിം വർഗീയതയായാലും ക്രിസ്തീയമായ വിശ്വാസങ്ങളെ പോലും വർഗീയതയ്ക്ക് ദുർവിനിയോഗം ചെയ്യുന്ന സമീപനമായാലും അതിനൊപ്പമല്ല ജന നിൽക്കാൻ പോകുന്നത്. വികസനത്തിനൊപ്പമാണ്, മതനിരപേക്ഷതയ്ക്കൊപ്പമാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന്റെ പഴയകാല ചരിത്രം ഓർത്തെടുത്താൽ എല്ലാ സന്ദർഭങ്ങളിലും ശരിക്കൊപ്പം നിന്നൊരു ജനതയാണ് കേരളത്തിലെ ജനത. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർഭരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി നടന്ന കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു.
1: എക്സിറ്റ് പോൾ ട്രെൻഡുകൾ കേരളത്തിൽ കടുത്ത മത്സരമാണ് സൂചിപ്പിക്കുന്നത്. അവ UDFന് വ്യക്തമായി മുൻതൂക്കം നൽകുന്നുണ്ടെങ്കിലും LDF ഉയർത്തുന്ന വെല്ലുവിളി തള്ളിക്കളയുന്നില്ല.
5: വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞത്.
1: പരിസ്ഥിതി പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ CR നീലകണ്ഠൻ.
5: എക്സിറ്റ് പോളുകളും മറ്റ് പോളുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പല അഭിപ്രായ സർവേകൾ, അതിന്റെ റിസൾട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ അവസാനത്തെ വിധി, അവർ വോട്ട് കുത്തിയത് എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചാണ്. അത് ഇനി അല്പസമയത്തിനുള്ളിൽ നമ്മൾ അറിയാൻ പോവുകയാണ്. ഇതുവരെ വന്ന അഭിപ്രായ സർവേകളിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയുണ്ട് എന്നാണ് അറിയുന്നത്. സ്വാഭാവികമാണ്, സാധാരണ 5-5 വർഷം കൂടുമ്പോൾ കേരളത്തിൽ ഭരണം മാറാറുള്ളതാണ്. ഇതിപ്പോൾ 10 വർഷമായി എന്നൊരു വ്യത്യാസമേ ഉള്ളൂ എന്ന് കരുതാം. ജനാധിപത്യത്തിൽ അതൊരു സ്വാഭാവിക സംഭവമാണ്. തോൽക്കുന്നവർ എത്ര തോൽക്കും അല്ലെങ്കിൽ ജയിക്കുന്നവർ എത്ര നന്നായി ജയിക്കും എന്ന ചോദ്യമൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ളൊരു വിശകലനമാണ്. എക്സിറ്റ് പോളിൽ ജയിക്കുമെന്ന് പറഞ്ഞവർ തോൽക്കുകയും തോൽക്കുമെന്ന് പറഞ്ഞവർ ജയിക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 100% ഇനിയാൾ ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും കേരളത്തിന്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ചുകൊണ്ട് ഒരു ഭരണത്തിന് 10 വർഷം ഭരിച്ചവർക്കെതിരായ ചെറിയ വികാരങ്ങൾ അവിടെ എവിടെയൊക്കെ ഉണ്ടാവാം. ആ വികാരങ്ങൾ അവരെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തിയേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ജനാധിപത്യത്തിൽ വ്യത്യസ്തമായ ഭരണകൂടങ്ങൾ, വ്യത്യസ്തമായ ഭരണകക്ഷികൾ വരികയും അവരുടെ അഭിപ്രായങ്ങൾ നിർത്തുകയും അവരതിനനുസരിച്ച് നടപടികൾ കൊണ്ടുവരികയും ജനങ്ങൾക്കിതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടാവുകയും ചെയ്യുന്നത് നല്ല കാര്യം എന്നർത്ഥത്തിൽ. ഏതായാലും പുതിയതായി വരുന്ന ഭരണത്തിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ കേരളത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, കാലാവസ്ഥാ മാറ്റം പോലെയുള്ള ഗുരുതരമായ അവസ്ഥ, വൈദ്യുതി പ്രതിസന്ധി, കുറെ കാലമായി നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ മറികടക്കാൻ സാമൂഹ്യമായ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പ്രത്യേകിച്ചും വർഗീയ വികാരങ്ങൾക്ക് വേലിയേറ്റമുണ്ടായി തുടങ്ങിയ ഒരു കാലമാണ്. അതിനൊരുക്കുന്നു സൗഹൃദപൂർണമായ ഒരു കേരളം ഉണ്ടാകാൻ വിജയിക്കുന്നവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: കേരളം പോലെ രാഷ്ട്രീയ സൂക്ഷ്മതയുള്ള ഒരു സംസ്ഥാനത്ത് എക്സിറ്റ് പോളുകളുടെ പ്രവചന കൃത്യത വ്യത്യാസപ്പെട്ടേക്കാം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഔദ്യോഗികമായ വോട്ടെണ്ണൽ അവസാനിക്കുമ്പോൾ യഥാർത്ഥ ഫലങ്ങൾ അത്ഭുതം സൃഷ്ടിച്ചേക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
6: ഇതുവരെ ഉണ്ടായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾ തമ്മിലുള്ള വാശിയേറിയ പോരാട്ടത്തിന്റെ തെരഞ്ഞെടുപ്പാണ്.
1: മുതിർന്ന പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ എ സജീവൻ.
6: ഇപ്പോഴത്തെ അവസ്ഥ 2026 തെരഞ്ഞെടുപ്പിൽ 3rd പിണറായി സർക്കാർ വരുമോ എന്നുള്ളതാണ് ചോദ്യം. അതാണ് LDF വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3rd ഞങ്ങൾ തന്നെ അധികാരത്തിലേക്ക് പറയുന്നു. അതിനവർ പറയുന്നത്, ഞങ്ങൾ ഈ 2 തവണയും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, അതിൽ 90% കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കിയെന്നാണ്. അതേസമയം തന്നെ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് പരമാവധി വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ആവേശത്തിലാണ് UDF. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് BJP 4% മുതലൊരു 8% വരെ ഉണ്ടായിരുന്ന വോട്ട് ഷെയറിൽ നിന്നും പെട്ടെന്നൊരു കുതിപ്പിലേക്ക് വന്നിട്ടുണ്ട്. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ കൂടുതൽ ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ വളരെ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാര്യം വെച്ചുകൊണ്ട് 3rd മുന്നണിയുടെ സാധ്യത ഒരു 2-3-4 സീറ്റ് BJP അനുകൂലമായിട്ട് വരും. എനിക്ക് നമ്മളൊക്കെ ഇനി ഈ വോട്ടെണ്ണലിന്റെ ഘട്ടം മുതൽ നോക്കുന്ന ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും നമ്മളൊക്കെ തന്നെ പലപ്പോഴും മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുള്ള ആളുകളെ പരിചയപ്പെട്ടിട്ടും മറ്റേ അവരുടെ മനസ്സറിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിശകലനമൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമാകും എന്നുള്ളതിനെ കുറിച്ച് അറിയാനാണ് താല്പര്യം. ഈ വോട്ട് പെട്ടി പോൾ ചെയ്തിരുന്ന യന്ത്രം അത് പരിശോധിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് അറിയാം കേരളത്തിന്റെ ചായ്വ് എങ്ങോട്ടേക്കാണെന്നുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളിലും നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചോദിക്കുന്ന പോലെ ചോദ്യം ഇവിടെ വരാൻ പോവുകയാണ്. ഇതുവരെ ഇല്ലാത്ത ഒന്നാണ് ഇവിടെ തൂക്ക് നിയമസഭ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കേരളത്തിൽ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ്. ഇവിടെ പക്ഷേ ഇപ്പൊ ബി ജെ പി കുറെ വോട്ട് പിടിക്കുകയും കേവല ഭൂരിപക്ഷം യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും കിട്ടാതിരിക്കുകയും ചെയ്താൽ ഇവിടെ തൂക്ക് നിയമസഭ ഉണ്ടാകും. അത് ഒരുപക്ഷെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി വഴിവെക്കുമോ എന്നുള്ള ആശങ്ക കൂടി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്.
1: അല്പസമയത്തിനുള്ളിൽ ഇലക്ട്രോണിക് വോട്ട് പെട്ടിയിലെ കണക്കുകൾ തെളിയുകയും ഓരോ മണ്ഡലത്തിലെ ഫലവും വ്യക്തമാവുകയും ചെയ്യുമ്പോൾ കേരളം അടുത്ത സർക്കാരിനെ നിർണയിക്കുക മാത്രമല്ല സംസ്ഥാനത്തിൽ വികസിച്ചു വരുന്ന രാഷ്ട്രീയ ചലനാത്മകതയെയും വോട്ടർമാരുടെ പ്രതീക്ഷകളെയും അത് പ്രതിഫലിപ്പിക്കുക കൂടി ചെയ്യും. തുടർ ഭരണമോ ഭരണമാറ്റമോ തൂക്കുസഭയോ, കാത്തിരുന്ന് കാണാം.
0: പ്രഭാതഭേരി വീണ്ടുമെത്തും നാളെ രാവിലെ ഇതേ സമയം.

ഇന്ന് രാവിലെ 9:05 നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയ അവലോകനം. ഇതിൽ പങ്കെടുക്കുന്നവർ പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ജോസ്കുട്ടി സി എ, പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ മുഖത്തല എന്നിവർ. ഇന്ന് രാവിലെ 9:05 നാട് ഭരിക്കുന്നതാര്?

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 49 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പമെന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 ആരംഭിക്കും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. എക്സിറ്റ് പോൾ ഫലങ്ങളുടെയും മുന്നണികളുടെ കണക്കെടുപ്പിന്റെയും കതിരും പതിരും തിരിച്ചറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. രാവിലെ 10 മണിയോടെ തന്നെ പ്രവണതകൾ ലഭിച്ചു തുടങ്ങും. ഉച്ചയോടെ ജനഹിതം ഏറെക്കുറെ വ്യക്തമാകുമെന്നാണ് കണക്കാക്കുന്നത്. ആദ്യം എണ്ണുന്ന തപാൽ വോട്ടുകൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ദിശാസൂചകമാകാറില്ല. 8:30 വോട്ടിംഗ് കേന്ദ്രങ്ങളിലെ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോഴേ 140 മണ്ഡലങ്ങളിലെയും ജനവിധിയുടെ നേർസാക്ഷ്യം ലഭ്യമായി തുടങ്ങും. ഡെസ്ക് റിപ്പോർട്ട്.
2: വോട്ടെണ്ണിത്തുടങ്ങാൻ 1 മണിക്കൂർ മാത്രം ശേഷിക്കുമ്പോഴും LDFും UDFും NDAയും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും ആവർത്തിക്കുമ്പോൾ നിർണായക ശക്തിയായി മാറുമെന്നും പല മണ്ഡലങ്ങളിലും അട്ടിമറി ജയം നേടുമെന്നും BJPയും NDAയും അവകാശപ്പെടുന്നു. വോട്ടെണ്ണലിന് ജില്ലകളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 13 വീതം നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. 32,000 പരം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് QR കോഡ് പതിച്ച പാസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 100 മീറ്റർ പരിധിയിൽ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. കേന്ദ്രങ്ങൾക്കെല്ലാം ത്രിതല സുരക്ഷാ സംവിധാനവും CCTV, ഡ്രോൺ നിരീക്ഷണം എന്നിവയും ഏർപ്പെടുത്തി.
1: കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണൽ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: 3 കേന്ദ്രങ്ങളിലായാണ് കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത്. ചാല ചിന്റ കോളേജ്, തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് എന്നിവിടങ്ങളിലാണ് വോട്ടെണ്ണാനുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം സ്ട്രോങ് റൂം തുറക്കും. 8 മണിയോടെ തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ 200 മീറ്റർ ചുറ്റളവിൽ 4 അതിലധികമോ പേർ സംഘം ചേരുന്നത് നിരോധിച്ചുകൊണ്ട് ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. നാളെ പുലർച്ചെ 12 മണി വരെയാണ് നിരോധനം.
1: കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടത്തും. വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലാണ്. തിരുവമ്പാടി, കൊടുവള്ളി മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൌത്ത്, ബേപ്പൂർ, കുന്ദമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ വെള്ളിമടുകുന്ന് JDT കോംപ്ലക്സിലും ആയിരിക്കും. തൃശൂർ ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലാണ്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എന്നീ കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം കർശന നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും. കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നഗരത്തിലെ 2 സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്ന വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. സെന്റ് അലോഷ്യസ് സ്കൂളിൽ 6 മണ്ഡലങ്ങളിലെ വോട്ടുകളും ക്രിസ്തുരാജ് സ്കൂളിൽ 5 മണ്ഡലങ്ങളിലെ വോട്ടും എണ്ണും. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടന്ന പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 ആരംഭിക്കും. കൂടുതൽ വിവരങ്ങൾ.
4: തമിഴ്നാട്ടിൽ DMK സഖ്യം ഒരു വട്ടം കൂടി ഭരണത്തിലെത്തുമെന്ന് എക്സിറ്റ് പോളുകൾ പൊതുവെ വിലയിരുത്തുമ്പോൾ, നടൻ വിജയിയുടെ തമിഴക വേട്രിക്കഴകം വൻ ഭൂരിപക്ഷം നേടുമെന്ന മറ്റൊരു എക്സിറ്റ് പോൾ പ്രവചനവും പുറത്തുവന്നിട്ടുണ്ട്. ആകെ 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. പശ്ചിമബംഗാളിൽ മിക്ക എക്സിറ്റ് പോളുകളും BJP സഖ്യത്തിന് വിജയ സാധ്യത പ്രവചിക്കുമ്പോൾ, അസമിൽ ഭരണ തുടർച്ചയാണ് മിക്ക പ്രവചനങ്ങളും നൽകുന്നത്. 77 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ പശ്ചിമബംഗാളിൽ ഒരുക്കിയിട്ടുണ്ട്. 294 അംഗ നിയമസഭയിലെ 293 ഇടങ്ങളിലെയും വോട്ടെണ്ണൽ ഇന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് ഈ മാസം 21-ന് 24-ന് വോട്ടെണ്ണലും. അസമിൽ 126 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ രാവിലെ തുടങ്ങും. പുതുച്ചേരിയിൽ ഭരണപക്ഷം വിജയം ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. 30 നിയമസഭാ സീറ്റുകളാണ് പുതുച്ചേരിയിൽ. കർണാടക, മഹാരാഷ്ട്ര, ത്രിപുര, നാഗാലാന്റ്, ഗുജറാത്ത് എന്നിവിടങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും രാവിലെ തുടങ്ങും.
1: വോട്ടെണ്ണൽ ദിനത്തിൽ ഫലസൂചനകൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് കോഴിക്കോട്ട് നിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്ത 15 മിനിറ്റ് ആയിരിക്കും. തിരുവനന്തപുരം നിലയം രാവിലെ 9:00 മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്തകൾക്ക് പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനും പ്രക്ഷേപണം ചെയ്യും. വോട്ടെണ്ണൽ ആരംഭിക്കുന്നതു മുതൽ ഫലപ്രഖ്യാപനം പൂർണ്ണമാകുന്നതുവരെ ആകാശവാണി നിലയങ്ങൾ ഫലപ്രവണതകളും തത്സമയ ചർച്ചകളും വിശകലന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പായ ഗാലക്സ് ഐ നിർമ്മിച്ച ലോകത്തെ ആദ്യ ഒപ്റ്റോസാർ ഉപഗ്രഹം മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ നവീകരണ യാത്രയിലെ പ്രധാന നാഴികക്കല്ലാണ് മിഷൻ ദൃഷ്ടിയെന്ന് ഇരുവരും അഭിപ്രായപ്പെട്ടു. ഏത് കാലാവസ്ഥയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മിഷൻ ദൃഷ്ടി ഇന്ത്യയുടെ വാണിജ്യ, ബഹിരാകാശ, ആവാസ വ്യവസ്ഥയ്ക്ക് സുപ്രധാന ചുവടുവയ്പാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും വലിയ ഉപഗ്രഹത്തിന്റെ വിജയകരമായ വിക്ഷേപണം നവീകരണത്തിനും രാഷ്ട്രനിർമ്മാണത്തിനും യുവാക്കളുടെ അഭിനിവേശത്തിന് തെളിവാണെന്ന് പ്രധാനമന്ത്രിയും പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാനും പൌരന്മാർക്ക് പിന്തുണ നൽകാനും കേന്ദ്രം എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. LPG പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി പരിഹാര നടപടികൾ തുടരുകയാണെന്ന് പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു. ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയെ വിലക്കയറ്റം തകർക്കുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 5 കിലോ LPG സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചത് കുടിയേറ്റ തൊഴിലാളികളെയും ചെറു കുടുംബങ്ങളെയും ബാധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എണ്ണക്കമ്പനികളുടെ ലാഭം മുൻനിർത്തി ജനങ്ങൾക്കുമേൽ അധികഭാരം ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഈ നയം തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് വെടിമരുന്നുശാലയിലെ ദുരന്തത്തിൽ മരിച്ച വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീശന്റെ കുടുംബത്തിന് തിരുവമ്പാടി ദേവസ്വം 5 ലക്ഷം രൂപ നൽകും. സംഭവത്തിൽ മരിച്ച ദേവസ്വം പ്രതിനിധികളായ 5 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതവും സഹായം അനുവദിച്ചു. അപകടത്തിൽ മരിച്ച മറ്റ് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും കൈമാറും. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ അഹമ്മദാബാദിൽ 4 വിക്കറ്റിന് തോൽപ്പിച്ചു. നേരത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉൽപ്പാദനത്തിൽ നേരിയ വർധന വരുത്താൻ തീരുമാനിച്ചതായി സൌദി അറേബ്യയും റഷ്യയും ഉൾപ്പെടെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ ഒപെക് പ്ലസ് കൂട്ടായ്മയിലെ 7 രാജ്യങ്ങൾ അറിയിച്ചു. വെർച്വൽ യോഗത്തിന് ശേഷമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. കാസർഗോഡ് നീലേശ്വരം നഗരത്തെ 2 വിഭജിക്കുന്ന ദേശീയപാത 66 റോഡ് നിർമ്മാണം അവസാനിപ്പിച്ച് ആകാശപാത നിർമ്മിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 42 ദിവസം പിന്നിട്ടു. നിരവധി സംഘടനകളും വ്യക്തികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ ശ്രീനാഥ് ശശി കോർഡിനേറ്ററായ സമരസമിതിയാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. കോഴിക്കോട് വെള്ളയിൽ ജോസഫ് റോഡിലെ പ്രിന്റിംഗ് പ്രസ്സിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. പേപ്പർ റോളുകൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടവും മേൽക്കൂരയും പൂർണ്ണമായി കത്തിനശിച്ചു. പ്രസ്സിന് അവധിയായിരുന്നതിനാൽ സംഭവ സമയത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂറിലേറെ ശ്രമിച്ചാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത്. വിശ്വശില്പി കാനായി കുഞ്ഞിരാമനെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കലാ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മ കാഞ്ഞങ്ങാട്ട് ആദരിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിനടുത്ത് കാനായിയുടെ ശില്പസമുച്ചയ നിർമ്മാണം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് അതിയാമ്പൂരിലെ വീട്ടിലായിരുന്നു ചടങ്ങ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ജനമനസ് ആർക്കൊപ്പം എന്ന് ഇന്നറിയാം. വോട്ടെണ്ണൽ രാവിലെ 8:00 ആരംഭിക്കും. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിലെ വോട്ടെണ്ണലും രാവിലെ 8 തുടങ്ങും. മിഷൻ ദൃഷ്ടിയുടെ വിജയകരമായ വിക്ഷേപണത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. പശ്ചിമേഷൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധന വിതരണവും കപ്പൽ ഗതാഗതവും സുഗമമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ഗവൺമെന്റ്. വാണിജ്യ LPG സിലിണ്ടർ വില വർധന ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
0: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി തുടരുന്നു. മുല്ലനേഴി വരികളെഴുതി ജോൺസൺ സംഗീതം പകർന്ന് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇതാ.

നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന മുല്ലനേഴി, സംഗീതം ജോൺസൺ. ഇന്നത്തെ ചോദ്യം: ഇതാണ്. ഇഷ്ട മൃഗങ്ങളെയും പക്ഷികളെയും വാങ്ങാൻ മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇഷ്ട മൃഗങ്ങളെയും പക്ഷികളെയും വാങ്ങാൻ മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ ശരിയുത്തരം 8 മണിക്കുള്ള FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം.

രാജപരമ്പര എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല വരികൾ എഴുതി ഏറ്റിയുമ്മർ സംഗീതം പകർന്ന് സുജാതയും കൂട്ടരും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30.
1: പ്രായോജകർ
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: നമസ്തേ, അനന്തപുരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി.
4: കാർഷിക മേഖലാ വാർത്തകൾ. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിന്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിൻ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരയ്ക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പലെയർ, നാരകം, സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബൂട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 237 726.
5: മണർകാട് റീജിയണൽ പൌൾട്രി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പൊതുജനങ്ങൾക്കും അംഗീകൃത എഗർ നേഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യതയനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൌണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. നേരിട്ടോ 0481 237 317 എന്ന നമ്പറിൽ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ്. പിടക്കോഴിക്കുഞ്ഞുങ്ങൾ 25 രൂപ നിരക്കിലും പൂവൻ കുഞ്ഞുങ്ങൾ 5 രൂപ നിരക്കിലുമാണ് വിൽക്കപ്പെടുന്നത്.
4: കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 14 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://celkau.in/elearning/reg.php എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 24 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാകുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487 243 8566. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000 രൂപ. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചെലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. അപേക്ഷാ ഫീസ് 50 രൂപ. 2026 ജൂലൈ 31-നകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9747321760. വെബ്സൈറ്റ് വിലാസം khadi.kerala.gov.in.
5: കാർഷിക നിർദ്ദേശം. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ വെണ്ടയിൽ പച്ചത്തുള്ളനെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി ആഴ്ചയിലൊരിക്കൽ 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കുക, അല്ലെങ്കിൽ 20 ഗ്രാം ലക്കാനി സീലിയം ലക്കാനി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.

0: ഇന്ന് മെയ് 4 തിങ്കളാഴ്ച. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാൻ നമുക്ക് കേൾക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: അഗ്നിശമന സേനാംഗങ്ങളുടെ സേവനത്തെയും ത്യാഗത്തെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 4 അന്താരാഷ്ട്ര അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നു. 1999 ഓസ്ട്രേലിയയിലുണ്ടായ ഒരു വലിയ കാട്ടുതീയിൽ 5 അഗ്നിശമന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. തീപിടുത്തങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്നവരെ ഈ ദിവസം സ്മരിക്കുന്നു. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും അഗ്നിശമന സേനാംഗങ്ങളുടെ കാവൽ മാലാഖയായി കരുതപ്പെടുന്ന സെന്റ് ഫ്ലോറിയന്റെ ചരമദിനമാണ് മെയ് 4. പുരാതന റോമിലെ ഒരു അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. ഈ കാരണത്താലാണ് മെയ് 4 ഈ ദിനാചരണത്തിനായി തിരഞ്ഞെടുത്തത്. ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായ ഓഡ്രി ഹെബ്ബേൺ 1929 മെയ് 4 ജനിച്ചത്. റോമൻ ഹോളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഡിഫാനീസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രിയങ്കരിയായി മാറി. അഭിനയത്തിന് പുറമെ യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസഡറായി പ്രവർത്തിച്ച അവർ ദരിദ്ര രാജ്യങ്ങളിലെ കുട്ടികൾക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ചു. ഫാഷൻ ലോകത്തെ ഒരു ഐക്കണായും മാനവികതയുടെ പ്രതീകമായും അവർ ഇന്നും അറിയപ്പെടുന്നു. 1993 ജനുവരി 20 ഈ നടി അന്തരിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പനാമ കനാലിന്റെ നിർമ്മാണം അമേരിക്ക ഔദ്യോഗികമായി ഏറ്റെടുത്തത് 1904 മെയ് 4. ലോകവ്യാപാര രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഈ കനാൽ കപ്പൽ യാത്രയുടെ ദൂരവും സമയവും ഗണ്യമായി കുറച്ചു. 10,000 തൊഴിലാളികളുടെ കഠിനാധ്വാനവും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവുമാണ് ഈ നിർമ്മിതിക്ക് പിന്നിലുള്ളത്. ആധുനിക ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായി ഈ കനാൽ വിശേഷിപ്പിക്കപ്പെടുന്നു. വൻകരകളെ കീറിമുറിച്ച് നിർമ്മിച്ച ഈ പാത ഇന്നും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. സംഗീത ലോകത്തെ പരമോന്നത പുരസ്കാരമായ ഗ്രാമി അവാർഡുകൾ ആദ്യമായി വിതരണം ചെയ്തത് 1959 മെയ് 4. ലോസാഞ്ചലസിലും ന്യൂയോർക്കിലും ഒരേ സമയം നടന്ന ചടങ്ങുകളിലാണ് ആദ്യത്തെ അവാർഡുകൾ നൽകിയത്. സംഗീത പ്രതിഭകളെ ആഗോളതലത്തിൽ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ അവാർഡുകൾ ഏർപ്പെടുത്തിയത്. ഇന്ന് സംഗീതജ്ഞർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വലിയൊരു ബഹുമതിയായി ഗ്രാമി അവാർഡുകൾ വളർന്നിരിക്കുന്നു. സംഗീതത്തിന്റെ വിവിധ വിഭാഗങ്ങളിലായി 100 കലാകാരന്മാർ ഓരോ വർഷവും ഇതിലൂടെ ആദരിക്കപ്പെടുന്നു. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ 1799 മെയ് 4 ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. യുദ്ധത്തിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യ ആദ്യമായി ഉപയോഗിച്ചവരിൽ ഒരാളായി അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ടിപ്പു സുൽത്താൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളക്കമുള്ള പേരാണ്. അദ്ദേഹത്തിന്റെ പതനം മൈസൂർ സാമ്രാജ്യത്തിന്മേലുള്ള ബ്രിട്ടീഷ് നിയന്ത്രണം ഉറപ്പാക്കി. പ്രശസ്ത ഹിന്ദി കവിയും പത്രപ്രവർത്തകനുമായിരുന്ന മാഖൻലാൽ ചതുർവേദി 1889 മെയ് 4 ജനിച്ചത്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന അദ്ദേഹം ഭാരതീയ ആത്മാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1955 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കവിതകൾ ഭാരതീയരിൽ ദേശീയ ബോധവും ആവേശവും നിറയ്ക്കാൻ വലിയ പങ്കുവഹിച്ചു.
1: ചരിത്രത്തിൽ ഇന്ന്

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ ബി.വി. ബിനയ സംസാരിക്കുന്നു.
4: വ്യക്തിപരമായ ആരോഗ്യം സംരക്ഷിക്കുന്നവർ പോലും ചില പകർച്ചവ്യാധികളുടെ പിടിയിൽ അകപ്പെട്ടു പോകാം. എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുവരെ സ്വീകരിച്ചു പോകുന്ന ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റം വരുത്തുക എന്നതാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാരം തന്നെയാണ്. പ്രമേഹം, തൈറോയ്ഡ് തകരാറുകൾ, കിഡ്നി പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ ഡിസീസ്, ആർത്രൈറ്റിസ്, ഹൃദയ സംബന്ധമായ തകരാറുകൾ, ക്യാൻസർ തുടങ്ങിയ അവസ്ഥകൾ ഇപ്പോൾ കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നഗരവൽക്കരണം, വ്യായാമമില്ലായ്മ, ഉയർന്ന സമ്മർദ്ദനില, അനാരോഗ്യകരമായ ഭക്ഷണരീതികൾ, അമിതമായ സ്ക്രീൻ ടൈം, അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളുടെ വ്യാപകമായ ഉപയോഗം എന്നിവയാണ് ഈ വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം. ഇത്തരം രോഗങ്ങളുടെ കാരണം എന്താണെന്നും അവയെ പ്രതിരോധിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്നും ഓരോ വ്യക്തിക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായും കഴിക്കുവാൻ ശ്രദ്ധിക്കുക. പഞ്ചസാര, ട്രാൻസ്ഫാറ്റ്, അഡിറ്റീവുകൾ എന്നിവ അടങ്ങിയ അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്നും വൈകല്യങ്ങൾ, ഫാറ്റി ലിവർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നുവെന്നും തിരിച്ചറിയണം. കൃത്യമായി വ്യായാമം ചെയ്യുക. ശരീരത്തിന് ആയാസമുണ്ടാകുന്ന ഏത് പ്രവൃത്തിയും ഈ ഗണത്തിൽ ഉൾപ്പെടും. അത് നടക്കുന്നതോ യോഗ ചെയ്യുന്നതോ ആകാം. ആഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും പൂർണ്ണമായും ഇത്തരം വ്യായാമങ്ങൾക്കായി തീർച്ചയായും മാറ്റിവെക്കുക. കൃത്യമായി ശരീരത്തിനുണ്ടാകുന്ന ആയാസങ്ങൾ ഹൃദയാരോഗ്യത്തിനും വാദം പോലുള്ള രോഗങ്ങളെയും തടയുവാൻ കാരണമാകും. സ്ട്രെസ് നിയന്ത്രിക്കുക. ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വിട്ടുമാറാത്ത സ്ട്രെസ് ഒരു പ്രധാന കാരണമാണ്. മാനസികവും ശാരീരികവുമായ ക്ഷേമം നിലനിർത്തുന്നതിന് ധ്യാനം, ശ്വസന വ്യായാമങ്ങൾ, യോഗ എന്നിവ സഹായകമാണ്. പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുന്നതും സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. കൃത്യമായി ഉറങ്ങുക. ശരിയായ രീതിയിൽ ഉറക്കമുണ്ടാകാത്തത് ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഉറങ്ങുന്നതിന് മുൻപ് സ്ക്രീൻ ടൈം കുറയ്ക്കാനും ശ്രദ്ധിക്കണം. സ്ഥിരമായ ഉറക്കത്തിന് ഒരു സമയക്രമം ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. 7 മുതൽ 9 മണിക്കൂർ കൃത്യമായി ഉറങ്ങുവാനും ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം കുടിക്കുക. വൃക്കകളുടെ പ്രവർത്തനത്തിന് ഹൈഡ്രേറ്റഡ് ആയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. പഞ്ചസാര അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും കഫീൻ അടങ്ങിയ പാനീയങ്ങളുടെയും അളവ് കുറച്ച് പകരം കൂടുതലായി വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. സ്ക്രീൻ ടൈം കുറയ്ക്കുക. കണ്ണിന് ക്ഷീണമില്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അധിക സമയം ഫോണോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ക്ഷീണമുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പരമാവധി സ്ക്രീൻ ടൈം കുറച്ച് മറ്റ് ആക്ടിവിറ്റികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക എന്നതാണ് മറ്റൊരു കാര്യം. അമിത ഭാരം പ്രമേഹം, തൈറോയ്ഡ്, ഫാറ്റി ലിവർ ഉൾപ്പെടെയുള്ളവയ്ക്ക് കാരണമാകും. പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി കഴിക്കുവാൻ ശ്രദ്ധിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിലും കൃത്യമായ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. പുകവലിയും അമിതമായ മദ്യപാനവും കരൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. ഈ ശീലങ്ങൾ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും. കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുക. രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിന്റെ അളവ്, വൃക്കകളുടെ പ്രവർത്തനം, തൈറോയ്ഡ് എന്നിവയ്ക്കായുള്ള പരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ നടത്താൻ ശ്രമിക്കുക. ഇത്തരം പരിശോധനകൾ രോഗങ്ങളെ നേരത്തെ കണ്ടെത്താനും ചികിത്സയുറപ്പാക്കാനും സഹായിക്കും. ഹോമിയോപതി ചികിത്സ രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തിത്വമുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഹോമിയോപതി എന്ന ചികിത്സാ സമ്പ്രദായം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നുകളും ഓരോ വ്യക്തികൾക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു ഹോമിയോപതി ചികിത്സകനെ കണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ തേടാവുന്നതാണ്.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബി.വി. ബിനയ.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
0: മൈ ഡിയർ മുത്തച്ഛൻ എന്ന ചിത്രത്തിന് വേണ്ടി ബിച്ചു തിരുമല ഗാനവരികൾ എഴുതി ജോൺസൺ ചിട്ടപ്പെടുത്തി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഗ്രാമകേരളം
1: കച്ചിത്തുറു ആട്ടിത്തും വിളംബരം ചെയ്ത കാലം.
0: വീട്ടുമുറ്റത്തെ കച്ചിത്തുറുവിന്റെ ഉയരവും വലിപ്പവും നോക്കി അവിടേക്ക് മാതാപിതാക്കൾ പെൺമക്കളെ കെട്ടിച്ചുവിടുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ. കച്ചിത്തുറു മാത്രമല്ല, പശുക്കളും കാളകളും കാളവണ്ടിയും കച്ചിത്തുറുവുമൊക്കെ നാട്ടിലെ ആഢ്യത്വത്തിൻ്റെയും പ്രമാണിത്വത്തിൻ്റെയും നേരടയാളങ്ങളായിരുന്ന കാലം. ഇക്കൂട്ടത്തിൽ തലയെടുപ്പും മുൻഗണനയും വക്കോൽ തുറു എന്ന കച്ചിത്തുറുവിന് തന്നെയായിരുന്നു. ഒട്ടുമിക്ക വീട്ടുമുറ്റങ്ങളിലും രണ്ടോ നാലോ അതിലധികമോ ഇത്തരം തുറു പതിവായിരുന്നു. പഴയകാല കേരളത്തിന്റെ ധനാഢ്യന്റെ അടയാളം. അന്ന് നോക്കത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന നെൽപ്പാടങ്ങളും നെൽകൃഷിയും ഉണ്ടായിരുന്നു എന്നതും ഇവിടെ ഓർക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ആടുമാടുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള കച്ചി മഴയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയായിരുന്നു കച്ചിത്തുറു എന്ന് പറയാം. ഇംഗ്ലീഷിൽ ഹേ സ്റ്റാക്ക് എന്നാണ് വക്കോൽ തുറുവിന് പറഞ്ഞിരുന്നത്. വക്കോൽ തുറു കെട്ടി ഒരുക്കുന്നതിനും ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. തല ഉയർത്തി വളരുന്ന കൊന്നത്തെങ്ങ് തുറു കെട്ടാൻ ആശ്രയമായിരുന്നെങ്കിലും പിന്നീട് തേങ്ങയിടാൻ ബുദ്ധിമുട്ടാകുമെന്നതിനാൽ പലപ്പോഴും വലിയ മുളകളാണ് ഇതിനുപയോഗിച്ചിരുന്നത്. മുള നാട്ടി അതിൽ വക്കോൽ അഥവാ കച്ചി പിരിച്ചു കെട്ടി അതിൽ കുറേശ്ശെ കച്ചി വെള്ളം തളിച്ച് ചവിട്ടി ഉറപ്പിക്കും. കനത്ത മഴയിൽ നിന്ന് കച്ചിയെ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഈ കരുതൽ. മഴ പെയ്താൽ വെള്ളം ഇടയ്ക്ക് കൂടെ ഇറങ്ങി ആദ്യ മഴയ്ക്ക് തന്നെ കച്ചി ചീഞ്ഞ് കേടായി പോകാത്ത വിധമാണ് വരിഞ്ഞ് കെട്ടി തുറു ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉള്ളിലെ കച്ചിത്തലപ്പുകളെല്ലാം ഭദ്രം. തുറുവിൽ നിന്ന് പിന്നീട് ആവശ്യാനുസരണം കച്ചി എടുക്കുന്നതിന് കച്ചി വലിക്കുക എന്നാണ് പറയുക. പാഴ്മരങ്ങൾക്ക് ചുറ്റും കച്ചിത്തുറു ഇടുന്ന പതിവും ഉണ്ടായിരുന്നു. മരം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കമ്പ് നാട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റുമായി രണ്ട് മൂന്ന്

0: പ്രത്യേക രീതിയിൽ കെട്ടിവെക്കുന്നതാണ് അത്. വളരെ പ്രധാനമാണ് മൂടകെട്ടൽ. കച്ചിത്തുറുവിന്റെ അടിസ്ഥാനം വക്യോൽ എന്ന കച്ചിലാണല്ലോ. കൊയ്ത്തുകാലവുമായി ബന്ധപ്പെടുത്തി ചിങ്ങക്കൊയ്ത്തും മകരക്കൊയ്ത്തും നോക്കുമ്പോൾ ചിങ്ങക്കൊയ്ത്തിന് കിട്ടുന്ന കച്ചിലിനേക്കാൾ മകരക്കൊയ്ത്തിൽ കിട്ടുന്ന കച്ചിലിനാണ് വില കൂടുതൽ. ഇതിൽ തന്നെ ഏറ്റവും മികച്ച കച്ചിൽ, ഏറ്റവും നീളം കൂടിയ 20-ാം നമ്പർ കച്ചിലാണ്. ഇതാണ് കച്ചി തുറുകെട്ടാൻ അത്യുത്തമം. ഇത് പൊടിയാനും സാധ്യത കുറവാണ്. ഇതാകുമ്പോൾ കറ്റ പിരുത്തിട്ട് വെയിലത്ത് ചിക്കി ഉണക്കുകയാണ് പതിവ്. ഇങ്ങനെ വേണ്ടത്ര ഉണങ്ങിക്കഴിഞ്ഞ കച്ചിലാണ് തുറുകെട്ടാൻ എടുക്കുന്നത്. പണ്ടുകാലത്ത് മുരിക്കും പഞ്ഞിമരവും ഒക്കെ ഇത്തരത്തിൽ തുറു കൂട്ടാൻ എടുക്കുമായിരുന്നു. തുറു കൂട്ടിയാലും അവയ്ക്ക് അതിൻ്റെ ചൂടേൽക്കുകയോ കേടുണ്ടാവുകയോ ഉണങ്ങിപ്പോവുകയോ ചെയ്യുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവയ്ക്ക് പകരം മുളയാണ് ഉപയോഗിച്ച് കാണുന്നത്. ആഴത്തിൽ കുഴിച്ചിടുന്ന മുളങ്കമ്മിന് ചുറ്റും നന്നായി വൃത്തിയാക്കി ചിതൽപ്പൊടി തൂകി ചാക്കുകൾ വിരിച്ച് വൃത്താകൃതിയിൽ നിലം തുറുവിരിക്കാൻ തുടങ്ങുന്നു. എന്നിട്ടാണ് പടിപടിയായി വക്യോൽ നിരത്തി ചവിട്ടി ഉറപ്പിക്കുന്നത്. വക്യോലിന്റെ അളവനുസരിച്ചാണ് തുറുവിന്റെ വ്യാസവും ഉയരവും തീരുമാനിക്കുക. തുറുവിട്ട് മൂട കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും തുറുവിനകത്ത് കയറുകയില്ല. നെൽകൃഷിയുടെ വിസ്തൃതി കുറയുകയും നെൽപ്പാടത്ത് യന്ത്രങ്ങൾ കടന്നു വരികയും ചെയ്തതോടെ എന്തിനും ഏതിനും യന്ത്രങ്ങളായി. ഇന്നിപ്പോൾ കച്ചിത്തുറു എന്ന ഗ്രാമക്കാഴ്ച അപ്രത്യക്ഷമാകാൻ തുടങ്ങി എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ഗൃഹാതുരമായ ഇത്തരം ഗ്രാമക്കാഴ്ചകൾക്ക് ശോഭ കുറയുന്നില്ല.
1: കച്ചിത്തുറു ആഠ്യത്വം വിളംബരം ചെയ്ത കാലം. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
3: അന്ത ഏട്ടാ,
2: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
3: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
2: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: നാട്ടുരാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.
7: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

0: നാട്ടുരാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.
1: തൊഴിൽ ദർശനം.
2: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ അസമിലെ തേസ്പൂരിലുള്ള ഡിഫൻസ് റിസർച്ച് ലബോറട്ടറിയിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. യോഗ്യത എം ഫാം, എം ടെക്, ഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി, ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി. പ്രായം 28 വയസ്സ് കവിയരുത്. വാക്കിൻ ഇന്റർവ്യൂ May 19. വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടവർ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷ HRD.DRL@gov.in ലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി HRD.DRL@gov.in. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 12. മംഗളൂരുവിലെ സൂറത്കലിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടക വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സയന്റിഫിക് ഓഫീസർ 1, ലീഗൽ ആൻഡ് IPR ഓഫീസർ 1, മീഡിയ ഗ്രാഫിക്സ് ഓഫീസർ 1, പ്ലേസ്മെന്റ് ഓഫീസർ 1, സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് 1. അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും adean.staff@nitk.edu.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി adean.staff@nitk.edu.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 12. അഭിമുഖ തീയതി May 14. സ്ഥലം മെയിൻ സെമിനാർ ഹാൾ, മെയിൻ ബിൽഡിംഗ്, NIT.

0: കെ സൂറത്കൽ. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nitk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nitk.ac.in. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. സയന്റിസ്റ്റ് ബി മെക്കാനിക്കൽ ഒഴിവ് 1. പ്രായം 35 വയസ്സ് കവിയരുത്. സയന്റിഫിക് ഓഫീസർ ഒഴിവ് 1. പ്രായം 33 വയസ്സ് കവിയരുത്. സൂപ്രണ്ടിംഗ് ആർക്കിയോളജിക്കൽ എഞ്ചിനീയർ ഒഴിവ് 2. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ സിവിൽ എഞ്ചിനീയറിംഗ് സർവേ പ്രായം 38 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 15. കേന്ദ്ര ആണവോർജ വകുപ്പിന് കീഴിൽ പ്രയാഗ്രാജിലുള്ള ഹരീഷ് ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ പ്രോജക്ട് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും പ്രോജക്ട് സിസ്റ്റം മാനേജർ സീനിയർ ലെവൽ 1, പ്രോജക്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 3, മിഡ് ലെവൽ 2, ജൂനിയർ ലെവൽ 1, പ്രോജക്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 1. അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും സ്പീഡ് പോസ്റ്റിൽ അയക്കണം. വിലാസം ദ പ്രോജക്ട് കോർഡിനേറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട് ഹരീഷ് ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചന്ദാഗ് റോഡ് ചൂസി പ്രയാഗ്രാജ് അലഹബാദ് 211019. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 15. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hri.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hri.res.in.
1: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് എ ബി രഘുനാഥൻ നായർ.
1: നിത്യേന പ്രയോഗിക്കുന്ന നിസാരമായ ചില പദങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വിപുലമായ അർത്ഥതലങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് അടി എന്ന വാക്ക് നോക്കുക. അതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ അർത്ഥം തല്ല് എന്നാണ്. താടനം, പ്രഹരം, ദണ്ഡനം എന്നൊക്കെ പറഞ്ഞാലും അടിയാണ്. താടനി എന്ന പദത്തിൽ നിന്നാണ് താടനമുണ്ടായത്. താടനിക്ക് ചമ്മട്ടി എന്നാണ് അർത്ഥം. ചമ്മട്ടി എന്നാൽ ചാട്ട. അപ്പോൾ ചാട്ട ചമ്മട്ടിയുമായും ചമ്മട്ടി താടിനിയുമായും താടിനി താടനവുമായും ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് കാണാം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് അടിയുടെ കാര്യത്തിൽ ഏറ്റവും ശരിയാണ്. അടി കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമെന്ന് ഓർക്കുക. അപ്പോൾ അത് തിരിച്ചടിയാകും. വടി കൊടുത്ത് അടി വാങ്ങുന്നതിന് സമം. അടിക്കുന്നവനെ തടയുമ്പോൾ അത് അടിതടയാകും. അടിക്കാൻ ഓങ്ങുന്നവനെ പിടിച്ചു നിർത്തുമ്പോൾ അത് അടിപിടിയാകും. അടി നോക്കി നടക്കുക എന്നൊരു ചൊല്ലുണ്ട്. ആരെങ്കിലും പിന്നിൽ നിന്ന് അടിക്കാൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുന്നേ പോയവരുടെ കാലടിപ്പാടുകൾ നോക്കി നടക്കണമെന്ന് ആശയം. അതിനർത്ഥം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ശൈലി പിന്തുടരണമെന്നാണ്. നളചരിതം ഒന്നാം ദിവസത്തെ ആട്ടക്കഥയിൽ ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദം അഭി തോന്നും മാറും അന്തം നടന്നു എന്നുണ്ട്. ഇനിയൊരടി നടന്നാൽ എന്നതിന് അവിടെ ഒരടിപിടി ഉണ്ടായാൽ എന്നല്ല, ഒരടി കൂടി മുന്നോട്ട് വച്ചാൽ അരയന്നത്തെ കയ്യിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അടിക്ക് ചുവട് അല്ലെങ്കിൽ കാൽച്ചുവട് കൊണ്ടുള്ള അളവ് എന്ന് മനസ്സിലാക്കണം. അതായത് അടി എന്നാൽ 12 ഇഞ്ച് അകലം എന്ന് സാരം. ഇങ്ങനെ സന്ദർഭത്തിനൊത്ത് അടി എന്ന പദത്തിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. കെട്ടിടത്തിന് പെയിൻ്റ് അടിക്കുന്നെന്ന് പറയുമ്പോൾ പെയിൻറ്റ് പൂശുന്നെന്ന അർത്ഥമെടുക്കണം. മണിയടിക്കുക എന്ന് പറയുന്നിടത്ത് അടിക്ക് മണി മുഴക്കുക എന്നർത്ഥമാകും. നാണയം അടിക്കുന്നെന്ന് പറയുമ്പോൾ കമ്മട്ടത്തിൽ നാണയമുണ്ടാക്കി മുദ്ര അച്ചടിക്കുന്നെന്ന് ധരിക്കണം. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു എന്ന പാട്ട് കേൾക്കുമ്പോൾ അടിച്ചു എന്നതിന്

0: കാറ്റ് വീശി എന്നാണ് സന്ദർഭാനുസരണമുള്ള അർത്ഥം. മദ്യപിക്കുന്നതിന് നാട്ടുമൊഴി വഴക്കത്തിൽ വെള്ളമടിക്കുക എന്ന് പറയും. അടിക്കുക എന്നതിന് കുടിക്കുക എന്നാണ് ഇവിടത്തെ അർത്ഥം. അടി മുതൽ മുടി വരെ എന്ന മലയാള ശൈലിക്ക് ആപാദചൂടമെന്നോ കേശാദിപാദമെന്നോ ആണ് അർത്ഥമെടുക്കേണ്ടത്. അടിക്കടി എന്ന പ്രയോഗത്തിന് തിരിച്ചടി എന്നർത്ഥമില്ല. മേൽക്കുമേൽ എന്നോ ഒന്നിനു പിന്നാലെ ഒന്ന് എന്നോ മനസ്സിലാക്കിക്കൊള്ളണം. അടിക്കിടാവ് എന്ന പ്രയോഗത്തിന് അടിയുമായി ഒരു ബന്ധവുമില്ല. പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടിയാണ് അടിക്കിടാവ്. അടിക്കുറിപ്പ് എന്ന് പ്രയോഗിച്ചാൽ അടി കിട്ടിയതിൻ്റെയോ കൊടുത്തതിൻ്റെയോ കണക്കാണെന്ന് കരുതിയാൽ തെറ്റി. എന്തെങ്കിലും എഴുതുന്നതിൻ്റെ അടിയിൽ ചേർക്കുന്ന വിശദീകരണക്കുറിപ്പ് അഥവാ ഫുട്നോട്ടാണ് അടിക്കുറിപ്പ്. ഇതൊക്കെയാണെങ്കിലും അടിമേലടിച്ചാൽ അമ്മിയും പൊടിയും എന്ന ശൈലിയിലെ അടിക്ക് അടി എന്നു തന്നെയാണ് അർത്ഥം. അമ്മിക്കല്ലാണെങ്കിലും അതിൽ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടിരുന്നാൽ പൊട്ടിപ്പൊടിഞ്ഞു പോകുമല്ലോ. എത്ര മനുക്കരുത്തുള്ളവനും ജീവിതത്തിൽ ഒന്നിനുമേലൊന്നായി തിരിച്ചടികൾ നേരിടേണ്ടി വന്നാൽ അയാൾ മാനസികമായി തളർന്നു പോകുമെന്ന ആശയമാണ് ഈ ശൈലിയിലടങ്ങിയിരിക്കുന്നത്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് എ.ബി. രഘുനാഥൻ നായർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എങ്ങണ്ണിയൂർ ചന്ദ്രശേഖരൻ എഴുതിയ വരികൾക്ക് ശരത്, വിഷ്ണു എന്നിവർ സംഗീതം പകർന്ന് ജ്യോത്സ്ന, വിഷ്ണു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സക്കരയുടെ ഗർഭിണികൾ.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: ഇന്ന് രാവിലെ 9:05 കേൾക്കാം നാട് ഭരിക്കുന്നതാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയ അവലോകനം. ഇതിൽ പങ്കെടുക്കുന്നവർ പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ജോസ്കുട്ടി CA, പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ മുഖത്തല എന്നിവർ. മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 9:05 നാട് ഭരിക്കുന്നതാര്.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ ജനഹിതമറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആദ്യ പ്രവണതകൾ 1 മണിക്കൂറിനകം അറിയാം. ആദ്യം എണ്ണുന്നത് തപാൽ ബാലറ്റുകൾ. തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനും തുടക്കം. വൈകിട്ടോടെ മുഴുവൻ ഫലവും പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് ഫലം തൊട്ടരികെ നിൽക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ LDF, UDF, NDA മുന്നണികൾ. തുടർഭരണം ഉണ്ടാകുമെന്ന് LDFും വൻ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിക്കുമെന്ന് UDFും നിർണായക ശക്തിയായി മാറുമെന്ന് NDA സഖ്യവും അവകാശപ്പെടുന്നു. വോട്ടെണ്ണലിന് മുന്നോടിയായി ബാലറ്റ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും പോളിംഗ് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ 7 മണിയോടെ തുറന്നു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ 8:30 തുടങ്ങും. ഫലസൂചനകൾ തത്സമയം ആകാശവാണിയിലൂടെ ശ്രോതാക്കളിലേക്കെത്തും. രാവിലെ 8:30 മുതൽ ആകാശവാണി നിലയങ്ങൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്യും. ലിപുലേക് പാസിൽ നേപ്പാളിന്റെ അവകാശവാദം തള്ളി കേന്ദ്ര ഗവൺമെന്റ്. 1954 മുതൽ കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് ഉപയോഗിച്ചു വരുന്ന പരമ്പരാഗത പാതയാണ് ലിപുലേക് പാസ്. വിപണിയിലെ സ്ഥിരത ഉറപ്പാക്കാൻ ജൂൺ മുതൽ എണ്ണ ഉത്പാദനത്തിൽ നേരിയ വർധന വരുത്താൻ ഒപെക് പ്ലസ് കൂട്ടായ്മ. വെർച്വൽ യോഗത്തിന് ശേഷമാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇപ്പോൾ കേൾക്കാം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം ഇതായിരുന്നു: ഇഷ്ടമൃഗങ്ങളെയും പക്ഷികളെയും വാങ്ങാൻ മൃഗസംരക്ഷണ വകുപ്പ് തയ്യാറാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ലാപ്ടോപ്പ് എന്നാണ്. ലൈവ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നതാണ് ലാപ്ടോപ്പിന്റെ പൂർണ്ണരൂപം. ലാപ്ടോപ്പിന്റെ പൂർണ്ണരൂപം ഒരിക്കൽ കൂടി: ലൈവ് സ്റ്റോക്ക് ആൻഡ് പെറ്റ്സ് ട്രേഡിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. കന്നുകാലികൾ, പക്ഷികൾ എന്നിവയെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ കണ്ട് വിലപേശി വാങ്ങുവാൻ സാധിക്കുന്നു. നിരോധിത മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ വ്യാപാരം തടയാൻ ഈ ആപ്പിൽ പ്രത്യേക മുൻകരുതലുകൾ ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഭാഷകളിൽ ആപ്പ് ഉപയോഗിക്കാം.
1: വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
0: വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി സുജാത, നെടുമുടി വേണു എന്നിവർ പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

0: നമസ്തേ, അനന്തപുരിയിൽ കേൾക്കാം കാലം സാക്ഷി.
1: കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് 1902 May 10 പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളത്ത് ജനിച്ചു. സംസ്കൃത പഠനത്തിന് ശേഷം മലയാള പാഠശാലയിൽ ചേർന്നു. 1917 പ്രൈമറി സ്കൂളിൽ 6 രൂപ ശമ്പളത്തിൽ 1ാം ക്ലാസ്സിൽ അധ്യാപകനായി. ആ ജോലിയിലിരിക്കെ മലയാളം മുഖ്യപരീക്ഷ ജയിച്ചു. 1918 വെണ്ണിക്കുളത്ത് ആരംഭിച്ച ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ മലയാളം അധ്യാപകനായി. 1924 തിരുവല്ല MGM ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു. ഇതിനിടെ ദേശീയ പ്രസ്ഥാനവും ഗാന്ധിയൻ ചിന്തകളും അദ്ദേഹത്തെ ആകർഷിച്ചു. സ്വരാജ്യ ഗീത എന്നൊരു കവിത എഴുതി അച്ചടിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹം കാണുവാൻ പോയത്. അധ്യാപകനായിരിക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാവീണ്യം നേടി. 1949 തിരുവനന്തപുരം മാനസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ജോലി ലഭിച്ചു. 6 വർഷം അവിടെ ജോലി നോക്കിയ ശേഷം 1955 ലെക്സിക്കൻ ഓഫീസിൽ സൂപ്പർവൈസറായി. അമൃതാഭിഷേകം, കദളീവനം, കേരളശ്രീ, മാണിക്യവീണ, മാനസപുത്രി തുടങ്ങിയ നിരവധി കവിതകളും കാളിദാസന്റെ കൺമണി, പ്രിയമ്മദ തുടങ്ങിയ നാടകങ്ങളും നീലജലത്തിലെ പത്മം, വിജയരുദ്രൻ എന്നീ നോവലുകളും കൂടാതെ ജീവചരിത്രം, ബാലസാഹിത്യം, നാടോടിക്കഥകൾ, നിഖണ്ഡു, വിവർത്തനം തുടങ്ങിയ മേഖലകളിലും തന്റെ പ്രതിഭ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തെളിയിച്ചു. മണിവീണയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും തുളസീദാസ് രാമായണത്തിന് ഓടക്കുഴൽ അവാർഡും കാമസുരഭിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1980 August 10 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അന്തരിച്ചു.
2: രവിമണ്ഡലം എന്ന് പറയുന്നതും തിരുവനന്തപുരത്ത് ഞങ്ങൾ ചിലര് ചേർന്ന് സ്ഥാപിച്ച ഒന്നാണ്. ശൈലിനായ എൻ ഗോപാലപിള്ള അവർ അതിന്റെ പ്രസിഡന്റ്, ഞാൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. MP അപ്പൻ സെക്രട്ടറി. എന്തിനാണ് അത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഈ കവിതയെപ്പറ്റി ആ കാലങ്ങളിൽ ഒരേ എതിരഭിപ്രായം വന്നുകൂടി. അതിനെ ഒന്ന് തടയണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ ചിലർക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ കവിമണ്ഡലം എന്ന് തന്നെ പേര് കൊടുത്ത് ഒരു സംഘടന സ്ഥാപിച്ചത്. കുറെ കാലം അത് നടന്നു, പലരെയും ക്ഷണിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഒരു കാലത്തും നാശമില്ലല്ലോ കവിതയ്ക്ക് എന്ന് ഞാൻ എഴുതി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സാഹിത്യ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം കവികൾ അനശ്വരന്മാരാണെന്ന്. സംസ്കൃത സാഹിത്യത്തിൽ ജയന്തി തേ സുഹൃദിനോ രസസിദ്ധാ കവീശ്വര നാസ്തി ഏഷാം യശക്കായേ ജരാമരണജം ഭയ എന്നുണ്ടല്ലോ. അനശ്വരരാണ് കവികൾ എന്ന ഒരു വിശ്വാസം പണ്ടുണ്ട്. ഇന്നും അതിന് വലിയ ഇളക്കമൊന്നും തട്ടിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം.
3: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ശബ്ദം.

നമുക്ക് ചുറ്റും. തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിലെ മോണ്ടിസോറി സ്കൂളിൽ 11 മാസത്തെ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ ഹെഡ്മിസ്ട്രസ് കം ടീച്ചർ, നഴ്സറി ആൻഡ് KG ടീച്ചർ, ആയ എന്നീ തസ്തികകളിലേക്ക് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. നഴ്സറി ആൻഡ് KG ടീച്ചർ തസ്തികയിൽ മെട്രിക്കുലേഷൻ പാസ്സായി നഴ്സറി ട്രെയിനിംഗ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. JBT യോഗ്യതയോ പരിശീലനം നേടിയ ബിരുദ ബിരുദാനന്തര യോഗ്യതയോ ഉള്ളവർക്കാണ് രണ്ടാമത് മുൻഗണന. ഈ രണ്ട് വിഭാഗം ഉദ്യോഗാർത്ഥികളുടെയും അഭാവത്തിൽ മതിയായ നഴ്സറി അധ്യാപന പരിചയമുള്ള ബിരുദധാരികൾക്കും മെട്രിക്കുലേഷൻ യോഗ്യതയുള്ളവരെയും പരിഗണിച്ചേക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസത്തിന്റെയും തൊഴിൽ പരിചയത്തിന്റെയും സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികളും ആധാർ, മൊബൈൽ നമ്പർ എന്നിവയും സഹിതം അപേക്ഷിക്കുക. അപേക്ഷകൾ DIGP, GC, CRPF, പള്ളിപ്പുറം, തിരുവനന്തപുരം 695316 എന്ന വിലാസത്തിൽ അയയ്ക്കുക. അവസാന തീയതി May 7. കൂടുതൽ വിവരങ്ങൾക്ക് 0471275261 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ IHRD ജെറിയാട്രിക് കെയറിൽ ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നു. നാട്ടിലും വിദേശത്തും വലിയ തൊഴിൽ സാധ്യതയാണ് ഈ കോഴ്സിനുള്ളത്. വയോജനങ്ങൾക്ക് സാധാരണ ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, ആർത്രൈറ്റിസ്, ഡയബറ്റീസ് തുടങ്ങിയ ദീർഘകാല രോഗങ്ങൾ ഉണ്ടാകാം. ഇവർക്കായി പ്രത്യേക പരിചരണവും സഹാനുഭൂതിയും ആവശ്യമാണ്. ജെറിയാട്രിക് കെയർ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ഇന്ത്യയിലും വിദേശത്തും നിറയെ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാണ്. ആശുപത്രികൾ, ഓൾഡ് ഏജ് ഹോമുകൾ, ഹോം കെയർ സേവനങ്ങൾ എന്നിവിടങ്ങളിലും ജോലി ലഭിക്കും. അപേക്ഷകർ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. മുതിർന്നവരുടെ പരിചരണത്തിന് ആവശ്യമായ ആശുപത്രി പരിശീലനം, വീടുകളിലെ പരിശീലനം, പാലിയേറ്റീവ് സേവനങ്ങൾ എന്നിവയിൽ ആവശ്യമായ കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന രീതിക്കാണ് ഈ കോഴ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേരള സർക്കാർ സ്ഥാപനമായ IHRD സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അപേക്ഷകൾ നേരിട്ടും www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് മുഖേനയും സമർപ്പിക്കാവുന്നതാണ്. കോഴ്സിന്റെ പ്രോസ്പെക്ടസ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈനായി May 4 വൈകുന്നേരം 4 മണി വരെയും കോഴ്സ് സെന്ററുകളിൽ നേരിട്ട് May 5 വൈകുന്നേരം 4 മണി വരെയും സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള കോൾ സെന്റർ നമ്പർ 85470500. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ആർട്ട് ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് പ്രവേശനത്തിന് കലാവിഷയങ്ങളിൽ അഭിരുചിയും താൽപര്യവുമുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 7-ാം ക്ലാസ് പാസ്സായ 2026 ജൂൺ 1 14 വയസ്സ് കവിയാത്ത വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും www.kalamandalam.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം വധു ഡോക്ടറാണ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
5: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
6: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
9: നോവൽ സഞ്ചാരം.
10: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
11: ആദ്യത്തെ ഗർഭധാരണം പോലെ തന്നെ അല്പമൊരു മോഹാലസ്യമുണ്ടാക്കുന്നതാണ് ആദ്യത്തെ അനുരാഗു. സുഖിതമായ ഒരു മയക്കം. അങ്ങനെ രാമൻ നായരുടെ ഹൃദയം ഗർഭം ധരിച്ചിരിക്കുകയാണ്. പിന്നെ തളർച്ചയായി, ചിന്തയായി. അതൊരു വലിയ തറവാടാണ്. പക്ഷേ ആ നോട്ടത്തിന് അർത്ഥമെന്താണ്? കുഞ്ചുകുട്ടിക്കുമില്ലേ ഒരു ഹൃദയം? കുഞ്ചുകുട്ടിക്കില്ലെങ്കിൽ ആർക്കാണ് ഹൃദയമുള്ളത്? എന്നാലും അങ്ങനെയുള്ള എല്ലാ ചിന്തകളും മനസ്സിൽ തന്നെ അടച്ചു മൂടി ആരോട് പറയാൻ? അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാമോ? അയാൾ പുറമെ പഴയപടി തന്നെ പെരുമാറി. ദിവസവും കുഞ്ചുകുട്ടിയുടെ വീട്ടിൽ ചെല്ലും. കാരണവർക്ക് വലിയ മമതയാണ്. ബഹുമിടുക്കനാ, കാരണവർ എല്ലാവരോടും പറയാറുണ്ട്. ലോകവർത്തമാനങ്ങളും പറഞ്ഞ് വളരെ നേരം അവിടെയിരിക്കും. തികച്ചും അച്ചടക്കത്തോടുകൂടിയ പെരുമാറ്റം. രണ്ടു നീലനേത്രങ്ങൾ എത്തിനോക്കുന്ന ആ ജാലകത്തിലേക്ക് പോലും ഒന്ന് എത്തിനോക്കാറില്ല. ചിലപ്പോൾ കുഞ്ചുകുട്ടിയുടെ അമ്മ വാതിൽക്കൽ വന്നു നിൽക്കും. തറവാടിൻ്റെ പഴയ സ്ഥിതിയും ഇന്നത്തെ പ്രാരബ്ധങ്ങളുമൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. അതൊക്കെ രാമൻ മാസ്റ്റർ മൂളി കേൾക്കുകയും ചെയ്യും. പ്രമാണപ്പെട്ട ഒരു തറവാടായിരുന്നു ഇത്. ആ കാലമൊക്കെ ഇനി വരുമോ മാസ്റ്ററെ എന്ന് അവർ ഭാവിയിലേക്ക് ഒരു ദീർഘനിശ്വാസത്തോടെ നോക്കും. ഒന്നും പറയാൻ വയ്യ, ഒക്കെ ഒരു ചക്രം തിരിച്ചില്ലല്ലേ? അരവേദാന്തിയുടെ മട്ടിൽ രാമൻ മാസ്റ്ററും തട്ടിവിടും. ആ വീട്ടിൽ വിശേഷിച്ച് എന്തുണ്ടായാലും ഓഹരി രാമൻ മാസ്റ്റർക്ക് കിട്ടും. പിറന്നാളായാലും ചാത്തമായാലും ഒക്കെ ഊണ് അവിടെ നിന്ന. ഗണപതിക്ക് അപ്പം കഴിച്ചാൽ അന്ന് വൈകുന്നേരം ഓഹരി നാക്കിലയിലാക്കി കാപ്പണിഞ്ഞ രണ്ട് കൈകൾ വാതിൽക്കൽ വെച്ച് ഉമ്മറത്തേക്ക് നീട്ടുന്നത് കാണാം. കുഞ്ചുകുട്ടിയുടെ അമ്മ അതു വാങ്ങി മാസ്റ്റർക്ക് കൊടുക്കുകയും ചെയ്യും. എനിക്കതിൻ്റെ ഓർമ്മയുണ്ടായില്ല. മാസ്റ്ററുടെ കാര്യം കുഞ്ചുകുട്ടിക്ക് നല്ല ഓർമ്മയാണ്. മകളുടെ ആലോചനാശീലത്തെപ്പറ്റി മതിപ്പ് തോന്നിയ അമ്മ തുടരും. എന്നെ ജീവിപ്പിച്ചത് മാസ്റ്ററാണെന്നാണ് അവളുടെ പക്ഷം. അത് കേൾക്കുമ്പോൾ ഹൃദയത്തിനൊരു തരിപ്പ്. എന്നാലും ഒന്നും ഉണ്ടായില്ല എന്ന മട്ടിൽ മാസ്റ്റർ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ദിവസങ്ങൾ പറന്നുപോയി. അസ്വസ്ഥങ്ങളായ രാവുകൾ, അവ്യവസ്ഥിത

0: ങ്ങളായ പകലുകൾ താൻ വളരെ നേരമായി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാസ്റ്റർക്ക് തോന്നി. പക്ഷേ മൗനമായിട്ടിരിക്കുകയായിരുന്നു. എങ്കിലും കൂടെ കൂടെ രാമൻ മാസ്റ്ററുടെ ബുദ്ധി ഹൃദയത്തോട് യുദ്ധം വെട്ടി നോക്കാറുണ്ട്. ഛേ, ഇതൊക്കെ മോശം. നടക്കാത്ത കാര്യത്തിൽ മനസ്സിന് ആശ വർദ്ധിപ്പിക്കുന്നതല്ല ബുദ്ധി, അവനവനെ ഒതുക്കി നിർത്താൻ അറിയുന്നതാണ് മനുഷ്യന്റെ മഹത്വം. പക്ഷേ യുക്തി കൊണ്ട് എത്ര നിമിഷം മനുഷ്യന് ജീവിക്കാം? വിശേഷിച്ചും ഒരു കാമുകന്. ഭൂമിയിൽ തൊട്ടാൽ ശക്തി ഇരട്ടിക്കുന്ന രാക്ഷസനാണ് അനുരാഗം. വളയണിഞ്ഞ ഒരു കൈ, ഒരു പാളിനോട്ടം, ആ മുടിയിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഒരു പൂ, നടന്നുപോയ കാൽപ്പാടുകൾ, അകന്നുപോകുന്ന വളക്കിലുക്കം, ഒരു നെടുവീർപ്പ്, അങ്ങനെയുള്ള ഏതും കെട്ടിയിട്ട് ആ രാക്ഷസനെ കൂടുതൽ ശക്തനാക്കി തീർക്കും. കെട്ടുകൾ പൊട്ടുകയായി. രാമൻ മാസ്റ്ററുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. തന്നോട് തന്നെ യുദ്ധം വെട്ടി അയാൾ തളർന്നു അവശനായി.
1: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
2: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലേക്ക് സ്വാഗതം. അറേബ്യൻ നാടോടി സാഹിത്യത്തിലെ മാന്ത്രികതയും സാഹസികതയും നിറഞ്ഞ കഥകളുടെ സമാഹാരമാണ് അറേബ്യയിലെ 1001 രാവുകൾ. 1001 രാവുകളിലെ പ്രസിദ്ധമായ രണ്ട് കഥകളാണ് അലാവുദ്ദീനും അത്ഭുതവിളക്കും, ആലിബാബയും 40 കള്ളന്മാരും. ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ അറേബ്യൻ നാടോടി കഥകൾ അവലംബമാക്കി വന്ന സിനിമകളിലെ രണ്ട് നായിക സൗന്ദര്യ വർണ്ണനാഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യഗാനം ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ വരികളെഴുതി ജി ദേവരാജൻ സംഗീതം പകർന്ന് പി ജയചന്ദ്രൻ പാടിയത്.

ഇന്ന് രാവിലെ 9:05 നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തത്സമയ അവലോകനം. ഇതിൽ പങ്കെടുക്കുന്നവർ പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ഡോക്ടർ ജോസ് കുട്ടി സി എ, പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീകുമാർ മുഖത്തല എന്നിവർ. ഇന്ന് രാവിലെ 9:05 നാട് ഭരിക്കുന്നതാര്? പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടി മറക്കാതെ കേൾക്കുക. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം തുടരുന്നു. യൂസഫലി കേച്ചേരി വരികൾ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം. ചിത്രം അലാവുദ്ദീനും അത്ഭുത വിളക്കും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്നിവിടെ സമാപിക്കുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
7: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
8: എന്നീ പരിപാടിയിൽ ത്രാടകം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
9: യോഗയിലെ ഷഡ്കർമ്മങ്ങളിൽ ഒന്നാണ് ത്രാടകം. ഒരുതരം കോൺസെൻട്രേറ്റഡ് ഗേസിംഗ് അഥവാ ശ്രദ്ധയോടെയുള്ള നോട്ടമാണ് ത്രാടകത്തിൽ ചെയ്യുന്നത്. ഇതിനായി ഇരിക്കുമ്പോൾ കണ്ണിന് നേരെ ദീപനാളം വരത്തക്ക രീതിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. ദീപനാളം കാറ്റടിച്ച് ഉലയാതെ ഇളക്കമില്ലാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വസ്ഥമായി ഏതെങ്കിലും ധ്യാനാസനത്തിലോ നട്ടലും കഴുത്തും നിവർത്തി ഇരിക്കാവുന്നതാണ്. ദീപം ശരീരത്തിൽ നിന്നും ഒരു കൈ അകലത്തിൽ വേണം വയ്ക്കുവാൻ. കണ്ണുകൾ അടച്ചുവെച്ച് കുറച്ചു സമയം റിലാക്സ് ആയിരുന്ന് ശരീരവും കണ്ണുകളും പൂർണ്ണമായി വിശ്രമിക്കുക. ഈ പ്രാക്ടീസിലുടനീളം ശരീരം പൂർണ്ണമായും സ്ഥിരമായി അനക്കാതെ വയ്ക്കുവാൻ ശ്രദ്ധിക്കണം. ഇനി സാവകാശം കണ്ണുകൾ തുറന്ന് ദീപനാളത്തിലേക്ക് നോക്കുക. കണ്ണുകൾ ചിമ്മാതെയും അനക്കാതെയും പരമാവധി ശ്രദ്ധിക്കണം. അമിതായാസം എടുക്കരുത്. ശ്രദ്ധ അഥവാ അവബോധം പൂർണ്ണമായും ദീപനാളത്തിലേക്ക് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. മനസ്സ് വേറെ ശ്രദ്ധയിലേക്ക് അഥവാ ചിന്തയിലേക്ക് പോകാൻ ഇടയായാൽ ശ്രദ്ധയെ തിരിച്ച് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരിക. 1-2 മിനിറ്റുകൾക്കുള്ളിൽ കണ്ണുകൾ ക്ഷീണിതമാവുകയോ കണ്ണിൽ നിന്നും വെള്ളം വരികയോ ചെയ്യുന്ന സമയത്ത് കണ്ണുകൾ സാവകാശം അടച്ച് വിശ്രമിക്കാം. കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഉള്ളിൽ കാണുവാൻ സാധിക്കുന്ന ദീപനാളത്തിന്റെ പ്രതിരൂപത്തിലേക്ക് ശ്രദ്ധിക്കുകയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുക. മെല്ലെ ഈ പ്രതിബിംബം മങ്ങുകയും കാണാൻ സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ വീണ്ടും കണ്ണുകൾ തുറന്ന് ദീപനാളത്തിൽ ശ്രദ്ധിച്ച് പ്രാക്ടീസ് തുടരാം. 1-2 മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും കണ്ണുകൾ അടച്ച് മുൻപിലേതുപോലെ ആവർത്തിക്കാം. 3-4 തവണകൾ ഇതേ രീതിയിൽ ആവർത്തിക്കാം. അവസാനത്തെ തവണയ്ക്ക് ശേഷം കണ്ണുകൾക്ക് മൃദുവായ തടവൽ അഥവാ പാമിംഗ് ചെയ്തതിനു ശേഷം കണ്ണുകൾ തുറക്കാൻ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ 1-2 മിനിറ്റുകൾ മാത്രം പ്രാക്ടീസ് മതിയാകും. സാധാരണയായി 5 മുതൽ 10 മിനിറ്റ് വരെയുള്ള പ്രാക്ടീസാണ് ചെയ്യേണ്ടത്. ഉറക്കമില്ലായ്മ, അമിത മാനസിക സമ്മർദ്ദം എന്നിവയിൽ വിദഗ്ധ നിർദ്ദേശാനുസരണം 10 മുതൽ 15 മിനിറ്റ് വരെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി അഭ്യസിക്കാവുന്നതാണ്. ഗ്ലോക്കോമ, അപസ്മാരം മുതലായ രോഗാവസ്ഥകളിൽ ത്രാടക ഒഴിവാക്കേണ്ടതാണ്. കണ്ണിന്റെ രോഗാവസ്ഥകൾ, തിമിരം മുതലായവയിൽ ദീപനാളത്തിന് പകരം ഒരു ബ്ലാക്ക് ഡോട്ടോ അതായത് ഒരു ബ്ലാക്ക് ബിന്ദുവോ മറ്റേതെങ്കിലും സ്ഥിരമായ വസ്തുവോ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരിക്കലും സൂര്യനെയോ സൂര്യപ്രകാശത്തിലേക്കോ

0: ഇടയ്ക്ക് ത്രാടക അഭ്യസിക്കരുത്. കണ്ണുകളെ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ പരിശീലിപ്പിക്കുന്നതിലൂടെ ത്രാടക കണ്ണുകൾക്ക് തെളിമയും കണ്ണിന്റെ പേശികൾക്ക് ബലവും കൊടുക്കുന്നു. കാഴ്ചശക്തിയിലെ ചെറിയ അപാകതകളെ പരിഹരിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇത് സഹായകമാണ്. ഉറക്കക്കുറവ്, തലവേദന, വിഷ്വൽ എറേഴ്സ് മുതലായവയിൽ യോഗ തെറാപ്പിയായും ത്രാടക ഉപയോഗിച്ചു വരുന്നു. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗം അമിതമായിരിക്കുന്ന കാലഘട്ടത്തിൽ കണ്ണിലെ സ്ട്രെയിൻ ഒഴിവാക്കാനും ഫോക്കസ് വർദ്ധിപ്പിക്കാനും ത്രാടക വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്.
1: ത്രാടകം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
7: ഇസബെല്ല എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് വരികൾ എഴുതി, ജോൺസൺ സംഗീതം നൽകി. യേശുദാസും സേതുപാർവതിയും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ചൂടകറ്റാൻ ഏസി വേണം, എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: പി ഭാസ്കരൻ വരികൾ എഴുതി, ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, ജയശ്രീ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചുമടുതാങ്ങി.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: നമസ്തേ അനന്തപുരിയുടെ പ്രഭാത അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് നദീർഷ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേരുന്നു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ ഇലക്ഷൻ സ്പെഷ്യൽ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. തരംഗമോ തുടർച്ചയോ, കേരളം ആര് ഭരിക്കും? April 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മൂന്നാഴ്ചയിലേറെ നീണ്ട കാത്തിരിപ്പിന് വിരാമം. മൂന്നാം വട്ടവും അധികാരത്തിലേക്കെന്ന വിജയപ്രതീക്ഷയുമായി LDFും ഭരണം തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ UDFും. ഇത്തവണ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ BJPയും. പ്രവചനങ്ങളുടെയും കണക്കുകൂട്ടലുകളുടെയും ആകാംക്ഷ അവസാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണിത്തുടങ്ങിയത്. 8:30 EVM മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. തപാൽ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ UDFന് അനുകൂലം. 73 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ LDFന് 60 ഇടങ്ങളിലാണ് മുൻതൂക്കം. BJP 5 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇടുക്കി ജില്ലയിൽ വോട്ടെണ്ണലിനായി 3 കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നീ 5 മണ്ഡലങ്ങളാണ് ഇടുക്കിയിലുള്ളത്. ഉടുമ്പൻചോല UDF സ്ഥാനാർത്ഥി സേനാപതി വേണുവിന് പോസ്റ്റൽ വോട്ടിൽ 41 വോട്ടിന്റെ ലീഡ്. LDFനെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ രാഷ്ട്രീയ നീക്കത്തോടെ ശ്രദ്ധേയമാണ് ആലപ്പുഴ. ഇത്തവണ ആലപ്പുഴ ആർക്കൊപ്പമെന്നറിയാം. 9 സീറ്റിൽ കഴിഞ്ഞ തവണ 8 LDF നേടിയപ്പോൾ ഹരിപ്പാട് സീറ്റ് UDF ആണ് നേടിയത്. ഇത്തവണയും എല്ലാ സിറ്റിംഗ് MLA മാരും മത്സര രംഗത്തുണ്ട്. വോട്ടെണ്ണൽ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി R. രവികുമാർ ചേരുന്നു. രവികുമാർ, എന്താണ് ആലപ്പുഴയിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
2: ആലപ്പുഴയിൽ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആദ്യ സൂചന അനുസരിച്ച് ഹരിപ്പാട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാനും ലീഡ് ചെയ്യുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഫലത്തിന് വ്യത്യാസം വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കായംകുളത്തും അമ്പലപ്പുഴയിലും അരൂരിലും ഇപ്പോൾ UDFന്റെ നേരിയ ലീഡ് റിപ്പോർട്ട് ചെയ്യാനുണ്ട്.
1: നന്ദി രവികുമാർ. കോഴിക്കോട്, കൊടുവള്ളി, തിരുവമ്പാടി പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങി. ബാലുശ്ശേരി മണ്ഡലത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണൽ നടപടികൾ പുരോഗമിക്കുന്നു. കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ക്രിസ്തുരാജ് സ്കൂളിലാണ്. കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ കേന്ദ്രവും പരിസരവും. കേരളത്തിന് പുറമെ അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ആരംഭിച്ചു. തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെയാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത്. പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിൽ 293 ഇടത്ത് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. റീപോളിംഗ് നടന്ന പശ്ചിമബംഗാളിലെ ഫാൾട്ട മണ്ഡലത്തിൽ 24 വോട്ടെണ്ണൽ. തൃശൂരിൽ 13 സീറ്റും കഴിഞ്ഞ തവണ LDFനായിരുന്നു. ചാലക്കുടി മാത്രമായിരുന്നു UDF നേടിയത്. ഇത്തവണ ഫലസൂചനകൾ എങ്ങനെയാണെന്നറിയാം. വിവരങ്ങളുമായി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ ഇത്തവണയും UDFനുണ്ടോ? എന്താണ് വിവരങ്ങൾ?
3: തൃശൂരിൽ രാവിലെ സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകളുടെ ഒരു നില പരിശോധിക്കുമ്പോൾ 10 ഇടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതുപോലെ തന്നെ 3 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. തൃശൂർ, മണലൂർ, ചാലക്കുടി എന്നീ പ്രധാന മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നതായി നമുക്ക് വിവരം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അവസാന വിവരം ലഭിക്കുമ്പോൾ ചോദിച്ചതുപോലെ തൃശൂരിലെ ആദ്യ റൗണ്ട് EVM മെഷീനുകൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവിടെ രാജൻ ജെ പല്ലൻ 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആദ്യ പോസ്റ്റൽ വോട്ടുകളുടെ ഫലസൂചനകൾ നമുക്ക് നൽകിയത് വീണ്ടും തൃശൂർ ചുവക്കുമോ എന്നുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന EVM മെഷീനുകളുടെ ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുമ്പോൾ രാജൻ ജെ പല്ലൻ മുന്നിട്ട് നിൽക്കുന്നതായി, അതായത് 663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് അവസാനമായി ഇവിടെ നൽകുന്നത്.
1: നന്ദി ഭരിത. പുതുച്ചേരി നിയമസഭാ മണ്ഡലത്തിലെ 6 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 294 സ്ഥാനാർത്ഥികളാണ് ജനവിധി കാത്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ 38 ജില്ലകളിലെ 234 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 85.1% ഇവിടെ പോളിംഗ്. കനത്ത സുരക്ഷാ സംവിധാനമാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും പുരോഗമിക്കുന്നു. ഗുജറാത്തിലെ ഉംറേഡ്, കർണാടകയിലെ ബാഗൽകോട്ട്, ദാവൻഗരെ സൌത്ത്, മഹാരാഷ്ട്രയിലെ രാഹുരി, ബാരാമതി, നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അസമിൽ 126 മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 60 സീറ്റുകൾ നേടിയിരുന്നു. കോൺഗ്രസിന് 29 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല ലീഡ് ചെയ്യുന്നു. കഴക്കൂട്ടത്ത് NDA യുടെ V. മുരളീധരൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലീഡ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
4: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. 16 കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം നിശ്ചയിക്കുവാനുള്ള വോട്ടെണ്ണൽ 43 കേന്ദ്രങ്ങളിലായി പുരോഗമിക്കുമ്പോൾ വോട്ടെണ്ണലിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളും തത്സമയ അവലോകനവുമായി ആകാശവാണിയും ഒപ്പം ചേരുകയാണ്. അനന്തപുരി FM ശ്രോതാക്കൾക്കും ഇപ്പോൾ ഈ പരിപാടി ലഭ്യമാണ്. നാട് ഭരിക്കുന്നത് ആരെന്നറിയാനുള്ള ഈ തത്സമയ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല എന്നിവരുണ്ട്. തുടർന്ന് സംസാരിക്കുന്നതിനായി ശ്രീ ശ്രീകുമാർ മുഖത്തല സർ.
6: എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ഇലക്ഷന്റെ റിസൾട്ട്, 140 സീറ്റുകളിലേക്കുള്ള നമ്മളുടെ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം നമ്മളതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലമറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. വിവിധ മാധ്യമങ്ങൾ അവരുടേതായ നിലയിൽ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ പൊതുവെ കാണുന്നത് UDF 82 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു, 82 മണ്ഡലങ്ങളിൽ. LDF 54 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. NDA 4 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ ലീഡ് നില ചിലപ്പോൾ മാറി മറിഞ്ഞേക്കാം. നമുക്കതങ്ങനെ ഇപ്പോൾ അതൊരു പൂർണ്ണമായും നമുക്ക് പ്രവചിക്കാവുന്ന ഒരു ട്രെൻഡാണെന്ന് പറയാൻ നിർവാഹമില്ല. എന്നാലും UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ നേരത്തെ നമ്മൾ വന്നിട്ടുള്ള ഇലക്ഷന് ശേഷമുള്ള സർവേകളിലൊക്കെ കണ്ടതുപോലെ അതിനനുഗുണമായിട്ടുള്ള ഒരു നീക്കമാണ് കാണുന്നത്.
5: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പോസ്റ്റൽ വോട്ടിന്റെ ട്രെൻഡ് മാറി, ഇവിഎമ്മിന്റെ ട്രെൻഡ് വരുന്നു.
6: പോസ്റ്റൽ വോട്ടിൽ പോലും എനിക്ക് തോന്നുന്നു UDF ചെറിയൊരു മേൽക്കൈ ഉണ്ടായിരുന്നു. പോസ്റ്റൽ വോട്ടിൽ നമ്മൾ കണ്ട ഒരു പ്രധാന ട്രെൻഡ്, സാധാരണഗതിയിൽ NDA അങ്ങനെ പോസ്റ്റൽ വോട്ടിൽ മുമ്പിൽ വരാറില്ല. പല സ്ഥലങ്ങളിൽ NDA അപ്പോഴും ഒരു 4 മണ്ഡലങ്ങളിലോ 3 മണ്ഡലങ്ങളിലോ ഒക്കെ മുന്നിലായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാണണം. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഈ മാറ്റത്തിന് അത്ഭുതമൊന്നും പറയാനില്ല. പക്ഷേ എന്നാലും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വലിയ ഒരു പുനർചിന്തനത്തിന് കാരണമാവും. നേതാക്കന്മാരുടെ കാര്യത്തിലൊക്കെ പല പല പ്രശ്നങ്ങൾ വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് എന്താണ്, ഇതിനെ നയിച്ചത് ഇടതുപക്ഷ മുന്നണിയെ നയിച്ചത് സാധാരണ കാണാറുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അത് നയിച്ചത്. മുഖ്യമന്ത്രിയായിരുന്നു അതിൻ്റെ മുഖ്യ ചാലകശക്തിയായി നിന്നത്.
7: പക്ഷേ അവിടെ തന്നെ അപ്പോൾ ഒരു പ്രധാന പ്രശ്നം ഈ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും ഉണ്ടായ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മന്ത്രിസഭാ കാലത്തുണ്ടായതില്ല, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായുള്ള ഇടപെടലുകളിലും ഒക്കെ ഉണ്ടായ ചില സമീപനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവില്ലേ, അത്തരത്തിലൊരു ഒരു ഒരു പ്രവണത ഉണ്ടാകുന്നെങ്കിൽ?
8: തീർച്ചയായും മുഖ്യമന്ത്രി ഒരു വലിയ ഐക്കോണാണ്. ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ മുഖ്യമന്ത്രിയിലേക്കാണ് കാണുന്നത്. അപ്പം മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും തലനാരിഴ കീറി പരിശോധിക്കപ്പെടുമെന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ചില പ്രയോഗങ്ങൾ ഒഴിവാക്കാമായിരുന്ന ചില പ്രയോഗങ്ങൾ, അതുണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ടുകൾ LDFന് മൊത്തമായും CPMന് മാത്രമായും ഒക്കെ ഉണ്ടാക്കുന്ന ചില അലോസരങ്ങൾ, അതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ രൂപത്തിൽ ചിലപ്പോഴൊക്കെ പ്രതിഫലിക്കാം എന്നതിൻ്റെ കൂടെ സൂചനയാണോ ഇപ്പോൾ LDFന് ലേശം പിന്നാക്കം പോയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത് പോസ്റ്റൽ വോട്ടിൻ്റെ വോട്ട് എണ്ണിയപ്പോൾ കാണുന്ന ചിത്രം സമാസമം നിൽക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ വ്യക്തമായ മേൽക്കൈ EVM റിസൾട്ടുകൾ ആർ ട്രിക്ലിംഗ് ഇൻ. അതനുസരിച്ച് ഇപ്പോൾ 84 സീറ്റുകളിൽ വരെ ഐക്യജനാധിപത്യ മുന്നണി മുന്നിട്ട് നിൽക്കുന്നു. കേവലം 52 സീറ്റുകളിലാണ്, 51-52 സീറ്റുകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മേൽക്കൈയുള്ളത്. NDA ഇപ്പോഴും 4 മണ്ഡലങ്ങളിൽ മേൽക്കൈ നേടുന്നു. ഇതെല്ലാം കാട്ടുന്നത് മുഖ്യമന്ത്രിയോടുള്ള ഒരു വിയോജിപ്പാണോ? PR വർക്കുകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ പബ്ലിക് റിലേഷൻസ് ഡ്രൈവ്, അത് വലിയൊരു ബ്ലിറ്റ്സ് ക്രീഗ് തന്നെയായിരുന്നു. അത് പൊതുഖജനാവിൽ നിന്നും വലിയ തുക എടുത്തുകൊണ്ട് നടത്തുന്ന ഡ്രൈവ്, പ്രബുദ്ധമായ കേരളം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അവിടെ ഒരൊറ്റ മുഖം മാത്രമാണ് ഉണ്ടായിരുന്നത്, ശ്രീ പിണറായി വിജയൻ എന്ന അതിനെ മുഖ്യമന്ത്രിയുടെ മാത്രം മുഖമാണ് ഉണ്ടായിരുന്നത്. ആ മുഖം അംഗീകരിക്കപ്പെടുകയാണോ നിരസിക്കപ്പെടുകയാണോ എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിസൾട്ടുകളിൽ കാണുന്നത്. അതിന് പൂർണ്ണ അംഗീകാരം ലഭിക്കുന്നു എന്ന് ഇപ്പോൾ പറയാനാവില്ല. കാരണം UDFന്
7: ഈ മാധ്യമങ്ങളെ അമിതമായി ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ ഒരു ഗവൺമെൻറ് വിരുദ്ധ സമീപനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, പണ്ട് ദേശീയ തലത്തിൽ മേരാ ഭാരത് മഹാൻ എന്ന വലിയ മുദ്രാവാക്യം വെച്ചിട്ട് രാജ്യം മുഴുവൻ പോസ്റ്ററുകളും ബാനറുകളും ഹോർഡിങ്ങും ഒക്കെ വെച്ച് അന്ന്
6: പരാജയപ്പെട്ടു,
7: ആ ഗവൺമെൻറ് പരാജയപ്പെട്ടു. മാധ്യമരംഗത്തു കൂടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രൊഫസർ വിജയകുമാർ, ഇതിനെ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
9: എപ്പോഴൊക്കെയാണോ പരസ്യങ്ങൾക്ക് അമിത പ്രാധാന്യം ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ഭരണകക്ഷിക്ക് പരാജയമാണ് ഉണ്ടാകുന്നത്. 77 നമ്മൾ കണ്ടതാണത്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കലം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അന്ന് എന്തുമാത്രം പരസ്യമായിരുന്നു
7: അല്ല, അന്ന് ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നു, അന്ന് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടിയൊരു കാലം
9: കൂടിയായിരുന്നു.
7: അതിനുശേഷം അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ദിരാഗാന്ധിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾ
6: ഇന്ദിരാഗാന്ധിയെ
9: അതിനൊരു കാരണമുണ്ട്. കാരണം അന്ന് ആ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ സമാധാനം പുലർന്നിരുന്നു. അതിപ്പോൾ ഒരുപക്ഷേ അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായ CPM നേതാക്കൾ കുറച്ച് പേര് ജയിലിലൊക്കെ ആയിരുന്നു.
7: പക്ഷേ രാജൻ കേസിനെ പോലെ വളരെ പ്രധാനപ്പെട്ട കേസുകളെ നമുക്ക് തമസ്കരിക്കാനും പറ്റില്ല. അത് നിലനിന്ന സമയത്ത് തന്നെയാണ് കേരളത്തിൽ, നമുക്കിത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ തന്നെയും സാർ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം അതിനകത്തുണ്ടായ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ മുഴുവൻ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് പിന്നെ വിധിയെടുത്ത് വരികയും കേരളം പോലെ പ്രബുദ്ധരാണെന്ന് അവകാശപ്പെടുന്ന ഒരു സമൂഹം അവർക്ക് അനുകൂലമായി അന്നുവരെ ഇല്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ ആ മുന്നണിയെ വിജയിപ്പിക്കുകയും ചെയ്തു അല്ലേ.
9: അല്ല, അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ എന്ന് ഞാൻ പറയത്തില്ല, എന്നാലും അതിനോടടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പരസ്യമാണ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ മാത്രമല്ല അവരുടെ പരസ്യം ഉണ്ടായിരുന്നത്, പല ആർമീസിൻ്റെ കൂടെ ഒരു പിന്തുണ, ആ പരസ്യം ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ പൊലിപ്പിച്ച് കാണിക്കുന്നതിന് പലപ്പോഴും അവരുടെ പിന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള പരസ്യം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആളുകളുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാകും, എന്തിനാണ് ഇത്രമാത്രം പരസ്യം ഉണ്ടാകുന്നത്, എന്തിനാണ്?
6: അല്ല, അത് മാത്രമല്ല, ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വിവേകരഹിതമായിട്ടുള്ള ഇടപെടലാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാ പാർട്ടികളുടെയും ഈ ആർമി എന്ന് സാറ് പറഞ്ഞ ഗ്രൂപ്പുകാർ നടത്തുന്നത്. അത് ജനങ്ങളെ വല്ലാതെ മടുപ്പിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ
7: ഇപ്പോൾ വിവിധ സോഴ്സുകളിലും നമുക്കറിയാൻ കഴിയുന്നത് UDF 87, LDF 49, NDA 4, ഇത്തരത്തിലുള്ള ട്രെൻഡ്, അല്ലെങ്കിൽ 47 LDF, 88 UDF, 4 NDA എന്നുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത്.
6: ട്രെൻഡായിട്ട് കരുതാമോ?
7: ഇല്ല, അതൊരു പ്രീ ട്രെൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ആ NDAയുടെ ഒരു അവസ്ഥ നോക്കുക. 4 എന്ന് പറയുന്ന ഒരു അക്കം 4 ലീഡ് ചെയ്യുന്നു എന്നുള്ളത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണ്.
6: പോസ്റ്റിൽ
7: നമ്മൾ ഈ ബൂത്തുകളിലേക്ക് വന്നപ്പോഴും അങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിനകത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം, രാജീവ് ചന്ദ്രശേഖരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് കേരളത്തിൽ രണ്ടാമതൊരു അക്കൗണ്ട് തുടങ്ങുക. ഒരു അക്കൗണ്ടല്ല തുടങ്ങേണ്ടത്, 4 അക്കൗണ്ടുകളെങ്കിലും തുടങ്ങുകയും അദ്ദേഹത്തിനെ പാർട്ടി സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ നിലനിർത്തേണ്ടതിൻ്റെ ഒരു വലിയ ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, പ്രധാനമന്ത്രി വന്നു, അമിത്ഷാ വന്നു, ദേശീയ തലത്തിലുള്ള എല്ലാ BJP നേതാക്കന്മാർ വന്ന് കേരളത്തിൽ കാടിളക്കി നാടിളക്കി പ്രചരണം നടത്തിയിട്ടുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ്. ആ അത്തരം പ്രചരണങ്ങളുടെ ഒരു ഫലം ആണോ ഈ 4? അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ സീറ്റിലേക്ക് പോകേണ്ടതല്ലേ കേരളത്തിലെ സമൂഹം? കാരണം കേരളത്തിൽ BJP ഉണ്ടായിരുന്നത് 1.63% വോട്ടിൽ നിന്ന് 14

0: 14% വോട്ടിലേക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയുണ്ടായി.
1: ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു ജൈവികമായ വളർച്ച ഉണ്ടായി എന്ന് നിസ്സംശയം പറയാം. അതായത് കേവലം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ്, 2 പതിറ്റാണ്ട് മുൻപ് കേവലം 4-5% മാത്രമായിരുന്നു ബി ജെ പിയുടെ കേരളത്തിലെ വോട്ട് ഷെയർ. അത് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി 10% അധികം വന്നിരിക്കുന്നു. അപ്പൊ 10-20% അതിന്റെ ബെഞ്ച് മാർക്കായി എടുക്കാവുന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% 12.56% ബി ജെ പിയുടെ വോട്ട് ഷെയർ. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗംഭീരമായ കുതിച്ചുചാട്ടം നടത്തി, അത് 19.86% വളർന്നു. അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് എങ്കിൽ അവരുടെ മോദി ഫാക്ടർ അവിടെ പ്രവർത്തിച്ചു. ഒരു മണ്ഡലത്തിൽ, തൃശൂർ മണ്ഡലത്തിൽ 70,000 പരം വോട്ടിന് പുറ്റ ഭൂരിപക്ഷത്തിൽ ശ്രീ സുരേഷ് ഗോപി വിജയിച്ചു വരികയും ചെയ്തു. അതിനെ നിയമസഭയുമായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 20 മണ്ഡലങ്ങളിൽ ഒന്നുകിൽ 1-ആം സ്ഥാനത്താണ്, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി 2-ആം സ്ഥാനത്താണ്, അതിൽ തന്നെ 11 മണ്ഡലങ്ങളിൽ 1-ആം സ്ഥാനത്താണ്. പക്ഷെ ആ ഒരു അനുകൂല ഘടന, അതായത് 19.86 എന്നത് ആവർത്തിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞില്ല. അത് കേവലം 14.82% കൂപ്പ് കുത്തി. അവിടെ നിന്നും എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നതിനെ ആസ്പദമാക്കിയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നത്. ഇപ്പോൾ 5 മണ്ഡലങ്ങളിലാണ്. ഇപ്പോൾ ചില സ്ക്രീനുകളിൽ കാണുന്നത് 4 മണ്ഡലങ്ങൾ, ചിലയിടത്ത് 5 മണ്ഡലങ്ങൾ വരെ ദേശീയ ജനാധിപത്യ സഖ്യം, അതായത് ബി ജെ പി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മുന്നിട്ട് നിൽക്കുന്നു. ആദ്യം മുതൽ തന്നെ, വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ, മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ഇസ് ലീഡിംഗ് ഇൻ നേമം കോൺസ്റ്റിറ്റ്യുവൻസി. മഞ്ചേശ്വരത്ത് വലിയ അഭിമാന പോരാട്ടമാണ്. മുൻ പ്രസിഡന്റ്, ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരുന്ന മഞ്ചേശ്വരം തലനാരിഴയ്ക്കാണ് 2 പ്രാവശ്യം, ഒരിക്കൽ 86 വോട്ടിന് പരാജയപ്പെടുന്നു, ഒരിക്കൽ സമാനമായ ചെറിയ നമ്പർ വോട്ടിന് പരാജയപ്പെടുന്നു. ഇപ്പോഴിതാ അദ്ദേഹവും മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഇത്.
2: 86 വോട്ടിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
3: നമ്മുടെ ഒരു പ്രതിനിധി ഗ്രൗണ്ട് റിയാലിറ്റി തരാൻ വേണ്ടി നമ്മുടെ ആര്യ വി ജി എന്ന പ്രതിനിധി തിരുവനന്തപുരത്തെ കൗണ്ടിംഗ് കേന്ദ്രമായ മാർ ഇവാനുവേസ് കോളേജിൽ നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. ആര്യ,
4: നമസ്കാരം.
3: നമസ്കാരം. അവിടെ എന്താണ് ആര്യ, എങ്ങനെയാണ് ട്രെൻഡുകൾ, എന്തൊക്കെയാണ് ആര്യക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്?
4: ഞാനിപ്പോ നിൽക്കുന്നത് മാരിവനിയസ് കോളേജിന്റെ സമീപത്താണ്. ഈ ബദനിക്കുന്നിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളുടെയും വോട്ടെണ്ണൽ നടക്കുന്നത്. വൻ സുരക്ഷാ അകമ്പടിയോടെയാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ആദ്യ ഫല സൂചനകൾ ലഭ്യമാകുമ്പോൾ തിരുവനന്തപുരം മണ്ഡലം ഏതാണ്ട് UDF LDF മുന്നണികൾക്ക് സമാസമം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ NDA നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് നിന്നും NDA മുന്നിൽ നിൽക്കുന്ന കാഴ്ചയും നമുക്ക് ദൃശ്യമാകും. ഒരു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മിനി കേരളം എന്ന് തന്നെ പറയാം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാലാകാലങ്ങളായി ഏത് മുന്നണിയാണോ മുന്നിട്ട് നിൽക്കുന്നത് അതേ മുന്നണി തന്നെയാണ് കേരളം ഭരിക്കാനും പിന്നീട് തയ്യാറെടുക്കുന്നത്. ആ ചിത്രം തന്നെയാണ് ഇക്കൊല്ലവും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണോ കേരളത്തിന്റെ ട്രെൻഡ്, അതിനനുസരിച്ച് തന്നെയാണ് തിരുവനന്തപുരവും പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന നിയമമണ്ഡലം എടുത്താൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖർ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ ത്രികോണ മത്സരം നടക്കുന്ന വട്ടിയൂർക്കാവിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് മുന്നിട്ട് നിൽക്കുന്നത്. നമുക്ക് അരുവിക്കരയിലേക്ക് വന്നാൽ കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ മുന്നിട്ട് നിൽക്കുന്നു. വാമനപുരം LDF സ്ഥാനാർത്ഥി DK മുരളി മുന്നിട്ട് നിൽക്കുന്നു. നെടുമങ്ങാടിലെ കാര്യമെടുത്താൽ മന്ത്രി കൂടിയായ നിലവിലെ 2021 മന്ത്രിസഭ പിണറായി 2.0 മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായ GR അനിൽ അവിടെ നെടുമങ്ങാട് മുന്നിട്ട് നിൽക്കുന്നു. കോവളത്തെ കാര്യമെടുത്താൽ മുൻ MLA ആയ, അതായത് നിലവിലെ MLA M Vincent തന്നെ, കോൺഗ്രസ് നേതാവ് M Vincent തന്നെ മുന്നിട്ട് നിൽക്കുന്നു. വർക്കല LDF നേതാവ് V Joy, അതുപോലെ അരുവിക്കര VS ശിവകുമാർ കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ മുന്നിട്ട് നിൽക്കുന്നു. ചിറയൻകീഴ് രമ്യ ഹരിദാസ് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് മുന്നിട്ട് നിൽക്കുന്നു. കടക്കൂട്ട മണ്ഡലം എടുത്താൽ നിലവിലെ MLA കൂടിയായ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. പാറശാല LDF സ്ഥാനാർത്ഥി CK ഹരീന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ CMP നേതാവ് UDF സീറ്റ് കോൺഗ്രസ് സീറ്റ് CMPയിലേക്ക് വച്ചു മാറിയ CMP നേതാവ് CP ജോൺ ആണ് ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്. ആറ്റിങ്ങൽ LDF സ്ഥാനാർത്ഥി OS അംബിക മുന്നിട്ട് നിൽക്കുന്നു. കാട്ടാക്കട UDF സ്ഥാനാർത്ഥി MR ബൈജു മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ.
3: ആര്യ, നമ്മോടൊപ്പം തന്നെ തുടരുക. എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടെങ്കിൽ നമ്മളെ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കുക. ഓക്കെ. എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ

0: പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങളാണ് നേമത്തും ഒക്കെ നടക്കുന്നത്. സാർ തുടരുക.
1: നേരിയ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ. അപ്പോൾ നേരിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന പല സ്ഥലങ്ങളിലും അത് ഒരേ പേരുകാരായിട്ടുള്ള രണ്ടോ മൂന്നോ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ ഇതിൽ ഈ മത്സരരംഗത്തുള്ള 2026 മത്സരരംഗത്തുള്ള ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അതിൽ തന്നെ ഡബിൾസ് ഒരുപാട് വരുന്നു. ഇത് ഒരു പക്ഷേ ഇലക്ഷനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ?
2: ഇലക്ഷനെ അത് സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ ഡബിൾസ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. വിമതന്മാരുടെ രൂപത്തിൽ, ഇതരന്മാരുടെ രൂപത്തിൽ എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നേരിയ ഭൂരിപക്ഷത്തിൽ, കാരണം കേരളം പലപ്പോഴും വിധി എഴുതുന്നത് നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. ഈ വൻപൻ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ കാണുന്ന പോലെയുള്ള വൻപൻ ഭൂരിപക്ഷം പലപ്പോഴും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാറില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, കെ കെ ശൈലജയ്ക്ക് മട്ടന്നൂരിൽ 66,000 പരം വോട്ടിന് ഭൂരിപക്ഷം, എനിക്ക് തോന്നുന്ന ചരിത്രം
3: ഭൂരിപക്ഷമായിരുന്നു.
2: അപ്പൊ അങ്ങനെയുള്ള ഭൂരിപക്ഷങ്ങൾ കേരളത്തിന് അത്ര പരിചിതം അല്ലാത്തത് കൊണ്ട് നേരിയ മാർജിനാണ്. അവിടെ 1% വോട്ട് LDF നിന്നും UDFലേക്ക് തിരിഞ്ഞാൽ സീറ്റ് ഷെയറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റം വളരെ വലുതാണ്.
3: ഇവിടെ വേറൊരു പ്രധാന പ്രശ്നമുണ്ട്. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ചക്രവ്യൂഹത്തിന് നടക്കുന്നതാണ് അവർ മത്സരിക്കുന്നത്. കാരണം രണ്ട് കക്ഷികൾ, അതായത് 39%, 40% വോട്ട് ഷെയറുള്ള LDFും UDFിൻ്റെ നടുക്ക് നിന്നുകൊണ്ടാണ് BJPയുടെ ഒരു മുന്നണി മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് മഞ്ചേശ്വരത്തെ കാര്യം പറഞ്ഞാൽ, ഒരു തവണ മഞ്ചേശ്വരത്ത് പിന്നെ കെ സുരേന്ദ്രന് അതേ പേരിലൊരു അപരൻ വരികയും അത്രയും വോട്ട് അദ്ദേഹം പിടിക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ ഒരു വലിയ ആരോപണം ഉണ്ടായത് ഒരു അപരനെ പിൻവലിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം പണം മുടക്കി എന്ന് പറയുക, വലിയ ആരോപണവും അതിൻ്റെ പേര് അന്വേഷണമൊക്കെ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സംസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ ധാരണയുള്ള ആളുകളാണ് ഈ ബഹുഭൂരിപക്ഷം ആളുകളും. ഈ രാഷ്ട്രീയ ധാരണയിൽ മാറ്റം വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ സ്വിംഗ് എന്നൊക്കെ പറയുന്ന 3%, 2% വോട്ടുകൾ ജയിക്കുമ്പോഴാണ് ചെറിയ ഭൂരിപക്ഷം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്ന UDF ഇപ്പോൾ ഏകദേശം LDFുമായി ഇരട്ടി മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട്
4: മാത്രമല്ല, 6 മന്ത്രിമാർ പിന്നിലാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംസ്ഥാന ഭരണ സംവിധാനം 6 മന്ത്രിമാർ പിന്നിലാണ്. വളരെ കൗതുകകരമായ ഒരു കാര്യം, സുധാകരൻ ഏതാണ്ട് 1000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴയിൽ മുന്നേറുന്നു എന്നാണ് അറിയുന്നത്.
3: സുധാകരനോട് വിജയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ചോദിച്ചു വാങ്ങിയ വിജയമാണ്. കാരണം ഒരു കാര്യമില്ല, അനുവദിച്ചു കൊടുത്ത വിജയമാണെന്ന് വേണേ പറയാം.
2: തീർച്ചയായും ഇവിടെ ജി സുധാകരന്റെ ഒരു കടന്നുവരവ്, UDF സംവിധാനത്തിലേക്കുള്ള സ്വതന്ത്രന്റെ രൂപത്തിലുള്ള കടന്നുവരവ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയെന്ന് ഈ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, പറഞ്ഞ വിസ്മയങ്ങൾ, ആ വിസ്മയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസ്മയമാണല്ലോ ജി സുധാകരന്റെ വിസ്മയം. അപ്പം അദ്ദേഹം വിസ്മയകരമായ പ്രകടനം കാഴ്ചവെക്കുന്നുവെങ്കിൽ LDFന്റെ ബേസ് വോട്ടിൽ നിന്നും ചില വോട്ടുകളെങ്കിലും UDF പക്ഷത്തേക്ക് കൂടി വന്നിരുന്നു. അത് BJP പക്ഷത്തേക്ക് ഒരുപക്ഷെ 7 വോട്ടുകളുടെ ഒരു ചെറിയ പങ്ക് BJP പക്ഷത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയി എന്ന പരിഭവം പറഞ്ഞത് LDF തന്നെയാണ്. അപ്പോൾ അവിടെ UDFലേക്ക് കൂടി ഈ LDFന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിലുണ്ട്. ആ വിഭാഗത്തിൻ്റെ വോട്ട് കൂടി UDFനെ സ്വംശീകരിക്കാൻ ഒരുപക്ഷെ പയ്യന്നൂർ, അതുപോലെ തളിപ്പറമ്പ്, അമ്പലപ്പുഴ, എന്തിന് കൊട്ടാരക്കര, ഇങ്ങനെയുള്ള പല മണ്ഡലങ്ങളിൽ, ഈ PK ശശിയുടെ മണ്ഡലം, പാലക്കാട് ജില്ലയിലെ മണ്ഡലം, ഇവിടെ എല്ലാം തന്നെ ഇടതുപക്ഷത്ത് ശക്തമായ സാന്നിധ്യമായിരുന്ന ആളുകൾ UDF പക്ഷത്തേക്ക് വരുമ്പോൾ ഒരു വലിയ മാറ്റത്തിൻ്റെ ആദ്യ സൂചനയായിരുന്നു അത്. അതിപ്പോൾ ശരിവെക്കുന്ന രീതിയിലാണ്, ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കടന്നു വരുന്ന ഫലങ്ങൾ. 90 സീറ്റിലാണ് ഇപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുന്നത്. കേവലം 45 സീറ്റിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലീഡുള്ളത്. അപ്പോൾ നേരെ പകുതിയായി മാറുകയാണ്. അപ്പോൾ എക്സിറ്റ് പോളുകൾ നൽകിയ സൂചനകളെ കടത്തിവെട്ടുന്ന രീതിയിൽ ഇപ്പോഴത്തെ നിലയിൽ UDFന് ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു.
4: തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഇടതു മുന്നണിയാണ് ഇപ്പോൾ തൽക്കാലം മുന്നിൽ നിൽക്കുന്നത്.
0: എന്തായാലും നമുക്ക് വേറൊരു പ്രതിനിധി, ഇടുക്കി ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഹലോ, ഹലോ രതീഷ്.
5: ഹലോ.
0: ആ രതീഷ്, ഇടുക്കി ജില്ലയിലെ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഒന്ന് വിശദീകരിക്കാമോ?
5: ഇടുക്കി ജില്ലയിൽ 5 മണ്ഡലങ്ങൾ ആണുള്ളത്. ഇതിൽ 4 മണ്ഡലങ്ങളിൽ ലീഡ് നില കൃത്യമായിട്ട് 4 മണ്ഡലങ്ങളിൽ യു ഡി എഫ് ആണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. അത് തൊടുപുഴ മണ്ഡലത്തിലെ അബുജൻ ജോസഫ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഏതാണ്ട് 2500 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ പീരുമേട് മണ്ഡലത്തിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറിയക് തോമസ് 1442 വോട്ടിന്റെ ലീഡാണ് ഇപ്പം നിലവിൽ കാട്ടുന്നത്. അതുപോലെ തന്നെ കുടുംബം

0: യു ഡി എഫ് സ്ഥാനാർത്ഥി സേനാപതി വേണു ഏതാണ്ട് 2400 സംതിങ് വോട്ടിന്റെ ലീഡ് നിലവിൽ കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി 1000 വോട്ടുകൾക്കാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. ദേവികുളത്ത് നിലവിൽ പോസ്റ്റൽ ബാലറ്റിന്റെ ഒരു കൗണ്ടിങ് മാത്രമേ 2nd round വോട്ടിംഗ് ഇവിഎം വോട്ടിംഗ് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ലീഡ് നില ഇതുവരെ വ്യക്തമായിട്ട് ലഭ്യമായിട്ടില്ല. മറ്റ് 4 മണ്ഡലങ്ങളിലും നിലവിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൊടുപുഴയിൽ മാത്രം വോട്ടെണ്ണൽ 2nd roundലേക്ക് കടന്നിട്ടുണ്ട്.
1: ഓക്കെ, നന്ദി രതീഷ്, നമ്മളോടൊപ്പം തുടരുക. സർ, അപ്പോൾ ഈ ട്രെൻഡുകൾ ചിലടത്ത് ഇപ്പോൾ ഇവിഎം തുടങ്ങുന്നതേ ഉള്ളൂ, എന്നാലും ട്രെൻഡുകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ?
2: അതായത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ എൽ ഡി എഫിന് ക്ഷീണം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: അതെ, അതാണ് എൻ്റെ പ്രശ്നം.
2: അതെ, അപ്പോൾ അത് ഒരു സ്വീപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ?
4: ഒരു സ്വീപ്പിലേക്ക് തന്നെയാണ്. ഒരു പക്ഷേ ഇപ്പോൾ കാണുന്ന നമ്പറുകൾ, ഇപ്പോൾ പുറത്ത് വരുന്ന നമ്പറുകൾ ഒരു സൂചനയാണെങ്കിൽ ഒരു വൻപൻ തരംഗ സാധ്യത തന്നെയാണ്. ഏർലി പ്രൊജക്ഷൻസ് അടിപ്പോൾ തന്നെ, ഇപ്പോഴും അത് ഏർലിയാണ്, കൺക്ലൂസീവ് ആണെന്ന് പറയാനാവില്ല, എങ്കിൽ പോലും ഒരു തരംഗ സാധ്യത കാണുന്നു. 90 സീറ്റിൽ കൂടുതലുള്ള ഏത് ഭൂരിപക്ഷവും തരംഗമായി വേണേൽ കാണാം. 70 മുതൽ 80 വരെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചെറിയൊരു തലോടൽ, അല്ലെ, തല്ല തലോടൽ എന്നൊക്കെ പറയാം. കഴിഞ്ഞ നേരെ തിരിയുന്ന എൽ ഡി എഫിന്റെ കഴിഞ്ഞ 2021 ലഭിച്ച 99 സീറ്റിലേക്ക് യു ഡി എഫ് എത്തുമോ എന്നാണ്. ഇപ്പൊ നിലവിൽ
3: നേതാവ് 100 പറഞ്ഞത്,
4: വി ഡി സതീശൻ 100 പറഞ്ഞത്. അദ്ദേഹം വനവാസത്തിന് പോകും, ന്യായമായ ഒരു നമ്പർ ലഭിച്ചില്ലെങ്കിൽ, 100 ലഭിച്ചില്ലെങ്കിൽ എന്ന് അദ്ദേഹം പറയത്തില്ല. പക്ഷെ അദ്ദേഹം അതിനൊരു റിഹേഴ്സലൊക്കെ നടത്തി, ഒരു ചെറിയ യാത്രയൊക്കെ അദ്ദേഹം നടത്തി തിരിച്ചെത്തി. പക്ഷേ അത് വേണ്ടി വരില്ല. ഇനി ഒരുപക്ഷെ മുഖ്യമന്ത്രി കസേരയിലോ ആഭ്യന്തരമന്ത്രി കസേരയിലോ ഒക്കെ ഇരിക്കാവുന്ന ഒരു യോഗം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് നമുക്കിപ്പോൾ പറയാം.
3: കാര്യമായ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ പോലും പിണറായി വിജയൻ പിന്നിൽ നിപ്പോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
4: കഴിഞ്ഞ ദിവസം
5: ചില മാധ്യമങ്ങൾ പറയുന്നത് പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു എന്നാണ്. ഈ സൂചിപ്പിച്ച കാര്യത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, സാധാരണഗതിയിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകൾ എണ്ണുമ്പോൾ ട്രെൻഡിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ഈ നിയമത്തെ ആണ് അതിനകത്ത് കൃത്യമായി നമ്മൾ കാണേണ്ടത്. പലപ്പോഴും നിയമത്ത് ഇതിനു മുമ്പ് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ചില ഘട്ടങ്ങളിൽ ആദ്യം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന മുന്നണി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഏതെങ്കിലും പ്രത്യേക തലത്തിലുള്ള, ഇപ്പോൾ അതിൻ്റെ ചില പിന്നെ മത്സ്യത്തൊഴിലാളി മേഖല അല്ലെങ്കിൽ മറ്റ് മേഖല, ആ മേഖലയിലെ വോട്ടെണ്ണുമ്പോൾ പിന്നിലേക്ക് പോയി പരാജയപ്പെട്ട ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ലോക്സഭാ ഇലക്ഷനിലും അത്തരത്തിലൊരു ഒരു ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 3 എണ്ണത്തിൽ ആളുകൾ മുന്നിൽ നിൽക്കുന്നു അല്ലെങ്കിൽ പിന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ 3 മാറിമറിയാൻ സാധ്യതയില്ലേ?
3: വളരെ വളരെ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പലപ്പോഴും ഈ ഒരു ട്രെൻഡ് കണ്ടിട്ട് സാധ്യത കുറവാണ്. പക്ഷേ വളരെ വളരെ ഇപ്പം പിണറായി വിജയൻ പിന്നിൽ എന്ന് നമ്മളിപ്പോൾ കാണുമ്പോൾ അത് വിശ്വസിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും മാറിമറിയാം. പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ അതിൽ കാണുന്നതെന്ന് വേണം വിചാരിക്കാൻ.
5: ഈ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ആളുകൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മൊത്തത്തിൽ യു ഡി എഫിൻ്റെ കൂടെ പോയി എന്നൊരു ഒരു ഒരു വിലയിരുത്തൽ പല ഘട്ടങ്ങളിൽ നിന്ന്, എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ പ്രൊഫസർ വിജയകുമാർ, അത്തരത്തിലൊരു മൊത്തത്തിൽ ന്യൂനപക്ഷം ഈ പറയുന്നത് പോലെ യു ഡി എഫിൻ്റെ കൂടെ പോകേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു?
2: തീർച്ചയായിട്ടും, കാരണം കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു ന്യൂനപക്ഷങ്ങൾ, ഇപ്രാവശ്യം ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്.
5: അപ്പോൾ എസ്ഡിപിഐ കൂടെ ഉണ്ടെന്ന്
2: പറയുന്നുണ്ടായിരുന്നു.
5: ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും ഒക്കെ വളരെ, നമ്മൾ പണ്ട് പറഞ്ഞാണ് ഈർക്കിൽ പാർട്ടികൾ എന്ന് വിശേഷിപ്പിച്ച പാർട്ടികളാണ് ഇവരൊക്കെ. ഇവരൊക്കെ കേരളത്തിന്റെ ഭാവി ഭാഗധേയം തീരുമാനിക്കുന്ന തരത്തിലുള്ള രീതിയിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുന്നത് ഒരു ഒരു ഒരു ജനാധിപത്യ ബോധമുണ്ടെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്തിന് ഭൂഷണമാണോ അത്?
2: ഇത്തരത്തിലുള്ള ചില സ്വാധീനങ്ങൾ ഉണ്ടാകുന്നതും കൂടെ കൊണ്ടാണ് എൻ ഡി എക്ക് കേരളത്തിൽ അല്പം ഒരു എഡ്ജ് ഉണ്ടാകുന്നത്.
3: അതെ, വളരെ ശരിയാണത്, വളരെ ശരിയാണ്. ഈ എൻ ഡി എ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ ആ തരം പ്രചരണത്തിലുമാണ്. അതാണ് അവരുടെ ഒരു മുഖ്യ പ്രചരണ വിഷയമായി മാറുന്നത്.
4: നോക്കൂ, ന്യൂനപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷവും യു ഡി എഫും ആവോളം ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ കൺസോളിഡേഷൻ. അപ്പോൾ ഈ രണ്ട് കക്ഷികൾക്കും യു ഡി എഫിനും എൽ ഡി എഫിനും ഇതിനെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കടന്നുവരവ്, എസ് ഡി പി എയുടെ നിലപാട്, വെൽഫെയർ പാർട്ടിയുടെ നിലപാട് പഴി പറയാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെയൊക്കെ ബെനിഫിറ്റ് എൽ ഡി എഫും യു ഡി എഫും കാലാകാലങ്ങളിൽ
3: സ്വീകരിക്കുന്നു.

0: ആശങ്കയ്ക്ക് വകയുണ്ട്. മലബാറിലെ ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എന്ന സൂചന കൂടി ലഭിക്കുന്നു.
1: ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് പിന്നെ അമിതമായ പിന്നെ സ്വാധീനമുണ്ടാകുകയും അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചിരിക്കുന്ന സർക്കാരുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരിക്കൽ തന്നെ AK Anthony പറയുകയുണ്ടായി, ന്യൂനപക്ഷം എല്ലാം ചോദിച്ചു വാങ്ങിയിട്ട് സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് പോലും പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായ ഒരു കാലഘട്ടം
2: കേരളത്തിലുണ്ടായിട്ടുണ്ട്.
1: നമുക്കൊരു വാർത്തയ്ക്കുള്ള
0: വാർത്തയ്ക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ എന്ന ധർമ്മടത്ത്, അപ്രതീക്ഷിതമായ ഒരു അന്ന് അബിൻ വർക്കി കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു, ആറന്മുള സ്ഥാനാർത്ഥി ആദ്യ റൗണ്ടുകളിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിന്നിൽ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ പിന്നിൽ പോയിരിക്കുന്നു എന്നതാണ് വാർത്ത.
2: അതെ, മറ്റ് സംസ്ഥാനങ്ങളിലെയും ട്രെൻഡുകൾ നമുക്ക് ഇതിനുശേഷം അറിയാം. നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.
3: കോഴിക്കോട് ഇപ്പോൾ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി കോഴിക്കോട്, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFഉം തമിഴ്നാട്ടിൽ DMK സഖ്യവും മുന്നേറുന്നു. പശ്ചിമബംഗാളിൽ BJPയാണ് മുന്നിൽ. അസമിൽ BJP ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നു. പുതുച്ചേരിയിൽ NDAയാണ് ലീഡ് ചെയ്യുന്നത്. കേരളത്തിൽ വോട്ടെണ്ണൽ ഒരു മണിക്കൂർ പിന്നിട്ടപ്പോൾ UDF 38 സീറ്റിലും LDF 17 NDA 2 മുന്നേറുകയാണ്. 54 സീറ്റുകളിലെ സൂചനയാണ് ലഭ്യമായത്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് ഒന്നാം റൌണ്ടിൽ UDFലെ രമേശ് ചെന്നിത്തല 4340 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചെങ്ങന്നൂരിൽ LDFലെ സജി ചെറിയാൻ 817 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ചേർത്തലയിൽ LDFലെ P പ്രസാദാണ് മുന്നിൽ. ഉടുമ്പൻചോലയിൽ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു 1500 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് BJPയുടെ ശോഭ സുരേന്ദ്രനും ലീഡ് ചെയ്യുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജ് പാലായിൽ മുന്നേറുകയാണ്. നേമത്ത് BJPയുടെ രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. വട്ടിയൂർക്കാവ് UDFന്റെ K മുരളീധരൻ ലീഡ് ചെയ്യുന്നുണ്ട്. കോട്ടയത്ത് UDFന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുന്നിലുണ്ട്. കോഴിക്കോട് സൌത്തിൽ NDA സ്ഥാനാർത്ഥി P റെനീഷ് മുന്നേറുന്നു. ബേപ്പൂരിൽ LDFന്റെ മുഹമ്മദ് റിയാസാണ് മുന്നിൽ. ആറന്മുളയിൽ LDFന്റെ വീണ ജോർജ് ലീഡ് ചെയ്യുന്നുണ്ട്. ആലുവയിൽ കോൺഗ്രസിന്റെ അൻവർ സ്വാദത്ത് മുന്നേറുന്നു. വടക്കാഞ്ചേരി LDFന്റെ സേവിയർ ചിറ്റലപ്പള്ളിയാണ് മുന്നിൽ. സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ IC ബാലകൃഷ്ണൻ മുന്നേറുന്നു. തൃത്താലയിൽ UDF സ്ഥാനാർത്ഥി VT ബാലറാം ലീഡ് ചെയ്യുന്നുണ്ട്. തൃക്കാക്കരയിൽ കോൺഗ്രസിന്റെ ഉമാ തോമസ് മുന്നിട്ട് നിൽക്കുന്നു. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന്റെ CR മഹേഷ് മുന്നിലാണ്. കാട്ടാക്കടയിൽ UDFന്റെ MR ബൈജു ലീഡ് ചെയ്യുന്നു. കളമശ്ശേരിയിൽ സ്ട്രോങ് റൂമിന്റെ താക്കോൽ കാണാതായതിനെ തുടർന്ന് പൂട്ട് കുത്തി തുറന്നതിന് ശേഷമാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. തൊടുപുഴയിൽ 10 നമ്പർ ബൂത്തിൽ EVM ബാറ്ററിയിൽ തകരാർ ഉണ്ടായതിനെ തുടർന്ന് വോട്ടെണ്ണൽ വൈകുകയാണ്. തൃശൂരിൽ ഒരു റൌണ്ട് പൂർത്തിയായപ്പോൾ UDFലെ രാജൻ പലൻ 663 വോട്ടിന് മുന്നിലാണ്. ചാലക്കുടിയിൽ UDFലെ സനീഷ് കുമാർ 123 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. കൊടുങ്ങല്ലൂരിൽ UDF സ്ഥാനാർത്ഥി OJ ജനീഷ് കുമാർ 250 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ഒല്ലൂരിലെ LDFലേക്ക് രാജൻ മുന്നിലാണ്. കൊച്ചിയിൽ UDFന്റെ മുഹമ്മദ് ഷിയാസ് ലീഡ് ചെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിൽ LDFന്റെ R ബിന്ദു പിന്നിലാണ്. കാസർഗോഡ് ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ മഞ്ചേശ്വരത്ത് NDAയും കാഞ്ഞങ്ങാട്ട് LDFുമാണ് ലീഡ് ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് P ജഗന്നിവാസൻ.
5: കേരളം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ NDAയിലെ K സുരേന്ദ്രനാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാഞ്ഞങ്ങാട്ട് LDFലെ ഗോവിന്ദൻ പള്ളിക്കാപ്പലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തൃക്കരപ്പൂർ കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലും മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലുമാണ് നടക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിവിധ വോട്ടർ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മഞ്ചേശ്വരം കാസർഗോഡ് ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് കലക്ടർ സന്ദർശിച്ചത്. വരും മണിക്കൂറുകളിൽ EVMലെ വോട്ടുകൾ എണ്ണുന്നതോടെ ജില്ലയിലെ ചിത്രം വ്യക്തമാവും.
4: കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. വോട്ടെണ്ണൽ കേന്ദ്രമായ ചാല ചിണ്ടക്കിൽ നിന്ന് KO ശശിധരൻ.
6: കണ്ണൂർ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിൽ വെച്ചാണ് വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുള്ളത്. തളിപ്പറമ്പ്, കല്യാശ്ശേരി, പയ്യന്നൂർ, ഇരിക്കൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, ധർമ്മടം, അഴീക്കോട്, പേരാവൂർ, മട്ടന്നൂർ മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണുന്നത് ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വെച്ചാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങളിലെ വോട്ടുകൾ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ വെച്ച് എണ്ണുകയാണ്. രാവിലെ 7 തന്നെ സ്ട്രോങ് റൂം തുറന്നു. 8 തപാൽ വോട്ടുകൾ എണ്ണുന്നത് ആരംഭിച്ചു. തപാൽ വോട്ടുകൾ എണ്ണുന്നത് പൂർത്തിയായതിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുകയാണ്. ഔദ്യോഗികമായി പുറത്തുവരുന്ന ലീഡിംഗ് നിലപ്രകാരം കണ്ണൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥിയും കൂത്തുപറമ്പ് പയ്യന്നൂർ തലശ്ശേരി

0: മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളും മുന്നിട്ട് നിൽക്കുകയാണ്.
1: തമിഴ്നാട്ടിൽ 122 സീറ്റുകളിലെ ഫലസൂചനകൾ ലഭ്യമായപ്പോൾ DMK 60 സീറ്റിൽ മുന്നിലാണ്. അണ്ണാ DMK 32 വിജയിയുടെ തമിഴക വെട്രി കഴകം 30 ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ NDA 11 സീറ്റിലും TVK 4 സീറ്റിലും ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 2 സീറ്റുകളിലാണ് മുന്നേറുന്നത്. പശ്ചിമബംഗാളിൽ BJP മുന്നേറ്റം. 244 സീറ്റുകളിലെ പ്രവണതകൾ അനുസരിച്ച് BJP 134 സീറ്റിൽ മുന്നേറുന്നു. TMC 103, കോൺഗ്രസ് 2 മുന്നേറുന്നു. ഓരോ മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ നിരീക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അസമിലെ 126 സീറ്റിൽ 70 BJPയും 19 കോൺഗ്രസും മുന്നേറുന്നു. ഒരിടത്ത് പ്രാദേശിക പാർട്ടി സ്ഥാനാർത്ഥിയാണ് മുന്നിൽ. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ 10:30.
2: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും. തത്സമയ പ്രക്ഷേപണം.
3: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നതാര് തെരഞ്ഞെടുപ്പ് തത്സമയ അവലോകനം തുടരുകയാണ്. വോട്ടെണ്ണൽ ആരംഭിച്ച് ഏകദേശം 1.5 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ആദ്യഘട്ട ഫലങ്ങൾ ഏകദേശം UDFന് അനുകൂലമാണ്. ഏതാണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചതുമാതിരി തന്നെ 95 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുകയാണ്. LDF സിറ്റിംഗ് MLA തന്നെ പലരെയും നിർത്തിക്കൊണ്ടുള്ള LDF തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെന്നാണ് തുടക്കത്തിലുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം എക്സിറ്റ് പോൾ പ്രവചിച്ചതുപോലെ NDA 5 കൃത്യമായ തുടക്കം മുതൽ തന്നെ കൃത്യമായ ലീഡ് ചില പ്രത്യേക മണ്ഡലങ്ങൾ നിയമം മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായി NDA ലീഡ് നിലനിർത്തുന്നുണ്ട്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ ഡോക്ടർ വിജയകുമാർ, പറക്കോട് ഉണ്ണികൃഷ്ണൻ സാർ, ഒപ്പം ശ്രീകുമാർ മുഖത്തല. നമുക്ക് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക് പോകാം. സാർ, ഈ NDA ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് ഇത്തവണ നമ്മൾ കൃത്യമായി മണ്ഡലങ്ങളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തുടർച്ചയായി പ്രവർത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ പലപ്പോഴും NDA സ്റ്റാർ കാൻഡിഡേറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളല്ല പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ പുറത്ത് കാണാൻ സാധിച്ചത്. പലപ്പോഴും മറ്റ് കാൻഡിഡേറ്റ് ഇപ്പോൾ 2020 കാൻഡിഡേറ്റ്സ് ഉണ്ടാക്കിയതോളം ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലൊന്നും പ്രധാന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ പ്രധാന സ്ഥാനാർത്ഥികൾ പലപ്പോഴും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിട്ടയോടുകൂടിയുള്ള ഒരു വർക്ക് പല മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ടല്ലോ, അത് എത്രത്തോളം വർക്കായിട്ടാണ് താങ്കൾ കരുതുന്നത്?
4: ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പോൾ സ്ട്രാറ്റജി സ്റ്റാർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിജയിക്കാനായി തന്നെ മത്സരിക്കുക, സാന്നിധ്യം അറിയിക്കുക എന്നതല്ല, മറിച്ച് വിജയിച്ചു വരാൻ തന്നെ മത്സരിക്കുക എന്നൊരു തന്ത്രമായിരുന്നു. അങ്ങനെ ആണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഇവിടെയെല്ലാം 30,000 കൂടുതൽ വോട്ടുകൾ ലഭിച്ച കേരളത്തിൽ 30 മണ്ഡലങ്ങളുണ്ട്. 30,000 എന്നത് വിന്നിംഗ് മാർജിനല്ല. ഒരു മണ്ഡലത്തിൽ 160,000, 170,000 വോട്ടുകൾ ഉള്ളതിൽ 150,000, 60,000 ഇടയിൽ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ വിജയിച്ചു വരണമെങ്കിൽ ശക്തമായ ത്രികോണ മത്സരമാണെങ്കിൽ പോലും 55,000 മുതൽ 65,000 വരെ വോട്ടുകൾ വേണം. പക്ഷേ 30,000 ഒരു ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് NDA കൃത്യമായ സ്പീഡ് വർക്ക് നടത്തി സംഘടനാ ജില്ലകൾ തന്നെ 2 തിരിച്ചുകൊണ്ട്, അതായത് ജില്ലകളെ ചില ജില്ലകളെ 2, 3 ഒക്കെ തിരിച്ചുകൊണ്ട് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിയുന്നു. കോർപ്പറേഷൻ പരിധിക്കുള്ളിലെ നിയമമണ്ഡലത്തിൽ ശ്രീ രാജു ചന്ദ്രശേഖർ ചെറിയ വോട്ടുകൾക്കാണെങ്കിലും മുന്നിട്ട് നിൽക്കുന്നു. അത്ഭുതകരമായ ഒരു രീതിയിലാണ് ചാത്തന്നൂർ മണ്ഡലം, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ
3: മണ്ഡലം.
5: നാട് ഭരിച്ചിരുന്നവർ പലരും പിന്നിൽ പോകുന്ന ഒരു രംഗമാണ്.
6: ബഹുഭൂരിപക്ഷം മന്ത്രിമാരും പിന്നിലാണ്,
5: പിണറായി വിജയൻ പിന്നിലാണ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ പിന്നിലാണ്,
6: ബി രാജീവ് പിന്നിലാണ്, എം ബി രാജേഷ് പിന്നിലാണ്, ബിന്ദു പിന്നിലാണ് മന്ത്രി,
5: ആറുമുളയിൽ വീണ
6: ജോർജ് പിന്നിലാണ്.
5: അപ്പം നാട് ഭരിക്കുന്ന ആളുകളോടുള്ള, നമ്മൾ ബാക്കി എന്ത് കാര്യം പറഞ്ഞാലും നാട് ഭരിക്കുന്ന ആളുകളോടുള്ള ജനങ്ങളുടെ ഒരു വിപ്രതിപത്തിയുടെ ഒരു പ്രധാന സൂചകമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ കഴിയും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ എക്സിറ്റ് പോളുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അല്ലേ,
4: എക്സിറ്റ് പോളുകളുടെ ഒരു ഫലത്തെ കടത്തിവെട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ
7: കാണുന്നത്. ഇപ്പോൾ 99 സ്ഥലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. എൽ ഡി എഫ് 36, എൻ ഡി എ 5 സ്ഥലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്.
3: നമ്മൾ മോഹൻ വർഗീസ് സാർ പറഞ്ഞിട്ട് തുടർച്ചയായിട്ട് വിജയകുമാർ സാറിലേക്കാണ്. നമ്മൾ 20% വോട്ട് നേടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയായിട്ട് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പലയിടത്തും ഈ ഒരു മാർജിൻ അപ്പുറത്തേക്ക് 30% വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായിട്ടുള്ളവരുടെ വോട്ട് വളർച്ചയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കുന്ന പുതുതായി എൽ ഡി എഫിൽ നിന്നൊക്കെ തന്നെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ വോട്ട് വളർച്ചയെ എങ്ങനെയാണ് കാണുന്നത്?
7: വോട്ട് വളർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ന്യൂനപക്ഷ ധ്രുവീകരണം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ഒരു പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു ഒരു ട്രെൻഡ് ഉണ്ടാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടാകാം. പിന്നെ മറ്റൊന്ന്, അവരുടെ വളരെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്ലാനിങ്ങാണ്. ആ പ്ലാനിങ്ങിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതാണ് നല്ലത് എന്നുള്ള ഒരു മെസ്സേജാണ് അവർ കൊടുത്തിരുന്നത്. പിന്നെ നമ്മൾ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ചില പ്രോമിസസൊക്കെ ഉണ്ട്. ആ പ്രോമിസസൊന്നും പലതും നടന്നിട്ടില്ല എങ്കിലും എന്തോ ഒരു പ്രത്യാശ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ട്രെൻഡ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.
3: സാർ, നമ്മുടെ എഫ് സി ആർ എ പോലുള്ള വിഷയങ്ങൾ, മതന്യൂനപക്ഷങ്ങൾ എൻ ഡി എയോടൊപ്പം അവസാന നിമിഷത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയ ഒരു വിഷയമായിട്ട്.
5: തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനാണ് എൻ ഡി എ കേരളത്തിൽ ശ്രമിച്ചത്. കാരണം കേരളത്തിൽ ക്രിസ്തീയ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് ജയിക്കാനാകില്ല എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ സംഭാവനകളെക്കുറിച്ചുള്ള ആ വിവാദം വന്നപ്പോൾ വളരെ വേഗം കേന്ദ്രത്തിൽ സ്വാധീനിച്ചിട്ട് അതിൻ്റെ ബില്ല് അവതരണം മാറ്റിവെക്കുകയും അത്തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാം എന്നൊരു ലക്ഷ്യം കൂടി വെച്ചിരുന്നു. അതിൻ്റെ ഫലം ഇനി ചില മണ്ഡലങ്ങളിൽ, അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളുടെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നമ്മൾ ഇനി കാണാനിരിക്കുന്നു.
4: ഇവിടെ ഒരു സൂചന വരുന്നു, തിരുവല്ല മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള തിരുവല്ല മണ്ഡലത്തിൽ അനൂപ് ആന്റണി മുന്നിലാണ് ഇപ്പോൾ എന്ന വിവരമാണ് സൂചന വരുന്നത്. അപ്പൊ അതുകൊണ്ട് എഫ് സി ആർ ഐ ഒരു വലിയ നെഗറ്റീവ് ഫാക്ടറായിരുന്നു എങ്കിൽ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല,
3: മധ്യകേരള
4: പ്രദേശങ്ങൾ, മധ്യതിരുവിതാംകൂർ മേഖല എന്ന് പറയുന്ന ഒരു പ്രദേശത്തൊക്കെ ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് വലിയ മങ്ങൽ ഏൽപ്പിക്കുന്നു. ഒരു ചെറിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയായിരുന്നു പാലാ സീറ്റ്, ആറന്മുള സീറ്റ്, തിരുവല്ല സീറ്റ്, ഇവിടൊക്കെ തന്നെ മധ്യകേരളത്തിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അത് പൂർണ്ണമായി പോവണി എന്നതായി കാണുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് ഒന്ന് രണ്ട് ആ ഭാഗത്തും ഒന്ന് രണ്ട് സീറ്റുകളിൽ എൻ ഡി എക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നുണ്ട്. രണ്ടാം സ്ഥാനത്തേക്ക് ചില സീറ്റുകളിൽ വരുന്നു. ഇതെല്ലാം തന്നെ കാട്ടുന്നത് എഫ് സി ആർ ഐ വലിയൊരു തിരിച്ചടിയായി ഇപ്പോൾ കാണാനാവില്ല. കാരണം സഭാ നേതൃത്വം ഒരുപക്ഷെ എഫ് സി ആർ ഐക്കെതിരെ ഒരു സൈലന്റ് ക്യാമ്പയിൻ മോഡിലേക്ക് പോയിട്ടുണ്ടാവാം. പക്ഷെ ജനം എത്രത്തോളം അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി അസ്വസ്ഥനായി.
5: ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട്.
7: അപ്പോ യു ഡി എഫ് 100 തൊട്ടിരിക്കുകയാണ്,
5: ഏതാണ്ട് 100 തൊട്ടിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത്. മറ്റു ചില മാധ്യമങ്ങൾ 100-നടുത്ത് എത്തിയിരിക്കുന്നു.
7: 97 വരെ
5: എത്തിയിട്ടുണ്ട്.
3: എൻ ഡി എ 5 നിലത്തിൽ തുടരുന്നു എന്നുള്ളതാണ്.
5: അത് 4-5 മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ 5 എന്നുള്ള പിന്നെ അക്കത്തിൽ സ്ഥിരമായി നിൽക്കുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ട്രെൻഡ് തുടർന്ന് വരാനാണ് സാധ്യത. ആ ട്രെൻഡിൽ വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല അല്ലേ?
3: ശ്രീകുമാർ സാർ, ഈ തെക്കൻ കേരളത്തിൽ ജാതി മതത്തിനപ്പുറത്തേക്ക് ജാതി അധിഷ്ഠിതമായ സമവാക്യങ്ങൾ, പ്രത്യേകിച്ച് നായർ നാടാർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ വലിയ ഒരു വോട്ട് ബേസുള്ള, അപ്പോൾ അതനുസരിച്ചാണ് പലപ്പോഴും ഇവിടെ വിജയ പരാജയങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുന്നത്. ആ നിലവിലുള്ള ട്രെൻഡുകൾ എങ്ങനെയാണ്?
6: അല്ല, നിലവിലുള്ള ട്രെൻഡിൽ എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ അങ്ങനെ ഒരു ജാതിയേക്കാൾ അധികം ഈ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവം ആവാനാണ് സാധ്യത. കേരളത്തിൽ അങ്ങനെ, തെക്കൻ കേരളത്തിൽ അങ്ങനെ ജാതിയുടെ പേരിലൊരു വിജയം അങ്ങനെ ഫാക്ടറാണ്. നാടാർ കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഒരു വലിയ ശക്തി കേന്ദ്രമാണ്.
4: ഏതെങ്കിലും കാരണവശാൽ ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വൻപൻ തിരിച്ചടി ആത്യന്തിക ഫലം വരുമ്പോൾ ലഭിക്കുകയാണെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഈഴവ സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഷിഫ്റ്റ് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടോ, യു ഡി എഫിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത് എത്രത്തോളം ഡാമേജാണ് ചെയ്തത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലപ്പുഴ മണ്ഡലത്തിലും വൻപൻ മുന്നേറ്റമാണ്. മൂന്നാം സ്ഥാനത്ത് എത്തിയുള്ളെങ്കിൽ പോലും 300,000 പരം വോട്ടാണ് ബി ജെ പിക്ക് നേടാനായത്. അതൊരു സൂചനയാണ് എങ്കിൽ ഈ എൽ ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ കാരണം തേടിയുള്ള യാത്രയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം, നാടാർ കമ്മ്യൂണിറ്റി, അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി, ഇതെല്ലാം തന്നെ തെക്കൻ കേരളത്തിൽ പ്രബലമായ സമുദായങ്ങളാണ്. അവരുടെയൊക്കെ ഒരു ഷിഫ്റ്റ് ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ കോൺഗ്രസിലേക്ക് വൻതോതിൽ സ്വാംശീകരിക്കുന്നതായി വേണമെങ്കിൽ കാണാം. കോവളം ഉൾപ്പെടെയുള്ള തീരദേശ മണ്ഡലങ്ങളിലെ യു ഡി എഫിന്റെ മെച്ചപ്പെട്ട, തിരുവനന്തപുരം മണ്ഡലം, കോവളം മണ്ഡലം മെച്ചപ്പെട്ട പ്രകടനങ്ങൾ അങ്ങനെ കാണാം. പക്ഷേ കൊല്ലം ജില്ലയിൽ അടിപതറുകയാണെങ്കിൽ അതിനർത്ഥം ഇടതുപക്ഷത്തിന് ഈഴവ വോട്ട് ബേസ് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടി.
5: ആലപ്പുഴ ജില്ലയിലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഈഴവ വോട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഈഴവ സമുദായത്തിന്റെ നേതാവ് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയില്ലാതെ എപ്പോഴും ചാഞ്ചാടിക്കൊണ്ട് ചില പ്രസ്താവനകളും ഒക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണം.

0: ാവുന്നു
1: യു ഡി എഫിനെ വിജയിപ്പിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആണ് എന്ന ഒരു
0: പലപ്പോഴും. ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്, ഈ സാമുദായിക നേതാക്കന്മാർ പറയുന്നത് കേട്ടിട്ട് അണികൾ വോട്ട് ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ വയ്യ.
2: അതുകൊണ്ടാണ്
0: ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതനുസരിച്ച് കേരളത്തിൽ 7 പേർ വോട്ട് ചെയ്യുന്നില്ല നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ NSS കാര്യത്തിൽ
2: പക്ഷേ വേറൊരു വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനും ആദർശത്തിൻ്റെതായിട്ടുള്ള ഒരു പരിവേഷം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വലിയ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അവർക്കൊരു ഈ എന്താണ് ഇടതുപക്ഷ ഐഡിയോളജി എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി എന്നൊക്കെ പറയുന്നതിൽ നിന്നുള്ള ഒരു മാറ്റം പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിരാശയിലാക്കിയിട്ടുണ്ട്.
0: ശ്രീമതി, നമുക്കിത് താത്വിക അടിസ്ഥാനത്തിൽ പറയാൻ എളുപ്പമാണ്. ഇപ്പോൾ 67 EMS സംബോധന
3: ഞാൻ നടപടിയാണ്. നമ്മൾ കോട്ടയത്ത് നിന്ന് നമ്മുടെ ആകാശവാണി പ്രതിനിധി KV താൻസൻ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം താൻസൻ. എന്തൊക്കെയാണ് കോട്ടയം ജില്ലയിലുള്ള മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ?
4: കോട്ടയം ജില്ലയിലെ ആകെ 9 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിപ്പോ കോട്ടയത്ത് മെയിനായിട്ട് നമ്മുടെ കോട്ടയം സെൻട്രലായിട്ട് പോകുന്ന കോട്ടയം ഏറ്റുമാനൂർ പുതുപ്പള്ളി മണ്ഡലങ്ങളിലെ സ്റ്റേഷനിലാണ് ഞാനുള്ളത്, കൗണ്ടിങ് സ്റ്റേഷനിലാണ്. ഇവിടെ ആദ്യം തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ LDF നേരിയ ഒരു ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ അത് പിന്നീട് അത് സ്വാഭാവികമായും എല്ലായിടത്തും പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞു. ഇപ്പം കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിൽ വൈക്കം ഒഴികെ ബാക്കി 8 നിയോജക മണ്ഡലങ്ങളും UDF അനുകൂലമായ ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
3: പൂഞ്ഞാർ പോലുള്ള മണ്ഡലങ്ങളിലുള്ള നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണ്?
4: പൂഞ്ഞാറും ഇപ്പോൾ ഒരു വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ആരും കാണിച്ചിട്ടില്ല. പക്ഷെ ആദ്യം LDFന് നേരിയ ഭൂരിപക്ഷം അവിടെ കാണിച്ചെങ്കിലും ഇപ്പൊ UDF ലീഡ് ചെയ്യുന്നതാണ്.
0: ഈ പുതുപ്പള്ളിയില് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചാണ്ടി ഉമ്മൻ വളരെ വ്യത്യസ്തമായ വിഭിന്നമായ ഒരു പ്രചരണ രീതി നടത്തി, അതിന്റെ ഒരു ഫലം അവിടെ എങ്ങനെയാണ് പറയൂ?
4: അത് പക്ഷേ ഈ നമ്മള് സാധാരണ ഒരു ആഘോഷകരമായ പ്രചരണം നടത്തുന്നതിന് അത് തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണവും ഇപ്പൊ വരുന്ന ലീഡും. കാരണം ഈ കോട്ടയത്ത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേഷനിലെ അടക്കം പുതുപ്പള്ളിയാണ് ഏറ്റവും വ്യക്തമായി 8000 വോട്ടിന്റെ ലീഡാണ് ചാണ്ടിവിമൻ കാണിക്കുന്നത്.
1: ഈ അഭിമാന പോരാട്ടം നടന്നൊരു സ്ഥലമാണ് പാലാ മണ്ഡലം. അതൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു എന്നാണ് പൊതുവെയുള്ള നിഗമനം. അവിടെ എന്താണ് സ്ഥിതി?
4: തീർച്ചയായിട്ടും അവിടെ ത്രികോണ മത്സരം തന്നെയായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു ലാപ്പില് ജോസ് കെ മാണി ലീഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ മാണി സി കാപ്പൻ വ്യക്തമായ ലീഡ് അവിടെ നേടിയിരിക്കുന്നു. അതുപോലെ ഷോൺ ജോർജും വളരെ നല്ല മത്സരമാണ് അവിടെ കാഴ്ചവെച്ചത്.
3: മന്ത്രി VN വാസവൻ പിന്നിലാണെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരും.
5: അതുപോലെ തന്നെ VD സതീശൻ പിന്നിലാണെന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട്.
3: കോട്ടയത്ത് നിന്ന്
4: VN വാസവൻ ആദ്യം ഏറ്റുമാനൂരിൽ ലീഡിലായിരുന്നു. ഏകദേശം ഒരു 300-400 ലീഡ് ചെയ്തിരുന്നു. പിന്നീട് അത് വളരെ പുറകോട്ട് പോയി. ഇപ്പം ഇവിടെ നാട്ടക സുരേഷാണ് ലീഡ് ചെയ്യുന്നത്.
3: വളരെ നന്ദി നമ്മളോടൊപ്പം ചേർന്നതിന്. നമ്മളിങ്ങനെ വോട്ടെണ്ണൽ ട്രെൻഡ് ഏകദേശം തുടക്കത്തിലുള്ളത് തന്നെ അങ്ങനെ തുടരുകയാണ്. 98-96 സീറ്റുകളാണ് UDFലേക്ക് നിൽക്കുന്നത്. 40 LDF NDA ആ ഒരു 5 എന്നുള്ള സീറ്റ് നിലനിർത്തുന്നു. നമുക്ക് ജില്ല തിരിച്ചുള്ള ട്രെൻഡുകളിലേക്ക് പോയാലോ. നമുക്ക് നമ്മുടെ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ LDFന് കൃത്യമായ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2021 കഴിഞ്ഞു പോയത്. വിൻസൻ കോവളം എന്ന് പറയുന്നൊരു മണ്ഡലമാണ് UDFനൊപ്പം നിന്നത്. നിലവിലുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് പലയിടങ്ങളിലും UDFൻ്റെയും LDFും സമാസം മുന്നേറുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ജില്ലയുടെ ഒരു പൊതു സ്വഭാവം? പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്തൊരു പശ്ചാത്തലം കൂടെ ഇവിടെയുണ്ട്. രാഷ്ട്രീയമായി അത് വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു വസ്തുതയാണ്. അപ്പം ഉണ്ണികൃഷ്ണ സാറിലേക്ക് പോയി.
0: ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കൃത്യമായി നമ്മൾ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കാരണം അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വളരെ പ്രാദേശികമായ ചില ഘടകങ്ങൾ, വ്യക്തിപരമായ ഘടകങ്ങൾ, വ്യക്തികളുടെ വോട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ വരെ അതിനകത്ത് സ്വാധീനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവണത ആണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരത്തിലെ സീറ്റ് BJP പിടിക്കേണ്ടതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വീപ്പ് ഉണ്ടായത്,
2: ശക്തമായ മുന്നേറ്റങ്ങൾ.
0: അപ്പം ഈ രണ്ട് ജില്ലകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് യു ഡി എഫ് മുന്നേറുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ പ്രബലരായ പല പിന്നെ സ്ഥാനാർത്ഥികളും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം നമ്മൾ നേരത്തെ ഈ എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ യു ഡി എഫ് പറഞ്ഞതുപോലെ

0: പ്രകടമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളൊരു സ്വഭാവമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. കാരണം എപ്പോഴും ഭരിക്കുന്നവരോട് ഒരു വിമുഖത കാണിക്കുക എന്ന് പറയുന്ന രീതി നമ്മുടെ സംസ്ഥാനത്തെ വോട്ടർമാരുടെയിൽ.
1: ഈ റോഡുകളും പാലങ്ങളും ഉണ്ടാക്കുന്നതല്ല വികസനം എന്നൊരു ഒരു പെർസെപ്ഷനുണ്ട്, പബ്ലിക് പെർസെപ്ഷൻ. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പോൾ തൊഴിൽ എത്രമാത്രം ജനറേറ്റ് ചെയ്തു, ആ കാര്യത്തിൽ എൻ്റെ ഇപ്പോൾ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട്. പാലങ്ങളുണ്ടാകുന്നു, റോഡുകളുണ്ടാകുന്നു, അങ്ങനെയുള്ള ചില വികസനം അല്ലാതെ ഇൻഫ്രാസ്ട്രക്ചറലായിട്ടുള്ള വികസനം, അതും കിഫ്ബി എന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അതേസമയത്ത് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ്റെ കാര്യത്തിൽ എൽ ഡി എഫ് വളരെയധികം പിന്നോക്കം പോയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോഴും താൽക്കാലിക ജീവനക്കാർ, പെർമനൻ്റായിട്ടുള്ള ജീവനക്കാരെ നിയമിക്കാതെ താൽക്കാലികമായ ജീവനക്കാരെ നിയമിച്ചുകൊണ്ടുള്ള ഒരു സ്വജന പക്ഷപാതവും അതിലുണ്ടോ എന്നൊരു സംശയം ഉണ്ട്.
0: ശരിയാണ് വിജയകുമാർ സാർ. ഇപ്പോൾ ഒരു ആളിനെ ഒരു ജോലിക്ക് നിയമിച്ചാൽ അയാളുടെ വീട്ടിലെ മൊത്തം ആളുകളുടെ വോട്ടാണ് കിട്ടുക.
1: അതെ അതെ.
0: അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിൽ മേഖല എന്ന് പറയുന്നതൊക്കെ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമുള്ള ചില പ്രക്രിയയാണ്. പക്ഷേ എല്ലാ ഗവൺമെൻറ്റുകളും ലക്ഷ്യമിടുന്നത്, അതിപ്പം യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ലക്ഷ്യമിടുന്നത് ഫ്രീ ബീസിലാണ്. ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക, അല്ലെങ്കിൽ സൗജന്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബസ് യാത്ര കൊടുക്കാമെന്ന് പറയുന്നു. 3000 രൂപ വരെ എല്ലാ സ്ത്രീകൾക്കും എന്താ പറയുക,
2: പെൺകുട്ടികൾക്ക്
0: പറഞ്ഞു. ഇതൊക്കെ കൊടുക്കേണ്ടത് ഈ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നെടുത്താണ്. അപ്പോൾ ഇത്തരം സൗജന്യങ്ങൾ കൊടുക്കുന്നതിനെതിരെ ബീഹാർ ഗവൺമെൻറ്റിനെ ശാസിക്കുക വരെ സുപ്രീംകോടതി അടുത്ത കാലത്ത് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ ക്ഷണികമായ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആളുകളുടെ പിന്നെ എന്താ പറയുക, പ്രീതി പിടിച്ചു പറ്റത്തക്ക രീതിയിലുള്ള ചില സൗജന്യങ്ങൾ നൽകിയിട്ട് ഈ സൗജന്യങ്ങൾ കൊണ്ട് വിജയിക്കാം എന്ന് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഈ ഈ സ്ത്രീകൾക്കുള്ള ക്ഷേമ പെൻഷൻ്റെ അടുത്ത മാസത്തെ ഗഡു കൂടി ഇപ്പോൾ എടുത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഈ വരുന്ന ഗവൺമെൻറ് തലയിൽ വലിയ സാമ്പത്തിക ഭാരം വെച്ചിട്ടാണ് യു ഡി എഫ് വരുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. അവർക്ക് പോകും എന്നൊരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഊറ്റിയെടുക്കാവുന്നതെല്ലാം ഊറ്റിയെടുത്തിട്ട് ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ സൗജന്യങ്ങളൊക്കെ നൽകി മുന്നോട്ട് പോകാനാണ് അവർ ഉദ്ദേശിച്ചത്. നേരത്തെ കണ്ട ട്രെൻഡിൽ നിന്ന് ഇപ്പോൾ ഒരു ചെറിയ മാറ്റം കാണുന്നത് യു ഡി എഫ് 95 എൽ ഡി എഫ് 40 എൻ ഡി എ നേരത്തെ തുടർന്ന് ആ ലീഡ് തന്നെ 5 മുന്നോട്ട് പോവുകയാണ്. മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ പിന്നിൽ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് പലയിടത്തു നിന്നും വരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ തന്നെയാണ്. ബി പി അബ്ദുൾ റഷീദ് മുന്നിലാണ്. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിൽ. പിണറായി വിജയൻ തുടക്കം മുതലേ പിണറായി വിജയൻ്റെ പിന്നിലാണെന്നുള്ള ട്രെൻഡ് തുടരുകയാണ്. അപ്പോൾ കേരളം
2: മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ മാത്യു കുഴൽനാടൻ 10,000 മുകളിൽ ലീഡ് നിരത്തിൽ നിലനിർത്തുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഒറ്റയ്ക്ക് ഫൈറ്റ് പലതും നടത്തിയിരുന്നത്
3: മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവും പിന്നിലാണ് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പൊ കേരളം എങ്ങനെ ചിന്തിക്കുന്നു? അതായത് ഭരണവിരുദ്ധ വികാരമുണ്ട്, പ്രതിപക്ഷത്തെ ജയിപ്പിക്കാൻ ഓടി നടന്നയാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഉഗ്രമായ പോരാട്ടം നിയമസഭയ്ക്കുള്ളിലും പുറത്തും നടത്തിയ പ്രതിപക്ഷ നേതാവ് നിലവിൽ ലേശം പിന്നിലാണ്,
2: വളരെ ചെറിയ വോട്ടുകൾ കടന്നാലും പിന്നിലാണ്.
0: പക്ഷെ അതിലൊരു പ്രധാന ഘടകം കൂടിയില്ലേ ഞാൻ പറയുന്നത്, ഈ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനെ തീരുമാനിച്ച സമയത്ത് രമേശ് ചെന്നിത്തല അതിന് മുൻപത്തെ ഭരണത്തിൽ വളരെ വിജയകരമായി
2: ഗൗരവതരമായ
0: ഇടപെടലുകൾ നടത്തുകയും ഒരുപാട് പിന്നെ യുദ്ധങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ നയിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അപ്രതീക്ഷിതമായി പിന്നെ വി ഡി സതീശനെ കൊണ്ടുവരികയും അത് ഹൈക്കമാൻഡിന്റെ നോമിനേഷനായിട്ട് വരികയും അതിൽ കേരളത്തിലെ കോൺഗ്രസുകാർക്കും
1: വാസം പറഞ്ഞത് ഹൈക്കമാൻഡിന്റെ നോമിനേഷൻ എന്നതിലുപരി 2 MLA വോട്ട് കൂടുതലായിട്ട് സതീശന് കിട്ടിയിരുന്നു എന്നുള്ള സത്യമാണ്.
4: ഇനി ഞാൻ ഒരു പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു നയം കൊണ്ടുവന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സാഹചര്യം. രണ്ട് മണ്ഡലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് എൻ ഡി എ മുന്നിട്ട് നിന്ന, രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് കോഴിക്കോട് സൗത്ത് ടി രനീഷ് എന്ന സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ അഹമ്മദ് ദേവർകോവിലാണ് പിന്നിൽ. പലപ്പോഴും നമ്മൾ പറയുന്ന ഇടങ്ങളിൽ, ഇപ്പൊ മുമ്പ് ബി ബി ഓമാറിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ എൻ ഡി എ മുന്നേറ്റം ഉണ്ടാക്കുന്ന പോക്കറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നല്ല ഈ
3: കോഴിക്കോട് പിന്നെ നഗര മണ്ഡലങ്ങളിൽ. ഇപ്പൊ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും 4 ഡിവിഷനുകൾ ബി ജെ പി നേടി എന്ന് പറയുമ്പോൾ കോഴിക്കോട് ബി ജെ പിക്ക് ഒരു ജൈവികമായ അസ്തിത്വം ഉണ്ട്, അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപക്ഷെ ആത്യന്തികമായി കോഴിക്കോട് സൗത്ത് സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് കഴിയില്ല, ഇപ്പോഴത്തെ ലീഡ് നിലനിർത്താൻ കഴിയില്ലായിരിക്കാം. എങ്കിലും ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്ന കേട്ടിട്ടുള്ളൊരു എ ക്ലാസ് മണ്ഡലമല്ല.
4: സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജി, യങ്സ്റ്റേഴ്സ് പലപ്പോഴും ഈ ജെൻസി വോട്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുള്ള പല നീക്കങ്ങളും ഇത്തരത്തിലുള്ള ചില പേരുകൾ ഉയർന്നു വന്നതായിട്ട് കാണുന്നുണ്ട്.
3: തീർച്ചയായിട്ടും ജെൻസി വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ ഒരു ചിന്ത പോകുന്നത് വികസനത്തെക്കുറിച്ചുള്ള സങ്കല്പം. അവിടെ ജെൻസി ജനറേഷൻ നെക്സ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇപ്പോഴത്തെ ഒരു 18 to 30 ഇടയിലുള്ള ഒരു ജനം, ആ വിഭാഗം അവരിലേക്ക് വികസനം എത്തണം, അവർക്കൊരു പ്രതീക്ഷയുണ്ടാകണം. കേരളത്തിൽ നിന്നാൽ പ്രതീക്ഷയുണ്ട്, പക്ഷേ

0: വലിയ തോതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം കഴിഞ്ഞതിന് ശേഷം വിദേശത്തേക്ക് പോകുന്നു പഠിക്കാനും ജോലിക്കുമായി എന്ന് പറയുമ്പോൾ വികസനം അടുത്ത തലമുറയിലേക്ക് കടത്തിവിടാൻ കഴിയുന്നില്ല. പ്രായോഗികമായി നോക്കുമ്പോൾ താൽക്കാലിക ബെനിഫിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ഫ്രീബീസിലൂടെ നേടുന്നത്. അപ്പം അതുകൊണ്ടാണ് ജെൻസി ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, അവർക്കൊരു അഭിപ്രായമുണ്ട്, അവരതൊരുപക്ഷെ ഭരണവിരുദ്ധതയുടെ രൂപത്തിൽ കൂടി പ്രകടമാക്കാം, ചില മണ്ഡലങ്ങളിൽ അത് വ്യാപകമായി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം അല്ലെങ്കിൽ UDF LDF എന്നതിനുപരിയായി സാധ്യതകൾ ഒരുപക്ഷെ ജെൻസിയും കാണുന്നുണ്ടാകാം. ഇത് മടുത്തു, ഈ ഒരു മാറ്റം അനിവാര്യമാണ് ഈ സംവിധാനത്തിൽ നിന്നും എന്ന് ചിന്തിക്കാൻ കൂടുതൽ സാധ്യത ജെൻസിക്ക് തന്നെയല്ലേ.
1: ജെൻസിയുടെ ഒരു രാഷ്ട്രീയ ബോധ്യം പലപ്പോഴും ഈ സർക്കാരിനെതിരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമാണ്. യുവാക്കൾ കൂട്ടത്തോടെ നാട് വിട്ടു പോകുന്നു, ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഉണ്ണികൃഷ്ണന്റെ ഒരു പെർസ്പെക്ടീവ്.
2: അതിനു മുൻപ് ഞാനൊരു പ്രധാന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ BD സതീശൻ പിന്നിലാണ് എന്നൊരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചോദ്യം ചോദിക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം BD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് എറണാകുളം DCC പ്രസിഡന്റിന്റെ ഇത് വന്നു, കേരളം മുഴുവൻ ഫ്ലെക്സുകൾ വന്നു. അപ്പോൾ ഇതിനു മുൻപ് തന്നെ ഇത്തരം BD സതീശൻ മുഖ്യമന്ത്രി ആകരുത് എന്ന രീതിയിൽ ഒരു മുന്നൊരുക്കം UDFലെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു ഒരു ഒരു മുന്നൊരുക്കത്തിന്റെ സൂചനയാണോ ഇപ്പോൾ കാണുന്ന ഈ ട്രെൻഡ് എന്ന് നമ്മൾ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു.
3: പിന്നിൽ നിന്ന് കുത്തിയതാണോ?
1: പിന്നില്ല, 25 വർഷമായിട്ട് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്ന മണ്ഡലമാണ് പറവൂർ എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി ET ടൈസൺ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് കൃത്യമായി പാർട്ടി വോട്ടുകൾ കളക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഇതുപോലെ പ്രധാനപ്പെട്ട ഒരാൾ ലീഡ് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് സ്വന്തം മണ്ഡലത്തിൽ പലപ്പോഴും അടിതെറ്റുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്.
4: VS അച്യുതാനന്ദൻ
2: പരാജയപ്പെട്ടിട്ടുണ്ട്,
4: പാർട്ടി ജയിക്കുകയും VS തോൽക്കുകയും ചെയ്തു.
2: നേരത്തെ ദിലീപ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഈ ജെൻസിയുടെ സ്വാധീനം എന്ന് പറയുന്നത്, നമ്മൾ ഇത്തവണ വോട്ടിംഗ് ഇപ്പൊ വോട്ടിംഗിന്റെ ഒരു ഡെമോഗ്രഫി പരിശോധിച്ചാൽ യങ്സ്റ്റേഴ്സ് വളരെ കുറച്ചാളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തത്തിലെടുക്കുമ്പോൾ കേരളത്തിലെ വോട്ടേഴ്സ് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, വോട്ടേഴ്സ് ലിസ്റ്റിന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ട വോട്ടേഴ്സിൻ്റെ ക്യൂ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ TVയിൽ വന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൽ നിൽക്കുന്നതെല്ലാം പ്രായമായവരാണ്. ഒരു ഒരു പതി ഒരു 21 28 അല്ലെങ്കിൽ 30 മധ്യയുള്ള വോട്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിമുഖത ഈ പുതിയ തലമുറയ്ക്ക് വോട്ടിങ്ങിനോട് വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയത്തോട് വന്നിട്ടുണ്ട്,
5: കാരണം അവരിൽ പകുതിയിലധികം ആളുകൾ വിദേശത്താണ്.
4: വിദേശത്തോ ടെക്കുകളായിട്ട് പ്രവർത്തിക്കുന്നതോ അങ്ങനെയൊക്കെയാണ് അവർ.
2: അത്തരം ഒരു കാര്യമുണ്ട്. പക്ഷേ അവരുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടുള്ള വിമുഖതയുടെ ഒരു പ്രശ്നം കൂടി
1: ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മറ്റൊരു വശം പറയാനായിട്ട് സാധിക്കുന്നപ്പോൾ LDFന്റെ സ്ട്രാറ്റജികളിൽ സിറ്റി MLA മാരെ പരമാവധി മത്സരിപ്പിക്കുകയും തുടർന്ന് ആളുകൾക്ക് ഇളവുകൾ കൊടുത്തുകൊണ്ട് കൂടുതലായി മുതിർന്ന, എന്നാൽ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി തിരിച്ച് ഏകദേശം ഒരു 40 മുകളിൽ പുതുമുഖങ്ങളെ ഇലക്ഷൻ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മുടെ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു തലമുറ മാറ്റം, കോൺഗ്രസിലടക്കമുള്ള തലമുറ മാറ്റം, യങ്സ്റ്റേഴ്സിന് കൂടുതൽ പ്രാതിനിധ്യം ഇവിടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പോസിറ്റീവായ ഒരു കാര്യമല്ലേ.
0: ഇത് രണ്ട് വ്യത്യസ്തമായ സ്ട്രാറ്റജീസാണ്. ഇടതുപക്ഷം പയറ്റിയ സ്ട്രാറ്റജി ഇൻകംബൻസി അഡ്വാൻറ്റേജ് നേടാൻ വേണ്ടി പരിണതപ്രജ്ഞരായ ഇടതുപക്ഷ നേതാക്കളെ ടേം വ്യവസ്ഥ പോലും പാലിക്കാതെ മൂന്നാം തവണയും ഇളവുകൾ കൊടുത്തുകൊണ്ട് മത്സരിപ്പിച്ചു. പക്ഷേ അതേസമയം കോൺഗ്രസിനാകെ 22 MLA മാർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അവരെ ബഹാഭൂരിപക്ഷം മത്സരിപ്പിക്കുന്നു എന്നോ രണ്ടു പേരൊഴിച്ച്. പക്ഷേ കൂടുതൽ പേർക്ക് അവസരം ലഭിക്കുന്നത് പുതുമുഖങ്ങൾ എന്ന രൂപത്തിലാണ്. അത് ഒരു വലിയ ഗുഡ് വില് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു മടുപ്പിൻ്റെ അനുഭവം ഇല്ലാതെ ഫ്രഷ് ഫേസുകൾ വരുമ്പോൾ പലപ്പോഴും അവർ സ്വീകരിക്കപ്പെടുന്ന ഒരു മനോഭാവം.
1: കോഴിക്കോട് എന്ന് ആകാശവാണി പ്രതിനിധി ഫഹദ് റാസജിയിരുന്നു. ഹലോ
6: ഹലോ
1: ഹലോ ഫഹദ് പറഞ്ഞോളൂ, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ആദ്യ ഫലങ്ങൾ എന്ത് സൂചനയാണ് നമുക്ക് നൽകുന്നത്?
6: കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളാണ്, അസംബ്ലി നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഇപ്പോഴത്തെ നിലയിൽ പറയുകയാണെങ്കിൽ 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നത് UDF ആണ്, 3 സീറ്റിൽ LDFും 1 സീറ്റിൽ NDAയുമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021, 13-ൽ 11 സീറ്റും നേടിയത് LDF ആയിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ UDF 9 സീറ്റുമായി മുന്നിട്ട് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് NDAയുടെ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലുള്ള NDAയുടെ മുന്നേറ്റമാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമാണ് കോഴിക്കോട് സൗത്തിൽ NDA നടത്തിക്കൊണ്ടിരിക്കുന്നത്. T രമീഷ് എന്ന് പറയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അത് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലിന്റെ മണ്ഡലമാണ്. മാത്രവുമല്ല, ഇതിൽ വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന മറ്റു മണ്ഡലങ്ങൾ എലത്തൂരാണ് ഒന്ന്. AK ശശീന്ദ്രൻ മന്ത്രി ദീർഘകാലമായിട്ട് പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എലത്തൂർ, അവിടെ ഇപ്പോൾ ചെയ്യുന്നത് യു ഡി എഫ് ആണ്, വിദ്യാ ബാലകൃഷ്ണനാണ്. അതോടൊപ്പം തന്നെ വലിയ പോരാട്ടം നടന്നു എന്ന് പറയപ്പെട്ടിരുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ ഒരിക്കലും എൽ ഡി എഫ് പിന്നിലോട്ട് പോകും എന്ന് അവർ പ്രതീക്ഷിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. കാരണം എൽ ഡി എഫ് കൺവീനറും മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ സി പി രാമകൃഷ്ണൻ മത്സരിച്ച സ്ഥലമാണ് അവിടെ. ഏറ്റവും ഒരു ചെറുപ്പക്കാരി എന്ന് വിശേഷിപ്പിക്കാവുന്ന ലീഗിന്റെ
1: ഫാത്തിമ
6: തഹ്ലിയായിരുന്നു അതെ മത്സരിച്ചത്. അപ്പോ ഇവിടെയും യു ഡി എഫ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ രീതിയിൽ കോഴിക്കോടിന്റെ ഒരു രാഷ്ട്രീയ ചായ്വ് ഇപ്പോൾ ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൂചനകളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
1: വടകരയിൽ ആർ എം ബി ഫാക്ടർ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇലക്ഷനിൽ?
6: അത് മുൻപത്തെ പോലെ തന്നെ, കഴിഞ്ഞ തവണയിലെ അതേപോലെ തന്നെ ഇപ്പോഴും യു ഡി എഫ് മുന്നിട്ട് നിൽക്കുകയാണ്. കാരണം ആർ എം പി ഇപ്പോൾ ഏതാണ്ട് 3000 ഒരു ഭൂരിപക്ഷത്തിലേക്ക് കെ കെ രമ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിൽ ഇനി കാര്യമായൊരു മാറ്റമുണ്ടാകണമെങ്കിൽ, ഇനിയും കൂടുതൽ റൗണ്ടുകൾ മുന്നോട്ട് പോകുമ്പോൾ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ വളരെ വിരളമാണ് ആ ഒരു സാധ്യത. എങ്കിലും ഇനി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ.
1: അതുപോലെ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മണ്ഡലം നടക്കുന്ന ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണല്ലോ ബേപ്പൂര്, പ്രത്യേകിച്ച് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം. അവിടുത്തെ നിലവിലുള്ള സ്ഥിതിഗതികൾ എങ്ങനെയാണ്?
6: നിലവിൽ അവിടെ മറ്റ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനെ അപേക്ഷിച്ച് റിയാസ് ഒരു താരതമ്യേന സേഫ് ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ വലിയ പോരാട്ടം നടന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമായിരുന്നു എങ്കിൽ കൂടി ബേപ്പൂര് പോലുള്ള ഒരു കോട്ടയെ പിളർത്തിക്കൊണ്ട് പി വി അൻവറിന് അത് അവിടെ ഒരു ലീഡ് നേടാൻ സാധിക്കുമെന്ന് ഒരു പക്ഷെ രാഷ്ട്രീയ കേരളം പ്രതീക്ഷിച്ചു കാണില്ല. അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ പി വി അൻവറിന് സാധിക്കണം. എന്നാലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവിടെ മുഹമ്മദ് റിയാസ് തന്നെയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒക്കെ കാരണമായിട്ടുള്ള ഒരു മണ്ഡലമാണെങ്കിൽ കൂടി ഇപ്പോഴും മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് ബേപ്പൂരിൽ ലീഡ് ചെയ്യുന്നത്.
2: അപ്പൊ പി വി അൻവർ മൊട്ടയടിക്കേണ്ടി വരുമോ, കമ്മലിടുമോ, എങ്ങനെയാണ്?
6: ആ ഒരു വെല്ലുവിളി റിയാസ് ഏറ്റെടുക്കാത്തത് കൊണ്ട് തന്നെ അതായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. റിയാസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ
0: മൊട്ടയടിക്കുമെന്നായിരുന്നു പറഞ്ഞത്.
2: പക്ഷേ പി വി അൻവറിനെ പോലെ രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയതല്ലേ ഇവർക്ക് സംഭവിച്ച ഒരു അപകടം?
6: പക്ഷേ പി വി അൻവറിനെ പോലെ ഒരാളെ അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ ബേപ്പൂർ തെരഞ്ഞെടുത്ത അങ്ങോട്ട് മത്സരിക്കാൻ പോകുന്നു എന്നത് താരതമ്യേന യു ഡി എഫിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമില്ലാത്തൊരു കാര്യമാണ്. കാരണം എന്ത് സാഹചര്യത്തിലും യു ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല ബേപ്പൂര് പോലെ ഒരു മണ്ഡലം വിജയിക്കുമെന്ന്. അപ്പോൾ വലിയ വിജയ സാധ്യതയുള്ള മലപ്പുറം ജില്ലയിലെ നിലമ്പൂരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് യു ഡി എഫ് നേതാക്കളെ സംബന്ധിച്ച് പി വി അൻവർ തന്നെ തെരഞ്ഞെടുത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ അദ്ദേഹത്തിന് ബേപ്പൂർ നൽകുക തന്നെയാണ്. ആ രീതിയിൽ വലിയൊരു ക്ഷീണം യു ഡി എഫിന് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല.
1: മലപ്പുറം ജില്ലയിലെ ആദ്യ ഫല സൂചനകൾ കൂടി.
6: മലപ്പുറം ജില്ല പൂർണ്ണമായിട്ടും ഇപ്പോൾ യു ഡി എഫ് തൂത്തുവാരി എന്ന് പറയാവുന്ന തരത്തിലാണ് ഇപ്പോഴുള്ള ഫല സൂചനകൾ. ഫൈനൽ റിസൾട്ട് ആയിട്ടില്ല എങ്കിൽ കൂടി 16-ൽ 16 ഇപ്പോൾ ലീഡ് ചെയ്യുന്ന മുന്നണി യു ഡി എഫ് ആണ്. അതിൽ എടുത്തു പറയേണ്ട രണ്ട് മണ്ഡലങ്ങൾ, ഒന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിച്ച തിരൂർ മണ്ഡലം, അത് അദ്ദേഹം തന്നെ തെരഞ്ഞെടുത്ത് തിരൂരിലേക്ക് പോയതായിരുന്നു. അദ്ദേഹം താനൂർ എം എൽ എ ആയിരുന്നു. സിറ്റിംഗ് സീറ്റ് വിട്ട് അദ്ദേഹം യു ഡി എഫിന്റെ മണ്ഡലമായ തിരൂരിൽ പോയി മത്സരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം അവിടെ കാര്യമായ വോട്ടുകൾക്ക് പിറകിലാണ്. മറ്റൊരു മണ്ഡലം എടുത്തു പറയേണ്ടത് കെ ടി ജലീൽ മത്സരിച്ച തവനൂരാണ്. തവനൂർ അദ്ദേഹം ദീർഘകാലമായിട്ട് എം എൽ എ ആയി തുടരുകയായിരുന്നു. അവിടെ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം മന്ത്രിയായത്. മാത്രവുമല്ല ഇത്തവണ അവിടെ മത്സരിക്കുന്നത് വി എസ് ജോയ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റാണ്, യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, തവനൂർ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ വി എസ് ജോയിയെ പോലെ ഒരാളെ കാൻഡിഡേറ്റ് ആക്കിക്കൊണ്ട് യു ഡി എഫ് വരികയും അതേസമയം ദീർഘകാലമായി അവിടെ പ്രവർത്തിക്കുകയും ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന കെ ടി ജലീലിനെ പോലെ ഒരാളെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലമായിരുന്നു തവനൂർ. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് കെ ടി ജലീൽ പിന്നിലാണ്. വി എസ് ജോയിലേക്കാണ് ഈ പറഞ്ഞ വോട്ടുകളെല്ലാം കൂടുതലായിട്ട് പോയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പൊന്നാനി എന്ന് പറയുന്ന മണ്ഡലമാണ്. പൊന്നാനി മലപ്പുറം ഒരു പ്രത്യേകിച്ചും യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയോ ഒരു പച്ച തുരുത്താണെങ്കിൽ അതിനകത്തുള്ളൊരു ചുവപ്പ് കോട്ടയായിരുന്നു.

0: പൊന്നാനി, ദീർഘകാലമായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർ പി ശ്രീരാമകൃഷ്ണനും എം പി ചെറുവാവയും എല്ലാം വിജയിച്ചു പോന്ന മണ്ഡലമാണ് പൊന്നാനി. പക്ഷെ അത് ഇത്തവണ യു ഡി എഫിലേക്ക് ചായുന്നു എന്നുള്ളതാണ് ഫലസൂചനകൾ തെളിയിക്കുന്നത്. അത് തുടക്കത്തിൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് കുറച്ച് സമയം വന്നു എങ്കിൽ കൂടി ഇപ്പോൾ അത് യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പി എസ് സി ചെയർമാനായിരുന്ന അഡ്വക്കേറ്റ് സക്കീർ ആണ് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി.
1: കെ പി നൌഷാദ് അലി,
0: കെ പി നൌഷാദ് അലി എന്ന് പറയുന്ന കെ പി സി സി സെക്രട്ടറിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. ഇതിൽ നൌഷാദ് അലി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
1: വയനാടിന്റെ ഒരു ട്രെൻഡ് കൂടെ ഫഹദൊന്ന് പെട്ടെന്ന് പറഞ്ഞു.
0: വയനാട് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. വയനാടിന്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിൽ മുണ്ടക്കൈ ചൂരൽമല സംഭവങ്ങൾക്ക് ശേഷം, ആ ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസവും മറ്റുമെല്ലാം വലിയ ചർച്ചയായ, വിവാദങ്ങൾ പോലും ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാത്രമല്ല വയനാട് ജില്ലയിൽ രാഹുൽ ഗാന്ധിയും പിന്നീട് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന രീതിയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ജില്ലയാണ് ഈ മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലങ്ങളും. അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് അത് വലിയൊരു അഭിമാന പോരാട്ടമാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതിൽ ഇപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ടും നേടിയിരുന്നത് യു ഡി എഫ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് മൂന്നിൽ മൂന്നിലും ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് ആണ്. എടുത്തു പറയേണ്ട ഒരു മണ്ഡലം ഒ ആർ കേളു, മന്ത്രി ഒ ആർ കേളു മത്സരിക്കുന്ന മാനന്തവാടി ഇപ്പോൾ യു ഡി എഫ് ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നതാണ്.
1: അവിടെ ഉഷാ വിജയൻ മുന്നിലാണ്. വളരെ നന്ദി ഫഹദ് നമ്മളോടൊപ്പം ചേർന്നതിന്. നമ്മളിപ്പോൾ ഒരു വടക്കൻ കേരളത്തിൻ്റെ ഒരു ഏകദേശം ഒരു മൂന്ന് ജില്ലകളുടെ വിശദമായ ഒരു ചിത്രമാണ് ഫഹദ് നമുക്ക് നൽകിയത്. നമ്മളിവിടെ പേരാവൂർ മണ്ഡലത്തിൽ കെ കെ ശൈലജ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ക്രോള് ഇടയ്ക്കുണ്ടായിരുന്നു. പേരാവൂർ ഒരിക്കൽ കെ കെ ശൈലജയ്ക്ക് നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണ്, തിരിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരുന്നു. കെ കെ ശൈലജയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച്.
2: കെ കെ ശൈലജ പേരാവൂരെ സംബന്ധിച്ചിടത്തോളം ഈ കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്ന മണ്ഡലം, അവിടെ സണ്ണി ജോസഫിനെ എതിരിടാൻ സാധാരണ ഒരു സ്ഥാനാർത്ഥി പോരാ, നല്ല പ്രതിച്ഛായുള്ള സ്ഥാനാർത്ഥി തന്നെ വേണം. മുൻപ് മത്സരിച്ച പരിചയം കൂടിയുള്ള ശൈലജ ടീച്ചറിനെ അവിടെ രംഗത്തിറക്കുമ്പോൾ ഒരു കാൽക്കുലേറ്റഡ് ഗാംബ്ലിംഗ് ആണ്. പലരും വിചാരിച്ചു ശൈലജ ടീച്ചറുടെ പൊളിറ്റിക്കൽ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന ഒരു നീക്കമല്ലേ, ആത്മഹത്യാപരമല്ലേ അത്. വടകരയിൽ ഷാഫി പറമ്പിലൂടെ 1.5 ലക്ഷം വോട്ടിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ പരാജയപ്പെട്ടത്. ഇപ്പം വീണ്ടും ഒരു പരാജയം ശൈലജ ടീച്ചറിൻ്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് തന്നെ കുത്തനെ താഴേക്ക് കൊണ്ടുപോയില്ലേ, ഇനിയൊരു അംഗത്തിന് ബാല്യം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷേ ശൈലജ ടീച്ചർ നല്ല പോരാട്ടം തന്നെയാണ് പേരാവൂർ കാഴ്ച വയ്ക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇപ്പം കെ പി സി സി പ്രസിഡൻറ്റൊക്കെ ഏതെങ്കിലും കാരണവശാൽ പേരാവൂർ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, അതിനർത്ഥം അവിടെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിലോ ഒരു വ്യക്തി എന്നുള്ള നിലയിലോ ഒന്നും അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ യു ഡി എഫ് സംവിധാനത്തിൽ ചലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് യു ഡി എഫിന് അമരത്തുണ്ടായിരുന്ന വി ഡി സതീശൻ ലേശം പിന്നിൽ പോയി എന്ന ഇവരുടെ ലേറ്റസ്റ്റ് വിവരങ്ങൾ ഒരുപക്ഷെ സതീശൻ മുന്നിട്ട് നിൽക്കുന്നു എന്നതാവാം. പക്ഷെ അതൊക്കെ സൂചിപ്പിക്കുന്നത് ജനം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മുന്നണികൾ കൃത്യമായ വിവരം, ധർമ്മടത്ത് പിണറായി വിജയൻ കുറച്ച് നേരം പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാം ഇതെങ്ങനെയാണ് ജനവിധി എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. അപ്പോൾ അത് നൽകുന്ന സൂചന കൂടിയാണ് പേരാവൂരെ.
1: ഈ ജനറൽ ട്രെൻഡിലുള്ള ഈ നമ്പറുകളിലുള്ള ഒരു മാറ്റം നമുക്കിപ്പോൾ
3: അതെ കാണാം. നമുക്ക് യു ഡി എഫിൻ്റെ 88-87 എന്ന നിലയിലേക്ക് യു ഡി എഫ് വരികയും എൽ ഡി എഫ് 48-49 എന്ന് പറയുന്ന തരത്തിലേക്ക് വരികയും ചെയ്തു. എൻ ഡി എ 4 മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഈ ട്രെൻഡ് യു ഡി എഫിന് തന്നെ അനുകൂലമായിട്ടുള്ള ട്രെൻഡായി നിൽക്കാനാണ് സാധ്യത. ചിലപ്പോൾ 100 നേടിയില്ല എന്നിരിക്കും.
4: തുടക്കം മുതലേ ആ ട്രെൻഡ് അങ്ങനെ തുടർന്നു പോവുകയാണ്. ആകെ ഒരു ചെറിയ വ്യത്യാസം ഈ എൽ ഡി എഫിന്റെ ഘടനയിൽ ചെറിയ മാറ്റം വരുന്നു എന്നുള്ളതാണ്. കെ കെ ശൈലജയുടെ കാര്യം സൂചിപ്പിച്ചപ്പോഴേ ഇതിന് തൊട്ട് മുമ്പുള്ള പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തോട് വിജയിക്കുക മാത്രമല്ല,
5: അന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള കാരണം അത് വനിതാ മുഖ്യമന്ത്രിയാണ്
4: കേരളത്തിൽ. അത്തരത്തിൽ പ്രൊജക്ട് ചെയ്യപ്പെട്ട ഒരു കാൻഡിഡേറ്റ് കേരളത്തിൽ ആദ്യമായി വനിതാ മുഖ്യമന്ത്രിയായി കെ ആർ ഗൗരിയമ്മ വരും എന്ന് പറഞ്ഞിട്ട് അവസാനം ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് അധികാരം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം കെ കെ ശൈലജ അഥവാ കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രിയാകണം എന്ന് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ അവരാകരുത് എന്ന് കേരളത്തിലെ സി പി എം വിചാരിച്ചത് കൊണ്ടാണോ പ്രായേണ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലത്തിലേക്ക് അവരെ മാറ്റി നിർത്തി.
3: പക്ഷേ ഇപ്പോഴും 23 വോട്ടിന്റെ ലീഡ് എന്നാണ് കാണിക്കുന്നത്.
1: ചെറിയൊരു ലീഡാണ്,
3: വളരെ ചെറിയൊരു ലീഡാണ്.
2: എന്തെങ്കിലും കാരണവശാൽ ശൈലജ ടീച്ചർക്ക് ആത്യന്തികമായി വിജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടായാൽ പ്രതിപക്ഷത്തിരിക്കുന്ന സി പി എമ്മിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം സ്വാഭാവികമായി പിണറായി വിജയന് വേണ്ട എങ്കിൽ ശൈലജ ടീച്ചറിലേക്ക് പോവില്ലേ? അതൊരു വലിയ സാധ്യത.
4: ഏതെങ്കിലും കാരണവശാൽ അധികം

0: കാര്യത്തിൽ തിരിച്ചുവരികയായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ്റെ പ്രായം പരിഗണിച്ച് വേണമെങ്കിൽ മാറ്റി നിർത്തുകയും ഇന്ത്യയിലെ ഒരു അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ബഹുജന പിന്തുണ ഉള്ള ആളെന്ന നിലയിൽ വേണമെങ്കിൽ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് ഉയർത്തിക്കാട്ടുകയും ചെയ്യാമായിരുന്നു. അത് അതിനുശേഷം വരുന്നൊരു
1: പക്ഷേ അത് CPMന്റെ ഒരു പൊതുഘടനയിൽ അത് സംഭവിക്കാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് വേണം പറയാൻ. നമ്മുടെ ആഗ്രഹമായി നിലനിൽക്കുകയാണ്
0: CPMൽ നിന്ന്.
1: പൊതുഘടനയിൽ അങ്ങനെയില്ല.
0: CPMന് ബഹുജന പിന്തുണ ഇല്ലാതാകുന്നതിന്റെ ഒരു പ്രധാന
1: കാരണം. സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാവുമെന്ന് കേട്ടു, കെ ആർ ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവുമെന്ന് കേട്ടു, കെ ആർ ഗൗരിയമ്മ അത്തവണ മുഖ്യമന്ത്രിയാവുമെന്ന് കേരളത്തിലെ ചില പ്രധാനപ്പെട്ട അച്ചടി മാധ്യമങ്ങളൊക്കെ അതിൻ്റെ പേരിൽ മുഖചിത്രം വെച്ച് ലക്കങ്ങളൊക്കെ ഇറക്കി. എന്നിട്ടെന്താ സംഭവിച്ചത്? അപ്പോൾ അതുകൊണ്ട് അത്
2: പോളിറ്റ് ബ്യൂറോയിൽ മെമ്പർ ആകുന്നതാണ് വാസ്തവത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട്.
3: അതുകൊണ്ട് ഒരിക്കലും കെ ആർ ഗൗരിയമ്മ ആ രീതിയിൽ പോളിറ്റ് ബ്യൂറോ
1: അംഗമായിരുന്നു.
3: അതേസമയം സുശീല ഗോപാലൻ പോളിറ്റ് ബ്യൂറോ
1: മെമ്പർ ആയിരുന്നു.
3: അപ്പോൾ അത് കൂടുതൽ സാധ്യത സുശീല ഗോപാലൻ തന്നെ ആയിരുന്നു.
0: ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് NDA 3 ചുരുങ്ങുന്നു. LDF 48 സീറ്റ് ലീഡ് ചെയ്യുന്നു, UDF 49 സീറ്റ് ലീഡ്
1: ചെയ്യുന്നു,
0: 89 സീറ്റ് ലീഡ് ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ലീഡ് എന്ന് പറയുന്നത് 1302 നിയമത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
3: NDA 3 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. 5 സീറ്റ് വരെ മുന്നിൽ നിന്നിരുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഇപ്പോൾ നിലവിൽ 3 സീറ്റാണ്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള നിയമം കോഴിക്കോട് മറ്റൊരു സീറ്റും കൂടി 3 സീറ്റാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. തിരുവല്ല സീറ്റിൽ അനൂപ് ആന്റണി ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട്
1: അതൊരു
3: അപ്രതീക്ഷിത
1: വിജയമാണ്.
3: തീർച്ചയായും അനൂപ് ആന്റണി വലിയ പ്രതീക്ഷ. നരേന്ദ്രമോദി തിരുവല്ലയിൽ വന്ന് സംസാരിച്ചപ്പോൾ അനൂപ് ആന്റണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെന്റെ ആളാണ്, ഇറക്കാലമായി ഞങ്ങൾ അടുത്ത് പ്രവർത്തിക്കുന്നു എന്ന സർട്ടിഫിക്കറ്റ് പോലും കൊടുത്തയാളാണ് ശ്രീ അനൂപ് ആന്റണി എന്ന് ഓർക്കണം. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായത്. FCRI ബാധിച്ച് ഏതെങ്കിലും കാരണം വെച്ചാൽ അനൂപ് ആന്റണി ആത്യന്തികമായി തിരുവല്ല മണ്ഡലത്തിൽ ജയിച്ചു വന്നാൽ അതിനർത്ഥം FCRIക്ക് വേണ്ട പ്രഭാവം ചെലുത്താൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നാണ്. മാത്യു തോമസ് നിലവിൽ പ്രതിനിധീകരിക്കുന്ന, ഇറക്കാലം പ്രതിനിധീകരിക്കുന്ന മുൻ മന്ത്രി കൂടിയായ മാത്യു തോമസിന്റെ മണ്ഡലമാണ്. വർഗീസ് മാമൻ UDFന് വേണ്ടി മത്സരിക്കുന്നു, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. അവിടെ അനൂപ് ആന്റണി ഇപ്പോൾ ഏറെ സമയമായി മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2000 വോട്ടിനാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ട്രെൻഡായി മാറുകയാണെങ്കിൽ വലിയൊരു അട്ടിമറിയായി തിരുവല്ല മണ്ഡലം മാറാൻ സാധ്യതയില്ല.
0: അനൂപ് ആന്റണിയെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി, കാൻഡിയുടെ മകനെ അടർത്തി.
3: അല്ല, അനൂപ് ആന്റണി ഇത് മറ്റേത് കേരളത്തിന്റെ മകനല്ല, ഇത് അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി BJPയുടെ
0: അല്ല, ഞാൻ സൂചിപ്പിച്ചത് ഈ AK ആന്റണിയുടെ മകനെയും അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിനെയൊക്കെ പാർട്ടിയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് മറ്റൊരു NDAയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് BJP നടത്തിയ ഒരു വലിയ മുന്നേറ്റമാണ്. പത്മജ വേണുഗോപാൽ പിന്നാക്കം പോകുന്നു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു സൂചന. ഈ അഡ്വക്കേറ്റ് B Gopalakrishnan ഗുരുവായൂരിൽ വലിയ വിവാദം ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കേസ് പോലെ വരികയുണ്ടായി. അവിടെയും അദ്ദേഹം പിന്നിലേക്ക് പോകുന്നു.
3: കുട്ടിക്കലാശത്തിന്റെ അന്ന് ഏറ്റവും നല്ല മെയ്വഴക്കം കാട്ടിയത് ശ്രീ ഗോപാലകൃഷ്ണൻ.
4: സോഷ്യൽ മീഡിയ
3: JCB ആ ട്രെയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ചടുലമായ ചില നീക്കങ്ങൾ
0: ഇത് തന്നെയാണ് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിയാൻ പോകുന്നത്. അതായത് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്ന വലിയൊരു ആഡംബരപൂർവമായ ഒരു ആഘോഷം, തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു ആഘോഷത്തിൽ ഈ കാൻഡിഡേറ്റുകളൊക്കെ ക്രെയിനിന്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് വരിക, അതിനർത്ഥം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലല്ല, ഞങ്ങൾ ഇപ്പോഴും ആകാശത്ത് നിൽക്കുന്നവരാണ് എന്നൊരു
3: പ്രതീകാണെന്ന് മലയാളികൾ പറയുന്നത്.
4: തൃശ്ശൂരിന്റെ ഒരു പൊതുവായ ആവേശം നമ്മൾ പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ സുരേഷ് ഗോപി അദ്ദേഹം BJP ഒരു പാർലമെന്റ് സീറ്റ് നേടിയതിനു ശേഷമുള്ള ആദ്യത്തെ അസംബ്ലി ഇലക്ഷനാണ്. സുരേഷ് ഗോപി ഫാക്ടറിനെ കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എങ്കിലും അത് എത്രത്തോളം തൃശ്ശൂർ ജില്ലയിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്?
3: തൃശ്ശൂർ ജില്ലയിൽ ഈ ഏക് ദിൻ കാ സുൽത്താൻ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവമാണോ സുരേഷ് ഗോപിയുടെ അന്നത്തെ മാസ്മരിക മാസ് പ്രകടനമാണ് അല്ലെ? 150,000 അല്ലെ 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അത് ക്രൈസ്തവ സമുദായത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ ക്രൈസ്തവ വോട്ടുകൾ മാറിപ്പോയി, BJPയിൽ നിന്ന് ചെറിയ തോതിലെങ്കിലും അവിടെ മാറിപ്പോയി. പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പ്രവർത്തകരിൽ ചിലരെങ്കിലും വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പത്മജ വേണുഗോപാലിൻ്റെ ഒരു പരിഭവം. അതുകൊണ്ട് BJPയിൽ നിൽക്കുമ്പോൾ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ ഗുഡ്വിൽ മുൻപുണ്ടായി 2024 സുരേഷ് ഗോപിക്ക് ലഭിച്ച ഗുഡ്വിൽ തൃശ്ശൂർ മേഖലയിൽ ഇപ്പോൾ BJPക്ക് നിലവിൽ ലഭിക്കുന്നില്ല എന്ന സൂചന കൂടിയാണ് പത്മജ പിന്നിൽ പോകാനുള്ള ഒരു കാരണം.
0: പക്ഷേ അവിടെ ഈ CPI ഇത്തവണ നിർത്തിയിരിക്കുന്ന ആലങ്കോടി
2: ലീലാകൃഷ്ണനെ
0: അദ്ദേഹം പിന്നിലാണ് ഇത് കാണിക്കുന്നത്. ഇപ്പം ആലങ്കോടി ലീലാകൃഷ്ണനെ സംബന്ധിച്ചോ അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, കവിയാണ്,
1: പ്രഭാഷകനാണ്.
0: ഇത്തരത്തിലുള്ള എന്താ നമ്മൾ പറയുക, കെട്ടിയിറക്കിയ കാൻഡിഡേറ്റുകൾ നമ്മൾ പറയാറുണ്ട് അല്ലെ? പല
1: കാൻഡിഡേറ്റ്സിനെ
0: സാംസ്കാരിക രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ ഇപ്പൊ ജോസഫ് ഉണ്ട് ശരി
1: വന്നിരുന്നു, അത് അയാൾ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ലേ.
0: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരുന്ന ഒരു

0: സമീപനം സാംസ്കാരിക നായകന്മാരെയും കവികളെയും എഴുത്തുകാരെയും സിനിമാ പ്രവർത്തകരെയും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
1: ഒ എൻ വി കുറുപ്പിനെ കൊണ്ടുവന്നു, ഒരുപാട് പേര്
2: പരാജയപ്പെടുകയും ചെയ്ത
0: സാധ്യത. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രദേശത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയത് എന്നൊരു ആക്ഷേപം.
2: അവിടെ യു ഡി എഫ്
3: സ്ഥാനാർത്ഥി ജയിച്ചല്ലോ.
0: ഞാൻ പറഞ്ഞു വന്നത് അത് ഞാൻ പറഞ്ഞപ്പോ ജോസഫ് മുണ്ടശ്ശേരി മാഷിനെ നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത തെരഞ്ഞെടുപ്പ് അതിന് കെട്ടിവെച്ച കാശ് പോയി.
2: നമുക്ക് എന്തായാലും തൃശ്ശൂരിലേക്ക് പോകാം. അവിടെ നമ്മുടെ ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ഭരിത, എന്താണ് തൃശ്ശൂരിലെ ആദ്യ ഫലസൂചനകൾ സൂചിപ്പിക്കുന്നത്?
4: തൃശ്ശൂരിൽ നമുക്കറിയാം സംസ്ഥാനം ഒട്ടൊറ്റ നോക്കുന്ന ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന്. നമുക്കറിയാം ഇതുവരെ നമുക്ക് സ്ട്രോങ് റൂം തുറന്നതിന് ശേഷം രാവിലെ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണി തുടങ്ങിയത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ ഏതാണ്ട് 10 എൽ ഡി എഫും 3 യു ഡി എഫും ലീഡ് ചെയ്യുന്ന ഒരു വിശേഷമായിരുന്നു രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏതാണ്ട് ഇ വി എം മെഷീനുകൾ എണ്ണി തുടങ്ങിയപ്പോൾ 9 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഓരോ ലീഡും മാറുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഏതാണ്ട് 9 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്ന ഒരു വിശേഷമാണ് ഇവിടെയുള്ളത്. 4 യു ഡി എഫും ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട മത്സരം തൃശ്ശൂരിൽ നടക്കുന്ന 4 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 ശക്തമായ മത്സരം ഈ ഫിനിഷിംഗിലേക്ക് എത്തും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന 4 അതൊന്ന് തൃശ്ശൂർ, ഒന്ന് കൊടുങ്ങല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട എന്നീ മണ്ഡലങ്ങളാണ്. മറ്റ് മണലൂർ നാട്ടിക മണ്ഡലങ്ങളിലും ശക്തമായ ഒരു മത്സരം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നാട്ടിക മണ്ഡലത്തിൽ ഇപ്പോൾ സി സി മുകുന്ദൻ 2 1 സ്ഥാനത്ത് ഗീതാ ഗോപിയും തുടരുകയാണ്. പക്ഷേ ഒരു 2,000-3,000 വോട്ടുകളുടെ ലീഡിന്റെ വ്യത്യാസത്തിലാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. 3 ഇപ്പോൾ ശക്തമായ മത്സരമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാലാണ് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത് സജീവമായത്. ഒപ്പം തന്നെ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചതുൾപ്പെടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മത്സരത്തിന് വേദി ഒരുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വേണം പറയാൻ. ഇവിടെ രാജൻ ജെ പലൻ ഏതാണ്ട് 4,000 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോഴും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കാര്യമായ വോട്ടുകൾ പോസ്റ്റൽ വോട്ടുകൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ അവിടെയും രാജൻ ജെ പല്ലൻ നല്ല രീതിയിൽ തന്നെ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് രാവിലെ കണ്ടത്. അത് ഇപ്പോഴും തുടരുകയാണെന്ന് വേണം പറയാൻ. ശക്തമായ മത്സരം തൃശ്ശൂരിൽ, തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് കരുതുന്നത് കോർപ്പറേഷൻ പരിസരം മൊത്തം ഉൾപ്പെടുന്നത് ഈ ഒരു നിയമസഭാ മണ്ഡലത്തിലാണ്. നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ മത്സരം നടത്തുകയും സംസ്ഥാനമൊട്ടാകെ കാത്തിരുന്ന ഒരേ ഒരു സീറ്റ് നേടുകയും ചെയ്തത് തൃശ്ശൂരിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലും ശക്തമായ മത്സരം പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് എൻ ഡി എ ഇവിടെ മത്സരകളത്ത് ഇറങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലൊരു ശക്തമായ മത്സരം. ആലങ്കോട് ലീലാകൃഷ്ണനെ പോലെ ഒരു സാംസ്കാരിക സ്ഥലത്തിലുള്ള ഒരു വ്യക്തിയെയാണ് ഇത്തവണ എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത്. യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയി രാജൻ ജെ പലനും ഒപ്പം തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലുമാണ് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ മാറ്റിവയ്ക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ഇപ്പോൾ നമുക്ക് അറിയുന്ന വിവരം വെച്ചിട്ട്, ലാസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം വെച്ചിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് രാജൻ ജെ പല്ലൻ 4,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.
0: ഇപ്പോഴീ എണ്ണിക്കഴിഞ്ഞ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പോഴീ എണ്ണിക്കഴിഞ്ഞ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ നഗരവുമായി അടുത്തുള്ള മണ്ഡലങ്ങളാണോ, ഈ നഗരത്തിന് പുറത്തുള്ള മണ്ഡലങ്ങളിലേക്കുള്ള പിന്നെ ബൂത്തുകളിലെ വോട്ടുകൾ?
4: കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന എല്ലാ ഡിവിഷനുകളും ഉൾപ്പെടുന്നത് ഈ ഒരു മണ്ഡലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു സ്ഥലത്തിന്റെ ഫലം എന്തെന്നറിയാം, അവസാന നിമിഷം വരെ തന്നെ കാത്തിരിക്കണം. കാരണം ലീഡ് മാത്രം നോക്കാനാവില്ല, കാരണം ഒരുപാട് ഇനിയും ഡിവിഷനുകൾ ഭാഗങ്ങൾ ഇനിയും വേണ്ടാനിരിക്കുന്നു. പക്ഷെ മൊത്തത്തിലുള്ള ഒരു യു ഡി എഫ് മുന്നേറ്റം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണം ഉറപ്പിക്കുക എന്നുള്ളതും യു ഡി എഫിനെ സംബന്ധിച്ച് ആ ഭരണത്തെ മാറ്റം അല്ലെങ്കിൽ ആ ഭരണത്തിനെ മാറ്റി പുതിയൊരു രംഗത്തേക്ക് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ്. ഒപ്പം തന്നെ എൽ ഡി എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടുതൽ ശക്തമായതിനെ തുടർന്ന് തന്നെ അവർ കൂടുതൽ ശക്തി തെളിയിക്കാനായി തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വലിയൊരു മുന്നേറ്റം ആർക്കാണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. പിന്നെ നാസികയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സി സി മുകുന്ദൻ. സി സി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത്തവണ എൻ ഡി എ കാൻഡിഡേറ്റ് ആയാണ് മത്സര രംഗത്ത് സജീവമായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാസികയിൽ ഗീതാ ഗോപിയും അതുപോലെ തന്നെ സി സി മുകുന്ദനും തമ്മിലുള്ള മത്സരം വളരെ ശക്തമായി തന്നെ മുന്നേറുകയാണ്. ഇപ്പോൾ എണ്ണി തീർന്നിരിക്കുന്നത് എൽ ഡി എഫിന് കൂടുതൽ ചായവുള്ള ഇടങ്ങളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗീതാ ഗോപിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി എണ്ണാനിരിക്കുന്നത് സി സി മുകുന്ദൻ കൂടുതൽ ഉറപ്പുള്ള മണ്ഡലങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ് ഇനി എണ്ണാനിരിക്കുന്നത്. സാധാരണ എൻ ഡി എക്ക് സംബന്ധിച്ചിടത്ത് ആ ഒരു ഭാഗത്ത് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരുന്നില്ല എന്നിരിക്കെ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുമ്പോൾ ഇതുവരെ എണ്ണിത്തീർന്ന ചില മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വോട്ട് നില ഇതുവരെ സിറ്റി മുകുന്ന എൻ ഡി എ കാൻഡിഡേറ്റായി നിന്നുകൊണ്ട് അവിടെ ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിലയിരുത്തുമ്പോൾ നമുക്കറിയാം ഇനി എണ്ണാനിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടുതൽ ഉറപ്പുള്ള മണ്ഡലങ്ങളാകുമ്പോൾ ഈ ലീഡ് നില മാറുമോ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചർച്ചയാകുന്ന ഒരു വിഷയം. മറ്റൊന്ന് ചാലക്കുടിയിലേക്ക് വരാം. ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ നമുക്കറിയാവുന്നതാണ് മണ്ഡലം, അതായത് 13 നിയമസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 12 മണ്ഡലങ്ങളും തൂത്തുവാരിക്കൊണ്ടാണ് എൽ ഡി എഫ് കഴിഞ്ഞ തവണ വിജയം കരസ്ഥമാക്കിയത്. അതിൽ യു ഡി എഫിന്റെ മാനം കാത്തുകൊണ്ട് യു ഡി എഫിനെ രക്ഷിച്ചത് ഒരേ ഒരു മണ്ഡലമാണ്, അത് ചാലക്കുടിയാണ്. അവിടെ സനീഷ് കുമാർ ജോസഫ് 957 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മണ്ഡലം തിരിച്ച് പിടിച്ചത്. അതായത് ബി ഡി ദേവസി 3 തവണ എം എൽ എ ആയ ആ മണ്ഡലത്തിൽ നിന്നും ഒരു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിന്നുകൊണ്ട് തിരിച്ചുപിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി തന്നെ കാണണം. എന്നാൽ അതേ മണ്ഡലത്തിലാണ് ഇപ്പോൾ വലിയൊരു മത്സരം, അതായത് യു ഡി എഫിൽ നിന്നുള്ള ഒരു വ്യക്തി തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമകത്ത് കൂറുമാറിക്കൊണ്ട് അപ്പുറത്തേക്ക് ചാടിക്കൊണ്ടാണ് നമുക്കറിയാൻ പറ്റും. അദ്ദേഹം ഈ ഒരു രംഗത്തേക്ക് വന്നത് എൽ ഡി എഫിന് ആദ്യമായാണ് എൽ ഡി എഫിന്റെ ഒരു കാൻഡിഡേറ്റായി അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം കൂടെ പ്രതീക്ഷിക്കുകയാണ്. 1000 വോട്ടുകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു വിജയമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയത് എന്നിരിക്കെ ഇത്തവണ ഈ ഒരു മണ്ഡലം, ചാലക്കുടി മണ്ഡലം, ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഏതാണ്ട് ഇപ്പോൾ നിൽക്കുന്ന നില പരിശോധിക്കുമ്പോൾ മാറി മാറി ലീഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഏറെക്കുറെ സനീഷ് കുമാർ ജോസഫിലേക്ക് ആണ് ലീഡ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷത്തിലേക്ക് എത്തേണ്ടി വരും എങ്കിൽ മാത്രമാണ് നമുക്കൊരു പൂർണ്ണമായ ചിത്രം ചാലക്കുടിയെ സംബന്ധിച്ച് ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരാം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒ ജെ ജനീഷ് ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ വി ആർ സുനിൽകുമാർ, അതായത് 3 തവണ കൊടുങ്ങല്ലൂരിന്റെ എം എൽ എ ആയി കൊടുങ്ങല്ലൂരിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വി ആർ സുനിൽകുമാർ. അദ്ദേഹവും ഒപ്പം തന്നെ യുവ നേതാവായ ഒ ജെ ജനീഷുമായാണ് മത്സര രംഗത്ത് സജീവമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അവസാന വിവരം ലഭിക്കുമ്പോൾ ഒ ജെ ജനീഷ് ആണ് കൊടുങ്ങല്ലൂരിൽ നിന്നും ലീഡ് ചെയ്യുന്നത്. ഇത്തരം വിവരം നമുക്ക് ലഭ്യമാകുമ്പോൾ അറിയാം ഇത് എവിടേക്കാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചായവ് എങ്ങോട്ടാണ് എന്നുള്ള ഒരു വ്യക്തമായ ചിത്രം നമുക്ക് ഇപ്പോഴും അല്ലെങ്കിൽ ഒരു പ്രവചനങ്ങളൊന്നും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഒരുമിച്ച് ഒരു ഒരേ തവണ പിന്തുണച്ച ഒരു ചരിത്രം തൃശ്ശൂരിന് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം.
2: വളരെ നന്ദി പരിതാ, നമ്മളോടൊപ്പം തുടരുക. നമ്മളിപ്പോൾ പൊതുവെ തൃശ്ശൂരിൽ നിന്നുള്ളൊരു ട്രെൻഡ് വീണ്ടും നമ്മുടെ യു ഡി എഫ് പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് യു ഡി എഫ് ഏകദേശം 88-89, എൽ ഡി എഫ് 49-48, എൻ ഡി എ 3 സീറ്റുകളിൽ തന്നെ തുടരുകയാണ്. ഈ ഒരു ട്രെൻഡാണ് നമുക്ക് പൊതുവായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പൊതുവെ മന്ത്രിമാർ പലരും, പി പ്രസാദ് അടക്കമുള്ള ആളുകൾ പിന്നിലാണ്, മന്ത്രിമാർ പിന്നിലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം അനൂപ് ആന്റണി തിരുവല്ലയിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിട്ട്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, അനൂപ്
1: ആന്റണി വോട്ടിന്റെ ചെറിയൊരു ഭൂരിപക്ഷമാണ്
2: സൂചിപ്പിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് 737, രാജീവ് ചന്ദ്രശേഖരന് 1207 സീറ്റ് വോട്ടുകളുമാണ് ഇലക്ഷൻ കമ്മീഷന്റെ മാർജിൻ.
5: കാൻഡിഡേറ്റ്സിന്റെ ഇപ്പോ അവരുടെ ലീഡ് നോക്കുമ്പോഴത്തേക്ക് താരതമ്യേന യുവാക്കളായിട്ടുള്ള ആളുകളാണ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതേസമയത്ത് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ്സ് ഇച്ചിരി പ്രായമുള്ള ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, അപ്പോൾ നേരത്തെ നമ്മൾ ജെൻസിയുടെ കാര്യം പറഞ്ഞു, അതുപോലൊരു റിഫ്ലക്ഷൻ അല്ലേ ഇവിടെ ഉണ്ടാകുന്നത്? കാരണം ഇപ്പോൾ കോൺഗ്രസ്സിലെ യുവനിരയിലുള്ള നേതാക്കളെല്ലാം തന്നെ വളരെയധികം മുന്നിലാണ്. അതേസമയത്ത് ഇപ്പോൾ എൽ ഡി എഫിലെ യുവനിരയിലുള്ള നേതാക്കളൊന്നും തന്നെ മുന്നിൽ വന്നിട്ടുമില്ല.
1: ഇപ്പോഴും ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിന് ഒരു ഇലക്ടറൽ മാൻഡേറ്റ് അനുകൂലമായി ലഭിക്കാം. അത് ഇപ്രാവശ്യം ശരാശരി ഏജ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളുടെ ഏജ് ഏതാണ്ട് സമമാണ്. രണ്ട് കൂട്ടരും സാമാന്യം നല്ല രീതിയിൽ തന്നെ ഈ യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. ഇതില്ല എന്ന് പറയാൻ ഒക്കില്ല. എൻ ഡി എയുടെ യുവമുഖങ്ങളും ഏറെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഇപ്പോൾ അതിനെ ഒരു വോട്ട് സീറ്റായി മാറ്റാൻ തക്ക ഒരു വൈഭവം പലപ്പോഴും എസ്റ്റാബ്ലിഷ് ഫേസസിനാണോ ഫ്രഷ് ഫേസസിനാണോ എന്നതിൻ്റെ ഒരു ആഭ്യന്തര സംഘർഷം വടംവലി ഉണ്ട്. പക്ഷെ ഇവിടെ കാണുന്ന സൂചന അനുസരിച്ച് സാർ സൂചിപ്പിക്കുന്നത് കറക്റ്റാണ്. ഇപ്പോൾ ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും എൽ ഡി എഫിലും യു ഡി എഫിലും ലീഡ് ചെയ്യുന്ന പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ അബിൻ വർഗീയുടെ കാര്യം നോക്കും. ആദ്യ സമയത്ത് വീണാ ജോർജ് എന്ന രണ്ട് സമയം എം എൽ എ ആയ മന്ത്രിയായ ആരോഗ്യമന്ത്രിയായ വീണാ ജോർജിനേക്കാൾ ഏറെ മുന്നിലാണ് ശ്രീ അബിൻ വർഗീയ ആറന്മുളം ജനീഷ് ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മുന്നോട്ട് വരാൻ കഴിയുന്നു. നോക്കൂ, ഈ മുൻകാലങ്ങളിലും രമേശ് ചെന്നിത്തലയൊക്കെ എം എൽ എ ആയപ്പം അദ്ദേഹത്തിന്റെ പ്രായം അങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരെ നിർത്തിയുള്ള പരീക്ഷണം
0: കെ കരുണാകരൻ കാണിച്ച ഏറ്റവും വലിയൊരു
3: സ്ട്രാറ്റജിക്ക്
2: എന്തായാലും
0: 26-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി ചെയ്തു. അത്തരം ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു
1: ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം
2: എന്താ?
1: ചെറുപ്പത്തിൽ തന്നെ
0: ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി.
3: വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 മന്ത്രിമാർ പിന്നിലാണിപ്പോൾ. അപ്പോൾ അത് കേരളത്തിലെ ഒരു ഇപ്പം ഇത് ഫൈനലായിട്ടുള്ള ഒരു സംഭവമല്ല, പക്ഷേ 3 റൗണ്ട് പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി പിന്നിലാണ്. 14 മന്ത്രിമാർ മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്നിലാവുന്നു. അപ്പോൾ അത് കേരളത്തിൻ്റെ, അങ്ങനെ ഇതൊരു ഫൈനൽ റിസൾട്ടിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ മന്ത്രിമാർ ഒരുമിച്ച്.
1: ഈ ധർമ്മടത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പരാജയപ്പെടുന്നു എന്ന് ചിന്തിക്കാൻ പോലും ഒരുപക്ഷെ പ്രവർത്തകർക്ക് കഴിയില്ല. അതൊരു സാധിക്കില്ലായിരിക്കും. അടുത്ത ഫൈനൽ റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ശ്രീ പിണറായി വിജയൻ ഒരുപക്ഷെ മേൽക്കൈ നേടിയേക്കാം. പക്ഷേ തൊട്ടടുത്തുള്ള മട്ടന്നൂർ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ 66,000 വോട്ട് ജയിച്ച മണ്ഡലങ്ങൾ ഇപ്പോൾ ചെറിയ നമ്പറിന് മാത്രമാണ് വി കെ സനോജ് മുന്നിട്ട് നിൽക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പൊതുവേ ഉള്ള ഒരു ട്രെൻഡ് ഇടതുപക്ഷാനുകൂലമെന്ന് തോന്നാമെങ്കിലും വൻപൻ ഭൂരിപക്ഷം ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ഒരുപക്ഷെ തൃശൂർ ജില്ല മാത്രമാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ കൃത്യമായി
5: പറയാം.
0: ഇപ്പൊ നേരത്തെ വന്നതിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു എന്നാണ് അറിയാൻ
3: കഴിയുന്നത്.
1: അതൊരു വലിയ പരീക്ഷണമായിരുന്നു. വിസ്മയങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു പ്രധാന വിസ്മയമായിരുന്നു പയ്യന്നൂരെ സാന്നിധ്യം. അതുപോലെ ശ്യാമള പിന്നിലാണ്. അപ്പം വലിയ ഒരു തളിപ്പറമ്പ് പയ്യന്നൂർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു യു ഡി എഫിന് ഉണ്ടായിരുന്നത്. കാരണം ഇടതുപക്ഷത്തിന് ആ തേരോട്ടത്തെ മാറ്റി നിർത്താൻ ഇടതുപക്ഷത്തു നിന്ന് തന്നെ അടർത്തിയെടുക്കുന്ന യു ഡി എഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അവരെ ഒരുപക്ഷെ വിജയിക്കില്ലായിരിക്കും അന്തിമ കണക്കിൽ, പക്ഷേ നല്ല പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട് എന്ന് ജി എസ് സുധാകരൻ ലീഡ് ചെയ്യുകയാണ്. ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലപ്പുഴയിൽ.
2: ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ ചൂടുള്ളത് തമിഴ്നാട്, പുതുച്ചേരി, വെസ്റ്റ് ബംഗാൾ, ആസാം. ഏറ്റവും രസകരമായ വാർത്ത പുറത്തു വരുന്നത് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വിജയ് എന്ന സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്ടി കഴിഞ്ഞാൽ തമിഴ്നാട് 234 സീറ്റുകളാണ്. അതിൽ 83 സീറ്റുകളിൽ ടി ഡി കെ എന്നൊരു പാർട്ടി ലീഡ് ചെയ്യുന്നുള്ളതാണ്.
5: സ്റ്റാലിൻ പുറകിലുമാണ്.
2: ഡി എം കെയുടെ 34 സീറ്റുകളിലും എ ഡി എം കെ 58 സീറ്റുകളിലേക്കും.
3: അപ്പോൾ അവിടെ ഒരു ഭരണമാറ്റത്തിന്റെ ഒരു സാധ്യത അവിടെ കാണുന്നു.
1: തമിഴ്നാട് ഒരു ഹങ് സിറ്റുവേഷനിലേക്ക് ഒരു പക്ഷേ പോയേക്കാം. അവിടെ കൃത്യമായൊരു സൂചന, കാരണം ഒരു പോളിൽ മാത്രമാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോളിൽ മാത്രമാണ് ടി വി കെയ്ക്ക് ചാൻസ് കൊടുത്തിരുന്നത്. അതും കൃത്യമായ ഭൂരിപക്ഷമല്ല, ഒരു എഡ്ജുണ്ട് എന്ന രീതിയിലാണ്. അതിപ്പോൾ ശരിവെക്കുന്ന രീതിയിൽ വലിയ മുന്നേറ്റമാണ് വിജയിൻ്റെ തമിഴക വിക്ടറി ഘടകം ടി വി കെ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാന മിക്ക സർവേകളും പറഞ്ഞിരുന്ന സ്റ്റാലിൻ യുഗം തുടരാനാണ് സാധ്യത എന്നാണ്. അതിലൊരു മാറ്റം വരുന്നു.
2: പെരമ്പൂരിൽ വിജയ് ഏതാണ്ട് 3,000 വോട്ടിനടുപ്പിച്ച് മുന്നിലാണ്.
0: അതിലൊരു പ്രധാന ഘടകം വിജയിയുടെ ഒരു ചലച്ചിത്ര താരം എന്ന നിലയിലുള്ള ഒരു വലിയ
3: ഇമേജുണ്ട്.
0: ആ ഇമേജ് ആയിരിക്കണം പ്രധാന കാര്യം.
1: പ്രാചീന തമിഴകത്ത് ഉൾപ്പെടെ പണ്ട് മുതൽ തന്നെ നിങ്ങൾക്ക്
3: സാഹിത്യ
1: താരാരാധന എന്ന് പറയുന്നത് ഈ തമിഴകത്തിന്റെ ഒരു രീതിയാണ്. അത് കേരളവും അതിന്റെ ഭാഗം തന്നെയാണ്, പ്രാചീന തമിഴകത്തിന്റെ ഭാഗമാണ്. ആ വീരാരാധന എം ജി ആറിനെ അധികാരത്തിലെത്തിച്ചു. ഇവൻ കരുണാനിധി പോലും സിനിമാ രംഗത്തുനിന്ന് വന്ന തിരക്കഥാകൃത്താണ്, ജയലളിതയെ അധികാരത്തിലെത്തിക്കുന്നു. ഇപ്പോൾ ഒരു ശൂന്യത, ഒരു വാക്യൂം, ആ വാക്യൂം ഫില്ലപ്പ് ചെയ്യാൻ വിജയ് വന്നിരിക്കുന്നു. നമ്മളെല്ലാം പറഞ്ഞു സംഘടനാപരമായി അടിത്തറ ഏതാണ്ട് ദുർബലമാണ് ടി വി കെയ്ക്ക്. പക്ഷേ ആ അടിത്തറ ഇല്ലാതെ തന്നെ വോട്ട് നേടി ജയിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. തമിഴ് മനസ്സിനെയാണത് കാട്ടുന്നത്.
0: പശ്ചിമബംഗാളായിരുന്നു കേരളത്തിലെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രം. അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
2: പശ്ചിമബംഗാളിൽ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ബി ജെ പി 54 സീറ്റിൽ മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 35 സീറ്റുകളിൽ.
1: ഈ അനൌപചാരിക കണക്കുകൾ അനുസരിച്ച് ബംഗാളിൽ 157 സീറ്റ് വരെ ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ട് നിൽക്കുന്നു. കേവലം 95 സീറ്റിൽ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിന് മേൽക്കൈയുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സീറ്റിലാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത് കാട്ടുന്നത്, മിക്ക അഭിപ്രായ സർവേകളും കാട്ടിയത്, ഒരു ബി ജെ പിക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഫല സൂചനകൾ.
3: ഈ ബംഗാളിൽ എന്തുകൊണ്ടായിരിക്കും ബി ജെ പിക്ക് ഒരു മുൻഗണന വരാൻ കാരണം? ബംഗാൾ ഒരു പ്രബുദ്ധ സംസ്ഥാനം, ബി ജെ പി മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവിടെ ഒരു ബി ജെ പി പോലൊരു പാർട്ടി വളർന്നു വരുന്നതിന്റെ ഒരു സാഹചര്യം എന്തായിരിക്കും? നോർത്ത് ഈസ്റ്റിൽ മൊത്തത്തിലൊരു വളർച്ചയുണ്ട്, അസമിലായാലും ത്രിപുരയിലായാലും എല്ലാം. എന്തുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ ഒരു വളർച്ച?
5: ഇവിടങ്ങളിലെല്ലാം ഇമിഗ്രന്റ് പോപ്പുലേഷൻ പ്രധാന ഘടകമാണ്. അപ്പൊ അതിനെതിരായിട്ടാണ് ബി ജെ പിയുടെ ഫിലോസഫി എന്ന് പറയുന്നത്. അതിനെതിരായിട്ടാണ്. അതായത്
2: നമുക്കത്തരം സംസ്ഥാനങ്ങളിലെ വിശകലനങ്ങളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ വാർത്തകളുടെ സമയമാണ്, പ്രത്യേക വാർത്താ ബുള്ളറ്റിനുള്ള സമയമാണ്.

0: പവന് 110,680 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: പിന്നിൽ തന്നെ. യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദിന് 2077 വോട്ടിന്റെ ലീഡുണ്ട്. കണ്ണൂർ മണ്ഡലത്തിൽ യു ഡി എഫിലെ ടി ഒ മോഹനൻ മുന്നേറുന്നു. എൽ ഡി എഫിലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയേക്കാൾ 3396 വോട്ടുകളുടെ ലീഡ് മോഹനന് ഉണ്ട്. പേരാവൂരിൽ എൽ ഡി എഫിലെ കെ കെ ശൈലജയ്ക്ക് 453 വോട്ടിന്റെ ലീഡ്. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. തളിപ്പറമ്പിൽ യു ഡി എഫ് സ്വതന്ത്രൻ ടി കെ ഗോവിന്ദൻ 974 വോട്ടിന് മുന്നിലാണ്. അഴീക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ വി സുമേഷ് 3011 വോട്ടിന് മുന്നിലാണ്. വടകരയിൽ 3 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫ് പിന്തുണയ്ക്കുന്ന കെ കെ രമ 2808 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പേരാമ്പ്രയിൽ ആദ്യ റൗണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ 1971 വോട്ടുകൾക്ക് മുന്നിലാണ്. കോഴിക്കോട് നോർത്തിൽ എൽ ഡി എഫിലെ തോട്ടത്തിൽ രവീന്ദ്രൻ 330 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് എൽ ഡി എഫിലെ പി വസന്തം 1383 വോട്ടുകൾക്ക് മുന്നിലാണ്. കൊടുവള്ളിയിൽ യു ഡി എഫിലെ പി കെ ഫിറോസ് 6529 വോട്ടിന് മുന്നിലാണ്. കൊയിലാണ്ടിയിൽ യു ഡി എഫിലെ കെ പ്രവീൺകുമാർ 4745 വോട്ടുകൾക്ക് മുന്നിൽ. അഴീക്കോട് മണ്ഡലത്തിൽ എൽ ഡി എഫിലെ കെ വി സുമേഷ് 1436 വോട്ടുകൾക്ക് മുന്നിലാണ്. കുറ്റിയാടിയിൽ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ളയാണ് മുന്നിൽ. ബേപ്പൂരിൽ എൽ ഡി എഫിലെ പി എ മുഹമ്മദ് റിയാസ് 1698 വോട്ടുകൾക്ക് മുന്നിൽ. കോഴിക്കോട് സൌത്തിൽ യു ഡി എഫിലെ ഫൈസൽ ബാബുവാണ് മുന്നിൽ. കോഴിക്കോട് സൌത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ടി റനീഷ് 2585 വോട്ടുകൾക്ക് മുന്നിൽ. ഷൊർണൂരിൽ എൽ ഡി എഫ് ലീഡിലേക്ക് വന്നു. പി മമ്മിക്കുട്ടിക്ക് 1689 വോട്ട് ലീഡുണ്ട്. പാലക്കാട് ചിറ്റൂരിൽ 2 റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നിലെത്തി. വി മുരുകദാസിന് 282 വോട്ടിന്റെ ലീഡുണ്ട്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 1197 വോട്ടിന് പിന്നിലായി. 2 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് യു ഡി എഫിലെ തോമസ് ഉണ്ണിയാടൻ മുന്നിട്ട് നിൽക്കുന്നത്. ചാലക്കുടിയിൽ യു ഡി എഫിലെ സനീഷ് കുമാർ ജോസഫ് 840 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ബിജു എസ് ചിറയത്ത് പിന്നിലാണ്. ഇടുക്കിയിൽ യു ഡി എഫിലെ റോയ് കെ പൗലൂസ് മുന്നിൽ. എൽ ഡി എഫിലെ റോഷി അഗസ്റ്റിനാണ് പിന്നിൽ. യു ഡി എഫ് പ്രവർത്തകർ മണ്ഡലത്തിൽ വിജയാഘോഷം തുടങ്ങി. തിരുവല്ലയിൽ ബി ജെ പിയുടെ അനൂപ് ആന്റണി 56 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിൽ മാത്യു ടി തോമസും യു ഡി എഫിൽ വർഗീസ് മാമനുമാണ് എതിർ സ്ഥാനാർത്ഥികൾ. ആറന്മുളയിൽ യു ഡി എഫിലെ അബിൻ വർക്കി 3905 വോട്ടുകൾക്ക് മുന്നിൽ. ഒറ്റപ്പാലത്ത് എൽ ഡി എഫിലെ കെ പ്രേംകുമാറും ലീഡ് ചെയ്യുന്നു. കൊല്ലം ഇരവിപുരത്ത് ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ ആർ എസ് പിയിലെ വിഷ്ണുമോഹൻ 4178 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിലെ എൻ നൌഷാദാണ് പിന്നിൽ. കൊട്ടാരക്കര മണ്ഡലത്തിൽ 2 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ കെ എൻ ബാലഗോപാൽ 793 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. എൽ ഡി എഫ് വിട്ട ഐഷ പൂറ്റിയാണ് രണ്ടാം സ്ഥാനത്ത്. പത്തനാപുരത്ത് വോട്ടെണ്ണൽ ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ 973 വോട്ടുകൾക്ക് പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയാണ് ലീഡ് ചെയ്യുന്നത്. ചവറയിൽ 3 റൗണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ 19088 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ എൻ ഡി എയും എൽ ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ ആർ രാജേന്ദ്രൻ 14 വോട്ടിന് മുന്നിൽ. എൻ ഡി എയിലെ ബി ബി ഗോപകുമാറാണ് തൊട്ടുപിന്നിൽ. കുണ്ടറയിൽ യു ഡി എഫിലെ പി സി വിഷ്ണുനാഥ് ലീഡ് ചെയ്യുന്നു. തിരുവമ്പാടിയിൽ ഒരു റൗണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ ലില്ലോ ജോസഫാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആലപ്പുഴയിൽ ആദ്യ റൗണ്ട് വോട്ടെണ്ണിയപ്പോൾ യു ഡി എഫിലെ എ ഡി തോമസ് മുന്നിലുണ്ട്. അമ്പലപ്പുഴയിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരൻ 1576 വോട്ടിന് മുന്നിൽ. എൽ ഡി എഫിലെ എച്ച് സലാം ആണ് പിന്നിൽ. ചേർത്തലയിൽ 2 റൗണ്ട് പൂർത്തിയായപ്പോൾ പി പ്രസാദ് 1286 വോട്ടുകൾക്ക് മുന്നിലാണ്. നേമത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ 1302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രി ജി ആർ അനിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ 2624 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മലപ്പുറം ജില്ലയിൽ യു ഡി എഫ് മികച്ച ലീഡിലേക്ക്. ആദ്യ 3 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നേറുകയാണ്. മലപ്പുറത്തുനിന്ന് എം സുരേഷ് ബാബു.
1: വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ പ്രതീക്ഷിച്ച പോലെ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന്റെ മുന്നേറ്റം പ്രകടമാണ്. ആകെയുള്ള 16 മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുന്നിലായിരുന്നു. തവനൂരിൽ

0: സിറ്റിംഗ് എം എൽ എ കെ ടി ജലീൽ ആദ്യഘട്ടത്തിൽ മുന്നിട്ട് നിന്നെങ്കിലും വോട്ടെണ്ണൽ പുരോഗമിച്ചപ്പോൾ ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 4000 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ജോയ് മുന്നിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ കോട്ടയായ പൊന്നാനിയിൽ ഏതാണ്ട് 500 പരം വോട്ടുകൾക്ക് ഇപ്പോൾ അവർ പിന്നിലാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് അലി അവിടെ മുന്നിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മികച്ച ലീഡിലേക്ക് മുന്നേറുകയാണ്. മങ്കട, അതുപോലെ തന്നെ മഞ്ചേരി, ഏറനാട് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ, അതായത് ആദ്യ 3 റൗണ്ട് പൂർത്തിയാകുമ്പോൾ 16 മണ്ഡലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ യു ഡി എഫിന്റെ മുന്നേറ്റം പ്രകടമാണ്.
1: കോഴിക്കോട് ജില്ലയിലും യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 3 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത്. ഇതിൽ നിലവിൽ 13 മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. ബേപ്പൂരിലും നോർത്തിലുമാണ് എൽ ഡി എഫിന് ലീഡുള്ളത്. ഇതിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ എൻ ഡി എ ഒരു ഘട്ടത്തിൽ ലീഡ് ചെയ്തിരുന്നു. പിന്നീട് ഇപ്പോൾ യു ഡി എഫ് തന്നെയാണ് ആ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. ഗ്രാമീണ മേഖലയിൽ യു ഡി എഫിന് വ്യക്തമായ മുന്നേറ്റമാണ്. ബാലുശ്ശേരി, നാദാപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം യു ഡി എഫ് ആണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്.
1: പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 11:30.
3: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
4: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നത് ആര്? അസംബ്ലി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം എസ് ജെ ഡി നേതാവ് ശ്രീ എം വി ശ്രേയംസ് കുമാർ ചേരുന്നു.
5: ഇപ്പോഴത്തെ മാറ്റം സാധ്യതയുണ്ട്, കാരണം ആദ്യത്തെ 2-3 റൗണ്ട് ആയിട്ടുള്ളൂ. പല പഞ്ചായത്തുകളിലും ചിലപ്പം യു ഡി എഫിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളായിരിക്കാം. എന്നാലും പിന്നെ ട്രെൻഡ് കാണിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായിട്ടാണെങ്കിലും കുറെ മാറ്റം വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ എൽ ഡി എഫ് ചെറിയ വിളിച്ചം ജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ വ്യത്യാസം കാണുന്നുണ്ടെങ്കിലും പല മണ്ഡലങ്ങളിലും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം പാലക്കാട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ, അതുപോലെ കോഴിക്കോട് ജില്ലയിലും കൊല്ലത്തും അതുപോലെ കണ്ണൂരും ചെറിയ ചെറിയ മാർജിൻ ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ട്. അതൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാലക്കാട് എൽ ഡി എ പുറകിൽ പോകും. നേമത്താണ് കുറച്ചൊരു 1600 വോട്ട് ലീഡ് കാണുന്നത്. അതുകൊണ്ട് ചിലപ്പം എൽ ഡി എക്ക് സീറ്റ് കിട്ടാൻ സാധ്യത കുറവാണ്. പല സീറ്റുകളും മാറ്റങ്ങൾ വരും. എത്രത്തോളം വരും എന്നറിയില്ല. എന്നിരുന്നാലും 10-20 സീറ്റുകളിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും.
4: മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി റജു കോലിയെ കുറിച്ചിരുന്നു. റജു, എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഇതുവരെയുള്ള പല സൂചനകൾ?
6: തിരുവനന്തപുരത്ത് ഇപ്പോൾ നിലവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലവിൽ 8 എൽ ഡി എഫും 5 യു ഡി എഫും 1 എൻ ഡി എയുമാണ് ലീഡ് ചെയ്യുന്നത്. ഇതിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത് വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലാണ് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത്. യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം എന്നിവിടങ്ങളിലാണ്. പക്ഷേ നമുക്ക് ഇതിലൊന്നും ഒരിക്കലും ഒരു അന്തിമമായിട്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. കാര്യം 4 റൗണ്ടും മാത്രമാണ് ചില മണ്ഡലങ്ങളിലൊക്കെ എണ്ണുന്നത്. എന്നാൽ കൂടുതൽ മണ്ഡലങ്ങളിലും 3 റൗണ്ടും 2 റൗണ്ടും ഒക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. എന്തായാലും മിനിമം ഒരു 15 റൗണ്ടെങ്കിലും കഴിയാതെ നമുക്കൊരു ഒരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല. ഒരു ആവറേജ് ഏകദേശം ഒരു 18 റൗണ്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും ഉള്ളത്. 19-20 ഒക്കെ റൗണ്ടുള്ള മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് ആദ്യ ഫലസൂചന അനുസരിച്ച് എൽ ഡി എഫ് 8 യു ഡി എഫ് 5 എൻ ഡി എ 1 ആണ്. നേമത്താണ് എൻ ഡി എ മുന്നേറുന്നത്. രാവിലെയൊക്കെ എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടി മുന്നേറിയെങ്കിലും ഇ വി എം എങ്ങി തുടങ്ങിയപ്പോ എൻ ഡി എയുടെ രാജീവ് ചന്ദ്രശേഖരാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നിലവിലെ അവസ്ഥ.
4: ഇപ്പൊ നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളുടെ ഒരു അവസ്ഥ ഒന്ന് സ്പെസിഫിക് ആയിട്ട് സൂചിപ്പിക്കാം. തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്,
6: തിരുവനന്തപുരം സെൻട്രലിലും വട്ടിയൂർക്കാവിലും ഒക്കെ മാറി മറിയുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇപ്പൊ നിലവിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ സെൻട്രലിൽ യു ഡി എഫ് ആണ് മുന്നേറുന്നത്. അവിടെ ഏകദേശം ഒരു 2000 ഭൂരിപക്ഷത്തില് അവിടെ സി പി ജോൺ, യു ഡി എഫിന്റെ സി പി ജോൺ മുന്നിലാണ്. ഇപ്പോ വട്ടിയൂർക്കാവ് എടുത്തു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവ് നിലവിൽ ഇപ്പോൾ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. നേരത്തെ വി കെ പ്രശാന്ത് ആയിരുന്നു, എൽ ഡി എഫിന്റെ വി കെ പ്രശാന്ത് ആയിരുന്നു ലീഡ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് ഇപ്പോൾ കെ മുരളീധരനാണ് ഇപ്പോൾ യു ഡി എഫിന്റെ കെ മുരളീധരനാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്.
4: അതുപോലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന കഴക്കൂട്ടത്തിന്റെ നിലവിലുള്ള സാഹചര്യം എന്താണ്?
6: കഴക്കൂട്ടം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ്. അവിടെ കടകംപള്ളി സുരേന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. അത് തുടക്കം മുതലേ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും നിലവിലും കഴക്കൂട്ടത്ത് എൽ ഡി എഫിന്റെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് ലീഡ് ചെയ്യുന്നത്.
4: വളരെ നന്ദി റജു, നമ്മളോടൊപ്പം തുടരുക. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. നമ്മൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ജോസഫ് വിജയ്, ചന്ദ്രശേഖരൻ വിജയ് എന്ന് പറഞ്ഞൊരു സിനിമാ താരത്തിനോടുള്ള ആരാധനയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ അണികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുന്നു. അത് കൃത്യമായ സ്ട്രാറ്റജികളോടുകൂടി വലിയ ആൾക്കൂട്ടങ്ങളുണ്ടാക്കുന്നു. അത് മുഖ്യധാരാ കക്ഷികളെ അസ്വസ്ഥമാക്കുന്നു. തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അതിന് പിന്നാലെ ഉണ്ടാകുന്നു. പക്ഷേ പല സൂചനകൾ, ഇലക്ഷൻ കമ്മീഷൻ്റെ പല സൂചനകൾ അനുസരിച്ച് ഏകദേശം 83 സീറ്റിൽ ടി വിക്ക് മുന്നിലാണ്. അനൗദ്യോഗികമായ കണക്കുകൾ പ്രകാരം ടി വിക്ക് ഏകദേശം 104 സീറ്റിൽ. അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ADMK ഉൾപ്പെടുന്ന മുന്നണിയാണ്. BJPയുടെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം, ഭരണകക്ഷിയായ ADMKയുടെ വലിയ ഒരു പറ്റം കക്ഷികളുള്ള ADMKയുടെ വലിയൊരു വിശാല മുന്നണി 51 സീറ്റുകളിലാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച്
7: ഈ ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഇത്തരത്തിലുള്ള ഗ്ലാമർ രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. നമുക്കറിയാം MGR, പിന്നീട് ജയലളിത, കരുണാനിധി, ഇത്തരത്തിലുള്ള സിനിമയുമായി ബന്ധം. കാരണം സിനിമ എന്ന് പറയുന്നത് തമിഴ് സൈക്കിൻ്റെ അല്ലെങ്കിൽ തമിഴ് ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. പക്ഷേ ഇവരൊക്കെ നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം പക്വമതികളായ രാഷ്ട്രീയക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നവരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വിജയിയെ പോലെ യുവജനങ്ങളുടെയിൽ ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരു നടൻ ഒരു പാർട്ടിയുമായി മുന്നോട്ട് വരുമ്പോൾ, ഒരുപക്ഷെ ഇതിനു മുൻപ് കമൽഹാസൻ വന്നിട്ടുണ്ട്, രജനീകാന്ത് വരാൻ ശ്രമിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കിട്ടാത്ത ഒരു പിന്തുണ യുവാക്കളുടെ ഇടയിൽ നിന്ന് വിജയിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ട്രെൻഡ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ വിജയിക്ക് ഒറ്റയ്ക്കോ അതല്ലെങ്കിൽ ADMKയുടെ പിന്തുണയോടുകൂടിയോ ഭരണത്തിലെത്താൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു.
8: വിജയുടെ സിനിമയും ഏറ്റവും പ്രധാനമാണ്. MGRന്റെ സിനിമകൾ എങ്ങനെയാണോ ഒരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിച്ചത്, ആ മാതിരി തന്നെയാണ് വിജയൻ്റെയും. വിജയുടെ സിനിമയ്ക്ക് ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധതയുണ്ട്, സാമൂഹ്യമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ഒരു പക്ഷേ അതും സ്വാധീനിച്ചിരിക്കാം. ഒരു വെറുതെ ഒരു ഗ്ലാമർ മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് MGRന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഗ്ലാമർ മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ സോളിഡായിട്ടുള്ള ഒരു ബേസ് ഉണ്ടായിരുന്നു.
7: പക്ഷേ സിനിമയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് കഥാപാത്രത്തെയാണ്. ഈ കഥാപാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഭൂമിയിലേക്ക് വരുമ്പോൾ എത്രമാത്രം ജനകീയ നേതാവാകാൻ കഴിയുമെന്ന്
4: നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ടത്. സിനിമയിലെ സാഹചര്യങ്ങളിലൊക്കെ കഴിഞ്ഞിടങ്ങളിലൊക്കെ വിജയുടെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ ഇതാ സിനിമയുടെ ഒരു പേര് തലൈവ എന്നൊരു പേര് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അന്ന് ജയലളിത മുഖ്യമന്ത്രിയായിരുന്നൊരു കാലമാണ്. അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങളിലും ഓരോ സിനിമകളിലും ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പലയിടങ്ങളിലും പല സിനിമകളിലും ഇടതുപക്ഷ ആശയങ്ങളുമായി ചേർന്നു കർഷകരുടെ രക്ഷകൻ, അങ്ങനെ നമ്മളിപ്പോൾ തമാശക്കേട്ട് രക്ഷകൻ എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രയോഗിക്കുമെങ്കിൽ പോലും പ്രതിസന്ധിയിലാകുന്ന ആളുകൾക്ക് ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കുന്ന ഒരു എൻട്രി, ആ ഒരു നറേറ്റീവ് പലപ്പോഴും ഇപ്പം നമുക്ക് വിജയുടെ ഒരു ഫാക്ടർ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണത്തിന് ഒരു ചെറിയൊരു മ്യൂസിക് മതിയാവും എന്നുള്ളതാണ് തമിഴ്നാട്ടിൻ്റെ ഒരു സാഹചര്യം. നമ്മളിപ്പോൾ ഒരു നമ്മൾ പറയാറുണ്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഈ മ്യൂസിക് ഒന്നും ഇടാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസൻസിന് വളരെ ചെറിയൊരു പശ്ചാത്തല സംഗീതം കൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിലേക്ക് കയറി വരാനുള്ള ആ ഒരു ഗ്രൗണ്ട് വർക്ക് കൃത്യം.
7: അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, എത്രമാത്രം ദുർബലമായ രാഷ്ട്രീയ ബോധമാണ് ജനങ്ങൾക്കുള്ളത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. സിനിമ പോലൊരു മാധ്യമത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടി ആളുകൾ പിന്നെ പിന്തുണയ്ക്കുകയും അത്തരം ഒരു കഥാപാത്രം മുഖ്യധാരയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഭരണരംഗത്ത് വരുമ്പോൾ എങ്ങനെ പിന്നെ ഭരണപരമായ പ്രവൃത്തിയാക്കി മാറ്റാൻ കഴിയും?
9: പക്ഷെ അവരുടെ മുന്നനുഭവം തീരെ മോശമല്ല. MGR അധികാരത്തിൽ വന്നപ്പോഴും ജയലളിത അധികാരത്തിൽ വന്നപ്പോഴും ധാരാളം ജനപ്രിയമായിട്ടുള്ള നടപടികളൊക്കെ നടന്നു. ജയലളിതയുടെ രണ്ടാം ഭരണകാലം എന്ന് പറയുന്നത് ജയലളിത ഒരുപാട് തരത്തിൽ ജനങ്ങൾക്ക് അഴിമതി ഉണ്ടായിരുന്നു.
7: ഞാൻ അതാണ് സൂചിപ്പിച്ചു വന്നത്.
9: അതുകൊണ്ട് തന്നെ അവരിൽ പ്രതീക്ഷ കാണുമായിരിക്കും.
7: MGRഉം ജയലളിതയും രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പരിപക്വമായ രാഷ്ട്രീയക്കാരായി മാറുന്നതാണ് നമ്മൾ കണ്ടത്.
10: പക്ഷെ ഒരു വ്യത്യാസം അതിവിടെ കാണാം. MGRഉം ജയലളിതയും നിലവിൽ ഉണ്ടായിരുന്ന ദ്രാവിഡ മുന്നേറ്റ കഴകം സംവിധാനത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ തലപ്പത്തേക്ക് വരികയും ചെയ്യുകയാണ്. വിജയനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുസ്മരിക്കുന്നത് ഒരുപക്ഷെ NTR ആന്ധ്രാപ്രദേശിലെ NT രാമറാവുവിൻ്റെ കടന്നുവരവിന് സമാനമായ രീതിയിലുള്ള മുൻപടിത്തറയൊന്നും ഇല്ലാതിരുന്ന ഒരു പുതിയ സംവിധാനം, ഫാൻ ക്ലബ്ബുകൾ അല്ലെ മന്ത്രങ്ങൾ ഇത് ചേർന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ബൂത്തിൽ ആളെ ഇരുത്തുന്നത്, എങ്ങനെയാണ് അടിസ്ഥാന പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് 100+ 234 അംഗ നിയമസഭയിൽ 100+ സീറ്റിൽ ഇപ്പോൾ
9: ലീഡ് ചെയ്യുന്ന
10: TDK ഒറ്റയ്ക്ക് ലീഡ് ചെയ്യുകയാണ്. ഇത് കാട്ടുന്നൊരു കാര്യം, വൻപൻ ആൻറ്റി ഇൻകംബൻസി ഒരു തരംഗം തമിഴ്നാടിൽ ഉണ്ടായിരുന്നു. അത് സൈലന്റ് ആയിരുന്നു. അത് പോൾസ്റ്റേഴ്സിനൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത,
4: അതിൽ പ്രത്യേകിച്ച് ജയലളിതയുടെ നിര്യാണത്തിന് ശേഷം എ ഡി എംഗയുടെ ഭാഗത്തുണ്ടായ ഒരു ദൗർബല്യമുണ്ട്. അവിടെയുള്ള പക്ഷങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരുകളുണ്ട്. മറുവശത്ത് സ്റ്റാലിൻ എന്ന് പറയുന്ന നേതാവ് അനിഷേധ്യനായ ഒരു ബിംബമായി ഉയരുന്നു. അതേ കൃത്യമായി അടുത്ത തലമുറ മകനെ അതിൻ്റെ ഒരു പിൻഗാമിയായി അവരോധിക്കുന്നു. ഇതൊരു സൈഡൊക്കെ വർക്കാവുമ്പോഴും ഡി എം കെയുടെ പോക്കറ്റുകളിൽ പോയി പോലും ടി വിക്ക് വോട്ടുകൾ പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ തമിഴ്നാട്ടിലെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി പലപ്പോഴും ആൾക്കാർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ ഒരു കാറിൻ്റെ ഒരു കൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു, നമുക്ക് ഒരാളുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അവിടെ ഇത്തവണ വിജയ് ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നത്തിൻ്റെ കോലം വീടുകൾക്ക് മുന്നിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കോലം കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത, ഇത് ടി വി കേക്കുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വിഷ്വലൈസ്, ഇത് സോഷ്യൽ മീഡിയ മാത്രമല്ല, സിനിമ എന്നുള്ളത് മാത്രമല്ല, പൊളിറ്റിക്കലി ഗ്രൗണ്ടിൽ എത്രത്തോളം ആക്റ്റീവ് ആവാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കുന്ന പല സ്ഥാനാർത്ഥികളും മുമ്പ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. ഡി എം കെയിലും അണ്ണാ ഡി എം കെയിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഇദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം അത്തരത്തിലെ യങ്സ്റ്റേഴ്സിനെ കൂടെ കൂട്ടിയതിൻ്റെ ഒരു വിജയം കൂടിയായി നമുക്കിതിനെ കാണാനായിട്ട്.
10: പക്ഷേ ഒരു കാര്യം കൂടെ മറക്കരുത്, ഡി എം കെയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നതിൽ ഒരു നല്ല പങ്ക് ക്രൈസ്തവരായിരുന്നു, പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിൽ
4: തൂത്തുക്കുടി,
10: തിരുനെൽവേലി, അതുപോലെ കന്യാകുമാരി, നാഗർകോവിൽ ബെൽറ്റാണ്.
7: ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെട്ടോടെ, ഇപ്പൊ കേരളത്തിൽ വി ഡി സതീശൻ വനവാസത്തിന് പോകേണ്ടി വരില്ല എന്ന്
9: 101 കാണിക്കുന്നു.
7: ഒരു 100 സീറ്റിൽ കടന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പൊ 101 ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച്. എൽ ഡി എഫ് 38 എൻ ഡി എ നേരത്തെ കാണിച്ച 4 നിന്ന് 3
9: ചുരുങ്ങി.
4: നമുക്ക് ആലപ്പുഴയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി ബി രവികുമാർ ചേരുന്നു. നമസ്കാരം രവികുമാർ. എന്താണ് ആലപ്പുഴ ജില്ലയിലുള്ള വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആദ്യ ഫലസൂചനകൾ? ആർക്കനുകൂലമായാണ് ആലപ്പുഴയിലെ കാറ്റ്?
11: നിലവിലെ ആകെയുള്ള 9 മണ്ഡലങ്ങളിൽ നിലവിൽ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് ലീഡുള്ളത്. ബാക്കി 6 മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ ലീഡാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ യു ഡി എഫിന് കഴിഞ്ഞ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏക സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് ഹരിപ്പാട് മാത്രമാണ് യു ഡി എഫ് ജയിച്ചിരുന്നത്. ഇത്തവണ അത് ഹരിപ്പാടിന് പുറമെ അവര് കായംകുളത്ത് ലീഡ് ചെയ്യുന്നുണ്ട്, അരൂരിൽ ലീഡ് ചെയ്യുന്നുണ്ട്, ആലപ്പുഴയിൽ ലീഡ് ചെയ്യുന്നുണ്ട്, കുട്ടനാട്ടിൽ ലീഡ് ചെയ്യുന്നുണ്ട്. അതേസമയം മന്ത്രിമാരായ സജി ചെറിയാനും പി പ്രസാദ് സ്വന്തം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ എത്രയും ലീഡ് ഇല്ലെങ്കിലും അവരെ മേധാവിത്വം തുടരുകയാണ്.
4: ഈ കായംകുളം അരൂർ മണ്ഡലങ്ങളിലെ
11: കായംകുളത്തും അരൂരിലും ഇപ്പം യു ഡി എഫിന്റെ ലീഡാണ് കാണാൻ കഴിയുന്നത്. തുടക്കം മുതൽ തന്നെ ചെറിയ വോട്ടുകൾ കാണെങ്കിൽ പോലും എന്താ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. വരും എൽ ഡി എഫിന്റെ കോട്ടകൾ എണ്ണി കോട്ടകളിലാണ് യു ഡി എഫിന്റെ ഉള്ള മേധാവിത്വം എന്ന് ശ്രദ്ധിക്കപ്പെടണം. ഇപ്പൊ ഏതാണ്ട് 3-4 റൗണ്ടുകൾ മാത്രമാണ് ഈ രണ്ട് സ്ഥലങ്ങളും പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ തന്നെ മേധാവിത്വം തുടരാൻ യു ഡി എഫിന് കഴിയുന്നത് വലിയ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡാണ് ഈ അരൂരും കായംകുളത്തും കാണിക്കുന്നത്.
4: ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് കേരളത്തിൽ. ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് ജി സുധാകരൻ, ഐഷ പോറ്റി, ഒപ്പം പി കെ ശശി, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 നേതാക്കളാണ് യു ഡി എഫ് പിന്തുണ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ലേബൽ ലോക മത്സരിക്കുന്നത്. ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം അമ്പലപ്പുഴയിൽ നിലവിലുള്ള അവസ്ഥ എന്താണ്?
11: അതെ, അമ്പലപ്പുഴയിലെ ജി സുധാകരൻ അനുകൂലമായ ഒരു ട്രെൻഡ് തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ വോട്ടെണ്ണൽ സമയത്താണെങ്കിൽ പോലും ആദ്യം മുതലുള്ള ആ ലീഡ് അദ്ദേഹം നിലനിർത്തി പോരുകയാണ്. അമ്പലപ്പുഴക്കാരും ജി സുധാകരൻ തമ്മിലുള്ള അഭേദ്യമായ ഒരു അടുപ്പമാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്.
7: ഈ അമ്പലപ്പുഴയിലെ ജി സുധാകരന്റെ വോട്ട് എന്ന് പറയുന്നത് വ്യക്തിപരമായ വോട്ടുകളാണോ അതോ അത് രാഷ്ട്രീയ വോട്ടുകളാണോ?
11: അതെ, രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ, അവിടെ യു ഡി എഫിന്റെ രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ ജി സുധാകരന്റെ വ്യക്തിപരമായ പ്രഭാവം അമ്പലപ്പുഴയിൽ വ്യക്തമാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും എം എൽ എ ആയിരുന്നപ്പോഴും അമ്പലപ്പുഴയിലെ വേണ്ടി നടത്തിയ വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന് വ്യക്തിപരമായ വോട്ടാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ്, അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ്.
9: എത്ര റൗണ്ട് വോട്ടെണ്ണി കാണും അവിടെ ഇപ്പോൾ ആലപ്പുഴയിലെ?
11: ആലപ്പുഴയിലെ ഇപ്പോൾ ഏതാ 7-8 റൗണ്ടുകളാണ് പൂർത്തിയായിട്ടുള്ളത്. ഇപ്പോഴും 3-4 മണ്ഡലങ്ങൾ റൗണ്ട് വോട്ടെണ്ണലേ കഴിഞ്ഞിട്ടുള്ളൂ.
7: അപ്പോൾ ഈ രവികുമാർ പറയുന്നതും അതുപോലെ തന്നെ നേരത്തെ ശ്രേയംസ് കുമാർ സൂചിപ്പിച്ചതും ഒക്കെ 2-3 റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴുള്ള സൂചനകളെക്കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10-18 റൗണ്ടുകളിലേക്ക് പോകുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ചില പ്രത്യേക പോക്കറ്റുകളിലേക്ക് കൗണ്ടിങ് പോകുമ്പോൾ ഇതിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ?
8: അല്ല, പല മണ്ഡലങ്ങളിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ എൽ ഡി എഫിന് ശക്തി ഉണ്ടായിരുന്ന കേന്ദ്രങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ലീഡ് ഇങ്ങനെ നിലനിർത്തി പോകാനുള്ള സാധ്യതയാണ് കൂടുതലും ഞാൻ കാണുന്നത്. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ യു ഡി എഫ് ആണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ യു ഡി എഫിന് മേൽക്കൈയുള്ള ചില സ്ഥലങ്ങളുണ്ട്, അവിടെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർ മുന്നോട്ട് വരാനുള്ള സാധ്യതയാണുള്ളത്. ഈ ലീഡിൽ വലിയൊരു മാറ്റം സംഭവിക്കാനിടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
7: കാരണം ഈ പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ മുതൽ തുടർന്നു വന്ന ഒരു പ്രവണത അല്ലേ, യു ഡി എഫിൻ്റെ കാര്യത്തിൽ തുടർന്നു വന്നൊരു പ്രവണത ഏതാണ്ട് 80 മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നു. അത് 99 ചില മാധ്യമങ്ങൾ പറയുന്നത്
4: 101
7: പറയുന്നുണ്ട്. എൽ ഡി എഫിന് പലപ്പോഴും ഒരു 40 മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല
9: അല്ലേ, 40
7: എന്നുള്ള റൗണ്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെൻഡ് തുടരാനാണ് സാധ്യത എന്നാണ് ബിജു മോർച്ച പറഞ്ഞു വരുന്നത് അല്ലേ.
8: അതെ അതെ, ഇപ്പോൾ തന്നെ യു ഡി എഫ് ഇതാ 101.
9: ഇതിനൊരു മാറ്റം വരാനിടയുണ്ട് മോഹൻ വർഗീസിൻ്റെ
10: നിലവിൽ വ്യക്തമായ ഒരു ട്രെൻഡ് തന്നെയാണ് കാട്ടുന്നത്. ഒരു മണ്ഡലത്തിലെ പോലും ഫലപ്രഖ്യാപനം കഴിഞ്ഞിട്ടില്ല. 17 റൗണ്ടുകളിലായി എണ്ണുന്ന വോട്ടുകളുടെ 4, 5, 6 റൗണ്ടുകളാണ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും 4 റൗണ്ട്, ചിലയിടത്തൊക്കെയെങ്കിലും 6, 7 റൗണ്ടുകൾ പൂർത്തിയായി. അതൊരു ഒരു ഒരു വ്യക്തമായ ട്രെൻഡ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ട്രെൻഡ് വലിയ മാറ്റമൊന്നും വരില്ല, +or -5 or 6 എന്ന രീതിയിൽ മാത്രമാണ്. ഇപ്പോൾ നിലവിൽ 100 എന്ന മാജിക് നമ്പർ കടന്നിരിക്കുന്നു യു ഡി എഫ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് ലഭിച്ച ഏതാണ്ട് സമാനമായ മേൽക്കൈ ഇപ്രാവശ്യം യു ഡി എഫിന് ലഭിച്ചു എന്നാണ്, ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് മാത്രമല്ല, 19 മന്ത്രിമാർ, 19+1 പിണറായി വിജയൻ ഉൾപ്പെടെ അത്രയും മന്ത്രിമാരിൽ 12-13 മന്ത്രിമാർ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു, പിന്നാക്കം പോകുന്നു. ആലപ്പുഴ ജില്ലയിലെ 2 മന്ത്രിമാർ, പിന്നെ പി പ്രസാദും CPI അതുപോലെ സജി ചെറിയാൻ ചെങ്ങന്നൂരും മുന്നിട്ട് നിൽക്കുന്നു. ചില കൊല്ലം ജില്ലയിലെ ചില മന്ത്രിമാർ മുന്നിട്ട് നിൽക്കുന്നു എന്നല്ലാതെ പ്രകടമായി മുഖ്യമന്ത്രി പോലും പിന്നിൽ പോകുന്നൊരു സാഹചര്യം വ്യക്തമായ ഭരണവിരുദ്ധതയുടെ സൂചനയായി കാണാവുന്നതേ ഉള്ളൂ.
7: ഇതിനു മുൻപ് പല തെരഞ്ഞെടുപ്പുകളിലും ഈ ഭരണവിരുദ്ധ വികാരം നിലനിന്ന സമയങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPI മന്ത്രിമാർക്ക് ഇത്രമാത്രം വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്നെ മന്ത്രിമാരാണ് അടങ്കമായിട്ട് പരാജയപ്പെട്ട ഒരു രീതി നമ്മുടെ കേരളത്തിലെ ചരിത്രത്തിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ളത്.
10: ഒരു ഭരണവിരുദ്ധതയുടെ പ്രധാന ഒരു ആരോപണം പേരേണ്ടി വരുന്ന മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ പാർട്ടിയുമാണ്, സ്വാഭാവികമാണ്.
4: വടകരയിൽ നിന്നുള്ള RMP സ്ഥാനാർത്ഥി KK രമ ചേരുന്നുണ്ട്.
12: കേരളത്തിലെ യു ഡി എഫ് തരംഗമാണ് വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കും. വടകരയിൽ നല്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വടകരയിലും വിജയിക്കും. ഏറ്റവും നല്ല ഇതാണ്, ജനങ്ങൾ വലിയ തോതിൽ അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നല്ല പ്രതീക്ഷയാണ്. പോളുകളോ പ്രീ പോളുകളോ ഒന്നല്ല ഇവിടെ. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മനസ്സിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ തരംഗമുണ്ട്. ആ വിരുദ്ധത വലിയ തോതിൽ ജനം വോട്ടായിട്ട് അത് പ്രതിഫലിച്ചിട്ടുണ്ട്. സ്ത്രീ വോട്ടർമാരൊക്കെ വലിയ രൂപത്തിൽ വോട്ട് വന്നിട്ടുണ്ട്. അവരുടെ കൂടി വലിയ വിജയമായിട്ടാണ് ഇത് മാറുന്നത്. വടകരയിലും സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്.
4: വലിയ ആത്മവിശ്വാസം KK രമയുടെ വാക്കുകളിൽ പ്രകടമാണ്.
9: അല്ല, പറഞ്ഞതിലൊരു ശരിയുണ്ട് കേട്ടോ. സ്ത്രീകളുടെ ഒരു വലിയ പോളിംഗിലൊക്കെ സ്ത്രീകളുടെ വലിയ സാന്നിധ്യം നമുക്ക് എല്ലാ സമയത്തും,
7: അതുപോലെ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഇത്തവണ 48 വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അതിൽ 18 LDFൽ നിന്നും 18 UDFൽ നിന്നുമാണ്. അപ്പോൾ ഇത്രയധികം സ്ത്രീകളെ മത്സര രംഗത്ത് ഇറക്കി, നമ്മളിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ വനിതാ സംവരണത്തെക്കുറിച്ചൊക്കെ വലിയ വിവാദം നടക്കുമ്പോൾ ഇത്രയധികം വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ ഒരു മത്സരം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല.
10: 3-1 വനിതാ സംവരണം ഉണ്ടായിട്ട് പോലും പാർട്ടികൾ അതിന് തത്തുല്യമായ ഒരു എണ്ണം കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല. അത് ശ്രമിച്ച ഏക പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ് ബംഗാളിൽ. പക്ഷെ തൃണമൂൽ ഇപ്പോൾ പിന്നിട്ട് നിൽക്കുന്നു,
9: വളരെ
10: പിന്നിലാണ്.
4: നമ്മുടെ ബംഗാളിയുടെ അവസ്ഥ വിലയിരുത്തുകയാണെങ്കിൽ 294 സീറ്റുകളാണുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 94 സീറ്റുകളിൽ BJP 55 സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസും ആണ് മുന്നിട്ട് നിൽക്കുന്നത്. അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത് മെജോറിറ്റി വേണ്ടത് 148 സീറ്റാണ്. ഭരിക്കാൻ 148 സീറ്റ് വേണ്ട പശ്ചിമ ബംഗാളിൽ BJP 160 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് 117 സീറ്റുകളിൽ പിന്നിലായിട്ടുണ്ട് എന്നുള്ളതാണ്.
9: CPM
4: ഒരിടത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിലാണ്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകളിൽ ഒരിടത്തും അനൗദ്യോഗികമായ കണക്കുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല.
10: കനൽ ഒരു തരിയെങ്കിലും വേണമെന്നാണല്ലോ പ്രമാണം.
9: അതെ,
7: പക്ഷേ
4: വലിയ സമയമാണ് കേരള
7: വളരെ കൃത്യമായ ആസൂത്രിതമായ പ്രചരണ പരിപാടികളാണ് ബിജെപിയോട് ചെയ്തത്. കാരണം അമിത്ഷായെ പോലൊരു വലിയ നേതാവ് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തി,
4: ഭക്ഷണ രീതി ഉൾപ്പെടെയുള്ള
7: തന്ത്രങ്ങളോടെ പയറ്റി എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട
8: ഒരു ഘടകമായിട്ട്
7: വെസ്റ്റ് ബംഗാളിൽ വന്നു.
10: 90 ലക്ഷം വോട്ടുകളാണ് വെട്ടിപ്പോയത്. ബംഗാളി ജനസംഖ്യയുടെ ഏതാണ്ട് 15% SIR-ലൂടെ വെട്ടിപ്പോകുമ്പോൾ അത് ആരുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത്? മമതാ ബാനർജിക്ക് പരമ്പരാഗതമായി ലഭിച്ചിരുന്ന മുസ്ലിം വോട്ടുകളാണോ അതോ ഹിന്ദു വോട്ടുകളാണോ? ബംഗ്ലാദേശി സ്വാധീനം, ബംഗ്ലാദേശിൽ ഉണ്ടായ ഭരണമാറ്റം ഉൾപ്പെടെ ഏത് രീതിയിലാണ് ബംഗാളി ജനത അക്രോസ് ദ ഫ്രോണ്ടിയർ ഇൻ ബംഗാൾ, ഇൻ വെസ്റ്റ് ബംഗാൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നതുകൂടി വളരെ കൗതുകകരമായ കാര്യമാണ്. കാരണം ബംഗാളിൻ്റെ മൊത്തത്തിലുള്ള ചിത്രം എടുത്തു നോക്കിയാൽ പടിഞ്ഞാറൻ ബംഗാളിൽ, വടക്കൻ ബംഗാളിലും പടിഞ്ഞാറൻ ബംഗാളിലും, അതായത് ഒറീസയോട് ചേർന്ന് കിടക്കുന്ന തെക്കൻ ബംഗാളിൽ, അതുപോലെ ജാർഖണ്ഡിനോടും ബീഹാറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന വടക്ക് ബംഗാളിൽ, അവിടെയെല്ലാം BJP ഒരു നേർവാഴ്ചയാണ് കാണുന്നത്. എക്സിറ്റ് പോളിൽ കാണുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് സൂചന. അതേസമയം തെക്കൻ ബംഗാളാണ്, കൽക്കട്ട, ഡംഡം, ഹൗറ, ഈ പ്രദേശങ്ങളിലൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ബേസ് എത്രത്തോളം ഉണ്ട് എന്നത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിം ജനസാമ്യം 27% ജനസംഖ്യ ബംഗാളിൽ മുസ്ലിങ്ങളാണ്. അത് മമതാ ബാനർജിയുടെ വ്യക്തമായ വോട്ട് ബാങ്കാണ്. പക്ഷേ അതിനെതിരെ ഒരു ഹൈന്ദവ കൺസോളിഡേഷൻ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ടോ, അത് BJP പ്രയോജനകരമായിട്ടുണ്ടോ എന്നൊക്കെ കൂടുതലാഴത്തിൽ വിശകലനം ചെയ്യേണ്ട സമയമാണ്.
7: ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ കേരളത്തിലെ ലീഡ് നില UDF 102 എത്തിയിരിക്കുന്നു. LDF വീണ്ടും താഴേക്ക് പോകുന്നു. 37 ലീഡ് നില. NDA 1 എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കോൺഫിഡൻസിൽ മാത്രം 1 എന്നുള്ള അത് നിലനിർത്തിയിരിക്കുകയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ആസാമിലെ കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല എന്ന് തോന്നുന്നു. ആസാമിലെ BJP
4: അസമിലെ കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിക്കുന്നത് 77 BJP, 25 സീറ്റുകളിൽ കോൺഗ്രസ്, മറ്റു പാർട്ടികൾ 10, 10, 2 ആ തരത്തിലാണ്.
7: അസമിലിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ് അല്ലേ പ്രൊഫസർ വിജയകുമാർ?
8: തീർച്ചയായിട്ടും അസമിലിത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്.
4: ഭരണ തുടർച്ച
8: ഹിമന്ത ബസുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരുപക്ഷെ അവിടെ മറ്റും എങ്ങും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, SIR വന്നപ്പോഴത്തേക്ക് അവിടെ നിന്നും ധാരാളം ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഹിന്ദു കൺസോളിഡേഷന് ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ BJP അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു 3rd term ആയിരിക്കും ഇനിയിപ്പം പോകുന്നത്. ആ 3rd termലേക്ക് അദ്ദേഹം തന്നെ ആയിരിക്കുമോ കാൻഡിഡേറ്റ് ഒന്നും അറിയില്ല.
7: സാധ്യത എന്ന് തോന്നുന്നു. അദ്ദേഹമാണല്ലോ മുന്നിൽ നിന്ന് ഈ പാർട്ടിയെ നയിച്ചതും ഇത്തരം ഒരു വിജയത്തിലേക്ക് 3rd തവണ എത്തിക്കുന്നു. അപ്പം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഈ തിരുവനന്തപുരത്തെ കാര്യം നേരത്തെ സൂചിപ്പിക്കേണ്ടതായിരിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ CP ജോൺ മത്സരിക്കുന്ന മണ്ഡലം, CMP മത്സരിക്കുന്ന മണ്ഡലം,
10: CMP മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ അത് കുന്നംകുളത്തുകാരനാണ് CP ജോൺ. പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്ന ആൾ ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് കാര്യമായ പിൻബലമുള്ള, പക്ഷേ സമുദായത്തിന് വെളിയിൽ നിന്നുള്ള ഒരു ക്രൈസ്തവ മുഖമായ CP ജോൺ വന്ന് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എതിരെ സഞ്ചരിക്കാവുന്ന വോട്ടുകൾ ഒന്നും തന്നെയില്ല അവിടെ. കാരണം UDF സംവിധാനം ഒറ്റക്കെട്ടായി CP ജോണിന്റെ പിന്നിൽ അണിനിരക്കുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വാല്യുബിൾ ഒരു പേഴ്സൺ.
7: നേരത്തെ പറഞ്ഞു കേട്ടത് അവിടെ തോമസ് ഐസക്കിനെ ഇതിനെതിരായി നിർത്തുന്നു എന്നായിരുന്നു പറഞ്ഞു കേട്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജാതി സമവാക്യത്തിൽ വലിയൊരു
4: ഇടതുപക്ഷത്തെക്കുറിച്ചൊരു ആശയക്കുഴപ്പമുണ്ടായിട്ട് അവസാനം ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി
7: രാജു ആന്റണി പ്രതീക്ഷിച്ചിരുന്നത് കേസിൽ നിന്നൊക്കെ അദ്ദേഹം പിന്നെ
9: മോചിതനായി
7: വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ഒരാളെ നിർത്തരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് നറുക്ക് സുധീർ കനമരയ്ക്ക് വീഴുകയും. പക്ഷേ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ അത്ര വലിയൊരു മുഖമല്ല അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ CP ജോണിന് പിന്നെ
9: CP ജോൺ ദീർഘകാലമായിട്ട് ഇലക്ഷനിൽ മത്സരിക്കുകയും പലതവണ പരാജയപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു സൗമ്യനായിട്ടുള്ള ഒരാളാണ്,
10: ചിന്തകനാണ്, ബുദ്ധിജീവിയാണ്. അത് മാത്രമല്ല, ഒരു സുരക്ഷിതമായ സീറ്റ് കൊടുക്കാൻ UDFന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. MP രാഘവന് പലപ്പോഴും സീറ്റുകൾ തേടി പലയിടത്തും പോയി മത്സരിക്കേണ്ടത്. ട്രിവാൻഡ്രം വെസ്റ്റിൽ മത്സരിച്ചു, ആറന്മുളയിൽ മത്സരിച്ചു, പിന്നെ അദ്ദേഹത്തിന് തട്ടകത്തിൽ മത്സരിച്ചു, ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ CP ജോണ് മത്സരിക്കാൻ അവസരം കൊടുത്തപ്പോഴൊക്കെ ഒരു ജയസാധ്യതയും ഇല്ലാത്ത
9: സീറ്റുകളിലാണ്
10: മത്സരിച്ചത്. ഇപ്പോൾ ഇതാ മത്സരിച്ച് വിജയിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ്. വിജയിച്ചാൽ ഉറപ്പായി ഒരു മന്ത്രിസഭയിൽ ഒരു ബർത്ത് ഉണ്ടാവും
9: ഉറപ്പായിട്ട്.
7: അത് ഇന്നലെ സി പി ജോൺ മാധ്യമങ്ങളുടെ മുൻപ് പറയുകയും ചെയ്തു. അതിന് മുൻപ് സി പി ജോണിനോട് എങ്ങനെയാണ് സി എം പിയുടെ വിജയ സാധ്യത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു തമാശയുണ്ട്, സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന 50 വർഷം പഴക്കമുള്ള ഒരു സൈക്കിൾ ചവിട്ടിയാൽ എങ്ങനെ ഇരിക്കും.
4: നമ്മളെന്തായാലും അത് തുടർന്ന് നമുക്കിത് വീക്ഷിക്കാം, നിരീക്ഷിക്കാം. നമ്മൾ വാർത്തയുടെ ഒരു സമയമാണ്.
3: നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. വോട്ടെണ്ണൽ 3 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ UDF തരംഗം. 100 ഇടത്ത് UDF മുന്നേറുമ്പോൾ 39 ഇടത്ത് LDFും 1 സീറ്റിൽ NDAയും മുന്നിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിൽ LDFും 41 സീറ്റുകളിൽ UDFും നേടിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലാണ്. LDFിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് GR അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ P പ്രസാദും ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്ന മന്ത്രിമാർ. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജേഷ്, പത്തനാപുരത്ത് ഗണേഷ് കുമാർ, കളമശ്ശേരിയിൽ P രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് V ശിവൻകുട്ടിയും, മാനന്തവാടിയിൽ OR കേളുവും, എലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ഒടുവിലത്തെ കണക്ക് പ്രകാരം 4 ഇടത്ത് LDFും 1 ഇടത്ത് BJPയും 9 ഇടത്ത് കോൺഗ്രസും ലീഡ് ചെയ്യുന്നുണ്ട്. BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDFിന്റെ CP ജോൺ മുന്നേറ്റം തുടരുന്നു. തിരുവനന്തപുരത്തെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട് ചേരുന്നു. രജു, BJPക്ക് ഏറെ പ്രതീക്ഷയുള്ള നേമം, ആറ്റിങ്ങൽ, കഴക്കൂട്ട മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലസൂചന? മറ്റു 2 മുന്നണികളുടെയും ലീഡ് നില എങ്ങനെയാണ്?
1: തീർച്ചയായിട്ടും ഇതിലെ ഈ 3 മണ്ഡലങ്ങളിൽ നേമത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ NDAക്ക് മുന്നേറ്റമുള്ളത്. അവസാനത്തെ ഒരു 4ാം റൗണ്ട് ഇപ്പോൾ ഒടുവിൽ എണ്ണിക്കഴിഞ്ഞപ്പോൾ NDA 2958 വോട്ടുകൾക്കാണ് നേമത്തെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ നിൽക്കുന്നത്. രാവിലെ പോസ്റ്റൽ വോട്ടൊക്കെ എണ്ണിയപ്പോൾ അവിടെ മന്ത്രി, നേരത്തെ മന്ത്രി കൂടിയായ V ശിവൻകുട്ടി ആയിരുന്നു മുന്നിൽ. അതേസമയം EVM എണ്ണി തുടങ്ങിയപ്പോഴത്തേക്ക് അത് NDAയിലേക്ക് അത് മാറുകയായിരുന്നു. NDA മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ആറ്റിങ്ങൽ, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ LDF ആണ് ഇപ്പോൾ മുന്നേറുന്നത്. മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ വർക്കല, ചെറയൻകീഴ്, കഴക്കൂട്ടം, നെടുമങ്ങാട്, അരുവിക്കര, പാറശ്ശാല, നെയ്യാറ്റിങ്ങൽ എന്നിവിടങ്ങളിൽ LDF മുന്നേറുകയാണ്.
0: UDF കോഴിക്കോട് 13 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് P വസന്തം, എലത്തൂരിൽ UDFിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്ദമംഗലത്ത് MA റസാഖ്, കുറ്റിയാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹിലിയ, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ CK കാസിം, വടകരയിൽ KK രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ഇപ്പോൾ BJPയുടെ T രനീഷ് ഏതാനും വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മുൻമന്ത്രിയും UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ UDFിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ UDFിന്റെ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും, വൈക്കം മണ്ഡലത്തിൽ LDFിന്റെ P പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ LDFിന്റെ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ UDFിന്റെ റോണി KBV മുന്നിലാണ്. പൂഞ്ഞാറിൽ LDFിന്റെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ ആകാംക്ഷയോടെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. മാറുന്ന സാഹചര്യങ്ങളോടൊപ്പം ഓരോ മുന്നണിയോടൊപ്പവും മാറി മാറി നിന്ന ചരിത്രമുള്ള വയനാടിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, വയനാടിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നല്ലോ. എന്താണ് നിലവിലെ ഫലസൂചനകൾ വ്യക്തമാക്കുന്നത്?
2: സുവർണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 മണ്ഡലങ്ങളിലും UDFിന്റെ മുന്നേറ്റമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏക ജനറൽ സീറ്റായ കൽപ്പറ്റയിൽ TCD UDFിന്റെ TCD 31321 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ 6388 വോട്ടുകൾക്കും ലീഡ് ചെയ്യുന്നു. മാനന്തവാടി ലോഡിയ സ്ഥാനത്ത് ഉഷാ വിജയൻ 386 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നിലവിൽ മന്ത്രിയായിരുന്ന OR കേളു ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ്. ഇടയ്ക്ക് ലീഡ് ഉയർത്തിയെങ്കിലും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും വയനാട് ഉറ്റുനോക്കിയ മാനന്തവാടിയിലെ മണ്ഡലത്താണ് ഇപ്പോൾ കനത്ത മത്സരം നടന്നിരിക്കുന്നത്.
0: സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2021 പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ ഒഴികെ 10 ഇടത്തും LDF ജയിച്ച ജില്ലയാണ് പാലക്കാട്. ഫലസൂചനകൾ പ്രകാരം പാലക്കാട് കോൺഗ്രസിന്റെ രമേശ് പിഷാരടി മുന്നിലാണ്. ഒരു ഘട്ടത്തിൽ BJPയുടെ ശോഭാ സുരേന്ദ്രൻ 7000 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. കോങ്ങാട്, മണ്ണാർക്കാട്, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ UDF മുന്നിൽ. ആലത്തൂർ, ചിറ്റൂർ, മലമ്പുഴ, നെന്മാറ, ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ എന്നിവിടങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. തൃത്താലയിൽ മന്ത്രി MB രാജേഷിനെ പിന്നിലാക്കി UDFിന്റെ VT ബൽറാം മുന്നിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ 4 മാത്രമാണ് കഴിഞ്ഞ തവണ LDFന് വിജയിക്കാനായത്. നിലവിലെ ഫലസൂചനകൾ അനുസരിച്ച് 16 15 UDF മുന്നേറുന്നു. ഏറനാട്, കോട്ടയ്ക്കൽ, മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, വേങ്ങരയിൽ KM ഷാജിയും മുന്നിൽ. മഞ്ചേരി, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, താനൂർ, തവനൂർ, തിരൂർ, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, വണ്ടൂർ എന്നിവിടങ്ങളിൽ UDF മുന്നിൽ. കൊണ്ടോട്ടിയിൽ മാത്രമാണ് നിലവിൽ LDFന് ലീഡുള്ളത്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 UDFനാണ് ലീഡ്. മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ ചേരുന്നു. ശ്രീജി, പത്തനംതിട്ടയിൽ UDFന്റെ വൻ മുന്നേറ്റമാണ് കാണുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി?
3: സുവർണ സംസ്ഥാനത്തൊട്ടാകെ തുടരുന്ന UDF തരംഗത്തിൽ പത്തനംതിട്ട ജില്ലയിലും UDFന് അനുകൂലമായ സ്ഥിതിയാണ് നിലവിൽ കാണാനാകുന്നത്. ആറന്മുള മണ്ഡലത്തിൽ 6 വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ മന്ത്രി വീണ ജോർജ് പിന്നിലാണ്. UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി 3251 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. LDFന്റെ 4 സിറ്റിംഗ് MLA മത്സരിച്ച ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിലവിൽ കണക്കുകൾ പ്രകാരം എല്ലാവരും പിന്നിലാണ്. തിരുവല്ല മണ്ഡലത്തിൽ 3 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ മുന്നിലാണ്. അടൂരിൽ 4 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറും കോന്നിയിൽ 3 എണ്ണിക്കഴിഞ്ഞപ്പോൾ UDF സ്ഥാനാർത്ഥി സതീഷ് കൊച്ചുപറമ്പിലും ലീഡ് ചെയ്യുന്നു.
0: നന്ദി ശ്രീജി, നന്ദി. തമിഴ്നാട്ടിൽ 62 കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഭരണകക്ഷിയായ DMK 14 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. AIADMK 22 സീറ്റുകളിലും നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 27 മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 സീറ്റുകളിലും BJP 2 മുന്നിട്ട് നിൽക്കുന്നു. എറണാകുളത്ത് UDFന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ VD സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നാട് ഭരിക്കുന്നത് ആര്?
5: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നത് ആര്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. കേരളത്തിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രെൻഡ് UDFന് അനുകൂലമായി തുടരുകയാണ്. 97-98 40 സീറ്റുകളാണ് LDF നേടിയിരിക്കുന്നത്. ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് നിലവിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് ഒരൊറ്റ സീറ്റിൽ മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ള വാർത്തയും പുറത്തേക്ക് വരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നില പരിശോധിച്ചാൽ തമിഴ്നാട് TVK 105 സീറ്റ് ഏറ്റവും വലിയ ലീഡ് TVKക്കുള്ളതാണ്. തുടർന്ന് ബംഗാളിൽ ഭരണം പിടിക്കാൻ 148 സീറ്റുകൾ മതിയാവും. അവിടെ BJP 160 സീറ്റുകൾ, 165 എന്നും കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അസമിലും BJP മുന്നിലാണ്. ഒപ്പം പുതുച്ചേരിയിൽ NDA സഖ്യം 22 സീറ്റുകളിൽ, 17 സീറ്റുകൾ മാത്രം മതിയാകും അവിടെ, പക്ഷേ 22 സീറ്റുകളിൽ NDA മുന്നിലാണ്. പൊതുവെയുള്ള ഒരു ചിത്രം കുറച്ചൊക്കെ NDAക്ക് അനുകൂലമായിരുന്നു. തുടക്കത്തിൽ 5 എന്നുണ്ടായിരുന്ന കേരളത്തിൽ NDAക്ക് കുറച്ചധികം സീറ്റുകൾ, ആ ഒരു സ്ഥലത്ത് നിന്നൊരു പ്രകടമായ മാറ്റം NDAയുടെ നിലവിലുള്ള ഒരു സീറ്റുകളുടെ എണ്ണത്തിൽ പ്രകടമാണ്. LDF 40 കടക്കാൻ ബുദ്ധിമുട്ടിരുന്ന LDF ഇപ്പോൾ 40 മുകളിലേക്ക്, 41-42 കടക്കുന്നു. നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി എറണാകുളത്ത് നിന്ന് ആകാശവാണിയുടെ പ്രതിനിധി സുരേഷ് ചേരുന്നു. നമസ്കാരം സുരേഷ്. എറണാകുളം ജില്ലയിലുള്ളൊരു ട്രെൻഡ് എങ്ങനെയാണ് നിലവിൽ?
6: എറണാകുളം സാധാരണ പോലെ തന്നെ UDFന്റെ ഒരു ശക്തമായ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ 14 മണ്ഡലങ്ങളിൽ 14 ലീഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യ ഘട്ടങ്ങളിൽ ഒരു 1-2 മണ്ഡലങ്ങളിൽ LDF ലീഡിംഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് പൂർണ്ണമായും ഒരു UDF ആധിപത്യത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലിപ്പോ ഇവിടെ ആലുവ 2 എണ്ണിക്കഴിഞ്ഞപ്പോ അൻവർ സാദത്ത് ലീഡ് ചെയ്യാണ്. അതുപോലെ തന്നെ അങ്കമാലിയിൽ 2 എണ്ണിക്കഴിഞ്ഞപ്പോൾ റോജി എം ജോണും, എറണാകുളം UDFന്റെ തന്നെ 4 എണ്ണിക്കഴിഞ്ഞപ്പോൾ TJ വിനോദ് ലീഡ് ചെയ്യുകയാണ്. കളമശ്ശേരി മണ്ഡലത്തില്, അതായത് നമ്മുടെ നിയമ വ്യവസായ കയർവകുപ്പ് മന്ത്രി PRAJIV മത്സരിക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിൽ ഇപ്പോ UDFന്റെ, അതായത് IUML ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ ശക്തമായ ലീഡ് നിലനിർത്തുന്നതാണ് കാണുന്നത്. 2 ഇവിടെ എണ്ണിക്കഴിഞ്ഞത്. അപ്പോ ആ 2 എണ്ണിക്കഴിഞ്ഞപ്പോ തന്നെ അബ്ദുൽ ഗഫൂറിന് ഒരു നല്ല ഭൂരിപക്ഷം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ 2 എണ്ണിക്കഴിഞ്ഞു. മുഹമ്മദ് ഷിയാസ്, UFലെ മുഹമ്മദ് ഷിയാസ് ആണ് ലീഡ് ചെയ്യുന്നത്. കോതമംഗലത്ത് 2 എണ്ണിക്കഴിഞ്ഞു. ഷിബു UDFലെ ഷിബു ഈ 2 എണ്ണിക്കഴിഞ്ഞപ്പോ ലീഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 2020 ഒരു കേന്ദ്രമായിരുന്ന കുന്നത്തുനാടില് 3 എണ്ണിക്കഴിഞ്ഞപ്പോ VP സജീന്ദ്രൻ UDFലെ VP സജീന്ദ്രനാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ മൂവാറ്റുപുഴയിലും മാത്യു കോഴി നാട് ശക്തമായ ഒരു ഏറ്റവും വലിയ ഭൂരിപക്ഷം ഏറ്റവും വലിയ ലീഡ് നിലയാണ് മൂവാറ്റുപുഴയില് നാല് റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോൾ മാത്യു കോഴി നാടിന് ഉള്ളത്. അതുപോലെ തന്നെ പറവൂര് നാല് റൗണ്ട് എണ്ണി കഴിഞ്ഞു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നേറുകയാണ്. പെരുമ്പാവൂരിൽ മൂന്ന് റൗണ്ട് എണ്ണി കഴിഞ്ഞു മനോജ് മൂത്താടൻ യു ഡി എഫ് മുന്നേറുന്നു. പിറവത്തും അനൂപ് ജേക്കബിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. അവിടെ നാല് റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. പിന്നെ തൃക്കാക്കരയില് ഉമാ തോമസ് സിറ്റിംഗ് എം എൽ എ ഉമാ തോമസ് നാല് റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോ ലീഡ് ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. തൃപ്പൂണിത്തറയില് തൃപ്പൂണിത്തറയുടെ പ്രത്യേകത നമ്മുടെ രണ്ട് എന്താണ് സെലിബ്രിറ്റീസ് രണ്ട് സെലിബ്രിറ്റീസാണ് നമുക്കിവിടെ എറണാകുളം മത്സരിച്ചത്. ഒന്ന് പിന്നെ അഖിൽ മാരാര് അഞ്ജലി നായർ. അതില് അഞ്ജലി നായർ മത്സരിച്ച തൃപ്പൂണിത്തറ മണ്ഡലത്തില് ആ എൻ ഡി എയുടെ അഞ്ജലി നായർ ചിത്രത്തിലേ ഇല്ല. പകരം തൃപ്പൂണിത്തറ മൂന്ന് റൗണ്ട് എണ്ണി കഴിഞ്ഞപ്പോ ദീപക് ജോയിയാണ് യു ഡി എഫില് ദീപക് ജോയി ലീഡ് ചെയ്യുന്നു. അതുപോലെ വൈപ്പിനില് അഞ്ച് ആകെ ഒരു വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടങ്ങളില് എൽ ഡി എഫ് പ്രതീക്ഷ നിലനിർത്തിയ ഒരു മണ്ഡലമായിരുന്നു വൈപ്പിൻ. വൈപ്പിനില് അഞ്ച് റൗണ്ട് വരെ എണ്ണി കഴിഞ്ഞപ്പോ അവിടെ എൽ ഡി എഫ് ആണ് മുന്നിട്ട് നിന്നിരുന്നത്. പിന്നീട് ഇപ്പോ ആറാമത്തെ റൗണ്ട് എണ്ണി തുടങ്ങിയപ്പോ ടോണി ചെമ്മണി, അതായത് ഇവിടുത്തെ കൗൺസിലർ കൂടിയായിരുന്ന പഴയ പിന്നെ മേയർ കൂടിയായിരുന്ന കൊച്ചി മേയർ കൂടിയായിരുന്ന ടോണി ചെമ്മണിയാണ് ഇപ്പോ മുന്നിട്ട് നിൽക്കുന്നത്.
5: ഇപ്പൊ നമ്മൾ നേരത്തെ കിഴക്കമ്പലം മേഖല ഉൾപ്പെടുന്ന കുന്നത്ത് നാടിനെ കുറിച്ച് സൂചിപ്പിച്ചു. 2020 ഇത്തവണ മുന്നണി മാറിയാണ്, പുതിയ എൻ ഡി എ ആയി ചേർന്നാണ് 2020 ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അപ്പൊ 2020 ഒരു സ്വാധീനം ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി എത്രത്തോളം വർക്കായിട്ടുണ്ടെന്നാണ് ഈ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്?
6: അത് ഒട്ടും തന്നെ വർക്കായിട്ടില്ലാണെന്നാണ് ഈ ട്രെൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. വി പി സജീന്ദ്രൻ ശക്തമായ ഒരു ഭൂരിപക്ഷം തന്നെ, അതായത് ശക്തമായ ഒരു ലീഡ് തന്നെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്ത് പി വി ശ്രീനിജനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അത് അതിനുശേഷമാണ്, അതായത് മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ബാബുദി ബഹാരൻ ഇപ്പോൾ ഉള്ളത്. കുന്നത്ത് നാട് പിന്നെ 2020 ഒരു ആധിപത്യം ഒട്ടും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നാല് റൗണ്ട് അവിടെ എണ്ണിക്കഴിഞ്ഞു. വി പി സജീന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്.
5: തുടക്കത്തിൽ പറവൂർ വി ഡി സതീശൻ കുറച്ച് പിന്നിലാണെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്താണ് നിലവിലുള്ള പറവൂർ അവസ്ഥ?
6: ഉണ്ടായിരുന്നു. തുടക്കത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പറവൂര്. അവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താണ് പല സമയങ്ങളിലും പിന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഈ ടി എ ടൈസൺ ഒരു ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ കുറെ നേരം ഉണ്ടായിരുന്നു. അതിനുശേഷം വി ഡി സതീശൻ മുന്നോട്ട് വരുന്ന കാഴ്ച, അതായത് ഇപ്പോൾ ആറ് റൗണ്ട് എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വി ഡി സതീശന് 3,700+ അത് 4,000 അടുപ്പിച്ച് ലീഡ് നിലനിർത്താൻ കഴിയുന്നുണ്ട്.
5: വളരെ നന്ദി സുരേഷ്, നമ്മളോടൊപ്പം തുടരുക. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലാണെന്നുള്ള വാർത്ത, അത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ പിന്നിലാക്കിയിരിക്കുന്നത് അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ വളരെ പ്രോമിനൻ്റ് ആയൊരു സ്ഥലത്ത് മുഖ്യമന്ത്രി പിന്നിലാണ് എന്നുള്ളതിൻ്റെ ഒരു ഇമ്പാക്റ്റ്,
7: ഒരു വലിയൊരു അട്ടിമറി തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, നിലവിലെ മുഖ്യമന്ത്രി, ധർമ്മടം പോലെയുള്ള ചെങ്കോട്ടയിൽ പരാജയപ്പെടുന്നുവെങ്കിൽ അതിനർത്ഥം കേരളം അതിശക്തമായ കേവലം ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാടുകളോട്, ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാടുകളോടുള്ള അതിശക്തമായ വിയോജിപ്പ് സ്വന്തം മണ്ഡലത്തിൽ തന്നെ ശ്രീ പിണറായി വിജയനെതിരെ ജനം രേഖപ്പെടുത്തുന്നു എന്നാണ് അർത്ഥം. എത്ര റൗണ്ടാണ് പൂർത്തിയാക്കിയത് എന്നത് കൃത്യമായി
8: അറിയാം. 5 റൗണ്ടുകൾ എന്നാണ് കാണുന്നത്.
7: 5 റൗണ്ടുകൾ. അപ്പോൾ 5 റൗണ്ടുകൾ ഒരു ദിശാസൂചകം തന്നെയാണ്. ആകെയുള്ള 18 റൗണ്ടിൽ 5 റൗണ്ടുകളിൽ ശ്രീ പിണറായി വിജയൻ പിന്നിട്ട് പോകുന്നു എങ്കിൽ അതിനർത്ഥം ഇനി അവസാനം ജയിച്ചു വന്നാൽ തന്നെ മുൻകാലങ്ങളിൽ ലഭിച്ച ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെങ്ങും തന്നെ വരാനൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് കേരളം മാറി ചിന്തിക്കുന്നു. മന്ത്രിമാർ വലിയ ഒരു തോതിലാണ് പരാജയപ്പെടുന്നത്. 13 മന്ത്രിമാരോളമാണ് പിന്നിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനർത്ഥം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ടീം എൽ ഡി എഫിനോടുള്ള ശക്തമായ വിയോജിപ്പ് കേരള ജനത രേഖപ്പെടുത്തുന്നു എന്ന് തന്നെയല്ലേ അതിനർത്ഥം?
9: അത് കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വളരെ സുശക്തമായ സംഘടിതമായ ശക്തിയുള്ള 2 ജില്ലകളാണ്. ഈ 2 ജില്ലകളിൽ ചില നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തു പോയിട്ടുണ്ട്. അത് വളരെ സീനിയറായിട്ടുള്ള ചില നേതാക്കളെ സൈഡ് ലൈൻ ചെയ്തു പോയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു എന്താണ് രഹസ്യ സ്വഭാവമുള്ള ഇലക്ഷൻ രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ. സൈലൻ്റായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം, എന്നുവെച്ചാൽ ഒരു കോട്ടറി എന്ന് പറഞ്ഞ ഒരു വിഭാഗമാണ് മറുഭാഗത്തേക്കുന്നത്, അവരോടുള്ള ഒരു വിയോജിപ്പ് ഈ തരത്തിൽ പിണറായി വിജയൻ്റെ വോട്ട് കുറയ്ക്കാൻ ഇടയായിട്ടുണ്ട്.
7: ഏറ്റവും അധികം ഗ്ലാമർ താരമായിരുന്നയാൾ ജയരാജനാണ്, പി ജയരാജൻ.
5: അദ്ദേഹത്തിന്റെ
7: പേരിലൊരു പി ജെ ആർമി എന്നൊരു സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീരാരാധനയുടെ ഒരു ഇതിഹാസ തുല്യമായ വീരാരാധന ഉള്ള ഒരു സ്ഥലം കൂടിയാണ് പഴയ കടത്തനാട്ടൻ മേഖല.
8: ഇവിടെയാണ് കവി സച്ചിദാനന്ദൻ സൂചിപ്പിച്ചത്, ഈ തുടർ ഭരണം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ ദുഷിപ്പിക്കുമെന്നും ജീർണതയുണ്ടാകുമെന്നും. സത്യത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു അവിടെ എന്നുള്ളതാണ്. കാരണം തുടർ ഭരണം കിട്ടിയപ്പോഴേക്കും ഈ കേഡർ സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള ആളുകൾ മുതൽ ഭരണത്തിൻ്റെ മുകളിലട്ടം വരെയുള്ള ആളുകൾ വരെ ജനങ്ങളുടെ ഇച്ഛയെ മറികടന്നുകൊണ്ട് അഴിമതി അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഇതൊക്കെ കാണിച്ചു എന്നുള്ളതിൻ്റെ ആരോപണങൾ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ വ്യാപകമായി ഉണ്ടാകും.
7: അതേപോലെ
5: തുടർഭരണം ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവില്ലായ്മ കൂടെ ഈ പല
8: തീർച്ചയായും
10: മാത്രമല്ല സംഘടനാ സംവിധാനത്തിൽ വളരെ വലിയ ദൗർബല്യം ഉണ്ടായാലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ടി ഐ മധുസൂദനെതിരെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്
7: രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് കൈയ്യട്ട വാരി എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അത് ശരാശരി കമ്മ്യൂണിസ്റ്റിനെ മാറി ചിന്തിക്കാൻ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാവില്ല.
10: പിന്നെ പി കെ ശ്യാമള ഇപ്പൊ പിന്നിലാണ്. അപ്പൊ അതൊക്കെ വലിയ, അത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന സമിതി അംഗമൊക്കെയാണ് പുറത്തേക്ക് വന്നിട്ട് പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരും. അപ്പൊ സംഘടനാ സംവിധാനത്തിൽ വലിയ വിള്ളൽ വരുന്നു. സംഘടനാ സംവിധാനമാണല്ലോ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്.
7: അതുമാത്രമല്ല, വർഗ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, സി പി എം എന്ന ക്ലാസ് പാർട്ടിയാണ്, ആ ക്ലാസ് പാർട്ടിയുടെ വർഗ സ്വഭാവത്തിൽ വരുന്ന വലതുപക്ഷ വ്യതിയാനം, ക്രോണി ക്യാപിറ്റലിസം അല്ലെങ്കിൽ ചങ്ങാത്ത മുതലാളിത്ത ഘടനകളിലേക്ക് പാർട്ടിയുടെ ചിന്തകൾ മാറുന്നു. ഒരു വൺ മാൻ ലീഡർഷിപ്പ്, അതൊരു
10: റഷ്യയിലെ
7: അതൊരു വലിയ ഘടകം, അതിനോടൊക്കെയുള്ള വിയോജിപ്പാണ്, ഒരു യഥാർത്ഥ പാർട്ടി രീതികളിലേക്കുള്ള മടങ്ങിപ്പോക്ക് ആവശ്യമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചെറിയ രീതിയിലെങ്കിലും ചിന്തിച്ചു എന്നതിൻ്റെ പ്രതിഫലനം കൂടിയാകാം. കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ ഇപ്പോൾ ഉദുമ മണ്ഡലത്തിൽ ഉൾപ്പെടെ 10,000-ൽ പരം വോട്ടിന് യു ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. അതിനർത്ഥം എന്താണ്? കാസർഗോഡ്, കണ്ണൂർ, ഉദുമ, അതുപോലെ മഞ്ചേശ്വരം, അവിടെ എല്ലാം തന്നെ യു ഡി എഫിന് വലിയ മേൽക്കൈ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ മലബാർ, വടക്കൻ മലബാർ മേഖല ഇപ്പോൾ സി പി എമ്മിനെ ചെറിയ തോതിലെങ്കിലും കൈവിടുന്നു.
10: പിന്നെ ഈ വ്യക്തിയാരാധനയുടെ വലിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. വ്യക്തിയാരാധന സി വി എസിന്റെ ചിത്രം വെച്ച് വളരെ വ്യാപകമായി പ്രചരണം നടത്തുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് വ്യക്തികളെ ആധാരമാക്കി പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും പാർട്ടിക്ക് നല്ലതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
7: വി എസിന്റെ പണം വെച്ചപ്പോൾ വോട്ട് പെട്ടിയിൽ വീണു, പിണറായിയുടെ പണം വെച്ചപ്പോൾ വീണോ എന്നതാണ് ചോദ്യം.
8: യു ഡി എഫ്
5: വിജയകുമാർ സാറിലേക്ക് വീണ്ടും വരാം. നമ്മൾ നേരത്തെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ കേരളത്തിലെ റിസൾട്ടുകളും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ റിസൾട്ട്, പലപ്പോഴും കള്ള വോട്ട് പോലുള്ള ആരോപണങ്ങൾ, ബൂത്ത് പിടിത്തം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പലയിടങ്ങളിൽ വരുന്ന വരാറുണ്ട്. തമിഴ്നാട്ടിലെ സമാനമായി വോട്ടിന് പണം, വ്യാജ വോട്ട്. അപ്പം ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളം തമിഴ്നാട് തിരഞ്ഞെടുപ്പുകളിൽ ഇരുതരത്തിലായിരിക്കും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും.
9: കേരളത്തിൽ വാസം പറഞ്ഞാൽ അങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിൽ ആരും തന്നെ, കേരളത്തിലെ ഒരു ദേശീയ പാർട്ടിയോ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടിയോ പോലും എസ് ഐ ആറിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇരട്ട വോട്ടുകളുണ്ടായിരുന്നു, അത് സത്യമാണ്. അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളുടെ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എസ് ഐ ആറിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതേസമയം എസ് ഐ ആറിനെതിരെ ഫൈറ്റ് ചെയ്തത് പശ്ചിമബംഗാളിലാണ്, ആസാമിലാണ്. തമിഴ്നാട്ടിലെ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയമാണ്. ഒരു പക്ഷേ പിന്നെ റിസോർട്ട് രാഷ്ട്രീയം അവിടെ നടമാടുമോ എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു ഹങ് അസംബ്ലിയാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. തമിഴ്നാടിൻ്റെയും അതുപോലെ തന്നെ കർണാടകത്തിൻ്റെയും രാഷ്ട്രീയമൊക്കെ നമുക്കറിയാമല്ലോ. ഇവിടെ എം എൽ എമാരെ കടത്തിക്കൊണ്ട് പോവുക,
5: താമസിപ്പിക്കുക,
9: അങ്ങനെയുള്ള സമ്പ്രദായങ്ങളെല്ലാം പുതുച്ചേരിയിൽ അങ്ങനെ ഉണ്ടായി. അതുകൊണ്ട് തമിഴ്നാട്ടിൽ എന്തായിരുന്നാലും ഒരു ഹങ് അസംബ്ലിയാണ് ഇപ്പം ഉണ്ടാകാൻ പോകുന്നത്. ടി വി കെ ആണ് മുൻനിരയിൽ നിൽക്കുന്നത്. അവർക്ക് ഒരുപക്ഷേ എ ഐ ഡി എം കെയുടെ സപ്പോർട്ട് ഒഫീഷ്യലായി കിട്ടി. എ ഐ ഡി എം കെ ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ മാത്രമായിട്ട് അതിൽ നിന്ന് വേർപെട്ടുകൊണ്ട്
5: ടി വി കെയോടൊപ്പം
9: ചേരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എം എൽ എമാരെ കടത്തിക്കൊണ്ട് പോയിട്ട് പിന്നെ ഭൂരിപക്ഷം തേക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടാകുമോ എന്നുള്ളതിൽ എനിക്ക് ആശങ്കയുണ്ട്.
7: ഏതായാലും എല്ലാ തമിഴ്നാട് എം എൽ എമാരും വിലയേറിയ എം എൽ എമാരാണ് എന്ന്.
9: അതെ, വിലയേറിയ എം എൽ എമാരാണ്,
7: വിലയുണ്ടാകും.
8: കേരളത്തിലെ ട്രെൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും ട്രെൻഡുകൾ മാറുന്നു. നേരത്തെ 102 ഇപ്പോൾ വരുന്ന ട്രെൻഡ് ഇപ്പോൾ യു ഡി എഫിന് 95 കുറയുന്നു, 43 എൽ ഡി എഫിന്, അല്ലെങ്കിൽ 42 എൽ ഡി എഫിന്. ശോഭാ സുരേന്ദ്രൻ മുന്നിലേക്ക് വന്നപ്പോൾ എൻ ഡി എയുടെ ലീഡ് രണ്ടായിട്ട് മാറി, ഏതാണ്ട് 2,000-ലധികം വോട്ടുകളുടെ 2,728 വോട്ടുകൾക്കാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ലീഡ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാരി വിവാദവും അല്ലെങ്കിൽ പണവിവാദവും ഒക്കെ നടന്ന ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. അത്തരത്തിലൊരു വിവാദം കേരളത്തിന് കേട്ടുകഴിഞ്ഞു പോലില്ലായിരുന്നു, പക്ഷേ കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം. പക്ഷേ
5: നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി അതുൽ കൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അതുൽ നമസ്കാരം. അതുൽ എന്താണ് തിരുവനന്തപുരം ഇന്ദിരാഭവനിൽ നിന്നാണ് അവിടെയാണ് അതുൽ ഇപ്പോൾ ഉള്ളത്. യു ഡി എഫ് നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം 95-ലധികം വോട്ടുകൾ, ഏതാണ്ട് ഭരണം ഉറപ്പിച്ച മട്ടിലുള്ള ആഘോഷങ്ങൾ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇതൊന്നും ഒരു കൃത്യമായ റിസൾട്ടല്ല. എന്താണ് ഇന്ദിരാഭവന് മുന്നിൽ നിന്നുള്ള വിശേഷങ്ങൾ?
11: ഇന്ദിരാഭവനിൽ ആവേശമാണ് പൊട്ടിയ കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. അത്രയധികം പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരുന്നു. ഓരോ നേതാക്കന്മാർ കടന്നു വരുമ്പോഴും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ശശി തരൂർ ഇന്ന് രാവിലെ മുതൽ ഈ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഇവർ ഓരോരുത്തരും കടന്നു വരുമ്പോ ഹർഷാരവങ്ങളോടുകൂടിയാണ് ഇവിടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല വിവിധ തരത്തിലുള്ള വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ തകർക്കുകയാണ് ഇവിടെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസിന്റെ മൊത്തത്തിലുള്ള ഒരു ആഘോഷം അത് കെ പി സി സി ഭവനിൽ കേന്ദ്രീകരിക്കുന്നു എന്ന് തന്നെ
8: പറയേണ്ടിട്ടോട്ടെ. ഈ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് പേരും ഭാവി മുഖ്യമന്ത്രിമാരാകാൻ വേണ്ടി നാട് മുഴുവൻ പ്രചരണം നടത്തിയിരുന്ന ആളുകളാണ്. അവരോരോരുത്തർ വന്നപ്പോ ഈ അണികളിൽ നിന്നുള്ള പിന്തുണ ആർക്കാണ് കൂടുതൽ കിട്ടിയത്?
11: കെ പി സി സി പ്രസിഡന്റ് ആസ്ഥാനത്തേക്ക് പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ ഓരോരുത്തരും കടന്നു വരുമ്പോൾ ആ ഹർഷാരവങ്ങളോടെ ഓരോരുത്തർക്കും ഒന്നിനൊന്ന് മെച്ചമെന്നുള്ള രീതിയിലാണ് വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാൽ ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും കടന്നു വരുമ്പോൾ സ്വീകരിച്ചത്. ഇത് മാത്രമല്ല മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന കെ സുധാകരൻ കടന്നു വന്നപ്പോഴും അതി ഗംഭീരമായ ഹർഷാവരണങ്ങളോടുകൂടിയാണ് ഇവിടെ പ്രവർത്തകർ അവരെ സ്വീകരിച്ചത്. മാത്രമല്ല ഇവർ മൂന്ന് പേരും സമീപത്ത് അടുത്തടുത്തായി തന്നെ ഇരിക്കുകയും അവർ സുശലാന്വേഷണങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തിയ പോസ്റ്ററുകളുമായും പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോസ്റ്ററുകളും കാണാൻ കഴിയുന്നത് കെ സി വേണുഗോപാലിന്റെയാണ്. പതാകകളേന്തി അതോടൊപ്പം തന്നെ നിർത്തൻ ചവിട്ടിയും ഒക്കെ പ്രവർത്തകരുണ്ട്. വനിതാ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ തന്നെ അതിഗംഭീരമായി അവർ ഇവിടെ ആഘോഷിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഉൾപ്പെടെ ഡി ജെ പാർട്ടി പുതിയ ജെൻസി തലമുറ ഉൾപ്പെടെ ആവേശത്തിൽ ആർത്തുവാൻ വേണ്ടി ഡി ജെ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രവർത്തകർ നമ്മളോട് പറഞ്ഞത്.
9: ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു നേതാവിനോട് സംസാരിക്കാൻ പറ്റുമോ?
11: നിലവിലെ സാഹചര്യത്തിൽ അതിന് സമീപത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. അത് നമ്മുടെ ലൈവിനിടയിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു അല്പം മാറി നിൽക്കുകയാണ്. ആ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. പ്രവർത്തകരുടെ ആവേശം അല്ലയടിക്കുകയാണ്. പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം ഇന്ദിരാഭവനിലേക്ക് ഒഴുകിയെത്തിയ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആവേശം അണപെട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ഇതാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ ഇന്ദിരാഭവനിൽ കാണാൻ കഴിയുന്നത്.
5: വളരെ നന്ദി അതുൽ നമ്മളോടൊപ്പം. അതുൽ എന്തായാലും ഇന്ദിരാഭവനിൽ തന്നെ തുടരുക. നമുക്ക് ഇതിന്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും കൂടുതൽ ആവേശകരമായ കാര്യങ്ങൾ നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വളരെ നന്ദി. അപ്പോൾ ഇന്ദിരാഭവനകത്തൊരു ആവേശം നമ്മളിപ്പോൾ മുമ്പ് സൂചിപ്പിച്ചു. ആരാണ് നമ്മളിപ്പോൾ പരിപാടിയുടെ പേര് ആരാകും നയിക്കുക എന്നുള്ളൊരു വിഷയം നാട് ഭരിക്കുന്നവരെന്നതിനപ്പുറം അവിടെ മറ്റൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് പിന്നാലെയാണ് അവരുടെ എല്ലാ സ്ട്രാറ്റജികളും ഇതിനൊക്കെ കരുനീക്കങ്ങൾ വഹിക്കുന്ന. ഇപ്പോൾ കെ സി വേണുഗോപാൽ അല്ലാതെ ഇതിന് പുതിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പുതിയൊരു പദവി വരുന്നു. ഓരോ നേതാവിനെ സംബന്ധിച്ച് പുതിയ പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴും ഈ വിഷയം ഇങ്ങനെ വലുതാവുകയാണ്. ഇപ്പോൾ ഇതാ അവർ സ്വപ്നം കണ്ട ഒരു നമ്പറിലേക്ക്, മാജിക് നമ്പറൊക്കെ കടന്ന് സെഞ്ചുറി അടിച്ചു അടിച്ചില്ല, അതിന് താഴേക്ക് നിൽക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു
10: ഇടപെടൽ നടത്തിക്കോട്ടെ. ഇപ്പൊ ഇതിനകത്ത് അവിടെ ഉമ്മൻചാണ്ടിയുടെ ചിത്രങ്ങൾ ഉയർത്തി വെച്ചു എന്ന് പറഞ്ഞല്ലോ, ഈ വിജയത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഒരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ അഗ്നിപരീക്ഷയെ നിര്യാണത്തിന് ശേഷം അതിജീവിച്ചു വന്നു. അപ്പൊ ഉമ്മൻചാണ്ടി ഒരു പ്രേരണയായി കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ ഒരു എന്താണ് കുറ്റാരോപിതനായിട്ട് നിന്ന എന്താണ് ക്രൂശിക്കപ്പെട്ട ഒരാളുടെ ഇമേജ് ഉമ്മൻചാണ്ടിക്ക് ഉള്ളത് യു ഡി എഫിന് സഹായകമായി എന്നാണ് എനിക്ക് തോന്നുന്നത്.
7: മഹാത്മാഗാന്ധിയെ കുറിച്ച് പലപ്പോഴും പറയും, ഹി വാസ് എ സെയിന്റ് എമംഗ് പൊളിറ്റീഷ്യൻസ് ആൻഡ് പൊളിറ്റീഷ്യൻ എമംഗ് സെയിൻസ്. സമാനമായിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഒരു വിശുദ്ധന്റെ അല്ലെങ്കിൽ സെയിന്റിന്റെ ഒരു പരിപ്രേക്ഷ്യം ചാർത്തി കൊടുക്കുകയാണ് യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്കിലും ഉമ്മൻചാണ്ടിക്ക്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആ ഉമ്മൻചാണ്ടി മാജിക്ക് തീർച്ചയായും വർക്കൗട്ട് ചെയ്തതായി കാണാം. അത് പുതുപ്പള്ളിയിൽ മാത്രമല്ല കേരളമൊട്ടാകെ വർക്കൗട്ട് ചെയ്തതായി കാണാം. അതുകൊണ്ട് അവിടെ ഉയർന്നു കണ്ട ഫ്ലക്സുകളിൽ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളുടെ ഫ്ലക്സുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ്.
5: നിലവിൽ ഭൂരിപക്ഷം 30,000-ത്തിനടുത്തേക്ക് ചാണ്ടിയുമാണ്.
7: അത് പുതുമയാർന്ന പ്രചരണ ശൈലി, ഫ്ലക്സുകൾ ഉപേക്ഷിച്ച്, ബാനർ ഉപേക്ഷിച്ച്, കൊട്ടിക്കലാശങ്ങൾ ഉപേക്ഷിച്ച് നിൽക്കാൻ ആ ഒരു ധൈര്യം, ആ ചങ്കുറപ്പ് തീർച്ചയായും കേരള ജനത, പുതുപ്പള്ളിയിലെ ജനത നെഞ്ചിലേറ്റിയെന്ന് വേണമെങ്കിൽ കരുതാം. ഇവിടെ ഒരു സൂചന കൂടി, തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത, ഇന്ദിരാഭവനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അതുലിന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കണ്ട ബാനറുകൾ ഫ്ലക്സുകൾ പലതും കെ സി വേണുഗോപാലിന്റെ മുഖമായിരുന്നു തെളിഞ്ഞു കണ്ടത്. അത് എന്തിന്റെയെങ്കിലും സൂചനയാണോ, ആദ്യ സൂചനകളിൽ എന്തെങ്കിലുമാണോ?
8: ഇതിനു മുൻപ് ഈ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ പ്രൊജക്ട് ചെയ്തുകൊണ്ടാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇത് പിന്നെ എന്താ പറയുക, ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെന്ന് അവസാനം പറയുമെങ്കിലും ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല എന്ന് തന്നെയുമല്ല, രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞു ആരും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തർക്കിക്കരുത്, അത് ഹൈക്കമാൻഡ് പിന്നീട് തീരുമാനിക്കുമെന്ന്. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള മുറവിളി കേരളത്തിൽ ആരംഭിക്കുകയായിരുന്നു. അപ്പോൾ അത് അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ സുധാകരൻ്റെ ഒരു അസംതൃപ്തിയുണ്ട്, അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചു. കെ സി വേണുഗോപാൽ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് നിശബ്ദമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതല്ല രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ചെയ്യുന്നുണ്ട്. മുരളീധരന് ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ അതിൻ്റെ ഒരു മത്സരത്തിലേക്ക്, ഓട്ടത്തിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത്, ഈ ഒരു മത്സരം ഇലക്ഷന് മുമ്പായിരുന്നുവെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു അല്ലേ? തീർച്ചയായും മറ്റൊന്നും വരാം. കാരണം ഇവർക്കറിയാം പിന്നെ അധികാരത്തിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോയി. ഇത് മാത്രമല്ല, ഇനി മന്ത്രിമാരുടെ കാര്യത്തിലും തീരുമാനങ്ങൾ ആകാൻ
10: കിടക്കണം.
8: കാരണം ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം, ഈ നേതാക്കന്മാരെല്ലാം ഏതാണ്ട് 60-65 കഴിഞ്ഞവരാണ്. ഇനി അവർക്കൊരു അംഗത്തിന് ബാല്യമില്ല. അപ്പം ഇപ്പോ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ
10: അതിനകത്ത് വേറൊരു പോസിറ്റീവായ ഒരു അംശമില്ലേ? ഞാൻ പറയുന്ന കുറച്ച് ഒരു എന്താണെന്ന് എനിക്കറിഞ്ഞു. എന്നാലും കോൺഗ്രസിനകത്ത് ഈ ഒരു മത്സരം ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തിൻ്റെ പ്രകടനം കൂടിയല്ലേ? നമുക്കിപ്പോൾ അങ്ങനെ അതിനകത്ത് സ്വതന്ത്രമായിട്ട് അങ്ങനെ എനിക്ക് മുഖ്യമന്ത്രിയാവണമെന്നോ ഇന്നാരെ മുഖ്യമന്ത്രി ആക്കണമെന്നോ അതിനകത്ത് പറയാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പാർട്ടി എന്ന് പറയാവുന്നത് കോൺഗ്രസ് ആണെന്ന തരത്തിൽ അതിലൊരു ജനാധിപത്യം കൂടെ പ്രവർത്തിക്കുന്നില്ലേ? നമ്മൾ
9: ഒരു പോസിറ്റീവ് ആംഗിൾ അതിന് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ
5: ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്,
9: കാര്യങ്ങൾ
10: അംഗങ്ങളുടെ ഭൂരിപക്ഷം വെച്ചിട്ടാണ് ഹൈക്കമാൻഡ് അത് തീരുമാനിക്കുന്നത് എപ്പോഴും.
7: എന്നാലും നേതൃധാരാളിത്വത്തിന്റെ ബാധ്യതകളും സാധ്യതകളും നമ്മൾ തട്ടിച്ചു നോക്കിയാൽ ഈ CPMനകത്ത് ധാരാളിത്വമൊന്നുമില്ല, ഒറ്റ മുഖം മാത്രമേ ഉള്ളൂ. ആ മുഖം റിജക്റ്റഡായി കഴിഞ്ഞാൽ പിന്നെ CPM ഇല്ല, ഇടതുപക്ഷമില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബഫർ, ഈ മൂന്ന് പേര്, സമശീർഷരായ മൂന്ന് പേര് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അതൊരു സാധ്യതയായി കൂടി കാണാം. കാരണം ആരോടും പ്രത്യേകിച്ച് മമതയോ വിരോധമോ ഉണ്ടാകേണ്ട കാര്യമില്ല ഒരു ശരാശരി വോട്ടർക്ക്. അതുകൊണ്ട് നേതൃ ഒന്നല്ലെങ്കിൽ ഒന്ന്, തങ്ങൾക്കൊരു ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് ഉണ്ട് എന്ന രീതിയിൽ ടീം UDF എന്ന് തന്നെയാണ് UDFന്റെ പ്രചരണത്തിൽ മുന്നോട്ട് വന്നത്.
9: മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഇപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ളതാണ്.
8: ടീം UDF പോലെ തന്നെ ടീം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് റൊട്ടേഷൻ ബേസിസിലെ ഒരു വർഷം ഒരാളെ മുഖ്യമന്ത്രിയാക്കിയിട്ട്
10: ഈ ഒരു വളരെ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു വളരെ കേന്ദ്രീകൃതമാവുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ജനാധിപത്യ സ്വഭാവം നിലനിൽക്കുന്നതാണ്. നമ്മുടെ ഒരു നമ്മുടെ രാഷ്ട്രീയം തന്നെ നമ്മൾ ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്ന അത്ര ഒരു വൈവിധ്യമാണല്ലോ. ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതല്ലോ ഏത് പാർട്ടിയിലായാലും.
9: ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞിട്ട് വേറൊരു മുഖ്യമന്ത്രിയാണെന്ന് വിചാരിക്കുക, വൺ നേഷൻ വൺ വോട്ട് എന്നുള്ള സമ്പ്രദായം വന്നു കഴിഞ്ഞാൽ, വാസ്തവം പറയുകയാണെങ്കിൽ രണ്ടാമത് മുഖ്യമന്ത്രിയാകുന്നയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമുണ്ട്.
7: അതെ അതെ, നിയമസഭയുടെ കാലാവധി പിന്നീട് എത്ര കാലം?
9: അതെ, പിന്നീട്
5: നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് NDA സ്ഥാനാർത്ഥികൾ മൂന്ന് പേര്, ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലെ കണക്കുകൾ പ്രകാരം ശോഭാ സുരേന്ദ്രൻ, രാജേഷ് നേതൃ, ഒപ്പം കാസർഗോഡ് അശ്വിനി എം എൽ 1226 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു സൂചന കൂടി ഇപ്പോൾ
8: പുറത്തുവരുന്നു.
5: വീണ്ടും അനൗദ്യോഗിക കണക്കുകളിൽ അത് 2-3 ഇങ്ങനെ മാറി മറിയുകയാണ്.
7: ഒരു സൂചന കൂടെ ഇവിടെ വരുന്നു, അതായത് ഈ വിസ്മയങ്ങൾ എല്ലാം തന്നെ പൂവണിയുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈ രണ്ട് സീറ്റുകൾ, പയ്യന്നൂർ തളിപ്പറമ്പ് സീറ്റുകളിൽ രണ്ടും UDF മുന്നിട്ട് നിൽക്കുന്നു. PK ശ്യാമള LDF പിന്നിലാണ് തളിപ്പറമ്പ്,
10: അവിടെ 3805 വോട്ടിന് പിന്നിലാണ്.
7: അപ്പോൾ അവിടെ വിസ്മയകരമായ ഒരു മാറ്റം, സതീശൻ പറഞ്ഞ വിസ്മയത്തിന് ഒരു അർത്ഥം ഇപ്പോൾ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ സൂചനകൾ നിലനിൽക്കുകയാണ് എങ്കിൽ
8: അത് ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം പാർട്ടി വിരുദ്ധ വികാരമാണെന്ന് നമ്മൾ പറയേണ്ടി.
10: അതെ അതെ, അവിടെ ആവുമ്പോൾ
8: കാരണം പാർട്ടി അവർക്ക് അർഹപ്പെട്ട സ്ഥാനം കൊടുക്കത്തില്ല എന്നുള്ളതായിരുന്നു.
7: ധർമ്മടത്ത് ഇപ്പോൾ അബ്ദുൾ റഷീദ് ശ്രീ പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് ചെറിയ വോട്ടുകൾക്കാണ്, 1090 വോട്ടുകൾക്കാണ്. ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു അബ്ദുൾ റഷീദിന്റെ ഭൂരിപക്ഷം. അതുകൊണ്ട് പിണറായി വിജയൻ പരാജയപ്പെടുമെന്ന് പറയാനൊന്നും പറ്റില്ല. ഒരു പക്ഷേ അടുത്ത റൗണ്ടുകൾ എണ്ണുമ്പോൾ അദ്ദേഹം അന്തിമഘട്ടത്തിൽ വിജയിച്ചു വരാനും സാധ്യത തള്ളിക്കളയാനാവില്ല.

0: വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിനു ശേഷം കേൾക്കാം.
1: ആകാശവാണി കോഴിക്കോട്, നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച ലീഡിലേക്ക്. 140 മണ്ഡലങ്ങളിലെയും പ്രവണതകൾ പുറത്തുവന്നപ്പോൾ യു ഡി എഫ് 97 സീറ്റിൽ മുന്നേറുകയാണ്. എൽ ഡി എഫ് 42 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ബി ജെ പി നേമം പാലക്കാട് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂർ ധർമ്മട മണ്ഡലത്തിൽ 5 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1090 വോട്ടിന് പിന്നിൽ. പേരാവൂരിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് 3266 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂരിൽ 3000+ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് 5151 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എലത്തൂരിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പിന്നിലാണ്. 3 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 1685 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. നാദാപുരത്ത് യു ഡി എഫിലെ കെ എം അഭിജിത്തിന്റെ ലീഡ് 16000+ അടുക്കുന്നു. എൽ ഡി എഫിലെ പി വസന്തമാണ് രണ്ടാം സ്ഥാനത്ത്. കുറ്റ്യാടിയിൽ 4 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ പാറക്കൽ അബ്ദുള്ള ലീഡ് വർദ്ധിപ്പിച്ചു. എൽ ഡി എഫിലെ കുഞ്ഞമ്മദ് കുട്ടിയേക്കാൾ 3434 വോട്ടിന്റെ ഭൂരിപക്ഷം പാറക്കൽ അബ്ദുള്ളയ്ക്ക് ഉണ്ട്. വടകരയിൽ 6 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ കെ കെ രമ 7000+ വോട്ടിന്റെ ലീഡ് നേടി. എം കെ ഭാസ്കരനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ബാലുശ്ശേരിയിൽ യു ഡി എഫിലെ വി ടി സൂരജിന്റെ ലീഡ് 3553 വോട്ടായി. കെ എം സച്ചിൻ ദേവാണ് പിന്നിൽ നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി. കണ്ണൂരിൽ 4 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ 3466 വോട്ടിന് മുന്നിലാണ്. തളിപ്പറമ്പിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദന്റെ ഭൂരിപക്ഷം 3805 വോട്ടായി. എൽ ഡി എഫിലെ പി കെ ശ്യാമളയാണ് പിന്നിൽ. മഞ്ചേശ്വരത്ത് 3 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ എ കെ എം അഷ്റഫ് മുന്നിട്ട് നിൽക്കുന്നു. ബി ജെ പിയിലെ കെ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത്. കൊല്ലത്ത് യു ഡി എഫിലെ ബിന്ദു കൃഷ്ണ 7063 വോട്ടിന് മുന്നിലെത്തി. എൽ ഡി എഫിലെ എസ് ജയമോഹനാണ് പിന്നിൽ. പത്തനാപുരത്ത് 3 റൌണ്ട് പൂർത്തിയായപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ 2135 വോട്ടിന് പിന്നിലാണ്. യു ഡി എഫിലെ ജ്യോതികുമാർ ചാമക്കാലയാണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. പുനലൂരിൽ എൽ ഡി എഫിലെ സി അജയപ്രസാദ് 6350+ വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. മുസ്ലിം ലീഗിലെ നൌഷാദ് യൂനസ് ആണ് പിന്നിൽ. ചാത്തന്നൂരിൽ യു ഡി എഫിലെ സൂരജ് രവിയാണ് മുന്നിൽ. 258 വോട്ടിന്റെ ലീഡ് 3 റൌണ്ട് പിന്നിട്ടപ്പോൾ സൂരജ് നേടിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ എൽ ഡി എഫിലെ കെ അൻസലൻ 918 വോട്ടിന് മുന്നിലാണ്. യു ഡി എഫിലെ എൻ ശക്തനാണ് പിന്നിൽ. 5 റൌണ്ട് പൂർത്തിയായപ്പോൾ നെടുമങ്ങാട് എൽ ഡി എഫിലെ ജി ആർ അനിൽ 5575 വോട്ടിന് മുന്നിലാണ്. തിരുവനന്തപുരം സീറ്റിൽ 6 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സി പി ജോൺ 3534 വോട്ടിന് മുന്നിലാണ്. വാമനപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോട് 4048 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. വർക്കല മണ്ഡലത്തിൽ എൽ ഡി എഫിലെ വി ജോയ് 2304 വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. യു ഡി എഫിലെ വർക്കല കഹാറാണ് പിന്നിൽ. കുന്നംകുളത്ത് 6 റൌണ്ട് പൂർത്തിയായപ്പോൾ എൽ ഡി എഫിലെ എ സി മൊയ്തീൻ 3400+ വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. യു ഡി എഫിലെ പി ടി അജയ്മോഹനാണ് പിന്നിൽ. പാലക്കാട് ജില്ലയിൽ യു ഡി എഫ് മുന്നേറ്റം. ആകെ 12 മണ്ഡലങ്ങളിൽ 6 യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിലും യു ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. 12 മണ്ഡലങ്ങളിൽ നിലവിൽ 6 മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഷൊർണൂർ, തൃത്താല, പാലക്കാട്, മണ്ണാർക്കാട്, ചിറ്റൂർ, കോങ്ങാട് മണ്ഡലങ്ങളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ 3 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോഴും മന്ത്രി എം പി രാജേഷ് പിന്നിലാണ്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തിരുന്നെങ്കിലും 3-ാമത്തെ റൌണ്ടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ലീഡിലേക്ക് എത്തുകയായിരുന്നു. മലമ്പുഴയിൽ തുടക്കം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ പ്രഭാകരനാണ് ലീഡ് ചെയ്യുന്നത്.
1: തൃശൂരിൽ 8 സീറ്റുകളിൽ എൽ ഡി എഫും 5 സീറ്റുകളിൽ യു ഡി എഫും മുന്നേറുന്നു. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
3: തൃശൂർ ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ മീഡിയ റൂമിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ 8 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, 5 യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ്. 13 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശൂർ ജില്ലയിലുള്ളത്. കഴിഞ്ഞ തവണ 13 12 എൽ ഡി എഫ് തൂത്തുമായിരുന്നു. ചാലക്കുടി ഒഴിച്ച് മറ്റെല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിന് സ്വന്തമായിരുന്നു. എന്നാൽ ഇത്തവണ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് തന്നെ വേണം പറയാൻ. ഈ അടുത്ത് നമുക്ക് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ 8 എൽ ഡി എഫ് മുന്നേറ്റം തുടരുന്നത്. അതുപോലെ തന്നെ 5 അതായത് തൃശൂർ, കൊടുങ്ങല്ലൂർ, ഇരിങ്ങാലക്കുട, ചാലക്കുടി, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ യു ഡി എഫ് തങ്ങളുടെ തേരോട്ടം തുടരുകയാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വലിയ മുന്നേറ്റം എന്ന് പറയുന്നത് തൃശൂർ, അതായത് ശക്തമായ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന ആലങ്കോട് ലീലാകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാജൻ ജെ പല്ലനും മത്സരിക്കുന്ന തൃശൂർ നിയമസഭാ മണ്ഡലമാണ് ഏറ്റവും വലിയ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുന്നത്. 10500+ വോട്ടുകളുടെ ലീഡാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജൻ ജെ പല്ലൻ ഇതുവരെ തൃശൂരിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: തമിഴ്നാട്ടിൽ വിജയുടെ തമിഴക വെറ്ററിക്കഴകം വ്യക്തമായ ലീഡിലേക്ക്. 104 ലീഡ്.

0: നേടിയ ടി വി കെയ്ക്ക് പിന്നിൽ 77 സീറ്റുമായി അണ്ണാ ഡി എം കെ സഖ്യം മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ സഖ്യത്തിന്റെ ലീഡ് 50 സീറ്റുകളിലേക്ക് കുറഞ്ഞു. പശ്ചിമബംഗാളിൽ ബി ജെ പി മുന്നേറ്റം 290 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ ബി ജെ പി 175 ലീഡ് ചെയ്യുന്നുണ്ട്. അസമിൽ 126 സീറ്റിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 98 സീറ്റുകളിൽ ബി ജെ പി സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം 26 ലീഡ് ചെയ്യുന്നുണ്ട്. പുതുച്ചേരിയിൽ 30 സീറ്റുകളിൽ 17 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ എ ഐ എൻ ആർ സി 8 സീറ്റുകളിൽ മുന്നിലാണ്. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. പ്രാദേശിക വാർത്തകൾ ഇനി 12:30.
1: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
2: നാട് ഭരിക്കുന്നതാര്? നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് വീണ്ടും നമ്മൾ തുടരുകയാണ്. ആവേശത്തിലാണ്, വലിയ ആവേശത്തിലാണ് യു ഡി എഫ്. 97 സീറ്റുകളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നു. 40 സീറ്റുകളാണ് എൽ ഡി എഫിനുള്ളത്. 3 ഇടങ്ങളിൽ എൻ ഡി എ മുന്നിൽ സൂചിപ്പിച്ചതുപോലെ മുന്നിട്ട് നിൽക്കുന്നു. നമുക്ക് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ 5 എണ്ണത്തിൽ എൽ ഡി എഫ്, യു ഡി എഫും 8 എണ്ണത്തിൽ യു ഡി എഫുമാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ എൽ ഡി എഫിന് അനുകൂലമായൊരു തരംഗമുണ്ട്. കൊല്ലത്തേക്ക് പോവുകയാണെങ്കിൽ 11 മണ്ഡലങ്ങളിൽ 8 എണ്ണം യു ഡി എഫും 3 എണ്ണം എൽ ഡി എഫിനൊപ്പമാണ്. തിരുവനന്തപുരത്ത് 1 മണ്ഡലം, അതായത് നേമത്ത്, രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നു. 15 മണ്ഡലങ്ങളിൽ 4 എണ്ണം യു ഡി എഫിനൊപ്പവും 1 മണ്ഡലം എൽ ഡി എഫിനൊപ്പവുമാണ്. ആലപ്പുഴയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണ്, അവിടെ 6 എണ്ണം യു ഡി എഫിനൊപ്പവും 3 എണ്ണം എൽ ഡി എഫിനൊപ്പവുമാണ്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 എണ്ണം യു ഡി എഫിനൊപ്പവും 1 മണ്ഡലം മാത്രമാണ് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നത്. ഇടുക്കിയിൽ 4 മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പവും 1 മണ്ഡലം എൽ ഡി എഫിനൊപ്പവുമാണ്. എറണാകുളത്ത് യു ഡി എഫിൻ്റെ സർവാധിപത്യമാണ്. 14 മണ്ഡലങ്ങളിലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. തൃശ്ശൂർ 13 മണ്ഡലങ്ങളാണ്. 9 മണ്ഡലങ്ങളിൽ എൽ ഡി എഫും 4 മണ്ഡലങ്ങളിൽ യു ഡി എഫുമാണ്. കുറച്ച് എൽ ഡി എഫിന് അനുകൂലമാണ് തൃശ്ശൂരിലെ കാര്യങ്ങൾ. പാലക്കാട് 12 മണ്ഡലങ്ങളുള്ളതിൽ 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു. 5 മണ്ഡലങ്ങൾ യു ഡി എഫിലേക്ക് പോകുന്നു. മലപ്പുറത്ത് 16 മണ്ഡലങ്ങളുണ്ട്. 16 മണ്ഡലങ്ങളിൽ 16 യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് 13 മണ്ഡലങ്ങളാണ്. 9 മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു. 3 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ 1 മണ്ഡലം എൽ ഡി എൻ ഡി എക്കൊപ്പം കോഴിക്കോട് സൗത്ത് നിൽക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വയനാട് 3 മണ്ഡലങ്ങൾ, അതിൽ 3 യു ഡി എഫിനൊപ്പം നിൽക്കുന്നു. കണ്ണൂർ 11 മണ്ഡലങ്ങളിൽ 7 എണ്ണം എൽ ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ 4 എണ്ണം യു ഡി എഫിനൊപ്പം നിൽക്കുന്നു. ഒപ്പം കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 3 എണ്ണം എൽ ഡി എഫിനൊപ്പവും 2 എണ്ണം യു ഡി എഫിനൊപ്പവുമാണ് നിൽക്കുന്നത്. ഇതാണ് പൊതുവെയുള്ള കാഴ്ച. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിലേക്ക് വരുമ്പോഴേക്കും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. യു ഡി എഫിലേക്ക് മാറിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ പിന്നിലാണ്. പിണറായി വിജയൻ ഏകദേശം 600-650 വോട്ടുകൾക്ക് ധർമ്മടത്ത് പിന്നിലാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച കെ കെ ശൈലജ പേരാവൂർ ഏതാണ്ട് 3000+ വോട്ടുകൾക്ക് പിന്നിലാണ്. ഒപ്പം അവിടെ മത്സരിക്കുന്ന സണ്ണി ജോസഫ് മുന്നിലാണ് എന്നുള്ളതാണ്. ടി പി രാമകൃഷ്ണൻ മുൻമന്ത്രി, അദ്ദേഹം പിന്നിലാണ് 5000+ വോട്ടുകൾക്ക്. മന്ത്രി പി റിയാസ് ബേപ്പൂരിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇതൊക്കെയാണ് പൊതുവെയുള്ള കാഴ്ചകൾ. യു ഡി എഫ് 96 എന്നുള്ള ലീഡ് നിലനിർത്തുകയാണ്. എൽ ഡി എഫ് 41 എൻ ഡി എ 3 സീറ്റുകളിലുമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതിനുള്ളിൽ തന്നെ ബി ജെ പി ഇപ്പോൾ 2 ഇടങ്ങളിലേക്ക് ചുരുങ്ങുന്നു. ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ. മറ്റ് സംസ്ഥാനങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ തമിഴ്നാട് വിജയുടെ ടി വി കെ തമിഴക വെട്ടിക്കഴകം 109 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഭരണം പിടിക്കാൻ വേണ്ട സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെ ബി ജെ പി വലിയ മുന്നേറ്റമാണ്. 148 സീറ്റുകളാണ് പശ്ചിമബംഗാളിൽ നേടിയിരിക്കുന്നത്. അസമിൽ ഭരണ തുടർച്ച സൂചിപ്പിച്ചുകൊണ്ട് ബി ജെ പി 80 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നതാണ് പൊതുവെയുള്ള ചിത്രം.
3: അത് രാജ്യമെമ്പാടുമുള്ള കണക്ക് നോക്കുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് ഒരു പ്രാമുഖ്യം ഈ ഇലക്ഷനിൽ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിൽ അവർക്ക് വാസ്തവത്തിൽ 2 സീറ്റിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടായത് തന്നെ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രാജ്യം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
4: പ്രധാന സംസ്ഥാനങ്ങളുടെ കണക്കിൽ ബി ജെ പിക്ക് വലിയ അഭിമാനകരമായ നേട്ടം വേണമെങ്കിൽ പറയാം. ബംഗാൾ അധികം എം എൽ എമാരെ കോൺട്രിബ്യൂട്ട്, 294 എം എൽ എമാരാണ് അവിടെ. കൃത്യമായ ഭൂരിപക്ഷത്തിലേക്ക് തന്നെയാണ് ബി ജെ പി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഭരണവിരുദ്ധത, ആസാം ബി ജെ പി നിലനിർത്തുന്നു, ഭരണവിരുദ്ധത അലയൊടിക്കുമ്പോഴും ആസാമിലെ ബി ജെ പിയുടെ ഭരണ സ്ഥിരത ഉറപ്പായി വരികയാണ്. ബംഗാളും തമിഴ്നാടും കേരളവും ഒക്കെ തന്നെ ഭരണവിരുദ്ധതയിൽപ്പെട്ട് ഒഴിലുമ്പോൾ ആസാമിൽ ബി ജെ പി പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ബി ജെ പിക്ക് ഒരു അനുകൂലമായ സാഹചര്യമാണ്. കേരളത്തിൽ കാര്യമായ താമര വിരിയുന്നില്ല, ഒന്നോ രണ്ടോ ഇടത്ത് വിരിയുന്നു എന്നതല്ലാതെ
3: ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല.
4: അത് ഉറപ്പിച്ച് പറയാനൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ മറ്റ് ശോഭാ സുരേന്ദ്രനും ഒക്കെ ലീഡ് ചെയ്യുന്നത്. ആ ലീഡ് നിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിയാം.
5: ഇപ്പം ഏകദേശം പകുതി

0: പകുതി ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടാകാം, ഏതാണ്ട് രാവിലെ 8:30 തുടങ്ങിയ കൗണ്ടിങ് ആണ്. അപ്പോൾ പകുതിക്ക് ശേഷം വരുന്ന ഒരു ട്രെൻഡാണ് ഈ യു ഡി എഫിന് 97, എൽ ഡി എഫിന് 41, എൻ ഡി എക്ക് 2 എന്നുള്ളത്. അപ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നേമം എണ്ണുമ്പോൾ അല്ലെങ്കിൽ പാലക്കാട് എണ്ണുമ്പോൾ മറ്റ് ഏതെങ്കിലും പ്രത്യേക പോക്കറ്റുകളിലെ ബൂത്തുകളിലേക്ക് എണ്ണം ചെല്ലുമ്പോഴാണ് മാറ്റം വ്യത്യാസം വരാൻ സാധ്യതയുള്ളു. അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, നേമത്ത് പലതവണ സംഭവിച്ചിട്ടുണ്ട്. കാരണം ചില മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് ആ കോസ്റ്റൽ ഏരിയയിലേക്കുള്ള മണ്ഡലങ്ങൾ എണ്ണുമ്പോൾ ആ റിസൾട്ട് അടിസ്ഥാനപരമായി മാറി മറിഞ്ഞ ചരിത്രം ഉള്ള ഒരു സ്ഥലമാണ് ഈ നേമം. അതുകൊണ്ട് നേമം എപ്പോഴും ഒരു തവണ ഒഴികെ പലപ്പോഴും NDA കൊതിപ്പിച്ച് കൊതിപ്പിച്ച് കൊതിപ്പിച്ച്
1: ശശി തരൂര് പലപ്പോഴും കയറി വന്നിട്ടുള്ളൊരു
2: ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി നിലവിലുള്ള സർക്കാരിനെതിരായ അതിശക്തമായ ജനവികാരമുണ്ട് എന്നും ഏതാണ്ട് 95-100 ഇടയ്ക്ക് സീറ്റിൽ UDF ജയിക്കും എന്നുമാണ് കാണുന്നത്. അത് മാത്രമല്ല, സിപിഎമ്മിന്റെ അതിശക്തമായ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് കിട്ടുമ്പോൾ അദ്ദേഹം ജയിക്കുമായിരിക്കും, പിണറായി വിജയൻ 5-6 കഴിയുമ്പോഴും പിന്നിലാണ്. അതൊക്കെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ലീഡാണ് UDFന് കാണുന്നത്. മാത്രമല്ല, ഇത് ഞാൻ കണക്കാക്കുന്നത് ഭരണവിരുദ്ധ വികാരം. ഒരുപാട് മന്ത്രിമാർ വലിയ വോട്ടിന് പിന്നിലാണ് എന്ന് പറയുന്നു. UDFന് അഭിമാനിക്കാവുന്ന ശക്തമായ ഒരു തിരിച്ചുവരവാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ മറ്റു കാര്യകാരണങ്ങൾ നമുക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്കാണ് CPM പോയിട്ടുള്ളത്.
3: ഞാൻ പറഞ്ഞു വന്ന നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം, BJP കാര്യത്തിൽ അണികൾ വലിയ കാര്യമായി വർദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നോക്കിയാലും സംസ്ഥാന നിയമസഭയിലേക്ക് ജയിച്ചില്ലെങ്കിലും വോട്ടുവിഹിതം വർദ്ധിക്കുന്നുണ്ട് BJP. അപ്പോൾ BJP അഖിലേന്ത്യാ തലത്തിലുള്ള വളർച്ചയ്ക്ക് സമാന്തരമായി കേരളത്തിലും BJP വളരുന്നുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൻ്റെ എന്തോ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അങ്ങനെ അവരെ ഏകോപിപ്പിക്കുന്നതിലുള്ള തടസ്സമോ അങ്ങനെ എന്തോ ഒന്നാണ് BJP എല്ലാ സമയത്തും പിന്നാക്കം വലിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രാദേശികമായി BJP അംഗബലം കൂടുന്നതായിട്ട് നമുക്ക് എല്ലാ സമയത്തും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
0: കേരളത്തിൽ ഈ RSS വലിയ ഒരു അടിത്തറയുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെയൊക്കെ BJP ഈ വളർച്ച പോരാ. പക്ഷേ എന്താ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും വളരെ രണ്ട് പ്രബല ശക്തികളായി നിൽക്കുകയും അവർ അരയും തലയും മുറുക്കി ഇവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP ഇതിനപ്പുറം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ പല വോട്ടർമാരോടും ചോദിച്ചപ്പോൾ, പല വോട്ടർമാരോടും പല കോൺഫറൻസിലെ വോട്ടർമാരോടും ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തോക്കാൻ പോകുന്ന ഒരു കാൻഡിഡേറ്റിന് എന്തിന് വോട്ട് ചെയ്യണം, അങ്ങനെ ഒരു രീതിയുണ്ട്, അങ്ങനെ ഒരു മനഃശാസ്ത്രമുണ്ട്. അപ്പോൾ അവിടെ രാഷ്ട്രീയമല്ല പ്രധാനം. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ X എന്ന് പറയുന്ന ആൾ തോക്കുമെങ്കിൽ ഞാൻ എന്തിന് ഈ തോക്കാൻ പോകുന്ന ആളിന് വോട്ട് ചെയ്യണം? ഇതാണ് നമ്മുടെ ശരാശരി വോട്ടർമാരുടെ ഒരു മനഃശാസ്ത്രം. അപ്പോൾ അത് ഒരു പ്രധാന ഘടകം കൂടിയാണ്.
4: ബാൻഡ് വാഗൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട് വോട്ടിങ്ങിൽ, അതായത് ജയിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ് ഏതാണോ ആ കാൻഡിഡേറ്റിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു മാനസിക അവസ്ഥ. അതേസമയം അതുപോലെ തന്നെ അണ്ടർഡോഗ് ഇഫക്റ്റ് ഉണ്ട്. അണ്ടർഡോഗ് ഇഫക്റ്റ്, ഇയാൾ തോക്കും എന്തായാലും, എന്നാലും അയാളോടുള്ള സിമ്പതി കാരണം അയാൾക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൂടുതലും ബാൻഡ് വാഗൻ ഇഫക്റ്റാണ് ഉള്ളത്. ചില ഇപ്പോൾ ഒരു സ്വീപ്പ് പിന്നെ UDFനുണ്ടായിരിക്കുന്നു, അത് 3 ജില്ലകളിൽ പരിപൂർണമായിട്ട് എല്ലാ സീറ്റും അല്ലെങ്കിൽ ലീഡ് നേടിയിരിക്കുന്ന UDF എന്നുവെച്ചാൽ അവിടെ എല്ലാം ഒരു ബാൻഡ് വാഗൻ ഇഫക്റ്റ് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പിന്നെ ഭൂരിപക്ഷം എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിലയുറപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്ന് തോന്നുന്നു.
5: തീർച്ചയായിട്ടും അതൊരു പിന്നെ റെലവൻറ്റ് ഫാക്ടറാണ്. അതോടൊപ്പം ഈ BJP ബംഗാളിൽ ലഭിക്കുന്ന മേൽക്കൈ എന്തുകൊണ്ട് കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അതൊരു പിന്നെ മതപരമായ കമ്മ്യൂണിറ്റി വൈസ് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ലഭിക്കൂ. കേരളത്തിൽ കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 28% ഈഴവ സമുദായമാണ്. ആ ഈഴവ സമുദായത്തിൻ്റെ പരമ്പരാഗതമായ വോട്ട് UDFലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ചെറിയ ശതമാനം BJP വരുന്നു. അതൊരു ജൈവികമായ വളർച്ച തന്നെയാണ്. നായർ സമുദായത്തിൻ്റെ ഭൂരിപക്ഷമില്ല എങ്കിലും 38% അങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. 38% BJPയിലേക്ക് വരുന്നു. UDFലേക്ക് വരുന്നത് ഏതാണ്ട് 30-32% മാത്രമാണ്. LDFലേക്ക് വളരെ അതിനേക്കാളും കുറച്ചാണ്, 28% രണ്ടാമത്തെ കമ്മ്യൂണിറ്റി. അപ്പോൾ ഹിന്ദു വിഭാഗങ്ങളുടെ, ഹിന്ദു പാർട്ടിയായി പൊതുവെ അറിയപ്പെട്ടിരുന്ന CPM ആണ് കേരളത്തിലെ ഹൈന്ദവരുടെ നായർ ഇഴവൊക്കെ വോട്ടുകൾ നേടിയിരുന്നത്. പക്ഷേ ഇവിടെ BJPക്ക് വളരണമെങ്കിൽ അതിന് പുറമെ, ഹൈന്ദവ വോട്ടിന് പുറമെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി നേടേണ്ടതുണ്ട്. 27-28% കേരള ജനത മുസ്ലിം വിഭാഗമാണ്, പ്രത്യേകിച്ച് മലബാറിൽ ചില ജില്ലകളിൽ, മലപ്പുറത്തൊക്കെ ഭൂരിപക്ഷവുമാണ്. അവിടെയൊക്കെ കടന്നു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളുടെ 4% പിന്തുണ മാത്രമേ എക്സിറ്റ് പോൾ അനുസരിച്ച് ബി ജെ പിക്ക് ലഭിക്കുന്നുള്ളൂ. അത് വളരെ ചെറിയൊരു ശതമാനമാണ്. അത് യു ഡി എഫിൻ്റെ വിജയത്തിൽ മുസ്ലിം ഒരു ഒരു ജനസാമാന്യത്തിൻ്റെ പിന്തുണ വളരെ നിർണായകവുമാണ്. പിന്നെ പ്രതീക്ഷയുണ്ടായിരുന്നത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിലേക്ക് കടന്നു കയറുക, അങ്ങനെയാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടായത്. ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ടപോലെ ഫലപ്രദമായിരുന്നു എങ്കിൽ മധ്യ കേരളത്തിൽ ഉൾപ്പെടെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പി കഴിയുമായിരുന്നു. പക്ഷേ അതിന് സാധ്യത ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഒരു കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പോസിഷൻ ബംഗാളിനേക്കാൾ വ്യത്യസ്തമാണ്. ബംഗാൾ 27% മുസ്ലിങ്ങൾക്ക് ബദലായി 70% ഹിന്ദു പോപ്പുലേഷൻ്റെ വലിയൊരു കൺസോളിഡേഷൻ ബി ജെ പിക്ക് അനുകൂലമായി വരുമ്പോൾ കേരളത്തിൽ അതിനുള്ള സാധ്യത ഇല്ലാതെ പോകുന്നത് അതുകൊണ്ടാണ്.
1: അത് മാത്രമാണ്. നമ്മളിപ്പോൾ കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി താൻസൻ ചേരുന്നു. ഹലോ താൻസൻ, വലിയ മുന്നേറ്റമാണ് കോട്ടയത്ത് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏകദേശം 8 മണ്ഡലങ്ങളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നുണ്ട്. എന്താണ് പൊതുവെയുള്ള?
6: തീർച്ചയായും തീർച്ചയായും. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞപ്പോൾ 3 മണ്ഡലങ്ങൾ എൽ ഡി എഫിന് ഒരു നേരിയ വോട്ടിന്റെ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അതും പറഞ്ഞു വൈക്കം ഒഴികെ ബാക്കി എല്ലാ 1000 വ്യത്യാസം വന്നു എല്ലാ സ്ഥാനാർത്ഥികൾക്കും. അത്രയ്ക്കും ലീഡാണ്. അതിനെടുത്തു പറയേണ്ടത് 2 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ടും വലിയ മത്സരം കാഴ്ചവെച്ചു എന്ന് പറഞ്ഞ 800 മണ്ഡലവും ചാനൽ മത്സരിച്ച പുള്ളി മണ്ഡലവും. പുൽപ്പള്ളിയില് അതിന്റെ ഭൂരിപക്ഷം ഏകദേശം 26,000. അത് സ്വാഭാവികമായി പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. മറ്റൊന്ന് മന്ത്രിയുടെ ഒരു മണ്ഡലമാണ്, വി എൻ മണ്ഡലമാണ് ഏറ്റുമാനൂർ. വളരെ കടുത്ത മത്സരമാണ് മുന്നണികളുടെ നടക്കുന്നത് എന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അതൊന്നുമല്ല സത്യം എന്നിട്ട് ഒരു റിസർവ് വരുന്നത്.
1: 14,000
6: നാട്ടക സുരേഷിന്റെ കൂടി ആ രീതിയിൽ വലിയ ലീഡെടുക്കും. കൂടുതൽ പുതുപ്പിനെ ഉമ്മൻ രണ്ടാമത്തേക്ക് വരുന്നത് നാട്ടക സുരേഷും അതിനു പുറകെ സീതാദർശനുമാണ്.
1: പാലയിലെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? എൻഡിഎക്ക് വലിയ
6: വളരെ ത്രികോണ മത്സരമാണ്, വളരെ കടുത്ത മത്സരമാണ് എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ആദ്യമേ വന്നിരുന്നു. പക്ഷെ ഇവിടെ മാണി സി കാപ്പൻ വളരെ വലിയ ലീഡ് നേടിക്കഴിഞ്ഞു. ജോർജ് രണ്ടാം സ്ഥാനത്തേക്ക് മാണി സി കാപ്പൻ കേരള കോൺഗ്രസ് അല്ല സോറി ഉസ് കെ മാണി കേരള കോൺഗ്രസിന്റെ 3rd പോയി എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ഒരു വിവരം.
1: പൂഞ്ഞാറിലെ സ്ഥിതിഗതികളോട്
6: പൂഞ്ഞാറും നമ്മൾ ആദ്യത്തെ ഒരു ട്രെൻഡില് ഒരു നേരിയ ഭൂരിപക്ഷം പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിക്കുണ്ടായിരുന്നു. പക്ഷെ പൂഞ്ഞാഞ്ചനപ്പള്ളിയും ചങ്ങനാശ്ശേരിയുമായിരുന്നു അങ്ങനെ നിന്നിരുന്നത്. പക്ഷെ പൂഞ്ഞാറും ഇപ്പോൾ വളരെ പുറകോട്ടു പോയി. അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി
4: കാഞ്ഞിരപ്പള്ളിയിലും
6: കാഞ്ഞിരപ്പള്ളിയിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്.
5: ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? കാരണം കോട്ടയമാണ് പ്രത്യേകിച്ച് കേരള കോൺഗ്രസുകൾ തമ്മിൽ മാറ്റുരയ്ക്കുന്ന, ജോസഫ് ഗ്രൂപ്പാണോ മാണി ഗ്രൂപ്പാണോ യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന് മാറ്റുരയ്ക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് കെ എം മാണി നയിച്ചിരുന്ന പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജോസ് കെ മാണി നയിക്കുന്ന വിഭാഗത്തിന്റെ, ഇടതുപക്ഷത്തെ ആ ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ ഇപ്പം നിലവിൽ ഒരു മണ്ഡലത്തിൽ പോലും മാണി ഗ്രൂപ്പ് മുന്നിട്ട് നിൽക്കുന്നില്ല. 12 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. ഒരു മണ്ഡലത്തിൽ പോലും നിലവിൽ മുന്നിട്ട് നിൽക്കുന്നില്ല എന്ന സൂചന, അതെങ്ങനെയാണ് വിശകലനം ചെയ്യുക?
6: കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വളരെ സ്വാധീനമുള്ള ഒരു, പക്ഷേ അവര് ഈ എൽ ഡി എഫിൽ ശേഷം, ആദ്യത്തെ ഇലക്ഷന് ശേഷം രണ്ടാമത്തെ തുടങ്ങിയ അതിൽ ഉള്ള ആളുകളുടെ പുറകോട്ട് പോക്കുകളുണ്ടായിരുന്നു. അതായത് ഈ മുന്നണിയിൽ തുടരണ്ട എന്നുള്ളത് പൊതുവെ വാർത്ത ആയ ഒരു കാര്യമാണ്. ആ സ്ഥിതിക്ക് തന്നെ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണതയാണ് കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പൊതുവെ കാണാനുള്ളത്. അത് ഈ ഇലക്ഷൻ അതിവലിച്ചു എന്നുള്ളതാണ്. യു ഡി എഫിലേക്ക് പോകും എന്നുള്ള വാർത്തകൾ വന്നപ്പോ പോലും ആൾക്കാര് യു ഡി എഫിൽ പെട്ടിട്ടുള്ള ഈ കേരള കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, കേരളത്തായിരുന്നവര് അഫിലേക്ക് പോകും എന്ന പ്രാദേശികമായ രീതിയിലെ വർത്തമാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് അവരുടെ നേതൃത്വം അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് യു ഡി എഫിൽ തുടർന്നത് ഒരു തിരിച്ചടിയായി എന്ന് തന്നെ ഇപ്പോൾ കേൾക്കുന്നത്.
0: അല്ല, അവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ, യു ഡി എഫിന്റെ കൂടെ പോകണമോ വേണ്ടയോ എന്നൊരു തർക്കം കൂടി ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു.
6: എൽ ഡി പി തുടരാൻ ശക്തമായിട്ട് പ്രാധാന്യം ഉണ്ടായത്.
1: നന്ദി ജാൻസൺ, കുറച്ച് നെറ്റ്വർക്കുമായി.

0: ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. നമ്മളോടൊപ്പം തുടരുക താൻസൻ. നമ്മളിപ്പോൾ വീണ്ടും LDF 42 എത്തുന്നു, UDF 96 എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഒപ്പം നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ MN കാരശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നു.
1: ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് നേരത്തെ വിചാരിക്കുകയും പറയുകയും ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെ പോലെ അനവധി ആളുകൾ അത് പറഞ്ഞിരുന്നു. അതിപ്പോ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു ട്രെൻഡ് കണ്ടിട്ട് അത് സത്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗത്ത് നിന്നല്ല സംസാരിക്കുന്നത്, ജനങ്ങളാണ് മേലെ. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന മന്ത്രി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും MLA ആണെങ്കിലും ഒക്കെ അതിനവര് മറുപടി പറയേണ്ടി വരും. അവരെ നിലയ്ക്ക് നിർത്താൻ സത്യത്തിൽ അധികാരമുള്ളത് കൊടുത്ത ജനങ്ങൾക്കാണ് എന്ന് ആ ജനാധിപത്യത്തിന്റെ ശരിയായ തിരിച്ച് ഉയർത്തിപ്പിടിച്ച ഒന്നാണിത്. ഈ ഫലത്തെപ്പറ്റി എനിക്ക് വാസ്തവമായും വലിയ അഭിമാനം തോന്നുന്നുണ്ട്.
0: വളരെ നന്ദി. നമ്മൾ വീണ്ടും നമ്മൾ വെസ്റ്റ് ബംഗാളിലേക്ക് ഒന്ന് പോകണമെങ്കിൽ അവിടെ ഭവാനിപൂറിനകത്ത് സുവേന്ദി അധികാരി മമതാ ബാനർജി നേർക്കുനേർ മത്സരിക്കുന്നത്. അവിടെ 662 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ സുവേന്ദു അധികാരിക്കുള്ളത്. ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടമാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി നമുക്ക് പറയാവുന്ന രണ്ടുപേർ, അപ്പം അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നു. ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് തിരുവള്ളിക്കേനിയിൽ പിറകിലാണ്. വിജയ് തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരമ്പൂരും രണ്ട് മണ്ഡലങ്ങൾ അദ്ദേഹം മത്സരിച്ച് രണ്ട് മണ്ഡലങ്ങൾ അദ്ദേഹം ലീഡ് ചെയ്യുന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അപ്പം കേരളത്തിൽ കെ സുരേന്ദ്രൻ പിന്നിലാണ്. സന്ദീപ് വാര്യർ UDFലേക്ക് ചേക്കേറിയ മുൻ BJP അംഗം അദ്ദേഹം പിന്നിലാണ്. പിണറായി വിജയന്റെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹം പിന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച KK ശൈലജ, അവിടെ സണ്ണി ജോസഫ് 3000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. TP രാമകൃഷ്ണൻ പുറകിലാണ്. 6000 വോട്ടുകൾക്ക് PA മുഹമ്മദ് റിയാസ്. അങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു നിലവിലുള്ള ഒരു പിക്ചർ. ചാണ്ടിയുമ്മന്റെ ഭൂരിപക്ഷം 30,000 കടന്നിരിക്കുകയാണ്.
2: അല്ല, ഈ UDF കാൻഡിഡേറ്റുകളുടെ ഭൂരിപക്ഷം ലീഡിന്റെ നില നോക്കിയാൽ വളരെ മെച്ചപ്പെട്ട ലീഡ് നിലയാണ്. പല മണ്ഡലങ്ങളിലും മറ്റു പല മണ്ഡലങ്ങളിലും വളരെ ചുരുങ്ങിയ വോട്ടുകളുടെ ലീഡാണ് ഓരോ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കും കാണുന്നത്. അപ്പോൾ അതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറിമറിയലുകൾ ഉണ്ടാവാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അവിടെ ചിലപ്പോൾ അവസാന നിമിഷം ചെറിയ വോട്ടുകൾക്കെങ്കിലും വിജയിച്ചേക്കാൻ സാധ്യതയുണ്ട്. 6ാം റൗണ്ടിലും അദ്ദേഹം പിന്നിലാണ്. പക്ഷേ പാർട്ടി വിട്ടവരൊക്കെ ഏകദേശം മുന്നിലെത്തുന്നു, ആ തരത്തിൽ മുമ്പോട്ട് പോകുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നതിനകത്തൊരു പുനർവിചിന്തനം ആവശ്യമായി വരും എന്ന് വേണം വിചാരിക്കാൻ.
3: തിരുത്തൽ സംഭവിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. CPMന്റെ തട്ടകമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ വേറിട്ട സ്വരങ്ങൾ വരുന്നു. അപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ അല്ലെങ്കിൽ ഗോവിന്ദൻ ഉയർത്തിയ ആ ഒരു ചിന്താധാര അത് ഏറ്റെടുക്കാൻ ശരാശരി കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെ തയ്യാറാവുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ അവിടെ ഇപ്പോൾ കേവലം 600 വോട്ടുകൾക്ക് മാത്രമാണ് പിന്നിൽ നിൽക്കുന്നത്. അതൊരു പക്ഷേ മാറിയേക്കാം. പക്ഷേ നോക്കൂ, ശൈലജ ടീച്ചർ 66,000 വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ UDF മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു സൂചന എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെ അവിടെ ഉൾപ്പെടെ ചെറിയ രീതിയിൽ മാറി ചിന്തിക്കാൻ ജനങ്ങൾ തയ്യാറായി എന്നതാണ്.
4: വടക്കൻ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോൺസ്റ്റിറ്റ്യൂവലികളും UDF മുന്നിട്ട് നിൽക്കുന്നതാണ്. ഇടതുപക്ഷത്തിന് വളരെ ചെറിയ ചില മണ്ഡലങ്ങളിൽ മാത്രമേ മുന്നേറാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം UDF 96-97 നിൽക്കുന്നു. LDF 41-42 നിൽക്കുന്നു. NDA പഴയതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് 2 മാത്രം ലീഡ് ചെയ്യുന്ന
3: കൃത്യമായ തരംഗം എന്ന് നമുക്ക് വിലയിരുത്താമോ?
4: ഏകദേശം തരംഗമായാണ് എന്ന് തന്നെ തുടക്കം മുതലേ ഉള്ള ആ ട്രെൻഡ് അങ്ങനെ തന്നെയാണല്ലോ. ഒരു തരംഗത്തിന്റെ ട്രെൻഡാണ് തുടക്കം മുതൽ.
3: തരംഗത്തിനുള്ളിലും ഒറ്റപ്പെട്ട തുരുത്തുകളായി നിൽക്കുകയാണ് തിരുവനന്തപുരം ജില്ല, അതുപോലെ തൃശൂർ ജില്ല, പാലക്കാടിന്റെ ചില ഭാഗങ്ങൾ. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട തിരുത്തുകളല്ലാതെ പാൻ കേരള അടിസ്ഥാനത്തിൽ UDFന് വ്യക്തമായ ആധിപത്യം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സൂചന.
4: അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഭൂരിപക്ഷം ലഭിക്കുന്ന അല്ലെങ്കിൽ ലീഡ് നിലനിർത്തുന്ന കാൻഡിഡേറ്റ്സിന്റെ ലീഡ് നില എന്ന് പറയുന്നത്. ഇപ്പൊ UDFന്റെ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ്സ് നിലനിർത്തുന്ന ലീഡ് പലപ്പോഴും വളരെ നല്ല കംഫർട്ടബിൾ ലീഡാണ്. മറിച്ച് ഈ LDFന്റെ കാൻഡിഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ഇത്രമാത്രം സുരക്ഷിതമായ ലീഡല്ല. അതുകൊണ്ട് തന്നെ ആ LDFന്റെ
2: ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞാൽ KT ജലീലിന് ഇപ്പൊ 9,524 വോട്ടിന് പിന്നിലാണ് അദ്ദേഹം. KT ജലീൽ ഒരു വലിയ മുന്നണി പോരാളിയായി ഇടതു മുന്നണിയുടെയും പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് പോലെ വെല്ലുവിളിക്കുകയും മുൻപിട്ടിറങ്ങുകയും നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ജലീലിന്റെ വിജയമെന്ന് പറയുന്നത് വളരെ ചരിത്ര വിജയമായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചിട്ടാണ് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ജലീൽ അതൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പിന്നാക്കം പോക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
3: അത് ജയന്റ് കില്ലറായി കടന്നു വരികയാണ്. അധ്യാപകൻ കൂടിയായിരുന്ന ജലീൽ ഇവിടെ വരുന്നു. ഈ മുസ്ലിം ലീഗിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കണം. ആദ്യം സ്വതന്ത്രനായി CPM സ്വതന്ത്രനായി മത്സരിച്ചൊരു ആ സ്വതന്ത്ര പരീക്ഷണങ്ങൾ വിജയിച്ചു. അപ്പോൾ മുസ്ലിം ലീഗിന്റെ നേർവാഴ്ച ഒരിക്കൽ കുഞ്ഞാലിക്കുട്ടി പോലും പരാജയപ്പെട്ടൊരു ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ അവിടെ നിന്നും മാറി ഇപ്പോൾ 16 സീറ്റ്, കേരളത്തിൽ ഏറ്റവും അധികം നിയമസഭാ സീറ്റുകളുള്ള ജില്ല മലപ്പുറമാണ്. അവിടെ 16 സീറ്റും അതുപോലെ എറണാകുളം ജില്ലയിൽ 14 സീറ്റും UDF എന്ന് പറയുമ്പോൾ അവിടെ UDF മേൽക്കൈ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ ഏതാണ്ട് സമ്പൂർണ്ണമായ ആധിപത്യം UDF നേടുകയും LDFന്റെ കൊട്ടക്കൊത്തളത്തിലേക്ക് കടന്നു കയറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
4: ഈ പൊതുവേ ട്രെൻഡ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ നിയമസഭയിലും പുറത്തും വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി പ്രശ്നങ്ങൾ ഉന്നയിച്ച സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു. മാത്യു കുഴൽനാട് ഒരു ഉദാഹരണമാണ്, വിഷ്ണുനാഥ് ഉദാഹരണമാണ്, ഇവരൊക്കെ KT ജലീൽ ഉദാഹരണമാണ്. ഇവരൊക്കെ ഇത്തരത്തിൽ പിന്നെ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് മുന്നോട്ട് വന്ന ആളുകളാണ്. ഇപ്പൊ അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ഈ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം ഉന്നയിച്ചത്രയും അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ LDFനെതിരെ ഉന്നയിച്ച പ്രശ്നങ്ങൾ മറ്റൊരു തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതിന്റെ പേരിൽ
2: കോൺഗ്രസ് നേതാക്കന്മാര് മാധ്യമങ്ങളെ കാണുന്ന തരത്തിലേക്ക് അവരുടെ ഒരു ആത്മവിശ്വാസം വളർന്നു എന്ന് വേണം വിചാരിക്കാൻ.
0: ഇന്ദിരാഭവന് മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞു.
4: അതുലിനെ ഒന്ന് കിട്ടുമ്പോ നോക്കൂ,
0: നമുക്ക് അതിലേക്ക് വരാം.
2: ഇല്ല, അതുലിനെ ഇപ്പോ അവിടെ ലഭ്യമല്ല എന്നാണ് അറിയുന്നത്.
0: ഇത്തരത്തിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്നതാണ്, പലപ്പോഴും ഒരു കംഫർട്ട് സോൺ കടന്നിരിക്കുകയാണ് UDFന്റെ പല സ്ഥാനാർത്ഥികളും. പലരുടെയും ഭൂരിപക്ഷം 10,000-ന് 20,000-ന് ചിലതെങ്കിലും 30,000 കടന്ന് പോയിട്ടുമുണ്ടെന്നുള്ളതാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല ഗണേഷ് കുമാറിനെതിരെ 3,000-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. വളരെ എന്താണ് പൊതുവേ വളരെ സ്വീകാര്യനായൊരു മന്ത്രി എന്നുള്ളതല്ല, അത്തരത്തിലുള്ള ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഗണേഷ് കുമാർ. കുടുംബപരമായ പശ്ചാത്തലമൊക്കെ ഉള്ള അവിടെ ജ്യോതികുമാർ ചാമക്കാല മുന്നിലാണെന്നുള്ള
4: എന്ന് തന്നെയല്ല, പത്തനാപുരത്തുകാരുടെ ഇടയിൽ ഈ ഗണേഷ് കുമാറിനുള്ള സ്വീകാര്യത വളരെ കൂടുതലാണ്. അവരൊരു കുടുംബാംഗത്തെ പോലെയാണ്. അവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം, രാഷ്ട്രീയത്തിന്റെ പേരിലല്ല പിന്നെ
5: ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്. കേരളത്തിൽ ഇപ്പോ എന്താണ് ധാർമ്മികത നിലനിർത്തുന്ന എത്ര MLA എന്നുള്ളത്. അപ്പോ ധാർമ്മിക നിലവാരം
2: അല്ല, ധാർമ്മികത പുനർനിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതാണോ ധാർമ്മികത, അതാണോ ധാർമ്മികത എന്ന് പറയാൻ വയ്യാത്ത
4: അല്ല, ധാർമ്മികത ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെ കുറിച്ചുള്ള ചർച്ചയൊക്കെ വളരെ പണ്ടേ
0: അവസാനിച്ചതാണ്. വിഷയങ്ങളൊന്നും തന്നെ ഈ റിസൾട്ടുകളിൽ
4: പലപ്പോഴും ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്.
3: സമാനമായ ആരോപണങ്ങൾ ശ്രീ ഗണേഷ് കുമാർ നേരത്തെയും നേരിട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടുണ്ട്.
0: വ്യക്തിയാരോപണങ്ങൾ വലിയ തോതിൽ തമിഴ്നാട് TV വിജയ്ക്കെതിരെ ഉണ്ടായ ഒരു സമയമാണ്. അതായത് നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു ഇമേജ് തകർക്കുന്നതായ സമയത്ത് പോലും ആൾക്കാർ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
2: അതുപോലെ ഷിബു ബേബി ജോൺ, ഒരു ഘടകകക്ഷി UDFന്റെ ഒരു ഘടകകക്ഷി, ഷിബു ബേബി ജോണിന്റെ ഒരു തിരിച്ചുവരവാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 11,000 വോട്ടിന്റെ കൊല്ലം എടുത്തു നോക്കിയാൽ നമുക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 11,000 വോട്ടിന്റെ ലീഡുണ്ട് എന്ന് തോന്നുന്നു കൊല്ലത്തെ ഷിബു ബേബി
0: ജോണിന്റെ
2: 11,286 വോട്ടിന്റെ ലീഡ് അദ്ദേഹം
0: നിലനിന്നു. സുജിത് വിജയമ്പിള്ളക്ക് എതിരെയാണ്.
2: അതെ അതെ അതെ, രണ്ട് തവണ MLA ആയിരുന്നു
3: തോന്നുന്നു. RSP അടുത്തറ തിരിച്ചുപിടിക്കുന്നു എന്ന് കാണാം. കാരണം കോവൂർ കുഞ്ഞുമോനെതിരെ അവിടെ ഉല്ലാസ് കോവൂർ നല്ല വ്യക്തമായ ലീഡ് നേടിക്കഴിഞ്ഞു കുന്നത്തൂർ മണ്ഡലത്തിൽ. അപ്പൊ ആ രണ്ട് MLA ഉറപ്പായും
0: ഏതാണ്ട് 14,000 അടുപ്പിച്ച് വോട്ട് ഉല്ലാസ് കോവൂർ.
2: കുഞ്ഞുമോൻ എത്രയോ വർഷമായിട്ട് അവിടെ MLA
4: ആണ്. ഈ കുന്നത്താടും ഈ കൊല്ലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും കേരള ദ മെൽറ്റിംഗ് പോട്ട് എന്ന് പണ്ട് നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് വിശേഷിപ്പിച്ചതുപോലെ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൊല്ലം. പലപ്പോഴും ഈ ചെറിയ പാർട്ടികൾ ദേശീയ തലത്തിൽ വലിയ പാർട്ടിയാണ്, പക്ഷെ കേരളത്തിലോ എങ്ങും വിജയിക്കാൻ കഴിയാത്ത പാർട്ടികൾ
2: മാത്രമല്ല, വലിയ വികാരമായിരുന്നു RSP. അതുപോലെ ബേബി ജോൺ ഉണ്ടായിരിക്കുമ്പോൾ, TK ദിവാകരൻ ഉണ്ടായിരിക്കുമ്പോഴൊക്കെ കൊല്ലത്തിന്റെ വലിയ വികാരമായിരുന്നു.
4: പക്ഷെ ഈ വികാരം മാത്രമേ ഉള്ളൂ, വോട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം.
2: ധാരാളം പേര് ജയിച്ചിരുന്നു അവരുടെ.
4: അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതാണ് പണ്ട് ഈ ഈർക്കിൽ പാർട്ടികൾ കേരളത്തിൽ പിന്നെ അധികാരത്തിൽ വരുന്നതിന്റെ അല്ലെങ്കിൽ സ്ഥാനങ്ങളിൽ എത്തുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇതൊക്കെ. വളരെ ചെറിയ പാർട്ടികൾ, ഈ പാർട്ടികൾ ആരും ജയിക്കുന്ന അവരുടെ വോട്ട് കൊണ്ടല്ല.
2: RSP ഒരു ഈർക്കിൽ പാർട്ടി എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ല.
0: ചിലയിടങ്ങളിൽ ശക്തമായ അടിത്തറ ഈ പല
4: ഞാൻ സൂചിപ്പിച്ചത് പല തെരഞ്ഞെടുപ്പുകളിലും വളരെ വോട്ട് ബേസ് കുറഞ്ഞിട്ടുള്ള പാർട്ടികൾ UDFന്റെ LDFന്റെ പിന്തുണയോടുകൂടി ജയിച്ചിട്ട്
0: ഈ ജയിച്ചു വരുന്ന
4: ഈ ജയിച്ചു വരുന്നവർ ഈ ജയിച്ചു വരുന്നവർക്ക് എല്ലാം സ്ഥാനമാനങ്ങൾ ആവശ്യമാണ്.
3: വലിയ ഒരു പ്രതിസന്ധിയാണ്. എത്ര ഗ്രൂപ്പുകളുണ്ട്? എത്ര ഗ്രൂപ്പ്? ചെറിയൊരു പാർട്ടിയാണ്, പല ഗ്രൂപ്പുകളായി മാറി. ഇത് ഇപ്പൊ തന്നെ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ആർ എസ് പി ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന്,

0: കേരളത്തിൽ 10-ലധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. CPM CPI എന്ന മുഖ്യ പാർട്ടികൾ രണ്ടും ഇടതുപക്ഷത്താണ്. പക്ഷേ CMP ഉണ്ട്, RMP ഉണ്ട്, RSP ഉണ്ട്, RSP രണ്ട് വിഭാഗങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ പന്ഥാവിൽ
1: നമുക്ക് തലസ്ഥാനത്തേക്ക് തന്നെ പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ആര്യ നമ്മളോടൊപ്പം ചേരുന്നു, ആകാശവാണി പ്രതിനിധി. ആര്യ, നമ്മുടെ ട്രെൻഡിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഇഫക്റ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്ത്. പാർട്ടികളുടെ എല്ലാം സ്ഥിരാകേന്ദ്രങ്ങളുണ്ട്, പലയിടങ്ങളിലും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. പൊതുവെ ട്രെൻഡുകൾ വലതുപക്ഷത്തിന് UDFന് അനുകൂലമാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശേഷങ്ങൾ?
2: സംസ്ഥാനത്ത് 100-ന് സീറ്റുകൾ നേടി UDF ലീഡ് ചെയ്യുമ്പോഴും പക്ഷേ തലസ്ഥാനത്ത് അതിന് മറിച്ചൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ കാര്യമെടുത്താൽ 14 മണ്ഡലങ്ങളിൽ നിലവിൽ 8 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നത് LDF ആണ്. UDF 5 മണ്ഡലങ്ങളിലും NDA 1 മണ്ഡലത്തിലുമാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, UDF അവരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണ 14 മണ്ഡലങ്ങളിൽ ആകെ കോവളം മണ്ഡലം മാത്രമാണ് UDFനൊപ്പം നിന്നത്. M. Vincent മാത്രമാണ് കഴിഞ്ഞ തവണ UDFന്റെ MLA ആയി തിരുവനന്തപുരത്ത് നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും നിയമസഭയിലെത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ UDFനെ സംബന്ധിച്ച് 4 സീറ്റുകൾ അധികം നേടി മെച്ചപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അവരവരുടെ ലീഡ് ഉയർത്തുകയാണ്. നമുക്ക് അന്തിമഫലം വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായൊരു റിസൾട്ട് അറിയാൻ കഴിയൂ. LDF മുന്നിട്ട് നിൽക്കുന്ന തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീട്, നെടുമങ്ങാട്, കഴക്കൂട്ടം, അരുവിക്കര, പാറശാല, നെയ്യാറ്റിൻകര എന്നിവിടങ്ങളിലാണ്. അതേസമയം UDF ആകട്ടെ വാമനപുരം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കോവളം എന്നീ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ത്രികോണ മത്സരം, വാശിയേറിയ ത്രികോണ മത്സരം നടന്ന നേമത്ത് NDA 2026 നിയമസഭയിൽ വീണ്ടും 2016 അവർ ഒ രാജഗോപാലിലൂടെ നിയമസഭയിൽ ഒരു താമര വിരിഞ്ഞതാണ്. പക്ഷേ 2021 വി ശിവൻകുട്ടി ആ താമരയെ പറിച്ചെറിഞ്ഞുകൊണ്ട് വീണ്ടും നിയമം കൈയടക്കി. അതേസമയം 2026 ആകുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിലൂടെ ശിവൻ LDF സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിയെ വീണ്ടും പരാജയപ്പെടുത്തിക്കൊണ്ട് NDA സ്ഥാനാർത്ഥി നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളം
1: ഏകദേശം 4000-ത്തിനടുപ്പിച്ച് വോട്ടാണ് നിയമത്തെ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നത്.
2: അതെ, 4324 ഞാൻ അവസാനം നോക്കുമ്പോൾ കണക്കുകൾ കണ്ടത്. അത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഡ്. വി ശിവൻകുട്ടിയുടെ 2ാം സ്ഥാനത്താണ്. അതേസമയം കോൺഗ്രസ് നേതാവ് KS ശബരിനാഥൻ 3ാം സ്ഥാനത്താണ്. പിന്നെ ശ്രദ്ധേയമായ വട്ടിയൂർക്കാവ് മണ്ഡലം എടുത്താൽ K. Muralidharan UDF കോൺഗ്രസ് നേതാവ് K. Muralidharan മുന്നിട്ട് നിൽക്കുന്നു. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് 1000 വോട്ടുകൾ മാത്രമാണ് ലീഡ് നേടാനായിട്ടുള്ളത് ഇതുവരെ. VK Prashant ആണ് 2ാം സ്ഥാനത്ത്. ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് NDA സ്ഥാനാർത്ഥി R. Srilekha 3ാം സ്ഥാനത്താണ്. പക്ഷേ പിന്നാലെ തന്നെയുണ്ട്. അങ്ങനെ വളരെ വോട്ടിന്റെ ഒരുപാട് വോട്ടുകളുടെ ഒരു വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഒരു അട്ടിമറി പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒന്നും പറയാൻ സാധിക്കില്ല. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്ത് CT John CMP നേതാവ് UDF സ്ഥാനാർത്ഥി CT John മുന്നിട്ട് നിൽക്കുന്നു. സുധീർ കരമന 2ാം സ്ഥാനത്താണ്. കഴക്കൂട്ടം മണ്ഡലത്തിലും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട് LDF സ്ഥാനാർത്ഥി, നിലവിലെ MLA. പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ടുകളും 1000 മാത്രമാണ്. V. Muralidharan BJP അവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കഴക്കൂട്ടത്ത് BJP സ്ഥാനാർത്ഥി V. Muralidharan ആണ് 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്.
1: നെയ്യാറ്റിൻകര പാറശാല മണ്ഡലങ്ങളുടെ വിശേഷങ്ങൾ കൂടി.
2: പാറശാലയിലേക്ക് വന്നാൽ CK ഹരീന്ദ്രൻ CPM നേതാവ്, അദ്ദേഹം അതെ സിറ്റിംഗ് MLA 2800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി അരുവിക്കരയിലേക്ക് വന്നാൽ 2ാം സ്ഥാനത്താണ്. നേരത്തെ ലീഡ് ചെയ്തിരുന്ന VS ശിവകുമാർ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് G. Stephen CPM നേതാവ് അരുവിക്കരയിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. കാട്ടാക്കടയിലേക്ക് വന്നാൽ MR Baiju കോൺഗ്രസ് നേതാവ് MR Baiju മുന്നിട്ട് നിൽക്കുന്നു. കോവളം നിലവിലെ MLA തന്നെയാണ് M. Vincent തന്നെ മുന്നിട്ട് നിൽക്കുന്നു. വർക്കല അഡ്വക്കേറ്റ് V. Joy LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. ആറ്റിങ്ങലിലേക്ക് വന്നാൽ CPM നേതാവ് OS Ambika മുന്നോട്ട് നിൽക്കുന്നുണ്ട്. 4000 വോട്ടുകൾക്ക് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. വാമനപുരത്ത് അതേസമയം കോൺഗ്രസ് ആണ് മുന്നോട്ട് നിൽക്കുന്നത്. 1000 വോട്ടുകൾക്ക് മുഹമ്മദ് സുധീർ ഷാ മുന്നോട്ട് നിൽക്കുന്നു. നെടുമങ്ങാട് നിലവിലെ മന്ത്രി കൂടിയായ GR അനിലാണ് 2000 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നത്. നെയ്യാറ്റിക്കരയിലെ കാര്യമെടുത്താൽ K. Hansalan LDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നുണ്ട്.
1: വളരെ നന്ദി ആര്യ, നമ്മളോടൊപ്പം തുടരുക.
3: ഇപ്പോഴത്തെ ഒരു പുതിയ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞത് പിണറായി വിജയൻ 1536 വോട്ടുകൾക്ക് മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ UDF 96 ലീഡ് ചെയ്യുന്നു, LDF 42 ലീഡ് ചെയ്യുന്നു, NDA 2 ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നേരത്തെ ആര്യ സൂചിപ്പിച്ച ഒരു കാര്യം ഡോക്ടർ മോഹൻ വർഗീസിനോടാണ് ചോദിക്കാനുള്ളത്. ഈ NDAയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലും അല്ലെ NDAയുടെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച്, കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉള്ളതുകൊണ്ടാണോ ഈ ബി ജെ പിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവർക്കെന്തെങ്കിലും പ്രതിസന്ധിയുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും നിയമത്തെ ഞാൻ മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തു. അതിൽ ബി ജെ പിയിൽ തന്നെ ഉള്ള മറ്റ് നേതാക്കന്മാർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബി ജെ പി നേതൃത്വത്തിന് എന്ത് ഇത്തരത്തിലുള്ള ഒരു ഒരു ഒരു ഒരു സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടോ?
0: പക്ഷേ പൂർവ്വം പുറമേ കാര്യമായ പൊട്ടിത്തെറികൾ ഒന്നും തന്നെ ബി ജെ പി സംവിധാനത്തിൽ കേരളത്തിൽ പ്രകടമല്ല. സാമാന്യം നല്ല രീതിയിൽ തന്നെ പരീക്ഷണങ്ങൾ നടത്തി തന്നെയാണ് ബി ജെ പി കേരളത്തിൽ മുന്നോട്ട് പോയത്. അത് കെ സുരേന്ദ്രൻ, താരതമ്യേന ചെറുപ്പമായ കെ സുരേന്ദ്രന് നേതൃത്വം കൊടുത്തപ്പോൾ വലിയ പ്രതീക്ഷകളാണ്. ശബരിമല പ്രക്ഷോഭ സമയത്തൊക്കെ വലിയ തോതിൽ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോയത് കെ സുരേന്ദ്രൻ്റെ ഒരു നേതൃത്വമാണ്. അദ്ദേഹത്തിന് അതിനുള്ള പ്രതിഫലം എന്ന രീതിയിൽ സംസ്ഥാന അധ്യക്ഷ പദവി കൊടുത്തു. പക്ഷേ കാര്യമായി മുന്നോട്ട് പോയില്ല. ഇപ്പോൾ പുതിയ പരീക്ഷണം എന്ന നിലയിൽ ഈ കേരളം തട്ടകമായിട്ടില്ലാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു ശശി തരൂരിനെതിരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചത്. വലിയൊരു ചലനമാണ് സൃഷ്ടിച്ചത്. ആ ഒരു ഗുഡ്വിൽ ഫാക്ടർ, ജയിക്കാൻ സാധിച്ചില്ല എങ്കിലും ജയത്തോളം പോകുന്ന ഒരു പരാജയം, പക്ഷേ അദ്ദേഹത്തെ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമായി അതായത് മുഖ്യമന്ത്രി ഫേസായിട്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഭരണത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയായി തന്നെ പ്രൊജക്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അത് ഇ ശ്രീധരനെ പ്രൊജക്ട് ചെയ്തു എന്നതുപോലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയില്ലല്ലോ, പക്ഷേ പ്രതീകാത്മകമായിട്ടെങ്കിലും അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നു. അതുമാത്രമല്ല വികസനത്തിന് രാഷ്ട്രീയം ചർച്ച ചെയ്തു, മാറാത്തത് മാറും എന്ന ഒരു പ്രതീക്ഷ കേരള ജനതയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പ്രചരണ രംഗത്തെ വലിയ ധാരാളിത്തമുണ്ടായിരുന്നു, പണക്കൊഴുപ്പുണ്ടായിരുന്നു, ആവേശമുണ്ടായിരുന്നു, ജെൻസിയുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്ന പ്രതീതിയാണ് ഉണ്ടായത്. പക്ഷെ നേതൃത്വത്തിൻ്റെ ഒരു പരാജയം മാത്രമല്ല, ബി ജെ പിക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഒരു ഡബിൾ ഡിജിറ്റെങ്കിലും ലഭിക്കുമെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന
4: ഒരു കാരണം കൂടെ ഉണ്ട്. അവരെപ്പോഴും വിശ്വാസമാണ് അവരുടെ മെയിൻ അജണ്ടയായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. വികസനം അവരുടെ അജണ്ടയാവുന്നില്ല. കേരളത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ അവരുടെ അജണ്ട ആകുന്നില്ല. അവരേറ്റവും പ്രധാനമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് വിശ്വാസമാണ്.
0: പക്ഷേ അവിടെ ഒരു അവിടെ ഒരു ചെറിയ ടാക്ടിക്കൽ ബ്ലണ്ടർ കാട്ടിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ശബരിമല വിവാദം ആദ്യഘട്ടത്തിൽ ഈ സ്ത്രീ പ്രവേശന വിഷയം ഏറ്റവും അധികം ആളിക്കത്തിച്ചത് ഈ ശബരിമല ആചാര സംരക്ഷണ യാത്രയുമൊക്കെ ആയിട്ട് ആളിക്കത്തിച്ച ബി ജെ പി ആണ്. പക്ഷേ പിന്നീട് ശബരിമല സ്വർണ്ണ പാളി വിവാദം വന്നപ്പോൾ ബി ജെ പി അതങ്ങ് വിട്ടുകളഞ്ഞു. അത് പിന്നാക്കം.
3: പക്ഷേ ഞാൻ ചോദിക്കുന്ന, കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, വളരെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത്, ശബരിമല പോലെ ഒരു പ്രശ്നമാണോ യഥാർത്ഥത്തിൽ വികസനത്തോടും അല്ലെങ്കിൽ പുരോഗതിയുടെയൊക്കെ അടിസ്ഥാനപരമായ
5: കേരളത്തിലെ എല്ലാ മുന്നണികളും ഇപ്പൊ വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ മത്സരിക്കുകയായിരുന്നു. അതിലെ ഇടതു മുന്നണിക്ക് വ്യത്യാസമില്ല, യു ഡി എഫിന് വ്യത്യാസമില്ല, ബി ജെ പി, എല്ലാവരും ഞങ്ങൾ വിശ്വാസിക്കൊപ്പം എന്ന് പറയാനാണ് ശ്രമിച്ചത്.
3: പുരോഗമന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു.
5: മാറി നിന്നില്ല എന്ന് മാത്രമല്ല, വിശ്വാസികൾക്കൊപ്പം എന്ന് പറയാൻ മത്സരിച്ചു. വിശ്വാസികൾക്കൊപ്പമാണെന്ന് തെളിയിക്കാൻ പണ്ട് പറഞ്ഞതിനെയൊക്കെ പാടെ വിഴുങ്ങിയിട്ട് സംസാരിക്കേണ്ടി വന്നു.
0: അപ്പോൾ ആശയപരമല്ല ചിന്തകൾ, ആമാശയപരം തന്നെയാണ് വോട്ട് തന്നെയാണ് അത് നേടാൻ
1: ഹൃദയം. വിശ്വാസ സംരക്ഷണം പ്രകടന പത്രികയിൽ ഒരു എൻട്രി ആയിട്ട് കൊണ്ടുവന്നുള്ളൂ, മറ്റുള്ളവരത് കൊണ്ടുവന്നിട്ടില്ല എന്നൊരു വ്യത്യാസമാണ്.
0: ബി ജെ പി ഒരു കാരണത്തിൽ അഭിനന്ദിച്ചേ പറ്റൂ, കാരണം ഒരു വികസന അജണ്ട കൊണ്ടുവന്നു, അത് തീർച്ചയാണ്. പക്ഷേ നിരാശപ്പെടുത്തിയ ഒരു ഘടകമെന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് ലഭിച്ചു. തിരുവനന്തപുരത്തെ ജനങ്ങളെങ്കിലും വലിയ പ്രതീക്ഷയിലായിരുന്നു മോദിജി കേരളത്തിലെത്തും വലിയ പാക്കേജുമായി, സാന്റാക്ലോസ് ഒക്കെ ക്രിസ്മസിന് വരുമ്പോൾ വലിയ സമ്മാനപ്പൊതിയുമായി വരുന്നത് പോലെ വൻപൻ സമ്മാനപ്പൊതി കൊണ്ടുവരും എന്ന പ്രതീക്ഷ സ്ഥാനത്തായി. പിന്നീട് എറണാകുളത്ത് വരുമ്പോഴെങ്കിലും ഒരു പാക്കേജ് പ്രഖ്യാപിക്കും കേരളത്തിന്.
4: വിവരം നോക്കൊന്ന് പറയാം. യു ഡി എഫ് 96, എൽ ഡി എഫ് 42, എൻ ഡി എ
1: രണ്ടിടങ്ങളിൽ ലീഡ് ചെയ്യും. നമ്മൾ പൊതുവെ ട്രെൻഡ് പരിശോധിച്ചാൽ തൃശ്ശൂർ, തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ജില്ലകൾ എൽ ഡി എഫിലേക്കൊന്ന് ചാഞ്ഞേക്കുകയും മറ്റെല്ലാ ജില്ലകളും അടപടലം യു ഡി എഫിനൊപ്പം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ജില്ല തിരിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. വിമതരായിട്ടുള്ള സ്ഥാനം, പ്രത്യേകിച്ച് ജി സുധാകരനൊക്കെ 6,000+ വോട്ടുകൾക്ക് അമ്പലപ്പുഴ മുന്നിലാണ്. പാർട്ടിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് മറന്നേക്ക് പുറത്തു വരുന്നത് പല കോട്ടകളിലും വിള്ളലുണ്ടാക്കി എന്ന് വേണം.
4: മൂന്ന് പ്രമുഖ നേതാക്കൾ മുന്നിൽ നിൽക്കുന്നത്, അത് ഒരു കാര്യം. പാർട്ടിക്കുള്ളിലുള്ള അന്തഃഛിദ്രം ഏതായാലും അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് വേറൊരു കാര്യം പറയാനുള്ളത്, പിന്നെ പൊതുവെ ജനങ്ങൾക്ക് മാറ്റം വേണ്ടേ? 10 വർഷമായിട്ട് നമ്മൾ ഒരു ഭരണത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒരു മാറ്റം വേണ്ടേ?
0: അല്ല, മാറാത്തത് മാറുമ്പോൾ എങ്ങോട്ടാണ് മാറുന്നത്? അവിടെയാണ്. അപ്പൊ അവിടെ ഈ വ്യത്യസ്തതയുടെ രാഷ്ട്രീയം പറയാൻ കഴിയുന്നുണ്ടോ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക്? പ്രതിപക്ഷത്തിരിക്കുന്ന കക്ഷികൾക്ക് ഉൾപ്പെടെ, യു ഡി എഫിനുൾപ്പെടെ, ഈ സാമുദായിക സമവാക്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ട്, ശരിയാണ്, ന്യൂനപക്ഷ പ്രീണനം കുറെയൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡീൽ വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു, അതൊക്കെ ശരിയാണ്.

0: വോട്ട് നേടാൻ പര്യാപ്തമാണ്, പോളറൈസേഷന് പര്യാപ്തമാണ്, ന്യൂനപക്ഷ ഏകീകരണത്തിന് പര്യാപ്തമാണ്, അങ്ങനെ ജയിച്ചു വരാൻ സാധിക്കും. ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ വികസനത്തിൻ്റെ ഒരു രാഷ്ട്രീയം അതെത്രത്തോളം ഫലപ്രദമായി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പ്രചരണത്തിന് സാധിച്ചു, അതൊരു ചോദ്യചിഹ്നമായി ഇപ്പോഴും നിൽക്കുന്നു.
1: അല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല പലപ്പോഴും.
2: ഇപ്പോൾ ലീഡ് നില വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. UDF 96 അല്ലെങ്കിൽ 97, LDF 43 42, NDA വീണ്ടും 1
1: ചുരുങ്ങുന്നു.
2: അപ്പോൾ NDA നേരത്തെ നമ്മൾ തുടക്കത്തിൽ പോസ്റ്റൽ വോട്ട് എണ്ണിയ സമയത്ത് 4-5 എന്നൊക്കെ ലെവലിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് ഇപ്പം അത് 1 എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു.
3: നമ്മളോടൊപ്പം മലപ്പുറത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി മുനീർ അമയൂർ ചേരുന്നു. ഹലോ മുനീർ, നമസ്കാരം. മലപ്പുറത്ത് നിന്നുള്ള ആദ്യ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മലപ്പുറത്തെ 16 മണ്ഡലങ്ങളും UDFന് അനുകൂലമായിട്ടാണ് നീങ്ങുന്നത് എന്നാണ്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ?
4: 16 മണ്ഡലങ്ങളും അനുകൂലമായി നീങ്ങുന്നു എന്ന വലിയ ഒരു മാറ്റമാണ് ഇവിടെ മലപ്പുറത്ത് കാണുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മത്സരം പ്രതീക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ പോലും, ഈ ഇടതിന് സ്വാധീനമുണ്ടായിരുന്ന മേഖലകളിൽ പോലും UDF തരംഗം ആഞ്ഞു വീശുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. ഉദാഹരണത്തിന്, തവനൂരിൽ വളരെ നല്ല മികച്ച വിജയം ഒരു പക്ഷേ LDF പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. 2006 മുതൽ KT ജലീൽ 20 തുടർച്ചയായി MLA ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് പിന്നിലായ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ പൊന്നാനിയിലും അടിമതറിയിരിക്കുകയാണ് CPMന്. 20 തുടർച്ചയായിട്ട് അവിടെ ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. നിലവിലുള്ള കാഴ്ച ശ്രദ്ധിക്കേണ്ടതാണ്. 2025 PV അൻവർ രാജിച്ചതിനെ തുടർന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാൻ ഷൗക്കത്ത് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പോൾ വീണ്ടും ആര്യാൻ ഷൗക്കത്ത് ISCയുടെ കാണിക്കുകയാണ് ഇപ്പോൾ. കാരണം ISCക്ക് വളരെ ശക്തി ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്നു ഇതപ്പോൾ. എന്നാൽ പിന്നീട് ആ ഒരു ശക്തി PV അൻവറിലൂടെ ഇടതുപക്ഷം തിരിച്ചെടുത്തു. എന്നാൽ ഇപ്പോൾ PV അൻവർ പാർട്ടി വിട്ടു. എന്നാൽ നിലമ്പൂരിൽ ഇപ്പോൾ വളരെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് കാണാനാകുന്നത്. അതുപോലെ മലപ്പുറത്ത് മൊത്തത്തിൽ മുസ്ലിം ലീഗിന്റെ വലിയ ഒരു ആധിപത്യം, വലിയ ഒരു മുന്നേറ്റം കാണാനാകുന്നുണ്ട്. മലപ്പുറം ഒരു ഹരിത പതാക പുതുക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ എങ്ങും ആഘോഷ പ്രകടനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേരിടുന്ന MLAമാരിൽ ഒരാളായി മലപ്പുറം സ്ഥാനാർത്ഥി, മലപ്പുറത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്ന PK കുഞ്ഞാലിക്കുട്ടി ആകുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ മന്ത്രിമാർ ഒരുപാട് പേർ പിന്നിലായി പോയ തരംഗം, അതേ തരംഗം മലപ്പുറത്തും കാണുന്നുണ്ട്. തിരൂരിൽ മന്ത്രി V അബ്രഹ്മാൻ പിന്നിലാണ്. 16-21 വിജയിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതാ പിന്നിലാണ്. അതുപോലെ താനൂർ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലമായിരുന്നു. കാരണം V അബ്രഹ്മാന്റെ പിന്മാറ്റത്തോടു കൂടിയാണ് അത് ഏറെ ശ്രദ്ധേയമായത് എന്നതാണ് വസ്തുത. അങ്ങനെ എല്ലായിടത്തും എല്ലാ നിലക്കും UDFന്റെ ഒരു തരംഗം തന്നെയാണ് ഇവിടെ ആഞ്ഞു വീശുന്നത് എന്ന് പറയാതെ വയ്യ. പെരിന്തൽമണ്ണയിലാണെങ്കിൽ നജീബ് കാന്തപുരം കഴിഞ്ഞ തവണ ചെറിയ വളരെ നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചിരുന്നതെങ്കിൽ ഇത്തവണ മികച്ച ലീഡോടെ മുന്നോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇനി PMA സമീർ മത്സരിച്ച തിരൂരങ്ങാടിയിലാണെങ്കിൽ അവിടെ അത് ശ്രദ്ധയിൽ വന്നത് പാർട്ടിക്ക് അകത്തുണ്ടായ ചില പ്രശ്നങ്ങളിലൂടെയായിരുന്നു. അവിടെയും PMA സമീർ വളരെ നന്നായി 15,397 വോട്ടിന് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. അതുപോലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ 25,013 വോട്ടുകൾക്ക് മുന്നിലാണ്. വളരെ മൃഗീയമായ ഒരു ഭൂരിപക്ഷം തന്നെയുണ്ട് എന്ന് പറയാതെ വയ്യ. അതോടൊപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ പെരിന്തൽമണ്ണയിൽ ഇത്തവണ കഴിഞ്ഞ തവണ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് രജീവ് കാന്തപുരം വിജയിച്ചതെങ്കിൽ ഇപ്പോൾ വോട്ടെണ്ണലിൽ 21-8 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ 15,663 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. 48,626 വോട്ടുകളാണ് രജീവ് കാന്തപുരം നേടിയിരിക്കുന്നത്. അതുപോലെ വണ്ടൂരിലാണെങ്കിൽ AP അനിൽകുമാർ ശ്രദ്ധേയമായ വിജയവുമായി മുന്നിലുണ്ട്. 15,351 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി 44,283 വോട്ടുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന നിലമ്പൂർ, അവിടെയും കാഴ്ച വളരെ ശ്രദ്ധേയമാണ്. PV അൻവർ പാർട്ടി മാറിയതിനു ശേഷം ശ്രദ്ധാകേന്ദ്രമായ ഈ മണ്ഡലം ഇപ്പോൾ 29,413 വോട്ടുകൾക്കാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 59,960 വോട്ടുകൾ. ആര്യാടൻ മുഹമ്മദ് ഒരുപാട് കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. അങ്ങനെ IMCയുടെ വളരെ ശക്തമായ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന ആ പ്രദേശം പിന്നീട് ചുവപ്പ് പുതുക്കുന്ന ഒരു കാഴ്ചക്ക് കേരളം സാക്ഷിയായി. ഇപ്പോൾ ആ ചുവപ്പ് മാറി വീണ്ടും ത്രിവർണത്തിലേക്ക് മാറുകയാണ് നിലമ്പൂർ എന്ന ഒരു വിശേഷമുണ്ട് ഇവിടെ. ഇനി PK ബഷീർ ഏറനാട്, ഏറനാടിന്റെ മണ്ണിലും കാണുന്നത് ഹരിത കോട്ട തന്നെയാണ്. 22,132 വോട്ടുകൾക്കാണ് ഇപ്പോൾ ഏത്

0: പത്താമത്തെ റൗണ്ടിൽ എത്തുമ്പോഴാണ് ഈ ഒരു മാർജിൻ ഉള്ളത്. 52,605 വോട്ടുകളാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇനി വളരെ യങ് ആയ സ്ഥാനാർത്ഥിയായ കൊണ്ടോട്ടിയിലെ പി പി അഷ്റഫ് അലി, IUML പ്രതിനിധീകരിക്കുന്ന, മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്ന പി പി അഷ്റഫ് അലി ഇപ്പോൾ 14,982 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. അങ്ങനെ യുവാക്കൾക്കും കൂടി ഇപ്പോൾ കൂടുതൽ ഇടം കിട്ടുന്നു എന്ന് ശ്രദ്ധിക്കാം. മഞ്ചേരിയിലാണെങ്കിൽ, ആകാശവാണി നിലയം സ്ഥിതി ചെയ്യുന്ന മഞ്ചേരിയിലാണെങ്കിൽ അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ളയാണ് ലീഡ് ചെയ്യുന്നത്. 17,203 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി 38,027 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിലാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു തരംഗം തന്നെ ഉണ്ട് എന്ന് പറയാതെ വയ്യ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ബി അബ്ദുറഹ്മാൻ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വോട്ടുകൾക്ക് പിന്നിലാണ്. ബി അബ്ദുറഹ്മാൻ മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ മണ്ഡലം മാറിയ ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു. 8,478 വോട്ടുകൾക്ക് പിന്നിലാണ്. മണ്ഡലം മാറിയതും തുണച്ചില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായി. ആ രണ്ട് മണ്ഡലങ്ങളിലും, മാറിയ മണ്ഡലത്തിലും ഇപ്പോൾ പുതിയ മണ്ഡലത്തിലും LDFന് തോൽവി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. റിസൾട്ടുകൾ പൂർണ്ണമായി ലഭ്യമായിട്ടില്ലെങ്കിലും ഫലസൂചനകൾ എല്ലാം പറയുന്നത് മലപ്പുറം മിക്കവാറും
1: UDFനൊപ്പമാണെന്നാണ്. വളരെ നന്ദി, നമ്മളോടൊപ്പം തുടരുക. മോഹൻ സാർ, ഇപ്പം ലീഗ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ സ്വീകരിച്ചൊരു നിലപാട്, അധികമായി സീറ്റ് ആവശ്യപ്പെടുന്നില്ല, ഒപ്പം ലീഗിന്റെ മന്ത്രിസ്ഥാനം എന്നുള്ളത് രാഷ്ട്രീയ ആയുധമായി പ്രതിയോഗികൾ ഉപയോഗിക്കുന്നു, ഏറ്റവും മെച്ചുവേർഡായ ഒരു നിലപാട് ഈ മുന്നണിക്കകത്ത് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചു, അതിന്റെ ഒരു പ്രതിഫലനം എത്രത്തോളം ഈ റിസൾട്ടിൽ നമുക്ക് കാണാൻ പറ്റും?
2: അതുതന്നെയാണ് ശരിയായ കാര്യം. ലീഗിന്റെ ഭാഗത്ത് നിന്ന് അനാവശ്യമായ പ്രസ്താവനകളോ വാക്കുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ആകെ ഉണ്ടായത് ജൂനിയർ പാർട്ണർ ആയതെങ്കിൽ മുനവർ അലി ഷിഹാബ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് അർഹതപ്പെട്ടതാണ് എന്ന ഒരു വാചകം വന്നു. അതല്ലാതെ പി കെ
1: കുഞ്ഞാലിക്കുട്ടി
2: സതീശനുകൂലമായ രീതിയിൽ മുസ്ലിം ജനസാമാന്യം ചിന്തിക്കുന്നു, മുസ്ലിം ലീഗ് ചിന്തിക്കുന്നു എന്ന ഒരു നിഗമനത്തിലെത്താനുള്ള കാരണം ഈ ഇവിടെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയോടും അതുപോലെ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളോടും ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ഇത് വായിച്ചെടുക്കുന്നത്. ജനകീയ അംഗീകാരം 21-22% പിന്തുണ കോൺഗ്രസ് നേതാവായ വി ഡി സതീശൻ ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ജനഹിതം മാനിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ആ പ്രസ്താവനയെ വി ഡി സതീശൻ അനുകൂലമായ പ്രസ്താവനയായി വ്യാഖ്യാനിച്ചതുകൊണ്ടുണ്ടായ ഒരു ആശയക്കെട്ടാണ്. സത്യത്തിൽ UDF സംവിധാനത്തിൽ ആരാവണം മുഖ്യമന്ത്രിയെന്ന് തീരുമാനിക്കുന്നത് ഈ അച്ചുതണ്ട് ശക്തിയായ കോൺഗ്രസ് തന്നെയാണ്. അത് ഹൈക്കമാൻഡ് ആയിരിക്കും ഒരുപക്ഷെ തീരുമാനിക്കുന്നത്. അവിടെ നിയമസഭാ സാമാജികരുടെ തലയെണ്ണുന്നതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗിനോടുകൂടി, പ്രധാനപ്പെട്ട ഘടകക്ഷിയായ മുസ്ലിം ലീഗിനോടുകൂടി അഭിപ്രായം ചോദിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇതൊരു മുന്നണി സംവിധാനമാണ്.
3: മുസ്ലിം ലീഗ് ഒരു വലിയ വിലവേശൽ ശക്തിയായി UDFൽ നിലനിന്നിരുന്നു. നമുക്ക് ഓർമ്മയുണ്ട് ഈ അഞ്ചാം മന്ത്രിസ്ഥാനം, അതിനുവേണ്ടിയുണ്ടായ വാദപ്രതിവാദങ്ങൾ, അതിനുശേഷം കോൺഗ്രസ് അതിൽ നടത്തേണ്ടി വന്ന കോംപ്രമൈസ്, അതിനുശേഷം എന്താ പറയുക, ഈ UDFലുണ്ടായ ജനസാമാന്യത്തിനുണ്ടൊരു അവിശ്വാസം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ള ഒരു ഒരു
4: ലീഡ് നില മാറുകയാണ്. UDFന് 100 സീറ്റായിട്ടുണ്ട്. അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. NDA രണ്ട്, പക്ഷേ രണ്ടാമത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 8 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് മുരളീധരൻ നിൽക്കുന്നത്,
1: കഴക്കൂട്ടത്ത്
4: നിൽക്കുന്നത്.
1: നിലവിൽ രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ,
4: അതെ, ഈ രണ്ട് സ്ഥാനാർത്ഥികളാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് 45% വോട്ടാണ്, 39% ആണ് UDFന് കിട്ടിയിട്ടുള്ളത്. ഇപ്രാവശ്യം 50%, കാരണം ഈ ലീഡ് വിവരം നോക്കിക്കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള ലീഡാണ് പല സ്ഥലത്തും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 50% അടുക്കുകയോ അല്ലെങ്കിൽ 50% മുകളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
2: വോട്ട് ഷെയറിൻ്റെ കണക്കിൽ ഇപ്പോൾ അന്തിമ നിഗമനത്തിലെത്താൻ ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ സീറ്റുകൾ മാത്രമാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പിന്നെ ചിത്രത്തിൽ തെളിയുന്നത്. അതുകൊണ്ട് വോട്ട് ഷെയർ 50% കടന്നാൽ 100 എന്ന നമ്പറിനേക്കാൾ കൂടുതൽ UDFന് പോകാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ആ ഒരു സാധ്യത ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. ഒരു 45-47%ത്തിനടുത്തുള്ള അന്തിമമായ വോട്ട് ഷെയർ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. UDF LDF തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ പ്രാവശ്യം 5-6% ആയിരുന്നത്, ഇപ്പോൾ ഒരു പക്ഷേ 7% തന്നെ 7% വ്യത്യാസം വന്നേക്കാനും സാധ്യതയുണ്ട് ഈ ചിത്രത്തിൽ തെളിയുന്ന കണക്കനുസരിച്ച്.
3: അങ്ങനെയെങ്കിൽ 100-ൽ കൂടുതൽ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് അല്ലേ?
1: കെ സുരേന്ദ്രൻ വലിയ ഇതിലേക്ക് പുറകിലേക്ക് പോകുന്നു, 15,000-ലധികം വോട്ടുകൾക്ക് പിന്നിലേക്ക് പോകുന്നു. വിജയ് അതുപോലെ തമിഴ്നാട്ടിൽ പെരമ്പൂർ ലീഡ് ചെയ്യുന്നു, 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം അത്യാവശ്യം 5,000-ലധികം വോട്ട് ലീഡ് ചെയ്യുന്നു. ഒപ്പം കേരളത്തിൽ പിണറായി വിജയന്റെ ലീഡ് 1,500-ലധികമായി തുടരുകയാണ്. സണ്ണി ജോസഫ് പേരാവൂർ കെ കെ ശൈലജയ്ക്ക് മുന്നിലാണ്, 4,000-ലധികം വോട്ടുകളാണ്. ബേപ്പൂര് പി എ മുഹമ്മദ് റിയാസ് ഏതാണ്ട് 6,000-ന് അടുപ്പിച്ച് വോട്ടിലേക്ക്. മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം 21,000-ന് മുകളിലേക്ക് ഉയരുന്നു. ഒപ്പം കെ ടി ജലീലിന് പുറകിലാണ് തവനൂർ 10,000-ലധികം വോട്ടിന്. തൃത്താല, അതിശക്തമായ മത്സരം നടക്കുന്ന തൃത്താലയിൽ എം പി രാജേഷിനേക്കാൾ ഏതാണ്ട് 4,000-ന് അടുപ്പിച്ച് വോട്ട് നേടി വി ടി ബൽറാം ലീഡ് ചെയ്യുകയാണ്.
5: കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ 242 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ എപ്പോൾ വേണേലും മാറിമറിയാവുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു കൊട്ടാരക്കരയിലല്ലേ. അതുപോലെ ചെറിയ ഭൂരിപക്ഷത്തിൽ ചില സ്ഥലങ്ങൾ അങ്ങനെ നമുക്ക് പ്രവചിക്കാൻ വയ്യാത്ത വിധത്തിൽ നിൽക്കുന്നുണ്ട്.
3: അതാണ് ഈ യു ഡി എഫിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം എല്ലായിടത്തും ലീഡ്, എല്ലായിടത്തും മൃഗീയമായ ലീഡാണ്. പക്ഷേ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നിടത്തൊക്കെ വളരെ ചെറിയ ലീഡുകളാണ് കാണാൻ കഴിയുന്നത്.
2: അതുകൊണ്ട് തന്നെ 100-നേക്കാൾ കൂടുതൽ നമ്പറിലേക്ക് ഒരുപക്ഷെ ആത്യന്തികമായി യു ഡി എഫ് പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം ചെറിയ യു ഡി എഫിൻ്റെ ലീഡ് സമഗ്രമായ ലീഡാണ്, വൻപൻ ലീഡുകളാണ്. 10,000-ൽ പരം വോട്ടിനൊക്കെ പല മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ എൽ ഡി എഫിൻ്റെ വെയ്ഫർത്തിൻ മാർജിനാണ് പലയിടത്തും ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ചിത്രം ഏതാണ്ട് സമഗ്രമാണെന്ന് തോന്നാമെങ്കിലും മാറ്റം മറിച്ചിലുകൾ ചെറിയ തോതിൽ വരാം. അവിടെ ഈ ലീഡ് നില യു ഡി എഫിന് കൂടാൻ തന്നെയാണ് സാധ്യത.
1: ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് 2,000-1,800-ന് അടുപ്പിച്ച് പാലക്കാട് ലീഡ് ചെയ്യുന്നത്. അവിടെ രമേശ് വിശാരടി തൊട്ട് പിന്നിലുണ്ട്.
5: അതായിരിക്കും ഇപ്പോഴത്തെ ഈ രണ്ട് ബി ജെ പിയുടെ രണ്ട്.
3: കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ലീഡ് 159.
2: അല്ല, അങ്ങനെയെങ്കിൽ 3 വരേണ്ടതാണ്, എൻ ഡി എക്ക് 3 വരേണ്ടതാണ്. നേമം, കഴക്കൂട്ടം ആൻഡ് പാലക്കാട് 3 വരേണ്ടതാണ്. രണ്ടാണ് കാട്ടുന്നത്.
5: പാലക്കാട് നോക്കിയ
1: തൃശ്ശൂർ പത്മജ വേണുഗോപാൽ ഏതാണ്ട് 16,000-ധികം വോട്ടിന് പുറകിലേക്ക് പോകുന്നു.
5: അത് നല്ല ലീഡാണ് അവിടെ നേടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ
4: പ്രതീക്ഷമന്റെ ഭൂരിപക്ഷമാണ്, 40,000-ന്
1: റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്കാണ് ചാണ്ടി ഉമ്മൻ നീങ്ങുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. അമ്പലപ്പുഴ ജി സുധാകരൻ 6,000-ലധികം,
5: ജി സുധാകരൻ നേരത്തെ തന്നെ
1: രമേശ് ചെന്നിത്തല 19,000-ലധികം വോട്ട്.
5: എല്ലാ സമയത്തും ജി സുധാകരനാ ലീഡ് തുടക്കം മുതൽ നിലനിർത്തി പോരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പയ്യന്നൂരും ഇപ്പോൾ കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡിലേക്ക് നീങ്ങുകയാണെന്ന് തോന്നുന്നു കുഞ്ഞികൃഷ്ണൻ. അതുപോലെ പി കെ ശ്യാമളക്കെതിരെ ടി കെ ഗോവിന്ദനും മികച്ച ലീഡ് നേരത്തെ നിലനിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ സി പി എമ്മിന് വലിയ ഡാമേജ് ഉണ്ടാക്കി എന്ന് വേണം കരുതാൻ. അവരുടെ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അതിന് പുറത്തുള്ള മണ്ഡലങ്ങളിലും അവരുടെ മാറ്റം വലിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ.
2: പാൻ കേരള അടിസ്ഥാനത്തിൽ വൻപൻ ടെക്ടോണിക് പ്ലേറ്റ് മൂവ്മെൻ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇടതുപക്ഷത്ത് നിന്ന് ചില വേറിട്ട സ്വരങ്ങൾ ഉണ്ടായി എന്നായിരുന്നു ആദ്യ നിഗമനം. അത് ജി സുധാകരൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം, അത് ആലപ്പുഴയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവഗണിക്കപ്പെടുന്നതിൻ്റെ പ്രതിഷേധം ജി സുധാകരൻ കാട്ടി.
4: സൈലന്റ് ആങ്കർ.
2: അതുപോലെ ഐഷാപ്പൂറ്റി അവഗണിച്ച ഒരു സമീപനം, കൊട്ടാരക്കരയിൽ 3 പ്രാവശ്യം എം എൽ എ ആയിരുന്ന ഐഷാപ്പൂറ്റിയെ വല്ലാതെ അങ്ങ് അവഗണിച്ചു. പാർട്ടി വേദികളിലൊന്നും പങ്കെടുപ്പിക്കാതെ, ഒരു ക്ഷണം പോലും ഒരു ആശംസാ പ്രസംഗ റോള് പോലും കൊടുക്കാതെ, അപ്പോൾ അവിടെയൊക്കെ ഈഗോ ഹർട്ട് ചെയ്തു. അങ്ങനെ പുറത്തു പോയവരുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ പോക്കിനോട് വിയോജിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഗോവിന്ദൻ തളിപ്പറമ്പിൽ പുറത്തു പോയത്. സ്വജനപക്ഷപാതമാണ് ഗോവിന്ദൻ ആരോപിക്കുന്നത്. കുറേയൊക്കെ ശരിയുമാണ്, കാരണം ശ്യാമള സീനിയർ നേതാവാണ്. പക്ഷേ ശ്യാമളയേക്കാൾ കൂടുതൽ അർഹതയുള്ളവരുണ്ടാകും. എം വി ഗോവിന്ദന്റെ ഭാര്യയായതുകൊണ്ട് മാത്രമാണ് സ്ഥാനാർത്ഥിത്വം ലഭിച്ചത് എന്ന ആരോപണം. അതിനേക്കാൾ ഗുരുതരമാണ് പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണം. അതിനേക്കാൾ കാതലുള്ള ആരോപണമാണ് രക്തസാക്ഷികളുടെ ഫണ്ട്. രക്തസാക്ഷികൾക്ക് വേണ്ടി പാർട്ടി പിരിച്ച ഫണ്ട് ദുരുപയോഗപ്പെടുത്തി, അതിന്റെ കൃത്യമായ കണക്കുകൾ ഹാജരാക്കിയില്ല. അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മധുസൂദൻ എന്ന വ്യക്തിയെ തന്നെ വീണ്ടും എം എൽ എ സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിജക്ഷൻ, അത് ജനവും ഭാഗികമായി ഏറ്റെടുത്തു എന്ന് വേണം കരുതാൻ.
3: തിരുവനന്തപുരത്ത് ചില
6: നമുക്ക് വ്യക്തമായി കാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് രാഷ്ട്രീയ പണ്ഡിതന്മാർ വിശദമായ പഠനം കഴിഞ്ഞതിന് ശേഷം ഉത്തരം കണ്ടെത്തുമായിരിക്കാം. ഏത് ഉത്തരം കണ്ടെത്തിയാലും അത് ശരിയായ ഉത്തരം ആകണമെന്നില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ കാണുന്നത് വികസന പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പെൻഷനുകൾ, അങ്ങനെ പല കർഷകമായ കാര്യങ്ങളും ഈ രണ്ടാമത്തെ പിണറായി സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്മൾ ഈ വികസനം എന്ന് പറയുമ്പോൾ ഈ റോഡ് പണിയുന്നു, പാലം പണിയുന്നു, കെട്ടിടം കിട്ടുന്നു, അതാണോ വികസനം എന്ന ചോദ്യമുണ്ട്. ജനങ്ങൾക്ക് സന്തുഷ്ടിയോടെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാവണം. അതിൽ ചില പോരായ്മകൾ ഉണ്ട്. മുഖ്യമന്ത്രി തന്നെ, പിണറായി വിജയൻ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, അതൊക്കെ ഒരു സഭ്യതയിൽ അധിഷ്ഠിതമായി

0: ഈ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചേർന്ന കാര്യമല്ല. അതിലേക്ക് ഒരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു അവസരം കിട്ടുമ്പോൾ അവരത് പ്രകടിപ്പിക്കും. കുറെ കൂടി ഒരു സന്തുഷ്ടി നൽകുന്ന അന്തരീക്ഷവും അവസ്ഥയും അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ ചുമതലയാണ്. അതില്ലാതെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും അത് വോട്ടർമാരിൽ വലിയ ചലനം ഉണ്ടാക്കില്ല.
1: കഴക്കൂട്ടത്ത് വി മുരളീധരന്റെ ഭൂരിപക്ഷം 8 ചുരുങ്ങുന്നു.
2: അതുപോലെ നീ വി കെ പ്രശാന്ത് ഒരു 34 വോട്ടുകൾക്ക് ഇപ്പോ ലീഡ് ചെയ്യുന്നു. അതായത് ഇതുവരെ കെ മുരളീധരൻ നിരന്തരം ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് അവിടെ വട്ടിയൂർക്കാവ്. അവിടെ 34 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്ന ഒരു മാറ്റമാണ്. അപ്പോൾ തിരുവനന്തപുരം സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഈ ലീഡ് നിലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും.
1: അവസാന നിമിഷമാകുമ്പോഴത്തേക്ക്
2: അത് എനിക്ക് തോന്നുന്നു ഒരു പകുതി റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും. പകുതി റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത്. പക്ഷേ അത് വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു വലിയ ട്രെൻഡ് മാറ്റങ്ങൾ വരുന്നുമില്ല. വടക്കൻ കേരളത്തിൽ ഏതാണ്ട് സ്ഥിരമായ ഒരു ട്രെൻഡ് നിലനിൽക്കുകയും തെക്കോട്ട് വരുമ്പോൾ ഏതാണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് വരുമ്പോഴാണ് ഈ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് LDFന്റെ കാര്യത്തിലും അതുപോലെ തന്നെ NDAയുടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും.
1: മോഹൻ സർ, ഈ 11 മന്ത്രിമാരാണ് ഇപ്പോൾ LDFന്റെ സ്ട്രാറ്റജിയിൽ ഏറ്റവും അധികം വിശ്വാസം അർപ്പിച്ചത് നിലവിലുള്ള MLAമാരെ വീണ്ടും മത്സരിപ്പിക്കുക. ഈ 11 മന്ത്രിമാർ പിന്നിലാകുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരത്തോട് എത്രത്തോളം നമുക്ക്?
3: ഒരു മന്ത്രിസഭയോട് മൊത്തത്തിലുള്ള വിയോജിപ്പാണ്. ധർമ്മടത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ പിണറായി വിജയൻ പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായ സൂചനയാണ്. ജനം പ്രതികരിച്ചിരിക്കുന്നു. അതത് മണ്ഡലങ്ങൾ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, അതുപോലെ കണ്ണായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മണ്ഡലങ്ങളിൽ വി എൻ വാസവൻ പിന്നിൽ പോയി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഏറ്റുമാനൂർ വി എൻ വാസവൻ എന്ന യുഗപ്രഭാവിന് പിന്നിൽ പോകാനിടുക? ആറന്മുളയിൽ 2-time MLA and 1-time minister വീണാ ജോർജ് പിന്നിൽ എത്തിയിരിക്കുന്നു. കണ്ണൂർ ഒരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. ഘടകക്ഷിയുടെ നേതാവാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒരുപക്ഷെ പിന്നിൽ പോകാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഘടകക്ഷികളുടെ പല ആളുകളും, പിന്നെ ബാലകൃഷ്ണപിള്ളയുടെ മകൻ പോലും, ഗണേഷ് കുമാർ പോലും തൻ്റെ പോക്കറ്റ് ബെറോ എന്ന് പറയുന്ന പത്തനാപുരത്ത് പിന്നിൽ പോയി. ജ്യോതികുമാർ ചാമക്കാല അവിടെ തം പഠിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞ 5 പരാജയത്തിന് ശേഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ തമ്മിലായിരുന്നു മത്സരം. അതിനുള്ള ഒരു മാൻഡേറ്റ് തന്നെയാണ് കിട്ടിയത്. അപ്പം അവിടെ അങ്ങനെ നോക്കുമ്പോൾ മന്ത്രിമാരെ ഇത്രയും അധികം ഫീൽഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. MLAമാരെ ഫീൽഡ് ചെയ്തതിൽ കുറേയൊക്കെ തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ വളരെ ജനകീയരായ MLAമാരെ ഫീൽഡ് ചെയ്തതിൻ്റെ പ്രയോജനം
2: ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. തിരുവനന്തപുരത്ത് കരമന ജയൻ 55 വോട്ടുകൾക്ക് മുന്നിൽ
1: തിരുവനന്തപുരം സെൻട്രലിൽ
2: ഇതുവരെ സി പി ജോൺ ഏകദേശം ഒരു 3000 വോട്ടുകളുടെ കംഫർട്ടബിൾ പൊസിഷനിൽ നിന്നിട്ട് വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. 55 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ലീഡ് കരമന ജയൻ നിലനിർത്തിയിട്ടുണ്ട്.
4: അപ്പോൾ NDA 3
2: അതുകൊണ്ടാണ് NDA 3 എന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷേ NDAയുടെ ഈ നിയമം ഒഴികെ ബാക്കി 2 മണ്ഡലങ്ങളിലും വളരെ നേരിയ ലീഡ് മാത്രമേ ഉള്ളൂ.
3: തിരുവനന്തപുരത്ത് വ്യക്തമായ ഒരു സൂചന ലഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ 4 മണ്ഡലങ്ങളാണ്. തിരുവനന്തപുരം സെൻട്രൽ, അവിടെയാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥി വളരെ തുച്ഛമായ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന കരമന ജയൻ. അതുപോലെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തെ ഇതുവരെ ഫലം കൃത്യമായി സൂചിപ്പിക്കാനില്ല. കുറേയേറെ സമയം മുന്നിട്ട് നിന്നിരുന്നത് സുരേന്ദ്രനാണ്, കടകംപള്ളി സുരേന്ദ്രനാണ് ഇടതുപക്ഷത്തിൻ്റെ. പക്ഷേ ഒരു വേള BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ മുന്നിൽ നിന്നു. വട്ടിയൂർക്കാവ് ഇഞ്ചോടിഞ്ച് പോരാട്ടം ശ്രീ പ്രശാന്ത് LDF, അതുപോലെ കെ മുരളീധരൻ UDF അങ്ങനെ നടക്കുന്നു. കൃത്യമായ സൂചനയുള്ള നിയമത്ത് മാത്രമാണ് BJPക്ക് വ്യക്തമായ മേൽക്കൈയുള്ളത്. BJPക്ക് പിന്നെ നിയമമണ്ഡലത്തിൽ മാത്രമാണ്.
1: ഇത്തരത്തിൽ നമ്മൾ നിലവിലുള്ള സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോഴേക്കും തിരുവനന്തപുരത്ത് NDA മുന്നിലെത്തി എന്നുള്ളതാണ് പുതിയൊരു വാർത്ത. തമിഴ്നാട് അതുപോലെ തന്നെ TVക്ക് അതിൻ്റെ മുന്നേറ്റം തുടരുന്നു. 104 സീറ്റുകളിൽ അവർ മുന്നിലാണ്. ബംഗാളിൽ BJP അതിൻ്റെ മുന്നേറ്റം തുടരുന്നു. കൂടാതെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മറ്റ് ബംഗാളിൽ BJPയുടെ മുന്നേറ്റം 182 NDA എത്തുന്നു. തമിഴ്നാട് TVക്ക് 107 എന്നുള്ള കംഫർട്ട് സോൺ പിടിക്കുകയാണ്. ഒപ്പം പുതുച്ചേരിയിൽ NDA മുന്നിലാണ്. അസമിലും NDA ഭരണത്തുടർച്ച ഏതാണ്ട് ഉറപ്പാക്കിയിരിക്കുകയാണ്. നമുക്ക് നാട് ഭരിക്കുന്നതാരെന്ന് പറയുന്ന ഈ ഇലക്ഷൻ ട്രെൻഡിലേക്ക് അതിൻ്റെ പുതിയ വിശേഷങ്ങൾ നമ്മൾ പ്രാദേശിക വാർത്തയ്ക്ക് ശേഷം തുടർന്നായിരിക്കും.
5: നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി ഒരു മണിക്ക് തുടർന്ന് കേൾക്കാം.

0: മാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90-ലധികം സീറ്റുകളിൽ മുന്നേറ്റവുമായി UDF. 40 ഇടങ്ങളിൽ LDFനും നേമത്ത് NDAക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തികേന്ദ്രങ്ങളിൽ പിന്നിലായി LDF. എക്സിറ്റ് പോൾ ഫലസൂചനകൾക്കൊപ്പം UDFും NDAയും. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4-ാം ഊഴം എന്ന പ്രതീക്ഷയ്ക്കെടുത്തി BJPക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയിയുടെ TVK മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണത്തുടർച്ച ഉറപ്പാക്കി NDA. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞുജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ വ്യക്തമായ മുന്നേറ്റവുമായി UDF. സംസ്ഥാനത്ത് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് എന്നതിന്റെ ഫലസൂചനകളാണ് പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ 4 മണിക്കൂർ പിന്നിടുമ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ UDF 90-ലധികം സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 99 സീറ്റുമായി 2-ാം തവണയും അധികാരത്തിലെത്തിയ LDF നിലവിൽ 40 സീറ്റുകളിൽ മുന്നിലാണ്. നിയമസഭയിൽ ഇത്തവണ അക്കൌണ്ട് തുറക്കുമെന്ന ഉറപ്പുമായി എത്തിയ NDA നേമം പാലക്കാട് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഹാട്രിക് വിജയമെന്ന പ്രതീക്ഷയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDFൽ പ്രമുഖരിൽ പലർക്കും അപ്രതീക്ഷിത തിരിച്ചടി. കണ്ണൂർ ജില്ലയിൽ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലായിരുന്നുവെങ്കിലും ഇപ്പോൾ 1500 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും, നെടുമങ്ങാട് GR അനിലും, ചെങ്ങന്നൂരിൽ സജി ചെറിയാനും, ചേർത്തലയിൽ P പ്രസാദും, ഒല്ലൂരിൽ K രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കുമ്പോൾ തൃത്താലയിൽ MB രാജേഷും, പത്തനാപുരത്ത് ഗണേഷ് കുമാറും, കളമശ്ശേരിയിൽ P രാജീവും, ചടയമംഗലത്ത് ചിഞ്ചുറാണിയും, ഇരിഞ്ഞാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് V ശിവൻകുട്ടിയും, മാനന്തവാടിയിൽ OR കേളുവും, ഏലത്തൂരിൽ AK ശശീന്ദ്രനും പിന്നിലാണ്. എറണാകുളം പറവൂരിൽ പ്രതിപക്ഷ നേതാവും UDF സ്ഥാനാർത്ഥിയുമായ BD സതീശനും, ഹരിപ്പാട് മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലയും ലീഡ് ചെയ്യുകയാണ്. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്തും പാലക്കാട് ശോഭാഷ് സുരേന്ദ്രനും മുന്നിലാണ്. പേരാവൂരിൽ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജയും, KPCC പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. BJPയുടെ K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പിന്നിലാണ്. കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ചടയമംഗലത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പിന്നിൽ. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ മുന്നിൽ. UDFന്റെ P ഐഷ പോറ്റിയേക്കാൾ 89 വോട്ടുകൾക്കാണ് KN ബാലഗോപാൽ ലീഡ് ചെയ്യുന്നത്. ചവറയിൽ UDFന്റെ ഷിബു ബേബി ജോൺ മുന്നിൽ. കൊല്ലത്ത് UDFന്റെ ബിന്ദു കൃഷ്ണ മുന്നിൽ. കുണ്ടറയിൽ UDFന്റെ PC വിഷ്ണുനാഥ് മുന്നിൽ. ചടയമംഗലം, കരുനാഗപ്പള്ളി, കൊല്ലം എന്നിവിടങ്ങളിൽ UDFും ഇരവിപുരത്ത് RSPയുമാണ് മുന്നേറുന്നത്. കണ്ണൂർ ജില്ലയിൽ UDF 5 സീറ്റിലും LDF 6 സീറ്റിലും മുന്നോട്ട് നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, ധർമ്മടം, പേരാവൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ, കല്ലിശ്ശേരി, അഴിക്കോട്, തലശ്ശേരി, മട്ടന്നൂർ, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ ചേരുന്നു. തിരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. എന്താണ് കണ്ണൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ?
1: ലക്ഷ്മി, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ കണ്ണൂർ, പേരാവൂർ, ഇരിക്കൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ എന്നീ 5 മണ്ഡലങ്ങളിലാണ് UDF മുന്നേറുന്നത്. കല്ലാശ്ശേരി, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, മട്ടന്നൂർ എന്നീ മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ 3600+ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പേരാവൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ സണ്ണി ജോസഫ് 5358+ വോട്ടിന് തൊട്ടടുത്ത സ്ഥാനാർത്ഥി LDFലെ KK ശൈലജയേക്കാൾ മുന്നിലാണ്. പയ്യന്നൂരിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ V കുഞ്ഞികൃഷ്ണൻ 3800+ വോട്ടിന് മുന്നിട്ട് നിൽക്കുന്നു. തളിപ്പറമ്പിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ 7200+ വോട്ടിന് മുന്നിലാണ്. കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ TO മോഹനൻ UDF സ്ഥാനാർത്ഥി 9800+ വോട്ടിന് മുന്നിട്ട് നിൽക്കുകയാണ്.
0: നന്ദി KO ശശിധരൻ. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അരൂരിൽ UDFന്റെ ഷാനിമോൾ ഉസ്മാൻ ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ LDFന്റെ MS അരുൺകുമാർ മുന്നിലാണ്. ചേർത്തലയിൽ P പ്രസാദ് മുന്നേറുകയാണ്. 5 മണ്ഡലങ്ങളുള്ള പത്തനംതിട്ടയിൽ 4 ഇടത്തും യു ഡി എഫിനാണ് ലീഡ്.

0: മന്ത്രി വീന ജോർജ് ഉൾപ്പെടെ പിന്നിലാണ്. കോന്നി മണ്ഡലത്തിൽ കെ യു ജനീഷ് കുമാർ മാത്രമാണ് എൽഡിഎഫിന്റെ മുന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. മുൻമന്ത്രിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം മണ്ഡലത്തിൽ മുന്നിലാണ്. പുതുപ്പള്ളിയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ മുന്നിലാണ്. പാലാ നിയമസഭാ മണ്ഡലത്തിൽ യുഡിഎഫിന്റെ മാണി സി കാപ്പൻ മുന്നിട്ട് നിൽക്കുന്നു. കടുത്തുരുത്തിയിൽ യുഡിഎഫിന്റെ മോൻസ് ജോസഫും വൈക്കം മണ്ഡലത്തിൽ എൽഡിഎഫിന്റെ പി പ്രദീപും മുന്നിട്ട് നിൽക്കുന്നു. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് മുന്നിലാണ്. ചങ്ങനാശ്ശേരിയിൽ എൽഡിഎഫിന്റെ ജോബ് മൈക്കിൾ മുന്നിട്ട് നിൽക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ യുഡിഎഫിന്റെ റോണി കെ ബേബി മുന്നിലാണ്. പൂഞ്ഞാറിൽ എൽഡിഎഫ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ മുന്നിലാണ്. എറണാകുളത്ത് യുഡിഎഫിന് മുന്നേറ്റം. പറവൂരിൽ കോൺഗ്രസിന്റെ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നെങ്കിലും പിന്നീട് ലീഡ് നില ഉയർത്തുകയായിരുന്നു. വൈപ്പിൻ മണ്ഡലത്തിൽ മാത്രമാണ് എൽഡിഎഫ് ലീഡ് ചെയ്യുന്നത്. ഉമാ തോമസ് തൃക്കാക്കരയിലും അൻവർ സാദത്ത് ആലുവയിലും മുന്നേറുന്നു. തിരുവനന്തപുരം ജില്ലയിൽ യുഡിഎഫ് 4 സീറ്റിലും എൽഡിഎഫ് 5 സീറ്റിലും എൻഡിഎ 2 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നു. വാമനാപുരം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, കോവളം മണ്ഡലങ്ങളിൽ യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. വർക്കല, കഴക്കൂട്ടം, അരുവിക്കര, പാറശാല, നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിൽ എൽഡിഎഫ് ലീഡ് ചെയ്യുന്നു. നേമത്ത് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് മുന്നിൽ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റെജിയു കോലിയക്കോട് ചേരുന്നു. തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. എന്തെല്ലാമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ?
1: തീർച്ചയായിട്ടും ശക്തമായ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും പുതിയൊരു വിവരം എന്ന് പറയുന്നത് എൻ ഡി എയുടെ ഒരു സീറ്റ് ലീഡിംഗ് രണ്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നേമത്തെ കൂടാതെ തന്നെ തിരുവനന്തപുരത്ത് ഒരു നേരിയ ലീഡ് എൻ ഡി എക്ക് വന്നിട്ടുണ്ട്. 55 വോട്ടുകൾക്കാണ് എൻ ഡി എയുടെ ലീഡ് തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ നേമത്തും ലീഡ് തുടരുകയാണ്. ഇപ്പോൾ 8 എൽ ഡി എഫും 4 യു ഡി എഫും 2 എൻ ഡി എ എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്ത്. എന്തായാലും ശക്തമായ, അതിശക്തമായ പോരാട്ടമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്.
0: നന്ദി റജു. തൃശൂരിൽ 13 മണ്ഡലങ്ങളിൽ 9 എൽ ഡി എഫും 4 യു ഡി എഫും ലീഡ് ചെയ്യുന്നു. ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി ആർ ബിന്ദുവിനെ പിന്നിലാക്കി യുഡിഎഫിന്റെ തോമസ് ഉണ്ണിയാടൻ മുന്നേറുകയാണ്. മണലൂരിൽ മുൻമന്ത്രിയും എൽഡിഎഫ് സ്ഥാനാർത്ഥിയുമായ സി രവീന്ദ്രനാഥ് മുന്നിലാണ്. ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ യുഡിഎഫ് തരംഗം. 5-4 മണ്ഡലങ്ങളിലും യുഡിഎഫ് ലീഡ് ചെയ്യുന്നു. ദേവികുളത്ത് എൽഡിഎഫിന്റെ എ രാജ മുന്നിലാണ്. കഴിഞ്ഞ തവണ എം എം മണിയുടെ ഒരു സീറ്റ് എൽഡിഎഫ് നേടിയിരുന്നു. തൊടുപുഴയിൽ മുൻമന്ത്രി പി ജെ ജോസഫിന്റെ മകൻ അബു ജോൺ ജോസഫ് മുന്നിലാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. പുനരധിവാസ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് 2 സീറ്റിലും എൽഡിഎഫ് 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ മണ്ഡലങ്ങളിൽ യഥാക്രമം യുഡിഎഫിന്റെ ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിഖും ലീഡ് ചെയ്യുമ്പോൾ മാനന്തവാടിയിൽ എൽഡിഎഫിന്റെ ഒ ആർ കേളുവാണ് മുന്നിൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് ജില്ലയിൽ 13 മണ്ഡലങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നത്. ബേപ്പൂരിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നാദാപുരത്ത് കെ എം അഭിജിത്ത്, എലത്തൂരിൽ യുഡിഎഫിന്റെ വിദ്യാ ബാലകൃഷ്ണൻ, കൊടുവള്ളിയിൽ പി കെ ഫിറോസ്, കുന്ദമംഗലത്ത് എം എ റസാഖ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയ, കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ, തിരുവമ്പാടിയിൽ സി കെ കാസിം, വടകരയിൽ കെ കെ രമ എന്നിവർ ലീഡ് ചെയ്യുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ജില്ലയിൽ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് ചേരുന്നു. 2021 പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളിലൊഴികെ 10 എൽഡിഎഫ് ആണല്ലോ വിജയിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്?
3: സൂചിപ്പിച്ചതുപോലെ 2 വിജയിച്ചിടത്ത് ഇപ്പോൾ 5 കൂടുതൽ മണ്ഡലങ്ങളിൽ യുഡിഎഫ് വ്യക്തമായ ഭൂരിപക്ഷം, വ്യക്തമായ ലീഡ് നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത് യുഡിഎഫിന്, എൽഡിഎഫിന്റെ ശക്തി കേന്ദ്രമായ പാലക്കാട് ജില്ലയിൽ യുഡിഎഫിന്റെ മുന്നേറ്റം വ്യക്തമാക്കുന്ന ലീഡ് തന്നെയാണത്. ചിറ്റൂർ, കോങ്ങാട്, പാലക്കാട്, തൃത്താല, മണ്ണാർക്കാട് മണ്ഡലങ്ങളിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ്. അതേസമയം തൃത്താല മണ്ഡലത്തിൽ ശ്രദ്ധേയമായത് മന്ത്രി എം വി രാജേഷ് ഇവിടെ തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്നു എന്നതാണ്. വി ടി ബൽറാം ഇവിടെ എല്ലാ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും വി ടി ബൽറാം വ്യക്തമായ ലീഡ് നേടുന്നൊരു ട്രെൻഡ് തന്നെ ആയിരുന്നു തുടക്കം മുതൽ ഉണ്ടായി. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എൻ ഡി എ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. തുടക്കത്തിൽ മൂന്ന് റൗണ്ടുകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി മുന്നിട്ട് വന്നെങ്കിലും പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണ റൗണ്ടുകൾ പൂർത്തിയായതോടുകൂടി യു ഡി എഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ ഡി എ പ്രതീക്ഷ വെച്ചിരുന്ന മലമ്പുഴ മണ്ഡലത്തിലും തുടക്കം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു.
0: നന്ദി ഫൈസൽ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറത്താണ്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നിലവിൽ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം മണ്ഡലത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നിലാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരവും നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തും വേങ്ങരയിൽ കെ എം ഷാജിയും വണ്ടൂരിൽ എ പി അനിൽകുമാറും മുന്നിലാണ്. തവനൂരിൽ എൽ ഡി എഫിന്റെ കെ ടി ജലീൽ പിന്നിലാണ്. കേരളത്തിന് പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. പശ്ചിമബംഗാളിൽ 294 മണ്ഡലങ്ങളിൽ 293 ഇടങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ബി ജെ പി 134 സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് 72 സീറ്റിലും സിപിഐഎം എ ജി യു പി ബി ജെ പി എം എന്നീ പാർട്ടികൾ ഓരോ ഇടത്ത് വീതവും ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ 15,000 വോട്ടുകൾക്ക് പിന്നിലാണ്. മുസ്ലീം ലീഗ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫാണ് നിലവിൽ ലീഡ് ചെയ്യുന്നത്. തൃക്കരിപ്പൂരിൽ വി പി പി മുസ്തഫയാണ് മുന്നിൽ. യു ഡി എഫിന്റെ സന്ദീപ് വാര്യർ രണ്ടാമത്. കാഞ്ഞങ്ങാട് 14,000 വോട്ടുകൾക്ക് എൽ ഡി എഫ് മുന്നിലാണ്. കേരള രാഷ്ട്രീയത്തിൽ 1977 ശേഷം ഭരണത്തുടർച്ചയുണ്ടായ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു 2021. പാർട്ടിയുടെ തുടർച്ചയ്ക്കൊപ്പം ഭരണ നേതൃത്വത്തിന്റെ തുടർച്ചയ്ക്കും 2021 തെരഞ്ഞെടുപ്പ് സാക്ഷിയായി. വിശദാംശങ്ങളിലേക്ക്.
4: 2021 എൽ ഡി എഫ് 99 സീറ്റുകളും യു ഡി എഫ് 41 സീറ്റുകളുമാണ് നേടിയത്. എൽ ഡി എഫ് 45.43 യു ഡി എഫ് 39.47 എൻ ഡി എ 12.41 എന്നിങ്ങനെയായിരുന്നു വോട്ടിംഗ് ശതമാനം. മട്ടന്നൂരിൽ കെ കെ ശൈലജ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം നേടുകയായിരുന്നു. 2016 ബി ജെ പി നേടിയ നേമത്തെ സീറ്റ് 2021 വി ശിവൻകുട്ടി വീണ്ടെടുത്തു. 2016 തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗവും എം പി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ വിഭാഗവും യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ്നാട്ടിൽ 234 സീറ്റുകളിൽ ഒടുവിലത്തെ കണക്ക് പ്രകാരം ഭരണകക്ഷിയായ ഡി എം കെ 41 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രി കഴകം 108 സീറ്റുകളിലാണ് മുന്നേറുന്നത്. എ ഡി എം കെ 63 സീറ്റുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 5 സീറ്റുകളിലും ബി ജെ പി 3 സി പി ഐ 2 മുന്നിട്ട് നിൽക്കുന്നു. അസമിൽ 126 മണ്ഡലങ്ങൾ ഉള്ളതിൽ 78 ഭരണകക്ഷിയായ ബി ജെ പിയും 24 കോൺഗ്രസും 10 ബി യു പി എഫും 10 എ ജി പിയും 2 എ ഐ യു ഡി എഫും ലീഡ് ചെയ്യുന്നു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 എ ഐ എൻ ആർ സിയും 2 ബി ജെ പിയും കോൺഗ്രസ് എ ഡി എം കെ ഡി എം കെ എന്നിവർ ഓരോ സീറ്റുകളിൽ വീതവും ലീഡ് ചെയ്യുന്നു. തട്ടൻചാവടി സീറ്റിൽ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ രംഗസ്വാമി വിജയിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരളത്തിൽ വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 793 പോയിന്റ് നേട്ടത്തിൽ 77,705, നിഫ്റ്റി 239 പോയിന്റ് ഉയർന്ന് 24,225 വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,835 രൂപയും പവന് 110,680 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ 90 സീറ്റുകളിൽ മുന്നേറ്റവുമായി യു ഡി എഫ്. 39 എൽ ഡി എഫിനും നേമത്ത് എൻ ഡി എക്കും ലീഡ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽ ഡി എഫ്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 4 ഊഴം എന്ന പ്രതീക്ഷക്കെടുത്തി ബി ജെ പിക്ക് വ്യക്തമായ ലീഡ്. തമിഴ്നാട്ടിൽ നടൻ വിജയ്യുടെ ടി വി കെ മുന്നിൽ. അസമിലും പുതുച്ചേരിയിലും ഭരണത്തുടർച്ച ഉറപ്പാക്കി എൻ ഡി എ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നിത്യേനെ ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ. പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ എം ഇ എസ് സുരേന്ദ്രൻ സംസാരിക്കുന്നു.
6: ഭാരതീയർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക്, ആയുർവേദം കേവലം ചികിത്സാ രീതിയല്ല, മറിച്ച് നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. മിക്ക മലയാളികളുടെ വീടുകളിലും സാധാരണയായി കരുതി വരാറുള്ള ചില ആയുർവേദ ഔഷധങ്ങളുണ്ട്. ആദ്യമായി മുറിവെണ്ണയെക്കുറിച്ച് പറയാം. കേരളത്തിലെ പ്രാചീന വൈദ്യന്മാർ തമിഴ്നാട്ടിൽ പ്രചാരത്തിലുള്ള സിദ്ധവൈദ്യത്തിൽ നിന്ന് കടംകൊണ്ട ഒരു യോഗമാണ് മുറിവെണ്ണയുടേത്. പ്രഥമ ശുശ്രൂഷ എന്ന നിലയിൽ മുറിവ്, ചതവ്, ഉളുക്ക്, പൊള്ളൽ എന്നിവകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലമാണ് മുറിവെണ്ണ. വെറ്റില, മുരിങ്ങയില, മുരുക്കില, കറ്റാർവാഴ, ഉങ്ങില ഇവയുടെയൊക്കെ നീരിൽ ശതാവരി അരച്ച് കലക്കി അരിക്കാടിയും വെളിച്ചെണ്ണയും ചേർത്ത് കാച്ചിയാണ് ഈ മുറിവെണ്ണ ഉണ്ടാക്കുന്നത്. അസ്ഥികളുടെ സ്ഥാനഭ്രംശം, ചെറിയ പൊട്ടലുകൾ, ചതവ് എന്നിവകളിൽ ബാൻഡേജ് ചെയ്യാനായി വളരെ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു യോഗമാണ് മുറിവെണ്ണ. സന്ധിവേദനകൾക്കും വിട്ടുമാറാത്ത ശരീരവേദനകൾക്കും മുറിവെണ്ണ തേക്കുന്നത് ഫലപ്രദമാണ്. ഒരു ആയുർവേദ വേദനാസംഹാരി എന്ന നിലയിൽ അസ്വസ്ഥതകളും വീക്കവും ഒഴിവാക്കാൻ മുറിവെണ്ണ മികച്ചതാണ്. എന്നിരുന്നാലും ഇതിന്റെ ഉപയോഗത്തിന് മുൻപേ ഒരു ആയുർവേദ ഡോക്ടറുടെ അഭിപ്രായം അറിയുന്നത് നന്നായിരിക്കും. ഈ എണ്ണ നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണമായും അനുയോജ്യമാണോ എന്നറിയാനും ഇതിലെ ഏതെങ്കിലും ഘടകങ്ങളോട് നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് മനസ്സിലാക്കാനും ഒക്കെ ഇത് സഹായിക്കും. അടുത്തതായി വളരെ സുപരിചിതമായ ധന്വന്തരം ഗുളികയെക്കുറിച്ച് പറയാം. ഗ്യാസ് ട്രബിൾ അഥവാ വായുവിന്റെ ഉപദ്രവത്തിന് പറ്റിയ ഫലപ്രദമായ ഔഷധ എന്ന നിലയിൽ സുപരിചിതമാണ് ഈ ധന്വന്തരം ഗുളിക. ഏലത്തരി, ചുക്ക്, ജീരകം, അയമോദകം തുടങ്ങി 17 മരുന്നുകളാണ് ധന്വന്തരം ഗുളികയിൽ അടങ്ങിയിട്ടുള്ളത്. വായുവിന്റെ ഉപദ്രവത്തിന് മാത്രമല്ല ശ്വാസമുട്ടൽ, ചുമ, എക്കിൾ, ഛർദി, ദഹനക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയ്ക്കും ഫലപ്രദമാണ് ഈ ഔഷധം. അതോടൊപ്പം ആർത്തവ സമയത്തെ വേദനയ്ക്കും ഈ മരുന്ന് നല്ലതാണ്. ജീരക വെള്ളത്തിലോ ജീരകം വറുത്ത് ഉണ്ടാക്കിയ കഷായത്തിലോ ചേർത്താണ് ധന്വന്തരം ഗുളിക കഴിക്കേണ്ടത്. അടുത്തതായി വ്യോഷാദി വടകം. ചുക്ക്, കുരുമുളക്, തിപ്പലി തുടങ്ങി 13 മരുന്നുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഔഷധമാണ് വ്യോഷാദി വടകം. ഇത് ഗുളിക രൂപത്തിലും ചെറിയ പൊടി രൂപത്തിലും കിട്ടുന്നുണ്ട്. കഫക്കെട്ട്, ചുമ, ജലദോഷം, അലർജി, ഒച്ചയടപ്പ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളപ്പോൾ ഒരു 1-2 ഗ്രാം മരുന്ന് വായിലിട്ട് ഒരു ദിവസം പലതവണയായിട്ട് അലിയിച്ചിറക്കാവുന്നതാണ്. ദിവസേന 6 മുതൽ 7 തവണ വരെ യോഷാദി വടകം വായിലിട്ട് അലിയിച്ചിറക്കി കഴിക്കാവുന്നതാണ്. അടുത്തതായി വില്വാദി ഗുളിക. കുവളത്തിന്റെ വേര്, തുളസിക്കതിര്, ത്രിഫല, മഞ്ഞൾ തുടങ്ങിയവയാണ് വില്വാദി ഗുളികയുടെ പ്രധാന ചേരുവകൾ. പ്രാണികൾ, ചിലന്തി മുതലായവയുടെ കടികൊണ്ടുണ്ടാകുന്ന വിഷ ചികിത്സയ്ക്കാണ് പ്രധാനമായും വില്വാദി ഗുളിക ഉപയോഗിക്കുന്നത്. തുളസിനീരിൽ ചാലിച്ച് ചൊറിച്ചിലും തടിപ്പുമുള്ള ഭാഗങ്ങളിൽ പുറമേ ലേപമായി പുരട്ടാനും തുളസിനീരിൽ തന്നെ ചാലിച്ച് ഉള്ളിൽ കഴിക്കാനും ഈ ഗുളിക ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ച് ചൂർണങ്ങൾ അഥവാ പൊടികളെക്കുറിച്ച് പറയാം. അതിൽ പ്രധാനപ്പെട്ടതാണ് ത്രിഫലാചൂർണം അഥവാ ത്രിഫല പൊടി. കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നീ 3 മരുന്നുകളാണ് ത്രിഫലയിലുള്ളത്. പല ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും മരുന്നാണ് ഈ ത്രിഫലാചൂർണം. ത്രിഫല പൊടി തിളപ്പിച്ചെടുത്ത വെള്ളം വ്രണങ്ങൾ കഴുകാൻ ഉപയോഗിക്കാവുന്നതാണ്. ചൊറിച്ചിലുള്ള ശരീരഭാഗങ്ങളിൽ ത്രിഫല പൊടി വെള്ളത്തിൽ കുഴച്ച് ലേപമാക്കിയിടാം. വായിലെ പുണ്ണ് അഥവാ മൗത്ത് അൾസറിൽ ത്രിഫല പൊടിയിട്ട് വെള്ളം തിളപ്പിച്ച് ലേശം തേനും ചേർത്ത് വായിൽ കൊണ്ടുപിടിക്കാം. വ്രണങ്ങൾ ഉണങ്ങാൻ വളരെ ഫലപ്രദമാണ് ത്രിഫല. മുഖക്കുരു പോലെയുള്ള അവസ്ഥയിൽ ഫേസ് പാക്കായിട്ട് ത്രിഫല പൊടി ഉപയോഗിക്കാം. അടുത്തതായി അഷ്ടചൂർണം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഔഷധം. ഭക്ഷണത്തിന് രുചിയില്ലായ്മ, കഴിച്ച ഭക്ഷണം ദഹിക്കായക തുടങ്ങിയ അവസ്ഥകളിൽ ഉത്തമമാണ് അഷ്ടചൂർണം. ഊണ് കഴിക്കുമ്പോൾ ആദ്യത്തെ ഉരുളയോടൊപ്പം അഷ്ടചൂർണവും ലേശം നെയ്യും ചേർത്ത് കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാസ്നാദി ചൂർണം. നീർവീഴ്ച അല്ലെങ്കിൽ തലനീരർക്കം വരാതിരിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കുളി കഴിഞ്ഞ ഉടനെ നെറുകിൽ രാസ്നാദി ചൂർണം തിരുമുന്നത് നമ്മുടെ ഒരു പതിവാണ്. പനിയോടുകൂടി ഉണ്ടാകുന്ന തലവേദനയിൽ രാസ്നാദി ചൂർണം വെള്ളത്തിൽ കുഴച്ച് ചൂടാക്കി നെറ്റിയിൽ ലേപമായി ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇത്രയും മരുന്നുകളാണ് നമ്മുടെ വീടുകളിൽ കരുതാവുന്നത്.
5: നിത്യേനെ ഉപയോഗിക്കാവുന്ന ആയുർവേദ ഔഷധങ്ങൾ. പൂജപ്പുര റീജിയണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ എം ഇ എസ് സുരേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
7: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
8: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 98 സീറ്റിൽ യു ഡി എഫും 39 എൽ ഡി എഫും രണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി എൽ ഡി എഫ്. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവച്ച ബി ജെ പി. തമിഴ്നാട്ടിൽ മുന്നിലെത്തി ടി വി കെ. പുതുച്ചേരിയിൽ എ ഐ എൻ ആർ സി ബി ജെ പി സഖ്യം മുന്നിൽ. ലിപു ലേക് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 140 മണ്ഡലങ്ങളിൽ 98 യു ഡി എഫ് മുന്നേറ്റം തുടരുന്നു. 39 സീറ്റുകളിൽ എൽ ഡി എഫും രണ്ടിടത്ത് എൻ ഡി എയും മുന്നിലാണ്. ഉറപ്പുള്ള എൽ ഡി എഫ് കോട്ടകളെ വരെ ഇളക്കിക്കൊണ്ടാണ് യു ഡി എഫിന്റെ മുന്നേറ്റം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മിടത്ത് ലീഡ് ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരവൂരിൽ മുന്നിലാണ്. എൽ ഡി എഫിന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലും ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും നെടുമങ്ങാട് ജി ആർ അനിലും ചെങ്ങന്നൂർ സജി ചെറിയാനും ചേർത്തലയിൽ പി പ്രസാദും മാനന്തവാടിയിൽ ഒ ആർ കേളുവും ഒല്ലൂരിൽ കെ രാജനുമാണ് ലീഡ് ചെയ്യുന്നത്. തൃത്താലയിൽ എം ബി രാജേഷും പത്തനാപുരത്ത് ഗണേഷ് കുമാറും കളമശ്ശേരിയിൽ പി രാജീവും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും ഇരിഞ്ഞാലക്കുടയിൽ ആർ ബിന്ദുവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ആറന്മുളയിൽ വീണ ജോർജും നേമത്ത് ബി ശിവൻകുട്ടിയും തിരൂരിൽ അബ്ദുറഹ്മാനും എലത്തൂരിൽ എ കെ ശശീന്ദ്രനും പിന്നിലാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് എൽ ഡി എഫ് 39 സീറ്റിലേക്ക് ചുരുങ്ങിയത്. യു ഡി എഫിന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. തിരുവനന്തപുരത്തെ 14 മണ്ഡലങ്ങളിൽ 7 എൽ ഡി എഫും 5 സീറ്റിൽ യു ഡി എഫും നേമത്തും തിരുവനന്തപുരത്തും എൻ ഡി എയും മുന്നിലാണ്. ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തുടക്കം മുതൽ ലീഡ് നിലനിർത്തുകയാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. അരുവിക്കര, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വർക്കല, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മുന്നിലാണ്. കാട്ടാക്കട, വാമനപുരം മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനെ അട്ടിമറിച്ച് യു ഡി എഫ് മുന്നിലെത്തിയതിനൊപ്പം കോവളം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ എം വിൻസെന്റ് ലീഡ് ഉയർത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിലാണ്. അടൂർ, ആറന്മുള, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നിലെത്തിയപ്പോൾ കോന്നിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 6 യു ഡി എഫും 3 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ഹരിപ്പാട് മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുന്നിലാണ്. അമ്പലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജി സുധാകരൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴ, അരൂർ, കായംകുളം, കുട്ടനാട് മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് മുന്നിൽ. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര മണ്ഡലങ്ങളിലാണ് എൽ ഡി എഫ് മുന്നിലുള്ളത്. കോട്ടയത്തെ 9 മണ്ഡലങ്ങളിൽ 8 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിലാണ്. വൈക്കത്ത് മാത്രമാണ് എൽ ഡി എഫിന് ലീഡ് നിലനിർത്താനായത്. ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫും 1 സീറ്റിൽ എൽ ഡി എഫും മുന്നിൽ നിൽക്കുന്നു. ദേവികുളത്ത് മാത്രമാണ് എൽ ഡി എഫ് മുന്നിലുള്ളത്. എറണാകുളം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ്. 14 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫ് ആണ് മുന്നിൽ. തൃശൂർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 9 എൽ ഡി എഫും 4 സീറ്റിൽ യു ഡി എഫും മുന്നിൽ നിൽക്കുന്നു. തൃശൂർ, ചാലക്കുടി, ഗുരുവായൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫും മറ്റ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫുമാണ് മുന്നിൽ. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 യു ഡി എഫും 3 എൽ ഡി എഫും മുന്നിലാണ്. കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ മുന്നിലെത്തിയപ്പോൾ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ പിന്നിലാണ്. യു ഡി എഫിലെ പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, ഷിബു ബേബി ജോൺ എന്നിവരടക്കം ലീഡ് ചെയ്യുകയാണ്. ജില്ലയിലെ ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, കൊല്ലത്തെ വോട്ടെണ്ണൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ നിലവിലെ സ്ഥിതി വിശദീകരിക്കാമോ?
9: ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഡി സി സി ഓഫീസിലാണ്. ഇവിടെ കോൺഗ്രസിന്റെ വിജയ ആഹ്ലാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഭൂരിഭാഗം ഇന്നലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് അനുകൂല തരംഗമാണെന്ന് പറയാം. പല മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ 9 റൗണ്ട് 12 റൗണ്ട് വരെയായി. അതായത് 14 റൗണ്ടിൽ പൂർത്തിയാകേണ്ട വോട്ടെണ്ണൽ പകുതിയോളം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പറയാവുന്നത് യു ഡി എഫിന്റെ അനുകൂല തരംഗം ഇത്തവണ കൊല്ലത്തും ഉണ്ടെന്ന് കണക്കാക്കുന്നു. പല മണ്ഡലങ്ങളിലും യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷം ഇതിനകം നേടിക്കഴിഞ്ഞു. 20,000 ആകെ എൽ ഡി എഫിന് മുൻതൂക്കം ഉള്ളത് നിലവിൽ പുനലൂരിലാണ്. 11,751 വോട്ടുകൾക്ക് അവിടെ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണെന്ന് പറയാം. ബാക്കി ഭൂരിഭാഗം മണ്ഡലങ്ങളിലും യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്.
8: നന്ദി നീരജ്. പാലക്കാട് ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ 7 യുഡിഎഫും 5 എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കൊങ്ങാട്, മണ്ണാർക്കാട്, തരൂർ, തൃത്താല മണ്ഡലങ്ങളിൽ യുഡിഎഫും മറ്റ് മണ്ഡലങ്ങളിൽ എൽഡിഎഫും മുന്നിലാണ്. കോഴിക്കോട് ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12 യുഡിഎഫും 1 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ബേപ്പൂരിൽ മാത്രമാണ് എൽഡിഎഫിന് മുന്നിലെത്താനായത്. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിൽ ബിജെപിയുടെ ടി രനീഷ് ആദ്യ റൌണ്ടുകളിൽ മുന്നിലെത്തിയിരുന്നു. കണ്ണൂരിലെ 11 മണ്ഡലങ്ങളിൽ 4 യുഡിഎഫും 7 സീറ്റിൽ എൽഡിഎഫും മുന്നിൽ നിൽക്കുന്നു. ഇരിക്കൂർ, കണ്ണൂർ, പയ്യന്നൂർ, പേരാവൂർ മണ്ഡലങ്ങളിലാണ് യുഡിഎഫ് മുന്നിൽ. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ റൌണ്ടുകളിൽ പിന്നിലായിരുന്നു. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ 3 യുഡിഎഫ് ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിൽ യുഡിഎഫ് തരംഗമാണ് കാണാനാകുന്നത്. 16 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യുഡിഎഫ് ലീഡ് ചെയ്യുകയാണ്. ഇടത് കോട്ടയായ പൊന്നാനിയിലടക്കം യുഡിഎഫ് മുന്നിലാണ്. മലപ്പുറത്തു നിന്നും ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, ജില്ലയിൽ യുഡിഎഫ് തരംഗമാണല്ലോ കാണാനാകുന്നത്. പ്രതീക്ഷിച്ച ഫലം തന്നെയാണോ ജില്ലയിലുണ്ടായത്?
10: കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ലയിൽ വലിയ മുന്നേറ്റം യുഡിഎഫ് നടത്തിയിരിക്കുന്നു. പൊതുവെ മലപ്പുറം ഒരു യുഡിഎഫ് അനുകൂല ജില്ലയാണ്. കഴിഞ്ഞ തവണ അവർക്ക് 13 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് മുഴുവൻ സീറ്റുകളിലും 16 അവർ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് എൽഡിഎഫിന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനിയിലും തവനൂരിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ടി ജലീൽ തന്റെ പരാജയം സംബന്ധിച്ച് FB പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. പൊന്നാനിയിലും എൽഡിഎഫ് ഇപ്പോൾ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് പിന്നിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എല്ലാ മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷം മുസ്ലിം ലീഗിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വലിയ ഭൂരിപക്ഷത്തിൽ ലീഡ് ചെയ്യുകയാണ്. കൃഷ്ണ,
8: സുരേഷ്, എന്താണ് ഈ മുന്നേറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയാൻ പറ്റുമോ?
10: പൊതുവെ മലപ്പുറം യുഡിഎഫിന് അനുകൂലമായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് മലപ്പുറം രാഷ്ട്രീയത്തിലും മറ്റ് ജില്ലകളിലെ സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ വ്യത്യസ്തമായി എൽഡിഎഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി ഒരു അടിയൊഴുക്ക് പ്രകടമാണ്. അതിന്റെ ഭാഗമാണ് പൊന്നാനിയും തവനൂരും അവർക്ക് നഷ്ടപ്പെടുന്നത്. കേരളത്തിൽ പൊതുവെ രൂപം കൊണ്ടിട്ടുള്ള ഭരണ വിരുദ്ധ അധികാരത്തിന്റെ ഒരു അലയലി മലപ്പുറം ജില്ലയിൽ ആഞ്ഞടിച്ചു, അതിശക്തമായി ആഞ്ഞടിച്ചു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നേരത്തെ ലഭിച്ചിരുന്ന പൊന്നാനിയും തവനൂരും.
8: തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 104 TVK മുന്നിൽ. AIADMK സഖ്യം 64 സീറ്റിലും 45 സീറ്റിൽ DMK സഖ്യവും 5 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 173 BJP മുന്നിലാണ്. തൃണമൂൽ കോൺഗ്രസ് 90 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. അസമിലെ 126 സീറ്റുകളിൽ 98 BJP സഖ്യം ലീഡ് ചെയ്യുന്നു. 26 കോൺഗ്രസ് സഖ്യം മുന്നിലാണ്. പുതുച്ചേരിയിൽ 6 കേന്ദ്രങ്ങളിലായി 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ AI NRC 9 മുന്നിട്ട് നിൽക്കുന്നു. BJP 2 സീറ്റുകളിലും DMK, ADMK, INC എന്നിവർ ഓരോ സീറ്റിലും മുന്നിലാണ്. മുഖ്യമന്ത്രിയും AI NRC സ്ഥാനാർത്ഥിയുമായ N. രംഗസ്വാമി 4441 വോട്ടിന് വിജയിച്ചു. കാസർകോട് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 3 LDFും 2 UDFും ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരം, കാസർകോട്, ഉദുമ മണ്ഡലങ്ങളിൽ UDF ആണ് മുന്നിൽ. മഞ്ചേശ്വരം, കാസർകോട് മണ്ഡലങ്ങളിൽ NDA ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിൽ LDF ആണ് മുന്നിൽ. കാസർകോട് ജില്ലയിലെ ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ ചേരുന്നു. ജഗന്നിവാസൻ, ഏറ്റവും പുതിയ വോട്ടെണ്ണൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ?
11: തീർച്ചയായും. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDF ആണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് UDFലെ AK മഷറഫ് 18,687 വോട്ടിനും, കാസർകോട്ട് കല്ലേട്ട മാഹിൻകാജി 14,202 വോട്ടിനും, ഉദുമയിൽ K. നീലകണ്ഠൻ 12,632 വോട്ടിനും, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 2,270 വോട്ടിനും ലീഡ് ചെയ്യുകയാണ്. 10 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് ഈ ലീഡ് നില. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലമാണ് LDF ലീഡ് ചെയ്യുന്നത്.
8: ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. 1954 മുതൽ കൈലാസ് മാനസരോവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയാണിതെന്നും ദശാബ്ദങ്ങളായി ഈ പാതയിലൂടെയാണ് തീർത്ഥാടനം നടക്കുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 98 സീറ്റിൽ UDFും 39 LDFും 2 മണ്ഡലങ്ങളിൽ NDAയും മുന്നിൽ. ശക്തി കേന്ദ്രങ്ങളിൽ പിന്നിലായി LDF. ജനവിധിയിൽ കാലിടറി മന്ത്രിമാർ. പശ്ചിമബംഗാളിലും അസമിലും വൻ മുന്നേറ്റം കാഴ്ചവെച്ച BJP. തമിഴ്നാട്ടിൽ മുന്നിലെത്തി TVK. പുതുച്ചേരിയിൽ AI NRC BJP സഖ്യം മുന്നിൽ. ലിപുലേഖ് ചുരത്തിന്മേലുള്ള നേപ്പാളിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 1:30.
7: ആകാശവാണി.
12: ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവും തത്സമയ പ്രക്ഷേപണം.
13: പ്രിയ ശ്രോതാക്കളെ, നാട് ഭരിക്കുന്നതാര്? നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം മാത്യു കോഴിനാടൻ ചേരുകയാണ്. ഭരണപക്ഷത്തിനെതിരെ വലിയ പ്രതിരോധം തീർക്കുകയും നിരന്തരമായി മുഖ്യമന്ത്രിയുമായി നേരിട്ട് നിയമസഭയിലടക്കം വാഗ്വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ആയി നിറഞ്ഞ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടു കൂടി മുന്നിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിലേക്ക്
14: ഇത് കേരളത്തിൽ യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് ഗംഭീര വിജയം തന്നെയാണ്. ഞങ്ങളെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള ഒരു വിജയത്തിലേക്ക് ജനങ്ങൾ ഞങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഇതിൽ ജനങ്ങളോട് ആദ്യമായി നന്ദി പറയുന്നു. ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശൈലിയോടും കേരളത്തിലെ ജനങ്ങൾ, കമ്മ്യൂണിസ്റ്റുകാരടക്കം, ഞാൻ നേരത്തെ പലവട്ടം പല പബ്ലിക് വേദികളും പറഞ്ഞിരുന്നു, കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ധാരാളം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അവരുടെ എല്ലാ മൂല്യങ്ങളും തിരഞ്ഞ എല്ലാ മൂല്യങ്ങളും തിരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും വളരെ വിനയത്തോടുകൂടി ഞങ്ങൾ ഈ വിജയം ഏറ്റെടുക്കുന്നു. മാറ്റുപുഴയിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് നന്ദി പറയുന്ന കാരണം എനിക്ക് വലിയ ഒരു വിജയമാണ് അവർ സമ്മാനിച്ചിട്ടുള്ളത്. ഏറെ വിനയത്തോടെ ഇത് ഏറ്റെടുത്ത് കൂടുതൽ ശക്തമായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ജനങ്ങൾ നൽകിയ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞാൻ ഈ വിജയത്തെ, എന്റെ വിജയത്തെ കൂടി കാണുന്നത്.
13: നമ്മൾ പൊതുവേളെ ട്രെൻഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് ഇപ്പോൾ 100 കടന്ന് 102-103 എന്നുള്ള ലീഡ് നിലനിർത്തുന്നു. എൽ ഡി എഫ് 35-36 താഴുകയാണ്. ഒപ്പം എൻ ഡി എ 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു.
15: ദിലീപ്, നമുക്ക് കേരളത്തിന്റെ മൊത്തം ഒരു ചിത്രമെടുത്താലോ? വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങി കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട്
16: അവലോകനം നടത്താം.
15: ആ കാസർഗോഡ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അവസ്ഥ, എൽ ഡി എഫിൻ്റെ ഗോവിന്ദൻ പള്ളികാപ്പറമ്പിൽ അദ്ദേഹം 11,247 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. തൊട്ടടുത്ത യു ഡി എഫ് എതിരാളിയായ ഷൈജി ഓട്ടപ്പള്ളി 32,015 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. എൻ ഡി എയുടെ ബൽരാജ് 16,595 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
13: അവിടെ തന്നെയുള്ള മറ്റൊരു മണ്ഡലം കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളൊന്നായ കാസർഗോഡ് തന്നെ, അവിടെ കലക്ടർ മാഹിൻ ഹാജി ലീഗിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം 14,000+ വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷാനവാസ് ബഹദൂർ പിന്നിലാണ്. ഒപ്പം ഇടയ്ക്ക് ലീഡ് ചെയ്തിരുന്ന എം എൽ അശ്വിൻ 3rd സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്.
15: മഞ്ചേശ്വരത്തേക്ക് വന്നാൽ മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം. അവിടെ എം കെ എം അഷ്റഫ് 24,189 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കെ സുരേന്ദ്രനായിരുന്നു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരാൾ. അദ്ദേഹത്തിന് ആകെ ഇപ്പോൾ കിട്ടിയത് 24,065 വോട്ടുകൾ മാത്രമാണ്. എൽ ഡി എഫിലെ കെ ആർ ജയാനന്ദയ്ക്ക് കിട്ടിയത് 6,826 വോട്ടുകൾ മാത്രമാണ്.
16: തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സന്ദീപ് വാര്യർ യു ഡി എഫ് സ്ഥാനാർത്ഥി 2,270 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ട് പിന്നിലുള്ളത് എൽ ഡി എഫിൻ്റെ വി പി മുസ്തഫയാണ്. അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രവി കുളങ്ങരയാണ്.
15: ഉദുമ മണ്ഡലത്തിലേക്ക് എത്തിയാൽ അവിടെ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. യു ഡി എഫിൻ്റെ കെ നീലകണ്ഠൻ 33,159 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 10,788 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിലെ സി എച്ച് കുഞ്ഞമ്പുവിനെ ലഭിച്ചത് 19,147 വോട്ടുകളാണ്. എൻ ഡി എയിലെ മനുലാൽ മെലോത്തിന് ലഭിച്ചത് 11,040 വോട്ടുകൾ മാത്രമാണ്.
16: അഴീക്കോട് മണ്ഡലത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് മണ്ഡലത്തിൽ കെ വി സുമേഷ് 5,471 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. കരീം ചേലേരി യു ഡി എഫ് സ്ഥാനാർത്ഥി. തൊട്ടു പിന്നിൽ 3rd സ്ഥാനത്ത് എൻ ഡി എയുടെ കെ കെ വിനോദ് കുമാർ.
15: ധർമ്മടമാണ് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം. എൽ ഡി എഫുകാരുടെ ചങ്കിടിപ്പ് കൂട്ടിയ ഒരു മണ്ഡലമാണിത് തുടക്കം മുതലേ. പക്ഷേ ഇപ്പോൾ അവിടുത്തെ നില, പിണറായി വിജയൻ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അവിടുത്തെ വോട്ടേഴ്സിൻ്റെ നില എന്ന് പറയുന്നത്, പിണറായി വിജയന് 44,199 വോട്ടുകൾ നേടിയിട്ടുണ്ട്. ലീഡ് 3,659. യു ഡി എഫ് സ്ഥാനാർത്ഥി വി പി അബ്ദുൾ റഷീദിന് 40,540 വോട്ടുകളുണ്ട്. കെ രഞ്ജിത്ത് അദ്ദേഹമാണ് എൻ ഡി എ കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് 8,328 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
16: ഇരിക്കൂർ മണ്ഡലത്തിൽ കണ്ണൂരിൽ സജീവ് ജോസഫ് യു ഡി എഫ് 16,685 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാത്യു കുന്നപ്പള്ളിയാണ് 2rd സ്ഥാനത്ത്. 3rd സ്ഥാനത്ത് ശ്രീനാഥ് പത്മനാഭൻ എൻ ഡി എ.
15: കല്യാശ്ശേരിയിലേക്ക് വന്നാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം വിജിൻ 9,929 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ രാജീവൻ കപ്പച്ചേരിക്ക് 36,787 വോട്ടുകളാണ്. എൻ ഡി എയിലെ എം വി സനൽകുമാറിന് 7085 വോട്ടുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ.
16: കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ ടി ഒ മോഹനൻ യു ഡി എഫ് 6892 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടു പിന്നിൽ എൽ ഡി എഫിന്റെ കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ തൊട്ടു പിന്നിലാണ്, രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എയുടെ സി രഘുനാഥ്.
15: ഇപ്പോഴും കേരളത്തിലെ മൊത്തത്തിലുള്ള അവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ല. 103 യു ഡി എഫ്, എൽ ഡി എഫ് 35 സീറ്റുകൾ, എൻ ഡി എ 2 സീറ്റുകൾ എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് കൂത്തുപറമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത്. 8338 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. യു ഡി എഫിലെ ജയന്തി രാജൻ 24,446 വോട്ടുകൾ മാത്രം നേടിയിട്ടുണ്ട്. ഷിജിലാൽ എൻ ഡി എയുടെ കാൻഡിഡേറ്റ് ആണ്, 8568 വോട്ടുകളുണ്ട്.
16: മട്ടന്നൂർ മണ്ഡലത്തിൽ വി കെ സനോജ് എൽ ഡി എഫ് 4,041 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് ചന്ദ്രൻ തില്ലങ്കേരി. എൻ ഡി എയുടെ ബിജു ഇളക്കുഴി ആണ് മൂന്നാം സ്ഥാനത്ത്.
15: പയ്യന്നൂരാണ് ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരു മണ്ഡലം. അവിടെ എൽ ഡി എഫിൽ നിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുപോയ വി കുഞ്ഞികൃഷ്ണൻ യു ഡി എഫ് പിന്തുണയോടുകൂടി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ 3,805 വോട്ടുകളുടെ ലീഡുണ്ട്. എൽ ഡി എഫിലെ ടി ഐ മധുസൂദനൻ, അദ്ദേഹം വളരെയധികം ആരോപണ വിധേയനായ ഒരാളാണ്. അദ്ദേഹത്തിന് ആകെ കിട്ടിയത് 56,993 വോട്ടുകളാണ്. മൂന്നാം സ്ഥാനത്താണ് എം പി ഗംഗാധരൻ. അദ്ദേഹത്തിന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹത്തിന് ലഭിച്ചത് 6,392 വോട്ടുകൾ മാത്രമാണ്.
16: പേരാവൂരിൽ കേരളം മുഴുവൻ ശ്രദ്ധിച്ചിട്ടുള്ള മണ്ഡലമാണ്. കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിച്ച മണ്ഡലം. അവിടെ അദ്ദേഹം ഇപ്പോൾ 4,033 വോട്ടുകളുടെ ലീഡ് നേടുന്നു. തൊട്ടു പിന്നിൽ വളരെ കേരളം വളരെ പ്രതീക്ഷയോടെ കണ്ടിട്ടുള്ള മുൻമന്ത്രി കെ കെ ശൈലജ രണ്ടാം സ്ഥാനത്ത്. അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി പൈലി വാത്യാട്ടാണ് മൂന്നാം സ്ഥാനത്ത്.
15: തളിപ്പറമ്പിലെത്തിയാൽ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി കെ ഗോവിന്ദൻ വളരെ വിവാദമുണ്ടാക്കിയ ഒരു കാൻഡിഡേറ്റാണ്. അദ്ദേഹം ഗ്യാസ് കുറ്റി, അതാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം. അദ്ദേഹം ഇപ്പോൾ 7,206 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പി കെ ശ്യാമള എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് 16,841 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. എൻ ഡി എയുടെ എൻ ഹരിദാസ് 3,189 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
16: തലശ്ശേരിയിൽ കാരായി രാജൻ എൽ ഡി എഫ് 10,649 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. യു ഡി എഫിൻ്റെ കെ പി സാജുവാണ് രണ്ടാം സ്ഥാനത്ത്. ഒ നിധീഷ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
15: നമുക്ക് വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ 3 അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസീസ് ആണുള്ളത്. അതിൽ കൽപ്പറ്റ ടി സിദ്ദിഖ് യു ഡി എഫ് കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ലീഡ് 38,469 83,238 വോട്ടുകൾ നേടിയിട്ടുണ്ട് ആകെ. എതിർ സ്ഥാനാർത്ഥിയായ പി കെ അനിൽകുമാർ, എൽ ഡി എഫിലെ പി കെ അനിൽകുമാറിന് ലഭിച്ച വോട്ടുകൾ 44,769 വോട്ടുകൾ മാത്രമാണ്. പ്രശാന്ത് മലവയൽ ആണ് എൻ ഡി എ കാൻഡിഡേറ്റ്. അദ്ദേഹത്തിന് 16,718 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
16: മാനന്തവാടി മണ്ഡലത്തിൽ ഉഷാ വിജയൻ യു ഡി എഫ് 1,072 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ സംസ്ഥാന ഇപ്പോൾ നിലവിലിരിക്കുന്ന ഗവൺമെന്റിന്റെ മന്ത്രിയായിട്ടുള്ള ഒ ആർ കേളു എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത്. എൻ ഡി എയുടെ പി ശ്യാംരാജാണ് മൂന്നാം സ്ഥാനത്ത്.
15: സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നതിന് മുൻപ് കേരളത്തിന്റെ മൊത്തം സ്ഥിതി ഒന്നുകൂടി പറയാം. യു ഡി എഫ് 103 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫ് 35 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. എൻ ഡി എ 2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഇനി നമുക്ക്
13: നമ്മളോടൊപ്പം ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ കണ്ണൂരിൽ നിന്ന് ശ്രീ സുധാകരൻ ചേരുന്നു. ഹലോ
17: ഹലോ
13: ഹലോ, നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോഴത്തേക്കും ഏകദേശം 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്നു, 4 മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പമാണ്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് പാർട്ടി വിട്ട് പുറത്തു വന്നവർ, ഇടതുപക്ഷവുമായി മത്സരിച്ച യു ഡി എഫിനൊപ്പം ചേർന്ന് മത്സരിക്കുന്നവരൊക്കെ മികച്ച റിസൾട്ടുകൾ ഉണ്ടാക്കുന്നു. ഈ ഒരു സാഹചര്യത്തെ കുറിച്ച്.
17: അതായത് രണ്ട് തരത്തിൽ ഇതിലെ കാണണം. ഒന്ന്, ഇവർ ഈ പാർട്ടി വിട്ട് പുറത്തു വന്നവരെല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ പാർട്ടിയുടെ ഐഡിയോളജിയിൽ പേരുറപ്പിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോ പയ്യന്നൂരില് കുഞ്ഞികൃഷ്ണൻ പറയുന്നതും അതല്ലെങ്കിൽ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ പറയുന്നതൊക്കെ പാർട്ടിയുടെ ആദർശത്തിൽ പേരുറച്ച ആരോപണങ്ങളാണ്. അങ്ങനെ അത് അങ്ങനെ പറയുമ്പോൾ അതിനെ പാർട്ടിയുടെ മുഖ്യധാര നേതാക്കൾ തള്ളിക്കളയുന്നതിനെ ജനം സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പിന്നെ കണ്ണൂരിൽ നമ്മൾ അതിലേറെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം ധർമ്മടത്ത് ശ്രീ പിണറായി വിജയന്റെ ഭൂരിപക്ഷമാണ്. ഒന്ന് ഓർത്തു നോക്കുക, കഴിഞ്ഞ വർഷത്തവണ കിട്ടിയ 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആ മണ്ഡലത്തിൽ അദ്ദേഹം വിയർക്കുകയാണ് ഈ 8-ാമത്തെ റൗണ്ട് പൂർത്തിയാവുന്ന സമയത്ത്. അതുപോലെയാണ് മട്ടന്നൂരിൽ കെ കെ ശൈലജ 60,000 വോട്ടുകൾക്ക് ജയിച്ചിടത്ത് ഒരു DYSI നേതാവിന്, വളരെ സൗമ്യനായൊരു നേതാവിന് പോലും പറയത്തക്ക ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ വരുമ്പോ പാർട്ടിയിൽ ഉണ്ടാകുന്ന, പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്ന എതിർ ശബ്ദങ്ങൾ അതെല്ലാം തന്നെ പരോക്ഷ തലത്തിൽ കൂടി, അതായത് ഈ പറഞ്ഞ വിവാദത്തിനെതിരെ, എതിർ ശബ്ദങ്ങൾക്കെതിരെ ഉള്ള വോയിസുകൾ പോലും വോട്ടായിട്ട് മാറുമ്പോൾ ആ എതിർ ശബ്ദങ്ങൾക്ക് അനുകൂലമായി മാറുന്നു എന്നൊരു സൂചന ഇത് നൽകുന്നുണ്ട്.

0: അതുണ്ടാക്കുന്നത്.
1: ഒന്ന് ഒന്ന് ചോദിക്കട്ടെ, ഇത് ഇടതുപക്ഷ ഭരണവിരുദ്ധ തരംഗമാണോ പിണറായി വിരുദ്ധ തരംഗമാണോ?
0: ഇവ രണ്ടുമാണ്. അതായത് കേരളത്തിൽ ഭരണകൂടം എന്ന് പറയുന്നത് ഒരു ഏകശിലയിലേക്ക് ഒതുങ്ങിപ്പോയ ഒരു പ്രശ്നം കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ട്. കേരളത്തിന്റെ അടുത്ത കാലത്തുള്ള സംസ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഏറ്റവും നല്ല റിഫ്ലക്ഷൻ കാണാൻ കഴിയുന്നത് മലയാള സിനിമയിലാണ്. യുവ സിനിമകളിൽ ഒന്നും തന്നെ ഒരു ഏകശിലയിൽ കുത്തിവെച്ച നായകനില്ല. അത് കൂട്ടായ ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ എല്ലായിടത്തും ഒന്നാമനും രണ്ടാമനും മൂന്നാമനുമായി ശ്രീ പിണറായി വിജയനെ മാത്രം ഉയർത്തി കാണിക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ട് നീ വർക്ക് ചെയ്ത എം എൽ എമാർക്ക് പോലും സ്പേസ് കിട്ടുന്നില്ല. അവർ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു വ്യക്തിയിലേക്ക് മാറും. അങ്ങനെ വന്നാല്
2: കണ്ണൂരിലെ
0: എതിരെയുള്ള
2: കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ, പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കൾക്ക് എല്ലാവർക്കും തന്നെ ഒരു ധാർഷ്ട്യ സ്വഭാവം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ഈ ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ?
0: അല്ല, അത് നമുക്ക് പ്രത്യക്ഷത്തിൽ അവരുടെ ധാർഷ്ട്യം എന്ന് പറയുന്നത് ഭാഷാപരമായ ഒരു വിഷയം കൂടിയാണ് സത്യത്തിൽ. അത് പ്രത്യേകിച്ച് നമുക്ക് വടക്കൻ കേരളത്തെ കുറിച്ച് തെക്കോട്ട് പോകുമ്പോൾ ഇവർ പറയുന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ വളരെ ധാർഷ്ട്യത്തിലാണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. പിന്നെ ഞങ്ങളെ തന്നെയാണ് ഭരിക്കുന്നത് എന്ന ഒരു തോന്നൽ, ഒരു ധാർഷ്ട്യം അവർ എക്കാലത്തും വെച്ച് പുലർത്തിയിട്ടുണ്ട്.
3: വളരെ നന്ദി ശ്രീ സുധാകരൻ, ആകാശവാണിയോട് പ്രതികരിച്ചതിന്. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കേരള കോൺഗ്രസ് നേതാവ് മോൻസ് ജോസഫ് ചേരുന്നു.
4: കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമാണ് യു ഡി എഫിന് ജനങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. ഏറ്റവും തിളക്കമാർന്ന വിജയം യു ഡി എഫിന് നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഒരു സൽഭരണം കാഴ്ചവെക്കുവാൻ മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്. ഇടതു മുന്നണിയുടെ 10 വർഷത്തെ ദുർഭരണം ജനങ്ങൾ മടുത്തു എന്നതിന്റെ തെളിവാണ്. അതിലുപരിയായി ജനങ്ങൾ കഷ്ടത്തിലും ദുരിതത്തിലുമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഈ ശക്തമായ വിധിയെഴുത്ത്. ഇതിലും തീർച്ചയായും കേരളത്തെ വീണ്ടെടുക്കുവാൻ, കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഇടതു മുന്നണിയുടെ ദുർഭരണം അവസാനിക്കണം. ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു. അത് തീർച്ചയായിട്ടും ഇവിടെ സബലീകരിക്കപ്പെടുകയാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ 100 സീറ്റിന്റെ തിളക്കം മാറുന്ന ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ യു ഡി എഫ് ഒരു സൽഭരണം കാഴ്ചവെക്കുവാൻ ടീം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് വരും.
3: നമുക്ക് വീണ്ടും വിശകലനങ്ങൾ,
1: നമുക്ക് കേരളത്തിലെ മൊത്തം സ്ഥിതി ഒന്നുകൂടി നോക്കാം. ഏതാണ്ട് 102 സീറ്റുകളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫ് 35-38 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. എൻ ഡി എ 2 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ വയനാട് ജില്ലയിലാണ് നിന്നുകൊണ്ടിരുന്നത്. നമ്മൾ സുൽത്താൻ ബത്തേരിയിലാണ് ഇപ്പോൾ ഉള്ളത്. സുൽത്താൻ ബത്തേരിയിൽ യു ഡി എഫിൻ്റെ ഐ സി ബാലകൃഷ്ണൻ 11,302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. എൽ ഡി എഫിലെ എം എസ് വിശ്വനാഥന് 34,786 വോട്ടുകൾ മാത്രമാണ്. എൽ ഡി എഫിൽ എൻ ഡി എയിലെ കവിത എ എസിന് ലഭിച്ചത് 19,184 വോട്ടാണ്.
5: നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന എം എൽ എ കെ എം സച്ചിൻ ദേവിനേക്കാൾ യു ഡി എഫിലെ വി ടി സൂരജ് 9,801 വോട്ടുകൾക്ക് മുമ്പിലാണ്. അവിടെ മൂന്നാം സ്ഥാനത്താണ് എൻ ഡി എ സി പി സതീഷ്.
1: ബൈപ്പൂരിൽ പി വി അൻവറിന്റെ തല മുണ്ടനം പിന്നെ വിവാദം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ്. പക്ഷേ പി വി അൻവർ തലമുണ്ടനം ചെയ്യേണ്ടതില്ല എന്നാണ് മുഹമ്മദ് റിയാസ് നേരത്തെ സൂചിപ്പിച്ചത്. മുഹമ്മദ് റിയാസ് അവിടെ 6,887 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അൻവറിന് 36,358 വോട്ടുകൾ കിട്ടി. കെ പി പ്രകാശ് ബാബുവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 14,638 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്.
5: എലത്തൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിദ്യാ ബാലകൃഷ്ണൻ 8,457 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ ദീർഘകാല നിയമസഭാ സാമാജികനായിരുന്ന മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ്. ടി ദേവദാസ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
1: മുസ്ലിം ലീഗിലെ വിപ്ലവ നക്ഷത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പി കെ ഫിറോസ് ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. കൊടുവള്ളിയിലെ കാര്യമാണ് പറയുന്നത്. അദ്ദേഹം അവിടെ 21,667 വോട്ടുകൾക്ക് നല്ല ലീഡാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എൽ ഡി എഫിലെ സലീം മടവൂർ 32,451 വോട്ടുകൾ നേടി. എൻ ഡി എയിലെ ഗിരി പാമ്പനാൽ 6,064 വോട്ടുകളാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്.
5: കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ കെ ജയന്ത് യു ഡി എഫ് 780 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രനാണ് എൽ ഡി എഫിൽ നിന്ന് മത്സരിക്കുന്നത്. അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ്. നവ്യ ഹരിദാസ് എൻ ഡി എ മത്സരിക്കുന്നു. അവർ ഏതാണ്ട് 29,169 വോട്ട് നേടിയിട്ടുണ്ട്. ഇടയ്ക്കൊരു സമയത്ത് കുറച്ച് മുന്നേറിയതായിട്ടും നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു.
1: കോഴിക്കോട് സൗത്തിൽ അഹമ്മദ് ദേവർഗോവിൽ രണ്ടാം സ്ഥാനത്താണ്. അവിടെ ലീഡ് ചെയ്യുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫൈസൽ ബാബുവാണ്. 3,351 വോട്ടുകളുടെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത്. ടി രനീഷാണ് എൻ ഡി എ സ്ഥാനാർത്ഥി. 21,943 വോട്ടുകൾ, ഏതാണ്ട് അഹമ്മദ് ദേവർഗോവിലിൻ്റെ വോട്ടിനടുത്ത് തന്നെ അദ്ദേഹം വോട്ടുകൾ പിടിച്ചു എന്നത് വളരെ ശ്രദ്ധേയമാണ്.
5: കുന്ദമംഗലം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം എ റസാഖിൻ്റെ ലീഡ് 8,719 വോട്ടുകളാണ്. തൊട്ടു പിന്നാലെ എൽ ഡി എഫിൻ്റെ പി ടി എ റഹീം രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാം സ്ഥാനത്ത് യു ഡി എഫിൻ്റെ എൻ ഡി എയുടെ വി കെ സജീവൻ.
1: കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലേക്ക് പോയാൽ അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പാറയ്ക്കൽ അബ്ദുള്ള 7,093 വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. അദ്ദേഹം മൊത്തം കരസ്ഥമാക്കിയ വോട്ട് 53,090 വോട്ടുകളാണ്. എൽ ഡി എഫിൻ്റെ കെ പി കുഞ്ഞഹമ്മദ് കുട്ടി മാസ്റ്റർ 45,997 വോട്ടുകൾ നേടിയിട്ടുണ്ട്. രമദാസ് മണലേരിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 8,007 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്.
5: നാദാപുരം മണ്ഡലത്തിൽ കെ എം അഭിജിത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി 8,985 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വസന്തമാണ്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി വിപിൻ ചന്ദ്രൻ.
1: പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിൻ്റെ പുതുശബ്ദമായ ഫാത്തിമ തഹ്ലിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. 39,432 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 6,675 വോട്ടുകൾക്ക് ടി പി രാമകൃഷ്ണനേക്കാൾ മുന്നിലാണ്. ടി പി രാമകൃഷ്ണൻ നേടിയത് 37,757 വോട്ടുകളാണ്. എൻ ഡി എയിലെ എം മോഹനൻ നേടിയത് 9,960 വോട്ടുകളാണ്.
5: കൊയിലാണ്ടിയിൽ കെ പ്രവീൺകുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി 6,762 വോട്ടുകൾക്ക് മുന്നിലാണ്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ദാസൻ രണ്ടാം സ്ഥാനത്തും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ മൂന്നാം സ്ഥാനത്തുമാണ്.
1: തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗിലെ യു ഡി എഫ് കാൻഡിഡേറ്റ് സി കെ കാസിം 2,551 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ലീൻഡോ ജോസഫ് 58,226 വോട്ടുകൾ നേടിയിട്ടുണ്ട്. സണ്ണി തോമസാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, അദ്ദേഹം 6,289 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്.
5: വടകര മണ്ഡലത്തിൽ കെ കെ രമ യു ഡി എഫ് സ്ഥാനാർത്ഥി 12,979 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫിലെ എം കെ ഭാസ്കരനാണ് രണ്ടാം സ്ഥാനത്ത്, കെ ദിലീപ് എൻ ഡി എ മൂന്നാം സ്ഥാനത്ത്.
3: നമ്മൾ പൊതുവായ ചിത്രം ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫ് 100 ഇടങ്ങളിലും എൽ ഡി എഫ് 37, എൻ ഡി എ 3 സീറ്റുകളിലാണ്. അതിൽ തിരുവനന്തപുരം സെൻട്രൽ, നേമം, ഒപ്പം ചാത്തന്നൂർ, ഇങ്ങനെ 3 ഇടങ്ങളിൽ ആണ് എൻ ഡി എ നിലവിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറത്ത് ആകെ 16 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഏറനാട് പി കെ ബഷീർ യു ഡി എഫ് സ്ഥാനാർത്ഥി 27,531 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. എൽ ഡി എഫിലെ ഷഫീർ കീഴിശ്ശേരിക്ക് 37,597 വോട്ടുകളാണ്. എൻ ഡി എയിലെ എൻ ശ്രീപ്രകാശിന് 6,221 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്.
5: കൊണ്ടോട്ടി മണ്ഡലത്തിൽ യു ഡി എഫിലെ ടി പി അഷ്റഫ് അലി 17,779 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫിലെ പി ജിജിയാണ് രണ്ടാം സ്ഥാനത്ത്, എൻ ഡി എയിലെ പി സുബ്രഹ്മണ്യൻ മൂന്നാം സ്ഥാനത്ത്.
1: കോട്ടയ്ക്കലിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അബിദ് ഹുസൈൻ തങ്ങൾ 35,150 വോട്ടുകൾ നേടിയപ്പോൾ 20,389 വോട്ടുകളുടെ ലീഡുണ്ട് അദ്ദേഹത്തിന്. എതിർ സ്ഥാനാർത്ഥി പ്രീതി കൊഞ്ചത്തിന് 14,761 വോട്ടുകളാണ്. സി സുബ്രഹ്മണ്യനാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 2,736 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
3: ഇപ്പോൾ നമ്മളോടൊപ്പം തൃശ്ശൂരിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ചേരുന്നു. സർ, നമസ്കാരം. റിസൾട്ടുകളുടെ ഒരു പൊതുവായ പോക്കിൽ തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലം, തൃശ്ശൂർ ജില്ലയിലുള്ള മണ്ഡലങ്ങൾ പൊതുവെ അതിൻ്റെ ഒരു ചായ്വ് എങ്ങോട്ടാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് നിലവിൽ അവിടെ 7 മണ്ഡലങ്ങളാണ് നിലവിൽ എൽ ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നത്. കുറച്ച് ജില്ലകളിൽ മാത്രമാണ് എൽ ഡി എഫിൻ്റെ ഒരു സർപ്ലസ് ഉള്ളത്. 7 മണ്ഡലങ്ങൾ എൽ ഡി എഫിനൊപ്പവും 6 എണ്ണം യു ഡി എഫിനൊപ്പവുമാണ്. ഈ ഒരു തരംഗത്തെ എങ്ങനെ നോക്കിക്കാണുന്നു?
0: ഇത് വളരെ കാലങ്ങളായിട്ട് തൃശ്ശൂര് ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന്റെ ജില്ല, കോൺഗ്രസിന്റെ തൃശ്ശൂർ ജില്ല കോൺഗ്രസിന് വളരെയധികം ആധിപത്യമുള്ള ഒരു ജില്ലയായിട്ടാണ് കണക്കാക്കിയത്. പ്രധാനമായിട്ട് കാരണം അന്ന് നമ്മുടെ ലീഡർ കെ കരുണാകരന്റെ തത്തകാണ് അതുവരെ. പക്ഷേ കഴിഞ്ഞ 2 ഇലക്ഷനോട് കൂടിയിട്ട് അതൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. ഇപ്പൊ കൂടുതൽ കഴിഞ്ഞ തവണ 2021 അസംബ്ലി ഇലക്ഷനില് മറ്റേ ഇവരാണ് ഉണ്ടായി, മറ്റേ എൽ ഡി എഫ് അത് പിടിച്ചെടുത്തു. 12 എണ്ണം എൽ ഡി എഫിനായിരുന്നു പോയിരുന്നത്, 1 എണ്ണം മാത്രമേ യു ഡി എഫിന് കോൺഗ്രസിന് യു ഡി എഫിന് കിട്ടിയുള്ളൂ. പക്ഷെ ഇപ്പോ ഇന്നത്തെ വോട്ടെണ്ണല് പുരോഗമിക്കുമ്പോ വെറും 4 എണ്ണോ മറ്റോണ് ഇപ്പൊ യു ഡി എഫിന് ഒരു കിട്ടാൻ ഒരു സാധ്യത കാണുന്നത്, 4 എണ്ണം. ബാക്കി 9 എണ്ണം എൽ ഡി എഫിനാണ് മുൻതൂക്കം നിൽക്കുന്നത്. പക്ഷെ അത് മാഞ്ഞും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും കാര്യമായിട്ട് പറയേണ്ടത് എൻ ഡി എക്ക് ഒരു ഒരു ഹോപ്പ് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്തിരുന്ന, ഹോപ്പല്ല, ഒരു എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ ഒരു വിശേഷിപ്പിച്ചിരുന്ന തൃശൂർ മണ്ഡലം, അത് പത്മജ വേണുഗോപാലാണ് പഴയ കോൺഗ്രസ് കരുണാകരന്റെ മകള്, കോൺഗ്രസിന്റെ ഒരു ലീഡറൊക്കെ ആയിരുന്നത് അവര് തിരിച്ച് ഇവിടെ പോയി മറ്റേ ബി ജെ പിയിൽ ചേർന്നു. അപ്പൊ ഒരുപക്ഷെ ക്ലാസ് എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോ ആ മറ്റേ ഇവര് പത്മജ ഇവിടെ മത്സരിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്താണ്. അപ്പൊ യു ഡി എഫ്, എൽ ഡി എഫ്, എൻ ഡി എ, അങ്ങനെ.
2: സുരേഷ് ഗോപി വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ച, പാർലമെന്റിലേക്ക് ജയിച്ച ഒരു സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോൾ ബി ജെ പിക്ക് പഴയ മാതിരി ഒരു പ്രാമുഖ്യം കിട്ടാതെ വരുന്നു എന്നാണ് ഈ ഇലക്ഷൻ റിസൾട്ട് എല്ലാം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, കോൺഗ്രസ് മറ്റ് ജില്ലകളിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്
0: കഴിഞ്ഞിട്ടില്ല? കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ, ഒരു ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിന് മറ്റു ജില്ലകളിലൊക്കെ ഇപ്പോൾ കോൺഗ്രസ് വളരെ മുന്നോട്ട് കയറുമ്പോൾ, അതായത് 38-40 എൽ ഡി എഫിന് കേരളത്തിൽ കിട്ടാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് 7-8-9 എൽ ഡി എഫിന് ഇവിടെ നിന്നാണ്, തൃശ്ശൂരിൽ നിന്നാണ് കിട്ടുന്നത് എൽ ഡി എഫിന്. കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് അടിസ്ഥാനപരമായിട്ട് താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. അതേസമയത്ത് ഞാൻ തന്നെ കാണുന്നത് ഈ എൽ ഡി എഫിന്റെ, അതായത് സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം വളരെ നന്നായി നടക്കുന്നു, പക്ഷേ ഇവിടെ കോൺഗ്രസിന് അതില്ല എന്നുള്ളതാണ്.
3: വളരെ നന്ദി ശ്രീ മോഹൻദാസ്. ഇടപെടുകയാണ് നമ്മളോടൊപ്പം ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ചേരുന്നു.
6: യു ഡി എഫ് നേടിയത് ചരിത്ര വിജയമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലുള്ള പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണത്തിനെതിരായി ശക്തമായ ജനവികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ യു ഡി എഫിനെ വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങൾ മാത്രമല്ല, കാലങ്ങളായി എൽ ഡി എഫിനെ അനുകൂലിച്ചു വന്ന സാധാരണ ജനങ്ങൾ പോലും പിണറായി ഭരണത്തിൽ മനം മടുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് പോലും വിരുദ്ധമായി ഭാവങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ ജനതാൽപര്യം ഹനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷത്തിൽ തങ്ങളുടെ പ്രസ്ഥാനത്തെ തന്നെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ചിന്തയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നന്നായി സഹായിച്ചിരിക്കുന്നു, യു ഡി എഫിനെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫലം വ്യക്തമാക്കുന്നത്.
3: ചേലക്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് 29,386 വോട്ടിന് വിജയിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ നിലവിൽ യു ഡി എഫിന്റെ സീറ്റ് നില 100 മണ്ഡലങ്ങളിലാണ്. ഒപ്പം എൽ ഡി എഫ് 37 എൻ ഡി എ 3 ലീഡ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും മണ്ഡലം തിരിച്ചുള്ള കണക്കുകളിലേക്ക് പോകാം. മലപ്പുറത്ത് നിന്നുള്ള
5: മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ വളരെ സമുന്നതനായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 33,861 വോട്ടുകളുടെ ലീഡുണ്ട്. കെ ടി മുജീബ് റഹ്മാൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹമാണ് 2. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി അശ്വതി ഗുപ്തകുമാർ.
1: മഞ്ചേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എം റഹമദുള്ള, അദ്ദേഹം 27,643 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. തൊട്ടടുത്ത സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ വി എം മുസ്തഫയാണ്, അദ്ദേഹത്തിന് കിട്ടിയത് 28,174 വോട്ടുകളാണ്. എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ബി ജെ പി പത്മശ്രീ അജിത്താണ്, അത് അവർക്ക് കിട്ടിയത് 7,007 വോട്ടുകളാണ്.
5: മങ്കടയിൽ മഞ്ഞളാങ്കുഴി അലി, അദ്ദേഹം ആദ്യം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ആളാണ്, പിന്നീടാണ് യു ഡി എഫിലെത്തിയത്. അദ്ദേഹത്തിന് ഉള്ള ലീഡ് 30,527 വോട്ടിൻ്റെ ലീഡാണ് അദ്ദേഹത്തിനുള്ളത്. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് 2. എൻ ഡി എ സ്ഥാനാർത്ഥി ലിജോയ് പോൾ 3.
1: നിലമ്പൂരിലേക്ക് വന്നാൽ അവിടെ ആര്യാടൻ ഷൗക്കത്താണ്, 97,335 വോട്ടുകൾ നേടി. അദ്ദേഹത്തിന് 47,789 വോട്ടുകളുടെ ലീഡുണ്ട്. തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിലെ യു ഷറഫ് അലിയേക്കാൾ അവിടെ ഗിരീഷ് മേക്കാട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 10,561 വോട്ടുകൾ നേടിയിട്ടുണ്ട്.
5: പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം യു ഡി എഫ് സ്ഥാനാർത്ഥി 15,663 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി പി മുഹമ്മദ് ഹനീഫ 2. എൻ ഡി എയുടെ കെ പി ബാബുരാജ് 3.
1: പൊന്നാനിയിൽ കെ പി നൌഷദ് അലി യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ്, 1,737 വോട്ടുകളുടെ ലീഡുണ്ട്. എം കെ സക്കീറാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അദ്ദേഹം നേടിയത് ആകെ ഇതുവരെ നേടിയത് 18,152 വോട്ടുകളാണ്. മനീഷ് ജനകീയമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, 2,196 വോട്ടുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ.
3: ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 50,000 കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ആലത്തൂർ ടി എം ശശി 8553 വിജയിച്ചിരിക്കുന്നു. ഒപ്പം കല്ലട്ട മാഹിൻ ഹാജി കാസർഗോഡ് 20,752 വോട്ടിന് വിജയിച്ചു.
7: ഒറ്റപ്പാലത്തും വിജയമുണ്ട്. പ്രേംകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്.
5: താനൂർ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലത്തിൽ പി കെ നവാസ് യു ഡി എഫ് സ്ഥാനാർത്ഥി 12,889 വോട്ടിന് ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ ടി മുഹമ്മദ് സമീറാണ് രണ്ടാം സ്ഥാനത്ത്. മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ദീപാ പുഴയ്ക്കൽ.
1: മലപ്പുറം ജില്ലയിലെ തവനൂരിൽ കെ ടി ജലീൽ രണ്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അവിടെ യു ഡി എഫിലെ വി എസ് ജോയ് 10,992 വോട്ടുകളുടെ ലീഡ് നിലനിർത്തുന്നുണ്ട്. എൻ ഡി എയിലെ രവി തേലത്താണ്, വെറും 6,699 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്.
5: തിരൂർ മണ്ഡലത്തിൽ കുറുക്കോളി മൊയ്തീൻ യു ഡി എഫ് സ്ഥാനാർത്ഥി 8,478 വോട്ടുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് വി അബ്ദുറഹിമാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. മൂന്നാം സ്ഥാനത്ത് കെ നാരായണൻ മാസ്റ്റർ എൻ ഡി എ.
1: തിരൂരങ്ങാടിയിൽ പി എം എ സമീർ, അദ്ദേഹത്തിനാകെ ഇതുവരെ കിട്ടിയ വോട്ടുകൾ 33,508 വോട്ടുകളാണ്. അതിൻ്റെ പകുതി ഏകദേശം അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. 15,397 വോട്ടുകൾക്ക് അദ്ദേഹം ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിലെ അജിത് കൊളാടിക്കാണ് രണ്ടാം സ്ഥാനം, 18,111 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. റിജു സി രാഘവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 5,590 വോട്ടുകളുണ്ട്.
3: നമ്മുടെ തമിഴ്നാട്ടിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ ടി വി കെ 110 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഡി എം കെ 49 ചുരുങ്ങുന്നു. എ ഡി എം കെ 56 സീറ്റുകൾ, മറ്റു കക്ഷികൾക്ക് 9 സീറ്റിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം വെസ്റ്റ് ബംഗാളിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പി അതിൻ്റെ മുന്നേറ്റം തുടരുകയാണ്. ആകെയുള്ള 294 മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 289 എണ്ണത്തിൽ 189 ബി ജെ പി ലീഡ് ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസ് 95 സീറ്റുകളിൽ മാത്രമാണുള്ളത്. പുതുച്ചേരിയിൽ ഒരു പാർട്ടികൾ, രംഗനാഥ സ്വാമിയുടെ കോൺഗ്രസ്, അത് 5 സീറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. മൊത്തം 30 മണ്ഡലങ്ങൾ, 16 വോട്ടെണ്ണൽ നടക്കുന്നത്. ഒപ്പം അസമിൽ ബി ജെ പി 79 സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് ഏതാണ്ട് ഭരണ തുടർച്ച ഉറപ്പാക്കിയിരിക്കുന്നു.
7: കേരളത്തിലെ വോട്ടിംഗ് അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, ഉത്തര കേരളത്തിൽ ബി ജെ പി വളരെ ദുർബലമാകുകയും യു ഡി എഫ് വളരെ ശക്തമാകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഒരു ഒരു പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് കാണാൻ പറ്റുമോ?
1: ഉത്തര കേരളത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പൊതുവേ ഒരു പ്രശ്നമുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കാരണം പലപ്പോഴും അപ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത പല ആളുകളെയും ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി എന്നൊരാരോപണം ബി ജെ പിക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ള ആളുകളുടെ വോട്ട് പോലും കിട്ടാതിരിക്കാൻ അത് കാരണമായതിനാലാകാം ഒരു പക്ഷേ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കൊക്കെ ഇത്ര ചെറിയ നിലയിലുള്ള വോട്ട് ഉത്തര കേരളത്തിൽ കിട്ടാനിടയായത്.
5: മാത്രമല്ല, എൻ ഡി എ വികസിപ്പിച്ചപ്പോൾ അതിനകത്ത് ഈ നമ്മളുടെ 2020 പോലുള്ള പാർട്ടികൾ ചേർന്ന് വന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഗുണമല്ല ഉണ്ടായത്, വലിയ ദോഷമാണ് ഉണ്ടായത്.
3: ഇടങ്ങളിലും പ്രധാനപ്പെട്ട സീറ്റുകൾ ബി ജെ പിക്ക് ബി ഡി എസ് പോലുള്ള ഘടകകക്ഷികൾക്ക് കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
5: അവിടെയൊക്കെ ഗണ്യമായി വോട്ട് കുറയുകയും ചെയ്തു.
3: നിലവിൽ നമ്മൾ മത്സരങ്ങൾ മണ്ഡലങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന വള്ളികുന്നിലേക്കാണ്. അവിടെ മലപ്പുറം വള്ളികുന്നിൽ ടി വി ഇബ്രാഹിം, അദ്ദേഹം 29,696 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. അവിടെ തൊട്ടുപിന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുസ്തഫയുണ്ട്. ഒപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രേംകുമാർ.
1: ഇനി നമ്മൾ വേങ്ങരയിലേക്ക് പോകാം. വേങ്ങരയിൽ മുസ്ലിം ലീഗിലെ ഫയർ ബ്രാൻഡായ കെ എം ഷാജി 10,793 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. സാഹബ് കുണ്ടുപുഴയ്ക്കലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 23,632 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. എൻ ഡി എയിലെ പി എൻ വിജയകൃഷ്ണന് 3,041 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്.
3: മലപ്പുറം വണ്ടൂരിൽ എ പി അനിൽകുമാർ 18,000 വോട്ട് ലീഡ് ചെയ്യുന്നു. രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ദാമോദരനാണ്. ഇനി നാട് ഭരിക്കുന്നതാര് പരിപാടിയിൽ ഒരു വാർത്തയ്ക്കുള്ള ഇടവേളയാണ്.
8: നാട് ഭരിക്കുന്നതാര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ വിവരങ്ങളുമായി തത്സമയ അവലോകന പരിപാടി കോഴിക്കോട് നിന്നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിന് ശേഷം കേൾക്കാം.

ആകാശവാണി കോഴിക്കോട്. നമസ്കാരം. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം. ഫലസൂചനകൾ വ്യക്തമായ 140 സീറ്റുകളിൽ 100 UDF സ്ഥാനാർത്ഥികൾ മുന്നേറുകയാണ്. LDF 40 താഴെ സീറ്റിൽ മാത്രമാണ് മുന്നേറുന്നത്. NDA യുടെ മുന്നേറ്റം 2 സീറ്റുകളിലേക്ക് ഒതുങ്ങി.

0: ചന്ദ്രശേഖരന്റെ എതിർ സ്ഥാനാർത്ഥി. കൊല്ലം ചാത്തന്നൂരിൽ എൻ ഡി എയുടെ ബി ബി ഗോപകുമാറാണ് മുന്നേറുന്ന രണ്ടാമത്തെ സ്ഥാനാർത്ഥി. പാറശാലയിൽ എൽ ഡി എഫിലെ സി കെ ഹരീന്ദ്രൻ 9662 വോട്ടിന് മുന്നിലാണ്. കോവളത്ത് 8 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ എം വിൻസെന്റ് 13356 വോട്ടുകൾക്ക് മുന്നിലെത്തി. അരുവിക്കരയിൽ എൽ ഡി എഫിലെ ജി സ്റ്റീഫൻ മുന്നേറുന്നു. 1562 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സ്റ്റീഫൻ നേടിയത്. പാലക്കാട്ട് യു ഡി എഫിലെ രമേശ് പിഷാരടി ലീഡ് തിരിച്ചുപിടിച്ചു. 7 റൌണ്ട് പൂർത്തിയായപ്പോൾ പിഷാരടി ബി ജെ പിയിലെ ശോഭാ സുരേന്ദ്രനേക്കാൾ 8172 വോട്ടിന്റെ ലീഡ് നേടി. കാസർഗോഡ് ഉദുമ മണ്ഡലത്തിൽ വോട്ടെണ്ണൽ 10 റൌണ്ട് പൂർത്തിയായപ്പോൾ യു ഡി എഫിന്റെ കെ നീലകണ്ഠൻ ലീഡ് ചെയ്യുന്നു. എൽ ഡി എഫിന്റെ സി എച്ച് കുഞ്ഞമ്പുവാണ് തൊട്ടുപിന്നിൽ. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 15 റൌണ്ട് വോട്ടെണ്ണയപ്പോൾ എൽ ഡി എഫിലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മുന്നിട്ട് നിൽക്കുന്നു. ഇടുക്കി ദേവികുളം മണ്ഡലത്തിൽ 9 റൌണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ യു ഡി എഫിലെ എഫ് രാജ മുന്നിലെത്തി. 651 വോട്ടിന്റെ ലീഡാണ് രാജ നേടിയത്. ഇടുക്കിയിലെ പരാജയം സംസ്ഥാനത്ത് മൊത്തമുണ്ടായ പരാജയത്തിന്റെ ഭാഗമാണെന്ന് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. എം എം മണിയെ മാറ്റി നിർത്തിയത് ബാധിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ഒ മോഹനൻ 13274 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പയ്യന്നൂർ മണ്ഡലത്തിൽ 12 റൌണ്ട് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ യു ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ 4751 വോട്ടിന്റെ ലീഡ് നേടി. യു ഡി എഫിന്റെ മുന്നേറ്റത്തിൽ ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തും തിരുവനന്തപുരത്തെ കെ പി സി സി ആസ്ഥാനത്തും വിജയാഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, ഡോക്ടർ ശശി തരൂർ തുടങ്ങിയവർ കേക്ക് മുറിച്ചും മധുരം കൈമാറിയും സന്തോഷം പങ്കുവച്ചു. കേരളത്തിനൊപ്പം വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഫലസൂചനകൾ പുറത്തുവന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പുതുച്ചേരിയിലെ 30 സീറ്റുകളിൽ 29 മണ്ഡലങ്ങളിലെയും ലഭ്യമായ ഫലസൂചനകളിൽ ഭരണകക്ഷിയായ എ എൻ ആർ സി 15 സീറ്റുകളിൽ മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 11 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നു. 3 സീറ്റുകളിൽ മറ്റുള്ളവരും മുന്നിലാണ്. തമിഴ്നാട്ടിൽ ഭരണപക്ഷ സഖ്യത്തിന് വൻ തിരിച്ചടിയുണ്ടാകുമെന്ന സൂചനയാണ് ലീഡ് നില വ്യക്തമാക്കുന്നത്. വിജയിയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകളിൽ വ്യക്തമായ ലീഡ് നേടി. അണ്ണാ ഡി എം കെ സഖ്യം 68 സീറ്റുകളിൽ മുന്നേറുമ്പോൾ ഭരണകക്ഷിയായ ഡി എം കെ സഖ്യത്തിന്റെ ലീഡ് 57 സീറ്റുകളിലായി കുറഞ്ഞു. ഒരു സീറ്റിൽ കക്ഷിരഹിതരും ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ ബി ജെ പി ചരിത്ര നേട്ടവുമായി മുന്നേറുകയാണ്. 293 സീറ്റുകളിലെ ലീഡ് നില അറിവായപ്പോൾ ബി ജെ പി 192 ലീഡ് ചെയ്യുകയാണ്. ടി എം സി 97 ഇടതുപക്ഷവും കക്ഷിരഹിതരും രണ്ടു വീതം സീറ്റുകളിലുമാണ് മുന്നേറുന്നത്. അസമിൽ 124 സീറ്റുകളിലെ ലീഡ് നില വ്യക്തമായപ്പോൾ 79 ബി ജെ പി സഖ്യം മുന്നിലാണ്. കോൺഗ്രസ് സഖ്യം 24 ലീഡ് ചെയ്യുന്നുണ്ട്. ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടാണ് 10 മുന്നേറുന്നത്. അസം ഗണ പരിഷത്ത് 9 സീറ്റുകളിലും എ ഐ യു ഡി എഫ് 2 ലീഡ് ചെയ്യുന്നു.
0: ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പി 2 സീറ്റുകൾ നേടി. 3 മണ്ഡലങ്ങളിൽ പാർട്ടി മുന്നിലാണ്. കോൺഗ്രസും എൻ സി പിയും ഓരോ സീറ്റിൽ വീതം മുന്നിട്ട് നിൽക്കുന്നു. ത്രിപുരയിലെ ധർമ്മനഗർ മണ്ഡലത്തിൽ ബി ജെ പിയുടെ ജഹർ ചക്രവർത്തി 18290 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. നാഗാലാന്റിലെ കൊരിഡാങ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു വരുന്നതായി എൻ ഡി എയുടെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലെ പ്രകടനം തെളിയിക്കുന്നുവെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു പറഞ്ഞു. വികസനത്തിനായി വികസിത ഭാരതം എന്ന ദർശനത്തെയും ഫലങ്ങൾ പിന്തുണയ്ക്കുന്നുവെന്നും നായിഡു പറഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
2: നാടു ഭരിക്കുന്ന താര് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം തുടരുകയാണ്. ഇപ്പോൾ നമ്മളോട് ആകാശവാണി പ്രതിനിധി എറണാകുളത്ത് നിന്ന് സുരേഷ് ചേരുന്നു. ഹലോ സുരേഷ്, പൂർണ്ണമായും യു ഡി എഫ് 14 സീറ്റുകളും തൂത്തുവാരുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. യു ഡി എഫിന് അനുകൂലമായ വലിയൊരു തരംഗം എറണാകുളം ജില്ലയിൽ ഉടനീളം ഉണ്ടാകുന്നു. എന്താണ് പൊതുവെയുള്ള സ്ഥിതി വിശേഷങ്ങൾ?
3: കേരളത്തില് മൊത്തമായിട്ട് കാണുന്ന ആകമാനം കാണുന്ന ആ ഒരു ട്രെൻഡ് തന്നെ കേരളത്തിലും എറണാകുളത്തും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ 14 മണ്ഡലത്തിൽ യു ഡി എഫ് തന്നെ ലീഡ് ചെയ്യുന്നു.

0: ഇവിടെ പല മണ്ഡലങ്ങളുടെയും ഭൂരിപക്ഷം 36,000-40,000 മുകളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും, അതായത് കളമശ്ശേരി, അങ്കമാലി, കളമശ്ശേരി, ആലുവ തുടങ്ങിയ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും വോട്ടെണ്ണലിന്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ എല്ലാം ശക്തമായ, അതായത് ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ് എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫ് നേടിയിട്ടുണ്ട്. 40,000 വരെ ആയിട്ടുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ ലീഡ്.
1: വളരെ നന്ദി സുരേഷ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇപ്പൊ ഒരു വാർത്ത പുറത്തു വരുന്നത് ബി ബി ഗോപകുമാർ ചാത്തന്നൂർ ലീഡ് ചെയ്യുന്നതാണ്. അദ്ദേഹം 7 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. വളരെ ശക്തമായ മത്സരമാണ് അവിടെ ആർ രാജേന്ദ്രനോടും ബി ബി ഗോപകുമാറും കാഴ്ചവെക്കുന്നത്. 33,483 7 വോട്ടുകളുടെ വ്യത്യാസത്തിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലമായി ചാത്തന്നൂർ മാറുകയാണ്.
2: അങ്ങനെയാണ് എൻ ഡി എക്ക് 2 ലീഡ് എന്ന് പറയുന്നത്. 2, ഒന്ന് ഒന്ന് നമ്മുടെ നേമം മണ്ഡലത്തിലും മറ്റൊന്ന് ഇവിടെയുമാണ്, ചാത്തന്നൂരുമാണ്. പക്ഷേ ഇത് വളരെ ചെറിയ ഒരു ലീഡാണ്, അതിന് ഏത് സമയത്തും അത് മാറി മറിയാവുന്നതേ ഉള്ളൂ.
3: പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപനം വരുന്നുണ്ട്. പക്ഷേ ഇത് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനമല്ല, മാധ്യമങ്ങളിൽ വരുന്ന പ്രഖ്യാപനങ്ങളാണ്.
1: പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ വിജയിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ചാണ്ടിയുമ്മൻ ഇപ്പോൾ ആകാശവാണിയോടൊപ്പം ചേരുന്നു.
4: ഇത് ജനങ്ങളുടെ വിജയമാണ്. ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ വികസനത്തെ പറ്റുയർത്ത സർക്കാരിനെതിരെ കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി വിജയമാണ്. ചെറുപ്പക്കാർ കേരളം വിട്ടു പോകില്ല. 10 വർഷം കൊണ്ട് ഒരു വികസനം നടപ്പിലാക്കാത്ത, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വീണ്ടും പോർട്ട് പൂർത്തിയാക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ഒരു സർക്കാരായി ഈ സർക്കാർ മാറിയിരുന്നു. അതിനെ ജനങ്ങൾ തിരിച്ചടി കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു സ്ക്വയർ തുടങ്ങണമെന്ന് പുതുപ്പള്ളിയിലെ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിച്ചു. അതിന് അനുമതി കൊടുത്തില്ല. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതേ സമ്മതിച്ചു. ഈ സർക്കാർ അതിന് വിഘാതം നിന്നു. ഇങ്ങനെ പുതുപ്പള്ളിയുടെ വികസനത്തെ തട്ടി ഉയർത്തു. ജനങ്ങൾ അത് കണ്ടു, ജനങ്ങൾ പ്രതികരിച്ചു. ഒപ്പം ഇവിടുത്തെ നാടിന്റെ വികസനത്തിന് എതിരെയും അവർ നിന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കാൻ ഒരു സർക്കാരും തിരിഞ്ഞിട്ടില്ല. ഈ സർക്കാരിന് അതിന്റെ ഫലമായി കിട്ടിയ തിരിച്ചടി.
1: 52,907 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ വിജയിച്ചത്. എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്ന 2 മണ്ഡലങ്ങളിൽ മറ്റൊന്ന് നേമമാണ്. ചാത്തന്നൂർ പോലെ തന്നെ നിയമം ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത്. 102 ഇടങ്ങളിൽ യു ഡി എഫ് മുന്നിലാണ്. 36 മണ്ഡലങ്ങളിലേക്കായി എൽ ഡി എഫ് ചുരുങ്ങുന്നു.
2: മാത്രമല്ല, കേരള കോൺഗ്രസ്സുകളുടെ കാര്യം പരിശോധിച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കടുത്ത പരാജയം നേരിടേണ്ടി വരികയും അതേസമയം ജോസഫ് ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പിന് കുറച്ച് മത്സരങ്ങളെ വേണ്ടി വന്നിട്ടുള്ളൂ. അവിടെയൊക്കെ അവർ ജയിക്കുകയും ചെയ്തു. അപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും വലിയൊരു മാറ്റം വരാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറിയിട്ടുണ്ട്.
5: തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേരള കോൺഗ്രസ് ഒരുപക്ഷെ ഒരു ലയന കാര്യങ്ങൾ പോലും ഇനി ആലോചിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് അവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഇപ്രാവശ്യം യു ഡി എഫിൻ്റെ ഒരു തരംഗമുണ്ടായതുകൊണ്ട് മാത്രമാണ് പിന്നെ ജോസഫ് ഗ്രൂപ്പിലെ കേരള കോൺഗ്രസിന് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്.
1: പ്രസ്താവനകളിലൂടെ വിവാദമുണ്ടായ തൃശ്ശൂരെ ഗുരുവായൂർ മണ്ഡലത്തിൽ ബി ഗോപാലകൃഷ്ണൻ 3rd സ്ഥാനത്തേക്കാണ്. അദ്ദേഹത്തിന് 6,854 വോട്ട് മാത്രമാണ് ലഭിച്ചത്. അവിടെ യു ഡി എഫിൻ്റെ സി എച്ച് റഷീദ് 2,291 ലീഡ് ചെയ്യുന്നു. എൻ കെ അക്ബർ, എൽ ഡി എഫിൻ്റെ എൻ കെ അക്ബർ 2rd സ്ഥാനത്താണ്.
3: കല്യാശ്ശേരിയിൽ എം വിജിൻ വിജയിച്ചതായി പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതുപോലെ ഹരിപ്പാട്ട് രമേശ് ചെന്നിത്തല 23,377 വോട്ടുകൾക്ക് വിജയിച്ചു.
2: ഇപ്പോഴും കക്ഷി നില യു ഡി എഫ് 102, എൽ ഡി എഫ് 36, എൻ ഡി എ 2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ചിലയിടത്ത് 101 എന്നും യു ഡി എഫിൻ്റെ നില കാണിക്കുന്നുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ യു ഡി എഫ് മുന്നിലാണ് ഇപ്പോഴും. പയ്യന്നൂരിൽ, ഗുരുവായൂരിൽ നേരത്തെ ഇവിടെ പറഞ്ഞു അദ്ദേഹം വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്.
1: നമ്മളോടൊപ്പം ആകാശവാണി പ്രതിനിധി ആര്യ ചേരുന്നു. തിരുവനന്തപുരം മാറിവനീസ് കോളേജിലെ കൗണ്ടിംഗ് സെൻ്ററിന് മുന്നിൽ നിന്നാണ് ആര്യ.
6: ഹലോ
1: ആര്യ, തിരുവനന്തപുരത്ത് 8 സീറ്റുകൾ എൽ ഡി എഫിന് അനുകൂലമായും 4 എണ്ണം യു ഡി എഫിലേക്കും മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നിന്ന്, വലിയ ജില്ലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തിരുവനന്തപുരത്ത് കുറച്ചൊക്കെ എൽ ഡി എഫിന് അനുകൂലമായൊരു തരംഗം നിലവിലുണ്ട്.
6: അതെ, തീർച്ചയായിട്ടും. 100 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻപ് പറഞ്ഞിരുന്നത് പോലെ 100-ന് മേലെ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് അധികാരം പിടിക്കും എന്ന് പറഞ്ഞതിന് ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേരളം ഇന്ന് മൊത്തത്തിൽ കാണുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഒരു മറിച്ചൊരു കാഴ്ചയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ 8 മണ്ഡലങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി വിധി എഴുതുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് 5 മണ്ഡലങ്ങളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോഴും മുൻ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചൊരു മുന്നേറ്റം. 4 മണ്ഡലങ്ങൾ അധികം ചേർത്ത് കഴിഞ്ഞ തവണ കോവളം മാത്രമാണ് മുന്നിട്ട് നിന്നത്. അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാം. കഴിഞ്ഞ മണിക്കൂറിൽ ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു മലക്കം മറിയൽ ഒരു ഇടയ്ക്ക് കണ്ടിരുന്നു. കാരണം സി എം ഡി നേതാവ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ സി ടി ജോണിനെ പിന്നിലാക്കി കരമന ജയൻ എൻ ഡി എ സ്ഥാനാർത്ഥി ബിജെപി നേതാവ് കരമന ജയൻ
1: ബിജെപിയുടെ ഇന്ത്യയുടെ ഏറ്റവും ഉറച്ച സീറ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുന്നുണ്ട്. അതിനെക്കുറിച്ച്
6: തീർച്ചയായിട്ടും നിയമത്തെ കാര്യം പറഞ്ഞു തുടക്കം മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ ലീഡോടെ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 6000 അടുപ്പിച്ച് ലീഡോടെയാണ് അദ്ദേഹത്തിന്റെ ജയം ഉറപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇവിടെ ക്ഷമിക്കണം, വട്ടിയൂർക്കാവിനെ എടുത്തു നോക്കിയാൽ ഇതേസമയം നേരത്തെ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതിൽ വ്യത്യസ്തമായി വി കെ പ്രശാന്ത് നേരത്തെ കെ മുരളീധരനായിരുന്നു മുന്നിട്ട് നിന്നത്. ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കെ
1: പ്രശാന്ത്
6: വളരെ നേരിയ ഒരു ഭൂരിപക്ഷമേ ഉള്ളൂ,
1: 200
6: ഭൂരിപക്ഷത്തോടെ
1: മുന്നിലാണ്. വളരെ നന്ദി ആര്യ, ഞങ്ങളോടൊപ്പം തുടരുക. രാജീവ് ചന്ദ്രശേഖർ ആര്യ സൂചിപ്പിച്ചതുപോലെ 4000 വോട്ടുകൾക്ക് ഏതാണ്ട് ഒരു സേഫ് മാർജിനിലേക്ക് എത്തിയിരിക്കുകയാണ്.
3: ആറന്മുള അബിൻ വർക്കി 10000 ശിഷ്ടം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്.
2: പാലക്കാട് രമേശ് പിഷാരടി 10000 വോട്ടുകൾക്ക് മുന്നിലാണ്.
3: പാലാ മാണി സി കാപ്പൻ 41081 വോട്ടുകൾക്ക് മുൻപിലാണ്.
1: കണ്ണൂർ ടി ഒ മോഹനൻ 16702 വോട്ടുകൾക്ക് മുന്നിലാണ്.
2: തൃക്കാക്കരയിൽ ഉമാ തോമസ് വളരെയധികം മുന്നിലാണ്.
1: പേരാവൂർ കെ കെ ശൈലജ ഏതാണ്ട് 5603 വോട്ടിന് പിന്നിലാണ്. അവിടെ സണ്ണി ജോസഫാണ് മുന്നിൽ.
3: വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പ്രശാന്തിന്റെ ലീഡ് 10 വോട്ടുകളായി കുറഞ്ഞു എന്ന് കാണിക്കുന്നു.
2: അങ്ങനെ മാറിമറിയുന്ന കുറച്ച് മണ്ഡലങ്ങൾ ഇപ്പോഴും നമ്മളുടെ മുന്നിലുണ്ട്.
1: അവസാന ലാപ്പിൽ വിധി നിർണ്ണയിക്കുന്ന കുറച്ച് മണ്ഡലങ്ങൾ വളരെ ചെറിയ ലീഡ്.
2: ചാത്തന്നൂർ ഇപ്പോൾ ലീഡ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എൻ ഡി എ സ്ഥാനാർത്ഥി കുറച്ച് ലീഡ് കുറച്ചുകൂടെ
1: വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
2: വട്ടിയൂർക്കാവിലൊക്കെ ഏത് സമയവും എന്ത് സംഭവിക്കാവുന്ന മണ്ഡലമാണ്.
5: തലപ്പറയാണെങ്കിൽ ബി ജെ പിക്ക് 3 കിട്ടുമോ?
2: ബി ജെ പിക്ക് 3 കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത് വളരെ നൂൽപ്പാലത്തിൽ നടക്കുന്നത് പോലെയാണ് അതിൻ്റെ കാര്യം. ഇപ്പൊ രണ്ടായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എൻ ഡി എയുടെ.
1: ഇടയ്ക്ക് കരമന ജയൻ വീണ്ടും മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. 65 വോട്ടിന്റെ ലീഡ്
2: വന്നിട്ടുണ്ട്.
1: ചെറിയ ലീഡ് ആണ്. സി പി ജോണും കരമന ജയനും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. വട്ടിയൂർക്കാവിൽ അതുപോലെ വി കെ പ്രശാന്തിന്റെ ലീഡ് 200 പ്ലസ് അത് മാത്രമാണ്. അങ്ങനെ നഗരപരിധിയിലുള്ള മണ്ഡലങ്ങളിലെല്ലാം എൻ ഡി എ അതിന്റെ സാന്നിധ്യം വോട്ട് ശതമാനത്തിലെങ്കിലും കൃത്യമായി ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
2: രണ്ടാമത്തെ കക്ഷിയായി തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും എൻ ഡി എ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലയിടത്ത് 1-2 എന്ന് മാറിമറിയുന്നുണ്ട്. അത് ഏത് സമയം അതിൻ്റെ പൊതുവായിട്ട് അതിൻ്റെ അന്തിമ ഫലം വന്നാലേ നമുക്ക് അതേക്കുറിച്ച് പറയാൻ കഴിയൂ എന്ന നില ഉണ്ടാക്കിയിട്ടുണ്ട് ബി ജെ പി. ബി ജെ പിയുടെ വളർച്ചയുടെ സൂചന കൂടിയാണത് എന്ന് വേണം പറയാൻ.
1: പക്ഷേ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാട് രമേശ് പിഷാരടി 10000 മുകളിലേക്ക് ലീഡ് ഉയർത്തുകയാണ്. അവിടെ ക്രൗഡ് പുള്ളറായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിന്നിലാണ്.
2: അതെ,
3: പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ വി വി പാറ്റ് എണ്ണമെന്നുള്ള ആവശ്യം വരും, അല്ലെങ്കിൽ അത് കോടതി കയറാനുള്ള സാധ്യത. അതിന്റെ ഒരു അന്തിമ ഫലം കോടതിയുടെ വിധിക്ക് വിധേയമാകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: മന്ത്രി ആർ ബിന്ദു ഇരിങ്ങാലക്കുട 4343 വോട്ടിന് പിന്നിലാണ്.
2: കേരളത്തിൽ എങ്ങനെ നോക്കിയാൽ നമ്മൾ എത്രയാണ്, 10 മന്ത്രിമാർ പിന്നിലാണ് എന്ന് വേണം പറയാൻ. നേരത്തെ നമ്മളത് ചർച്ച ചെയ്തു, ഭരണാധിപത്യ വികാരമുണ്ട് എന്ന നിലയിൽ.
5: അത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മാത്രമാണ്
2: ഇപ്പോൾ
5: ലീഡ് ചെയ്യുന്നത്.
2: സജി ചെറിയാൻ ലീഡ് ചെയ്യുന്നുണ്ട്
5: മന്ത്രി
2: എന്ന നിലയിൽ. അങ്ങനെ ചിലർ മാത്രം ലീഡ് ചെയ്യുന്നുണ്ട്.
3: മുഹമ്മദ് റിയാസിന്റെ ലീഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എതിർനിന്ന കാൻഡിഡേറ്റിന്റെ ഒരു ദൗർബല്യം കൊണ്ട് സംഭവിച്ചതാകാൻ സാധ്യതയില്ലേ?
2: അങ്ങനെ
3: ഇത്രയും വലിയൊരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ നിന്ന
5: സ്ഥാനാർത്ഥി വളരെ
3: മോശമായ
5: പ്രസ്താവനകളും ചെയ്യുന്ന ഒരു ആളാണ്.
3: അതെ, എന്ന് തന്നെ അദ്ദേഹം ഇങ്ങനെ മുന്നണി മാറുക, കാലു മാറുക, അതിൽ വിദഗ്ധനായ ഒരാളാണ്. അപ്പൊ അത്ര ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചെങ്കിലും സ്വാഭാവികമാണ്.
2: അദ്ദേഹം ഒരു പൊതുവെ പുറമേ ഉള്ള ബഹളങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അതിന്റെ അന്തരീക്ഷം നിലനിർത്താൻ ശ്രമിച്ചത്.
1: തൃശൂര് രാജൻ ജെ പല്ലൻ വിജയിച്ചിരിക്കുകയാണ്. അവിടെ
3: പയ്യന്നൂരിൽ പി കുഞ്ഞികൃഷ്ണൻ 7487 വോട്ടുകൾക്ക് വിജയിച്ചു എന്ന് പറയുന്നു.
2: ഷൊർണൂരിൽ പി മമ്മിക്കുട്ടി 16517 വോട്ടുകൾക്ക് വിജയിച്ചു.
1: ഇപ്പോൾ ലീഡ് നില യു ഡി എഫ് 101 ഉയർത്തുന്നു. എൽ ഡി എഫ് 37 സീറ്റുകളിലാണ്. എൻ ഡി എ 2 തുടരുന്നത്
2: ലീഡ് ചെയ്യുന്നത്. ഈ പയ്യന്നൂരിലെ വിജയമൊക്കെ സത്യം പറഞ്ഞാൽ വലിയ ഒരു ചലനം സി പി എമ്മിനകത്ത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പയ്യന്നൂരിലെയും നമ്മളുടെ പി കെ ശ്യാമള മത്സരിച്ച മണ്ഡലത്തിലെയും ജി സുധാകരൻ്റെയും ഒക്കെ വിജയം പാർട്ടിക്കകത്ത് ഒരു ശുദ്ധീകരണമെന്ന് നമ്മൾക്ക് വിളിക്കാമോ എന്നറിഞ്ഞുകൂടാ. അത് പുനഃപരിശോധനയ്ക്ക് എന്തായാലും വിധേയമാവാനുള്ള സാധ്യതയുണ്ട്.
3: അത് പാർട്ടി അർഹിക്കുന്ന പരാജയവും കൂടിയാണ്. കാരണം തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങിച്ച പരാജയമാണ്. അതല്ലാതെ തീർച്ചയായും അവിടെ ഒരു കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ സീറ്റുകളൊക്കെ ലഭിക്കാമായിരുന്ന സീറ്റുകളാണ്.
2: ഒരു പത്രസമ്മേളനത്തിലെ ഒരു വാക്യം മാറിയിരുന്നെങ്കിൽ ജി സുധാകരൻ പോവില്ലായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. സംസ്ഥാന സെക്രട്ടറി നടത്തിയ ഒരൊറ്റ പരാമർശമാണ് അദ്ദേഹത്തെ അവസാനമായി പ്രകോപിതനാക്കിയത്.
1: എൻ ഡി എ ഉറപ്പിച്ച ആദ്യം

0: മണ്ഡല നിയമമാണെങ്കിൽ ഇപ്പൊ രണ്ടാമത് അവരുടെ കയ്യിൽ 1400+ വോട്ടുകൾ ലീഡുമായി ചാത്തന്നൂർ. അപ്രതീക്ഷിതമായി രാഷ്ട്രീയ കഴിഞ്ഞ തവണ ബിബികുമാർ രണ്ടാമതെത്തിയ മണ്ഡലമാണ്. അവിടെ കൃത്യമായി അദ്ദേഹം വോട്ട് പിടിക്കുന്നു, അദ്ദേഹം ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ.
1: 1466 വോട്ടുകളുടെ ലീഡ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്.
2: കൽപ്പറ്റയിൽ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് 45031 വോട്ടുകൾക്ക് വിജയിച്ചു.
1: വലിയ പരാജയങ്ങൾ, വലിയ വലിയ പരാജയങ്ങൾ. നമ്മൾക്ക് നാളെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ന് രാത്രി നാളെ രാവിലെ നമ്മൾ പ്രിന്റ് മീഡിയയിൽ ഇത് കാണാൻ ആഗ്രഹിക്കുകയോ കാണുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ശീർഷകങ്ങളായി തീരാൻ പോകുന്ന വലിയ പരാജയങ്ങളോടുകൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തുക എന്ന് തോന്നുന്നു.
0: നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ വിജയ് നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. 110-109 തന്നെ തുടരുന്നു. ADMK 69 സീറ്റോടുകൂടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. DMK ഭരണകക്ഷി 56 മാറുന്നു. ബംഗാളിൽ ചിത്രം പൂർണ്ണമായി NDA അനുകൂലമാകുന്നു. 185 എന്ന് പറയുന്ന മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് NDA വരുന്നു. തൃണമൂൽ കോൺഗ്രസ് 100 ഒതുങ്ങുന്നു. അസമിൽ ഭരണ തുടർച്ച മുൻപത്തെ പോലെ 100+ സീറ്റുകളിലേക്ക് NDA വരുന്നു. കേരളത്തിലെ ചിത്രവും 2 NDA വലിയ പ്രതീക്ഷ അർപ്പിച്ച രണ്ട് പല മണ്ഡലങ്ങളിലും വലിയ കടപുഴകളുണ്ടായി, സ്ഥാനാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 നിലവിൽ NDA ലീഡ് നിലനിർത്തുന്നത്.
2: ദിലീപ്, ഈ തമിഴ് രാഷ്ട്രീയത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയൂ, ഈ DMK പരാജയം എന്ന് പറയുന്നത് എല്ലാ എക്സിറ്റ് പോളുകളിലും DMK വിജയിക്കുമെന്നും DMK തന്നെ പ്രതീക്ഷിച്ചെന്ന് വിജയിക്കുമെന്നാണ്. പക്ഷേ
0: എക്സിറ്റ് പോളുകളിൽ ഒരേ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് അധികം. അപ്പോൾ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ എക്സിറ്റ് പോൾ തന്നെ ഒരു വലിയ അത്ഭുതമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ടായത് എന്നുള്ളത് വളരെ കൗതുകരമായി. തമിഴ്നാട്ടിലെ ഓൺലൈൻ മാധ്യമങ്ങൾ അടക്കം എങ്ങനെയാണ് ഒരേ ഒരു എക്സിറ്റ് പോളിന് മാത്രം TVK ഇത്രയധികം, അവർ 100+ വോട്ട് പിടിക്കുമെന്ന് പ്രവചിക്കാൻ സാധിച്ചത് എന്നുള്ളത് വളരെ ആവേശത്തോടെ അവിടെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഭരണവിരുദ്ധ വികാരം നമ്മൾ കേരളത്തിൽ പറയുന്ന ആൻറ്റി കമ്മ്യൂണിസി മൂന്നാമതൊരാളുടെ സ്പേസ് വളരെ കൃത്യമായ ഹോംവർക്കോടുകൂടി നമ്മൾ മറ്റൊരു സിനിമ, കാരണം ഇതിലും വലിയ സ്റ്റാറുകൾ ശ്രമിച്ചിട്ടുള്ളതാണ്. മുൻപ് രജനീകാന്ത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിച്ചിരുന്നതുണ്ട്. സധൈര്യം മുന്നോട്ടിറങ്ങിയ കമലഹാസനുണ്ട്. ഇതിന് മുമ്പ് കുറച്ചെങ്കിലും പൊളിറ്റിക്കലി റിസൾട്ട് ഉണ്ടാക്കിയ ഒരു നടൻ എന്ന് പറഞ്ഞ വിജയകാന്ത് മാത്രമാണ്. അതിനുശേഷം വളരെ സൈലൻ്റായിട്ട് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടതിൻ്റെ ഒരു ഫലമായിട്ടാണ്. ഒപ്പം ഈ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് വളരെ രണ്ട് മുന്നണികൾ മാറി മാറി ഭരിക്കുമ്പോൾ മൂന്നാമതൊരാൾക്കുള്ള സാധ്യത എന്താണെന്നുള്ളത്, അതിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമുക്ക് TVK വിജയത്തെ കാണാൻ കഴിയും.
2: പക്ഷേ വിജയയുടെ ഒരു ഫാൻ ബേസ് വളരെ പ്രധാനമല്ലേ, അത് തള്ളിക്കളയാനാവില്ല.
0: തീർച്ചയായിട്ടും ഒരു ഫാൻ ബേസ് കൊണ്ട് മാത്രം മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥയിൽ മെച്ചപ്പെടാനുള്ള യങ്സ്റ്റേഴ്സിന്, പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ്, SIR പരിഷ്കരണത്തിൻ്റെ ഭാഗമായി വോട്ടിംഗ് പാറ്റേണിലുണ്ടായ മാറ്റം, വോട്ട് ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലേക്ക് വന്ന ആളുകളുടെ എണ്ണം, വന്നുപോയ യങ്സ്റ്റേഴ്സ് മറ്റിടങ്ങളിൽ നിന്ന് പോലും വിദേശങ്ങളിൽ നിന്ന് പോലും തമിഴ്നാട്ടിൽ വന്ന ആളുകൾ വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം, വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വലിയ വർധനവ്, ഇതൊക്കെ TVK വിജയത്തിന് കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
3: ഇപ്പോൾ ഏറ്റവും അവസാനം UDF 102, LDF 36, NDA 2,
2: ഇതാണ് കക്ഷി നില.
0: വിജയകുമാർ സാറിലേക്ക് പോകണം. ഇപ്പോൾ വോട്ട് ശതമാനം ഉയർത്തുന്ന, ഇപ്പം നമ്മൾ കോഴിക്കോട് പോലുള്ള പോക്കറ്റുകളിൽ വലിയ വോട്ട് പിടിക്കുന്ന, അല്ലെങ്കിൽ ചാത്തന്നൂർ, ഇങ്ങനെ BJP ഒരു 20% എന്നുള്ള അവരുടെ പൊളിറ്റിക്കൽ ടാർഗറ്റ്, അതിൽ നിന്നും ചിലയിടങ്ങളിലെങ്കിൽ അവരൊരു 30% വരുന്ന ഒരു പാർട്ടി വിജയിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായി മാറും. നമ്മളിപ്പോൾ UDFന്റെ മുന്നേറ്റം ഉണ്ടായ പറഞ്ഞാണ് ഇവർ ജയിക്കാൻ സാധ്യതയുണ്ട്. തദ്ദേശ സ്വയംഭരണത്തിൽ UDFന് അനുകൂലമായൊരു മാറ്റം ഉണ്ടായപ്പോൾ ആളുകൾ ഓക്കെ ഇവർ വിജയിച്ചേക്കാം എന്നൊരു ധാരണയിൽ. അപ്പോൾ ആ ഒരു ധാരണ, ഈ 2 എന്നുള്ളത് NDA നമുക്ക് കുറച്ച് കാണാൻ കഴിയുമോ?
3: 2 എന്നുള്ളത് കാരണം അവർ ഇനി വളർച്ചയില്ലാത്തൊരു പാർട്ടിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അടി പിന്നെ 1967 കോൺഗ്രസ്സിന് 9 മാത്രമാണ് ലഭിച്ചത്. അതോടെ എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് ഇതോടെ തീർന്നു എന്ന് പറഞ്ഞു. അന്ന് ലീഡറായിരുന്ന K.കരുണാകരനാണ്, അതുതന്നെ ലീഡർ എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ ആ സമയത്താണ്. പക്ഷേ അവിടെ നിന്ന് ആ ഇടതുപക്ഷ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടുകയും കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടെ CH.മേനോനെ രാജ്യസഭാ മെമ്പറായാലും CH.മേനോനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ കക്ഷിയെ നമുക്കങ്ങനെ എഴുതി തള്ളാൻ പറ്റത്തില്ല. BJP അവരുടെ വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടുവരിക എന്ന് മാത്രമല്ല, അവരുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു ഒരു 15 മണ്ഡലങ്ങൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ആ 15 മണ്ഡലങ്ങളിലാണ് അവരുടെ ആക്ടിവിറ്റീസ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു കക്ഷി നില അനുസരിച്ച് 2 അവർക്ക് ഭൂരിപക്ഷമുണ്ട്. അതൊരു പക്ഷേ ഇനി അടുത്തു വരുന്ന ഇലക്ഷന് മാറ്റം വന്നേക്കാം.
1: മാത്രമല്ല ഇതിപ്പോൾ നമ്മുടെ ഈ ചർച്ച അധികം വൈകാതെ സമാപിക്കുമല്ലോ ഈ അവലോകനം. പക്ഷേ അപ്പോൾ പറയാനുള്ളത് ഇത് ജനാധിപത്യത്തിൻ്റെ വലിയൊരു സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്ക്, ജനങ്ങളുടെ, ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും സാധാരണക്കാരന് അവൻ്റെ വികാരം പ്രകടിപ്പിക്കാനുള്ള, അവൻ്റെ അഭിപ്രായം രേഖ

0: പ്പെടുത്താനുള്ള ഈ സമ്മതിദാനം എന്ന അവകാശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് ഏത് സംസ്ഥാനത്തായാലും പ്രത്യക്ഷമാവുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും 10 വർഷം പ്രവർത്തിച്ചു, വളരെ മോശപ്പെട്ടൊരു ഗവൺമെൻറ് എന്ന് പറയാൻ നിർവാഹമില്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ഗവൺമെൻറ്റാണ്. പക്ഷേ അതിൽ ജനങ്ങൾക്ക് രുചിക്കാത്ത നിരവധി കാര്യങ്ങൾ സംഭവിച്ചു എന്നതിൻ്റെയും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ തകർച്ചയിൽ നിന്ന് വളരെ ആസൂത്രിതമായി പ്രവർത്തിച്ചതിൻ്റെയും ഒരു ഫലമാണ് നമ്മൾ ഈ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇത് ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ പ്രക്രിയയുടെ ഒരു അവലോകനം എന്ന നിലയിൽ നോക്കിയാൽ ഇത് വളരെ കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ വളരെയധികം ആ തരത്തിൽ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ നിലയിൽ അത് സഹായിക്കുന്ന ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ചിലയിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുകയാണ്. കൊട്ടാരക്കര 467 കെ എൻ ബാലഗോപാലിൻ്റെ ലീഡ്. ഒപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ കഴക്കൂട്ടത്ത് 1246 വോട്ട് മാത്രമാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ലീഡ്. വട്ടിയൂർക്കാവിൽ നമ്മുടെ വി മുരളീധരൻ 208 വോട്ടിന് പിന്നിലാണ്, പ്രശാന്ത് അദ്ദേഹം മുന്നിലാണ്. ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ്റെ ലീഡ് 4500 പോയി കഴിഞ്ഞു. ബംഗാളിൽ ഭവാനിപൂരിൽ മമതാ ബാനർജി ലീഡ് ചെയ്യുകയാണ്.
2: എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ ഇനിയും വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിനുശേഷം ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകളൊക്കെ വരിക, അല്ലെങ്കിൽ കൂടുതൽ റിസൾട്ടുകൾ വരാനിരിക്കുന്നത്. കാരണം ഏതാണ്ട് വോട്ടെണ്ണൽ അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ചതിൽ നിന്ന് വിഭിന്നമായി എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ചില കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നല്ല വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. വളരെ വളരെ ഉപരിതല സ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ പ്രൊമോട്ട് ചെയ്യുകയും അത് പബ്ലിസിറ്റി കൊടുക്കുകയും അതിന് ഈ ഏജൻസികളെ വെച്ചിട്ട് അത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയും, പിണറായി വിജയൻ എന്നൊരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ വലിയ പോസ്റ്ററുകൾ കേരളത്തിലുടനീളം വെക്കുകയും അത് തന്നെ ഒരു പിണറായി വിരുദ്ധതയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ എത്തേണ്ട ഒരു കാര്യം. ഇപ്പം ഉദാഹരണമായി നമ്മൾ ചില കാര്യങ്ങൾ തള്ളിക്കളഞ്ഞുകൂടാ, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായാലും, റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കാര്യക്ഷമതയായാലും, ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന കാര്യക്ഷമതയായാലും, ഇതൊക്കെ ഫലപ്രദമായി നടന്നിട്ടുണ്ട്. പക്ഷേ ഇതല്ല തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി വന്നത്. തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി വന്നത് വളരെ ഉപരിതല സ്പർശിയായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അതാണ് ഈ പരാജയത്തിലേക്ക് നയിച്ച ഒരു കാരണം എന്ന് പറയേണ്ടിയിരിക്കും.
1: ആ വിഷയങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതിൽ ഒരു പരിധിവരെ അവസാന ലാപ്പിലാണ് UDF ഉണർന്നെഴുന്നേൽക്കുകയും, പ്രത്യേകിച്ച് ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു ഉണർവ് അവിടുന്ന് VD സജീശൻ ഒരു വേറൊരു മോഡിലേക്ക് ഓണാവുകയും, ഈ സംവിധാനം ഒന്നടങ്കം അത്തരം വിഷയങ്ങളിൽ, ഇപ്പം കുറച്ചു മുമ്പ് ചാണ്ടിയുമ്മൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ശബരിമല എന്നുള്ള വിഷയത്തിനെ കൃത്യമായി മുതലെടുക്കാനായിട്ട് UDFന് സാധിച്ചു. അത്രത്തോളം അത് പോളറൈസ് ചെയ്യും. മാനിഫെസ്റ്റോയിൽ വിശ്വാസ കേരളം ഉൾപ്പെടുത്തിയിട്ട് പോലും NDAക്ക് അനുകൂലമായി അത്തരത്തിലുള്ളൊരു വോട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ?
2: മറ്റൊരു ഘടകം കൂടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ആദർശാധിഷ്ഠിതമായ രാഷ്ട്രീയത്തിലേക്ക് ആദർശപരമല്ലാത്ത ചില പിന്നെ ഘടകങ്ങളെ വലിച്ചഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം വർഗീയത പച്ചയായി സംസാരിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അത് രണ്ടു മുന്നണിയും ഒരു മടിയുമില്ലാതെ കേരളം പോലൊരു സമൂഹത്തിന് മുൻപാകെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആഴത്തിൽ വേരൂന്നിയ കേരളം പോലെ സംസ്കാര സമ്പന്നമായൊരു സമൂഹത്തിൽ ഈ വർഗീയത പച്ചയായി സംസാരിച്ച് ആ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം എന്ന് ഒരു നാണവുമില്ലാതെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും ഒരു വലിയ വിഭാഗത്തെ
0: പിന്നെ ഒരു കാര്യം കൂടി
2: നടത്താൻ കാരണമായിട്ട്
0: നമ്മൾ ആദ്യം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. സോഷ്യൽ മീഡിയയുടെ എത്ര നെഗറ്റീവായ സ്വാധീനമുണ്ടായാലും ഏറ്റവും സാധാരണക്കാരൻ ഈ രാജ്യത്ത് സംഭവിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും അവെയറായി എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. തിന്മ മാത്രമല്ലല്ലോ ഉള്ളത്, അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അവെയറായി. ഗവൺമെൻറ് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു, ചെയ്തില്ല എന്ന് പറയുന്നു, പ്രാദേശിക തലത്തിൽ ഉൾപ്പെടെ അതേക്കുറിച്ച് കൃത്യമായൊരു ബോധമുണ്ടാവാൻ ജനങ്ങൾക്കിടയാവുകയും ചെയ്തു. നമുക്കിനി പഴയതുപോലെ ആളുകളെ പ്രസ്താവന കൊണ്ട്, മുദ്രാവാക്യം കൊണ്ട്, ബോർഡ് കൊണ്ട് അങ്ങനൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന ഒരു നിലയിലേക്ക് സമൂഹം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം.
2: എന്ന് ചെന്ന് തന്നെയല്ല, ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ജനങ്ങളെ ധരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾക്കൊക്കെ ഇപ്പോൾ ബിസിനസ് താല്പര്യങ്ങളാണ്, അജണ്ടകളുണ്ട്. അവിടെയാണ് ഈ ജനങ്ങളിടയിൽ നിന്ന് ജേർണലിസ്റ്റുകൾ ഉണ്ടാകുന്നത്. ജനങ്ങൾ അവൻ
3: മുഖ്യധാരാ മാധ്യമങ്ങൾ പണ്ട് ഇച്ചിരിയൊക്കെ സത്യസന്ധത പുലർത്തിയായിരുന്നു. ഇപ്പൊ ഫേക്ക് ന്യൂസ് സർക്കുലേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ
1: അവരാണ്. ഇതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായമുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന പല ആൾക്കാർക്കും പലതരത്തിലെ രാഷ്ട്രീയങ്ങളുള്ള മുഖങ്ങളായി ചാനലുകളിലെ ആൾക്കാരെ പ്രൊജക്ട് ചെയ്യുന്നു. അവരുടേതായ ഫീഡുകൾ അതാത് കേന്ദ്രങ്ങൾ, അതാത് അനുഭാവമുള്ള ആളുകൾ ഷെയർ ചെയ്യുന്നു. ഞാൻ വിജയകുമാർ സാറിലേക്ക് വരികയാണ്. ഇപ്പൊ ഭരണ തുടർച്ചയ്ക്ക് ഒരു ഫാസിസ്റ്റ പ്രവണതയുണ്ട്, ആന്റി ഇൻകമ്പൻസി സ്ഥിതി പ്രകടമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഈ ഒരു പ്രവർത്തന ശൈലി UDFനും LDFനും നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്?

0: ഇന്ന് ഒരു നേതാവ് എങ്ങനെയാണ് പൊതുജനങ്ങളോട് പെരുമാറേണ്ടത്, ആ കാര്യത്തിൽ പിണറായി വിജയന് എവിടെയൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നത് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. രണ്ട്, മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ, പിന്നെ എം എൽ എമാരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ സംസാരിക്കുന്ന ഭാഷ, പഞ്ചായത്ത് ഇലക്ഷന് തോറ്റ അവസരത്തിൽ ഒരു നേതാവ് പറഞ്ഞത് ഇവർ നന്ദി പണം പെൻഷൻ പണം മേടിച്ചു വെച്ചിട്ട് നന്ദികേട് കാണിച്ചു വന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരു നേതാവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഫാസിസ്റ്റ് ഭരണകൂടമൊന്നുമല്ല.
1: പക്ഷേ അതൊക്കെ ഗ്രാമീണ ഭാഷയാണ് സർ. അങ്ങനെയുള്ള
2: ഈ പ്രസ്തുത നേതാവ് ഇത്തരം ഭാഷാപ്രയോഗങ്ങൾ നടത്തിയിട്ടും അവിടെ വലിയ ജനപിന്തുണയുള്ള ഒരു നേതാവാണ്. അപ്പം നമ്മൾ പറയുന്നത് ഈ ഭാഷാപ്രയോഗം മാത്രമല്ല, മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ താഴെ തട്ടിലുള്ള ഈ കേഡർ സ്വഭാവം എന്നുള്ള ഒരു പാർട്ടിക്ക് താഴെ തട്ടിലുണ്ടായ ആളുകളിടയിലെ അഹന്ത, അതിനിടയിലുണ്ടായ കറപ്ഷൻ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അത്തരമൊരു ചിന്തയുണ്ടായാൽ കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ പോലെ പൊടി പോലും ഉണ്ടാവില്ല.
1: കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് അധികാരത്തിൽ വരുന്നതിനും അപ്പുറത്ത് അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ ഈ പരാജയം അവരെ പ്രേരിപ്പിക്കുകയും അവരെ അതിന് സജ്ജരാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ബംഗാൾ ആവർത്തിച്ചേക്കാം. പക്ഷേ അവരത് വീണ്ടും മനസ്സിലാക്കുമെങ്കിൽ അത് ഒരു തിരുത്തൽ ശക്തിയായിട്ടോ ജനകീയ പ്രതിരോധത്തിൻ്റെ മുൻനിരയിലോ ഒക്കെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞേക്കും.
0: ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സ്കോറ് UDF 100, LDF 38,
3: നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നത്. നമ്മൾ വീണ്ടും നമ്മുടെ ആ മാറ്റത്തിന്റെ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു
2: മാറുന്നത് മൃഗീയമായി മാറിയാലുള്ള ഒരു അപകടം. എന്താണെന്നറിയാം, പ്രതിപക്ഷം എപ്പോഴും ശക്തമായിരിക്കണം.
3: ഈ പ്രതിപക്ഷം ഒരു പക്ഷേ ഈ തുടർച്ചയേക്കാളും ഗുണകരമായൊരു ജനാധിപത്യ
2: ഈ റിസൾട്ട്, ഈ രീതിയിൽ പോയി ഒരു റിസൾട്ട് വന്നാലുള്ള അപകടം, പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ ഭരണപക്ഷം ജീർണിക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു വലിയ അപകടം ഇതിനകത്ത് പതിയിരിക്കുന്നുണ്ട്. 101 സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന കേരളത്തിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നത്?
1: കഴിഞ്ഞ തവണ 100 സീറ്റ് കിട്ടിയിട്ടാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അതിൻ്റെ
2: റിവേഴ്സ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്
3: ഇടതുപക്ഷം പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കരുത്താർജിക്കുകയും ഈ സംവിധാനങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്നൊരു രീതി അവരുടെ ഇടയിലില്ലേ?
2: അതോടൊപ്പം അവർ വലതുപക്ഷത്തെ ഭരിക്കാൻ അനുവദിക്കുക കൂടി വേണം. കാരണം ഇനിയിപ്പോ തെരുവ് യുദ്ധങ്ങളുടെ ഒരു കാലമായി
1: മൂന്നാം ദിവസം മുതൽ അത്
2: ഒരവസ്ഥയുണ്ടാകരുത്. അപ്പൊ അത് രണ്ടും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഈ ചർച്ച ഉപസംഹരിക്കുമ്പോൾ പ്രത്യേകിച്ച്
1: തീർച്ചയായിട്ടും
2: ആഗ്രഹിക്കാനുള്ളത്.
3: നമുക്കിനി വോട്ട് ശതമാനത്തിന്റെ കണക്കുകളാണ് ഇനി നമുക്ക് പലപ്പോഴും ഇത് കഴിഞ്ഞ് നമ്മൾ വിശകലനം ചെയ്യേണ്ടതായിട്ട് മുന്നോട്ട് വരുന്ന ഒരു വിഷയം. NDA ഈ പറഞ്ഞ 20% എത്താൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മുന്നണികൾക്ക്, പാർട്ടികൾക്ക് എത്രത്തോളം വോട്ട് ശതമാനം കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇതേ തുടർന്ന് നമ്മൾ ഈ സീറ്റുകൾ പോലെ തന്നെ പ്രധാനമാണ് കോർ വോട്ടുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിഷ്പക്ഷമായ വോട്ടുകളൊക്കെ. നമ്മുടെ ജനാധിപത്യം അതിൻ്റെ ഒരു സൗന്ദര്യം വീണ്ടെടുത്തിരിക്കുകയാണെന്ന് നമുക്കൊരു പക്ഷേ ഇത് പറയേണ്ടി വരും, നമ്മുടെ കേരള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഈ ട്രെൻഡ്. എന്തായാലും നാട് ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ്. നമ്മൾ വാർത്തയിലേക്ക് നീങ്ങുന്നു.
4: നാട് ഭരിക്കുന്നത് ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തത്സമയ അവലോകന പരിപാടി സമാപിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തത് പ്രൊഫസർ എം വിജയകുമാർ, ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീ പറക്കോട് ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീകുമാർ മുഖത്തല. സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു, ദിലീപ് MK, രഞ്ജിനി MR, സെവിൽ ജിഹാൻ. സാങ്കേതിക സഹായം ദിനേശൻ NN, ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, രതീഷ് മോൻ, വി സുരേഷ് കുമാർ, ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ, അണിയറയിൽ അശ്വതി ബാലചന്ദ്രൻ, ശ്രീകല P, അഞ്ജന ശ്രീകുമാർ, അനുജ ഭാസ്കർ, നന്ദിത രമേശ്, R രാജേശ്വരി, അതുൽ കൃഷ്ണൻ, ഏകോപനം G, സന്തോഷ് കുമാർ, സന്ദീപ് സുരേഷ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
5: ആകാശവാണി അനന്തപുരി FM 101.9.
6: നമസ്കാരം, പ്രധാന വാർത്തകൾ.
5: സംസ്ഥാനത്ത് UDF അനുകൂല തരംഗം. ഫലസൂചനകൾ വ്യക്തമായ 140 സീറ്റുകളിൽ 102 UDF സ്ഥാനാർത്ഥികൾ മുന്നേറുകയാണ്. LDF 40 താഴെ സീറ്റുകളിൽ മാത്രമാണ് മുന്നേറുന്നത്. NDA മുന്നേറ്റം 2 സീറ്റുകളിലേക്ക് ഒതുങ്ങി. സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ വിജയിച്ചത് 52

1907 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥി TM ശശി 8553 വോട്ടുകൾക്ക് വിജയിച്ചു. ഒറ്റപ്പാലത്ത് LDFിലെ കെ പ്രേംകുമാർ 26910 വോട്ടിനും ഷൊർണൂരിൽ LDFിലെ പി മമ്മിക്കുട്ടി 16517 വോട്ടിനുമാണ് വിജയിച്ചത്. ധർമ്മടം മണ്ഡലത്തിൽ 9 റൌണ്ട് പൂർത്തിയായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 7111 വോട്ടിന്റെ ലീഡുമായി മുന്നേറുന്നു. ആദ്യ റൌണ്ടുകളിൽ VP അബ്ദുൾ റഷീദ് 2000ലേറെ വോട്ടുകൾക്ക് ലീഡ് ചെയ്ത ശേഷമാണ് പിണറായി വിജയൻ ലീഡ് തിരിച്ചുപിടിച്ചത്. CPIMൽ നിന്ന് പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ വിജയമുറപ്പാക്കി. CPIMൽ നിന്ന് പുറത്താക്കിയ TK ഗോവിന്ദനും തളിപ്പറമ്പിൽ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. UDFിന്റെ മുന്നേറ്റത്തിൽ ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തും തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തും വിജയാഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, ഡോക്ടർ ശശി തരൂർ തുടങ്ങിയവർ കേക്ക് മുറിച്ചും മധുരം കൈമാറിയും സന്തോഷം പങ്കുവച്ചു. ഇടുക്കിയിലെ പരാജയം സംസ്ഥാനത്ത് മൊത്തമുണ്ടായ പരാജയത്തിന്റെ ഭാഗമാണെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. MM മണിയെ മാറ്റി നിർത്തിയത് ബാധിച്ചിട്ടില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ FC ബംഗളൂരു FCയെ നേരിടും. ഗോവയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക് കേൾക്കാം.

0: ഹലോ ഡോക്ടർ. വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കെഎസ്ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കെഎസ്ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ്. സ്വാഗതം ഡോക്ടർ.
2: നമസ്കാരം.
1: ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വൃക്കരോഗമുണ്ടെങ്കിലും മിക്കവാറും പേർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ വൃക്കരോഗമുള്ള രോഗികൾ മിക്കവാറും രോഗത്തിന്റെ അവസാനം വരെ ലക്ഷണങ്ങൾ കാണിക്കാറില്ല എന്നതുകൊണ്ടാണോ വൃക്കരോഗങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുന്നത്?
2: നമ്മൾ വൃക്കരോഗത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ വൃക്കയുടെ ശരീരത്തിലെ ഉത്തരവാദിത്വം നമ്മൾ അറിയുന്നത് നല്ലതായിരിക്കും. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഒരു മൂത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവയവമാണ് വൃക്ക. അങ്ങനെയല്ല. വൃക്കയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വൃക്കയുടെ ഒരു ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺ എന്ന് പറയുന്ന അതാണ്. അതുകൊണ്ടാണ് നെഫ്രോളജിയാണ് സബ്ജക്റ്റായി മാറുന്നത്. ആ നെഫ്രോണിൻ്റെ ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എല്ലാ വിഷാംശങ്ങളും, അതായത് മെറ്റബോളിസം കാരണം ഉണ്ടാകുന്ന എല്ലാ വിഷാംശങ്ങളും ഫിൽട്ടർ ചെയ്യുക, ബോഡിക്ക് വേണ്ട വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുക, ബോഡിക്ക് വേണ്ട എരിത്രോപോയിൻ്റ്, അതായത് ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് എരിത്രോപോയിൻ്റ്, എരിത്രോപോയിൻ്റ് ഉൽപ്പാദിപ്പിക്കുക, നമ്മുടെ കാൽഷ്യം ഫോസ്ഫറസ് മെറ്റബോളിസം ബാലൻസ് ചെയ്യുക, ആസിഡും അമ്ലങ്ങളും ബാലൻസ് ചെയ്യുക, സോഡിയം പൊട്ടാസ്യം ബാലൻസ് ചെയ്യുക, ഇങ്ങനെ ഒത്തിരി ജോലി. അതായത് ഓരോ കോശങ്ങളും 24 മണിക്കൂറും പണിതുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കുക എന്തിനാണ് നമുക്ക് രണ്ട് വൃക്കകളെന്ന്. ഞാൻ പറയുന്ന ഒരു വൃക്കയും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ നല്ലതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും ഉത്തരവാദിത്വമുള്ള ഒരു അവയവമാണ് വൃക്ക. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വളരെ വൈകിയെ അറിയുന്നതെന്ന് വെച്ചാൽ, രണ്ട് കിഡ്നി ഉള്ളതുകൊണ്ട് കിഡ്നി 24 മണിക്കും വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും രോഗലക്ഷണങ്ങൾ നമുക്ക് പുറത്തു വരത്തില്ല. ഏറ്റവും പ്രധാനമായി നമ്മൾ പൊതുവേ കണ്ടുവരുന്ന രോഗലക്ഷണം കാൽപാദങ്ങളിൽ ചെറിയ നീര്, കൂടുതൽ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കാലിൽ ചെറിയ നീര് കാണുക, മൂത്രം ഒഴിക്കുമ്പോൾ ചെറിയ പത കാണുക. ഈ പത എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പെട്ടെന്ന് ഒരു എന്താ ആകാംക്ഷ ഉണ്ടാവും. ബേസിക്കലി ഒരു പ്രോട്ടീൻ ലീക്കിൻ്റെ ലക്ഷണമാണ് ഈ പത എന്ന് പറയുന്നത്. പ്രോട്ടീൻ ലീക്കിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ കിഡ്നി ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ പ്രോട്ടീൻ ആക്ച്വലി മൂത്രത്തിൽ കൂടെ വരാൻ പാടില്ല. അപ്പോൾ അരിപ്പയിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ, അരിപ്പയിൽ സുഷിരങ്ങൾ വലുതാവുകയാണെങ്കിൽ അത് പ്രോട്ടീൻ ആയിട്ട് വെളി വരും. പ്രോട്ടീൻ ആയിട്ട് വരുമ്പോൾ നമ്മൾ ബാത്റൂമിൽ യൂറിൻ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പത പോലെ ഇരിക്കുകയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അത് ഒരു ഡേഞ്ചർ സിഗ്നലാണ്. അപ്പോൾ നമ്മളൊരു യൂറിൻ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരു 20-25 രൂപ കൊടുത്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയിൽ കൂടെ പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം. ഇതുപോലെ തന്നെയാണ് രക്താണുക്കൾ യൂറിനിൽ. നോർമൽ ഒരാൾക്ക് ശരീരത്തിലെ ബ്ലഡിലെ രക്താണുക്കൾ യൂറിൻ്റെ അരിപ്പ കടന്ന് വരാറില്ല. ആ അരിപ്പ കടന്ന് രക്താണുക്കൾ വന്നാൽ അതും ഒരു കിഡ്നിയിൽ എവിടെയോ ചെറിയ തകരാറുണ്ട് എന്ന് കാണിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റുന്ന രണ്ട് സാധനങ്ങൾ, നമ്മൾ യൂറിൻ നോക്കിയാൽ ഒരു പ്രോട്ടീൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ രക്താണുക്കൾ ഉണ്ടെന്നോ അറിഞ്ഞാൽ കിഡ്നി ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കാം.
1: ഓക്കെ സാർ, നമുക്ക് ആദ്യത്തെ കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഞാൻ ചെങ്ങല്ലൂർ ചെറിയ നാട്.
1: ഓക്കെ, സംസാരിച്ചോ.
2: ആ രാധാകൃഷ്ണൻ പറയൂ.
3: ആ ഡോക്ടർ നമസ്കാരം.
2: നമസ്കാരം
3: സാറേ. എനിക്ക് അറിയേണ്ടതേ, ഞാനൊരു കിഡ്നി സ്റ്റോൺ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു 10-22 വർഷമായിട്ട് ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടറിനോട് പറഞ്ഞു നമുക്ക് തൽക്കാലം ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ ഒക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കിഡ്നി സ്റ്റോൺ ഇരിക്കുന്നു പറഞ്ഞു.
2: അപ്പൊ
3: 22 വർഷമായി. കൂടുതൽ വെള്ളം കുടിക്കുക, അതിനുള്ള മരുന്നൊക്കെ തരുക, അത് തന്നിട്ടുണ്ട്, കുടിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും മൂത്ര ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ആ സമയത്താണ് എന്റെ ഒരു ഉത്തമ സുഹൃത്തിന് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടായി. അതായത് ആലപ്പുഴയാണ്. അപ്പൊ അതിനോട് പറഞ്ഞ് ഒരു കിഡ്നി കൊടുത്താൽ കൊള്ളാമായിരുന്നു, എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഷുഗറുണ്ട്. ഇങ്ങനെ ഈ മൂത്രാശയത്തിന് ഈ കല്ലുണ്ട്. അപ്പം കൊടുക്കാൻ ഒക്കുമെന്നറിയാണ്.
2: അതിൽ തന്നെ രാധാകൃഷ്ണൻ വലിയ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഒരു സുഹൃത്തിന് വൃക്കയുടെ ആവശ്യം വന്നപ്പോൾ തരാൻ അറ്റ്ലീസ്റ്റ് മനസ്സ് തോന്നിയല്ലോ. പക്ഷെ രാധാകൃഷ്ണന് എന്തായാലും കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദാതാവാകാൻ പറ്റില്ല. ഏറ്റവും പ്രധാനം പ്രമേഹമുള്ള ഒരു ദാതാവിനും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രമേഹമുള്ളവർക്ക് അല്ലാതെ തന്നെ വൃക്കരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒറ്റ കിഡ്നി ആവുമ്പോൾ അവർക്ക് വൃക്കരോഗം വരാനുള്ള സാധ്യത ഇരട്ടിയാവും. അതുകൊണ്ട് നമ്മൾ പ്രമേഹ രോഗികളെ ദാതാവായി കരുതാറില്ല. രണ്ടാമത്, കല്ലുള്ളവർക്ക് പിന്നെയും സ്റ്റോൺ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് കല്ലും ആക്റ്റീവായിട്ട്, അതായത് ഇപ്പോഴും രാധാകൃഷ്ണൻ്റെ കിഡ്നിയിൽ കല്ലുണ്ടെങ്കിൽ അതും നമുക്ക് ദാതാവായി കരുതാൻ പറ്റില്ല. അല്ല, അതെ, വളരെ വലിയ കാര്യമാണ് രാധാകൃഷ്ണൻ ചിന്തിച്ചത്. പക്ഷേ രാധാകൃഷ്ണന്റെ ആരോഗ്യസ്ഥിതിക്ക് ഒരു വൃക്ക നൽകുന്നത് അഭികാമ്യമായിരിക്കില്ല.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറേ, ഡയാലിസിസ് നമുക്ക് ഏത് ഘട്ടത്തിലാണ്?
2: ഡയാലിസിസ് നമ്മൾ ക്രിയാറ്റിൻ വെച്ച് പറയുന്നതിനേക്കാളും EGFR എന്ന് പറയും, അതായത് കിഡ്നിയുടെ പ്രവർത്തന കാര്യക്ഷമം നോക്കുന്ന ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ക്രിയാറ്റിന് നമ്മുടെ ബോഡി വെയ്റ്റും വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബോഡി വെയ്റ്റും ഏജും അത് less than 15, അത് 15 താഴെ വരുമ്പോഴാണ് നമ്മൾ ഡയാലിസിസ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ യൂഷ്വൽ പ്രാക്ടീസ് എന്ന് വെച്ചാൽ EGFR 15 താഴെ ആകുകയും നമുക്ക് ശ്വാസം മുട്ട, വിശപ്പില്ലായ്മ, ക്ഷീണം, രക്തം കുറവ്, അതായത് വിളർച്ച, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയാലിസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ EGFR 7 താഴെയാണെങ്കിൽ നമ്മൾ ഈ വക രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും ഡയാലിസിസ് ചെയ്യുന്നതാണ് ഉത്തമം. കാരണം നമ്മൾ അല്ലെങ്കിൽ ഒരു എമർജൻസി ആയി ചിലപ്പോൾ ഡയാലിസിസ് വേണ്ടി വരും, ചിലപ്പോൾ ബോധം പോകാം. എൻകെഫലോപ്പതി എന്ന് പറയും, യുറീമിക് എൻകെഫലോപ്പതി, ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യും. EGFR എന്ന് പറയുന്നത് ക്രിയാറ്റിനും ബോഡി വെയ്റ്റും നമ്മുടെ ഏജും വെച്ചുള്ള ഒരു കാൽക്കുലേഷനാണ്. ഇതൊരു അത് വളരെ വ്യക്തമായിട്ട് കിഡ്നിയുടെ പ്രവർത്തന കാര്യക്ഷമത നോക്കുന്ന ഒരു പരിശോധന അല്ല, ഒരു അളവാണ്. നമ്മൾ ക്രിയാറ്റിൻ വെച്ച് മാത്രം നമ്മുടെ വൃക്കയുടെ കാര്യക്ഷമത നോക്കാൻ പാടില്ല. നമുക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് EGFR എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ പറയും ഇന്ന ഇന്ന വാല്യൂസ് നിങ്ങൾ ആഡ് ചെയ്താൽ നമ്മൾക്ക് EGFR കിട്ടും. അത് വെച്ചാണ് നമ്മളിപ്പോൾ less than നമുക്ക് നോർമൽ 90 മുകളിലായിരിക്കണം. 15 താഴെയാണെങ്കിൽ നമ്മൾ ഡയാലിസിലോട്ട് എത്തും. അതിനിടയ്ക്കും ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ഡോക്ടർമാരെ ഉപദേശം തേടാം. അതൊരു നല്ലൊരു ടെസ്റ്റാണ്.
1: ഇപ്പോൾ സപ്പോസ് പാമ്പ് കടി പോലത്തെ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കിഡ്നി ഫെയിലിയർ വന്നിട്ട് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് ശേഷം കുറച്ച് നാളിന് ശേഷം കിഡ്നി എഗെയിൻ ഫംഗ്ഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
2: അതെ അതെ, ഇത് രണ്ടു തരം വൃക്കസ്തംഭനമാണ്. നമ്മൾ ഒന്ന് സ്ഥായിയായ വൃക്കസ്തംഭനം, അതാണ് പൂർണ്ണമായും വൃക്ക നശിച്ച് ഇനി റിക്കവറി ചെയ്യാനും മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചികിത്സ കൊണ്ടോ മെച്ചപ്പെടാൻ ഇല്ലാത്തൊരവസ്ഥ, അതിനെയാണ് നമ്മൾ സ്ഥായിയായ വൃക്കസ്തംഭനം. അവർക്കാണ് തുടർച്ചയായ ഡയാലിസിസ് വേണ്ടത്. മറ്റത് പാമ്പ് കടിയാണെങ്കിൽ ഇപ്പം നമ്മൾ എലിപ്പനിയുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയും, ഈ വേനൽക്കാലത്തൊക്കെ വരുന്ന ഒരു ഇതാണ്. പിന്നെ മസിലുകളുടെ ഇഞ്ചുറി കാരണം കിഡ്നി ബ്ലോക്കായിട്ട് വരാം. ഇപ്പോൾ ഇത് പൊള്ളലിന് അവിടെയും ജലാംശം കുറഞ്ഞിട്ട് കിഡ്നി ഫെയിലർ വരാം. ഇവരെല്ലാം താൽക്കാലികമായി നമ്മൾ വൃക്കനെ സപ്പോർട്ട് ചെയ്യുക. ആക്ച്വലി ഡയാലിസിസ് ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല, വൃക്ക ആ സമയത്ത് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബാഹ്യ പ്രശ്നങ്ങൾ കാരണം. ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ, ശുദ്ധീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മെഷീനിലെടുത്ത് ഡയാലിസിസ് സപ്പോർട്ട് ചെയ്യുന്നു. വൃക്ക ആ സമയത്ത് റെസ്റ്റ് ചെയ്യുന്നു. അത് ചിലപ്പോൾ ഒരു 4-5 ചില ആളുകൾക്ക് 2 ഡയാലിസിൽ തന്നെ വൃക്ക റീഗെയിൻ ചെയ്ത് വൃക്ക തന്നെ പ്രവർത്തിച്ചോളും, നമ്മൾ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യും. ഇത് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി അല്ലെങ്കിൽ അക്യൂട്ട് റീനൽ ഫെയിലർ എന്ന് പറയും. ഇവർക്ക് വളരെ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു 4-5 മാക്സിമം നമ്മൾ പറയുന്നത് 3 കൂടുതൽ ഡയാലിസിസ് ഇല്ലാതെ വൃക്കയുടെ പ്രവർത്തന കാര്യക്ഷമത മെച്ചപ്പെടാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. അതിനുള്ളിൽ നമുക്ക് ഡയാലിസിസ് ചെയ്ത് അവരെ വൃക്കയുടെ പ്രവർത്തനം തിരിച്ചു കിട്ടിയാൽ നമ്മളതിന് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്ന് പറയും. അപ്പോൾ എല്ലാവരും, എല്ലാ ഡയാലിസിസ് തുടങ്ങുന്ന ആൾക്കാരും തുടർച്ചയായിട്ട് ഡയാലിസിസ് വരുന്ന രോഗികളല്ല. ഒരു താൽക്കാലികമായി വൃക്കയ്ക്ക് ഒരു സപ്പോർട്ട്, കിഡ്നി സപ്പോർട്ട് തെറാപ്പി എന്നാണ് നമ്മൾ പറഞ്ഞത്. കിഡ്നിക്ക് ആ പ്രത്യേക സാഹചര്യത്തിൽ കിഡ്നി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കിഡ്നി ചെയ്യേണ്ട ജോലി മെഷീൻ വെച്ച് ചെയ്യുന്നു, കിഡ്നി റെസ്റ്റ് ചെയ്യുന്നു, കിഡ്നി പിന്നെ റിക്കവർ ആകുന്നു.
1: അപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ക്രോണിക് കിഡ്നി ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആയിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ദാതാവിനെ കണ്ടെത്തുന്നത് വരെ ഉള്ള, അല്ലെങ്കിൽ ദാതാവ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്?
2: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ്റനൻസ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ വൃക്ക വർക്ക് ചെയ്യുന്നില്ല, ഇനി ഒരു മാറ്റിവെച്ചാൽ മാത്രമേ നോർമൽ ലൈഫിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ നമുക്കിപ്പോൾ ദാതാക്കളെ കിട്ടാം. ഒന്ന് ബന്ധുവായിട്ടുള്ള ദാതാവായിരിക്കാം, അത് നമ്മുടെ അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ ആരെങ്കിലും. പിന്നെ ബന്ധുവേദന, ഇപ്പം നേരത്തെ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഒരു സുഹൃത്ത് മുന്നോട്ട് വരാം, ഇതാണ് ജീവിച്ചിരിക്കുന്ന ആളവേദമാണ്. അതല്ലാതെ കേരളത്തിൽ മൃതസഞ്ജീവനി എന്നൊരു പദ്ധതിയുണ്ട്, ഗവൺമെൻറ് കേരള സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനാണ് അത് നോക്കുന്നത്. ആ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനെയാണ് നമുക്ക് വൃക്ക ലഭിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്ഥായിയായ വൃക്കസ്തംഭനാവസ്ഥയുള്ള ആൾ ഡയാലിസിസ് കൊണ്ട് മാത്രമേ അയാളുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള, അവരെ എങ്ങനെയായാലും ദാതാവ് ഇല്ലെങ്കിൽ പോലും ഈ മൃതസഞ്ജീവനി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവർക്ക് മസ്തിഷ്ക മനാന്തര അവയവദാനത്തിൽ നിന്ന് അവയവം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ അങ്ങനെ രജിസ്ട്രേഷൻസ് കുറവാണ്. ആൾക്കാരെല്ലാവരും ലിവിങ് ഡൊണേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ലിവിങ് ഡൊണേഷൻ നമുക്കിനെ അറിയാം, നമ്മുടെ അണുകുടുംബങ്ങളാണ്, നമ്മുടെ സഹോദരൻ ചിലപ്പോൾ ഡയബറ്റീസ് കാണും, നേരത്തെ പറഞ്ഞ പോലെ കല്ലിൻ്റെ അസുഖം കാണും. അപ്പോൾ അവർക്ക് തരാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സാധ്യത പല വൃക്കരോഗികളും നോക്കുന്നില്ല. അത് നോക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു പ്രായമോ ഒന്നും നമുക്ക് വൃക്ക മാറ്റിവെക്കാൻ വിധേയനാകുന്നതിനൊരു തടസ്സമേ അല്ല. നമ്മളിപ്പോൾ 70 വയസ്സാണെങ്കിൽ നമ്മൾ ഹെൽത്തിയാണ്, ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നമ്മൾ വൃക്ക മാറ്റിവെക്കൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ചികിത്സാ സമ്പ്രദായമാണ്.
1: സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വൃക്കകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ
2: വ്യത്യാസം ഇല്ല. ലിംഗവ്യത്യാസം നമുക്ക് ആകെ കൂടെ നമുക്ക് അറിയേണ്ടത് ബ്ലഡ് ഗ്രൂപ്പ് കമ്പാറ്റിബിലിറ്റിയാണ്. ഇപ്പം നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് കമ്പാറ്റിബിൾ അല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. കഴിയുന്നതും ബ്ലഡ് ഗ്രൂപ്പ് കമ്പാറ്റിബിൾ ആയിരിക്കണം, കഴിയുന്നതും റിലേറ്റഡ് ആയിരിക്കണം. കാരണം നമ്മുടെ എച്ച് എൽ എക്ക് ഒരു സാമ്യം ഉണ്ടെങ്കിൽ അത് റിജക്ഷൻ തരാനുള്ള സാധ്യത കുറവാണ്. അൺറിലേറ്റഡ് ആണെങ്കിലും ഇപ്പം മരുന്നുകൾ കൊണ്ട് റിജക്ഷൻ നമുക്ക് തടയാൻ പറ്റും, അതായത് വൃക്ക തിരസ്കരിക്കുന്നത് തടയാൻ പറ്റും. അതുകൊണ്ട് വൃക്ക മാറ്റിവെക്കൽ തന്നെയാണ് ഒരു സ്ഥായിയായ വൃക്ക സ്തംഭനാവസ്ഥയുള്ള ആൾക്കാർ ഏറ്റവും ഐഡിയൽ ചികിത്സാ സമ്പ്രദായം.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: സാറേ, ഞാൻ ബാലരാമപുരം അവണാകുയിന്ന് ശിശുബാലനാണ്, 67 വയസ്സ്.
1: ഓക്കെ, സംശയം ചോദിച്ചോളൂ.
3: അതെ, ഈ എനിക്ക് അരമണിക്കൂറിൽ കൂടുതൽ മൂത്രം തങ്ങുന്നില്ല. അതിന്റെ കാരണം അറിയാനാണ്. ഈ പിന്നെ ദഹനക്കുറവുണ്ട്.
2: ദഹനക്കുറവ് വൃക്കയായിട്ട് വലിയ ബന്ധമില്ല. പക്ഷേ ഈ മൂത്രം ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് ആക്ച്വലി നിങ്ങളൊരു യൂറോളജി ഡോക്ടറിനെ കാണേണ്ട അത്യാവശ്യമാണ്. നമ്മൾ ഈ 50-55 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ മൂത്രസഞ്ചിയുടെ അടുത്തൊരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരും. ആ പ്രോസ്റ്റേറ്റ് ശ്വാസമുട്ടൽ വൃക്കയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ വൃക്ക വളരെ വലിയ തകരാറായാൽ മാത്രമേ ശ്വാസമുട്ട് വരുള്ളൂ. നേരത്തെ പറഞ്ഞ ഈ മൂത്രം അരമണിക്കൂർ, അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണെങ്കിൽ മൂത്രം മൂത്രസഞ്ചിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുകയും അല്ലെങ്കിൽ മൂത്രം ഒഴുക്കിന് തടസ്സം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യമായിട്ടൊരു യൂറോളജി ഡോക്ടറിനെ കണ്ട് ആ മൂത്രത്തിന്റെ കംപ്ലൈന്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും.
1: ഇപ്പൊ വൃക്കരോഗ നിർണയം ഏറ്റവും നേരത്തെ ആക്കിയാൽ പല രോഗികൾക്ക് രക്ഷപ്പെടാൻ സാധ്യത കൂടുതലാണല്ലോ. അപ്പൊ നമ്മൾ ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കുമല്ലോ കിഡ്നി ഫെയിലിയർ മനസ്സിലാക്കുന്നത്. ആ സമയത്തേക്കും 2 കിഡ്നികളും ഫെയിലിയർ ആയിട്ടുണ്ടാകും. അപ്പൊ ഈ നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവബോധം അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് നമുക്ക് ചെയ്ത് റൊട്ടീൻ ആയിട്ട് ചെയ്യാൻ
2: പറ്റും? യൂറിനിലെ യൂറിൻ റുട്ടീൻ എന്ന് പറയുന്ന ആൽബിനും ബ്ലഡും കോശങ്ങൾ നോക്കുന്ന വൈറ്റ് സെൽസ് നോക്കുന്ന ചാൻസ്, ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ കൂടെ നമുക്ക് ബി പി നോക്കാം, ഹീമോഗ്ലോബിൻ, അതായത് രക്തക്കുറവുണ്ടെങ്കിൽ അതും കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ 70-80% വൃക്ക രോഗങ്ങളുടെ കാരണം പ്രമേഹമാണ്. പ്രമേഹം എന്ന് പറയുമ്പോൾ അനിയന്ത്രിതമായ പ്രമേഹമാണ്, നിയന്ത്രിച്ച പ്രമേഹമല്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, എല്ലാ പ്രമേഹ രോഗികളും വൃക്ക രോഗികളാകത്തില്ല. നിയന്ത്രിക്കാത്ത പ്രമേഹ രോഗികൾ മാത്രമേ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദവും, ഇത് രണ്ടുമാണ് ഏകദേശം 80%. അപ്പോൾ ഇത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് ഉള്ള എല്ലാ രോഗികളും 1 വർഷത്തിലൊരിക്കലെങ്കിലും മൂത്രവും മൂത്രത്തിൽ നേരത്തെ പറഞ്ഞ യൂറിൻ റുട്ടീൻ അല്ലെങ്കിൽ യൂറിൻ ആൽബുൻ അല്ലെങ്കിൽ USCR യൂറിൻ ആൽബുൻ ക്രിയാറ്റിൻ റേഷ്യോ, രക്തത്തിലെ ബ്ലഡ് യൂറിയ ക്രിയാറ്റിൻ, നേരത്തെ പറഞ്ഞ പോലെ ഹീമോഗ്ലോബിൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം. പിന്നെ ഈ പ്രമേഹ രോഗികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രമേഹ രോഗികളുടെ അസുഖം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ യൂറിനിലെ ആൽബിൻ കണ്ട അവരെ ഉടൻ തന്നെ കണ്ണുകളും പരിശോധിക്കണം. റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ ഇതുണ്ട്, അതും കണ്ണിലെ രക്ത ധമനികളെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കാഴ്ച പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി പരിശോധനയും യൂറിൻ്റെ ആൽബിൻ പരിശോധനയും എല്ലാ പ്രമേഹ രോഗികളും എല്ലാ രക്തസമ്മർദ്ദമുള്ള രോഗികളും എല്ലാ വർഷവും ചെയ്തിരിക്കേണ്ടതാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അത് മാത്രമാണ് കേരളത്തിലെ വൃക്ക രോഗങ്ങൾ തടയാനുള്ള ഏറ്റവും പ്രധാന കാര്യം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഹലോ, അനിയാമുരം വസന്തകുമാർ.
1: ഓക്കെ, സംശയം ചോദിച്ചോളൂ.
4: മൂത്രം ഒഴിച്ച് തീരെ ആകുമ്പോ ഭയങ്കരമായ തരിപ്പ്, സഹിക്കാൻ വയ്യ. ഞാൻ പ്രോസ്റ്റേറ്റിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതാ.
2: സാധാരണ മൂത്രധമനികളിൽ തരിപ്പ് വരുന്നത് അണുബാധ ഉള്ളവർക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അണുബാധ നോക്കേണ്ടിയുണ്ട്. അത് യൂറിൻ പരിശോധിച്ച് യൂറിൻ്റെ കൾച്ചർ എന്ന് പറയും, കൾച്ചർ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് അണുബാധ ഉണ്ടെങ്കിൽ ആ അണുബാധ മാറ്റാനുള്ള ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കഴിച്ചാൽ മാത്രമേ ഈ തരിപ്പ് മാറുകയുള്ളൂ.
1: വിളിച്ചതന്നെ. യൂറിക് ആസിഡ് കൂടുതലാണെന്ന് ചില രോഗികൾ പറയാറുണ്ടല്ലോ. അപ്പോൾ വൃക്കകളുടെ ആരോഗ്യവും അമിതമായ യൂറിക് ആസിഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതേത് സമയത്താണ് ചികിത്സിക്കേണ്ടത്?
2: യൂറിക് ആസിഡ് നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഒരു ഒബ്സഷൻ പോലെയാണ്. അത് ശരീരത്തിലുള്ള വേദന വന്ന അവിടെ തന്നെ പോയി യൂറിക് ആസിഡ് നോക്കും, യൂറിക് ആസിഡ് കണ്ടിടൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി യൂറിക് ആസിഡിന് മരുന്ന് കഴിക്കും. അങ്ങനെ ചികിത്സിക്കേണ്ട ഒരു അസുഖമല്ല യൂറിക് ആസിഡ് കുറച്ച് ബ്ലഡിൽ കൂടി നിൽക്കുന്നത്. ഈ ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻറ്റ് പെയിൻ ഉണ്ട്. അത് ഡെഫിനറ്റ് ആയിട്ട് യൂറിക് ആസിഡ് ചികിത്സിച്ചേ പറ്റുള്ളൂ. പിന്നെ യൂറിക് ആസിഡ് കാരണമുള്ള സ്റ്റോൺ ഡിസീസ് ഉണ്ട്, അതായത് യൂറിൻ അല്ല കല്ലുകൾ, അതും നമ്മൾ യൂറിക് ആസിഡ് കുറയ്ക്കുന്ന മരുന്നുകൾ കഴിച്ച്. അല്ലാതെ രോഗലക്ഷണങ്ങൾ ഇല്ലാതെ കുറച്ച് യൂറിക് ആസിഡ് ഇപ്പോൾ 7-7.5 അല്ലെങ്കിൽ 8 അത് ചികിത്സിക്കേണ്ട ആവശ്യമേ ഇല്ല. യൂറിക് ആസിഡ് തന്നെ തന്നെ യൂറിനിൽ ഡിസോൾവ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ്റെയും ഒക്കെ മെറ്റബോളിസമിലുണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ്. അത് ശരീരത്തിന് തന്നെ കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട്, യൂറിന് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ മരുന്ന് കഴിച്ച് യൂറിക് ആസിഡ് കുറയ്ക്കേണ്ട ആവശ്യമില്ല. യൂറിക് ആസിഡ് കുറയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട ജോയിൻറ്റ് വേദന, 2 യൂറിക് ആസിഡ് കാരണമുള്ള സ്റ്റോൺ ഡിസീസ്.
1: പല രോഗങ്ങളും വേറൊരു രോഗത്തിന് കാരണമാകുന്നു എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ വൃക്കരോഗം രോഗിയുടെ മറ്റ് അവയവങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
2: അതെ, അതായത് നമുക്കിപ്പോൾ കാർഡിയോ റീനൽ സിൻഡ്രോം എന്നാണ്, ഹാർട്ടിൻ്റെ അസുഖമുള്ളവർ കിഡ്നിയുടെ അസുഖം വരാം. അതുപോലെ തന്നെ റീനോ കാർഡിയൽ സിൻഡ്രോം, കിഡ്നി അസുഖമുള്ളവർക്ക് ഹാർട്ടിൻ്റെ അസുഖം വരാം. ഇതുപോലെ തന്നെ ഹെപ്പറ്റോറീനൽ എന്ന് പറയാം, ലിവറിൻ്റെ അസുഖമുള്ളവർക്ക് കിഡ്നിയുടെ അസുഖം വരാം. ഇത് നമ്മുടെ ബോഡി ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ റോളും. നമ്മൾ കാറ് നാലിച്ചാൽ മതി, കാറ് ഇപ്പോൾ ഇതിന് ഒരു ഭാഗം വർക്ക് ചെയ്തില്ലെങ്കിൽ കാർ ഓടത്തില്ല. അതുപോലെ തന്നെയാണ് ബോഡിയും. ബോഡിയുടെ ലിവർ വർക്ക് ചെയ്തില്ലെങ്കിൽ കിഡ്നിക്ക് അതിനുള്ള ശതം ഉണ്ടാവും, കിഡ്നി വർക്ക് ചെയ്തില്ലെങ്കിൽ ഹാർട്ടിന് ഉണ്ടാവും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ടിൽ സംഭവിക്കുന്ന ചില എസ്പെഷ്യലി കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്, ഹാർട്ടിൻ്റെ ധമനികൾ, രക്തധമനികൾ കുഴപ്പമാണ്. നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും, ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ഒരു ഡൈ ഉപയോഗിച്ചാൽ ചെയ്യുന്നത്, ആ ഡൈ കുറച്ച് വൃക്കകൾക്ക് തകരാറുണ്ടാകും. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിലപ്പോൾ ആൻജിയോഗ്രാം ചെയ്യുകയാണെങ്കിൽ ചില ആളുകൾക്ക് പിന്നെയും ബ്ലോക്ക് വരും, അത് കിഡ്നിക്കൊരു നല്ലൊരു വർക്ക് ലോഡ് കൊടുക്കും. പിന്നെ ഹാർട്ട് നല്ലതായിട്ട് പമ്പ് ചെയ്തില്ലെങ്കിൽ ബ്ലഡ് കിഡ്നിയിലോട്ട് എത്തത്തില്ല, കിഡ്നിക്ക് ബ്ലഡ് എത്തിയില്ലെങ്കിൽ കിഡ്നിക്ക് ഉത്തമമായി പ്രവർത്തിക്കാൻ പറ്റില്ല, അപ്പോൾ കിഡ്നി പതുക്കെ ഫെയിൽ ചെയ്ത് തുടങ്ങും. ഇതുപോലെ തന്നെ ലിവറിൻ്റെ അസുഖമുള്ളവർക്ക്, ലിവർ നമ്മുടെ ശരീരത്തിലെ ഒത്തിരി ടോക്സിക് വിഷാംശങ്ങൾ മാറ്റുന്ന ഒരു ജോലിയാണ് ലിവറിനുള്ളത്. അത് ആ വിഷാംശങ്ങൾ ബ്ലഡിൽ കടിഞ്ഞുകൂടെയും അത് കിഡ്നിക്ക് കേടുണ്ടാക്കി. ഇതുപോലെ തിരിച്ച് യൂറിയ പോലത്തെ കിഡ്നി വിസർജിക്കേണ്ട കുറേ വിഷാം അത് ഹാർട്ടിനെയും ലിവറിനെയും എല്ലാം മതി. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ബോഡി ഒരു മൊത്തത്തിലൊരു യൂണിറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വാഹനത്തിന് ആലോചിച്ചാൽ മതി, അപ്പോൾ വാഹനത്തിന് എല്ലാ പാർട്സിനും നമ്മൾ കൊടുക്കേണ്ട കരുതലുകൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൊടുക്കണം, എന്നാലേ എല്ലാ അവയവങ്ങളും ഉത്തമമായി പ്രവർത്തിക്കുകയുള്ളൂ.
1: അപ്പോൾ നമ്മൾ ഇത്രയും സമയം മുതിർന്നവരിലെ വൃക്കരോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കുട്ടികളിലെ വൃക്കരോഗങ്ങൾ മുതിർന്നവരിലും ഉള്ള പോലെ തന്നെയാണോ അത് വ്യത്യസ്തമാണ്?
2: കുറച്ച് വ്യത്യാസമുണ്ട്. കുട്ടികൾ നമ്മൾ കൂടുതൽ ജനിതകമായി വരുന്ന വൃക്കരോഗങ്ങളാണ് കാണുന്നത്. ജന്മന വൃക്കയുടെ ഡെവലപ്മെൻറ്റ് കറക്റ്റ് ആകാതിരിക്കുക, പിന്നെ ചില മെറ്റബോളിക് അസുഖങ്ങളുണ്ട്, അതായത് നമ്മുടെ ബോഡിയിൽ കുറേ എൻസൈംസ് ഉണ്ട് ബോഡിയിൽ, അതിനെന്തെങ്കിലും തകരാറ് വരിക, പിന്നെ കല്ലുകൾ, ജന്മന വൈകല്യങ്ങൾ, വൃക്കയ്ക്കോ അല്ലെങ്കിൽ വൃക്കയുടെ ട്യൂബുകൾക്കോ വൈകല്യങ്ങൾ വരിക, ഇതൊക്കെയാണ് നമ്മൾ കുട്ടികൾക്കുള്ള. പിന്നെ പ്രോട്ടീൻ ലീക്ക്, നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് അസുഖം കുട്ടികൾക്കുണ്ട്, ഭയങ്കരമായിട്ട് പ്രോട്ടീൻ ലീക്ക്, അതും കുറച്ച് ജനിതകമാണ് കുറച്ച് അല്ലാതെ വരുന്നതാണ്. പിന്നെ തൊണ്ടയ്ക്ക് വേദന വന്ന ഈ പോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഗ്ലോമൽ നെഫ്രൈറ്റിസ് എന്ന് പറയും. അങ്ങനെ കുറേ അസുഖങ്ങൾ പൂർണ്ണമായും ട്രീറ്റ് ചെയ്ത് മാറ്റാമെന്ന്, കുറച്ച് അസുഖങ്ങൾ ചികിത്സയില്ലാത്തതാണ്. അതിൻ്റെ ഒരു വെല്ലുവിളി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഡയാലിസിസ് കുറച്ച് ബുദ്ധിമുട്ടാണ്, പിന്നെ അനുയോജ്യമായ വൃക്ക ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വൃക്ക കിട്ടുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ കഴിയുന്നതും കുട്ടികളിലെ വൃക്കരോഗലക്ഷണം കണ്ടാൽ ഉടൻ തന്നെ ഒരു പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റിൻ്റെ സേവനം എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും. നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലുണ്ട്. രോഗലക്ഷണങ്ങളെല്ലാം സെയിമാണ്, പ്രോട്ടീൻ ലീക്ക്, കുട്ടികളുടെ നീര് കാലിനേക്കാളും കൂടുതൽ മുഖത്താണ് വരുന്നത്. കാരണം

0: ഒരു ഡിപ്പെൻഡൻ്റായിട്ട് കുറേ നേരത്തെ ഒരു സ്ഥലത്ത് നിൽക്കാത്തതുകൊണ്ടാവും. പിന്നെ രാവിലെ കിടന്ന് എഴുന്നേൽക്കുമ്പോഴേക്ക് മുഖത്ത് നീര് കണ്ടാൽ അത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കൾ നേരത്തെ പറഞ്ഞ യൂറിൻ പ്രോട്ടീൻ ടെസ്റ്റുകളും യൂറിനിലെ മൈക്രോസ്കോപ്പിക്, അതായത് ആരെ രക്താണുക്കളുണ്ടോ നോക്കുന്ന, അതെല്ലാം ചെയ്ത് ഏറ്റവും അടുത്തുള്ളൊരു പീഡിയാട്രിഷനെ കാണുകയും പീഡിയാട്രിഷ്യൻ ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം ആവശ്യമുണ്ടെങ്കിൽ ഒരു വൃക്കരോഗ വിദഗ്ധൻ, കഴിയുന്നതും കുട്ടികളുടെ വൃക്കരോഗ വിദഗ്ധൻ തന്നെ കാണുന്നതാണ് നല്ലത്.
1: ഇപ്പോൾ കുട്ടികളുടെ വൃക്കമാറ്റം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ മുതിർന്ന ആളിൻ്റെ വൃക്ക കുട്ടികൾക്ക് അനുയോജ്യമാകും
0: പറ്റും. അത് അതുകൊണ്ട് നമ്മൾ കുട്ടികൾ സാധാരണ വളരെ ചെറിയ കുട്ടികളുടെ വൃക്ക മാറ്റി വെക്കൽ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം നമ്മുടെ കിഡ്നി ഒരു 10 മുതൽ 12 സെന്റിമീറ്ററാണ് നോർമൽ ആളുടെ കിഡ്നി. അപ്പോൾ അവരുടെ വയറിൻ്റെ വ്യാപ്തി തന്നെ അത്രയും പോലും കാണത്തില്ല. കുറച്ചൊന്ന് കുട്ടി വലുതാകുന്ന ഒരു വെയിറ്റ്
1: എന്ന് പറയുമ്പോൾ എത്ര പ്രായം,
0: ഒരു കുട്ടി ഒരു 10 കിലോഗ്രാമിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റും 10 കിലോഗ്രാം. യൂഷ്വലി 1 ഇയർ ഒക്കെ കഴിയും. നമ്മൾ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മളൊരു 10 വയസ്സായ കുട്ടിക്ക് വൃക്ക മാറ്റി വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ വൃക്ക മാറ്റി വെക്കാൻ കുട്ടികളുണ്ടെങ്കിൽ അവരും കഴിയുന്നതും മൃതസഞ്ജീവനി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നതായിരിക്കും നല്ല, അത് അനുയോജ്യമായി കിട്ടുന്നതായിരിക്കും. അഡൾട്ട് കിഡ്നിക്ക് കുറെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. കഴിയുന്നതും ഒരു ഏജ് മാച്ച്ഡ് ആയിരിക്കും നല്ലത്.
1: ഇപ്പൊ തീരെ കുഞ്ഞുകുട്ടിയുടെ കിഡ്നി മാറ്റി വെക്കുമ്പോൾ, ഇപ്പോൾ ഒരു സാർ പറഞ്ഞ പോലെ 10 വയസ്സായ കുട്ടിക്ക് വളരെ കുഞ്ഞ് 6 മാസം അല്ലെങ്കിൽ 1 വയസ്സായ കുഞ്ഞിന്റെ കിഡ്നി വെക്കുമ്പോൾ അത് വളരുന്നതിനനുസരിച്ച്
0: അതാണ് പീഡിയാട്രിക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഗുണം.
1: അതുപോലെ തന്നെ പ്രായം കൂടിയ ആളിന്റെ കിഡ്നി പ്രായം കുറഞ്ഞ ആളിന് വെച്ചാൽ പ്രശ്നം ഉണ്ടാവില്ല,
0: കുഴപ്പമില്ല. അത് ഓൾറെഡി ഒപ്റ്റിമൽ ഫംഗ്ഷൻ എത്തിയ കിഡ്നിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല.
1: ഡയാലിസിന് ശേഷം അല്ലെങ്കിൽ ഡയാലിസിലൂടെ മാക്സിമം നമുക്ക് എത്ര നാള് വൃക്കരോഗിക്ക് പിടിച്ചു നിൽക്കാനാകും?
0: അങ്ങനെയല്ല, ഡയാലിസിസ് നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് അത് വളരെ കൃത്യമായി ചെയ്യുകയും ഡയറ്റും ഒക്കെ മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ 20-25 ഇയേഴ്സ് വരെ ഡയാലിസിൽ പോകുന്ന കുഴപ്പമില്ല.
1: അതുപോലെ തന്നെ മാറ്റി വെച്ച വൃക്കയോടുകൂടി ആരോഗ്യകരം,
0: അതും അതുപോലെ തന്നെ 20-25 വർഷം വരെയൊക്കെ മാക്സിമം ലൈഫ് ഉണ്ട്
1: അതിൽ. പക്ഷേ പ്രശ്നം വരുന്നത് ഇടയ്ക്കാണ്, ബാധകളൊന്നും
0: വരാതെ നമ്മൾ ഈ വൃക്ക തിരസ്കരിക്കാതിരിക്കാൻ കഴിക്കുന്ന മരുന്നുകൾ രോഗപ്രതിരോധ ശേഷി ഭയങ്കരമായിട്ട് കുറയ്ക്കും. അപ്പോൾ അത് കരുതലോട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഏറ്റവും അനുയോജ്യമായ ചികിത്സ സ്ഥായിയായ വൃക്ക സമരത്തിന് വൃക്ക മാറ്റിവെക്കൽ തന്നെയാണ്. ഡയാലിസിസ് മോശമല്ല, ഡയാലിസിസ് കറക്റ്റായിട്ട് ചെയ്ത് മരുന്നുകളും ഡോക്ടറെ നിർദ്ദേശവും എല്ലാം ഏകദേശം ട്രാൻസ്പ്ലാന്റ് പോലെ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
1: അതുപോലെ തന്നെ ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് കാരണമുള്ള വൃക്കരോഗങ്ങൾ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്?
0: ഏറ്റവും പ്രധാനം നമ്മൾ SLE എന്ന് പറയുന്നത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ് ആണ്. അത് ഒരു 20-25 അല്ലെങ്കിൽ 30 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അത് സാധാരണയായിട്ട് പെട്ടെന്നുള്ള ഒരു ഹീമോഗ്ലോബിൻ കുറയുക, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക, ഇങ്ങനെയാണ് അത് പ്രസൻറ്റ്. നമ്മൾ ആദ്യം ഡിറ്റക്ട് ചെയ്യാൻ ചിലപ്പോൾ പാടുക. ജോയിൻറ്റ് വേദന, അവരുടെ യൂറിനിലെ ഏറ്റവും പ്രധാനം മൈക്രോസ്കോപ്പിക് ഹെമച്ചൂറിയ എന്ന് പറയുന്ന, അതായത് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം കാണാൻ പറ്റുന്ന രക്താണുക്കളുടെ ലീക്ക്, അതൊരു പ്രധാന രോഗലക്ഷണമാണ് ഈ ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളുടെ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ, എപ്പോഴും നമ്മളൊരു യൂറിൻ റുട്ടീൻ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് ആൽബുമിന് നോക്കാം, അവർ മൈക്രോസ്കോപ്പിൽ വെച്ച് രക്താണുക്കളുണ്ടോ നോക്കാം. ആ രക്താണുക്കൾ, നമുക്ക് ഒരു രക്താണു പോലും ആക്ച്വലി യൂറിന് വരാൻ പാടില്ല. അത് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളൊരു നെഫ്രോളജിസ്റ്റിനെ കണ്ടെത്തുന്നതിന് പരിശോധിക്കേണ്ട. അപ്പോൾ ഇവരെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, നേരത്തെ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞ പോലെ ഇമ്മ്യൂണോസപ്രസന്റ് മരുന്നുകൾ കൊടുത്താൽ ഈ SLE ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ തന്നെ കോശങ്ങൾക്കെതിരായുള്ള ആൻറ്റിബോഡി ഉണ്ടാകുന്നതാണ്. ആ ആൻറ്റിബോഡി നമ്മുടെ കോശങ്ങളെ തന്നെ നമ്മൾ നശിപ്പിക്കാൻ തുടങ്ങുക. അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നുകൾ നമുക്ക്, ഉദാഹരണം സ്റ്റീറോയിഡ് മരുന്നുകളുണ്ട്, വേറെയും കുറേ നമ്മുടെ ലിംഫോസൈറ്റ് കോശങ്ങൾക്കെതിരായിട്ടുള്ള ലിംഫോസൈറ്റിനെ നശിപ്പിക്കാനുള്ള മരുന്നുകളുണ്ട്. നശിപ്പിക്കാൻ, പൂർണ്ണമായി നശിപ്പിക്കാനല്ല, ഒരു ഭാഗികമായി നശിപ്പിക്കാൻ. അപ്പോൾ ആ ആൻറ്റിബോഡി ഉൽപ്പാദനം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ വൃക്കയും എല്ലാവയും, SLE എന്ന് പറയുന്ന വൃക്കയെ മാത്രം എഫക്ട് ചെയ്യുന്നില്ല, കണ്ണിനെ എഫക്ട് ചെയ്യും, വയറിനെ, ലിവറിനെ എഫക്ട് ചെയ്യും, ഹാർട്ടിനെ എഫക്ട് ചെയ്യും, എല്ലാ അവയവങ്ങളെയും എഫക്ട് ചെയ്യും, അത് രക്ത ധമനികളെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം അത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്. കണ്ടുപിടിച്ചാൽ അതിന്റെ വിദഗ്ധ ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ട ചികിത്സ എടുക്കുകയാണ്
1: ഉത്തമം.
0: തുടർച്ചയായ ചികിത്സ നിർത്താൻ പാടില്ല, കാരണം ആന്റിബോഡി എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ നിർത്തുമ്പോൾ പിന്നെയും ഒരു ബൗട്ട് ഓഫ് ആന്റിബോഡി, ചില ആൾക്കാർ അസുഖമെല്ലാം മാറിയുടെ അങ്ങ് മാറ്റി വെക്കും, അത് പാടില്ല.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ചില സമയങ്ങളിൽ നല്ലപോലെ പതയും, നിന്നുകൊണ്ട് മൂത്രം ഒഴിക്കുമ്പോഴുള്ള പ്രശ്നം അല്ലാത്തപ്പോഴില്ല, അത് വൃക്ക ബന്ധപ്പെട്ടാണോ?
0: ഇല്ല, അതറിയാൻ നിങ്ങൾ വെറുതെ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ മതി. അതിൽ ആൽബുമിൻ ഉണ്ടെങ്കിൽ, അതായത് ആൽബിൻ 1+ അല്ലെങ്കിൽ 2+ 3+ ഉണ്ടെങ്കിൽ അത് വൃക്കയുടെ തകരാറും സൂചിപ്പിക്കും. അതല്ല, യൂറിൻ ആൽബിൻ ഇല്ലാണെങ്കിൽ ആ പത നമുക്ക് നെഗ്ലക്ട് ചെയ്യാവുന്നതാണ്, അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. യൂറിനാ ടെസ്റ്റ് ചെയ്യേണ്ടത്? അതെ. ഇല്ല ഇല്ല, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. യൂറിൻ റുട്ടീൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ യൂറിനിലെ ആൽബുമിൻ്റെ അളവ് നോക്കിക്കോളും.
1: മാനസികാരോഗ്യവും വൃക്കരോഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ?
0: മാനസികാരോഗ്യത്തിന് കഴിക്കുന്ന മരുന്നുകൾ, ചില മരുന്നുകൾ, ഉദാഹരണം ലിത്തിയം, അത് കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ പിന്നെ നമ്മൾ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് വയസ്സ്

0: അയാളിൽ കാണുന്നത്. സോഡിയത്തിൻ്റെ അളവ് പറയുമ്പോൾ നമ്മൾ അറിയത്തില്ല. അപ്പോൾ അവർ ഒരു ആൾട്ടേർഡ് സെൻസോറിയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അത് വൃക്കയായിട്ട് ബന്ധമുണ്ട്. അതേപോലെ തന്നെ യൂറിയ അമിതമായി കൂടിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞ യുറീമിക് എൻകെഫലോപ്പതി എന്ന് പറയുന്നത് യുറീമിയ കാരണമുള്ള മാനസിക വൈകല്യങ്ങൾ. അപ്പോൾ ഇത് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ ശ്രദ്ധിക്കേണ്ടതാണ് കാര്യങ്ങൾ.
1: ഇപ്പോൾ നമ്മൾ ഇത്രയും സമയം വൃക്കരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പൊതുവായി വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും, അല്ലെങ്കിൽ വൃക്കരോഗങ്ങൾ വരാതെ തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന?
0: ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം ഒരു ദിവസം 2 ലിറ്റർ കൂടുതൽ മൂത്രം വരുന്ന ആ മരുന്ന കണക്കിൽ വെള്ളം കുടിക്കുക. അപ്പോൾ വേനൽക്കാലങ്ങളിൽ നമ്മൾ കൂടുതൽ കുടിക്കേണ്ടി വരും, കാരണം അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിന് ജലം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് 2 ലിറ്റർ യൂറിനെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ 2 മുതൽ 2.5 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം കുടിക്കാം. പിന്നെ അമിതമായ പ്രോട്ടീൻ ഉപയോഗം നല്ലതല്ല. നമ്മൾ ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഭയങ്കര ഹൈ പ്രോട്ടീൻ ഡയറ്റായിട്ട്, ഈ ഹൈ പ്രോട്ടീനെല്ലാം കിഡ്നിയാണ് മെറ്റബോളൈസ് ചെയ്ത് റെഡിയാക്കി കളയേണ്ടത്. അപ്പോൾ കിഡ്നിക്ക് വർക്ക് ലോഡ് കൂടും, അതുകൊണ്ട് ഈ ഗ്ലോമുലാർ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ അസുഖം വരും. നമ്മൾ കുറേ ജിമ്മിൽ ആൾക്കാരിൽ കാണുന്നുണ്ട് ഈ ഒരു പ്രോബ്ലം, അവർക്ക് പ്രോട്ടീൻ ലീക്കൊക്കെ വരും. അപ്പോൾ അമിതമായ പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല. പിന്നെ അമിത വണ്ണം ഉണ്ടാകാൻ പാടില്ല. അമിതം വണ്ണം ഉണ്ടായാലും നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്ന ലോഡിനുള്ള കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അത് എക്സ്ട്രാ ആ കിഡ്നിക്ക് വർക്ക് ലോഡ് കൂടും. അതായത് നമ്മൾ ചരക്ക് വണ്ടിയിൽ കൂടുതൽ ലോഡ് കയറ്റരുത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. ഇത്രയും കാര്യങ്ങളാണ് വൃക്കയ്ക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: സാർ, വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്,
0: അതൊക്കെ ദോഷം. അത് എൻ്റെ പ്രധാനമായിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ദോഷമാകുന്നത് ഷുഗർ കണ്ടന്റ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ കാലറീസ് കൂടുതലാവും. അതല്ല, കാർബണേറ്റഡ് ആയതുകൊണ്ടുള്ള കുഴപ്പമല്ല, ഹൈ കാലറി ആയതുകൊണ്ടുള്ള കുഴപ്പമാണ്.
1: അപ്പോൾ വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് കേസോട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ആണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വ്യക്തവും ലളിതവുമായി മറുപടി നൽകിയ ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: വൃക്കരോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കേസോട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഹലോ ഡോക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
6: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30.
9: പ്രായോജകർ,
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
1: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് ജാനകി പാടിയ ഗാനം ചിത്രം ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ച. രചന യൂസഫിലെ കേച്ചേരി, സംഗീതം MB ശ്രീനിവാസൻ.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
2: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ചിത്രം സത്യവാൻ സാവിത്രി. യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജി ദേവരാജൻ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. ചിത്രം നിനയിത്താലേ ഇനിക്കും. SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
6: കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
7: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 to June 1 ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണ വില
9: എന്നും രാവിലെ 10:30.
8: പ്രായോജകർ,
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ചിത്രം സ്വല്ലത്തുടിക്കുന്ന മനസ്സ്, യേശുദാസ് പാടിയ ഗാനം.

0: ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ.
1: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
2: പിട്ടാപ്പിള്ളി ഏജൻസീസ്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: എന്റെ ഭാര്യക്കിന് ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും. അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
3: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
2: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 3:00.
7: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
9: ദിവ്യ.
8: എവിടെയാ നാട്?
9: കൊല്ലം.
8: കൊല്ലത്ത് എവിടെയാ?
9: പരവൂര്.
8: അവിടെ കടലും ഒക്കെ ചേർന്ന് ഒരു പുഴിയുണ്ടല്ലേ?
9: ആ, പുഴിക്കര.
8: പോവാറുണ്ടോ അവിടെയൊക്കെ?
9: ആ, ഉണ്ട്.
8: എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു വൈബ്?
9: കൊള്ളാം, നല്ല രസമാണ്. എല്ലാരും ഒക്കെ വന്ന് കാണാൻ പറ്റിയ നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്.
8: ഒത്തിരി പേര് വരുന്നുണ്ട്.
9: ആ, ഒത്തിരി പേര് വരുന്നുണ്ട്.
8: നല്ല ഫുഡുണ്ട്.
9: ആ, ഉണ്ട്.
8: കപ്പലണ്ടിയും കുറച്ചിരിക്കാം. എണ്ണ
9: എണ്ണ.
8: ഇപ്പൊ തിരുവനന്തപുരത്ത് എന്താവശ്യമായിട്ട് വന്നതാ?
9: തിരുവനന്തപുരത്ത് ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് വന്നു.
8: കഴിഞ്ഞോ?
9: ആ, കഴിഞ്ഞു.
8: ഒറ്റ ദിവസം ഉണ്ടായിരുന്നല്ലോ?
9: ഇല്ല, 15 ദിവസം ഉണ്ടായിരുന്നു.
8: ആ, 15 ദിവസം ഇവിടെ കിടന്ന് കറങ്ങി. സ്ഥലങ്ങളൊക്കെ കാണാൻ പോയോ വേറെ?
9: ഇല്ല ഇല്ല, ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് വന്ന് തുടങ്ങിയതേ ഉള്ളൂ.
8: ഇന്നും കൂടെ ഇവിടെ നിന്നിട്ട് നാളെ അടിച്ചു പൊളിച്ചിട്ട് വൈകിട്ടങ്ങ് പോലേ? എവിടെയൊക്കെ പോകാനാ ആഗ്രഹിക്കുന്നത്?
9: ഇനി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോണം, പിന്നെ അത് കഴിഞ്ഞ് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോണം.
8: എവിടെയെങ്കിലൊക്കെ പോണം? എവിടെയാണ്? എന്തോ
9: കാണുമ്പോ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ എവിടെ ഉണ്ടോ അവിടെയെല്ലാം പോകും.
8: കോവളമുണ്ട്, അപ്പുറത്ത് കനകക്കുന്നുണ്ട്, വന നിരീക്ഷണ കേന്ദ്രമുണ്ട്.
9: അവിടെ എല്ലാം പോവാ.
8: ആരൊക്കെ ഉണ്ട് വീട്ടില്?
9: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ.
8: എന്തെയ്യുന്നു അവരൊക്കെ?
9: അച്ഛൻ പെയിന്റിംഗ് ആണ്, അനിയത്തി പഠിക്കുവാണ്, അമ്മ ജോലിയൊന്നും ചെയ്യുന്നില്ല.
8: നിങ്ങള് യാത്രകളൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ?
9: ആ, ഇഷ്ടാ.
8: യാത്രകളിൽ എന്താ കൂടുതൽ ആസ്വദിക്കുന്നത്?
9: ഞാൻ കൂടുതൽ ആ സ്ഥലങ്ങളും അവരുടെ ഒരു കൾച്ചറും പിന്നെ മെയിൻ ആയിട്ടും പ്രകൃതി, അതാണ് ഇഷ്ടം.
8: ഒരുപാട് പഠിക്കാനുണ്ടാവും അല്ലേ? പാട്ടുകളോട് ഇഷ്ടമാണോ?
9: ഉണ്ട്, ഇഷ്ടമാണ്.
8: അതെന്തൊരു ചോദ്യമുണ്ടോ? പാട്ടുകൾ നമ്മുടെ ജീവനാണോ?
9: അതെ അതെ.
8: അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരു പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: ഹനീഫ്.
0: എവിടെയാ നാട്?
1: കോഴിക്കോട്.
0: അങ്ങേ തലക്ക് നിന്ന് ഇങ്ങേ തലക്കിലേക്ക് വന്നു. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്?
1: ഒരു ദിവസം.
0: ഇന്ന് വന്നതേ ഉള്ളൂ. വെക്കേഷൻ ആസ്വദിക്കാനായിട്ട് ഇറങ്ങിയതാണ്. വന്നിട്ട് എവിടെയൊക്കെ പോയി?
1: മ്യൂസിയം, ടെമ്പിളും ഈ ഏരിയ മാത്രം.
0: വീട്ടുകാരുമായിട്ട് വന്നതാണോ അതോ കൂട്ടുകാരും അല്ലെങ്കിൽ അല്ലാണ്ട് ടൂർ പ്ലാൻ ചെയ്ത് വന്നതാണോ?
1: വീട്ടുകാരെ.
0: പിന്നെ എന്തൊക്കെയുണ്ട് കോഴിക്കോടത്തെ വിശേഷങ്ങൾ?
1: കോഴിക്കോട് നല്ല.
0: എങ്ങനെയുണ്ട് തിരുവനന്തപുരവും കോഴിക്കോടും തമ്മിലുള്ള ഒരു വ്യത്യാസം?
1: കോഴിക്കോട് വരുന്നതിന് മുമ്പ് ചൂടേനി, ഇതിപ്പോ ഇവിടെ എത്തിയപ്പോ ഒരു കാലാവസ്ഥ വ്യത്യാസം കുറച്ച് വന്നാണ്. വൈകുന്നേരം
0: ഇവിടെയും ചൂടായിരുന്നു, ഭയങ്കരമായ ചൂടായിരുന്നു.
1: ഇവിടെ എത്തിയപ്പോ കുറച്ച് തണുപ്പ് അനുഭവം.
0: അതെ, രണ്ടു മൂന്ന് ദിവസമായിട്ട് ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങി. ഇവിടെ മഴ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചാറുന്നുണ്ട്.
1: പിന്നെ ഭാഷ വ്യത്യാസം.
0: കടയിലൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ആയോ? കോഴിക്കോട് ഏത് ഭാഗത്താണ് വീട്?
1: കോഴിക്കോട് രാമനാട്ട എടുത്ത് മലപ്പുറം ജില്ലേന്റെ ബോർഡറിലായി.
0: മലപ്പുറം ബോർഡറിലാണ്? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ അവിടെ പോയിട്ട് അവനെ കണ്ടോ എന്ന് മലപ്പുറം സ്ലാങ്ങിൽ ഇങ്ങനെ ചോദിക്കും.
1: ജി അവിടെ പോയി അവനെ കണ്ടോ?
0: നല്ല വ്യത്യാസം ഉണ്ടല്ലേ. അവനെ കണ്ടോ? യാത്രകളൊക്കെ ഇടയ്ക്ക് പോകുന്ന ആളാണോ? ഏറ്റവും കൂടുതൽ പോവാന് ഇഷ്ടമുള്ള സ്ഥലം ഏതാ?
1: സ്വിറ്റ്സർലാൻഡ്.
0: ഇപ്പം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: എയ്ത്തില്.
0: എയ്ത്തില്. അപ്പൊ ഇന്ന് നമ്മള് പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് അല്ലെങ്കിൽ ജോലിക്കായിട്ടോ ഒക്കെ അവിടെ പോകാൻ പറ്റട്ടെ. സ്വപ്നം മാത്രം ആവണ്ട, അത് നമുക്ക് പ്രാവർത്തികമാക്കുകയും ചെയ്യാം അല്ലേ. വേറെന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഹോബീസ് ഫുട്ബോൾ കളിക്കുക, ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ വിസിറ്റ് ചെയ്യുക.
0: ഇഷ്ടപ്പെട്ട കളിക്കാരനാരാ?
1: മെസ്സി.
0: അപ്പോ യാത്രകൾ താല്പര്യമുണ്ട്, ഫുട്ബോളിനോട് താല്പര്യമുണ്ട്, പാട്ടുകളോട് എങ്ങനെയാണ് ഇഷ്ടം?
1: പാട്ടുകൾ കേൾക്കാറുണ്ട്.
0: പാടോ?
1: പാടില്ല,
0: നമ്മള് കേൾക്കത്തേ ഉള്ളു. എന്നാ നമുക്കൊരു പാട്ട് കേട്ടാലോ? കേൾക്കാം. കേക്കൊന്ന് പറ
1: കേക്കാം.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: വിളയുണ്ണിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
4: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
6: വെള്ളി വെളിച്ചം തുടർന്ന് കേൾക്കാം.
7: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
8: ആരതി.
7: എവിടെയാ നാട്?
8: കൊല്ലം വരവൂര്.
7: അമ്പടാ, എല്ലാരും വരവൂരാണ്. ഇവിടെ തിരുവനന്തപുരത്ത് പഠിക്കുവാണോ?
8: ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് വന്നു.
7: ഏത് കോഴ്സായിരുന്നു?
8: ഹെറിറ്റേജ് ടൂറിസം.
7: ടൂറിസം പഠിക്കുന്ന യാത്രയൊക്കെ പോവോ?
8: പോവാറുണ്ട്. വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോയി പോവും. പിന്നെ കോളേജിൽ നിന്നൊക്കെ ഇടയ്ക്ക് പോവേണെങ്കിൽ. അങ്ങനെ
7: അല്ലാണ്ട് ഒറ്റക്കൊന്നും പോകത്തില്ല?
8: ഒറ്റക്കൊന്നും പോവാറായില്ല, അങ്ങനെ വിടത്തില്ല.
7: ഞാൻ കുഞ്ഞല്ലേ,
8: വിടും. പക്ഷേ ഫ്രണ്ട്സിന്റെ കൂടെ പോകാനാണ് കുറച്ചും കൂടി താല്പര്യം, ഒറ്റക്ക് പോകുന്നതിനും കാട്ടി.
7: അതാകുമ്പോ നമുക്ക് അടിച്ചു പൊളിച്ചു പോവാം.
8: വീട്ടുകാരെന്ന് പറയുമ്പോ ഫാമിലിയോടെ പോകും, അമ്മയോടെ പോകുമ്പോ കുഴപ്പമില്ല.
7: അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അമ്മയായിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്?
8: അമ്മയായിട്ട് അങ്ങനെ അമ്പലങ്ങൾ തന്നെ എന്നാലും കുറച്ചും കൂടി അമ്മയായിട്ട് എന്തും പറയാൻ പറ്റുന്ന ഇത് അങ്ങനത്തെ ഒരിതാണ്, ക്ലോസ് ആണ്.
7: എല്ലാ കാര്യങ്ങളും അമ്മയോടാണ് ഷെയർ ചെയ്യുന്നത്?
8: അമ്മയോടാണ് ഷെയർ ചെയ്യുന്നത്.
7: നല്ല കാര്യം. വേറെ ആരൊക്കെയാണ് വീട്ടില്?
8: വീട്ടിൽ പിന്നെ ചേട്ടനുണ്ട്. ചേട്ടൻ ഇപ്പം അബുദാബിയിലാണ്. പിന്നെ അച്ഛനുണ്ട്. അച്ഛൻ കാർപെന്റർ.
7: അബുദാബിയിൽ നിന്ന് ചേട്ടൻ വരുമ്പോ എന്തെല്ലാം കൊണ്ടുവരും?
8: ചേട്ടൻ ഇപ്പൊ പോയതേ ഉള്ളു, ഇനി കൊണ്ടുവരുന്നത് കൊണ്ടുവരുമായിരിക്കും എന്തെങ്കിലൊക്കെ.
7: നമ്മൾ ലിസ്റ്റ് ഒന്നും എഴുതി തുടങ്ങിയില്ല.
8: ഇല്ല ഇല്ല, പോരല്ലേ ഉള്ളു.
7: അതെ, ചെന്നവിടെ ഇറങ്ങട്ടെ, എന്നിട്ട് നമ്മൾ തയ്യാറാക്കി തുടങ്ങാം. പിന്നെ സിനിമകളൊക്കെ കാണാറുണ്ടോ?
8: ഒരുപാട്. സിനിമ പ്രാന്തിയാണെന്നൊക്കെ പറയാം. റിലീസായ ഉടനെ ഒന്നും പോയി കാണണം അങ്ങനത്തെ ഇല്ല. സിനിമ കാണും
7: മതി നമുക്ക്. എപ്പോഴും കണ്ടാ മതി. എവിടെ പോയി കാണും? തിയേറ്ററിൽ പോയി കാണുമോ അതോ?
8: ഇപ്പം ഫോണിലാ കൂടുതലും കാണുന്നത്. മുമ്പൊക്കെ TV എപ്പോഴും.
7: ഇടയ്ക്ക് തിയേറ്ററിലൊക്കെ പോയി കാണണം.
8: ആ തിയേറ്ററിൽ അച്ഛൻ കൊണ്ടുപോവാണെങ്കിൽ പോകും.
7: അമ്മയുടെ കൂടെ പോകത്തില്ല?
8: ഫാമിലി, ഞാൻ അമ്മ അച്ഛൻ അങ്ങനെ.
7: മനസ്സിലായി മനസ്സിലായി.
8: അങ്ങനെ പോകത്തുള്ളു.
7: കൂട്ടുകാരോടൊപ്പം സിനിമയ്ക്ക് പോകില്ലേ?
8: ഇതുവരെ പോയിട്ടില്ല, പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്.
7: അമ്പോടാ, ഇത്രയും നാള് കോളേജിൽ പഠിച്ചിട്ട് ചാടി സിനിമയ്ക്ക് പോയിട്ടില്ല.
8: ഇല്ല, ഫ്രണ്ട്സ് ഒക്കെ ഹോമിയാണ്.
7: അത് ശരി. ഇടയ്ക്കൊക്കെ ചാടി ചാടി പോണ്ടേ?
8: പോണോന്നൊക്കെ ആഗ്രഹമുണ്ട്.
7: ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു കോളേജ് ജീവിതം? നമ്മളെ വല്ലപ്പോഴല്ലേ കോളേജ് കയറാവൂ.
8: പോണം, പ്ലാൻ ചെയ്യുന്നുണ്ട്.
7: ഇപ്പൊ ഏത് വർഷമായി?
8: ഇപ്പം സെക്കൻഡ് ഇയർ കഴിയാറായി.
7: ഞാൻ വെറുതെ പറഞ്ഞോട്ടെ, ചാടി പോകുന്ന വേണ്ട. എന്നാ പിന്നെ നടന്നു നോക്കിയോളല്ലേ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കൊല്ലത്തെ വിശേഷങ്ങൾ?
8: കൊല്ലത്താണ് ഇപ്പൊ ഏറ്റവും ചൂട് കൂടുതൽ, അതാണ് ഇപ്പൊ വിശേഷം.
7: അവിടെ പുനലൂർ അല്ലേ?
8: ഞാൻ പക്ഷെ നമുക്ക് അങ്ങ് പോണ്ട, കുറച്ചിങ്ങോട്ട്.
7: അറിയാം, പരവൂർ അറിയാം. ഞങ്ങൾക്ക് വരുന്ന സ്ഥലമാണത്. പിന്നെ ഇനി വരുമ്പോ വീട്ടിൽ കയറാം, ചായയൊക്കെ കുടിച്ചിട്ട് വരത്തോളൂ.
8: പറഞ്ഞിട്ട് വരണം.
7: ഇവിടെ വന്നപ്പോ എങ്ങനെയുണ്ട് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ?
8: എനിക്ക് ഇവിടെ വന്നിട്ട് അവിടെ വെച്ച് നോക്കുമ്പോ കൊറേ കാണാനൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ അങ്ങനെ അധികം ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഇവിടെ കൊറേ കാണാനുണ്ട്.
7: അപ്പൊ ഒരു ദിവസം ഫാമിലി ആയിട്ട് ഇവിടെ വരണം, എന്നിട്ട് രണ്ടു ദിവസം കംപ്ലീറ്റ് ചുറ്റി അടിച്ചിട്ട് പോണം.
8: നോക്കാം
7: എന്ന് തന്നെ പോയി കറിയണം. അമ്മയെ എനിക്ക് തിരുവനന്തപുരത്ത് പോണേ, എനിക്ക് കൊറേ സ്ഥലങ്ങൾ കാണണേ, എനിക്ക് തിരുവനന്തപുരത്ത് പോണേ എന്ന് പറയണം.
8: നോക്കാം, പറയാം.
7: പാട്ടുകളൊക്കെ കേൾക്കുന്ന ആളാണ്?
8: പാട്ടുകൾ കേൾക്കും.
7: എപ്പോഴാ പാട്ട് കേൾക്കാനുള്ള സമയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക?
8: രാത്രി കേൾക്കാറുണ്ട്, പിന്നെ ജോലി ചെയ്യുമ്പോ കേൾക്കും. വീട്ടിലെ ഓരോ പണിയൊക്കെ ചെയ്യുമ്പോ പാട്ടിട്ടിട്ടാ ചെയ്യുന്നത്.
7: അതാകുമ്പോ നമ്മള് ജോലി അറിയത്തുള്ള പാട്ടും കേൾക്കും അല്ലേ? എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അയ്യോ തീർന്നു പോയാ ജോലി.
8: അങ്ങനെ അങ്ങനെ തോന്നാറുണ്ട്.
7: അപ്പം ആ ഓർമ്മകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: പേര് യൂനസ്.
0: എവിടെയാണ്
1: നാട്? എന്റെ നാട് കോഴിക്കോട്.
0: കോഴിക്കോട് നിന്ന് എല്ലാവരും കൂടെ ടൂർ വന്നതാണ് ഇവിടെ.
1: ആ
0: എങ്ങനെയുണ്ട് യാത്രയൊക്കെ?
1: ആ യാത്ര നല്ലതാ.
0: എങ്ങനെയാ വന്നത്?
1: ട്രെയിനിൽ.
0: എങ്ങനെയുണ്ടായിരുന്നു കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്ര?
1: ട്രെയിൻ യാത്ര ഇപ്പത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് ഭയങ്കര ചൂടാണ്, എന്നാലും വന്ന്.
0: എന്നെത്തി ഇവിടെ?
1: ഇന്നലെ.
0: എന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ ഇന്ന് പോയി തുടങ്ങിയതേ ഉള്ളൂ?
1: അല്ലല്ല, ഇന്നലെ തൊട്ട് വന്നപ്പോ തന്നെ പോയിക്കണേ.
0: വെക്കേഷൻ എന്തായാലും ആഘോഷിച്ചിട്ടേ പോവുള്ളൂ.
1: ആ അതെ അതെ.
0: എല്ലാ വെക്കേഷനും ഇതുപോലെ ടൂർ പോകാറുണ്ടോ?
1: എല്ലാ വെക്കേഷനും. ആ
0: അങ്ങനെ പോയ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു?
1: പോയത് മുംബൈ പോയി, പിന്നെ മൈസൂർ, ഹംപി. അവിടെ
0: പോയി കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു?
1: പോയി കണ്ടതിൽ ബോംബെ.
0: ഇനിയും പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
1: ഇനി പോകണം.
0: അവിടെ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെ?
1: അവിടുത്തെ ആൾക്കാർ, പിന്നെ കാണാനുള്ള നല്ല രസമുള്ള സ്ഥലമാണ് അവിടെ.
0: എവിടെയൊക്കെ പോയി മുംബൈയില്?
1: മുംബൈയില് അവിടെ ഒരു സ്റ്റേഡിയം കാണാൻ പോയി, പിന്നെ അവിടെ കുറെ സെലിബ്രിറ്റീസിന്റെ വീടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി. പ്രത്യേകിച്ചൊന്നുമില്ല.
0: കഴിക്കാനൊക്കെ പോയിട്ട് എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ടത്?
1: ഇവിടെ പിന്നെ വേറെ സ്ഥലമായതുകൊണ്ട് നമ്മളെ ഫാമിലിക്ക് അങ്ങനെ പുറത്തുള്ള അങ്ങനെ പറ്റാറില്ല. അപ്പോൾ അവിടെ ഫുള്ള് മറ്റേ വെജിറ്റബിൾസ് അങ്ങനത്തെ ഇതൊക്കെയാണ് തിന്നല്. പക്ഷെ അവിടെ കാപ്സിയൊക്കെ തിന്നു.
0: മറ്റെന്തൊക്കെയാണ് കോഴിക്കോടത്തെ വിശേഷങ്ങൾ?
1: കോഴിക്കോട് നല്ല ചൂടാണ്, വേറെ വിശേഷമൊന്നുമില്ല.
0: യൂണിസ് എന്താ ചെയ്യുന്നത്?
1: ഞാനിപ്പോൾ 10th കഴിഞ്ഞ് ഇരിക്കാം.
0: അടുത്ത് എന്താ പ്ലാന്?
1: തന്നെ വേറെ സ്കൂൾ നോക്കണം, അഡ്മിഷൻ നോക്കണം,
0: പ്ലസ് വണ്ണിലേക്ക്. പഠിച്ചിട്ട് നമ്മുടെ ഒരു എന്താവണം എന്നാണ് ഒരു ലക്ഷ്യം?
1: ഈ പൈലറ്റ്.
0: പറക്കണം നമുക്ക്.
1: പറക്കണം പറക്കണം.
0: അപ്പോൾ മോഹങ്ങളും കൊണ്ട് പറന്ന് ഉയരട്ടെ.
1: വരട്ടെ.
0: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഹോബീസ് ഫുട്ബോൾ കളിക്കുക, പിന്നെ ഓടാനൊക്കെ പോകും.
0: നമ്മൾ ഇപ്പോഴേ തുടങ്ങുവാണ് അല്ലേ?
1: ഇപ്പോഴേ തുടങ്ങണം.
0: വേണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് പറക്കാൻ പറ്റൂ.
1: അതെ അതെ.
0: അപ്പോൾ നമുക്ക് ഈ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടൊരു പാട്ട് കേൾക്കാം. നന്ദി.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 6/5/2026 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, 9495569321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം രതി നിർവേദം, ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. രചന കാവാലൻ നാരായണപ്പണിക്കർ, സംഗീതം ജി ദേവരാജൻ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ചിത്രം ഇളനീർ, എസ് ജാനകി പാടിയ ഗാനം, രചന വയനാർ വല്ലഭൻ, സംഗീതം ശ്യാം.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സയാട്ടിക്ക. ഒരു വ്യക്തിയുടെ നടുഭാഗത്ത് നിന്ന് ആരംഭിച്ച് സയാട്ടിക് നാഡിയിലൂടെ കാലിലേക്ക് പോകുന്ന വേദനാജനകമായ ഒരു അവസ്ഥയാണ് സയാട്ടിക്ക എന്ന രോഗാവസ്ഥ. ഈ രോഗാവസ്ഥയെക്കുറിച്ചും ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് സയാട്ടിക്ക എന്ന രോഗാവസ്ഥ?
2: സയാട്ടിക്ക എന്ന് പറയുന്ന രോഗ, അതൊരു രോഗലക്ഷണമാണ്. അത് രോഗിക്ക് നടുഭാഗത്തൊരു വേദന വരികയും ആ നടുഭാഗത്ത് വരുന്ന വേദന നമ്മുടെ പൃഷ്ഠഭാഗം വഴി തൊട വഴി കാലിലേക്ക് പോകുന്ന ലക്ഷണത്തെയാണ് സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് ചില ആൾക്കാരിൽ വേദനയായിരിക്കാം, ചില ആൾക്കാരിൽ അത് കഴപ്പായിരിക്കാം, ചില ആൾക്കാരിൽ അത് മിന്നൽ പോലെ ആയിരിക്കാം, പല രീതിയിലായിരിക്കാം. അപ്പോൾ ഒന്ന്, നടുഭാഗത്ത് തുടങ്ങി ഗ്ലൂട്ടിയൽ റീജിയൻ പൃഷ്ഠഭാഗം വഴി തൊട തൈ വഴി കാലിലേക്ക് പോകുന്ന രീതിയിലുള്ള സ്പ്രെഡ് ചെയ്യുന്ന ഒരു തരം കഴപ്പ്, മിന്നൽ, വേദന, ആ രീതിയിലുള്ള സിംറ്റംസിനെയാണ് സാധാരണ സയാറ്റിക്ക എന്ന് രോഗികൾ പറയാറുള്ളത്. അത് ചിലപ്പോൾ ഒരു ഭാഗത്ത് വരാം, ചിലപ്പോൾ അത് രണ്ട് ഭാഗത്ത് വരാം, കൂടുതലായി ഒരു ഭാഗത്താണ് കാണാറുള്ളത്. സയാറ്റിക്ക എന്ന ലക്ഷണം വളരെ തീവ്രമായ വേദനയാണ്. അത് അവരുടെ പേഷ്യൻസിന്റെ പലരുടെയും ഡെയിലി ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ളൊരു സിംറ്റമാണ്.
1: സർ, ഈ രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ലക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞു, നടുഭാഗത്ത് തുടങ്ങി താഴേക്ക് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഏറ്റവും കോമൺ കാരണമായി നമ്മൾ കാണാറുള്ളത് ഈ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ആണ്. അതായത് നമ്മളുടെ നട്ടലിലെ വെർട്ടിബ്ര കശേരു, അതിൻ്റെ ഇടയ്ക്കുള്ള ബ്രെഡിൻ്റെ ഇടയ്ക്ക് ജാം വെക്കുന്ന പോലെ ഇരിക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രായം ചെല്ലുന്നതനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലുള്ള പ്രോബ്ലംസൊക്കെ കാരണം നമ്മുടെ ആ ഡിസ്കിന് വീക്കം വരികയും അതിനകത്ത് ഉള്ള ദ്രാവകങ്ങൾ ചുരുങ്ങി വരികയും ഡിസ്ക് ചെറുതായിട്ട് ഒന്ന് ബൾജ് ചെയ്ത് കഴിയുമ്പോൾ നട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഞരമ്പുകൾ, റൂട്ട് എന്നാണ് പറയുന്നത്, ആ റൂട്ടിലേക്ക് ഡിസ്ക് ഞെരുങ്ങുകയും ആ റൂട്ട് ഇറിറ്റേറ്റ് ചെയ്യപ്പെടുകയും അത് കാരണം കാലിലേക്ക് ലക്ഷണങ്ങൾ വരുന്നതിനെയാണ് സാധാരണ സയാറ്റിക്ക എന്ന് പറയുന്നത്. അപ്പം സാധാരണ ഇത് നട്ടലിൻ്റെ ഡിസ്കിൻ്റെയോ പ്രോബ്ലം കൊണ്ടാണ് സാധാരണ ഈ സയാറ്റിക്ക എന്ന് പറയുന്ന ലക്ഷണം വരുന്നത്.
1: സർ, അതുപോലെ തന്നെ ഈ പലപ്പോഴും ജിമ്മിൽ പോയി ഭാരം ഉയർത്തുന്നവർക്കും അതുപോലെ തന്നെ ചില വീഴ്ചകൾ സംഭവിക്കുന്നവരിലുമൊക്കെ ഈ രോഗം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ?
2: ഉണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഡിസ്ക് ബൾജ് ആണ് ഇതിന്റെ മോസ്റ്റ് പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ ഡിസ്ക് ബൾജ് ചെയ്യാനുള്ള പല സിനാരിയോകളാണ്, പല സെറ്റിംഗ്സ് ആണ് നേരത്തെ പറഞ്ഞത്. അതായത് ഉദാഹരണം, നമ്മളൊരു വെയിറ്റ് പെട്ടെന്ന് എടുക്കുന്നു, അത് ജിമ്മിലാവട്ടെ, നമ്മൾ ഇപ്പം സ്ഥിരമായി ജോലി ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ സാധാരണ ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ കാര്യമായ ജോലികൾ, അങ്ങനെ ഫിസിക്കൽ ജോലികൾ ആവശ്യമില്ലാത്ത ആൾക്കാർ വളരെ പെട്ടെന്ന് ഒരു വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ വീക്കായിട്ടിരിക്കുന്ന ഡിസ്ക് ബൾജ് ചെയ്തേക്കാം. അതിപ്പോൾ ജിമ്മാകാം, പെട്ടെന്ന് വെയിറ്റ് എടുക്കുന്നതുകൊണ്ടാവാം, ഡെഫിനറ്റ്ലി അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു ചിലവരുടെ ഡിസ്കും ബോണും എല്ലാം സ്ട്രോങ് ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ ഡിസ്ക് ബൾജ് വരണമെന്നില്ല. ഈ പൊതുവെ ഇത് വീക്കായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് വരാൻ സാധ്യത കൂടുതൽ.
1: സർ, നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഈ രോഗാവസ്ഥ സയാട്ടിക്ക ആണോ എന്ന് സംശയിക്കേണ്ടത്? അതോടൊപ്പം തന്നെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുകഴിഞ്ഞാൽ ഏത് വിഭാഗം ഡോക്ടറെയാണ് നാം കാണേണ്ടത്?
2: ഇപ്പോൾ ചില രോഗികൾക്ക് നടുവേദന മാത്രമായിരിക്കും കാണുക. അപ്പം ചില രോഗികൾക്ക് നടുവേദനയും കാലിലേക്ക് അത് കഴച്ചിറങ്ങുകയും ചെയ്യുന്നുണ്ടാവും. നടുവേദന മാത്രമാണെങ്കിൽ നമുക്കതിനെ സയാറ്റിക്ക എന്ന് വിളിക്കാൻ പറ്റില്ല. അത് ബേസിക്കലി നട്ടലിൻ്റെ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ അത് ഞരമ്പിനെ ഞെരുക്കുന്നില്ല, അത് കാരണമാണ് നടുവേദന. നമ്മൾ സ്പോണ്ടൈലോസിസ് എന്നൊക്കെ പറയും, ലംബർ സ്പോണ്ടൈലോസിസ്. അപ്പോൾ അങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് ഓർത്തോ ഡോക്ടറിനെ കാണിക്കാം, ന്യൂറോളജി ഡോക്ടറിനെ കാണിക്കാം, ന്യൂറോ സർജനെ. അത് ഓർത്തോ ഈ എല്ല് സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ഓർത്തോ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല. രണ്ട്, ഈ സയാറ്റിക്ക വന്നു കഴിഞ്ഞാൽ അതായത് ആ ഡിസ്ക് ബൾജ് വന്ന് ഡിസ്ക് തള്ളി ആ ഞരമ്പിനെ ഞെരുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഡോക്ടറെ കാണിക്കാം എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓർത്തോയെ കാണിക്കുന്നവരുണ്ട്, ന്യൂറോ സർജനെ കാണിക്കുന്നവരുണ്ട്, ന്യൂറോളജിയെ കാണിക്കുന്നവരുണ്ട്. അപ്പം ഇതിന്റെ ചികിത്സ പല രീതിയിലാണ്. ഒന്ന്, ഇപ്പം ആ തള്ളി വന്ന ഡിസ്ക് ഞരമ്പിനെ എത്ര തീവ്രമായി ഞെരുക്കുന്നുണ്ട്, ആ തീവ്രമായി ഞെരുക്കുന്നത് കാരണം രോഗിക്ക് അതുകൊണ്ട് വേദന മാത്രമാണോ അതോ അത് ബലക്കുറവുണ്ടായിട്ടുണ്ടോ സ്പർശന ശേഷിക്കോ സെൻസേഷനോ കുറവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് അതിൻ്റെ ചികിത്സ നിർണ്ണയിക്കേണ്ടി വരിക. അപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരിലും ഇങ്ങനൊരു ഡിസ്ക് തള്ളി അത് ഈ റൂട്ടിനെ ഞെരുക്കുമ്പോൾ സയാറ്റിക് ലക്ഷണം വരുമ്പോൾ സാധാരണ രീതിയിൽ ആ ഡിസ്കിൽ തന്നെ ഉൾവലിയുകയും ആ ഞെരുക്കം കുറയുകയും ഒരു 2 മുതൽ 6 ആഴ്ച കൊണ്ട് ഇത് കുറയുകയും തന്നെ മാറുകയും ചെയ്യും. പക്ഷേ ചില രോഗികളിൽ ഈ വേദന തുടർച്ചയായിട്ട് നിൽക്കാം, മാറാതെ നിൽക്കാം. വേദനയുടെ കൂടെ കാലിന് ബലക്കുറവ് അല്ലെങ്കിൽ കാലിന് സ്പർശന ശേഷി കുറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് ഈ മരുന്ന് കൂടാതെ റെസ്റ്റ് കൂടാതെ വേറെ ചികിത്സകൾ, ചിലപ്പോൾ സർജറി പോലുള്ള ചികിത്സകൾ ആവശ്യമാണോ വേണ്ടത്. ഈ സർജറി ആവശ്യമാണെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ ന്യൂറോ സർജറി ഡോക്ടറെ കാണിക്കാം, അല്ലെങ്കിൽ ഓർത്തോപെഡിഷ്യൻ ഡോക്ടറെ കാണിക്കാം. സർജറി ആവശ്യമല്ലാത്ത കേസുകളിൽ ഇത് ന്യൂറോളജി, ന്യൂറോ സർജറി, ഓർത്തോപെഡിഷ്യൻ ആരെ വേണമെങ്കിലും കാണിക്കാം. അപ്പം സർജറി ആവശ്യമില്ലാത്ത കേസുകളിൽ ബെഡ് റെസ്റ്റ് ആണ് ഏറ്റവും പ്രധാനം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 2 മുതൽ 1-6 ആഴ്ച, ഇതിൽ എല്ലാ രോഗികൾക്കും ഇത്ര ഫിക്സഡ് ആയിരിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് 1-2 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നവരുണ്ട്, ചില ആൾക്കാരിൽ 6 ആഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പീരീഡ് കൊണ്ട് ബെഡ് റെസ്റ്റ് എടുത്ത് പെയിൻ കില്ലേഴ്സ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇറിറ്റേഷൻ കുറയുകയും ഈ സിംപ്റ്റംസ് ബെറ്റർ ആവുകയും, ചില ആൾക്കാരിൽ ഞരമ്പിൻ്റെ വലിച്ചിൽ ആ ന്യൂറോപ്പതിക് പെയിൻ കൊടുക്കുന്ന ചില മരുന്നുകളോ ചിലപ്പോൾ സ്റ്റീറോയിഡ് മരുന്നുകളോ കൊടുക്കേണ്ടി വരാറുണ്ട്. മരുന്ന് കഴിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്ന നല്ലൊരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാരുണ്ട് ഈ സയാറ്റിക്കുള്ള. അതിൽ ഇമ്പ്രൂവ് ചെയ്യാത്ത ആൾക്കാർ, അതായത് നമ്മൾ മരുന്നുകളെല്ലാം ഫുൾ ഡോസ് കൊടുത്തിട്ടും ലക്ഷണങ്ങൾ കുറയുന്നില്ല, നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഡിസ്ക് ബൾജ് കാണുന്നുണ്ട്, അത് ഞരമ്പിനെ നന്നായിട്ട് ഞെരുക്കിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ബലക്കുറവോ സ്പർശനശേഷിയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സർജിക്കൽ ഓപ്ഷൻസ് വേണ്ടി വരും. സർജിക്കൽ ഓപ്ഷൻസ് ആവശ്യമുള്ളപ്പോൾ എന്തായാലും അത് സർജനെയോ ന്യൂറോ സർജനെയോ ഓർത്തോപെഡീഷ്യനെയോ അത് ഇതിൽ എക്സ്പെർട്ടൈസ് ഉള്ള ന്യൂറോ സർജന്മാരും ഓർത്തോപെഡീഷ്യൻസും ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എക്സ്പെർട്ടൈസ് ഉള്ളവർക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരിത് എൻഡോസ്കോപ്പിക്കലി ഒക്കെ സർജറി ചെയ്യാൻ ഇപ്പോൾ കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് പേഷ്യൻറ്റ് നല്ല രീതിയിൽ ബെറ്റർ ആവും.
1: സർ, ഈ സയാട്ടിക്ക പലപ്പോഴും തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുള്ള രോഗാവസ്ഥയാണല്ലോ. ശരിക്കു പറഞ്ഞാൽ നടുവേദന, കാലുവേദന തുടങ്ങിയ ലക്ഷണങ്ങളെ പലരും നിസാരവൽക്കരിക്കുകയും ചില വേദനാസംഹാരികളായ മരുന്നുകൾ പുരട്ടി മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാറുണ്ട്. ശരിക്കും കൃത്യസമയത്ത് ഈ രോഗം കണ്ടെത്തി ചികിത്സ തേടിയില്ല എങ്കിൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ചൊന്ന് പറയാമോ?
2: ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ സയാറ്റിക്ക ഒരു നല്ലൊരു ശതമാനം രോഗികളില് അതൊരു പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ അങ്ങ് മാറാം. ബെഡ് റെസ്റ്റ് എടുക്കുമ്പോഴോ മരുന്നുകൾ കഴിക്കുമ്പോഴോ മാറാം. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ ഈ കാലുകളിൽ പെരുപ്പ് വരുന്നു, കാലിൽ ചെരുപ്പിടാൻ ബുദ്ധിമുട്ട് വരുന്നു, നടക്കാൻ ബലക്കുറവ് വരുന്നു, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് മോശപ്പെട്ട ലക്ഷണങ്ങളാണ്. അതായത് അത് ഡിസ്ക് ബൾജ് കാരണം ഞരമ്പിനെ അതി തീവ്രമായി ഞെരുക്കുന്നുണ്ടെന്നും ഞരമ്പിന് ചുവിനെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നും അവിടെ മരുന്ന് പോരാ, അതിൻ്റെ കൂടെ സർജിക്കൽ ഓപ്ഷൻസും വേണമെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇപ്പം നടുവേദന മാത്രമല്ല, സാധാ ഒരു നടുവേദനയാണ് എങ്കിൽ ആ നടുവേദനയ്ക്ക് നമ്മൾ പല റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും. അതായത് ഒരു പ്രായത്തിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന നടുവേദന, നടുവേദനയുടെ കൂടെ കാലിലേക്ക് തരിപ്പിറങ്ങുന്നു, 3 വെയിറ്റ് കുറയുന്നു, പനി വരുന്നു, വേറെ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ നടുവേദനയുടെ കാരണങ്ങൾ മോശപ്പെട്ട കാരണങ്ങൾ ആകുന്നത്. സാധാരണ രീതിയിൽ ഈ സയാറ്റിക്ക എന്ന് പറയുന്നത് ഡിസ്കിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, മോശപ്പെട്ട അസുഖങ്ങളല്ല. അപ്പോൾ ബെഡ് റെസ്റ്റ് എടുത്താൽ ഇമ്പ്രൂവ് ചെയ്യും, പക്ഷേ ചില രോഗികളിൽ സർജറി ആവശ്യമുണ്ട്. അപ്പം സയാറ്റിക്ക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണണം, ഡോക്ടറെ കണ്ട് ഡോക്ടർ പരിശോധിച്ച് ആ ഡിസ്ക് ബൾജ് കാരണം ഞരമ്പിന് ഞെരുക്കം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ്, മിക്കവാറും രോഗികൾ ചിലപ്പോൾ സ്കാൻ വേണമെന്ന് തന്നെ വരില്ല, ചില ആൾക്കാരിൽ സ്കാൻ ആവശ്യമാണ്. അപ്പോൾ സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് മരുന്ന്, എന്ത് തരം മരുന്നാണ് വേണ്ടത്, മരുന്ന് മതിയോ, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ നമ്മൾ കാണുന്നത് നമ്മൾ കറക്റ്റ് സമയത്ത് ഇൻ്റർവീൻ ചെയ്തില്ലെങ്കിൽ അവർ പിന്നീട് ബലക്കുറവായിട്ടായിരിക്കും വരുന്നത്, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം അങ്ങനെ ലക്ഷണമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്, പരിശോധിച്ച് സ്കാൻ ആവശ്യമുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് മരുന്നുകൾ കഴിക്കുകയോ ബെഡ് റെസ്റ്റ് ചെയ്യുകയോ ഈ സർജിക്കൽ ഓപ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് തേടേണ്ടതുമാണ്.
1: സർ, ഈ സയാട്ടിക്ക എന്ന രോഗാവസ്ഥ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ സാധിക്കുമോ?
2: ഇതിന് ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് എന്നുള്ള രോഗം നാച്ചുറലി ആ ഡിസ്ക് ഉൾവലിയുകയാണെങ്കിൽ ഈ സിംപ്റ്റംസ് തന്നെ അങ്ങ് മാറും. ചില ആൾക്കാരിൽ സർജറി ആവശ്യമുണ്ടെങ്കിൽ സർജറി ചെയ്ത് കഴിഞ്ഞാലും ഇത് പൂർണ്ണമായും മാറും. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ ഈ പെയിൻ നിലനിൽക്കാറുണ്ട്, ഏറെക്കുറെ നമുക്കിത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്.
1: സർ, അതുപോലെ തന്നെ ഈ സയാറ്റിക്ക രോഗം ഉണ്ടാകാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്?
2: ഇത് അതായത് നമ്മൾ പൊതുവെ ബാക്കിലുള്ള പാരാസ്പൈനൽ മസിൽസ്, ബാക്ക് മസിൽസ് എല്ലാം പൊതുവെ വീക്ക് ആവുന്നതുകൊണ്ടതാണ് ഒരു കാരണമായി പറയുന്നത്. അപ്പം കുറച്ച് ബാക്ക് സ്ട്രെച്ചിങ് എക്സസൈസുകളോ ബെൻഡിങ് എക്സസൈസുകളോ ലാറ്ററൽ ബെൻഡിങ് എക്സസൈസുകളോ ഒക്കെ ചെയ്താൽ കുറച്ച് പാരാസ്പൈനൽ മസിലിന് പവർ വരികയും ഇത് വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ട് കുറച്ച് ആക്റ്റീവായിരിക്കുക, എക്സസൈസുകൾ ചെയ്യുക, ചെയ്തു കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യതകൾ കുറവായിരിക്കും.
1: സർ, അതുപോലെ തന്നെ പ്രായമായവരിൽ കണ്ടുവരുന്ന നടുവേദന, അത് കൃത്യമായി മനസ്സിലാക്കി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഈ അവസരത്തിൽ ഒന്ന് പറയാമോ?
2: പ്രായമായവരിൽ ഉദാഹരണം 60 വയസ്സിന് ശേഷം നമുക്ക് നടുവേദന ഉള്ളപ്പോൾ അതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം നേരത്തെ പറഞ്ഞ തേയ്മാനമാണ്, ലംബാർ സ്പോണ്ടൈലോസിസ് ആണ്. പക്ഷേ ചില ആൾക്കാരിൽ ഈ നടുവേദന മോശപ്പെട്ട അസുഖങ്ങൾ കൊണ്ടും ആകാം. ഉദാഹരണം, ഈ നടുവേദന കണ്ടിന്യൂസ് ആയിട്ട് മാറാതെ നിൽക്കുന്നു. രണ്ട്, നടുവേദന രാത്രിയാണ് കൂടുതൽ. രാത്രി നടുവേദന കാരണം നമുക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ നടുവേദനയുടെ കൂടെ വെയിറ്റ് കുറയുന്നു, ഭാരം കുറയുന്നു, വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പനി പോലെ തോന്നും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഒരു സ്പോണ്ടൈലോസിസ് കാരണമുള്ള ലക്ഷണങ്ങൾ. അപ്പം അത് ചിലപ്പോൾ എന്തെങ്കിലും ട്യൂമർ, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ കൊണ്ടാകാം. അപ്പം ഈ മാറാതെ നിൽക്കുന്ന നടുവേദന, അതായത് നമ്മൾ റെസ്റ്റ് എടുക്കും, സാധാരണ നടുവേദനകൾ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ പോകും. ഇത് റെസ്റ്റ് എടുക്കുമ്പോൾ നടുവേദന മാറുന്നില്ല, ഉറങ്ങുമ്പോൾ നടുവേദന കൂടുന്നു, നടുവേദന കൂടെ വെയിറ്റ് കുറയുന്നു, പനി തുടങ്ങിയ ലക്ഷണങ്ങൾ തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ വേറെ എന്തെങ്കിലും ഈ സാധാരണ സ്പോണ്ടൈലോസിസ് പ്രോബ്ലം അല്ലാതെയുള്ള വേറെ കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്.
1: സയാട്ടിക്ക എന്ന രോഗാവസ്ഥയെക്കുറിച്ചും ഇതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ഒക്കെ ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: നന്ദി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
4: പാമ്പുകടി ഏൽക്കാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ പാമ്പ് കയറാനുള്ള സാധ്യത കുറയ്ക്കാൻ വാതിലുകളും ജനലുകളും അടച്ചിടുക. വിടവുകൾ അടയ്ക്കുക. വീടിന് പുറത്തുകിടന്ന് ഉറങ്ങാതിരിക്കുക. നിലത്ത് കിടന്ന് ഉറങ്ങുന്നത് കഴിവതും ഒഴിവാക്കി കിടക്കകൾ ഉപയോഗിക്കുക. കൊതുകുവല ഉപയോഗിക്കുന്നത് അധിക സംരക്ഷണം നൽകും. വീടിനും ഒപ്പം പരിസരത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. വീടിനോട് ചേർന്ന് വിറക്, തൊണ്ട്, ചിരട്ട, തുണികൾ തുടങ്ങിയവ കൂട്ടിവയ്ക്കുന്നത് ഒഴിവാക്കുക. പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. വീടിന് സമീപത്തുള്ള മാളങ്ങളെല്ലാം അടയ്ക്കുക. രാത്രിയിൽ വീടിനുള്ളിലും പുറത്തും മതിയായ വെളിച്ചം ഉറപ്പാക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ടോർച്ച് ഉപയോഗിക്കുക. കരിയിലകളുടെ മുകളിലൂടെയും കുറ്റിച്ചെടികളുടെ ഇടയിലൂടെയും നടക്കാൻ ശ്രമിക്കരുത്. കാൽപാദം മൂടുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ധരിക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കിടക്കയും പുതപ്പും കുടഞ്ഞ് സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. കിടക്കുന്ന സ്ഥലം ശുചിയായും സുരക്ഷിതമായും സൂക്ഷിക്കുക. ചെരുപ്പ്, വസ്ത്രങ്ങൾ, ബാഗ്, ഹെൽമെറ്റ്, വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക. പാമ്പിനെ കണ്ടാൽ അതിനെ പിടിക്കാൻ ശ്രമിക്കാതെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക. ഏറ്റവും അടുത്തുള്ള സ്നേക് റെസ്ക്യൂവേഴ്സിനെ ലഭിക്കാൻ വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പ്രയോജനപ്പെടുത്തുക. പാമ്പുകടി ഏറ്റാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ. പാമ്പുകടി ഏറ്റയാളെ ശാന്തനാക്കുക. അയാളിൽ ഒരു തരത്തിലും ഭീതി ഉണ്ടാക്കുവാൻ ശ്രമിക്കരുത്. അനാവശ്യ ചലനം ഒഴിവാക്കുക. കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതെ എടുത്തോ സ്ട്രെച്ചറിൽ കിടത്തിയോ ആശുപത്രിയിൽ എത്തിക്കുക. മുറിവൊരിക്കലും അമിതമായി മുറുക്കിക്കെട്ടരുത്. എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുകയാണ് പ്രധാനം. ആശുപത്രിയിലേക്ക് വ്യക്തിയെ കൊണ്ടുപോകുമ്പോൾ കടിച്ച പാമ്പിനെ പിടിച്ചോ കൊന്നോ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതിന് നേരം പാഴാക്കരുത്. ഇക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക.
3: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ. ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം രസതന്ത്രം, മധു ബാലകൃഷ്ണനും മഞ്ജരിയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം നാളെ രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ചിത്രപാടിയ ഗാനം രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ഇളയരാജ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ചിത്രം ഇവർ വിവാഹിതരായാൽ, സൈനോജ് പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: പറ്റാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ 6/5/2026 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565631, 9495569631. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ചിത്രം മീശ മാധവൻ.

പല കുട്ടികളും ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്കും ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോഴും ഞങ്ങള് ഈ ബി ബി സി കൂട്ടം എന്നാണ് ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, തമാശകൾ പറയും, പാട്ടുകൾ പറയും.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഉണ്ണിമേനോൻ പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ബ്യൂട്ടിഫുൾ, രചന അനൂപ് മേനോൻ, സംഗീതം രതീഷ് വേഗ.

0: HMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333.
2: ചിത്രം ബാബ കല്യാണി. വിധു പ്രതാപും ജോത്സ്നയും പാടിയ ഗാനം. രചന വയലാർ ശരചന്ദ്രൻ.

ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ, അഭയ് ജോധ്പുക്കാർ, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയ ഗാനം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ചിത്രപാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ചുരം. രചന ഡോക്ടർ രാജീവ്, സംഗീതം ജോൺസൺ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചിത്രം മനസ്സിനക്കരെ യേശുദാസും ജോൽസ്നെയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. ഒരു പതിറ്റാണ്ടിന് ശേഷം യു ഡി എഫ് കേരളത്തിൽ അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ മുന്നേറ്റം കാഴ്ചവെച്ച് യു ഡി എഫ്. എൽ ഡി എഫ് 35 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. എൻ ഡി എ മുന്നേറ്റം 3 മണ്ഡലങ്ങളിൽ. സംസ്ഥാനത്തെ 79 സീറ്റുകളിലെ ഫലമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, വട്ടിയൂർക്കാവ് കെ മുരളീധരൻ, മങ്കട മഞ്ഞളാങ്കുഴി അലി, പാലായിൽ മാണി സി കാപ്പൻ, കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ്, വർക്കലയിൽ വി ജോയ്, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള എന്നിവർ വിജയിച്ചു. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, ആറ്റിങ്ങലിൽ ഒ എസ് അംബിക, കോവളം എം വിൻസെന്റ്, പാലക്കാട് രമേശ് വിശാരടി, മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ, മണലൂർ സി രവീന്ദ്രനാഥ്, ആലപ്പുഴ എം ടി തോമസ്, ബാലുശ്ശേരി വി ടി സൂരജ്, പേരാമ്പ്രയിൽ ഫാത്തിമ തേലിയ, ഏലത്തൂരിൽ വിദ്യാബാലകൃഷ്ണൻ, അങ്കമാലി റോജി എം ജോൺ എന്നിവർക്ക് ജയം. തൃശൂരിൽ രാജൻ ജെ പല്ലൻ, കൊടുങ്ങല്ലൂരിൽ ഒ ജെ ജനീഷ്, നെയ്യാറ്റിൻകരയിൽ എൻ ശക്തൻ, ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാർ, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, ഉടുമ്പൻചോലയിൽ സേനാപതി വേണു, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, കൊല്ലത്ത് ബിന്ദുകൃഷ്ണ എന്നിവരും വിജയിച്ചു. തമിഴ്നാട്ടിൽ തരംഗം തീർത്ത് നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ. 105 സീറ്റിൽ ടി വി കെ മുന്നിലാണ്. പശ്ചിമബംഗാളിൽ അട്ടിമറി വിജയം നേടി ബി ജെ പി. 198 സീറ്റിൽ ബി ജെ പി സഖ്യം ലീഡ് ചെയ്യുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നിലെത്താനായത് 89 ഇടത്ത് മാത്രം. അസമിൽ ഭരണം നിലനിർത്തി ബി ജെ പി. 101 സീറ്റിൽ ബി ജെ പി സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് 19 സീറ്റുകളിൽ. പുതുച്ചേരിയിൽ തുടർ ഭരണം ഉറപ്പിച്ച് എ ഐ എൻ ആർ സി സഖ്യം. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് മികച്ച ജയം. ഗുജറാത്ത്, ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലും ബി ജെ പി വിജയിച്ചു. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഓരോ സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുകയാണ്. കർണാടകയിൽ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

0: നമസ്തേ അനന്തപുരിയുടെ സായാഹ്ന അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് അനന്തു മൈലച്ചൽ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 4. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
1: അഗ്നിശമന സേനാംഗങ്ങളുടെ സേവനത്തെയും ത്യാഗത്തെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് 4 അന്താരാഷ്ട്ര അഗ്നിശമന സേനാ ദിനമായി ആചരിക്കുന്നു. 1999 ഓസ്ട്രേലിയയിലുണ്ടായ ഒരു വലിയ കാട്ടുതീയിൽ 5 അഗ്നിശമന സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. തീപിടുത്തങ്ങളിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും പൊതുജനങ്ങളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യുന്നവരെ ഈ ദിവസം സ്മരിക്കുന്നു. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും അഗ്നിശമന സേനാംഗങ്ങളുടെ കാവൽ മാലാഖയായി കരുതപ്പെടുന്ന സെന്റ് ഫ്ലോറിയന്റെ ചരമദിനമാണ് മെയ് 4. പുരാതന റോമിലെ ഒരു അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. ഈ കാരണത്താലാണ് മെയ് 4 ഈ ദിനാചരണത്തിനായി തിരഞ്ഞെടുത്തത്. ഹോളിവുഡിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളായ ഓഡ്രി ഹെബ്ബേൺ 1929 മെയ് 4 ജനിച്ചത്. റോമൻ ഹോളിയുടെ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ഡിഫാനീസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അവർ ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രിയങ്കരിയായി മാറി. അഭിനയത്തിന് പുറമെ യുനിസെഫിന്റെ ഗുഡ്വിൽ അംബാസഡറായി പ്രവർത്തിച്ച അവർ ദരിദ്ര രാജ്യങ്ങളിലെ കുട്ടികൾക്കായി ജീവിതം ഉഴിഞ്ഞുവെച്ചു. ഫാഷൻ ലോകത്തെ ഒരു ഐക്കണായും മാനവികതയുടെ പ്രതീകമായും അവർ ഇന്നും അറിയപ്പെടുന്നു. 1993 ജനുവരി 20 ഈ നടി അന്തരിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന പനാമ കനാലിന്റെ നിർമ്മാണം അമേരിക്ക ഔദ്യോഗികമായി ഏറ്റെടുത്തത് 1904 മെയ് 4. ലോക വ്യാപാര രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഈ കനാൽ കപ്പൽ യാത്രയുടെ ദൂരവും സമയവും ഗണ്യമായി കുറച്ചു. 10,000 തൊഴിലാളികളുടെ കഠിനാധ്വാനവും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവുമാണ് ഈ നിർമ്മിതിക്ക് പിന്നിലുള്ളത്. ആധുനിക ലോകത്തിലെ 7 അത്ഭുതങ്ങളിലൊന്നായി ഈ കനാൽ വിശേഷിപ്പിക്കപ്പെടുന്നു. വൻകരകളെ കീറിമുറിച്ച് നിർമ്മിച്ച ഈ പാത ഇന്നും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. സംഗീത ലോകത്തെ പരമോന്നത പുരസ്കാരമായ ഗ്രാമി അവാർഡുകൾ ആദ്യമായി വിതരണം ചെയ്തത് 1959 മെയ് 4. ലോസ്ആഞ്ചലസിലും ന്യൂയോർക്കിലും ഒരേ സമയം നടന്ന ചടങ്ങുകളിലാണ് ആദ്യത്തെ അവാർഡുകൾ നൽകിയത്. സംഗീത പ്രതിഭകളെ ആഗോളതലത്തിൽ അംഗീകരിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ അവാർഡുകൾ ഏർപ്പെടുത്തിയത്. ഇന്ന് സംഗീതജ്ഞർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വലിയൊരു ബഹുമതിയായി ഗ്രാമി അവാർഡുകൾ വളർന്നിരിക്കുന്നു. സംഗീതത്തിന്റെ വിവിധ വിഭാഗങ്ങളിലായി 100 കലാകാരന്മാർ ഓരോ വർഷവും ഇതിലൂടെ ആദരിക്കപ്പെടുന്നു. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ 1799 മെയ് 4 ശ്രീരംഗപട്ടണം യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ചത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. യുദ്ധത്തിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യ ആദ്യമായി ഉപയോഗിച്ചവരിൽ ഒരാളായി അദ്ദേഹം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. തന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ ടിപ്പു സുൽത്താൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളക്കമുള്ള പേരാണ്. അദ്ദേഹത്തിന്റെ പതനം മൈസൂർ സാമ്രാജ്യത്തിന്മേലുള്ള ബ്രിട്ടീഷ് നിയന്ത്രണം ഉറപ്പാക്കി. പ്രശസ്ത ഹിന്ദി കവിയും പത്രപ്രവർത്തകനുമായിരുന്ന മാഖൻലാൽ ചതുർവേദി 1889 മെയ് 4 ജനിച്ചത്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്ന അദ്ദേഹം ഭാരതീയ ആത്മാവ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1955 സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കവിതകൾ ഭാരതീയരിൽ ദേശീയ ബോധവും ആവേശവും നിറയ്ക്കാൻ വലിയ പങ്കുവഹിച്ചു.
2: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇനിയൊരു ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം പകർന്ന് ശങ്കർ മഹാദേവൻ പാടിയത് ചിത്രം ബൈസിക്കിൾ തീവ്സ്.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു.
2: വ്യക്തിപരമായ ആരോഗ്യം സംരക്ഷിക്കുന്നവർ പോലും ചില പകർച്ചവ്യാധികളുടെ പിടിയിൽ അകപ്പെട്ടു പോകാം. എന്നാൽ ജീവിതശൈലി രോഗങ്ങൾ അകറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുവരെ സ്വീകരിച്ചു പോകുന്ന ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റം വരുത്തുക എന്നതാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാരം തന്നെയാണ്. പ്രമേഹം, തൈറോയ്ഡ് തകരാറുകൾ, കിഡ്നി പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ ഡിസീസ്, ആർത്രൈറ്റിസ്, ഹൃദയ സംബന്ധമായ തകരാറുകൾ, ക്യാൻസർ തുടങ്ങിയ അവസ്ഥകൾ ഇപ്പോൾ കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. നഗരവൽക്കരണം, വ്യായാമമില്ലായ്മ, ഉയർന്ന സമ്മർദ്ദനില, അനാരോഗ്യകരമായ ഭക്ഷണരീതികൾ, അമിതമായ സ്ക്രീൻ ടൈം, അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളുടെ വ്യാപകമായ ഉപയോഗം എന്നിവയാണ് ഈ വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം. ഇത്തരം രോഗങ്ങളുടെ കാരണം എന്താണെന്നും അവയെ പ്രതിരോധിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്നും ഓരോ വ്യക്തിക്കും ബോധ്യപ്പെടേണ്ടതുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായും കഴിക്കുവാൻ ശ്രദ്ധിക്കുക. പഞ്ചസാര, ട്രാൻസ് ഫാറ്റ്, അഡിറ്റീവുകൾ എന്നിവ അടങ്ങിയ അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്നും വൈകല്യങ്ങൾ, ഫാറ്റി ലിവർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നുവെന്നും തിരിച്ചറിയണം. കൃത്യമായി വ്യായാമം ചെയ്യുക. ശരീരത്തിന് ആയാസമുണ്ടാകുന്ന ഏത് പ്രവൃത്തിയും ഈ ഗണത്തിൽ ഉൾപ്പെടും. അത് നടക്കുന്നതോ യോഗ ചെയ്യുന്നതോ ആകാം. ആഴ്ചയിൽ 150 മിനിറ്റ് എങ്കിലും പൂർണ്ണമായും ഇത്തരം വ്യായാമങ്ങൾക്കായി തീർച്ചയായും മാറ്റിവെക്കുക. കൃത്യമായി ശരീരത്തിനുണ്ടാകുന്ന ആയാസങ്ങൾ ഹൃദയാരോഗ്യത്തിനും വാദം പോലുള്ള രോഗങ്ങളെയും തടയുവാൻ കാരണമാകും. സ്ട്രെസ് നിയന്ത്രിക്കുക. ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് വിട്ടുമാറാത്ത സ്ട്രെസ് ഒരു പ്രധാന കാരണമാണ്. മാനസികവും ശാരീരികവുമായ ക്ഷേമം നിലനിർത്തുന്നതിന് ധ്യാനം, ശ്വസന വ്യായാമങ്ങൾ, യോഗ എന്നിവ സഹായകമാണ്. പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുന്നതും സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. കൃത്യമായി ഉറങ്ങുക. ശരിയായ രീതിയിൽ ഉറക്കമുണ്ടാകാത്തത് ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. ഉറങ്ങുന്നതിന് മുൻപ് സ്ക്രീൻ ടൈം കുറയ്ക്കാനും ശ്രദ്ധിക്കണം. സ്ഥിരമായ ഉറക്കത്തിന് ഒരു സമയക്രമം ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. 7 മുതൽ 9 മണിക്കൂർ കൃത്യമായി ഉറങ്ങുവാനും ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളം കുടിക്കുക. വൃക്കകളുടെ പ്രവർത്തനത്തിന് ഹൈഡ്രേറ്റഡ് ആയിരിക്കേണ്ടതും അത്യാവശ്യമാണ്. പഞ്ചസാര അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും കഫീൻ അടങ്ങിയ പാനീയങ്ങളുടെയും അളവ് കുറച്ച് പകരം കൂടുതലായി വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. സ്ക്രീൻ ടൈം കുറയ്ക്കുക. കണ്ണിന് ക്ഷീണമില്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അധിക സമയം ഫോണോ മറ്റു ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ക്ഷീണമുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പരമാവധി സ്ക്രീൻ ടൈം കുറച്ച് മറ്റ് ആക്ടിവിറ്റികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരോഗ്യകരമായ ഭാരം നിലനിർത്തുക എന്നതാണ് മറ്റൊരു കാര്യം. അമിത ഭാരം പ്രമേഹം, തൈറോയ്ഡ്, ഫാറ്റി ലിവർ ഉൾപ്പെടെയുള്ളവയ്ക്ക് കാരണമാകും. പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി കഴിക്കുവാൻ ശ്രദ്ധിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിലും കൃത്യമായ ശ്രദ്ധയുണ്ടാകേണ്ടതുണ്ട്. പുകവലിയും അമിതമായ മദ്യപാനവും കരൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. ഈ ശീലങ്ങൾ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കും. കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകൾ നടത്തുക. രക്തസമ്മർദ്ദം, കൊളസ്ട്രോളിന്റെ അളവ്, വൃക്കകളുടെ പ്രവർത്തനം, തൈറോയ്ഡ് എന്നിവയ്ക്കായുള്ള പരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ നടത്താൻ ശ്രമിക്കുക. ഇത്തരം പരിശോധനകൾ രോഗങ്ങളെ നേരത്തെ കണ്ടെത്താനും ചികിത്സയുറപ്പാക്കാനും സഹായിക്കും. ഹോമിയോപതി ചികിത്സ രോഗലക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഓരോ വ്യക്തികൾക്കും ഓരോ വ്യക്തിത്വമുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഹോമിയോപതി എന്ന ചികിത്സാ സമ്പ്രദായം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നുകളും ഓരോ വ്യക്തികൾക്ക് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു ഹോമിയോപതി ചികിത്സകനെ കണ്ട് ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സ തേടാവുന്നതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബി വി ബിനയ.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്
0: കേൾക്കാം. ARM എന്ന ചിത്രത്തിന് വേണ്ടി ഹരിശങ്കർ, അനില രാജീവ് എന്നിവർ പാടിയത്. രചന മനു മഞ്ജിത്, സജി സംഗീതം ദിബു നൈനാൻ തോമസ്.

0: നമസ്തേ അനന്തപുരിയിൽ അടുത്ത പരിപാടി തൊഴിലന്വേഷകർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കൂ.
1: തൊഴിൽ ദർശനം.
2: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ അസമിലെ തേസ്പൂരിലുള്ള ഡിഫൻസ് റിസർച്ച് ലബോറട്ടറിയിൽ ജൂനിയർ റിസർച്ച് ഫെലോയുടെ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. യോഗ്യത എംഫാം, എംടെക്, ഫാർമസ്യൂട്ടിക്സ്, ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി, ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി. പ്രായം 28 വയസ്സ് കവിയരുത്. വാക്കിൻ ഇന്റർവ്യൂ 19 May. വാക്കിൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടവർ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷ hrd.drl@gov.in ലേക്ക് അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി hrd.drl@gov.in. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12 May. മംഗളൂരുവിലെ സൂറത്കലിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കർണാടക വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും സയന്റിഫിക് ഓഫീസർ 1, ലീഗൽ ആൻഡ് IPR ഓഫീസർ 1, മീഡിയ ഗ്രാഫിക്സ് ഓഫീസർ 1, പ്ലേസ്മെന്റ് ഓഫീസർ 1, സിവിൽ എഞ്ചിനീയർ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് 1. അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും adean.staff@nitk.edu.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി adean.staff@nitk.edu.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12 May. അഭിമുഖ തീയതി 14 May. സ്ഥലം മെയിൻ സെമിനാർ ഹാൾ, മെയിൻ ബിൽഡിംഗ്, NITK, സൂറത്കൽ. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nitk.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nitk.ac.in. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. സയന്റിസ്റ്റ് ബി മെക്കാനിക്കൽ, ഒഴിവ് 1. പ്രായം 35 വയസ്സ് കവിയരുത്. സയന്റിഫിക് ഓഫീസർ, ഒഴിവ് 1. പ്രായം 33 വയസ്സ് കവിയരുത്. സൂപ്രണ്ടിംഗ് ആർക്കിയോളജിക്കൽ എഞ്ചിനീയർ, ഒഴിവ് 2. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ സിവിൽ എഞ്ചിനീയറിംഗ് സർവേ, പ്രായം 38 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.upssconline.nic.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.upssconline.nic.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15 May. കേന്ദ്ര ആണവോർജ വകുപ്പിന് കീഴിൽ പ്രയാഗ്രാജിലുള്ള ഹരീഷ് ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ പ്രോജക്ട് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും പ്രോജക്ട് സിസ്റ്റം മാനേജർ സീനിയർ ലെവൽ 1, പ്രോജക്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 3, മിഡ് ലെവൽ 2, ജൂനിയർ ലെവൽ 1, പ്രോജക്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 1. അപേക്ഷയും ബന്ധപ്പെട്ട രേഖകളും സ്പീഡ് പോസ്റ്റിൽ അയക്കണം. വിലാസം ദ പ്രോജക്ട് കോർഡിനേറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്ട് ഹരീഷ് ചന്ദ്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചന്ദാ ഗ്രോഡ് ചൂസി പ്രയാഗ്രാജ് അലഹബാദ് 211019. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15 May. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.hri.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.hri.res.in.
1: തൊഴിൽ ദർശനം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഇനിയൊരു ഗാനം കേൾക്കാം. ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം, ചിത്രം വെട്ടം.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം കാലം സാക്ഷി.
1: കവി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് 1902 May 10 പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളത്ത് ജനിച്ചു. സംസ്കൃത പഠനത്തിന് ശേഷം മലയാള പാഠശാലയിൽ ചേർന്നു. 1917 പ്രൈമറി സ്കൂളിൽ 6 രൂപ ശമ്പളത്തിൽ 1ാം ക്ലാസ്സിൽ അധ്യാപകനായി. ആ ജോലിയിലിരിക്കെ മലയാളം മുഖ്യ പരീക്ഷ ജയിച്ചു. 1918 വെണ്ണിക്കുളത്ത് ആരംഭിച്ച ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൽ മലയാളം അധ്യാപകനായി. 1924 തിരുവല്ല MGM ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു. ഇതിനിടെ ദേശീയ പ്രസ്ഥാനവും ഗാന്ധിയൻ ചിന്തകളും അദ്ദേഹത്തെ ആകർഷിച്ചു. സ്വരാജ്യ ഗീത എന്നൊരു കവിത എഴുതി അച്ചടിച്ചുകൊണ്ടാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹം കാണുവാൻ പോയത്. അധ്യാപകനായിരിക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാവീണ്യം നേടി. 1949 തിരുവനന്തപുരം മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ ജോലി ലഭിച്ചു. 6 വർഷം അവിടെ ജോലി നോക്കിയ ശേഷം 1955 ലെക്സിക്കൻ ഓഫീസിൽ സൂപ്പർവൈസറായി. അമൃതാഭിഷേകം, കദളീവനം, കേരളശ്രീ, മാണിക്യവീണ, മാനസപുത്രി തുടങ്ങിയ നിരവധി കവിതകളും കാളിദാസന്റെ കൺമണി, പ്രിയമ്മദ തുടങ്ങിയ നാടകങ്ങളും നീലജലത്തിലെ പത്മം, വിജയരുദ്രൻ എന്നീ നോവലുകളും കൂടാതെ ജീവചരിത്രം, ബാലസാഹിത്യം, നാടോടിക്കഥകൾ, നിഖണ്ഡു, വിവർത്തനം തുടങ്ങിയ മേഖലകളിലും തന്റെ പ്രതിഭ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് തെളിയിച്ചു. മണിവീണയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും തുളസീദാസ രാമായണത്തിന് ഓടക്കുഴൽ അവാർഡും കാമസുരഭിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. 1980 August 10 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അന്തരിച്ചു.
2: കവിമണ്ഡലം എന്ന് പറയുന്നതും തിരുവനന്തപുരത്ത് ഞങ്ങളിൽ ചിലർ ചേർന്ന് സ്ഥാപിച്ച ഒന്നാണ്. ശൈലിനായ എൻ ഗോപാലപിള്ള അവർ അതിൻ്റെ പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. MP അപ്പൻ സെക്രട്ടറി. എന്തിനാണത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഈ കവിതയെപ്പറ്റി ആ കാലങ്ങളിൽ ഒരേ എതിരഭിപ്രായം വന്നുകൂടി. അതിനെ ഒന്ന് തടയണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ ചിലർക്ക് തോന്നി. അതുകൊണ്ടാണ് ഇവിടെ കവിമണ്ഡലം എന്ന് തന്നെ പേര് കൊടുത്ത് ഒരു സംഘടന സ്ഥാപിച്ചത്. കുറെ കാലം അത് നടന്നു. പലരെയും ക്ഷണിച്ച് വരുത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഒരു കാലത്ത് നാശമില്ലല്ലോ കവിതയ്ക്ക് എന്ന് ഞാൻ എഴുതാതി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സാഹിത്യ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം കവികൾ അനശ്വരന്മാരാണെന്ന്. സംസ്കൃത സാഹിത്യത്തിൽ ജയന്തി തേ സുഹൃദിനോ രസസിദ്ധ കവീശ്വര നാസ്തി ഏഷാം യശക്കായേ ജരാമരണജം ഭയ എന്നുണ്ടല്ലോ. അനശ്വരരാണ് കവികൾ എന്ന ഒരു വിശ്വാസം പണ്ടുണ്ട്. ഇന്നും അതിന് വലിയ ഇളക്കമൊന്നും തട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം.
3: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ശബ്ദം.
0: വാഴുന്നോർ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് MG ശ്രീകുമാറും ചിത്രയും.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
5: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
6: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇനി കേൾക്കാം നല്ല മലയാളം.
7: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് AB രഘുനാഥൻ നായർ.
8: നിത്യേന പ്രയോഗിക്കുന്ന നിസാരമായ ചില പദങ്ങൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വിപുലമായ അർത്ഥതലങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് അടി എന്ന വാക്ക് നോക്കുക. അതിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ അർത്ഥം തല്ല് എന്നാണ്. താടനം, പ്രഹരം, ദണ്ഡനം എന്നൊക്കെ പറഞ്ഞാലും അടിയാണ്. താടനി എന്ന പദത്തിൽ നിന്നാണ് താടനമുണ്ടായത്. താടനിക്ക് ചമ്മട്ടി എന്നാണ് അർത്ഥം. ചമ്മട്ടി എന്നാൽ ചാട്ട. അപ്പോൾ ചാട്ട ചമ്മട്ടിയുമായും, ചമ്മട്ടി താടിനിയുമായും, താടിനി താടനവുമായും ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് കാണാം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് അടിയുടെ കാര്യത്തിൽ ഏറ്റവും ശരിയാണ്. അടി കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമെന്ന് ഓർക്കുക. അപ്പോൾ അത് തിരിച്ചടിയാകും. വടി കൊടുത്ത് അടി വാങ്ങുന്നതിന് സമം. അടിക്കുന്നവനെ തടയുമ്പോൾ അത് അടിതടയാകും. അടിക്കാൻ ഓങ്ങുന്നവനെ പിടിച്ചു നിർത്തുമ്പോൾ അത് അടിപിടിയാകും. അടി നോക്കി നടക്കുക എന്നൊരു ചൊല്ലുണ്ട്. ആരെങ്കിലും പിന്നിൽ നിന്ന് അടിക്കാൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുന്നേ പോയവരുടെ കാലടിപ്പാടുകൾ നോക്കി നടക്കണമെന്ന് ആശയം. അതിനർത്ഥം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ശൈലി പിന്തുടരണമെന്നാണ്. നളചരിതം 1-ാം ദിവസത്തെ ആട്ടക്കഥയിൽ ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദം അഭി തോന്നും മാറും അന്തം നടന്നു എന്നുണ്ട്. ഇനിയൊരടി നടന്നാൽ എന്നതിന് അവിടെ ഒരടിപിടി ഉണ്ടായാൽ എന്നല്ല, ഒരടി കൂടി മുന്നോട്ട് വച്ചാൽ അരയന്നത്തെ കയ്യിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അടിക്ക് ചുവട് അല്ലെങ്കിൽ കാൽച്ചുവട് കൊണ്ടുള്ള അളവ് എന്ന് മനസ്സിലാക്കണം. അതായത് അടി എന്നാൽ 12-ഇഞ്ച് അകലം എന്ന് സാരം. ഇങ്ങനെ സന്ദർഭത്തിനൊത്ത് അടി എന്ന പദത്തിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കും. കെട്ടിടത്തിന് പെയിൻ്റ് അടിക്കുന്നെന്ന് പറയുമ്പോൾ പെയിൻ്റ് പൂശുന്നെന്ന അർത്ഥമെടുക്കണം. മണിയടിക്കുക എന്ന് പറയുന്നിടത്ത് അടിക്ക് മണി മുഴക്കുക എന്നർത്ഥമാകും. നാണയം അടിക്കുന്നെന്ന് പറയുമ്പോൾ കമ്മട്ടത്തിൽ നാണയമുണ്ടാക്കി മുദ്ര അച്ചടിക്കുന്നെന്ന് ധരിക്കണം. കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു എന്ന പാട്ട് കേൾക്കുമ്പോൾ അടിച്ചു എന്നതിന് കാറ്റു വീശി എന്നാണ് സന്ദർഭാനുസരണമുള്ള അർത്ഥം. മദ്യപിക്കുന്നതിന് നാട്ടുമൊഴി വഴക്കത്തിൽ വെള്ളമടിക്കുക എന്ന് പറയും. അടിക്കുക എന്നതിന് കുടിക്കുക എന്നാണ് ഇവിടത്തെ അർത്ഥം. അടി മുതൽ മുടി വരെ എന്ന മലയാള ശൈലിക്ക് ആപാദചൂടമെന്നോ കേശാദിപാദമെന്നോ ആണ് അർത്ഥമെടുക്കേണ്ടത്. അടിക്കടി എന്ന പ്രയോഗത്തിന് തിരിച്ചടി എന്നർത്ഥമില്ല. മേൽക്കുമേൽ എന്നോ ഒന്നിനു പിന്നാലെ ഒന്ന് എന്നോ മനസ്സിലാക്കിക്കൊള്ളണം. അടിക്കിടാവ് എന്ന പ്രയോഗത്തിന് അടിയുമായി ഒരു ബന്ധവുമില്ല. പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടിയാണ് അടിക്കിടാവ്. അടിക്കുറിപ്പ് എന്ന് പ്രയോഗിച്ചാൽ അടി കിട്ടിയതിൻ്റെയോ കൊടുത്തതിൻ്റെയോ കണക്കാണെന്ന് കരുതിയാൽ തെറ്റി. എന്തെങ്കിലും എഴുതുന്നതിൻ്റെ അടിയിൽ ചേർക്കുന്ന വിശദീകരണക്കുറിപ്പ് അഥവാ ഫുട്നോട്ടാണ് അടിക്കുറിപ്പ്. ഇതൊക്കെയാണെങ്കിലും അടിമേലടിച്ചാൽ അമ്മിയും പൊടിയും എന്ന ശൈലിയിലെ അടിക്ക് അടി എന്നു തന്നെയാണ് അർത്ഥം. അമ്മിക്കല്ലാണെങ്കിലും അതിൽ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടിരുന്നാൽ പൊട്ടിപ്പൊടിഞ്ഞു പോകുമല്ലോ. എത്ര മനുക്കരുത്തുള്ളവനും ജീവിതത്തിൽ ഒന്നിനുമേലൊന്നായി തിരിച്ചടികൾ നേരിടേണ്ടി വന്നാൽ അയാൾ മാനസികമായി തളർന്നു പോകുമെന്ന ആശയമാണ് ഈ ശൈലിയിലടങ്ങിയിരിക്കുന്നത്.
7: നല്ല മലയാളം അവതരിപ്പിച്ചത് AB രഘുനാഥൻ നായർ.
6: ഇതോടുകൂടി നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ധാരാളം പെറ്റ് ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പെറ്റ് ഷോപ്പുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം ഷോപ്പുകൾക്ക് അനിവാര്യമായി മാറിക്കഴിഞ്ഞു. പെറ്റ് ഷോപ്പുകൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ ലൈസൻസിനെ കുറിച്ചും അതിന് അനുവർത്തിക്കേണ്ട മാനദണ്ഡങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമാക്കുന്ന ഈ ചോദ്യോത്തര പരിപാടി നമുക്ക് ശ്രദ്ധിക്കാം. സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് അംഗവും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാലാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. നമസ്കാരം സർ.
4: നമസ്കാരം.
2: മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ നടപ്പിലാക്കുന്ന പ്രധാന നിയമമാണല്ലോ പെറ്റ് ഷോപ്പ് റൂൾ. അത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ?
4: കേന്ദ്ര സർക്കാർ 1960 കൊണ്ടുവന്ന ഒരു നിയമമാണ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, അഥവാ PC Act.

0: ഈ പി സി ആക്ടിന്റെ പിൻബലത്താൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പെറ്റ് ഷോപ്പ് റൂൾ എന്ന് പറയുന്നത്. 2018 ഈ പെറ്റ് ഷോപ്പ് റൂള് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുന്നത്. സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കുന്നത്. 2025 December 5 ഇത് സംബന്ധിച്ച വിജ്ഞാപനം സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്.
1: ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമം എന്താണ്?
0: സംസ്ഥാനത്ത് ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിന് വ്യക്തമായ നടപടിക്രമം ഇപ്പോഴുണ്ട്. പെറ്റ് ഷോപ്പുകൾക്ക് രജിസ്ട്രേഷൻ നൽകുന്നത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ്. ഈ പെറ്റ് ഷോപ്പുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ahd.kerala.gov.in എന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഇത് സംബന്ധിച്ച് നൽകേണ്ടുന്ന അപേക്ഷാ ഫോറവും അതോടൊപ്പം സാക്ഷ്യപത്രവും മറ്റെല്ലാ വിവരങ്ങളും ലഭിക്കുന്നതാണ്. ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് പെറ്റ് ഷോപ്പിന്റെ ഉടമ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപേക്ഷയോടൊപ്പം തന്നെ ഒരു സാക്ഷ്യപത്രവും ഉൾപ്പെടുത്തണം. ഈ സാക്ഷ്യപത്രത്തിൽ ഈ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം തന്നെ തൻ്റെ പെറ്റ് ഷോപ്പിൽ പാലിച്ചിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം ഒരു സത്യവാങ്മൂലം നൽകണം. ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. പെറ്റ് ഷോപ്പ് രജിസ്ട്രേഷൻ നൽകുന്നത് 5 വർഷത്തേക്കാണ്. ഈ 5 വർഷം കഴിഞ്ഞാൽ ഇതേ പെറ്റ് ഷോപ്പ് പുതുക്കി രജിസ്ട്രേഷൻ എടുക്കേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പം നിലവിലൊരു പെറ്റ് ഷോപ്പ് നടത്തുന്ന ഒരാൾ ഈ റൂൾ പ്രകാരമുള്ള രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ അയാൾക്ക് സംസ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുകയുള്ളൂ. ഇനി മറ്റൊരു പ്രധാന കാര്യം, പുതിയതായിട്ടൊരു പെറ്റ് ഷോപ്പ് ഒരാൾ ആരംഭിക്കുകയാണെങ്കിൽ അത് തുടങ്ങി 60 ദിവസത്തിനകത്ത് ഈ പറയുന്ന രജിസ്ട്രേഷൻ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിൽ നിന്നും എടുക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഒരാൾക്ക് ഒന്നിലധികം പെറ്റ് ഷോപ്പ് ഉണ്ടെങ്കിൽ ഓരോ പെറ്റ് ഷോപ്പിനും പ്രത്യേകം രജിസ്ട്രേഷനാണ് എടുക്കേണ്ടതായിട്ടുള്ളത്.
1: സാർ, ഇപ്പോൾ ഒരു പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പെറ്റ് ഷോപ്പിൽ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത്?
0: ഒരു പെറ്റ് ഷോപ്പ് പ്രവർത്തിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം അവിടെ വളർത്തുന്ന പക്ഷിമൃഗാദികൾക്ക് ആവശ്യമായിട്ടുള്ള കെന്നലുകൾ അല്ലെങ്കിൽ കേജുകൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പെറ്റ് ഷോപ്പിൽ വൈദ്യുതി ലഭ്യമായിരിക്കണം. ഈ പെറ്റ് ഷോപ്പിൽ സൂക്ഷിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. കുടിവെള്ളം ലഭ്യമായിരിക്കണം. അതോടൊപ്പം തന്നെ കേജുകളും മറ്റും കഴുകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൃത്തിയാക്കുന്ന സമയത്ത് അത് പുറത്തു പോകാനുള്ള ഡ്രെയിനേജ് സംവിധാനം ഈ പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പെറ്റ് ഷോപ്പിൽ നല്ല വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് അവിടെ ഒരു എക്സോസ്റ്റ് ഫാന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു സ്മോക്ക് ഡിറ്റക്ടറും അതോടൊപ്പം തന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇതൊക്കെ തന്നെ പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പെറ്റ് ഷോപ്പിൽ നിൽക്കുന്ന ആളിന് ഇത് സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി ഒരു പരിജ്ഞാനം ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള മൃഗങ്ങളെ മാത്രമേ പെറ്റ് ഷോപ്പുകളിൽ പ്രദർശിപ്പിക്കാവൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവയ്ക്ക് ആരോഗ്യ പരിശോധന വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടു കൂടി തേടിയിരിക്കണം. എല്ലാവിധ വാക്സിനേഷനുകളും ഇവയ്ക്ക് നൽകിയിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം, ഈ പെറ്റ് ഷോപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കണം. കാരണം പരിശോധനയൊക്കെ നടക്കുന്ന സമയത്ത് ഈ പെറ്റ് ഷോപ്പിന് രജിസ്ട്രേഷൻ നൽകുന്നത് സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡാണ്. ഫീസ് അടച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡ് ഒരു താൽക്കാലിക രജിസ്ട്രേഷൻ ആദ്യം നൽകും. അതിനുശേഷം 3 മാസത്തിനകത്ത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥർ, അതായത് ആ പ്രദേശത്തെ സർക്കാർ വെറ്റിനറി ഡോക്ടർ അടങ്ങിയ ഒരു ടീം എല്ലാ ജില്ലകളിലും ക്രമീകരിച്ചിട്ടുണ്ട്, അവരായിരിക്കും പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായും ഈ രജിസ്റ്ററുകളാണ് നോക്കുന്നത്. ഏതൊക്കെ മൃഗങ്ങളാണ് അവിടെ സൂക്ഷിക്കുന്നത്, അവയുടെ പ്രായം, അവയ്ക്ക് നൽകിയിട്ടുള്ള വാക്സിനേഷൻ, മറ്റു കാര്യങ്ങൾ. അതുപോലെ തന്നെ പെറ്റ് ഷോപ്പിൽ നിന്നും പക്ഷിമൃഗാദികളെ വിൽക്കുമ്പോൾ വിൽക്കുന്ന ആളിൻ്റെ പേര്, അഡ്രസ്സ്, അത്തരം കാര്യങ്ങൾ, അതിനെല്ലാം ഒരു ട്രേസബിലിറ്റി പെറ്റ് ഷോപ്പിൽ ഉണ്ടായിരിക്കണം. അതുപോലെ വിൽക്കുന്ന ആൾക്കൊരു രസീത് കൂടി നൽകണമെന്നാണ് ഈ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഇനി ഒരു പെറ്റ് ഷോപ്പ് നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ.
1: നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പെറ്റ് ഷോപ്പുകൾക്ക് ഈ നിയമത്തിൽ ഇളവ് നൽകിയിട്ടുണ്ടോ?
0: ഈ നിയമത്തിൽ ഇളവ് ലഭിക്കുന്നത് പ്രധാനമായും കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടുള്ള സംഘടനകൾ നടത്തുന്ന പെറ്റ് ഷോപ്പുകൾക്ക് മറ്റും ഇളവുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിട്ട് നടത്തുന്ന പെറ്റ് ഷോപ്പുകൾ ഉണ്ടെങ്കിൽ അവയ്ക്കും ഇത്തരത്തിലുള്ള ഇളവ് ലഭിക്കും. ഇത് കൂടാതെ മൃഗങ്ങളുടെ പരീക്ഷണങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അനുമതിയോടുകൂടി നടത്തുന്ന മൃഗങ്ങളിലുള്ള പരീക്ഷണങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലും ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്.
1: ഈ പെറ്റ് ഷോപ്പുകൾക്ക് പ്രവർത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമാണോ?
0: തീർച്ചയായും വേണം. സംസ്ഥാനത്ത് ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് ആവശ്യമാണ്. ഇപ്പം നിലവിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ലൈസൻസ് കൊടുക്കുന്നതിന് ഈ മാനദണ്ഡം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പെറ്റ് ഷോപ്പ് എല്ലാം തന്നെ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്ന ഒരു സർക്കാർ ഉത്തരവ് കൂടി തദ്ദേശ സ്വയംഭരണ

0: വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനാൽ എല്ലാ പെറ്റ് ഷോപ്പുകളും അടിയന്തരമായിട്ട് ഈ രജിസ്ട്രേഷൻ എടുക്കാനുള്ള നടപടിയിലേക്ക് പോകണമെന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്.
1: സർ, അപ്പോൾ നിലവിലുള്ള പെറ്റ് ഷോപ്പുകൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ എന്താണ് സംവിധാനം?
0: നിലവിലുള്ള പെറ്റ് ഷോപ്പുകൾ അവയുടെ രജിസ്ട്രേഷൻ ആദ്യമായിട്ട് എടുക്കുന്ന അവസരത്തിൽ അവയ്ക്ക് ഈ പറയുന്ന ചട്ടപ്രകാരമുള്ള ക്രമീകരണങ്ങൾ എത്രയും പെട്ടെന്ന് പെറ്റ് ഷോപ്പിൽ ഉണ്ടാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ആവശ്യമായിട്ടുള്ള രജിസ്റ്ററുകളെല്ലാം ക്രമീകരിക്കുക. അതിനുശേഷം മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന നിശ്ചിത ഫോമിൽ അപേക്ഷകൾ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ താൽക്കാലിക രജിസ്ട്രേഷൻ ഉടൻ തന്നെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ 5000 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തേക്കാണ് ഈ 5000 രൂപ ഫീസ് എന്ന് പറയുന്നത്. ഈ 5 വർഷ കാലാവധി കഴിയുന്ന മുറയ്ക്ക് അവർക്ക് ഈ ലൈസൻസ് പുതുക്കാനുള്ള സൗകര്യവുമുണ്ട്.
1: സർ, അതുപോലെ തന്നെ ഡോഗ് ബ്രീഡിംഗ് റൂളും കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ?
0: ഉണ്ട്. 2017 കേന്ദ്ര സർക്കാർ ഡോഗ് ബ്രീഡിംഗ് റൂള് കൊണ്ടുവരുന്നത്. ഈ നിയമം 2025 ഡിസംബർ 5 കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഡോഗ് ബ്രീഡിംഗ് സെൻ്ററുകളെല്ലാം തന്നെ ഈ പറയുന്ന ചട്ടപ്രകാരം സംസ്ഥാന മൃഗക്ഷേമ ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
1: ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്?
0: ഒരു ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് പെറ്റ് ഷോപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ നിശ്ചിത അപേക്ഷാ ഫോമുണ്ട്. ഈ അപേക്ഷാ ഫോമും വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് ആ ഫോമിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്യുകയും അതോടൊപ്പം തന്നെ 5000 രൂപ ഫീസും അടച്ച് അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകൾ പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും രജിസ്റ്ററുകളും എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവയ്ക്ക് രജിസ്ട്രേഷൻ നൽകുന്നതാണ് ഈ ചട്ടപ്രകാരം വിഭാവനം ചെയ്തിട്ടുള്ളത്.
1: ഒരു ഡോഗ് ബ്രീഡർ പാലിക്കേണ്ടുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 1.5 വയസ്സ് പ്രായമായ ഒരു ഫീമെയിൽ ഡോഗിനെ മാത്രമേ ബ്രീഡ് ചെയ്യാനായി ഉപയോഗിക്കാവൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നായ്ക്കൾക്ക് 1 വർഷം 2 ബ്രീഡിംഗ് സീസൺ ഉണ്ട്. തുടർച്ചയായ ബ്രീഡിംഗ് സീസണിൽ അവയെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളതല്ല. 1 വർഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ അവയെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ 8 വയസ്സിന് മുകളിൽ പ്രായമുള്ള നായ്ക്കളെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ചട്ടത്തിൽ വളരെ കർശനമായിട്ട് വ്യവസ്ഥ ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇനി മറ്റു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവയ്ക്കുള്ള ആരോഗ്യ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ബ്രീഡ് ചെയ്യുന്നതിന് മുമ്പ് നായ്ക്കൾക്ക് ആരോഗ്യ പരിശോധന നടത്തി അവയുടെ ഒരു ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവയെ ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ 2 മാസം വരെ പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ മാത്രമേ വാങ്ങുന്ന ഒരാൾക്ക് നൽകാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ അവയുടെ രജിസ്റ്ററുകളും സൂക്ഷിക്കണം. അതിനെ ട്രേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മൈക്രോചിപ്പ് കൂടി ഘടിപ്പിച്ചതിന് ശേഷം മാത്രമേ അത് വിൽക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഡോഗ് ബ്രീഡിംഗ് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം ഈ ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. നായ്ക്കൾക്ക് നൽകാനുള്ള ഭക്ഷണം, അവയെ വളർത്താനുള്ള ആവശ്യമായിട്ടുള്ള കെന്നലുകൾ, കെന്നലിൻ്റെ വിസ്തൃതിയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഈ ചട്ടത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവയ്ക്ക് ഭക്ഷണം നൽകണം, അവയ്ക്ക് കുടിവെള്ളം, അതുപോലെ തന്നെ ഡ്രെയിനേജ് സൗകര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അവിടെ ഏതൊക്കെ ഇനത്തിൽപ്പെട്ട നായ്ക്കളെയാണ് അവിടെ സംരക്ഷിക്കുന്നത്, അവയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ് നൽകിയിട്ടുള്ളത്, അവയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഏത് പ്രായത്തിലാണ് വിറ്റിരിക്കുന്നത്, അതുപോലെ തന്നെ ആ സെയിലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഈ രജിസ്റ്ററിൻ്റെ എല്ലാ മാതൃക ചട്ടത്തോടൊപ്പം തന്നെ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ഒരു ഡോഗ് ബ്രീഡിംഗ് യൂണിറ്റിന് സംസ്ഥാനത്ത് രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ.
1: ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി സർക്കാർ തലത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്?
0: ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് വ്യാപകമായ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് പെറ്റ് ഷോപ്പ് റൂള്, ഡോഗ് ബ്രീഡിംഗ് റൂള് എന്നിവ സംബന്ധിച്ചിട്ടുള്ള ബോധവൽക്കരണം പ്രധാനമായും പെറ്റ് ഷോപ്പ് ഓണേഴ്സിനും ഡോഗ് ബ്രീഡേഴ്സിനുമാണ് നൽകിയിട്ടുള്ളത്. January 15 മുതൽ January 30 വരെയുള്ള കാലയളവിൽ, അതായത് അനിമൽ വെൽഫെയർ ഫോർട്ട്നൈറ്റ് എന്ന ആ ഒരു പീരീഡിൽ, ഈ പറയുന്ന ഡോഗ് ബ്രീഡേഴ്സിനും പെറ്റ് ഷോപ്പ് ഓണേഴ്സിനും സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലയിലും ഇത് സംബന്ധിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ ധാരാളം പെറ്റ് ഷോപ്പ് ഓണേഴ്സും മറ്റുമൊക്കെ പങ്കെടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം തന്നെ അവബോധം നൽകുന്നതിന് വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്.
1: സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന്റെ മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്?
0: സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് എന്ന് പറയുന്നത് ഒരു അഡ്വൈസറി ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. ഇതിന്റെ കൺവീനർ എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറാണ്. ബോർഡിൽ 20 അംഗങ്ങളുണ്ട്. അതിൽ കേന്ദ്ര മൃഗക്ഷേമ ബോർഡിന്റെ പ്രതിനിധികൾ, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ, മൃഗക്ഷേമ പ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ, അങ്ങനെ 20 മെമ്പേഴ്സ് ബോർഡിലുണ്ട്. ഈ ബോർഡിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ക്രൂരത തടയുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അഡ്വൈസുകൾ സംസ്ഥാന സർക്കാരിന് നൽകുക എന്നുള്ളതാണ്. ഇതൊരു അഡ്വൈസറി ബോർഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം ഈ പെറ്റ് ഷോപ്പ് റൂളും ഡോഗ് ബ്രീഡിംഗ് റൂളും നടപ്പിലാക്കുന്നതും ഈ പറയുന്ന സംസ്ഥാന മൃഗക്ഷേമ ബോർഡാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തങ്ങളുടെ പ്രദേശത്തെ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളോടുള്ള ക്രൂരത കാണുകയാണെങ്കിൽ പരാതിപ്പെടാനുള്ള സംവിധാനവും ഈ പറയുന്ന സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിനുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരാതി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡിന് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അയക്കേണ്ടുന്ന വിലാസം എന്ന് പറയുന്നത് SAWB കേരള, സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ചുരുക്കം SAWB@gmail.com എന്ന വിലാസത്തിലോ, അല്ലെങ്കിൽ കൺവീനർ സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറേറ്റ് വികാസ് ഭവൻ തിരുവനന്തപുരം എന്ന വിലാസത്തിലോ ഈ പരാതി നൽകേണ്ടതാണ്. ഇങ്ങനെ ലഭിക്കുന്ന പരാതികളെല്ലാം തന്നെ അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാനുള്ള ഒരു പരാതി പരിഹാര സെല്ല് ഈ സ്റ്റേറ്റ് ആനിമൽ വെൽഫെയർ ബോർഡിന്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സേവനം കൂടി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
1: പെറ്റ് ഷോപ്പുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് സംസ്ഥാന മൃഗക്ഷേമ ബോർഡ് അംഗവും മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോ. R. വേണുഗോപാൽ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. ഒരു പതിറ്റാണ്ടിന് ശേഷം UDF കേരളത്തിൽ അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ മുന്നേറ്റം കാഴ്ചവെച്ച് UDF. LDF 35 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. NDAക്ക് 3 മണ്ഡലങ്ങളിൽ വിജയം. സംസ്ഥാനത്തെ 107 സീറ്റുകളിലെ ഫലമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് വിജയിച്ചു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, വട്ടിയൂർക്കാവ് K മുരളീധരൻ, മങ്കട മഞ്ഞളാങ്കുഴി അലി, പാലായിൽ മാണി സി കാപ്പൻ, കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, വർക്കലയിൽ V ജോയ്, കുറ്റ്യാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ള എന്നിവരും വിജയിച്ചു. ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, അഴീക്കോട് KV സുമേഷ്, പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ, തലശ്ശേരിയിൽ കാരായി രാജൻ, കല്യാശ്ശേരിയിൽ M വിജിൻ, കൂത്തുപറമ്പിൽ PK പ്രവീൺ, ആറന്മുളയിൽ അബിൻ വർക്കി, അടൂരിൽ CV ശാന്തകുമാർ, പാറശാലയിൽ CK ഹരീന്ദ്രൻ, കാട്ടാക്കട MR ബൈജു എന്നിവർ വിജയിച്ചു. അമ്പലപ്പുഴയിൽ G സുധാകരൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, ആറ്റിങ്ങലിൽ OS അംബിക, കോവളം M വിൻസെന്റ്, പാലക്കാട് രമേശ് പിഷാരടി, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, മണലൂർ C രവീന്ദ്രനാഥ്, ആലപ്പുഴ MT തോമസ്, ബാലുശ്ശേരി VT സൂരജ്, പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ, ഏലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ, അങ്കമാലി റോജി M ജോൺ എന്നിവർക്ക് ജയം. തമിഴ്നാട്ടിൽ തരംഗം തീർത്ത് നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK. 107 സീറ്റിൽ TVK മുന്നിലാണ്. DMK 75 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. AIADMK BJP സഖ്യം 54 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ അട്ടിമറി വിജയം നേടി BJP. 199 സീറ്റിൽ BJP സഖ്യം ലീഡ് ചെയ്യുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നിലെത്താനായത് 88 മാത്രം. അസമിൽ ഭരണം നിലനിർത്തി BJP. 100 സീറ്റിൽ BJP സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് 20 സീറ്റുകളിൽ. പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ച് AIN സഖ്യം. 5 സംസ്ഥാനങ്ങളിലെ 7 നിയമ

നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് മികച്ച ജയം. ഗുജറാത്ത്, ത്രിപുര, നാഗാലാന്റ് എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലും ബിജെപി വിജയിച്ചു. മഹാരാഷ്ട്രയിലും കർണാടകയിലും ഓരോ സീറ്റിൽ ബിജെപി ലീഡ് ചെയ്യുകയാണ്. കർണാടകയിൽ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:45 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, പ്രിസിഷൻ ഫാമിംഗും പോളി ഹൗസ് ഫാമിംഗും. അഭിലാഷ് കരിമുളയ്ക്കൽ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 രാഗരസം. 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:02 സംഗീതസുധയിൽ കാമകൗടി ഭായി ജലതരംഗത്തിൽ വായിച്ച കൃതികൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 പണ്ട്. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയരിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകിട്ട് 5:00, 6:00, രാത്രി 8:00 എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. കുറ്റിപ്പുറത്ത് കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിത ആലാപനം രഞ്ജിനി സുധീരൻ. ഉദയഗീതം ഡോക്ടർ ബി അരുന്ധതി, പത്മിനി വാര്യർ എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി. തുടർന്ന് കേൾക്കാം ഇതിൽ ഇന്നത്തെ ചോദ്യം. കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. തൊഴിൽ ദർശനം ചുമട് താങ്ങി. ഇന്നത്തെ ചോദ്യം ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജോലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 8-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജൂവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഗാനോപഹാരം. തുടർന്ന് കേൾക്കാം. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരൈപ്പൂക്കൾ. 12:02 ഹരിതവാണി. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാരയിൽ ലോക ആസ്മാ ദിനം ഡോക്ടർ ആരതി ബി ജി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. ചലച്ചിത്ര നടൻ രഞ്ജിത് ശേഖർ പങ്കെടുത്തത്. 3:45 സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്. 4:00 തിരൈപ്പൂക്കൾ. 5:02 നമസ്തേ അനന്തപുരി. ഇതിൽ ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക

വാർത്തകൾ 6:50 വയലും വീടും. വാഴയെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ നീന ലെനിനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:02 സംഗീത സുധ. അമൃത മുരളി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതീയറിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.2°C, കുറഞ്ഞ താപനില 26.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 27.8°C. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പ്രേമം എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ് പാടിയത്. രചന ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ.

അടുത്ത ഗാനം നരിവേട്ട എന്ന ചിത്രത്തിൽ വേണ്ടി സിദ് ശ്രീറാം, സിതാര, കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. രചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 6 കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ഈ പരിപാടിയിൽ ആദ്യം മധു ബാലകൃഷ്ണനും സംഘവും ആലപിച്ച ഒരു ഗാനം.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും. അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: സന്ധ്യാഗീതത്തിൽ അടുത്ത ഗാനം ജ്ഞാനസുന്ദരി എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയത്. രചന അഭയദേവ്, സംഗീതം ദക്ഷിണാമൂർത്തി.

0: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച് യു ഡി എഫ് അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ യു ഡി എഫ് മുന്നിൽ. എൽ ഡി എഫ് മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി ബി ജെ പി. ഇടതുകോട്ടകളിലടക്കം യു ഡി എഫ് തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള ഇടതു നേതാക്കൾ. കോട്ടയം, എറണാകുളം അടക്കം 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും ബി ജെ പിയും. പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് സി പി ഐ എം. പശ്ചിമബംഗാളിലും അസമിലും ബി ജെ പിക്ക് വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ ടി വി കെ. പുതുച്ചേരിയിൽ എൻ ഡി എ സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം. 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചു. എൽ ഡി എഫിന് 35 മാത്രമാണ് മുന്നിലെത്താനായത്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ എൻ ഡി എ വിജയം നേടി. ശക്തമായ ഇടതുകോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫ് വിജയിച്ചു. മന്ത്രിമാർക്കടക്കം അടിപതറിയപ്പോൾ 3-2 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ചാണ് 10 ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് യു ഡി എഫ് അധികാരത്തിലെത്തുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് വി മുരളീധരനും ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാറും നേടിയ വിജയത്തിലൂടെ ബി ജെ പി തിളക്കമാർന്ന നേട്ടമാണ് സംസ്ഥാനത്ത് നേടിയത്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് മുൻനിര നേതാക്കൾ ഉജ്ജ്വല വിജയം നേടിയപ്പോൾ വി ശിവൻകുട്ടി, ആർ ബിന്ദു, വീണ ജോർജ്, എം ബി രാജേഷ്, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള ഇടതുമന്ത്രിമാർ പരാജയപ്പെട്ടു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ സി പി ഐ എം 26 മണ്ഡലങ്ങളിലും സി പി ഐ 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. യു ഡി എഫ് ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും ആർ എസ് പി 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. കേരള കോൺഗ്രസ് എം അടക്കമുള്ള എൽ ഡി എഫ് ഘടകകക്ഷികൾക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: അതിശക്തമായ യു ഡി എഫ് തരംഗവും ബി ജെ പിയുടെ വൻതോതിലെ സ്ഥിതി മെച്ചപ്പെടുത്തലും അതിനിടെ ഉറപ്പായ കോട്ടകൾ എന്ന് കരുതിയിടങ്ങളിൽ പോലും ദയനീയമായ തിരിച്ചടി നേരിടുന്ന എൽ ഡി എഫ്, ഇതാണ് ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ മുതൽ കാണാനായ ചിത്രം. കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിയ യു ഡി എഫിന് മുന്നിലുള്ളത് ഇനി സർക്കാർ രൂപീകരണം. മന്ത്രിസഭാ രൂപീകരണം വേഗത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട്.

0: വോട്ടുകളുമായാണ് വിജയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ഇതേ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്.
1: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ യു ഡി എഫും ബി ജെ പിയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് എൽ ഡി എഫിന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും ബി ജെ പിയുടെ വിജയം എൻ ഡി എക്ക് ആവേശം പകരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. മൂന്ന് മുന്നണികളുടെയും ശക്തമായ മത്സരത്തിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയപ്പോൾ എൻ ഡി എ ജില്ലയിൽ 2 സീറ്റ് നേടി ചരിത്രം കുറിച്ചു. യു ഡി എഫ് 7 സീറ്റ് നേടിയപ്പോൾ എൽ ഡി എഫിന് ഇത്തവണ 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എൻ ഡി എക്ക് വേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ 4,978 വോട്ടുകൾക്ക് എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തിയപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ 428 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന്റെ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ചു. ൂർക്കാവിൽ സിറ്റിംഗ് എം എൽ എ വി കെ പ്രശാന്തിനെ തോൽപ്പിച്ച് യു ഡി എഫിന്റെ കെ മുരളീധരൻ മണ്ഡലം തിരികെ പിടിച്ചപ്പോൾ വാമനപുരത്തെ ഇടതുകോട്ട തകർത്ത യു ഡി എഫിന്റെ സുധീർ ഷാപ്പാലോടും വിജയിച്ചു. തിരുവനന്തപുരം മണ്ഡലം സി പി ജോണിലൂടെ യു ഡി എഫ് തിരിച്ചുപിടിച്ചപ്പോൾ എൻ ശക്തൻ നെയ്യാറ്റിൻകരയിലൂടെ തിരിച്ചുവരവ് നടത്തി. ചിറയൻകീഴ് രമ്യ ഹരിദാസും കാട്ടാക്കട എം ആർ ബൈജുവും നേടിയപ്പോൾ കോവളം നിലനിർത്തി എം വിൻസെന്റ് യു ഡി എഫിന്റെ പടയോട്ടം പൂർത്തിയാക്കി. ഒ എസ് അംബികയിലൂടെ ആറ്റിങ്ങലും ജി ആർ അനിലിലൂടെ നെടുമങ്ങാടും സി കെ ഹരീന്ദ്രനിലൂടെ പാറശാലയും ജി സ്റ്റീഫനിലൂടെ അരുവിക്കരയും വി ജോയിലൂടെ വർക്കലയും നിലനിർത്തിയത് മാത്രമാണ് എൽ ഡി എഫിന് തലസ്ഥാന ജില്ലയിൽ ആശ്വസിക്കാനുള്ളത്.
1: കൊല്ലത്തെ ഇടതു കോട്ടകളിൽ എൽ ഡി എഫിന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 യു ഡി എഫ് മുന്നിലെത്തി. ചാത്തന്നൂരിൽ ബി ജെ പി അട്ടിമറി വിജയം നേടി. മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം എൽ ഡി എഫിന് ആശ്വാസം പകർന്നപ്പോൾ ജെ ചിഞ്ചുറാണി, കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, സി ആർ മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ യു ഡി എഫിന് കരുത്തു പകരുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ 4 യു ഡി എഫ് മുന്നിലെത്തി. ആറന്മുള, റാന്നി, തിരുവല്ല, അടൂർ മണ്ഡലങ്ങളിൽ യു ഡി എഫ് മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ കോന്നിയിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജിന് 18,000+ വോട്ടിനാണ് കോൺഗ്രസിന്റെ അബിൻ ബർക്കി പരാജയപ്പെടുത്തിയത്. തിരുവല്ലയിൽ കേരള കോൺഗ്രസിന്റെ വർഗീസ് മാമനും, റാന്നിയിൽ കോൺഗ്രസിന്റെ പഴകുളമധുവും, അടൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാറും, കോന്നിയിൽ സി പി എമ്മിന്റെ കെ യു ജനീഷ്കുമാറും വിജയിച്ചു. ആലപ്പുഴയിലെ 9 സീറ്റുകളിൽ 6 യു ഡി എഫും 3 എൽ ഡി എഫും മുന്നിലെത്തി. ചെങ്ങന്നൂർ, ചേർത്തല, മാവേലിക്കര ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് വിജയം. യു ഡി എഫ് സ്ഥാനാർത്ഥികളായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടും, സി പി എം വിട്ടുവന്ന മുൻമന്ത്രി ജി സുധാകരൻ അമ്പലപ്പുഴയിലും, ഷാനിമോൾ ഉസ്മാൻ അരൂരിലും, എം ലിജു കായംകുളത്തും വിജയിച്ചു. മന്ത്രിമാരായ സജി ചെറിയാന്റെയും പി പ്രസാദിന്റെയും ചെങ്ങന്നൂരിലെയും ചേർത്തലയിലെയും വിജയത്തിന് പുറമെ എം എസ് അരുൺകുമാറിന്റെ വിജയത്തിലൂടെ മാവേലിക്കരയും എൽ ഡി എഫ് നിലനിർത്തി. കോട്ടയം ജില്ലയിൽ യു ഡി എഫ് തരംഗമാണ്. 9 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും യു ഡി എഫിനാണ് വിജയം. വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടമായി. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും വിജയിച്ചപ്പോൾ മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂരിൽ പരാജയപ്പെട്ടു. കോട്ടയത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്.
3: യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് 19,752 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഏറ്റുമാനൂരിലെ സിറ്റിംഗ് എം എൽ എയും മന്ത്രിയുമായ വി എൻ വാസവനെ തോൽപ്പിച്ചത്. ഇടതുകോട്ടയായ വൈക്കം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ബിനിമോൾ 1,360 വോട്ടിന്റെ അട്ടിമറി വിജയം നേടി. പുതുപ്പള്ളിയിൽ 52,000+ വോട്ടുകളുടെ ലീഡിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ വിജയം. കോട്ടയം മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 31,925 വോട്ടിന്റെ ലീഡ് നേടി വിജയിച്ചു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റോണി കെ ബേബി യും കടുത്തുരുത്തിയിൽ യു ഡി എഫിന്റെ മോൻസ് ജോസഫും വിജയിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ 2,991 വോട്ടിന്റെ ലീഡിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിനു ജോബ് കുഴിമണ്ണിലും, പൂഞ്ഞാർ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സെബാസ്റ്റ്യൻ എം ജെയുമാണ് വിജയിച്ചത്.
1: സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ യു ഡി എഫിന് അട്ടിമറി വിജയം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ശക്തമായ ഭരണവിരുദ്ധ വികാരവും കാർഷിക പാരിസ്ഥിതിക വിഷയങ്ങളുമാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും യു ഡി എഫിന് അനുകൂലമായ തരംഗമുണ്ടാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ദേവികുളം, പീരുമേട് എന്നിങ്ങനെ ജില്ലയിലെ 5 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത UDF ചരിത്ര നേട്ടം കൈവരിച്ചു. ഇടുക്കിയിൽ നിന്നും റോയി കെ പൗലോസ് 23,822 വോട്ടിനും തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് 44,291 വോട്ടിനും ഉടുമ്പൻചോലയിൽ സേനാപതി വേണു 20,021 വോട്ടിനും ദേവികുളത്ത് എഫ് രാജ 5,233 വോട്ടിനും പീരുമേട്ടിൽ സിറിയക് തോമസ് 27,634 വോട്ടിനുമാണ്.

0: വിജയിച്ചത്. വന്യജീവി ആക്രമണങ്ങളും കർഷകരുടെ പ്രശ്നങ്ങളും കുടിയേറ്റ മേഖലകളിലെ ആശങ്കകളും സർക്കാരിനെതിരായ വികാരമായി മാറി. 2021 നാല് സീറ്റുകൾ LDFനൊപ്പം നിന്ന സ്ഥാനത്താണ് ഇത്തവണ 5 UDF സ്വന്തമാക്കിയത്. LDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിലും കോട്ടകളിലും വിള്ളലുണ്ടായെന്നത് UDFന് വലിയ രാഷ്ട്രീയ നേട്ടമാണ് നൽകുന്നത്.
1: എറണാകുളം ജില്ലയിലും UDF തരംഗമാണ്. ജില്ലയിലെ 14 സീറ്റുകളിലും UDF വിജയം നേടി. കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് പരാജയപ്പെട്ടു. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും LDF പരാജയം ഏറ്റുവാങ്ങി. VD സതീശന് പുറമെ ഉമാ തോമസ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമ്മണി, അൻവർ സാദത്ത്, റോജി എം ജോൺ, VP സജീന്ദ്രൻ, ദീപക് ജോയ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ എറണാകുളത്തെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി വിജയിച്ചു. തൃശൂരിൽ 9 മണ്ഡലങ്ങൾ നിലനിർത്താനായത് LDFന് ആശ്വാസം പകർന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, കയ്പമംഗലം, നാട്ടിക, പുതുക്കാട്, മണലൂർ, ഗുരുവായൂർ, ഒല്ലൂർ മണ്ഡലങ്ങളിലാണ് LDFന്റെ വിജയം. ചാലക്കുടി നിലനിർത്തിയതിനൊപ്പം ഇരിങ്ങാലക്കുട, തൃശൂർ, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങൾ UDF പിടിച്ചെടുത്തു. ഗുരുവായൂരിലും മണലൂരിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത്. ഇരിങ്ങാലക്കുടയിൽ കേരള കോൺഗ്രസിന്റെ തോമസ് ഉണ്ണിയാടൻ മന്ത്രി R ബിന്ദുവിനെ 10,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. 8,000-ലധികം വോട്ടുകൾക്കാണ് ഒല്ലൂരിൽ മന്ത്രി K രാജന്റെ വിജയം. കോൺഗ്രസിന്റെ രാജൻ ജെ പല്ലൻ തൃശൂരിലും OJ ജനീഷ് കൊടുങ്ങല്ലൂരിലും വിജയിച്ചപ്പോൾ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടി മണ്ഡലം നിലനിർത്തി. കുന്നംകുളത്ത് AC മൊയ്തീനും മണലൂരിൽ C രവീന്ദ്രനാഥും ഗുരുവായൂരിൽ NK അക്ബറും നാട്ടികയിൽ ഗീതാ ഗോപിയും അടക്കമുള്ള ഇടതു സ്ഥാനാർത്ഥികൾ വിജയം നേടി. പാലക്കാട് ജില്ലയിലും LDFന് മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവയ്ക്കാനായത്. ജില്ലയിൽ 7 LDFും 5 UDFും മുന്നിലെത്തി. പാലക്കാട് മണ്ഡലത്തിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: സംസ്ഥാനത്തെ UDF തരംഗത്തിനിടയിൽ LDFന് അല്പമെങ്കിലും ആശ്വാസം നൽകിയ ജില്ലയാണ് പാലക്കാട്. ജില്ലയിലെ 12 നിയോജക മണ്ഡലങ്ങളിൽ 7 LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതേസമയം UDF കഴിഞ്ഞ തവണത്തെ 2 സീറ്റിൽ നിന്ന് 5 സീറ്റിലേക്ക് വിജയം ഉയർത്തി. ചിറ്റൂർ, കോങ്ങാട്, തൃത്താല മണ്ഡലങ്ങളാണ് UDF പുതുതായി പിടിച്ചെടുത്തത്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യ റൌണ്ടുകളിൽ NDA സ്ഥാനാർത്ഥി മുന്നേറ്റം നടത്തിയിരുന്നെങ്കിലും അവസാനം UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 13,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയായിരുന്നു. പാലക്കാടും മലമ്പുഴയിലും കഴിഞ്ഞ തവണത്തേതുപോലെ NDA സ്ഥാനാർത്ഥികളാണ് രണ്ടാമത് എത്തിയിരുന്നത്. എന്തായാലും UDF കേന്ദ്രങ്ങളുടെ പ്രവചനം പോലെ തന്നെ ജില്ലയിൽ 5 സീറ്റുകളിൽ അവർ വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്.
1: മലപ്പുറത്ത് 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച UDF ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ LDFൽ നിന്ന് പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി 85,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. കോഴിക്കോട് LDFന് കടുത്ത തിരിച്ചടിയാണുണ്ടായത്. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ബേപ്പൂർ ഒഴികെ എല്ലായിടത്തും UDF വിജയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ PB അൻവറിനെ പരാജയപ്പെടുത്തി. വടകരയിൽ KK രമയും പേരാമ്പ്രയിൽ ഫാത്തിമ തഹലിയയും മുന്നിലെത്തി. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രനെ കോൺഗ്രസിന്റെ വിദ്യാ ബാലകൃഷ്ണൻ പരാജയപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ 6 LDFും 5 UDFമാണ് മുന്നിലെത്തിയത്. ഇടതിന്റെ ശക്തമായ കോട്ടകളിലടക്കം അട്ടിമറി നടത്താൻ UDFനായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കണ്ണൂർ ജില്ലയിലെ 11 നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ മുന്നേറ്റമാണ് ഇത്തവണ UDF കാഴ്ചവെച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 2 മണ്ഡലങ്ങൾ മാത്രമുണ്ടായിരുന്ന UDF ഇത്തവണ 5 മണ്ഡലങ്ങളിലാണ് മുന്നേറിയത്. കഴിഞ്ഞ തവണ നേടിയ പേരാവൂരിനും ഇരിക്കൂറിനും പുറമെ കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളും UDF വലിയ മുന്നേറ്റമുണ്ടാക്കി. CPIMൽ നിന്ന് പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. ധർമ്മടം, കൂത്തുപറമ്പ്, തലശ്ശേരി, മട്ടന്നൂർ, അഴീക്കോട്, കല്യാശ്ശേരി എന്നീ മണ്ഡലങ്ങളിലാണ് LDFന്റെ മുന്നേറ്റമുണ്ടായത്. സംസ്ഥാനം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്നവയായിരുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, പേരാവൂർ, ധർമ്മടം എന്നീ മണ്ഡലങ്ങൾ.
1: വയനാട്ടിലെ 3 മണ്ഡലങ്ങളിൽ എല്ലായിടത്തും UDFനാണ് വിജയം. കൽപ്പറ്റയിൽ T സിദ്ദിഖും ബത്തേരിയിൽ IC ബാലകൃഷ്ണനും മാനന്തവാടിയിൽ ഉഷാ വിജയനും വിജയിച്ചു. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ കാഞ്ഞങ്ങാട് മാത്രമാണ് LDFന് മുന്നിലെത്താനായത്. കാസർഗോഡ് കല്ലട്ട മാഹിൻ ഹാജിയും മഞ്ചേശ്വരത്ത് AKM അഷ്റഫും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരും ഉദുമയിൽ K നീലകണ്ഠനും വിജയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ UDFിനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്കുപാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നേമത്തെയടക്കം വോട്ടർമാർക്ക് നന്ദി അറിയിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളുടെ പ്രധാന സേവകനായി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒപ്പം നിന്ന പ്രവർത്തകർക്കും വോട്ട് രേഖപ്പെടുത്തിയവർക്കും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നന്ദി അറിയിച്ചു. പരാജയം വിശകലനം ചെയ്യുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിൽ 107 നടൻ വിജയ് നേതൃത്വം നൽകുന്ന TVK ആണ് മുന്നിൽ. AIADMK സഖ്യം 50 സീറ്റിലും 76 സീറ്റിൽ DMK സഖ്യവും ലീഡ് ചെയ്യുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കൊളത്തൂരിൽ പിന്നിലാണ്. നടൻ വിജയ് പെരമ്പൂർ, തിരുച്ചി, ഈസ്റ്റ് മണ്ഡലങ്ങളിൽ മുന്നിലാണ്. പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 205 മുന്നിലെത്തി. BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 82 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. അസമിലെ 126 സീറ്റുകളിൽ 101 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർ ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. 22 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച UDF അധികാരത്തിലേക്ക്. 102 സീറ്റുകളിൽ UDF മുന്നിൽ. LDFിന് മുന്നിലെത്താനായത് 35 മാത്രം. നേമത്തും കഴക്കൂട്ടത്തും ചാത്തന്നൂരിലും വിജയം നേടി BJP. ഇടതുകോട്ടകളിലടക്കം UDF തരംഗം. പരാജയമേറ്റുവാങ്ങി മന്ത്രിമാരുൾപ്പെടെയുള്ള ഇടതു നേതാക്കൾ. കോട്ടയം, എറണാകുളം തുടങ്ങിയ 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് വിജയം. തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസും BJPയും പരാജയം വിശകലനം ചെയ്ത ശേഷം ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്ന് CPIM. പശ്ചിമബംഗാളിലും അസമിലും BJPക്ക് വൻ നേട്ടം. തമിഴ്നാട്ടിൽ മുന്നിലെത്തി നടൻ വിജയുടെ TVK. പുതുച്ചേരിയിൽ NDA സഖ്യം മുന്നിൽ. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. അടുത്ത ഗാനം സഞ്ചാരി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം യേശുദാസ്.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മനസ്സിനെ ഭയത്തിന് വിട്ടുകൊടുക്കാതിരിക്കുക. നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത് പുറത്തുള്ള പ്രതിസന്ധികളല്ല, മറിച്ച് ഉള്ളിലുള്ള ഭയമാണ്. പരാജയപ്പെടുമോ എന്ന പേടി, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ആശങ്ക, മാറ്റങ്ങളെ നേരിടാനുള്ള ഭയം, ഇവയെല്ലാം നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചങ്ങലയിടുന്നു. ഭയം ഒരന്ത്യമല്ല, ഒരു തുടക്കമാണ്. ഭയത്തെ കീഴടക്കുമ്പോഴാണ് വളർച്ച ആരംഭിക്കുന്നത്. ഈ ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പ്രിസിഷൻ ഫാമിങ്ങിനെയും പോളിഹൌസ് ഫാമിങ്ങിനെയും കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ.
1: ചോദ്യം ഇതാണ്: ജനിച്ച ശേഷം ഒരു പശുക്കുട്ടിക്ക് കന്നിപ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
0: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഇന്ന് ഏതൊരു രംഗത്തും പുതുചിന്തകളും പുത്തൻ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് മുന്നേറുകയാണ് മനുഷ്യർ. അതുപോലെ തന്നെയാണ് കാർഷിക രംഗവും. പണ്ടത്തെ രീതിയിലാണോ ഇന്ന് കൃഷി ചെയ്യുന്നത്? വളത്തിന്റെ ഉപയോഗവും ജലവിനിയോഗവും സ്ഥലവും എല്ലാം വളരെ കുറച്ച് മതി ഇന്ന്. ഹൈടെക് കൃഷിരീതിയിലൂടെ മികച്ച വിളവും വരുമാനവും നേടുന്ന കർഷകർ നിരവധിയാണ്. പുതുതലമുറ കൃഷിയിലേക്ക് ചുവടുവെച്ചു കഴിഞ്ഞു. പുതുപുത്തൻ ആശയങ്ങൾ കണ്ടെത്തി കൃഷിയിൽ അവ പ്രായോഗികമാക്കുകയാണ് അവർ. പ്രിസിഷൻ ഫാമിംഗും പോളിഹൌസ് ഫാമിംഗുമെന്ന് കേട്ടിട്ടുണ്ടോ? മുൻ കൃഷി ഓഫീസറായ ശ്രീ അഭിലാഷ് കരിമുളയ്ക്കൽ ഈ കൃഷിരീതികളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്.
2: കൃഷിയും കൃഷിരീതികളും കാലാനുസൃതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റം എന്നത് കാലത്തിൻ്റെ കാവ്യനീതിയുമാണ്. മാറ്റത്തിനനുസരിച്ച് കർഷകരും മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. പറഞ്ഞു വരുന്നത് കൃഷിയിലെ ചില പുതുരീതികളെക്കുറിച്ചാണ്. കൃഷിഭൂമികൾ അനുദിനം കുറഞ്ഞു വരികയാണ്. എന്നാൽ കൃഷി തുടരാതെ ഭക്ഷ്യ ആവശ്യങ്ങൾ നിറവേറ്റാനുമാകില്ല. അപ്പോൾ അവശേഷിക്കുന്ന ഭൂമിയിൽ കൃഷി ചെയ്ത്

കൂടുതൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയേ മതിയാകൂ. അതിനുവേണ്ടി ചില ഹൈടെക് കൃഷിരീതികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ചില ഹൈടെക് കൃഷിരീതികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായി പറയുന്നത് കൃത്യതാ കൃഷിയെ അഥവാ പ്രിസിഷൻ ഫാമിങ്ങിനെ കുറിച്ചാണ്. കുറച്ച് സ്ഥലത്തു നിന്നും കുറച്ച് വെള്ളവും കുറച്ച് വളവും കുറഞ്ഞ അധ്വാനവും കൊണ്ട് കൂടുതൽ വിളവുണ്ടാക്കുന്ന ഒരു ഹൈടെക് കൃഷിരീതിയാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി. സാധാരണ ചെയ്യുന്ന എല്ലാ കൃഷികളും പ്രിസിഷൻ രീതിയിൽ ചെയ്യാവുന്നതാണ്. തെങ്ങും വാഴയും കുരുമുളകും കാപ്പിയും ഏലവും കൊക്കോയും ജാതിയും ഫലവൃക്ഷങ്ങളും ഇടവിളകളും പച്ചക്കറികളും തുടങ്ങി നെൽകൃഷി വരെ പ്രിസിഷൻ രീതിയിലേക്ക് മാറ്റിയാൽ നിലവിലുള്ള വിളവിൻ്റെ ഇരട്ടിയോ മൂന്നിരട്ടിയോ ആക്കി വർദ്ധിപ്പിക്കാവുന്നതാണ്. കൃത്യതാ കൃഷി ഒരു ഇസ്രയേൽ കൃഷിരീതിയാണ്. ജലലഭ്യത ഏറ്റവും കുറവുള്ള ഇസ്രയേലിൽ ലഭിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തെയും പാഴാക്കാതെ ജലമിതത്വം പാലിച്ചുകൊണ്ട് കൃഷിയിൽ നേട്ടമുണ്ടാക്കി വരുന്നത് കൃത്യതാ കൃഷി അവലംബിച്ചുകൊണ്ടാണ്. ഓരോ വിളയുടെയും വിവിധ വളർച്ചാഘട്ടങ്ങളിൽ അവയ്ക്ക് ആവശ്യമായി വരുന്ന പോഷകങ്ങളും വെള്ളവും കൃത്യമായ അളവിൽ അവയുടെ വേരുപടലങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുന്ന സാങ്കേതികതയാണ് കൃത്യതാ കൃഷിരീതിയുടെ കാതൽ. പരമ്പരാഗത വളങ്ങൾക്ക് പകരം വളരെ കുറഞ്ഞ അളവിൽ കൊടുക്കാൻ പറ്റിയ പുതുതലമുറ ജലലേയ വളങ്ങൾ അഥവാ വാട്ടർ സോലുബിൾ ഫെർട്ടിലൈസറുകളാണ് കൃത്യതാ കൃഷിരീതിയിൽ ഉപയോഗിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ടൺ കണക്കിന് വളങ്ങൾ വേണ്ടി വരുന്നിടത്ത് കിലോ കണക്കിനോ ഗ്രാം കണക്കിനോ അളന്നു കൊടുത്താൽ മതിയാകും. മറ്റൊരു പ്രധാന കാര്യം ജലമിതത്വമാണ്. ഗ്യാലൻ കണക്കിന് വെള്ളം വേണ്ടിയിടത്ത് ലിറ്റർ കണക്കിനുള്ള വെള്ളം മതിയാകും. ഒരു ചെടിക്ക് വളരുവാൻ വേണ്ടുന്ന വെള്ളം എത്രയെന്ന് കൃത്യമായി കണക്കാക്കി ആ ചെടിക്ക് ആവശ്യം വേണ്ടുന്ന വെള്ളം വേരുപടലങ്ങളിലേക്ക് നേരിട്ട് വിനിമയ നഷ്ടം ഏതുമില്ലാതെ നൽകുന്നു. സാധാരണ ജലസേചനത്തിൽ കൊടുക്കുന്ന വെള്ളം മണ്ണിലൂടെ ഊർന്നും ഒഴുകിയും ബാഷ്പീകരിച്ചും ഒക്കെ നഷ്ടപ്പെടുകയാണല്ലോ. അത്തരം നഷ്ടങ്ങൾ പ്രിസിഷൻ രീതിയിൽ വളരെ വളരെ കുറവാണ്. ഉദാഹരണത്തിന്, കായ്ക്കുന്ന ഒരു തെങ്ങിന് ശരാശരി ഒരു തവണ 600 ലിറ്റർ വെള്ളമാണ് ജലസേചനത്തിന് ശുപാർശ ചെയ്തിട്ടുള്ള അളവ്. പ്രിസിഷൻ രീതിയിലാക്കിയാൽ 60 ലിറ്റർ വെള്ളം കൊണ്ട് ജലസേചനം കൃത്യമാക്കാം. ഇതേപോലെ എല്ലാ വിളകൾക്കും ജലമിതത്വം സാധ്യമാക്കാം. പ്രിസിഷൻ സംവിധാനം ഒരുക്കുവാൻ പ്രാരംഭ ചെലവ് ഏറെയുണ്ടെങ്കിലും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 5-10 വർഷത്തെ കൃഷിക്ക് ഉപകരിക്കും. അതുകൊണ്ട് ആവർത്തന ചെലവ് ആനുപാതികമായി കുറഞ്ഞു കിട്ടും. കൃഷിസ്ഥല വിസ്തീർണത്തിൻ്റെയും കൃഷിവിളകളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ ഒരു ലേഔട്ട് തയ്യാറാക്കി വേണം പ്രിസിഷൻ ജലസേചന സാമഗ്രികൾ വിന്യസിക്കുവാൻ. കൃഷിഭൂമിയിലെ ജലസ്രോതസ്സിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ അളവിലുള്ള സബ്മേഴ്സിബിൾ മോട്ടോർ പമ്പും വെള്ളം കൃഷിയിടത്തിലേക്ക് എത്തിക്കുവാനുള്ള മെയിൻ PVC പൈപ്പും അതിൽ നിന്ന് വശങ്ങളിലേക്ക് വെള്ളം തിരിച്ചുവിടാനുള്ള ലാറ്ററൽ PVC പൈപ്പുകളും ലാറ്ററലിൽ നിന്നും ചെടിച്ചുവട്ടിലേക്ക് വിന്യസിക്കുവാനുള്ള മൈക്രോ ട്രിപ്പർ ട്യൂബുകളും അതിനനുസരിച്ചുള്ള വാൾവുകളും വളം വെള്ളത്തിലൂടെ നൽകാനുള്ള വെഞ്ചുറി യൂണിറ്റും അടങ്ങുന്നതാണ് പ്രിസിഷൻ സംവിധാനം. കൂടാതെ ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്തെടുക്കുന്ന വെള്ളത്തെ നന്നായി അരിക്കുവാനുള്ള വിവിധതരം ഫിൽട്ടറുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഹൈടെക് കൃഷിയിൽ ജലസേചന അരിപ്പുകൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. വെള്ളത്തിൽ കരടുകൾ ഉണ്ടായാൽ, പായൽ കടന്നുകൂടിയാൽ ട്രിപ്പറുകൾ അടഞ്ഞു പോവുകയും ജലസേചനം നടക്കാതെ വരികയും ചെയ്യും. ജലത്തെ നന്നായി അരിച്ചു വേണം മൈക്രോ ട്രിപ്പറിലൂടെ ഒഴുക്കിവിടാൻ. ജലസ്രോതസ്സിനെ അടിസ്ഥാനമാക്കി 4 തരം ഫിൽട്ടറുകളാണ് ഉപയോഗിച്ചു വരുന്നത്. സാധാരണ വീട്ടുകിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ വലിയ കരടുകൾ നീക്കുന്നതിനായി സ്ക്രീൻ ഫിൽട്ടറും തുടർന്ന് ഈ വെള്ളത്തിനെ ചെറു കരടുകളെപ്പോലും നീക്കുന്ന ഡിസ്ക് ഫിൽട്ടറും സ്ഥാപിക്കണം. തടാകം, പുഴ, വലിയ കുളങ്ങൾ എന്നിവയിൽ നിന്നാണ് വെള്ളമെടുക്കുന്നതെങ്കിൽ സാൻഡ് ഫിൽട്ടർ അഥവാ ഗ്രാവൽ ഫിൽട്ടറാണ് 1st ഫിൽട്ടർ. ഈ ഫിൽട്ടറുകൾ പായലടക്കമുള്ള വലിയ തരികളെ നീക്കം ചെയ്യും. തുടർന്ന് ഈ വെള്ളം 2nd ഫിൽട്ടറായ ഡിസ്ക് ഫിൽട്ടറിലൂടെ കടത്തി ചെറുതരികളെപ്പോലും അരിച്ചു മാറ്റണം. കുഴൽക്കിണറിൽ നിന്നാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ 1st ഫിൽട്ടറായി ഹൈഡ്രോസൈക്ലോൺ എന്ന ഫിൽട്ടറാണ് വേണ്ടത്. മണൽ, പാറക്കഷ്ണങ്ങൾ എന്നിവയെ അരിച്ചു മാറ്റും. തുടർന്ന് ഈ വെള്ളത്തെ ഡിസ്ക് ഫിൽട്ടറിലൂടെ കടത്തിവിട്ട് പൂർണ്ണമായും അരിച്ചെടുക്കാം. ഇങ്ങനെ നന്നായി അരിച്ചെടുത്ത് ശുദ്ധത വരുത്തിയ ശേഷം വിഞ്ചുറി എന്നൊരു സംവിധാനം വഴി ആ വെള്ളത്തിലേക്ക് പുതുതലമുറ പോഷകമൂലങ്ങൾ ലയിപ്പിച്ച് വെള്ളത്തോടൊപ്പം വളവുമെന്ന വളസേചിത സമ്പ്രദായമാണ് കൃത്യതാ കൃഷി അടക്കമുള്ള ഹൈടെക് കൃഷിയുടെ നൂതനത്വം. ഒരു കൃഷി വിദഗ്ധൻ്റെ മേൽനോട്ടത്തിൽ പരിശീലനം ലഭിച്ച പ്ലംബർമാരെ കൊണ്ട് വേണം ഈ സംവിധാനങ്ങളൊക്കെ കൃഷിയിടത്തിൽ ഒരുക്കേണ്ടത്.
മേൽത്തരം സങ്കരവിത്തുകളും തൈകളും അതോടൊപ്പം

0: പ്രിസിഷൻ കൃഷിരീതികളും ഉപയോഗപ്പെടുത്താനായാൽ കൃഷിയിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും. സസ്യവളർച്ചയ്ക്ക് വേണ്ടുന്ന പോഷകങ്ങളുടെയും ജലത്തിൻ്റെയും പ്രയോഗം ഇപ്പോൾ നിർമ്മിത ബുദ്ധി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള റിമോട്ട് സെൻസിംഗ് രീതിയിലേക്ക് മാറ്റിയാൽ പ്രിസിഷൻ കൃഷി വളരെ എളുപ്പമായിട്ടുണ്ട്. നിലവിലെ കൃഷികളെ തന്നെ പ്രിസിഷൻ രീതിയിലേക്ക് മാറ്റിയാൽ സാമ്പ്രദായിക രീതിയിൽ ലഭിച്ചിരുന്ന വിളവിൻ്റെ മൂന്നിരട്ടി വിളവ് വരെ ഉറപ്പായും ലഭ്യമാകും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രിസിഷൻ ഫാമിംഗ് നടക്കുന്നത് പാലക്കാട് ചിറ്റൂർ മേഖലയിലാണ്. അവിടെ വടകരപ്പതി എന്ന പഞ്ചായത്തിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന പ്രദേശം. അവിടെ പരമ്പരാഗത രീതിയിൽ 1 ഏക്കറിൽ 15,000 കിലോ തക്കാളി ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് കർഷകർ പ്രിസിഷൻ രീതിയിലേക്ക് ചുവട് മാറ്റിയപ്പോൾ 45,000 കിലോ വരെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത് പതിവ് കാഴ്ചയാണ്. തീർച്ചയായും കാർഷിക കേരളം ഏറ്റെടുക്കേണ്ട ഏറ്റവും നല്ല ഹൈടെക് കൃഷി രീതിയാണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി. അടുത്തതായി പറയാൻ പോകുന്നത് പോളിഹൗസ് കൃഷിരീതിയെക്കുറിച്ചാണ്. ഇതൊരു യൂറോപ്യൻ കൃഷിരീതിയാണ്. ഇപ്പോൾ ലോകമെമ്പാടും ഈ കൃഷിരീതി അവലംബിച്ചു വരുന്നുണ്ട്. കൃത്യതാ കൃഷി തുറന്ന ഇടത്ത് സൂര്യൻ്റെ കീഴിൽ നേരിട്ട് നടത്തുമ്പോൾ പോളിഹൗസ് കൃഷി ഒരു സംരക്ഷിത കൃഷിയാണ്. വിളകളെ ഒരു കൂടാരം ഒരുക്കി അതിനുള്ളിൽ സുരക്ഷിതമാക്കി നിർത്തിക്കൊണ്ടു കൃഷികൾ ചെയ്യാം. കൂടാരമൊരുക്കൽ അഥവാ പോളിഹൗസ് നിർമ്മാണം തികച്ചും ശാസ്ത്രീയമാണ്. തികഞ്ഞ വൈദഗ്ധ്യമുള്ള ടെക്നീഷ്യന്മാരെ കൊണ്ടു തന്നെ ഹരിതഗ്രഹ നിർമ്മിതി നടത്തേണ്ടതാണ്. ബലവത്തായ ഗാൽവനൈസ്ഡ് അയൺ സ്ട്രക്ചറുകൾക്ക് ഉയർന്ന ഗുണമേന്മ ഉറപ്പുവരുത്തണം. തൂണുകളും ബീമുകളും നട്ടുബോൾട്ട് രീതിയിൽ ബന്ധിപ്പിക്കുന്നതാണ് നല്ലത്. തറയിലെ തൂണുകളും കോൺക്രീറ്റിനുള്ളിൽ ബോൾട്ടിട്ട് തന്നെ ഉറപ്പിക്കുക. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന സ്ട്രക്ചറുകൾ ആവശ്യമായ സന്ദർഭത്തിൽ അഴിച്ചെടുത്ത് കേടുപാടുകൾ തീർക്കുന്നതിനും മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനും കഴിയും. പോളിഹൗസുകളുടെ 4 ചുറ്റും തറനിരപ്പിൽ നിന്നും 1-2 അടി പൊക്കി ഇഷ്ടിക കൊണ്ട് പിച്ചിങ് പോലെ ഒരു നിർമ്മിതി ഉണ്ടാക്കുന്നത് വശങ്ങളിലൂടെയുള്ള എലി തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ ഉപദ്രവം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. പിച്ചിങ്ങിനുള്ളിൽ നല്ല വളക്കൂറുള്ള മണ്ണും വേണമെങ്കിൽ ആദ്യം തന്നെ നിറച്ചിടാം. പോളിഹൗസിൻ്റെ വിസ്തൃതിക്കനുസരിച്ച് GI പൈപ്പുകളും സ്ക്വയർ പൈപ്പുകളും മേൽക്കൂരയ്ക്ക് വിധാനിക്കുന്ന UV സ്റ്റെബിലൈസ്ഡ് പോളി എത്തിലീൻ ഷീറ്റും വശങ്ങൾ മറയ്ക്കാനുള്ള ഇൻസെക്ട് നെറ്റും സംഭരിക്കണം. ഇവയുടെ ഗുണമേന്മാതരം സ്വയം ബോധ്യപ്പെടുകയും വേണം. 200 മൈക്രോൺ കനമുള്ള UV ഷീറ്റ് കൊണ്ടുള്ള മേലാപ്പൊരുക്കണം. വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന 40 മുതൽ 50 മെഷ് വരെയുള്ള ഇൻസെക്ട് നെറ്റ് കൊണ്ട് കൂടാരത്തിൻ്റെ വശങ്ങൾ ഒരുക്കാം. കൂടാരത്തിൻ്റെ ഉയരം നിശ്ചയിക്കേണ്ടത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തിട്ടാവണം. അവിടുത്തെ ശരാശരി താപനില, അന്തരീക്ഷ ആർദ്രത, വെയിലിൻ്റെ തോത്, കാറ്റിൻ്റെ വേഗത എന്നീ ഘടകങ്ങൾ വിലയിരുത്തുക. വിസ്തൃതി കൂടുന്നതിനനുസരിച്ച് ഉയരവും കൂട്ടാം. ഉയരം കുറഞ്ഞാൽ പോളിഹൗസിനുള്ളിൽ താപനില ഗണ്യമായി കൂടും. ഉയരം കൂടിയാൽ കാറ്റ് പിടിക്കാനും ഇടയുണ്ട്. അതിനാൽ തികച്ചും ശാസ്ത്രീയ നിർമ്മാണ രീതികൾ തന്നെ അവലംബിക്കുക. വശങ്ങൾക്ക് 2.5 മീറ്റർ മുതൽ ഉയരമാകാം. നടുഭാഗത്തുള്ള ഉയരം മേൽപ്പറഞ്ഞ ഘടകങ്ങൾക്ക് അനുസൃതമാകണം. സൂര്യപ്രകാശത്തെ മേലാപ്പിലെ UV ഷീറ്റുകൾ ചിന്നി ചിതറിപ്പിച്ച് കൂടാരത്തിനുള്ളിലെ വിളകളുടെ ഇലകളിലേക്ക് ഒരേപോലെ എത്തിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം ത്വരിതപ്പെടുത്തും. വശങ്ങൾ കീടങ്ങൾ കടന്നു വരാത്ത സുഷിരങ്ങൾ നിറഞ്ഞ വലകൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടാവും. കൂടാരത്തിനുള്ളിൽ പ്രിസിഷൻ ജലസേചന വളസേചിത സംവിധാനങ്ങൾ ഒരുക്കുകയും കൂടാരത്തിനുള്ളിൽ സസ്യവളർച്ചയ്ക്ക് അനുകൂലമായ താപനിലയും ആർദ്രതയും ഉറപ്പാക്കിക്കൊണ്ടും വിളകൾ കൃഷി ചെയ്ത് വിജയിപ്പിക്കാനാവും. പോളിഹൗസുകൾ 3 തരത്തിലുണ്ട്. ഒന്നാമതായി പറയുന്നത് ഓപ്പൺ വെന്റിലേറ്റഡ് എന്ന മാതൃകയെക്കുറിച്ചാണ്. GI സ്ട്രക്ചറിൻ്റെ മേലാപ്പ് അർദ്ധവൃത്താകൃതിയിൽ ഏറ്റവും മുകളിൽ വശങ്ങളിൽ നിന്നും വരുന്ന ഓവൽ പൈപ്പുകൾ തമ്മിൽ 2 അടി വലിപ്പ വ്യത്യാസത്തിൽ ഓവർലാപ്പ് ചെയ്ത് നിർത്തിയ ഭാഗം നീളത്തിൽ ഇൻസെക്ട് നെറ്റ് വിരിക്കുകയും വശങ്ങൾ മുഴുവൻ പ്രസ്തുത നെറ്റ് കൊണ്ട് തന്നെ പൊതിയുകയും ചെയ്തുകൊണ്ടുള്ള നൈസർഗിക കാലാവസ്ഥ ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ളതാണ് ഓപ്പൺ വെന്റിലേറ്റഡ് പോളിഹൗസുകൾ. രണ്ടാമതായി പറയാനുള്ളത് ഫാൻ ആൻഡ് പാഡ് പോളിഹൗസുകളെക്കുറിച്ചാണ്. ഇത്തരം ഹരിതഗ്രഹങ്ങൾ അതിനുള്ളിലെ താപനിലയും അന്തരീക്ഷ ആർദ്രതയും നിയന്ത്രിക്കുവാൻ പോളിഹൗസിൻ്റെ വശങ്ങൾ നെറ്റിന് പകരം ഒരു വശത്ത് എക്സോസ്റ്റ് ഫാനുകളും മറുവശത്ത് അകത്തേക്ക് വായുവിനെ വലിച്ചെടുക്കുവാൻ പാകത്തിൽ പാഡുകളും കൂടാതെ ഫോഗറുകളും സ്ഥാപിച്ചുകൊണ്ട് സസ്യവളർച്ചയ്ക്ക് വേണ്ടുന്ന അനുകൂല കാലാവസ്ഥ ഉറപ്പാക്കുന്ന മാതൃകയാണ് ഫാൻ ആൻഡ് പാഡ് പോളിഹൗസുകൾ. മൂന്നാമത്തെ മാതൃക ഓട്ടോമേറ്റഡ് പോളിഹൗസുകൾ എന്നറിയപ്പെടുന്നു. ഇത്തരം പോളിഹൗസിനുള്ളിലെ സസ്യവളർച്ച അനുകൂല കാലാവസ്ഥ ഒരുക്കുന്നത് നിർമ്മിത ബുദ്ധി സെൻസറുകളാണ്. ഈ പോളിഹൗസുകളിലെ ഫാനുകളും പാടുകളും ഫോഗറുമൊക്കെ പ്രവർത്തിക്കുന്നത് സെൻസറിൻ്റെ സഹായത്തോടു കൂടിയാണ്. പ്രോഗ്രാം ചെയ്ത രീതിയിൽ വിദൂരത്തിരുന്നു പോലും ഇത്തരം പോളിഹൗസുകളിലെ കൃഷികൾ ആയാസരഹിതമായി ചെയ്യാൻ കഴിയും. 3 മാതൃകയിലുള്ള പോളിഹൗസുകൾ കേരളത്തിൽ അങ്ങിങ്ങായി സ്ഥാപിച്ചുകൊണ്ട് നിരവധി കർഷകർ കൃഷികൾ തുടരുന്നുണ്ട്. പ്രാരംഭ ചെലവ് ഏറുമെങ്കിലും ഏത് കാലാവസ്ഥയിലും പോളിഹൗസ് കൃഷികൾ സാധ്യമാണ് എന്നതാണ് ഈ രീതിയുടെ മെച്ചം. ഹൈടെക് കൃഷിയായതിനാൽ വിളവ് ഇരട്ടിയിലേറെ ആയിരിക്കും. ഉയർന്ന സാങ്കേതിക പരിജ്ഞാനം വേണ്ടിവരുന്നതിനാൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഏറ്റെടുക്കുവാൻ പറ്റിയ ഹൈടെക് കൃഷി മാതൃകയാണ് പോളിഹൗസ് കൃഷി. ഉയർന്ന വരുമാനം ഉറപ്പായും ലഭിക്കും. കുക്കുംബറും തക്കാളിയും പയറുമൊക്കെ വലിയ തോതിൽ വിളയിച്ചെടുക്കാം. കൊല്ലം ജില്ലയിലെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ 450 ചതുരശ്ര മീറ്ററിൽ 5 വർഷം മുമ്പ് പോളിഹൗസ് കൃഷി തുടങ്ങിയ പുഷ്പഹാസ് എന്ന MBA ചെറുപ്പക്കാരൻ ഇന്നിപ്പോൾ 3000 ചതുരശ്ര മീറ്റർ വിസ്തീർണം വരുന്ന 5 പോളിഹൗസുകളിലായി കൃഷി വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രസ്തുത പോളിഹൗസുകളിൽ നിന്നും വർഷം മുഴുവൻ എല്ലാ ദിവസവും വിളവെടുക്കാൻ പാകത്തിൽ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള കൃഷിയിലൂടെ കുക്കുംബറും പയറും വിളവെടുത്ത് ദിവസവും വരുമാനം നേടുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല. അനേകം കർഷകർ വിജയകരമായി പോളിഹൗസ് കൃഷികൾ ചെയ്തുകൊണ്ട് നമുക്കിടയിലുണ്ട്. കുറച്ച് സ്ഥലം കൊണ്ട് കൂടുതൽ കൃഷി ചെയ്ത് വൻവിളവ് കൊയ്യുന്ന പോളിഹൗസ് കൃഷി രീതിയും പുതുതലമുറയ്ക്ക് സധൈര്യം ഏറ്റെടുക്കാവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് മഴമറ കൃഷിയെക്കുറിച്ചാണ്. പോളിഹൗസ് മാതൃകയിൽ തന്നെയാണ് മഴമറ കൃഷിയും. വ്യത്യാസമായി പറയാവുന്നത് മഴമറ രീതിക്ക് പോളിഹൗസിനുള്ള പോലുള്ള വശങ്ങൾ ഇല്ല എന്നുള്ളതാണ്. വശങ്ങൾ തുറന്നിടുകയോ ഷെയ്ഡ് നെറ്റ് കൊണ്ട് പൊതിയുകയോ ചെയ്തുകൊണ്ടാണ് മഴമറ കൂടാരങ്ങൾ ഒരുക്കുന്നത്. മഴമറയിൽ കടുത്ത മഴയിലും കടുത്ത വേനലിലും കൃഷി തുടരാം എന്നതാണ് മെച്ചം. പോളിഹൗസിനുള്ളിൽ ചെയ്യാവുന്ന കൃഷികൾക്ക് പുറമെ ഓപ്പൺ ഫീൽഡിൽ ചെയ്യുന്ന പല കൃഷിയും മഴമറയ്ക്കുള്ളിൽ വിജയകരമായി കൃഷി ചെയ്യാം. ഒരു ചെറു മഴമറ കൂടാരൊരുക്കി ഒരു കുടുംബത്തിൻ്റെ അടുക്കളത്തോട്ടം വർഷം മുഴുവനും ചെയ്യാൻ സാധിക്കും. തീർച്ചയായും കൃത്യതാ കൃഷിയും ഹരിതഗ്രഹ കൃഷിയും മഴമറ കൃഷിയും ഏറെ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നിടുന്നുണ്ട്.
1: പുതുപുത്തൻ സാങ്കേതിക വിദ്യകളിലൂടെ കൃഷി എങ്ങനെ ആദായകരമാക്കാമെന്ന് മനസ്സിലായില്ലേ? പ്രിസിഷൻ ഫാമിംഗും പോളിഹൗസ് ഫാമിംഗും എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായി കാണുമല്ലോ. മുൻ കൃഷി ഓഫീസറായ ശ്രീ അഭിലാഷ് കരിമുളക്കലാണ് ഇതുവരെ സംസാരിച്ചത്. ശ്രീ അഭിലാഷ് കരിമുളക്കലിന്റെ നമ്പർ 9447459071. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി
0: നന്നായി എണ്ണ തേച്ച് അല്പമൊന്നും ഇല്ലാത്തി ഇഞ്ച തേച്ച് കുളി. അത് നമ്മുടെ നാട്ടിൽ സാധാരണമായിരുന്നു. എണ്ണ തേച്ച് കുളി പതിവായിരുന്നെങ്കിലും കുളി കഴിഞ്ഞൊരു എണ്ണ തേപ്പ് പതിവേ അല്ല. മാത്രമല്ല കുളി കഴിഞ്ഞ് എണ്ണ തേക്കരുതെന്ന് പറയുകയും ചെയ്യും. പണ്ടുള്ളവർ ഇങ്ങനെ നിഷ്കർഷിക്കാൻ കാരണമെന്താണ്? നമ്മുടെ ശരീരത്തിൽ ധാരാളം വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. ജോലികൾ ചെയ്യുമ്പോഴും പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിപ്പെടുമ്പോഴുമെല്ലാം ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പ് പുറത്തേക്ക് പോകുന്നത് ഈ ഗ്രന്ഥികളിലൂടെയാണ്. പ്രധാനമായും രോമകൂപങ്ങളോട് ചേർന്നാണ് വിയർപ്പ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത്. ശരീരത്തിനാവശ്യമില്ലാത്ത ടോക്സിൻസ് പുറത്തേക്ക് വിടുന്നതിനുള്ള ചാനലുകളായാണ് ഇവ പ്രവർത്തിക്കുന്നത്. എണ്ണ പുരട്ടിക്കഴിയുമ്പോൾ ത്വക്കിലുള്ള വിയർപ്പ് ഗ്രന്ഥികൾ അടയുന്നു. പൊടിയും മറ്റു മാലിന്യങ്ങളും മണ്ണുമെല്ലാം ഗ്രന്ഥികളുടെ പുറത്തേക്കുള്ള സുഷിരത്തിൽ അടിയുന്നതോടെ ശരീരത്തിലെ മാലിന്യങ്ങൾ വിയർപ്പ് രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതയില്ലാതാകുന്നു. ഇത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാനിടയാകും. നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള വിസർജ്യങ്ങളാണുള്ളത്. ഒന്ന് ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. രണ്ടാമത്തേത് ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മെറ്റാബോളിസവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. വിയർപ്പും മൂത്രവും രണ്ടാമത്തേതിൽ പെടുന്നു. ത്വക്ക്, ശ്വാസകോശം, കരൾ, വൃക്ക എന്നിവയാണ് മനുഷ്യ ശരീരത്തിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനുള്ള നാലവയവങ്ങൾ. ഇതിൽ എണ്ണതേപ്പുമായി ബന്ധമുള്ളത് ത്വക്കിനാണ്. ത്വക്കിന് രണ്ട് പാളികളുണ്ട്. മൃതകോശങ്ങൾ കൂടുതലുള്ളതും കനം കുറഞ്ഞതുമായ എപ്പിഡെർമിസ്, ഇതിനടിയിൽ ഡെർമിസ് എന്ന പാളിയുമുണ്ട്. സ്വെറ്റ് ഗ്ലാൻസ് അല്ലെങ്കിൽ വിയർപ്പ് ഗ്രന്ഥികൾ കാണപ്പെടുന്നത് ഈ പാളിയിലാണ്. ഇവയിൽ നിന്ന് ചെറിയ വിയർപ്പ് നാളികൾ ത്വക്കിന് വെളിയിലേക്ക് തുറക്കുന്നു. ഗ്രന്ഥികൾ നിറയുമ്പോൾ വിയർപ്പ് നാളികളുടെ അഗ്രത്തിലുള്ള സുഷിരങ്ങളിലൂടെയാണ് വിയർപ്പ് പുറത്തേക്ക് പോകുന്നത്. കുളി കഴിഞ്ഞ് എണ്ണ പോലുള്ള വസ്തുക്കൾ പുരട്ടുന്നത് ഈ സുഷിരങ്ങൾ അടയുന്നതിന് കാരണമാകുന്നു. അതോടെ വിയർപ്പ് രൂപത്തിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിനുള്ള സാധ്യതയില്ലാതാകുന്നു. കുളി കഴിഞ്ഞ് എണ്ണ തേക്കരുതെന്ന് പറയുന്നതിനുള്ള ശാസ്ത്രീയമായ കാര്യം ഇതാണ്.
2: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടിയാണ് കേട്ടത്. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ നോക്കാം.
3: അന്തരീക്ഷ താപനില വർദ്ധിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കാർഷിക രംഗത്ത് അനുവർത്തിക്കാവുന്ന മുൻകരുതലുകളും പരിപാലന മുറകളും ഇനി പറയുന്നു. കാർഷിക പ്രവർത്തനങ്ങൾ പകൽ 12 മുതൽ 3 വരെയുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. രാസകീടനാശിനികൾ ഒരു കാരണവശാലും ഈ സമയത്ത് പ്രയോഗിക്കും.

0: ഉപയോഗിക്കാൻ പാടുള്ളതല്ല. വിവിധ വിളകൾക്കുള്ള പ്രത്യേക ശുപാർശകൾ ഇനി പറയുന്നു. കമുക്. കമുകിൻ തടികളിൽ പ്രത്യേകിച്ച് സൂര്യപ്രകാശം നേരിട്ട് തെട്ടുന്ന സ്ഥലങ്ങളിൽ കുമ്മായം പൂശുക. കണിക ജലസേചന രീതി, അതായത് 15 മുതൽ 20 ലിറ്റർ ഒരു ദിവസം കമുകൊന്നിന് എന്ന രീതിയിൽ അവലംബിക്കുക. കമുകിൻ തടങ്ങളിൽ കരിയിലയും മറ്റും ഉപയോഗിച്ച് പുതയിടുക. കമുകിൻ തൈകൾക്ക് തണൽ കൊടുക്കേണ്ടതാണ്. കുരുമുളക്. ഒരാഴ്ച ഇടവിട്ടുള്ള ജലസേചനം, തടങ്ങളിൽ പുതയിടൽ തുടങ്ങിയവ അനുവർത്തിക്കുക. ചെറിയ കൊടികൾക്ക് തണൽ നൽകേണ്ടതാണ്. കണിക ജലസേചന രീതി കഴിയുന്നതും അവലംബിക്കുക. കടുത്ത വരൾച്ച അനുഭവപ്പെടുന്ന മേഖലകളിൽ ചെടികളിൽ ഇടയ്ക്ക് വെള്ളം തളിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ജാതി. ജാതിയിൽ ജലദൌർലഭ്യത്തിന്റെ ആദ്യ ലക്ഷണമായ കായ് ചുങ്ങൽ, കായ് വാടി വീഴുക എന്നീ ലക്ഷണങ്ങൾ കാണുന്ന ഘട്ടത്തിൽ ജലസേചനം അത്യന്താപേക്ഷിതമാണ്. ജാതിയുടെ ചുവട്ടിൽ പുതയിടൽ നിർബന്ധമായും അനുവർത്തിക്കുക. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കുന്നത് വരൾച്ചയെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നു. വേനൽക്കാലത്ത് ജാതിയിൽ ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ കായകൊഴിച്ചിലും കൊമ്പുണക്കലും കരിമ്പൂപ്പ് രോഗവുമാണ്. അവയ്ക്കായുള്ള സംയോജിത നിയന്ത്രണ മാർഗങ്ങൾ ഇനി പറയുന്നവയാണ്. രോഗം ബാധിച്ച ഇലകളും കായകളും നശിപ്പിക്കുകയും ഉണങ്ങിയ കൊമ്പുകൾ വെട്ടിനശിപ്പിക്കുകയും ചെയ്ത് തോട്ടത്തിൽ മുഴുവനായും ശുചിത്വം പാലിക്കുക. ജാതിയിൽ കായപിടുത്തം കൂട്ടുന്നതിനും കായകൊഴിച്ചിൽ തടയുന്നതിനും കുമിൾ രോഗബാധ നിയന്ത്രിക്കുന്നതിനും സ്യൂഡോമോണാസ് ഫ്ലോറസൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കായപിടുത്ത സമയത്ത് തളിച്ചുകൊടുക്കുക. 20 ഗ്രാം ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയുടെ തെളിയിൽ 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. പൊട്ടാഷ് കുറവിന്റെ ലക്ഷണം കാണിക്കുന്ന മരങ്ങളിൽ കൃത്യമായി വളപ്രയോഗം നടത്തുക. കരിമ്പൂപ്പ് രോഗങ്ങൾ കാണുന്ന ഇലകളിൽ കഞ്ഞിവെള്ളം തളിക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടിയതിനാൽ തെങ്ങിൽ വെള്ളീച്ചയെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കാനായി 2% വീര്യമുള്ള വേപ്പെണ്ണ എമൽഷൻ തയ്യാറാക്കിയതിലേക്ക് 20 ഗ്രാം ലെക്കാനിസീലിയം എന്ന മിത്രക്കുമിൾ ചേർത്ത് നന്നായി കലക്കി ഇലകളുടെ അടിവശത്ത് പതിയത്തക്ക വിധം തളിച്ചുകൊടുക്കുക. തെങ്ങിന്റെ കൂമ്പുചീയൽ, ഓലചീയൽ തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കണം. മണ്ട വൃത്തിയാക്കിയതിനു ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം ഓലകളിലും കൂമ്പോലകളിലും മണ്ടയിലും നന്നായി തളിക്കണം. വിത്ത് തേങ്ങ ഈ മാസം പാകാം. തവാരണയ്ക്ക് 1.5 മീറ്റർ വീതിയും സൌകര്യം പോലെ നീളവുമാകാം. തടത്തിൽ 30 സെന്റിമീറ്റർ ഇടയകലത്തിൽ ചാലുകീറി വിത്തുതേങ്ങ പാകി ഇടയ്ക്കുള്ള സ്ഥലം മണ്ണിട്ട് മൂടുക. മേൽഭാഗം ആകെ മണലിട്ട് മൂടണം. തേങ്ങയുടെ മുകൾഭാഗം മാത്രം മണലിന് വെളിയിൽ കണ്ടാൽ മതി. തവാരണയിൽ നിന്നും മണ്ണൊലിപ്പ് തടയാനും തണൽ നൽകാനും ഉണങ്ങിയ തെങ്ങോല കൊണ്ട് പുതയിടുക. മഴ കുറവാണെങ്കിൽ 1-2 തവണ നനയ്ക്കണം. വിത്തുതേങ്ങ ചെരിച്ചോ കുത്തനെയോ പാകാം. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നു. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിന്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെയൊക്കെ ആയിട്ടുണ്ടോ അതിന് തൊട്ടു താഴെ വെച്ച് മൂർച്ചയുള്ള കത്തികൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോർഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചുകൊടുക്കുകയും ചെയ്യണം. പുഴുവില്ലാത്ത മാമ്പഴം കിട്ടാനായി 1 ബക്കറ്റ് തിളച്ച വെള്ളവും 3/4 ബക്കറ്റ് സാധാരണ വെള്ളവും കൂട്ടിച്ചേർത്ത് ലിറ്ററിന് 1 ഗ്രാം വീതം കറിയുപ്പ് ചേർത്ത ശേഷം മാമ്പഴം പെറുക്കിയിട്ട് 15 മിനിറ്റ് നേരം വെക്കണം. അതിനുശേഷം മാങ്ങ പുറത്തെടുത്ത് വെള്ളത്തിൽ കഴുകി തുടച്ചതിനുശേഷം പാക്ക് ചെയ്യുകയോ പഴുപ്പിക്കാൻ വെക്കുകയോ ചെയ്താൽ മതിയാകും.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, ജനിച്ച ശേഷം ഒരു പശുക്കുട്ടിക്ക് കന്നിപ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം? ഉത്തരം, 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ കന്നിപ്പാൽ കുടിപ്പിച്ചിരിക്കണം. വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ലയൺ എന്ന ചിത്രത്തിന് വേണ്ടി അഫ്സലും ജ്യോത്സനയും പാടിയത്. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

ഒരു ഗാനം കൂടി കേൾക്കാം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ബി ആർ പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രാഗരസത്തിൽ ഇന്ന് മായാമാളവുകൗള എന്ന രാഗത്തെ പരിചയപ്പെടാം. രാഗം പരിചയപ്പെടുത്തുന്നത് എസ് ആർ മഹാദേവ ശർമ്മ.
1: രാഗരസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്ന രാഗം മായാമാളവഗൗള എന്ന രാഗമാണ്. മായാമാളവഗൗള 15-ാമത്തെ മേളകർത്ത രാഗമാണ്. പൂർവമേളത്തിൽ അഗ്നിചക്രത്തിലെ 3-ാമത്തെ രാഗമാണിത്. അതായത് അഗ്നിഗോ എന്നാണ് അറിയപ്പെടുന്നത്. മേളകർത്ത പദ്ധതി നിലവിൽ വരുന്നതിന് മുമ്പ് മായാമാളവഗൗള മാളവഗൗള എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് കടപയാതി സൂത്രമനുസരിച്ചുള്ള ക്രമസംഖ്യ നിർണയത്തിന് വേണ്ടിയാണ് മായ എന്നീ രണ്ടക്ഷരങ്ങൾ കൂടി ചേർത്തത്. അങ്ങനെ ഇത് മായാമാളവഗൗളയായി മാറി. ആരോഹണം അവരോഹണം.

ഇത് അടിസ്ഥാനമായ ഒരു രാഗമാണ്. കർണാടക സംഗീത ലോകത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ആദ്യം അഭ്യസിക്കുന്ന ഒരു രാഗം കൂടിയാണ് മായാമാളവഗൗഡ. ഗമകത്തിൽ പാടുകയാണെങ്കിൽ സ

അടിസ്ഥാന രാഗമായി അംഗീകരിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഇതിലെ പൂർവാംഗവും ഉത്തരാംഗവും ഒരുപോലെ ഇരിക്കും.

എന്നിവ സമ്പാദി സ്വരങ്ങളാണ്. ഈ രാഗത്തിൽ അചലസ്വരങ്ങളും ഗമകസ്വരങ്ങളും ജണ്ഡധാട്ട് പ്രയോഗങ്ങളും അനായാസേന പ്രകടിപ്പിക്കുവാൻ സാധിക്കും. ദ്വിശ്രുതികളുടെ ഇടവേളകൾ അടങ്ങിയ നാല് ജോഡി സ്വരങ്ങളുള്ള, അതായത് സ രേ ഗ മ പ ദ നീ സ, ഒരു സമ്പൂർണ്ണ രാഗമാണിത്. അതായത് നാല് ജോഡി സ്വരങ്ങൾ അടങ്ങിയ ഒരു സമ്പൂർണ്ണ രാഗമാണിത്. ദ്വിശ്രുതിക്ക് പുറമേ മധ്യമം, പഞ്ചമം, രീഗധാനി എന്നീ രണ്ടിനം ഇടവേളകൾ കൂടി ഈ രാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ മൂന്നിനം ഇടവേളകളും മേൽപ്പറഞ്ഞ മറ്റു വൈവിധ്യങ്ങളുമായി പരിചയപ്പെടാൻ ഒരു പ്രാരംഭ വിദ്യാർത്ഥിക്ക് സൗകര്യം ലഭിക്കുമെന്ന ഉദ്ദേശത്തോടെയാണ് പുരന്ദരദാസർ കർണാടക സംഗീതത്തെ പരിഷ്കരിച്ച് ചിട്ടപ്പെടുത്തുമ്പോൾ മായാമാളവ ഗൗള എന്ന രാഗത്തെ അടിസ്ഥാന രാഗമായി അംഗീകരിച്ചത്. പ്രാരംഭ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സമയത്ത് സ

എന്ന് പാടുമ്പോൾ സ്വരസ്ഥാന ശുദ്ധി കൈവരിക്കാൻ സാധിക്കും. ഇനി ഈ രാഗത്തെ വയലിനിൽ വായിച്ച് മനസ്സിലാക്കാം.

ഇനി മായാമാളവകുള്ള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ഒരു സ്വാതി തിരുനാൾ കൃതി, ദേവദേവ കലയാമിതേ. ടി എൻ ശേഷഗോപാലനും മനോജ് കെ ജയനും സോപാനം എന്ന ചിത്രത്തിൽ ആലപിച്ച ആ കൃതി ഇപ്പോൾ കേൾക്കാം.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: രാഗരസം തുടരുന്നു. മായ മാളവഗൗള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. അടുത്ത ഗാനം വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ.

നാടുകഗാനം സേതുബന്ധനം എന്ന ചിത്രത്തിനുവേണ്ടി ലതാരാജു പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജിദേവരാജൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മായാമാളവഗൗളയെ കുറിച്ച് എസ് ആർ മഹാദേവ ശർമ്മ നൽകിയ വിശദീകരണവും മായാമാളവഗൗള രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഏതാനും ചലച്ചിത്ര ഗാനങ്ങളും. രാഗരസം സമാപിക്കുന്നു. രാഗപരിചയം എസ് ആർ മഹാദേവ ശർമ്മ. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. നിർവഹണം എം കെ ദിലീപ്. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 8 മണി.

നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യു ഡി എഫ് തരംഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളിൽ മുന്നേറ്റത്തോടെ യു ഡി എഫ് അധികാരത്തിലേക്ക്. എൽ ഡി എഫ് 35 സീറ്റിലൊതുങ്ങി, 3 മണ്ഡലങ്ങളിൽ എൻ ഡി എ. ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ യു ഡി എഫിന്റെ മുന്നേറ്റം. പരാജയം ഏറ്റുവാങ്ങി മന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾ. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും യു ഡി എഫിന് ജയം. സംസ്ഥാനത്തെ 126 സീറ്റുകളിലെ ഫലമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് വിജയിച്ചു. കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാൽ, നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത്, വട്ടിയൂർക്കാവ് കെ മുരളീധരൻ, മങ്കട മഞ്ഞളാങ്കുഴി അലി, പാലായിൽ മാണി സി കാപ്പൻ, കുണ്ടറയിൽ പി സി വിഷ്ണുനാഥ്, വർക്കലയിൽ വി ജോയ്, കുറ്റ്യാടിയിൽ പാറയ്ക്കൽ അബ്ദുള്ള എന്നിവരും വിജയിച്ചു. ചാലക്കുടി സനീഷ് കുമാർ ജോസഫ്, അഴീക്കോട് കെ വി സുമേഷ്, പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ, തലശ്ശേരിയിൽ കാരായി രാജൻ, കല്യാശ്ശേരിയിൽ എം വിജിൻ, കൂത്തുപറമ്പിൽ പി കെ പ്രവീൺ, ആറന്മുളയിൽ അബിൻ വർക്കി, അടൂരിൽ സി വി ശാന്തകുമാർ, പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ, കാട്ടാക്കട എം ആർ ബൈജു എന്നിവർ വിജയിച്ചു. തമിഴ്നാട്ടിൽ തരംഗം തീർത്ത് നടൻ വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ. 108 സീറ്റിൽ ടി വി കെ മുന്നിലാണ്. ഡി എം കെ 73 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. എ ഐ എ ഡി എം കെ ബി ജെ പി സഖ്യം 53 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. പശ്ചിമബംഗാളിൽ അട്ടിമറി വിജയം നേടി ബി ജെ പി. 204 സീറ്റിൽ ബി ജെ പി സഖ്യം ലീഡ് ചെയ്യുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന് മുന്നിലെത്താനായത് 83 മാത്രം. അസമിൽ ഭരണം നിലനിർത്തി ബി ജെ പി. 102 സീറ്റിൽ ബി ജെ പി സഖ്യം മുന്നിൽ. കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നത് 19 സീറ്റുകളിൽ. പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ച് എ ഐ എൻ ആർ സി സഖ്യം. പശ്ചിമബംഗാളിലെയും അസമിലെയും എൻ ഡി എയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള പിന്തുണയാണെന്ന് സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് കേരളത്തിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് രാഹുൽ ഗാന്ധി. ഐ പി എല്ലിൽ ലക്നൌവിനെതിരെ ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9.
1: സംഗീതസുധ. ഇപ്പോൾ കാമകോടി ഭായി അവതരിപ്പിക്കുന്ന ജലതരംഗ കച്ചേരി കേൾക്കാം. വയലിൻ ടി എച്ച് ലളിത, മൃദംഗം എൻ ഹരി. ആദ്യം പുലിയൂർ ദ്വരൈസ്വാമി അയ്യർ രചിച്ച സരസീരുഹാസന എന്ന കൃതി കേൾക്കാം. രാഗം നാട്ട, ആദിതാളം.

ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരസാക്ഷ പരിപാലയ എന്ന കൃതികൾക്കം രാഗം പന്തുവരാളി, ആദിതാളം.

0: ഇതുവരെ കേട്ടത് കാമകോടി ഭായി അവതരിപ്പിച്ച ജലതരംഗ കച്ചേരി. വയലിൻ ടി എച്ച് ലളിത, മൃദംഗം എൻ ഹരി.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം MG കോളേജ് മുൻ പ്രിൻസിപ്പലും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ ബി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 ഒരു നമ്പർ കൂടി 9496596321. മാറുന്ന സാഹചര്യങ്ങളും പാരന്റിംഗ് രീതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ഒപ്പം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന മധു വാസുദേവൻ, സംഗീതം ഫോർ മ്യൂസിക്സ്, പാടിയത് MG ശ്രീകുമാർ.

എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ മനോ സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പഞ്ചാബി ഹൗസ്.

ഭ്രമരം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം മോഹൻ സിതാര, പാടിയത് വിജയ് യേശുദാസ്, പൂർണശ്രീ, കൃഷ്ണ എന്നിവർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജകുമാരിയായ ഹെലന്റെയും ട്രോയിലെ രാജകുമാരനായ പാരീസിന്റെയും കഥയുടെ തുടർഭാഗമാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഈ കഥ കൂട്ടുകാർക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
3: ട്രോയി രാജ്യത്തിന്റെ രാജകുമാരനായ പാരീസ്, അതായത് രാജ്യം ഇവൻ കാരണം നശിക്കും എന്ന പേടിയിൽ ട്രോയി രാജാവായ പ്രിയാം ഉപേക്ഷിച്ച മകൻ തിരിച്ച് ട്രോയി രാജ്യത്ത് എത്തുകയും അവന്റെ യാത്ര തുടങ്ങുകയും ചെയ്യുന്നത് വരെയുള്ള കഥയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കേട്ടത്. ബാക്കി കഥ കേൾക്കാം. അങ്ങനെ പാരീസ് രാജകുമാരൻ തന്റെ കപ്പലിൽ യാത്ര പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം സ്പാർട്ട നഗരത്തിലേക്ക് യാത്ര പോകാനാണ് തീരുമാനിക്കുന്നത്. സ്പാർട്ട നഗരത്തിലാണ് ഹെലനും മെലനാവൂസും വാണുകൊണ്ടിരുന്നത്. അങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ കപ്പലിൽ നിറച്ച് തന്റെ സുഹൃത്തുക്കളോടൊപ്പം യാത്ര തുടങ്ങി. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പാരീസ് സ്പാർട്ടയിൽ എത്തുന്നത്. ട്രോയി രാജ്യത്തെ രാജകുമാരനാണല്ലോ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സ്പാർട്ടയിലെ രാജാവായ മെനലാവൂസ് അയാളെ വേണ്ട വിധം സ്വീകരിച്ചു. മെനലാവൂസിനൊപ്പം ഭാര്യയായ ഹെലനും ഉണ്ടായിരുന്നു. ഹെലനെ കണ്ടതും പാരീസിന് ഹെലനോട് ഇഷ്ടം തോന്നി. താൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ളവൾ ഇവളാണ് എന്ന് അയാളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. ഇതൊന്നും അറിയാതെ മെനലാവൂസ് അതിഥികൾക്ക് വേണ്ടി വിഭവ സമൃദ്ധമായിട്ടുള്ള സൽക്കാരം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാരീസിനും കൂടെയുള്ള ചങ്ങാതിമാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് മെനലാവൂസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പാരീസിനെ സന്തോഷിപ്പിച്ചെങ്കിലും അയാളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഹെലൻ അവിടെ ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു. പക്ഷേ ഹെലൻ വിവാഹിതയാണല്ലോ, പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു അയാളുടെ മനസ്സിലുണ്ടായ അടുത്ത ഒരു ദുഃഖം. ഇത് തെറ്റാണ് എന്ന് ബുദ്ധി പറയുമ്പോഴും പാരീസിന്റെ മനസ്സ് അത് കേൾക്കാൻ തയ്യാറായതേയില്ല. അങ്ങനെ ബുദ്ധിയും മനസ്സും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാരീസിന്റെ ഉള്ളിൽ. ആ ഇടയ്ക്ക് മെനലാവൂസ് രാജാവിന് ക്രീറ്റിലേക്ക് പോകേണ്ടി വന്നു. ഒരുപാട് നാൾ നീണ്ട യാത്രയാണ്. അങ്ങനെ മെനലാവൂസ് അങ്ങോട്ട് പുറപ്പെട്ടു. രാജാവ് കുറെ കാലം സ്പാർട്ടയിൽ ഉണ്ടായിരിക്കില്ല എന്ന കാര്യം പാരീസിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം പാരീസ് തന്റെ ആഗ്രഹം ഹെലനെ അറിയിച്ചു. തന്റെ ഭർത്താവിനെ വഞ്ചിക്കാൻ താൻ ഒരിക്കലും തയ്യാറാവില്ല എന്ന് ഹെലൻ ഉറപ്പിച്ച് പറയുകയും ചെയ്തു. പക്ഷേ നിരന്തരം എല്ലാ ദിവസവും പാരീസ് ഇത് തന്നെ ചെന്ന് ഹെലനോട് പറഞ്ഞ് ഒടുവിൽ ഹെലൻ പാരീസിന്റെ കൂടെ ട്രോയിലേക്ക് പോയി. എന്ന് മാത്രമല്ല, കൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും അയാൾ കട്ടുകൊണ്ടു പോവുകയും ചെയ്തു. ഒളിമ്പസിലെ ദേവിമാരുടെ സൗന്ദര്യ തർക്കത്തിന് മധ്യസ്ഥനായി വർത്തിച്ചത് പാരീസ് ആയിരുന്നല്ലോ. സുവർണ ആപ്പിൾ തങ്ങൾക്ക് തരാതെ അഫ്രോഡിറ്റിക്ക് കൊടുത്തതിൽ ഹീരയ്ക്കും അഥീനയ്ക്കും പാരീസിനോട് നല്ല ദേഷ്യവും ഉണ്ടായിരുന്നു. ദേവിമാർ വേഗം തന്നെ ക്രീറ്റിലെത്തി മെനലാവൂസിനെ ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു. മെനലാവൂസ് ഞെട്ടിപ്പോയി. താൻ ഇത്രയും കാര്യമായിട്ട് സ്വീകരിച്ച ഒരാൾ തന്നോട് ചെയ്ത ചതി ആലോചിച്ചപ്പോൾ മെനലാവൂസ് ആകെ ഭ്രാന്തനെ പോലെയായി. അദ്ദേഹം സ്പാർട്ടയിലേക്ക് പോയി. മെനലാവൂസിന്റെ ദൗർഭാഗ്യത്തിൽ അദ്ദേഹത്തിന്റെ രാജ്യം മുഴുവൻ ദുഃഖിച്ചു. ട്രോയി നഗരമാകട്ടെ വളരെ അകലെയായിരുന്നു. എങ്ങനെയാണ് അവിടെ എത്തുക? അവിടെ എത്തിയാൽ തന്നെ പാരീസ് ഹെലനെ വിട്ടു തരുമെന്നെന്താണ് ഉറപ്പ്? ബലപ്രയോഗം എന്തായാലും വേണ്ടിവരും. അതുകൊണ്ട് മെനലാവൂസ് മൈസീനിലെത്തി സ്വന്തം സഹോദരനോട് അഭിപ്രായം ചോദിച്ചു. ആ സമയത്ത് അവിടെ ഒരു അതിഥിയുണ്ടായിരുന്നു. പൈലോസിലെ രാജാവായ നെസ്തോർ ആയിരുന്നു. വളരെ ബുദ്ധിമാനും വിശാലഹൃദയനുമായിരുന്നു നെസ്തോർ. മെനലാവൂസിന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നെസ്തോറിന് അയാളെ സഹായിക്കണമെന്ന് തോന്നി. നെസ്തോർ മെനലാവൂസിനോട് പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട, ഗ്രീസിലെ എല്ലാ പൗരന്മാരോടും നഗരരാഷ്ട്രങ്ങളോടുമാണ് പാരീസ് അപരാധം ചെയ്തത്. ഈ വഞ്ചനയ്ക്ക് എന്താണോ അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷ അത് നമ്മൾ കൊടുക്കണം. മെനലാവൂസിനെയും ഹെലനെയും ഏത് അപകടത്തിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളാമെന്ന് മുൻപ് ഗ്രീസിലെ രാജകുമാരന്മാരൊക്കെ വാഗ്ദാനം ചെയ്തതാണല്ലോ. അപ്പോൾ അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക തന്നെ. അങ്ങനെ ട്രോയി നഗരത്തെ എതിർക്കാനും പാരീസിനെ ശിക്ഷിക്കാനും അവർ എല്ലാവരും തീരുമാനിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് നെസ്റ്റോറും മെനലാവൂസും.

0: ആണ്. അങ്ങനെ ഗ്രീക്ക് ജനതയ്ക്ക് ആകെ അപമാനമുണ്ടാക്കിയ പാരിസിനെ ശിക്ഷിക്കാനായി അവരെല്ലാവരും ഒന്നിച്ചു. ഒരുവിധം എല്ലാ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാളുടെ കുറവ് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. അത് മറ്റാരുമായിരുന്നില്ല, കുശാഗ്ര ബുദ്ധിയും വീരപരാക്രമിയുമായിരുന്ന ഒഡീസിയൂസ് ആയിരുന്നു. അദ്ദേഹത്തെ എല്ലാവരും അന്വേഷിച്ചു. അദ്ദേഹം എത്തിയിട്ടില്ല. എന്തുപറ്റി? അതിന് കാരണം മറ്റൊന്നുമായിരുന്നില്ല, ഒഡീസിയൂസിന്റെ ഭാര്യയായ പെനിലോപ്പി അപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞിനെയും ആ സമയത്ത് ഉപേക്ഷിച്ചു പോകാൻ ഒഡീസിയൂസിന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ദൂതന്മാർ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ ഒഡീസിയൂസ് ഒടുവിൽ പറഞ്ഞു, അക്കിലസ് ഇല്ലാതെ ട്രോയി നഗരം പിടിച്ചെടുക്കാമെന്ന് നമ്മൾ കരുതേണ്ട, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാളെയും കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ഗ്രീസിലെ പോരാളി വീരന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരിൽ ഒരാളാണ് അക്കിലസ്. പീലിയൂസിന്റെയും തേറ്റിസിന്റെയും മകനാണ് അക്കിലസ്. അങ്ങനെ ഹെലനെ വീണ്ടെടുക്കാൻ വേണ്ടി ഗ്രീസിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചു. എല്ലാവരും ട്രോയി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ടുള്ള യാത്ര തുടങ്ങി. അവർ ഈജിയൻ കടലിലൂടെ ട്രോയി നഗരത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹെലനു വേണ്ടി ആയിരം ആയിരം പടക്കപ്പലുകളാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഓരോ കപ്പലിലും 50 വീരന്മാർ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആഗമെന്നോണും 100 പടക്കപ്പലുണ്ട്. നെസ്തോണ് 100 കപ്പലുകളുണ്ട്. ബുദ്ധിമാനും വിവേകിയുമായ നെസ്തോറാണ് യുദ്ധമുറകളൊക്കെ ആളുകൾക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെഡിറ്ററേനിയൻ കടലിനെ കുറിച്ച് കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ കടലിന്റെ കിഴക്കേ ഭാഗത്താണ് ട്രോയ് നഗരം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിനു ചുറ്റും വലിയ കോട്ടയുണ്ട്. കോട്ടയ്ക്കുള്ളിലാകട്ടെ പുറത്തുനിന്നൊന്നും വരാത്ത വിധത്തിൽ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് നല്ലൊരു സൈനിക സജ്ജീകരണവും ഉണ്ട്. പാരിസ് ഹെലനെ മോഷ്ടിച്ചുകൊണ്ട് വന്നത് മുതൽ ട്രോയ് സൈന്യം ഒരു യുദ്ധം പ്രതീക്ഷിച്ചു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കോട്ടയ്ക്ക് ചുറ്റും നിരന്തരം ജാഗ്രതയാണ്. ഗ്രീക്കിലെ രാജാക്കന്മാരൊക്കെ എന്തായാലും അവിടെ യുദ്ധത്തിനെത്തുമെന്ന് അവർക്കൊക്കെ അറിയാമായിരുന്നു. ഗ്രീസിൽ നിന്ന് കപ്പലുകൾ നിരനിരയായി കടലിലൂടെ പാഞ്ഞുവരുന്നത് സമുദ്രതീരത്ത് കാവൽ നിന്നവർ ട്രോയ് കൊട്ടാരത്തിൽ അറിയിച്ചു. ശത്രുക്കളൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ് എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും കച്ചമുറുക്കിക്കെട്ടി യുദ്ധം ചെയ്യാനായിട്ട് ഇറങ്ങി. ആ കപ്പലിൽ നിന്ന് പുറത്തേക്കിറങ്ങി യുദ്ധം ചെയ്യാനായിട്ട് ഗ്രീസിലെ രാജകുമാരന്മാരും രാജാക്കന്മാരുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ അടിയായി എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ഈ അടിയൊക്കെ കഴിഞ്ഞ് ആദ്യം കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയത് പ്രോട്ടിലസ് രാജകുമാരനായിരുന്നു. അദ്ദേഹം വിജയഭേരി മുഴക്കി. പക്ഷേ അതിനു തുടർന്ന് കേട്ടത് അദ്ദേഹത്തിന്റെ നിലവിളിയായിരുന്നു. കോട്ടയുടെ മുകളിൽ നിന്ന് പാരിസ് തൊടുത്തുവിട്ട അമ്പ് നേരെ പോയി തറച്ചത് പ്രോട്ടിലസ് രാജകുമാരന്റെ നെഞ്ചിലായിരുന്നു. നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ആ രാജകുമാരൻ അവിടെ വീണു. ഇത് ട്രോജന്മാർക്ക് ആകെ ആവേശം നൽകി. ഗ്രീക്കുകാർക്കാണെങ്കിൽ നല്ല ഭയപ്പാടുമുണ്ടായി. കപ്പലിൽ നിന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന ഗ്രീസിൽ നിന്നെത്തിയ രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കൊക്കെ ഇത് കണ്ടപ്പോൾ ചെറിയൊരു പേടി തോന്നാതിരുന്നില്ല. അപ്പോൾ ഒഡീസിയൂസ് പറഞ്ഞു, നമുക്ക് യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് സമാധാനമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതല്ലേ നല്ലത്. മെനലാവൂസിനോടൊത്ത് ഞാൻ ട്രോജൻ കൊട്ടാരത്തിൽ പ്രിയാം രാജാവുമായിട്ട് സംസാരിക്കാം. ഹെലനെയും ഇദ്ദേഹത്തിന്റെ രാജ്യത്തു നിന്ന് കട്ടുകൊണ്ടുപോയ സമ്പത്തൊക്കെ തിരിച്ചു തരികയാണെങ്കിൽ നമുക്ക് ഒരു യുദ്ധം ഒഴിവാക്കാമല്ലോ. ബുദ്ധിമാനായിട്ടുള്ള ഒഡീസിയൂസിന്റെ അഭിപ്രായം ഗ്രീക്കുകാർ സമ്മതിച്ചു. അങ്ങനെ മെലനാവൂസുമൊത്ത് ഒഡീസിയൂസ് ട്രോയി കൊട്ടാരത്തിലേക്ക് ചെന്നു. പ്രിയാം രാജാവും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആന്റിനോറും അവരെ വരവേറ്റു. ഹെലനെ തിരികെ മെലനാവൂസിന് നൽകാൻ സമ്മതമാണെന്ന് ഒഡീസിയൂസിനെയും മെലനാവൂസിനെയും അവർ അറിയിച്ചു. പക്ഷേ അപ്പോൾ പാരിസ് മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹെലനെ ഞാൻ വിട്ടുതരില്ല. അച്ഛന്റെ വാക്കുകൾ അയാൾ കേട്ടതേയില്ല. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ ഞാൻ തയ്യാറല്ല എന്നയാൾ പറഞ്ഞു. മെനലാവൂസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കാൻ തുടങ്ങി തന്റെ ഭാര്യയെ തനിക്ക് വിട്ടുതരണമെന്ന്. പക്ഷെ പാരിസ് ഒറ്റ നിർബന്ധം, ഒരു കാരണവശാലും ഹെലനെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒഡീസിയൂസ് തന്ത്രങ്ങൾ പലതും പ്രയോഗിച്ചു നോക്കി. പക്ഷേ പാരിസ് ഉണ്ടോ അമ്പിനും വില്ലിനും എടുക്കുന്നു. അങ്ങനെ പാരിസും മുൻപ് അദ്ദേഹത്തോടുകൂടി സ്പാർട്ടയിലേക്ക് പോയ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ വളരെ മോശമായിട്ട് മെനലാവൂസിനോട് സംസാരിച്ചു. അവർ ഒഡീസിയൂസിനെയും മെനലാവൂസിനെയും കൊല്ലാനായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ പ്രിയാം രാജാവും അദ്ദേഹത്തിന്റെ സുഹൃത്തായ ആന്റിനോറും പാരിസിനെ തടഞ്ഞു. എന്നിട്ട് അവരെ തിരികെ പറഞ്ഞയച്ചു. ഒഡീസിയൂസും മെനലാവൂസും വളരെ നിരാശരായിട്ടാണ് തിരിച്ചു പോയത്. യുദ്ധമല്ലാതെ ഹെലനെ തിരികെ കൊണ്ടുപോരാൻ വേറെ വഴിയില്ല എന്നവർക്ക് മനസ്സിലായി. ട്രോജൻ സൈന്യം ഒട്ടും അലസമായിട്ടായിരുന്നില്ലായിരുന്നത്. അവരെല്ലാവരും യുദ്ധം ഉറപ്പിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തയ്യാറായിരുന്നു. അവരുടെ സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളെയും സഹായത്തിനായിട്ട് അവർ വിളിക്കുകയും ചെയ്തു. പ്രിയാം രാജാവിന്റെ ആദ്യത്തെ മകനും പാരിസിന്റെ ചേട്ടനുമായ ഹെക്ടറാണ് ട്രോജൻ പടയുടെ നേതൃത്വം വഹിച്ചത്. വളരെ ശക്തിയുള്ള, വളരെ ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഹെക്ടർ. അദ്ദേഹത്തെ കൂടാതെ ധാരാളം വീരന്മാർ ഈ പടയിലുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധത്തിനുള്ള അറിയിപ്പുകളൊക്കെ കൊടുത്തു. യുദ്ധത്തിന് സഹായിക്കാനായിട്ട് രണ്ടു കൂട്ടർക്കും ആൾബലമായി. അങ്ങനെ ട്രോയിലെ വിശാലമായ ഭൂമിയിലേക്ക് ഗ്രീക്ക് സൈന്യം പ്രവേശിക്കുന്നത് കണ്ടപ്പോൾ ട്രോജൻ പട അവിടെ പാഞ്ഞെത്തി. ഭയങ്കരമായിട്ടുള്ള യുദ്ധം തുടങ്ങി. ഹെക്ടറും സൈക്നിയസും നേതൃത്വം നൽകിയ ട്രോജൻ പട ഗ്രീക്ക് സൈന്യത്തെ അരിഞ്ഞു വീഴ്ത്തി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. സമുദ്രദേവന്റെ മകനാണ് സൈക്നിയസ്. അയാളെ കീഴടക്കാൻ ആർക്കും സാധ്യമല്ല. മനുഷ്യരുടെ ആയുധങ്ങളൊന്നും അയാൾക്ക് ഏൽക്കില്ല എന്നതായിരുന്നു അതിന്റെ പ്രത്യേകത. അക്കിലസ് തന്റെ കനത്ത കുന്തവും വാളും ഉപയോഗിച്ചു സൈക്നിയസിനെതിരെ പോരാടാനായിട്ട്. പക്ഷെ ഒന്നുകൊണ്ടും ഒരു കാര്യം ഉണ്ടായില്ല. ഒരു മുറിവോ ഒരു തുള്ളി ചോരയോ സൈക്നിയസിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നില്ല. വാളോ കുന്തമോ ഒന്നും അകത്തേക്ക് കടക്കാത്ത തരത്തിലുള്ള തൊലിയായിരുന്നു സൈക്നിയസിന്റേത്. അങ്ങനെ ശ്രമങ്ങളൊക്കെ പാഴായപ്പോൾ അക്കിലസിന് കടുത്ത ദേഷ്യം വന്നു. അദ്ദേഹം വാളും വില്ലുമൊക്കെ വലിച്ചെറിഞ്ഞ് വെറും കൈയോടെ സൈക്നിയസിന്റെ നേരെ പാഞ്ഞെത്തി. അയാളുടെ തലപ്പാവ് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. രണ്ട് കൈകൊണ്ടും അക്കിലസ് സൈക്നിയസിന്റെ കഴുത്തിൽ പിടിച്ചമർത്തി. അക്കിലസിന്റെ ആ ശക്തിക്ക് മുന്നിൽ സൈക്നിയസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ ശ്വാസം മുട്ടി മരിച്ചു വീണു. പക്ഷേ സമുദ്രദേവനായ പോസിഡോൺ തന്റെ മകന്റെ മരണം കണ്ട് പാഞ്ഞെത്തി. അക്കിലസ് കൈവിടർത്തി നോക്കിയപ്പോൾ സൈക്നിയസിനെ കണ്ടില്ല. അയാളുടെ തലപ്പാവ് മാത്രം പടക്കളത്തിൽ കിടപ്പുണ്ട്. സൈക്നിയസിന്റെ ആത്മാവിനെ അരയന്നമാക്കി മാറ്റി അദ്ദേഹത്തിന്റെ അച്ഛൻ പോസിഡോൺ ദേവൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാണ് എന്നാണ് ഗ്രീക്കുകാർ വിശ്വസിക്കുന്നത്. സ്പാർട്ടയിലെ ഹെലനെ അവളുടെ ഭർത്താവായ മെലനാവൂസിന് തിരിച്ചു കിട്ടാൻ വേണ്ടി ഗ്രീസിലെ എല്ലാ വില്ലാളി വീരന്മാരും ഒത്തുകൂടി യുദ്ധത്തിനിറങ്ങിയിരിക്കുകയാണ്. ആ യുദ്ധത്തിലാണ് ട്രോയയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ സൈക്നിയസ് മരണപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ യുദ്ധം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നറിയാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജകുമാരിയായ ഹെലന്റെയും ട്രോയിലെ രാജകുമാരനായ പാരിസിന്റെയും കഥയുടെ തുടർഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ കഥ കൂട്ടുകാർക്കായി പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ബിജു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പവിത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV, സംഗീതം ശരത്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാസുരഭി കേൾക്കാം. ഇതിലാദ്യം ധ്വനി എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നിശാസുരഭിയിൽ അടുത്ത ഗാനം സൂര്യമാനസം എന്ന ചിത്രത്തിൽ നിന്നും, രചന കൈതപ്രം, സംഗീതം കീരവാണി, പാടിയത് യേശുദാസ്.

നിശാസുരഭിയിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. പ്രണയനിരാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: നിശ സുരഭി ഇനി നാളെ രാത്രി ഇതേ സമയം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. പ്രിയ ശ്രോതകളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്.
1: വൃക്ഷങ്ങളെപ്പോലെയാണ് കുട്ടികൾ. അവരുടെ വേരുകൾ ആഴത്തിൽ വളർന്നാൽ അവർ സാമൂഹ്യമായും സാംസ്കാരികമായും വാനോളം വളരും. മൂല്യങ്ങൾ പകർന്നു നൽകി സംസ്കാര

0: സമ്പന്നരായി അവരെ വളർത്തിയില്ല എങ്കിൽ മൂല്യങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ആധുനിക ലോകം അവർ സൃഷ്ടിക്കും. ജോലി കിട്ടുവാൻ വേണ്ടി പഠിക്കുകയും ശമ്പളം കിട്ടുവാൻ വേണ്ടി ജോലി ചെയ്യുകയും ചെയ്യുന്ന പ്രവണത നമുക്ക് വേണ്ട. പകരം ഒരു ഉത്തമ മനുഷ്യനായിക്കൊണ്ട് വിദ്യാഭ്യാസത്തിലും ജോലിയിലും ഉയരങ്ങൾ കീഴടക്കുവാൻ നമുക്ക് നമ്മുടെ അടുത്ത തലമുറയോട് പറയാം. ഒരു നല്ല മനുഷ്യനായി തീരുവാൻ ഒരു ആശ അവരിൽ അവരറിയാതെ നമുക്ക് വളർത്താം. അതിന് പ്രകൃതിയെ കാട്ടിക്കൊടുത്ത് നമുക്കവരെ ഈശ്വരന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കാം. പ്രകൃതിയുടെ വികൃതികൾ അവർക്ക് വിസ്മയങ്ങളാകട്ടെ. ഗതകാല സ്മരണകൾ നമ്മുടെ മക്കൾക്ക് നിക്ഷേപങ്ങളാകട്ടെ. അവരവരെ മറക്കാതിരിക്കുവാൻ അവർ തന്നെ ചില സ്മരണകൾ നിലനിർത്തേണ്ടതാണ് എന്ന് നമ്മുടെ മക്കൾ പഠിക്കട്ടെ. ഒഴിവുകാലങ്ങൾ ഇവിടുത്തെ കാടുകളും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാനായി നമുക്ക് പ്രയോജനപ്പെടുത്താം. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് പാഠപുസ്തകത്തിൽ പഠിക്കുമെങ്കിലും സാമൂഹ്യ ജീവിയുടെ ജീവിത തലങ്ങൾ കുട്ടി മനസ്സിലാക്കണമെങ്കിൽ സമൂഹത്തിന്റെ നാഡീമിടിപ്പുകൾ അവർക്ക് തിരിച്ചറിയുവാൻ അവസരം ലഭിക്കണം. നല്ലവരുടെയും ചീത്തവരുടെയും ഇടയിൽ മണ്ണിലും ചെളിയിലും മഴയത്തും വെയിലത്തും കളിച്ച് കുട്ടിക്കാലം കടന്നുപോകണം. ലഹരിയുടെ ലോകത്ത് പോയാൽ അതിൽ നിന്നും മടങ്ങി വന്നാൽ പോലും തലച്ചോറിൽ ലഹരി ഉപയോഗിച്ചിരുന്ന കാലത്തുണ്ടായ പരിക്കുകൾക്ക് ജീവിതം മുഴുവൻ എന്ന പോലെ മരുന്നുകൊണ്ട് മറികടക്കേണ്ട അവസ്ഥ വന്നുചേരും എന്ന ഒരു തിരിച്ചറിവ് സ്കൂൾ തലത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ അറിയണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യം. ഇന്നത്തെ യുവാക്കളും യുവതികളും മിടുക്കരാണ്. എന്നാൽ അവരെ ശരിയായ പാതയിലൂടെ നയിക്കാൻ നല്ല മാതാപിതാക്കളും അധ്യാപകരും ഉണ്ടാവണമെന്ന് മാത്രം. ഗുണപാഠകഥകൾ കേട്ട് വളരുന്നതിനൊപ്പം മുറ്റത്തിറങ്ങി നിന്ന് പക്ഷികളെയും വൃക്ഷങ്ങളെയും സമീപവാസികളെയും ഒക്കെ കാട്ടിക്കൊടുത്തും മിണ്ടിയും പറഞ്ഞും നമുക്ക് മുമ്പോട്ട് നീങ്ങാം. അച്ഛൻ്റെ കുറ്റങ്ങൾ അമ്മയും അമ്മയുടെ കുറ്റങ്ങൾ അച്ഛനും പറഞ്ഞുകൊടുക്കാതെ വളരുന്ന മക്കൾക്ക് അവനവനിലുള്ള വിശ്വാസം ഉറച്ചതായിരിക്കും. അവർക്ക് സങ്കോചം കുറവായിരിക്കും. അച്ഛനും അമ്മയും ഊഷ്മളമായ ഒരു ബന്ധത്തിലൂടെ കടന്നു പോകുന്നത് കണ്ട് മക്കൾ വളരട്ടെ. ബോധപൂർവം അച്ഛനമ്മമാർക്ക് വഴക്കുകൾ ഒഴിവാക്കുവാൻ സാധിക്കണം. പൂർണതയുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തില്ല എന്ന തിരിച്ചറിവ് നമ്മെ പങ്കാളിയുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കാൻ മനസ്സിനെ പഠിപ്പിക്കും. ഈ ആധുനിക ലോകത്ത് ബന്ധങ്ങൾക്ക് വിലയില്ല എന്ന് കരുതരുത്. ബന്ധുബലമുള്ള വീട്ടിലെ കുട്ടികൾ വഴിതെറ്റാനുള്ള അവസരങ്ങൾ വളരെ കുറവാണെന്ന് ഓർക്കുക. ബുദ്ധിയുടെ അളവുകോലല്ല ഒരുവനെ നല്ലൊരു മനുഷ്യനാക്കുന്നത്. അവന്റെ വൈകാരിക ശേഷിയാണ്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരുവന്റെ കഴിവാണവനെ അല്ലെങ്കിൽ അവളെ സമൂഹത്തിന് ഇഷ്ടമുള്ളവരാക്കി മാറ്റുന്നത്. ബാല്യത്തിൽ തലച്ചോറിലേക്ക് നൽകുന്ന നിക്ഷേപങ്ങളാണ് ഒരുവന്റെ മനോഭാവങ്ങളെ രൂപപ്പെടുത്തുന്നത്. പിന്നീടുള്ള ജീവിതത്തിൽ സാഹചര്യങ്ങൾക്കനുസൃതമായി തലച്ചോറ് ആ നിക്ഷേപങ്ങളിൽ നിന്ന് വേണ്ടത് വേണ്ടതുപോലെ നൽകും. അങ്ങനെ ജീവിതത്തിന്റെ അതിതരണത്തിൽ ബാല്യകാല അനുഭവങ്ങൾ സ്ഥിര നിക്ഷേപങ്ങൾക്ക് കാരണമാകുന്നത് ബോധപൂർവമല്ലാതെ തന്നെ നടന്നുവരുന്നു. നല്ല ബാല്യകാലം ഓരോ കുഞ്ഞിന്റെയും അവകാശമാണ്. എന്നാൽ ബാല്യത്തിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തക്കതായ മാനസികാരോഗ്യം അവന് ലഭിക്കത്തക്ക വണ്ണം അച്ഛനമ്മമാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതവൻ തരണം ചെയ്താൽ പിന്നീട് ഏത് പ്രായത്തിലും എന്തിനേയും ഏതിനേയും നേരിടാൻ അവനെ പ്രാപ്തനാക്കും. കുറച്ച് റഫ് ആൻഡ് ടഫായിട്ട് നമ്മുടെ കുട്ടികൾ വളരട്ടെ. തോൽവിയും ജയവും അവർ അനുഭവിക്കട്ടെ. അവർക്ക് ജീവിതത്തോടും അവരോട് തന്നെയും ഒരു വാശിയുണ്ടാവട്ടെ. അവരുടെ മനസ്സുകളിൽ ഒരു ലക്ഷ്യബോധം തളിരിടട്ടെ. പിന്നീട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ത്വര അവരെ മിടുക്കന്മാരും മിടുക്കികളുമാക്കും. നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആധുനികവൽക്കരണത്തിനും നമ്മൾ കൂട്ടുനിൽക്കണ്ട. അന്ധവിശ്വാസങ്ങളുടെ പുറകെ മാത്രം പോകാതിരിക്കുക. പൗരാണിക കാലഘട്ടത്തിലുള്ളവരുടെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പൈതൃകത്തെ മാനിച്ചുകൊണ്ട് പുരോഗമനപരമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാൻ ബോധപൂർവം നമുക്ക് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാം. അവർ പോലും അറിയാതെ അവരിൽ അങ്ങനെ നമുക്ക് നന്മയുടെ വിത്തുകൾ പാകി വിശുദ്ധിയുടെ വിളവ് കൊയ്യാം. അങ്ങനെ അഭിമാനമുള്ള കുടുംബത്തെയും എളിമയെയും സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവട്ടെ. സൽഗുണങ്ങളില്ലാത്ത ബുദ്ധിശാലികളെക്കൊണ്ട് നാടിനും വീടിനും ഒരു പ്രയോജനവുമില്ല. സംസ്കാരമുണ്ടെങ്കിലേ മാനസിക പരിവർത്തനമുണ്ടാവുകയുള്ളൂ. വിദ്യയും സംസ്കാരവും ഒത്തുചേർന്നാലേ ഒരു വ്യക്തി ബഹുമാന്യനും പൂജനീയനുമാവുകയുള്ളൂ.
1: അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 5:48 വരെ ഈ നിലയത്തിൽ നിന്നും വിടവാങ്ങുന്നു. ഇനി വിവിധ ഭാരതീയറിലേക്ക് കേൾക്കാം.

वो चांद मुस्काया, सितारे शर्माए, हमारा भी दिल नामा चलने लगे।

ചുനരി സംഭാല ഗോരി ഉളി ചലി ജായ രേ